ആകാശവാണി കണ്ണൂർ. പ്രിയ ശ്രോതാക്കളെ നമസ്കാരം. ഇന്ന് ശകവർഷം 1948 ഭാദ്രം 27, കൊല്ലവർഷം 1202 കന്നിമാസം 2 തീയതി, 2026 സെപ്റ്റംബർ 18 തീയതി വെള്ളിയാഴ്ച. FM ബാൻഡിൽ 101.5 MHz ഞങ്ങളുടെ പ്രഭാത പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 53 മിനിറ്റും 45 സെക്കൻഡും.

0: ആകാശവാണി കണ്ണൂർ എല്ലാ ശ്രോതാക്കൾക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.
1: സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ബീന വിജയൻ.
2: ഇന്നത്തെ സുഭാഷിതം പ്രതീക്ഷ എന്ന മനോഹരമായ വിഷയത്തെക്കുറിച്ചാണ്. മനുഷ്യ ജീവിതത്തിൽ അനിവാര്യമായ ഒരു ശക്തിയാണ് പ്രതീക്ഷ. ജീവിതത്തിൽ നിരാശകളും കഷ്ടതകളും നമുക്ക് നേരിടേണ്ടി വരാം. എന്നാൽ അത്തരം സന്ദർഭങ്ങളിൽ നമ്മെ തളരാതെ നിലനിർത്തുന്നത് പ്രതീക്ഷയാണ്. ഇരുണ്ട രാത്രിക്ക് ശേഷം ഉദിക്കുന്ന സൂര്യനെ പോലെ കഷ്ടതകൾക്ക് ശേഷം നല്ല ദിനങ്ങൾ വരുമെന്ന് നമ്മെ വിശ്വസിപ്പിക്കുന്നതാണ് പ്രതീക്ഷ. ജീവിതത്തിൽ വിജയം നേടിയ പല മഹാന്മാരും ഒരിക്കലും പ്രതീക്ഷ കൈവിടാത്തവരാണ്. മനുഷ്യൻ എന്നും നല്ല നാളെയെ സ്വപ്നം കാണുന്നവരാണ്. ശുഭപ്രതീക്ഷ, ശുഭാപ്തി വിശ്വാസം നമ്മൾ ഒരിക്കലും കൈവിടിയരുത്. ജീവിതത്തിൽ നാം എപ്പോഴും നല്ലതിനെ മാത്രമല്ല നേരിടേണ്ടി വരുന്നത്. ആരും അറിയാത്തൊരു കരം, ഈശ്വരന്റെ കരം നമ്മെ നയിക്കുന്നുണ്ട്. ആ ശുഭാപ്തി വിശ്വാസത്തോടെ മുന്നോട്ടു പോവുക. നമ്മുടെ എല്ലാ ശക്തിയെയും തളർത്തുന്ന വികാരമാണ് നിരാശ. നാം അതിന് അടിമപ്പെട്ടുകൂടാ. നമ്മുടെ ജീവിതപാതയിൽ വെളിച്ചം വിതറുന്ന വിളക്കാണ് പ്രതീക്ഷ. എന്നാൽ നാം പ്രതീക്ഷിക്കുന്നത് പോലെ എല്ലാം നടക്കണമെന്നുമില്ല. അതിനാൽ ഏതു പ്രതിസന്ധിയെയും നേരിടാൻ നാം എപ്പോഴും മാനസികമായി തയ്യാറായിരിക്കണം. സോപ്പ് കുമ്മിളകൾ ഉണ്ടാക്കി കളിക്കുന്ന കുട്ടികളെ ശ്രദ്ധിച്ചു നോക്കൂ. മഴവില്ലു പോലെ തിളങ്ങുന്ന സോപ്പ് കുമ്മിളകൾ കണ്ട് അവർ ആഹ്ലാദിക്കുന്നു. അവ പൊട്ടിത്തകരുമ്പോൾ അവർ വീണ്ടും കുമിളകൾ ഉണ്ടാക്കുന്നു. അല്ലാതെ പൊട്ടിയ കുമിളകളെ ഓർത്ത് ദുഃഖിക്കുന്ന ഒരു കുട്ടിയെ പോലും നമുക്ക് കാണാൻ കഴിയില്ല. സ്ഥിരോത്സാഹവും പ്രസരിപ്പും നമുക്കും നിലനിർത്താൻ കഴിയണം. ജീവിതത്തിൽ എത്ര വലിയ പ്രശ്നങ്ങൾ വന്നാലും അവയെ അതിജീവിക്കാൻ മനുഷ്യനെ പ്രചോദിപ്പിക്കുന്ന ശക്തിയാണ് പ്രതീക്ഷ. പ്രതീക്ഷയില്ലാത്ത ജീവിതം ദിശയില്ലാത്ത കപ്പൽ പോലെ ആകും. പ്രതീക്ഷ ഉള്ളിടത്ത് പുതിയ വഴികളും പുതിയ സാധ്യതകളും തുറന്നു കാണാം. പ്രതീക്ഷ ഉള്ളവർ തോൽവിയെ അവസാനമായി കാണില്ല. അവർ അതൊരു പാഠമായി എടുത്ത് വീണ്ടും മുന്നോട്ടു പോകാൻ ശ്രമിക്കും. അതുകൊണ്ടാണ് മഹാന്മാർ പറഞ്ഞിരിക്കുന്നത്, പ്രതീക്ഷ നഷ്ടപ്പെടരുത്, അത് ജീവിതത്തിന്റെ പ്രകാശമാണ് എന്ന്. പ്രതീക്ഷ മനുഷ്യ മനസ്സിനെ ശക്തമാക്കുന്നു. ഇരുണ്ട രാത്രിക്ക് ശേഷം ഉദിക്കുന്ന സൂര്യനെ പോലെ പ്രതീക്ഷ നമ്മെ പുതു വെളിച്ചത്തിലേക്ക് നയിക്കുന്നു. ഒരു കർഷകൻ വയലിൽ വിത്ത് വിതയ്ക്കുമ്പോൾ ഉടൻ വിളവ് ലഭിക്കില്ലെന്ന് അവൻ അറിയാം. എങ്കിലും നല്ല വിളവിനായി പ്രതീക്ഷയോടെ അവൻ പ്രയത്നിക്കുന്നു. ഒരു വിദ്യാർത്ഥി പഠിക്കുമ്പോൾ ഉടൻ ഫലം ലഭിക്കണമെന്നില്ല, പക്ഷേ ഭാവിയിൽ നല്ല വിജയം നേടാമെന്ന പ്രതീക്ഷയാണ് അവനെ കൂടുതൽ പഠിക്കാൻ പ്രേരിപ്പിക്കുന്നത്. ഈ പ്രതീക്ഷയാണ് മനുഷ്യനെ പരിശ്രമിക്കാൻ

0: പ്രേരിപ്പിക്കുന്നത്. പ്രതീക്ഷ ഇല്ലാത്തിടത്ത് ഭയവും നിരാശയും മാത്രമേ ഉണ്ടാവൂ. എന്നാൽ പ്രതീക്ഷ ഉള്ളിടത്ത് ധൈര്യവും ആത്മവിശ്വാസവും ഉണ്ടാവും. പ്രതീക്ഷ നമ്മെ പ്രതിസന്ധികളിൽ തളരാതെ നിലനിർത്തുന്നു. അത് ജീവിതത്തിൽ പുതിയ വഴികൾ കണ്ടെത്താൻ സഹായിക്കുന്നു. അതിനാൽ മനുഷ്യ ജീവിതത്തിൽ പ്രതീക്ഷയ്ക്ക് വലിയ സ്ഥാനമുണ്ട്. എത്ര പ്രശ്നങ്ങൾ വന്നാലും പ്രതീക്ഷ കൈവിടാതെ മുന്നോട്ടു പോകാൻ പഠിക്കണം. കാരണം പ്രതീക്ഷയാണ് ജീവിതത്തെ മനോഹരമാക്കുന്ന ശക്തി. ഇരുണ്ട രാത്രിക്ക് ശേഷം മനോഹരമായ ഒരു പ്രഭാതം വരുന്നതുപോലെ കഷ്ടപ്പാടുകൾക്ക് ശേഷം സന്തോഷവും വിജയവും വരും എന്ന പ്രതീക്ഷ ഉള്ളിടത്ത് നാളെയുടെ വിജയവും സന്തോഷവും ഉറപ്പാണ്. പ്രതീക്ഷയുള്ള മനുഷ്യൻ ഒരിക്കലും എളുപ്പത്തിൽ തോൽക്കില്ല. കാരണം അവൻ അറിയുന്നു ഇന്നത്തെ കഷ്ടപ്പാടുകൾ നാളെയുടെ വിജയത്തിന് വഴിയൊരുക്കുമെന്ന്. മഹാത്മാക്കൾ പ്രതീക്ഷയുടെ മഹത്വത്തെക്കുറിച്ച് പല വചനങ്ങളും പറഞ്ഞിട്ടുണ്ട്. പ്രശസ്ത കവി രവീന്ദ്രനാഥ ടാഗോർ പ്രതീക്ഷയെ വളരെ മനോഹരമായി വിവരിക്കുന്നു. പുലരി വരുന്നതിനു മുൻപ് വെളിച്ചം അനുഭവിച്ച് പാടുന്ന പക്ഷിയെ പോലെയാണ് പ്രതീക്ഷ. അതായത് ഇരുട്ടു നിറഞ്ഞ സമയത്തും നല്ല നാളുകൾ വരുമെന്ന് വിശ്വസിക്കുന്ന മനസ്സാണ് പ്രതീക്ഷ. പ്രതീക്ഷ മനസ്സിനെ ശക്തമാക്കുന്നു. അത് നമ്മെ ധൈര്യവാന്മാരാക്കുകയും ജീവിതത്തിലെ പ്രതിസന്ധികളെ അതിജീവിക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു. പ്രതീക്ഷ ഉണ്ടെങ്കിൽ ഇരുട്ടിനിടയിലും വെളിച്ചം കണ്ടെത്താൻ നമുക്ക് കഴിയും. നമുക്ക് എല്ലായ്പ്പോഴും പ്രതീക്ഷയോടെ ജീവിക്കാം. പ്രതീക്ഷ നമ്മുടെ ജീവിതത്തെ പ്രകാശമാനമാക്കുകയും സന്തോഷവും സമാധാനവും നിറയ്ക്കുകയും ചെയ്യുന്നു. പ്രതീക്ഷയാണ് മനുഷ്യ ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്ന ഏറ്റവും വലിയ ശക്തി. ആ പ്രതീക്ഷ നമ്മുടെ മനസ്സിൽ എന്നും നിലനിൽക്കട്ടെ.
1: ഇന്നത്തെ സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിച്ചത് ബീന വിജയൻ.
2: ആകാശവാണി കണ്ണൂർ. നമസ്കാരം. FM പ്രധാന വാർത്തകൾ. സെമി കണ്ടക്ടർ വ്യവസായത്തിന് ഏറ്റവും അനുയോജ്യമായ കേന്ദ്രമായി മാറാൻ ഇന്ത്യ ആവശ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കുന്നുണ്ടെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ന്യൂഡൽഹിയിൽ സെമികോൺ ഇന്ത്യ 2026 ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ഇന്ന് കൊച്ചിയിലെത്തും. എളമക്കര ഭാസ്കരീയം കൺവെൻഷൻ സെന്ററിൽ ജന്മഭൂമി ദിനപത്രം സംഘടിപ്പിക്കുന്ന പരിപാടി അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. റഷ്യയിൽ ഔദ്യോഗിക സന്ദർശനം നടത്തുന്ന കരസേനാ മേധാവി ജനറൽ ധീരജ് സേത്തിനെ മോസ്കോയിൽ ഇന്നലെ ഗാർഡ് ഓഫ് ഓണർ നൽകി ആദരിച്ചു. മോസ്കോയിലെ അജ്ഞാത സൈനികന്റെ സ്മാരകത്തിൽ അദ്ദേഹം ആദരാഞ്ജലി അർപ്പിച്ചു. ഗവൺമെന്റ് ആശുപത്രികളിലെ സ്റ്റാഫ് പാറ്റേൺ പരിഷ്കരണത്തിന് നടപടികളുമായി ഗവൺമെന്റ് മുന്നോട്ട് പോവുകയാണെന്ന് മന്ത്രി കെ മുരളീധരൻ. കോട്ടയം കടനാട് ഗ്രാമപഞ്ചായത്തിലെ ആയുഷ്മാൻ ആരോഗ്യമന്ദിർ മെയിൻ സെന്റർ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കണ്ണൂർ ജില്ലാതല പട്ടയമേള രാവിലെ മന്ത്രി AP അനിൽകുമാർ ഉദ്ഘാടനം ചെയ്യും. 1845 പട്ടയങ്ങളാണ് വിതരണം ചെയ്യുന്നത്. RJD സംസ്ഥാന നേതൃക്യാമ്പ് ഇന്ന് കണ്ണൂർ പറശ്ശിനിക്കടവിൽ ആരംഭിക്കും. വൈകിട്ട് സംസ്ഥാന പ്രസിഡന്റ് MV ശ്രേയാംസ് കുമാർ ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാനത്ത് മറ്റന്നാൾ വരെ വിവിധയിടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ആലപ്പുഴ, കോട്ടയം, ഇടുക്കി ജില്ലകളിലും ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. അഫ്ഗാനിസ്ഥാനെതിരായ 2020 അന്താരാഷ്ട്ര പുരുഷ ക്രിക്കറ്റ് 3 മത്സര പരമ്പര ഇന്ത്യ സ്വന്തമാക്കി. മൂന്നാമത്തെയും അവസാനത്തെയും മത്സരത്തിൽ 127 റൺസിന്റെ തകർപ്പൻ വിജയം നേടിയാണ് ഇന്ത്യ 3-0 പരമ്പര നേടിയത്. FM പ്രധാന വാർത്തകളാണ് ഇപ്പോൾ കേട്ടത്.

പ്രിയ ശ്രോതാക്കളെ, ഇനി അറിയിപ്പുകൾ. ഞങ്ങൾ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ച്: 6:10 കാവ്യാഞ്ജലിയിൽ എം എൻ പാലൂരിന്റെ പ്രഭാതവന്ദനം എന്ന കവിതയിൽ നിന്നും ഒരു ഭാഗം വി ടി മുരളി ആലപിക്കുന്നു. 6:15 അർച്ചന, 6:30 സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ. രാവിലെ 7 തീവണ്ടി സമയം, തുടർന്ന് എഫ് എം ഡയറിയിൽ ഗാന്ധി ദർശനം കേൾക്കാം. 7:20 കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ. 7:35 എഫ് എം ഡയറി തുടരുന്നു. ഇതിൽ ശ്രീതിലകം, പെൺമയുടെ തിളക്കം. കേരളത്തിലെ ഏക വനിതാ കള്ളുചെത്ത് തൊഴിലാളി കണ്ണവം പന്നിയോട് കോളനിയിലെ സി ഷീജയുടെ അതിജീവനഗാഥ. തുടർന്ന് ഗുഡ് ഇംഗ്ലീഷ്. 7:55 റീഗൽ ജ്വല്ലേഴ്സ് റെയിൽവേ അറിയിപ്പുകൾ. രാവിലെ 8:30 മാപ്പിളപ്പാട്ടുകൾ. 8:58, 9:58, 10:00

0: 10:58 FM പ്രധാന വാർത്തകൾ. രാവിലെ 9 മണിക്ക് ചലച്ചിത്രഗാനങ്ങൾ, 10 മണിക്ക് NHM പ്രായോജക പരിപാടി റേഡിയോ ഹെൽത്ത്, 10:15 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ, 10:25 ഹിന്ദി ചലച്ചിത്രഗാനങ്ങൾ, 11 മണിക്ക് പുതുവസന്തം, ഉച്ചയ്ക്ക് 12:10 സേവന വാർത്തകൾ, 12:15 IP സിദ്ദിഖ് പാടിയ മാപ്പിളപ്പാട്ടുകൾ കേൾക്കാം, ഉച്ചയ്ക്ക് 12:40 ആരോഗ്യദീപ്തി, മൂക്കിലെ ദശ അഥവാ നേസൽ പോളിപ്സ്, ഈ വിഷയത്തിൽ കണ്ണൂർ ജില്ലാ ഹോമിയോ ആശുപത്രിയിലെ നാഷണൽ ആയുഷ് മിഷൻ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അനുഷ ഉള്ളാട്ടിലുമായുള്ള അഭിമുഖം അവസാന ഭാഗം. ഉച്ചയ്ക്ക് 1 മണിക്ക് മിലേനിയം മെലഡീസ്, 1:58 FM പ്രധാന വാർത്തകൾ, 2:15 തുടർ നാടകം. കണ്ണൂർ ടാക്കീസ് പുനഃപ്രക്ഷേപണം, വൈകുന്നേരം 5 മണിക്കും രാത്രി 7:35 ചലച്ചിത്രഗാനങ്ങൾ കേൾക്കാം. വൈകുന്നേരം 5:30 എൻ സുഹറയും സംഘവും അവതരിപ്പിച്ച ഒപ്പനപ്പാട്ട്, 5:45 ലളിതഗാനങ്ങൾ, 5:58 FM പ്രധാന വാർത്തകൾ, വൈകുന്നേരം 6:10 ജില്ലാ വൃത്താന്തം കൊല്ലം, 6:15 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ, 6:40 വാർത്താ വീക്ഷണം, 6:50 ഹരിതവീഥിയിൽ ഫാം വിശേഷങ്ങളുമായി മാലൂർ ഇക്കോ ഫാംസ് മാനേജർ ശ്രീ ഗോപിനാഥ് മണത്തന അവസാന ഭാഗം, 7:20 കമ്പോള വിലനിലവാര ബുള്ളറ്റിൻ, രാത്രി 8 മണിക്ക് സാഹിത്യരംഗം, ശൈലജ തമ്പാൻ എഴുതി അവതരിപ്പിക്കുന്ന ചെറുകഥ കുഞ്ഞപ്പയേട്ടന്റെ മരണം, സുറാബിന്റെ കവിതകൾ, തമ്പാൻ തായനേരിയുടെ ചെറുകഥ, വന്ധ്യമേഘങ്ങളുടെ വിലാപം എന്നിവ കേൾക്കാം. 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ, രാത്രി 8:40 സേവന വാർത്തകൾ, 9:15 വിദ്യാഭ്യാസ രംഗം, 9:30 ചലച്ചിത്രഗാനങ്ങൾ, 10 മണിക്ക് നാടകം, തുടർന്ന് മേധിഹസൻ പാടിയ ഗസലുകൾ, 11 മണിക്ക് ചലച്ചിത്രഗാനങ്ങൾ. ഞങ്ങൾ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചാണ് ഇതുവരെ കേട്ടത്. ആകാശവാണി കണ്ണൂർ. ഇനി അല്പസമയത്തിനുള്ളിൽ ഇംഗ്ലീഷിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹി റിലേ.
1: ദിസ് ഈസ് ആകാശവാണി. ദി ന്യൂസ് റീഡ് ബൈ നീന അറക്കൽ. Prime Minister Narendra Modi has positioned India as globally reliable semiconductor manufacturing hub amid weaponization of supply chains. He said the world is looking for new and trusted manufacturing destinations and the country is steadily preparing itself to meet this need. He highlighted that India's growth in critical industries will strengthen global supply chains and create new opportunities amid evolving supply chain challenges around the globe. The Prime Minister stated this while inaugurating 5th edition of Semicon India at Yashobhoomi in New Delhi yesterday.
2: भारत हर वो कदम उठा रहा है जो हमें सेमीकंडक्टर इंडस्ट्री का एक प्रीफर्ड डेस्टिनेशन बनाए. भारत मदर ऑफ डेमोक्रेसी है. ऐसा देश जब एक क्रिटिकल इंडस्ट्री में सफल होता है तो इससे पूरी दुनिया की सप्लाई चेन को ताकत मिलती है. और आज जब सप्लाई चेन वेपनाइज हो रही है तब तो इसकी महत्ता बहुत बढ़ जाती. भारत में हो रहे इस डेवलपमेंट को हमें इस बड़े नजरिए से भी देखना है. भारत की एक्सपीरियंस आपके सामने और भारत में बन रहे नए अवसर आपका स्वागत करने के लिए तैयार है.
1: The Election Commission of India has asked the two rival factions of the All India Trinamool Congress, AITC, not to use the party name and flowers and grass symbol during the ensuing assembly by-elections in West Bengal. In its interim order, the commission has asked them to submit the names of their groups by which they may be recognized by commission by 11 a.m. today. The commission gave its interim order after hearing the leaders of the two factions of the party led by Mamata Banerjee and Arup Roy. The National Testing Agency, NTA, has released the final answer keys for the UGC NET June 2026 examination conducted in three subjects, English, Commerce and Sociology. The keys have been made available on the official website ugcnet.nta.nic.in. The examination was held on 9th and 10th of this month at 454 centres across 272 cities in the country. External Affairs Ministry has notified the Passports Amendment Rules 2026, amending the Passport Rules 1980. The amendment provides that an ordinary passport with 36 pages issued to a child under 15 years of age will be valid for 5

0: നിങ്ങൾ കേട്ടത് എം എൻ പാലൂരിന്റെ പ്രഭാത വന്ദനം എന്ന കവിതയിൽ നിന്ന് ഒരു ഭാഗം. ആലപിച്ചത് വി.ടി. മുരളി. കാവ്യാഞ്ജലി.
1: ആകാശവാണി കണ്ണൂർ. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ അർച്ചന. ഇന്നാദ്യം യേശുദാസ് ആലപിച്ച ഗാനമാണ്.

0: ഇതോടുകൂടി ഇന്നത്തെ അർച്ചന സമാപിക്കുന്നു. ആകാശവാണി കണ്ണൂർ.
1: ഇന്നത്തെ തദ്ദേശ വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
2: പൊൻചേലകളിൽ വിരിഞ്ഞ അപൂർവ സൗന്ദര്യമാണ് നീ.
1: താരുണ്യം തളിരിടും മേനയിൽ പട്ടിന്റെ പകട്ടുമായി സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിൽ.

സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ. ഇന്ത്യൻ സ്കൌട്ട് ആൻഡ് ഗൈഡ്സ് ഫെലോഷിപ്പിന്റെ 36th ജനറൽ അസംബ്ലിയും 20th നാഷണൽ ഗ്യാതറിങ്ങും ഇന്നു മുതൽ 20 വരെ പറശ്ശിനിക്കടവ് വിസ്മയ പാർക്കിൽ നടക്കും. ശനിയാഴ്ച രാവിലെ മന്ത്രി സണ്ണി ജോസഫ് ഉദ്ഘാടനം ചെയ്യും. ENT വിദഗ്ധരുടെ 24th സംസ്ഥാന സമ്മേളനം ഇന്ന് കണ്ണൂർ നയനാർ ഓഡിറ്റോറിയത്തിൽ ആരംഭിക്കും, 20th സമാപിക്കും. സംസ്ഥാന സർക്കാരിന്റെ 100-ദിന കർമ്മ പരിപാടിയിൽ ഉൾപ്പെടുത്തി സംഘടിപ്പിക്കുന്ന ജില്ലാതല പട്ടയമേള ഇന്ന് രാവിലെ 10 മണിക്ക് കണ്ണൂർ ധനലക്ഷ്മി കൺവെൻഷൻ സെന്ററിൽ നടക്കും. റവന്യൂ വകുപ്പ് മന്ത്രി AP അനിൽകുമാർ പട്ടയമേള ഉദ്ഘാടനം ചെയ്യും. അഡ്വക്കേറ്റ് TO മോഹനൻ MLA അധ്യക്ഷനാകും. ദേശീയ ആയുർവേദ ദിനാചരണത്തിന്റെ ഭാഗമായി ഭാരതീയ ചികിത്സാ വകുപ്പും നാഷണൽ ആയുഷ് മിഷനും കാസർഗോഡ് ജില്ലാതലത്തിൽ സംഘടിപ്പിക്കുന്ന സ്കൂൾ ഹെൽത്ത് ക്യാമ്പയിൻ ഉദ്ഘാടനം ഇന്ന് രാവിലെ 11:30 നോർത്ത് തൃക്കരിപ്പൂർ ALP സ്കൂളിൽ സന്ദീപ് വാര്യർ MLA നിർവഹിക്കും. കണ്ണൂർ യൂണിവേഴ്സിറ്റി താവക്കര ആസ്ഥാന മന്ദിരത്തിൽ പ്രവർത്തിച്ചു വരുന്ന യൂണിവേഴ്സിറ്റി എംപ്ലോയ്മെന്റ് ഇൻഫർമേഷൻ ആന്റ് ഗൈഡൻസ് ബ്യൂറോ ഇന്നുമുതൽ മാങ്ങാട്ടുപറമ്പ് ക്യാമ്പസിലെ പുതിയ ഓഫീസിലേക്ക് മാറ്റി പ്രവർത്തനമാരംഭിക്കും. ചിത്രകാരികളായ NK ബിന്ദു, KK ലതിക, A ബാലാമണി എന്നിവർ ചേർന്ന് സംഘടിപ്പിക്കുന്ന എക്സോട്ടറിക്ക ചിത്രപ്രദർശനം ഇന്നുമുതൽ കണ്ണൂർ മഹാത്മാമന്ദിരത്തിലെ കമ്മ്യൂൺ ദ ആർട്ട് ഹബിൽ ആരംഭിക്കും. നാളെ വൈകുന്നേരം 4 മണിക്ക് ചിത്രകാരൻ ABN ജോസഫ് ഉദ്ഘാടനം ചെയ്യും. കെൽട്രോണിന്റെ തളിപ്പറമ്പ് നോളജ് സെന്ററിൽ ഇന്ന് പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ഫയർ ആൻഡ് സേഫ്റ്റി കോഴ്സിന്റെ സൌജന്യ വർക്ക്ഷോപ്പ് നടക്കും. കൂടുതൽ വിവരങ്ങൾക്ക് 046020254747 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടാം. മലബാർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള ജീവനക്കാരുടെയും എക്സിക്യൂട്ടീവ് ഓഫീസർമാരുടെയും

0: ക്ഷേമനിധി ക്ഷേത്രവിഹിതം കുടിശ്ശിക അടച്ചു തീർക്കുന്നതിനായി ഇന്ന് രാവിലെ 10:30 മുതൽ പയ്യന്നൂർ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്ര പരിസരത്ത് ക്യാമ്പ് നടക്കും. 2026-27 വർഷത്തെ വസ്തുനികുതി കുടിശ്ശികയുള്ള നികുതിദായകരുടെ സൌകര്യാർത്ഥം ഇന്ന് നികുതി പിരിവ് ഉദ്യോഗസ്ഥർ ഇനിപ്പറയുന്ന സ്ഥലങ്ങളിൽ ക്യാമ്പ് ചെയ്യുന്നു. കടമ്പൂർ ഗ്രാമപഞ്ചായത്തിൽ സേവാഗ്രാം പനോനേരി, കോട്ടൂർ പാട്ട്യം ഗോപാലൻ സ്മാരക വായനശാല രാവിലെ 11 മണി മുതൽ ഉച്ചയ്ക്ക് 3 മണി വരെ. പാപ്പിനിശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ പുതിയകാവ് അഴീക്കോടൻ സെന്റർ രാവിലെ 10:30 മുതൽ 12:30 വരെ. വേങ്ങാട് ഗ്രാമപഞ്ചായത്തിൽ പറമ്പായി മദ്രസയിലും വെൺമണൽ അംഗനവാടിയിലും രാവിലെ 11 മണി മുതൽ ഉച്ചതിരിഞ്ഞ് 3 മണി വരെ ക്യാമ്പ് ചെയ്യുന്നു. പെരളശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ എടക്കടവ് അഴീക്കോടൻ സ്മാരക വായനശാല, മുണ്ടല്ലൂർ വെസ്റ്റ് LP സ്കൂളിന് സമീപം പ്രശാന്തൻ പീടിക എന്നിവിടങ്ങളിൽ രാവിലെ 10:30 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും. തില്ലങ്കേരി ഗ്രാമപഞ്ചായത്തിൽ വാഴക്കാൽ രാമചന്ദ്രൻ കട ഉച്ചയ്ക്ക് 2:30 മുതൽ 4:30 വരെയും ക്യാമ്പ് നടക്കും. ദേശീയ ആയുർവേദ ദിനാചരണത്തിന്റെ ഭാഗമായി കേരള ആയുർവേദ പാരമ്പര്യ വൈദ്യ ഫെഡറേഷനും പൈതൃകം സംഘവും ചേർന്ന് ഇന്ന് രാവിലെ 11 മണിക്ക് രാജപുരം പൂടംകല്ല് ജില്ലാ കമ്മിറ്റി ഓഫീസിൽ പഠന ക്ലാസ് സംഘടിപ്പിക്കുന്നു. മാണിയാട്ട് വിജ്ഞാനദായിനി വായനശാല ആൻഡ് ഗ്രന്ഥാലയത്തിന്റെ ശതാബ്ദി ആഘോഷത്തിന്റെ ഭാഗമായുള്ള സംഘാടക സമിതി ഓഫീസ് ഉദ്ഘാടനവും ലോഗോ പ്രകാശനവും നാളെ വൈകിട്ട് 5 മണിക്ക് വായനശാലയിൽ നടക്കും. സംസ്ഥാന ടെക്നിക്കൽ ഹൈസ്കൂൾ കലോത്സവം സംഘാടക സമിതി രൂപീകരണ യോഗം തോട്ടട ഗവൺമെന്റ് ടെക്നിക്കൽ ഹൈസ്കൂളിൽ നാളെ രാവിലെ 11:30 നടക്കും. TO മോഹനൻ MLA അധ്യക്ഷത വഹിക്കും. അന്താരാഷ്ട്ര തീരദേശ ശുചീകരണ ദിനാചരണത്തിന്റെ ഭാഗമായി മുഴപ്പിലങ്ങാട് ബീച്ചിൽ നാളെ രാവിലെ 7:30 മുതൽ ശുചീകരണ യജ്ഞവും ബോധവൽക്കരണ പരിപാടികളും സംഘടിപ്പിക്കുന്നു. പിലിക്കോട് ഗവൺമെന്റ് ITI ട്രാഫ്സ്മാൻ സിവിൽ ട്രേഡിലുള്ള 2 ഒഴിവുകളിലേക്ക് നാളെ ഉച്ചയ്ക്ക് 12 മണി വരെ സ്പോട്ട് അഡ്മിഷൻ നടക്കും. കാസർകോട് ജില്ലാ ക്വിസ് അസോസിയേഷനും കമ്പല്ലൂർ CRC ആൻഡ് ഗ്രന്ഥാലയവും സംയുക്തമായി ഈ മാസം 27 രാവിലെ 9:30 മുതൽ CRC ഗ്രന്ഥാലയത്തിൽ ജില്ലാതല ക്വിസ് മത്സരം സംഘടിപ്പിക്കുന്നു. LP UP ഹൈസ്കൂൾ പൊതുവിഭാഗങ്ങളിലായി വ്യക്തിഗതമായാണ് മത്സരം. താൽപര്യമുള്ളവർ ഈ മാസം 20 വൈകിട്ട് 5 മണിക്കകം ഇനിപ്പറയുന്ന നമ്പറിൽ പേര് രജിസ്റ്റർ ചെയ്യണം. ഫോൺ നമ്പർ 9400085615. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് കണ്ണൂർ ജില്ലാ വിദ്യാഭ്യാസ വിഷയ സമിതിയുടെ നേതൃത്വത്തിൽ LP അധ്യാപകർക്കായി നാളെ ഉച്ചയ്ക്ക് 1:30 കണ്ണൂർ ജില്ലാ പരിഷത്ത് ഭവനിൽ ശാസ്ത്രമേള ശില്പശാല സംഘടിപ്പിക്കുന്നു. കുന്നത്തൂർപ്പാടി താഴെ മടപ്പുരയിൽ നാളെ രാവിലെ വെള്ളാട്ടം നടക്കും, തുടർന്ന് അന്നദാനം. ചരപ്പുറം മുത്തപ്പൻ ക്ഷേത്രത്തിൽ ഇന്ന് വൈകുന്നേരം മുത്തപ്പൻ വെള്ളാട്ടവും നാളെ പുലർച്ചെ തിരുവോപ്പനയും നടക്കും. ചിറക്കൽ കിഴക്കേക്കര മതിലകം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ CMS ചന്ദേര മാസ്റ്റർ സ്മാരക സംഘവഴക്ക ഗവേഷണ പീഠത്തിന്റെ ആഭിമുഖ്യത്തിൽ കൃഷ്ണഗാഥ മാസാചരണ സമാപന ചടങ്ങ് ഇന്ന് രാവിലെ 8:30 നടക്കും. കണ്ണൂർ നിയോജക മണ്ഡലത്തിന്റെ വികസനവും ഭാവി സാധ്യതകളും ചർച്ച ചെയ്യുന്നതിനായി കണ്ണൂർ മണ്ഡലത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ജനപ്രതിനിധികളെയും പ്രധാന ഉദ്യോഗസ്ഥരെയും പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള മെമ്പേഴ്സ് കോൺക്ലേവ് നാളെ ഉച്ചയ്ക്ക് 2:30 മുതൽ കണ്ണൂർ ചേംബർ ഓഫ് കൊമേഴ്സ് ഹാളിൽ വെച്ച് നടക്കും. കുന്നത്തൂർപ്പാടി താഴെ മടപ്പുരയിൽ നാളെ രാവിലെ വെള്ളാട്ടം, ഉച്ചയ്ക്ക് അന്നദാനം എന്നിവയുണ്ടാകും. സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ കഴിഞ്ഞു.
1: ഇന്നത്തെ തദ്ദേശ വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
2: കണ്ണൂർ മിററും വിൻവിൻ കോർപ്പും 9 ഒക്ടോബർ കണ്ണൂരിൽ സംഘടിപ്പിക്കുന്ന ശ്രീകുമാരൻ തമ്പിയുടെ പാട്ടെഴുത്തിന്റെ 60 വർഷങ്ങൾ പരിപാടിയുടെ ഭാഗമായി കോളേജ് തല ഗാനാലാപന മത്സരം സംഘടിപ്പിക്കുന്നു. മത്സരത്തിൽ പങ്കെടുക്കാൻ സെപ്റ്റംബർ 25 മുൻപ് രജിസ്റ്റർ ചെയ്യുക. ഫോൺ 7022550778.
3: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ 1 സമ്മാനം 30 കോടി രൂപ, 2 സമ്മാനം 1 കോടി രൂപ.
4: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
5: 4 പതിറ്റാണ്ടിലേറെയായി കണ്ണൂരിന്റെ ഹൃദയത്തിൽ പതിഞ്ഞ നാമം
6: കൊയ്ലി ഹോസ്പിറ്റൽ കണ്ണൂർ. താങ്ങാൻ കഴിയാത്ത ചികിത്സാ ചെലവ് നിങ്ങളെ അലട്ടുന്നുണ്ടോ? ഒട്ടും വിഷമിക്കേണ്ട, മിതമായ നിരക്കിൽ മികച്ച ചികിത്സാ സൗകര്യങ്ങളുമായി
5: 42-ാം വർഷത്തിലും കണ്ണൂരിനൊപ്പം കൊയ്ലി ഹോസ്പിറ്റൽ തളാബ് കണ്ണൂർ, കണ്ണൂരിന്റെ ഹൃദയപക്ഷത്ത്.
7: മൂക്കടപ്പ്, മണമില്ലായ്മ, മൂക്കിൽ ദശ വളരുന്ന രോഗികൾക്ക് സൗജന്യമായ പരിശോധനയും എൻഡോസ്കോപ്പിക് രോഗനിർണയ ക്യാമ്പും നിശ്ചിത കാലത്തേക്ക്.

നടക്കുന്നുണ്ട്. ഡോക്ടർ പ്രിയദർശൻസ് റേഡിയന്റ് ഇ എൻ ടി ഹോസ്പിറ്റൽ, നാഷണൽ ഹൈവേ, കാൽടെക്സ്, കണ്ണൂർ. വിളിക്കൂ 8547769268.

0: ഫോൺ 9400-06-1911. ജനനി വന്ധ്യതാ ചികിത്സാ കേന്ദ്രം, ജില്ലാ ഹോമിയോ ആശുപത്രി, കാഞ്ഞങ്ങാട്.
1: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ. ഒന്നാം സമ്മാനം 30 കോടി രൂപ, രണ്ടാം സമ്മാനം 1 കോടി രൂപ.
2: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
3: എല്ലാ ഞായറാഴ്ചയും രാവിലെ 7:40 ട്രെഡിമിക്സ് ദർപ്പണം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ട്രെഡിമിക്സ് കറി പൗഡർ, ട്രഡീഷണൽ ബ്ലെൻഡ്.
4: മൂലക്കുരു, ഫിഷർ, ഹിസ്റ്റുല, മലബന്ധം കൂടാതെ സന്ധിവേദന നിങ്ങളെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടോ? പ്രശസ്ത ആയുർവേദ വിദഗ്ധൻ പ്രൊഫസർ ഗംഗാധരന്റെ മേൽനോട്ടത്തിൽ ആയുർ ക്യൂർ ക്ഷാരസൂത്ര ആൻഡ് മർമ ക്ലിനിക്കിൽ ഏറ്റവും സുരക്ഷിതമായി ഫലപ്രദമായ ആയുർവേദ ചികിത്സ നൽകുന്നു. ജൂബിലി ബസാർ, ഒണ്ടേൻ റോഡ്, കണ്ണൂർ. ആദ്യ കൺസൾട്ടേഷൻ സൗജന്യം. വിളിക്കൂ 8111-999-582.
5: റീഗൽ ജ്വല്ലേഴ്സ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, താവക്കര. റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
6: നിങ്ങളുടെ പഴയ സ്വർണം റീഗൽ ജ്വല്ലേഴ്സിൽ നിന്നും ഗവൺമെന്റ് അംഗീകൃത HYD BIS ഹോൾമാർക്ക് സ്വർണ്ണാഭരണമാക്കി മാറ്റാം.
7: ശ്രീതിലകം, പെൺമയുടെ തിളക്കം. വ്യക്തിത്വങ്ങൾ, വീക്ഷണങ്ങൾ, വിശേഷങ്ങൾ, സ്ത്രീ ശബ്ദങ്ങളുടെ സംഗമ വേദി. എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 7:35 ശ്രീതിലകം, പെൺമയുടെ തിളക്കം.
8: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
9: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
10: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080, 9495967080.
11: സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30. സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
8: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ രാവിലെ 7:00 ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസമർപ്പിച്ച ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ.
12: ഏ തടിയാ, ഏ തടിച്ചി, ഈ വാക്കുകൾ കേട്ട് നിങ്ങൾ മടുത്തിട്ടുണ്ടോ? അമിതവണ്ണം കുറയ്ക്കാൻ പറ്റാതെ വിഷമിക്കുന്നുണ്ടോ? നിങ്ങളുടെ അമിതവണ്ണം കുറയ്ക്കാനും അത് തിരിച്ചു വരാതിരിക്കാനും നമ്മുടെ സെന്റർ സഹായിക്കുന്നു. ലുക്ക് ഗുഡ്, ഫീൽ ഗുഡ്, ലിവ് ഗുഡ്. ന്യൂ യു പ്രൊഫഷണൽ വെയ്റ്റ് മാനേജ്മെന്റ് സെന്റർ, ജൂബിലി ബസാർ, ഒണ്ടേൻ റോഡ്, കണ്ണൂർ. ആദ്യ കൺസൾട്ടേഷൻ സൗജന്യം. വിളിക്കൂ 8111-999-581.

പ്രിയ ശ്രോതാക്കളെ, ഇന്ന് രാവിലെ 7 മണിക്ക് തീവണ്ടി സമയം, തുടർന്ന് FM ഡയറിയിൽ ഗാന്ധി ദർശനം കേൾക്കാം. 7:20 കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ, രാവിലെ 7:35 FM ഡയറി തുടർന്ന് കേൾക്കാം. ഇതിൽ ശ്രീതിലകം, പെൺമയുടെ തിളക്കം, കേരളത്തിലെ ഏക വനിതാ കള്ളുചെത്ത് തൊഴിലാളി കണ്ണവം പന്നിയോട് കോളനിയിലെ സി ഷീജയുടെ അതിജീവന ഗാഥ, തുടർന്ന് ഗുഡ് ഇംഗ്ലീഷ്. 7:55 റീഗൽ ജ്വല്ലേഴ്സ് റെയിൽവേ അറിയിപ്പുകൾ, രാവിലെ 8:30 മാപ്പിളപ്പാട്ടുകൾ, 8:58 9:58 10:58 FM പ്രധാന വാർത്തകൾ. രാവിലെ 9 മണിക്ക് ചലച്ചിത്ര ഗാനങ്ങൾ, 10 മണിക്ക് NHM പ്രായോജക പരിപാടി റേഡിയോ ഹെൽത്ത്, 10:15 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ, 10:25 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ, 11 മണിക്ക് പുതുവസന്തം.

ഉച്ചയ്ക്ക് 12:10 സേവന വാർത്തകൾ, 12:15 ഐ പി സിദ്ദിഖ് പാടിയ മാപ്പിളപ്പാട്ടുകൾ കേൾക്കാം. 12:40 ആരോഗ്യദീപ്തിയിൽ മൂക്കിലെ ദശ അഥവാ നേസൽ പോളിപ്സ്. ഈ വിഷയത്തിൽ കണ്ണൂർ ജില്ലാ ഹോമിയോ ആശുപത്രിയിലെ നാഷണൽ ആയുഷ് മിഷൻ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അനുഷ ഉള്ളാട്ടിലുമായുള്ള അഭിമുഖം അവസാന ഭാഗം.

പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2322105 2322104 2.

0: ಆಕಾಶವಾಣಿ നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഫസ്ന ഫാത്തിമ. പ്രധാന വാർത്തകൾ. രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയിൽ ചെറുകിട സംരംഭങ്ങൾ നിർണായക പങ്കാണ് വഹിക്കുന്നതെന്ന് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ഇന്ന് കൊച്ചിയിലെത്തും. ഗവൺമെന്റ് ആശുപത്രികളിലെ സ്റ്റാഫ് പാറ്റേൺ പരിഷ്കരണത്തിന് നടപടി തുടങ്ങിയതായി മന്ത്രി കെ മുരളീധരൻ. സംസ്ഥാനത്ത് മറ്റന്നാൾ വരെ വിവിധയിടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. അഫ്ഗാനിസ്ഥാനെതിരായ 2020 പുരുഷ ക്രിക്കറ്റ് പരമ്പര ഇന്ത്യയ്ക്ക്. ഏഷ്യൻ ഗെയിംസ് വനിതാ 2020 ക്രിക്കറ്റിൽ ഇന്ത്യ ഇന്ന് ജപ്പാനെ നേരിടും. വാർത്തകൾ വിശദമായി. രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയിൽ ചെറുകിട സംരംഭങ്ങൾ നിർണായക പങ്കാണ് വഹിക്കുന്നതെന്ന് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ പറഞ്ഞു. ന്യൂഡൽഹിയിൽ പ്രധാനമന്ത്രി മുദ്രായോജനയുടെ ഗുണഭോക്താക്കളുമായി കൂടിക്കാഴ്ച നടത്തുകയായിരുന്നു അവർ. 2015 തുടക്കമിട്ട പ്രധാനമന്ത്രി മുദ്രായോജന പദ്ധതിയിലൂടെ ചെറുകിട സംരംഭങ്ങൾക്ക് ഈടില്ലാതെ വായ്പ ലഭ്യമാക്കാൻ സാധിച്ചതായി കേന്ദ്രമന്ത്രി പറഞ്ഞു. കൃത്യസമയത്ത് തിരിച്ചടവ് നടത്തുന്നതിലൂടെ ഉപഭോക്താക്കൾക്ക് കൂടുതൽ തുക വായ്പയായി ലഭിക്കാനും ബാങ്കുകളിൽ വിശ്വാസ്യത വർദ്ധിപ്പിക്കാനും സാധിച്ചതായി അവർ വ്യക്തമാക്കി. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി 200 ഗുണഭോക്താക്കൾ പരിപാടിയിൽ പങ്കെടുത്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 76 ജന്മദിനത്തിൽ വിവിധ ലോക നേതാക്കൾ ആശംസകൾ നേർന്നു. റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിൻ, ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണി, ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു തുടങ്ങിയ പ്രമുഖർ പ്രധാനമന്ത്രിയുടെ ആഗോള നേതൃപാടവത്തെയും ഇന്ത്യയുടെ വളർച്ചയെയും പ്രകീർത്തിച്ചു. ദലൈലാമ ഉൾപ്പെടെ ആത്മീയ നേതാക്കളും യുഎസ്, ജപ്പാൻ, ഓസ്ട്രേലിയ തുടങ്ങിയ നിരവധി രാജ്യങ്ങളിലെ നയതന്ത്ര പ്രതിനിധികളും പ്രധാനമന്ത്രിക്ക് ആശംസ അറിയിച്ചു. ആശംസ നേർന്ന രാഷ്ട്രപതി ദ്രൌപദി മുർമു, ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ, രാജ്യസഭാ ഉപാധ്യക്ഷൻ ഹരിവംശ്, ലോക്സഭാ സ്പീക്കർ ഓം ബിർള എന്നിവർക്കും ആഗോള നേതാക്കൾക്കും പ്രധാനമന്ത്രി നന്ദി രേഖപ്പെടുത്തി. പുരോഗമനപരവും സമൃദ്ധവുമായ വികസിത ഭാരതം കെട്ടിപ്പടുക്കാൻ രാജ്യത്തിന്റെ പ്രയാണം കൂടുതൽ കരുത്തോടെ മുന്നോട്ടു പോകുമെന്ന് നരേന്ദ്രമോദി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ഇന്ന് കൊച്ചിയിലെത്തും. എളമക്കര ഭാസ്മരിയം കൺവെൻഷൻ സെന്ററിൽ ജന്മഭൂമി ദിനപത്രം സംഘടിപ്പിക്കുന്ന പരിപാടി അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. സന്ദർശനത്തോടനുബന്ധിച്ച് കൊച്ചി നഗരത്തിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. രാവിലെ 11 മുതൽ വൈകിട്ട് 4 വരെയാണ് നിയന്ത്രണം. ആരോഗ്യ പരിപാലന രംഗത്ത് രോഗികളുടെ സുരക്ഷ സുപ്രധാന ഘടകമാണെന്ന് കേന്ദ്രമന്ത്രി ജെ പി നദ്ദ പറഞ്ഞു. ന്യൂഡൽഹിയിൽ ലോക രോഗി സുരക്ഷാ ദിന പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഡെസ്ക് റിപ്പോർട്ട്.
1: ചികിത്സക്കപ്പുറം സുരക്ഷിതവും ഉയർന്ന നിലവാരമുള്ളതും അന്തസ്സുള്ളതും രോഗികേന്ദ്രീകൃതവുമായ പരിചരണം ഓരോ രോഗിക്കും ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുന്നതാവണം ആരോഗ്യ പരിപാലന സേവനങ്ങളുടെ ലക്ഷ്യമെന്ന് ജെ പി നദ്ദ പറഞ്ഞു. രോഗികളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിന് ഡോക്ടർമാർ, നഴ്സുമാർ, പാരാമെഡിക്കൽ ജീവനക്കാർ, സാങ്കേതിക വിദഗ്ധർ, ഭരണവിഭാഗം ജീവനക്കാർ, മറ്റ് ആരോഗ്യ പ്രവർത്തകർ എന്നിവർക്കൊപ്പം രോഗികളുടെയും കൂട്ടിരിപ്പുകാരുടെയും കൂട്ടായ പരിശ്രമം ആവശ്യമാണെന്ന്

0: അദ്ദേഹം വ്യക്തമാക്കി. സാമ്പത്തിക സുരക്ഷയും ആരോഗ്യ പരിപാലന സേവനങ്ങളുടെ ലഭ്യതയും ശക്തിപ്പെടുത്തുന്നതിൽ ആയുഷ്മാൻ ഭാരത് പദ്ധതി വഹിക്കുന്ന പങ്കിനെയും അദ്ദേഹം എടുത്തു പറഞ്ഞു. ശുചിത്വത്തിലുണ്ടായ പുരോഗതി പൊതുജനാരോഗ്യ ഫലങ്ങളിൽ, പ്രത്യേകിച്ച് വയറിളക്ക രോഗങ്ങളുടെ കാര്യത്തിൽ ഗണ്യമായ കുറവുണ്ടാക്കുന്നതിൽ നിർണായക സ്വാധീനം ചെലുത്തിയിട്ടുണ്ടെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു. ആശുപത്രികളിലെ ശുചിത്വത്തിന് അണുബാധ തടയുന്നതുമായും രോഗികളുടെ സുരക്ഷയുമായും നേരിട്ട് ബന്ധമുണ്ടെന്നും ജെ പി നദ്ദ വ്യക്തമാക്കി.
1: റഷ്യയിൽ ഔദ്യോഗിക സന്ദർശനം നടത്തുന്ന കരസേനാ മേധാവി ജനറൽ ധീരജ് സേത്തിനെ മോസ്കോയിൽ ഇന്നലെ ഗാർഡ് ഓഫ് ഓണർ നൽകി ആദരിച്ചു. മോസ്കോയിലെ അജ്ഞാത സൈനികന്റെ സ്മാരകത്തിൽ അദ്ദേഹം ആദരാഞ്ജലി അർപ്പിച്ചു. റഷ്യൻ കരസേന ആസ്ഥാനം സന്ദർശിച്ച ജനറൽ സേത്ത് സൈനിക മേധാവികളുമായും കൂടിക്കാഴ്ച നടത്തി. സ്വച്ഛതാ ഹി സേവ 2026 പ്രചാരണ പരിപാടിക്ക് വിവിധ ഇന്ത്യൻ എംബസികളും കൌൺസുലേറ്റുകളും തുടക്കം കുറിച്ചു. വിദേശകാര്യ മന്ത്രാലയ ആസ്ഥാനത്ത് വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി പരിപാടിക്ക് തുടക്കമിട്ടു. സ്വച്ഛതാ മേം സഹബാഗ്, സ്വച്ഛ് ഭാരത് വികസിത് ഭാരത് എന്നീ പ്രമേയത്തിലാണ് പരിപാടി. അസർബൈജാൻ, ഐസ്ലൻഡ്, സൌദി അറേബ്യ, ലൈബീരിയ, ടാൻസാനിയ എന്നീ രാജ്യങ്ങളിലെ ഇന്ത്യൻ എംബസികളിലും കൌൺസുലേറ്റുകളിലും പരിപാടി വിപുലമായി സംഘടിപ്പിച്ചു. ഗവൺമെന്റ് ആശുപത്രികളിലെ സ്റ്റാഫ് പാറ്റേൺ പരിഷ്കരണത്തിന് നടപടികളുമായി ഗവൺമെന്റ് മുന്നോട്ടു പോവുകയാണെന്ന് മന്ത്രി കെ മുരളീധരൻ പറഞ്ഞു. കോട്ടയം കടനാട് ഗ്രാമപഞ്ചായത്തിലെ ആയുഷ്മാൻ ആരോഗ്യമന്ദിർ മെയിൻ സെന്റർ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ആശുപത്രികളിൽ ആവശ്യത്തിന് ജീവനക്കാരെ നിയോഗിക്കണമെന്നാണ് ഗവൺമെന്റ് നിലപാട്. ഈ വിഷയത്തിൽ മുഖ്യമന്ത്രിയുമായി അടുത്തയാഴ്ച ചർച്ച നടത്തുമെന്നും മുരളീധരൻ പറഞ്ഞു. ഗവൺമെന്റ് ആശുപത്രികളിൽ റോബോട്ടിക് ചികിത്സ അടക്കം കൊണ്ടുവരുമെന്നും കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പരീക്ഷണാടിസ്ഥാനം സ്ഥാനത്തിൽ വെർച്വൽ ഓട്ടോപ്സിക്ക് സംവിധാനം ഒരുക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. ലഹരിവിരുദ്ധ പോരാട്ടത്തിന്റെ ഭാഗമായി സംസ്ഥാന ഗവൺമെന്റ് നടപ്പാക്കുന്ന ഓപ്പറേഷൻ തൂഫാൻ പദ്ധതിയുടെ രണ്ടാംഘട്ടം ഈ മാസം 28 ആരംഭിക്കുമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. രണ്ടാംഘട്ടത്തിൽ ഗ്രാമങ്ങളിലേക്കും തദ്ദേശ സ്ഥാപനങ്ങളിലേക്കും പദ്ധതി വ്യാപിപ്പിക്കും. സമൂഹത്തിന്റെ എല്ലാ വിഭാഗങ്ങളുടെയും പങ്കാളിത്തത്തോടെ ഓപ്പറേഷൻ തൂഫാൻ കൂടുതൽ ജനകീയമായി നടപ്പാക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. കോഴിക്കോട് NIT ക്യാമ്പസിൽ ഇന്നു മുതൽ 3 ദിവസം സംഘടിപ്പിക്കുന്ന സ്മിക് മക്കേ കൺവെൻഷൻ സമന്വയം ഉച്ചയ്ക്ക് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യും. രാജ്യത്തിന്റെ ശാസ്ത്രീയവും പരമ്പരാഗതവുമായ കലകളുടെ ആഴമേറിയ അനുഭവം വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും കലാസ്വാദകർക്കും നൽകുന്ന റെസിഡൻഷ്യൽ പരിപാടിയാണിത്. ഉച്ചയ്ക്കും വൈകുന്നേരവും പ്രശസ്ത കലാകാരന്മാരുടെ കച്ചേരികളും അവതരണങ്ങളും അരങ്ങേറും. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് മറ്റന്നാൾ വരെ വിവിധയിടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ആലപ്പുഴ, കോട്ടയം, ഇടുക്കി ജില്ലകളിലും ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കോട്ടയം, ഇടുക്കി, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രതയാണ്. കണ്ണൂർ ജില്ലാതല പട്ടയമേള രാവിലെ മന്ത്രി AP അനിൽകുമാർ ഉദ്ഘാടനം ചെയ്യും. 1845 പട്ടയങ്ങളാണ് വിതരണം ചെയ്യുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
2: 1792 ലാൻഡ് ട്രിബ്യൂണൽ പട്ടയങ്ങളും 53 ദേവസ്വം പട്ടയങ്ങളും, ആറളം അയ്യങ്കുന്ന് വില്ലേജുകളിലെ ഉന്നതികളിൽ താമസിക്കുന്ന കുടുംബങ്ങൾക്കുള്ള 169 ഉന്നതി പട്ടയങ്ങളുമാണ് മേളയിൽ വിതരണം ചെയ്യുക. ലാൻഡ് ട്രിബ്യൂണൽ അടിസ്ഥാനത്തിൽ ടോക്കൺ വിതരണം ചെയ്താണ് പട്ടയങ്ങൾ നൽകുക. പട്ടയ വിതരണത്തിനായി 15 കൌണ്ടറുകൾ ഉദ്ഘാടന വേദിയിൽ സജ്ജമാക്കിയിട്ടുണ്ട്. കണ്ണൂർ ധനലക്ഷ്മി കൺവെൻഷൻ സെന്ററിൽ നടക്കുന്ന മേളയിൽ TO മോഹനൻ MLA അധ്യക്ഷത വഹിക്കും. മന്ത്രി സണ്ണി ജോസഫ് മുഖ്യാതിഥിയാവും. ഭൂരഹിതരായ കുടുംബങ്ങൾക്ക് ഭൂമിയുടെ നിയമപരമായ ഉടമസ്ഥാവകാശം ഉറപ്പുവരുത്തുകയാണ് സർക്കാർ ലക്ഷ്യമിടുന്നതെന്നും തീർപ്പാക്കാൻ ബാക്കിയുള്ള പട്ടയ അപേക്ഷകളിൽ നടപടികൾ പൂർത്തിയാക്കുമെന്നും ജില്ലാ കലക്ടർ P വിഷ്ണുരാജ് അറിയിച്ചു.
1: അഫ്ഗാനിസ്ഥാനെതിരായ 2023 മത്സര പുരുഷ ക്രിക്കറ്റ് പരമ്പര ഇന്ത്യ സ്വന്തമാക്കി. മൂന്നാമത്തെയും അവസാനത്തെയും മത്സരത്തിൽ 127 റൺസിന്റെ തകർപ്പൻ വിജയം നേടിയാണ് ഇന്ത്യ 3-0 പരമ്പര നേടിയത്. ഡൽഹിയിലെ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിൽ നിശ്ചിത 20 ഓവറിൽ 7 വിക്കറ്റ് നഷ്ടത്തിൽ ഇന്ത്യ ഉയർത്തിയ 221 റൺസ് അഫ്ഗാനിസ്ഥാന് മറികടക്കാനായില്ല. 14.1 ഓവറിൽ 94 റൺസിന് അഫ്ഗാനിസ്ഥാൻ പുറത്തായി. 108 റൺസ് എടുത്ത അഭിഷേക് ശർമ്മയാണ് പ്ലെയർ ഓഫ് ദ സീരീസും പ്ലെയർ ഓഫ് ദ മാച്ചും. ഏഷ്യൻ ഗെയിംസ് വനിതാ 2020 ക്രിക്കറ്റിൽ നിലവിലെ ചാമ്പ്യൻമാരായ ഇന്ത്യ ഇന്ന് ആതിഥേയരായ ജപ്പാനെ നേരിടും. ഐച്ചിയിൽ ഇന്ത്യൻ സമയം രാവിലെ 10:30 മത്സരം. ഹർമൻപ്രീത് കൌറാണ് ഇന്ത്യൻ സംഘത്തെ നയിക്കുന്നത്. ഇന്ത്യൻ ജപ്പാൻ വനിതാ ടീമുകൾ തമ്മിലെ ആദ്യ മത്സരമാണിത്. നാളെയാണ് ഏഷ്യൻ ഗെയിംസ് ഉദ്ഘാടന ചടങ്ങ്. ഒക്ടോബർ 4 വരെ നീളുന്ന ഗെയിംസിൽ സോഫ്റ്റ് ടെന്നീസ്, ടെക്ബോൾ ഇനങ്ങളിലും ഇന്ത്യ മത്സരിക്കും. തിരുവനന്തപുരം കാര്യവട്ടം ഗ്രീൻഫീൽഡ് അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിൽ ഈ മത്സരം 27 നടക്കുന്ന ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് 1-ആം ഏകദിന ക്രിക്കറ്റ് മത്സരത്തിന്റെ ടിക്കറ്റ്

0: വിൽപ്പന ആരംഭിച്ചു. ടിക്കറ്റ് ജീനി എന്ന പ്ലാറ്റ്ഫോമിലൂടെ ഓൺലൈനായി ടിക്കറ്റുകൾ ബുക്ക് ചെയ്യാം. ചാണ്ടിയമ്മൻ എംഎൽഎ ടിക്കറ്റിന്റെ ആദ്യ വിൽപ്പന നിർവഹിച്ചു. മത്സരത്തിന് മുന്നോടിയായി മന്ത്രി ഒ ജെ ജനീഷ് ഒരുക്കങ്ങൾ വിലയിരുത്തി. കണ്ണൂർ സർവകലാശാലയ്ക്ക് കീഴിലെ അഫിലിയേറ്റഡ് കോളേജുകളിലും യൂണിവേഴ്സിറ്റി ക്യാമ്പസുകളിലും വിദ്യാർത്ഥി യൂണിയൻ തെരഞ്ഞെടുപ്പ് ഇന്ന് നടത്തും. രാവിലെ 9:30 മുതൽ ഉച്ചയ്ക്ക് 12:30 വരെയാണ് വോട്ടെടുപ്പ്. ഉച്ചയ്ക്ക് 2:00 വോട്ടെണ്ണലും തുടർന്ന് ഫലപ്രഖ്യാപനവും ഉണ്ടാവും. കേരളത്തിൽ വിശ്വകർമ്മ സമുദായം നിർണായക ശക്തിയായി മാറിയെന്ന് മന്ത്രി മോൻസ് ജോസഫ് പറഞ്ഞു. വിശ്വകർമ്മ ദിനാഘോഷത്തിന്റെ ഭാഗമായി കോട്ടയം നഗരത്തിൽ VSS സംസ്ഥാന സമിതി സംഘടിപ്പിച്ച മഹാസമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. വിശ്വകർമ്മ ദിനം പൊതു അവധിയാക്കുന്നതടക്കം ആവശ്യങ്ങൾ ഗവൺമെന്റിന്റെ സജീവ പരിഗണനയിലാണെന്നും അദ്ദേഹം പറഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയിൽ ചെറുകിട സംരംഭങ്ങൾ നിർണായക പങ്കാണ് വഹിക്കുന്നതെന്ന് ധനമന്ത്രി നിർമ്മല സീതാരാമൻ. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ഇന്ന് കൊച്ചിയിലെത്തും. ഗവൺമെന്റ് ആശുപത്രികളിലെ സ്റ്റാഫ് പാറ്റേൺ പരിഷ്കരണത്തിന് നടപടി തുടങ്ങിയതായി മന്ത്രി കെ മുരളീധരൻ. സംസ്ഥാനത്ത് മറ്റന്നാൾ വരെ വിവിധയിടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. അഫ്ഗാനിസ്ഥാനെതിരായ 2020 പുരുഷ ക്രിക്കറ്റ് പരമ്പര ഇന്ത്യക്ക്. ഏഷ്യൻ ഗെയിംസ് വനിതാ 2020 ക്രിക്കറ്റിൽ ഇന്ത്യ ഇന്ന് ജപ്പാനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
1: ഇയം ആകാശവാണി. സംപ്രതി വാർത്താഃ ശ്രൂയന്താം. പ്രവാചക ഋചാ ഝാ. അഥ വാർത്താഃ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉക്തവാൻ യത് ഭാരതം ആപൂർത്തി ശൃംഖലാനാം ശസ്ത്രീകരണസ്യ മധ്യേ വിശ്വസനീയസ്യ അർദ്ധചാലക വിനിർമാണസ്യ വൈശ്വിക കേന്ദ്രരൂപേണ പ്രതിഷ്ഠാപിതമസ്തി. അസൌ ഉക്തവാൻ യത് വിശ്വം നൂതനാനാം വിശ്വസനീയ വിനിർമാണ കേന്ദ്രാണാം അന്വേഷണം കരോതി തഥാ ഭാരതം ഏതസ്യാഃ ആവശ്യകതായാഃ പൂർത്തയേ നിരന്തരം സജ്ജീകരോതി. സഹ പ്രതിപാദിതവാൻ യത് മഹത്വപൂർണേഷു ഉദ്യോഗേഷു ഭാരതസ്യ പ്രഗതിഃ വൈശ്വികാഃ ആപൂർത്തി ശൃംഖലാഃ സുദൃഢീകരിഷ്യതി തഥാ വിശ്വേ പരിവർത്തമാനാനാം ആപൂർത്തി ശൃംഖലാ സംബദ്ധാനാം ആഹ്വാനാനാം മധ്യേ നൂതനാവസരാണാം സൃജനം കരിഷ്യതി. പ്രധാനമന്ത്രി ഹ്യഃ നവദില്ല്യാം യശോ ഭൂമൌ സെമിക്കോൺ ഇന്ത്യ ഇത്യേതസ്യ പഞ്ചമ സംസ്കരണസ്യ ഉദ്ഘാടനം കുർവൻ ഏതത് ഉക്തവാൻ.
2: भारत हर वो कदम उठा रहा है जो हमें सेमी कंडक्टर इंडस्ट्री का एक प्रिफर्ड डेस्टिनेशन बनाए. भारत मदर ऑफ डेमोक्रेसी है. ऐसा देश जब एक क्रिटिकल इंडस्ट्री में सफल होता है तो इससे पूरी दुनिया की सप्लाई चेन को ताकत मिलती है. और आज जब सप्लाई चेन वेपनाइज हो रही है तब तो इसकी महत्ता बहुत बढ़ जाती. भारत में हो रहे इस डेवलपमेंट को हमें इस बड़े नजरिए से भी देखना है. भारत की एस्पिरेंस आपके सामने और भारत में बन रहे नए अवसर आपका स्वागत करने के लिए तैयार है.
1: ततः परं कार्यक्रमस्य अनन्तरं वार्ताहरान् सम्बोधयन् केन्द्रीय मन्त्री अश्विनी वैष्णवः उक्तवान् यत् सेमिकॉन 2.0 इति पारिस्थितिक तन्त्रस्य अन्तर्गतम् अद्यावधि प्रायः 1,00,000 कोटि रूप्यकाणां निवेश सम्बद्धाः प्रतिबद्धताः प्राप्ताः सन्ति. भाजपेति दलेन प्रधानमन्त्रिणः नरेन्द्र मोदिनः 670तमस्य जन्मदिवसस्य उपलक्ष्ये ह्यः मासैक पर्यन्तं प्रवर्तमानस्य राष्ट्रव्यापिनः सेवा संकल्पाभियानस्य शुभारम्भः कृतः. अस्य अभियानस्य मुख्योद्देश्यं जनसेवायां प्रधानमन्त्रिणः प्रतिबद्धतां प्रकाशयितुं तथा जनान् विशेषतः युवकान् सेवाकार्येषु प्रवर्तयितुं प्रोत्साहयितुं च अस्ति. अनेन अभियानेन गुजरात राज्यस्य मुख्यमंत्री रूपेण श्रीमोदिनः 1,000,000,000 वर्षस्य अक्टूबर मासस्य सप्तमे दिनांके शपथ ग्रहणस्य 25 वर्षपूर्तिरपि स्मर्यते. अभियानम् आगामी मासस्य 17 दिनांकपर्यन्तं प्रवर्तिष्यते. विदेश मंत्रालयेन पारपत्र संशोधन नियमाः 20/26 इति अधिसूचिताः येन 80-19-शततमवर्षस्य पारपत्र नियमेषु संशोधनं कृतमस्ति. संशोधनानुसारं पञ्चदशवर्षात् न्यूनवयस्काय बालकाय प्रदत्तं षट्

0: त्रिंशत् पृष्ठयुतं साधारण पारपत्रं पञ्चवर्षपर्यन्तम् उत वा तस्य अष्टादशवर्षवयः प्राप्तिपर्यन्तम् एतयोः यत् पूर्वं भवति तत्पर्यन्तं वैधं भविष्यति। अमेरिकादेशे भारतस्य राजदूतः विनयमोहन क्वात्रा उक्तवान् यत् भारतं विश्वस्य शीघ्रतम वर्धमानासु प्रमुखासु अर्थव्यवस्थासु अन्यतमं तथा ऊर्जसः तृतीयः बृहत्तमः उपभोक्ता अस्ति। विदेशमन्त्री डॉ एस जयशंकरः ह्यः थिम्फू नगरे भूटान नरेशेन जिग्मे खेसर नामग्येल वांगचुक इत्यनेन सह मेलनं कृतवान्। सामाजिक संचार पटले प्रकाशिते एकस्मिन् संदेशे डॉ जयशंकरः उक्तवान् यत् भारत भूटानयोः मध्ये विद्यमानां विशिष्टां मैत्रीम् इतोऽपि सुदृढीकर्तुं भूटान नरेश द्वारा प्रदत्त मार्गदर्शनं महत्वपूर्णमस्ति। पुरुष क्रिकेट क्रीडायां ह्यः रात्रौ नवदिल्ल्याम् आयोजिते तृतीये विंशति प्रतिविंशति अन्ताराष्ट्रिय द्वन्द्वे भारतेन अफगानिस्तानदलं सप्तविंशत्यधिकैकशत धावनांकै पराजित्य त्रिस्पर्धात्मिका श्रृंखलायां सर्वासु तिसृषु स्पर्धासु विजयः अधिगतः इति वार्ताः।
1: ആകാശവാണി കണ്ണൂർ. തീവണ്ടി യാത്രയ്ക്ക് തയ്യാറെടുക്കുന്നവർ ശ്രദ്ധിക്കുക. ട്രെയിൻ നമ്പർ 1 65 11 ബംഗളൂരു കോഴിക്കോട് ക്രാന്തിവീര എക്സ്പ്രസ് 30 മിനിറ്റും 1:26:01 ചെന്നൈ മംഗലാപുരം മെയിൽ 5 മിനിറ്റും ഇപ്പോൾ വൈകിയോടുകയാണ്.
2: സത്യം സിനിമാസും മഹാസുബൈറിന്റെയും ബാനറിൽ രഞ്ജിത്ത് ഉദയകൃഷ്ണ കൂട്ടുകെട്ടിൽ പ്രകാശ് വർമ്മ കേന്ദ്ര കഥാപാത്രമായി അഭിനയിക്കുന്ന ലോ ആൻഡ് ഓർഡർ ഇന്ന് മുതൽ തിയേറ്ററുകളിൽ.
3: റീഗൽ ജ്വല്ലേഴ്സ് ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ് താവക്കര റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
4: നിങ്ങളുടെ പഴയ സ്വർണം റീഗൽ ജ്വല്ലേഴ്സിൽ നിന്നും ഗവൺമെന്റ് അംഗീകൃത HYDBIS ഹോൾമാർക്ക് സ്വർണ്ണാഭരണമാക്കി മാറ്റാം.
2: സത്യം സിനിമാസും മഹാസുബൈറിന്റെയും ബാനറിൽ രഞ്ജിത്ത് ഉദയകൃഷ്ണ കൂട്ടുകെട്ടിൽ പ്രകാശ് വർമ്മ കേന്ദ്ര കഥാപാത്രമായി അഭിനയിക്കുന്ന ലോ ആൻഡ് ഓർഡർ ഇന്ന് മുതൽ തിയേറ്ററുകളിൽ.
5: എഫ് എം ഡയറിയിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം. ഗാന്ധി ദർശനം.

0: ജനുവരി 18-നുള്ള പ്രാർത്ഥനാനന്തര പ്രഭാഷണം ഡോക്ടർ സുശീല നയ്യർ വായിച്ചു കേൾപ്പിച്ചു.
1: ഇന്ത്യ സ്വതന്ത്രയായതിനു ശേഷമുള്ള മഹാത്മജിയുടെ ജീവിതത്തിലെ ചില സന്ദർഭങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നു ഗാന്ധിയനും പ്രഭാഷകനുമായ പ്രൊഫസർ എം മുഹമ്മദ്.

ഗാന്ധിജിയുടെ വാക്കുകൾ, ഞാൻ എൻ്റെ ഉപവാസം അവസാനിപ്പിച്ചിരിക്കുന്നു. ഡൽഹിയിലെ ജനങ്ങളിൽ നിന്നും അഭയാർത്ഥികളിൽ നിന്നും ഈ ദിവസങ്ങളിൽ എനിക്ക് ലഭിച്ചുകൊണ്ടിരുന്ന സ്നേഹാതിരേകത്തെ ഞാൻ ഒരിക്കലും മറക്കുകയില്ല. എന്നെ സ്നേഹിക്കുന്നവരോട് എനിക്കിത് മാത്രമേ പറയാനുള്ളൂ. ഒരു സാഹചര്യത്തിലും നമ്മൾ ആരെയും തന്നെ നമ്മുടെ ശത്രുവാണെന്ന് മുദ്രയടിക്കരുത്. സ്വതന്ത്ര ഇന്ത്യയിലെ ജനങ്ങൾ ലോകത്തെമ്പാടുമുള്ള ജനങ്ങളുമായി സൗഹൃദത്തിൽ കഴിയാൻ ആശിക്കുന്നുവെന്ന് നാം പ്രഖ്യാപിച്ചു കഴിഞ്ഞുവല്ലോ. ഞാനൊരു പ്രവാചകനൊന്നുമല്ല, പക്ഷേ ദൈവം നിങ്ങൾക്കെല്ലാവർക്കും എന്നതുപോലെ എനിക്കും ബുദ്ധിയും ഹൃദയവും തന്നിട്ടുണ്ട്. ആ ബുദ്ധിയും ഹൃദയവും നമ്മോട് പറയുന്നു, വല്ല കാരണവശാലും ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിൽ സൗഹൃദം സാധ്യമാകാതെ വരികയാണെങ്കിൽ ഇവിടെ മാത്രമല്ല പാകിസ്ഥാനിലും ലോകത്തെവിടെയും സൗഹൃദം സാധ്യമല്ലെങ്കിൽ ഇന്ത്യക്കോ പാകിസ്ഥാനോ അവർ നേടിയെടുത്തിരിക്കുന്ന സ്വാതന്ത്ര്യം സംരക്ഷിച്ചു നിർത്താനാവുകയില്ല. ഇന്ത്യയും പാകിസ്ഥാനും അവർ നേടിയ സ്വാതന്ത്ര്യം കളഞ്ഞുകുളിച്ച് വീണ്ടും

അടിമരാജ്യങ്ങളായിത്തീരുന്നതാണ്. നിരവധി പേർ ഇന്ന് എന്നെ ആശീർവദിച്ചിരിക്കുന്നു. ഹിന്ദുക്കളും സിഖ് മതസ്ഥരും മുസ്ലിങ്ങളും സഹോദരന്മാരായി ജീവിക്കുമെന്നും എന്ത് പ്രകോപനമുണ്ടായാലും അവർ അന്യോന്യം ശത്രുത പുലർത്തുകയില്ലെന്നും പ്രസ്താവിച്ചിരിക്കുന്നു. ഇത് ചെറിയൊരു കാര്യമല്ല. ഇനിയങ്ങോട്ട് പാകിസ്ഥാനിലെയും ഇന്ത്യയിലെയും ജനങ്ങൾ സുഹൃത്തുക്കളായി വർത്തിക്കും. എന്റെ ഉപവാസത്തിന് പിന്നിലുണ്ടായിരുന്ന ആത്മചൈതന്യം ഇവിടെ നിലനിർത്തപ്പെടണം. ഡൽഹിയിൽ സംഭവിക്കുന്നതൊക്കെ തന്നെ ഇന്ത്യയെ മുഴുവനായി ബാധിക്കുന്നതാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഇന്ത്യയെ ബാധിക്കുന്നതാകട്ടെ, പാകിസ്ഥാനെയും ബാധിക്കും. ഇത്രയും നാൾ നമ്മൾ പിശാചിനടുക്കലേക്ക് കുതിക്കുകയായിരുന്നു. ഇനി അങ്ങോട്ട് നമ്മുടെ ഗമനം ദൈവത്തിങ്കിലേക്കായിരിക്കട്ടെ എന്ന് ഞാൻ ആശിക്കുന്നു. ഒരു ശപഥം നാം എടുക്കേണ്ടതുണ്ട്. ദൈവത്തിങ്കിലേക്ക് തിരിച്ച നമ്മുടെ മുഖങ്ങൾ ഇനി നമ്മൾ ദിശ മാറ്റുകയില്ലെന്ന്. ഈ ശപഥം പ്രാവർത്തികമാക്കുകയാണെങ്കിൽ ഇന്ത്യക്കും പാകിസ്ഥാനും ചേർന്ന് നിന്നുകൊണ്ട് ലോകത്തെ ആകമാനം സേവിക്കാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ലോകം മനുഷ്യർക്ക് വസിക്കാവുന്ന മെച്ചപ്പെട്ട ഒരിടമായി ഭവിക്കും. ആ ഒരു ലക്ഷ്യം സാധിച്ചു കിട്ടാനായിരിക്കും ബാക്കിയുള്ള എന്റെ ഈ ജീവിതം. മറ്റൊന്നും തന്നെ എനിക്കിനി നേടാനില്ല. ദൈവം മുഴു ലോകത്തിനും സന്മനസ് പ്രദാനം ചെയ്യുമാറാകട്ടെ. സത്യമാകുന്ന ദൈവം ഈ കഴിഞ്ഞ 6 ദിവസങ്ങളിൽ നമ്മെ വഴി നടത്തിയതുപോലെ ഇനിയും മാർഗദർശനം നൽകുമാറാകട്ടെ. മഹാത്മജി ഉപവാസം നിർത്തിയതിൽ ഡോക്ടർമാർ ഉൾപ്പെടെ അദ്ദേഹത്തെ അത്യാദരപൂർവം പരിചരിക്കുന്നവർ ഒട്ടേറെ ആശ്വാസം കൊണ്ടു. തിങ്കളാഴ്ച അദ്ദേഹത്തിന്റെ മൗനദിനമായിരുന്നെങ്കിലും അധികാലത്ത് തൊട്ടുതന്നെ മഹാത്മജി പ്രവർത്തന നിരതനായിരുന്നു. ഗാന്ധിജിയുടെ ജീവിതത്തിന്റെ ആധാരമായ പ്രമാണങ്ങളും തത്വങ്ങളും തന്നെയാണ് ഓരോ കത്തിലും പ്രകാശിതമായിക്കൊണ്ടിരുന്നത്. എല്ലാ കാര്യത്തിലും നിയന്ത്രണം പാലിക്കുക, ക്ഷമകേട് ഒരിക്കലും തന്നെ പാടില്ലാത്തതാകുന്നു. നിങ്ങൾ ഇങ്ങോട്ടേക്ക് വരേണ്ടതില്ല. എവിടെയാണോ ഉള്ളത് അവിടെ വച്ച് കടമകൾ നിർവഹിക്കുക. നമ്മുടെ എല്ലാ സൽപ്രവൃത്തികളെയും ദൈവം കടാക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെയുള്ള വാക്കുകളിലൂടെയാണ് ജീവിച്ചിരിക്കുന്ന ഒരു ദൈവത്തിന്റെ സാന്നിധ്യം ഉൾക്കൊള്ളാൻ ഗാന്ധിജി ജനങ്ങളെ പ്രേരിപ്പിച്ചുകൊണ്ടിരുന്നത്. അതവർക്ക് ആത്മവിശ്വാസം നൽകുമെന്നും അദ്ദേഹം കരുതി. തനിക്ക് ലഭിച്ചതും ലഭിച്ചുകൊണ്ടിരിക്കുന്നതുമായ കത്തുകളെയും കമ്പി സന്ദേശങ്ങളെയും പരാമർശിച്ചുകൊണ്ട് വൈകുന്നേര പ്രാർത്ഥനായോഗത്തിൽ ബാപ്പു പറഞ്ഞു, നമ്മുടെ ഈ മഹാരാജ്യത്ത് എല്ലാവർക്കും താമസിക്കാനിടമുണ്ട്. എന്നാൽ എനിക്ക് ഇനി ഇവിടെ താമസിക്കണമെങ്കിൽ ഇവിടെയുള്ള ഓരോ സമുദായവും മറ്റു സമുദായങ്ങളുമായി രമ്യതയിൽ വർത്തിക്കണം. അത് ആയുധധാരികളായ പോലീസുകാരെയോ പട്ടാളക്കാരെയോ പേടിച്ചിട്ടായിരിക്കരുത്. ഹൃദയങ്ങളെ കൂട്ടിയണക്കാൻ സ്നേഹത്തേക്കാൾ കഴിവുള്ള മറ്റൊരു സിമെന്റ് ഇല്ല എന്ന വാസ്തവം മനസ്സിലാക്കുക. ഉപവാസ നാളുകളിൽ മുടങ്ങിപ്പോയ ദൈനംദിന കർമ്മങ്ങളിലേക്ക് മഹാത്മജി പെട്ടെന്ന് തന്നെ തിരിച്ചു വരികയായിരുന്നു. ബി സി റോയ്, ജീവരാജ് മെഹ്ത, സുശീല നയ്യർ തുടങ്ങിയ ഡോക്ടർമാർ ഇന്ന് കാലത്ത് അദ്ദേഹത്തെ പരിശോധിക്കുകയും മെഡിക്കൽ ബുള്ളറ്റിൻ പുറപ്പെടുവിക്കുകയും ചെയ്തു. ഗാന്ധിജി ഇന്ന് കൂടുതൽ പ്രസന്നനും ഉല്ലാസവാനുമാണ്. എങ്കിലും അദ്ദേഹത്തിന്റെ ആന്തരികാവയവങ്ങൾ സാധാരണഗതിയിൽ പ്രവർത്തിക്കുന്നില്ല. കൂടുതൽ വിശ്രമവും പരിചരണവും അദ്ദേഹത്തിനാവശ്യമുണ്ട്. ഈ കാലയളവിൽ ഒരു തരത്തിലുള്ള മാനസിക സംഘർഷങ്ങളും പീഡകളും അദ്ദേഹത്തെ അലട്ടാതെ നോക്കണം. വൈകുന്നേരത്തെ പ്രാർത്ഥനായോഗം ബിർള ഹൌസ് പുൽത്തകടികളിൽ നടന്നു. തന്റെ പ്രസംഗം ഗാന്ധിജി ആരംഭിച്ചത് ഇങ്ങനെയാണ്, ഡൽഹിയിലെ ജനങ്ങളും അഭയാർത്ഥികളും ആദർശധീരരായി ഇവിടെ ഉറച്ചു നിൽക്കുമെങ്കിൽ പുറമെ എന്തു തന്നെ സംഭവിച്ചാലും ഇന്ത്യയെ മാത്രമല്ല പാകിസ്ഥാനെയും ഈ ഘട്ടത്തിൽ അവർക്ക് രക്ഷിക്കാനാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത് പറഞ്ഞു കഴിഞ്ഞതേയുള്ളൂ, ഉച്ചത്തിലുള്ള ഒരു പൊട്ടിത്തെറി

0: ആ വൈകുന്നേര ശാന്തതയെ തകർത്തുകൊണ്ട് അന്തരീക്ഷത്തിൽ മുഴങ്ങി. വേദിയിലുണ്ടായിരുന്ന മനുഗാന്ധി ഞെട്ടിവിറച്ച് മഹാത്മാവിന്റെ അടുക്കലേക്ക് ഒതുങ്ങിക്കൂടി. പരിഭ്രാന്തരായ മറ്റുള്ളവരും ഗാന്ധിജിയുടെ അടുത്തേക്ക് നീങ്ങാൻ ശ്രമിച്ചു. ബഹളത്തിനിടയിൽ ഗാന്ധിജിയുടെ നേർത്ത ശബ്ദം കേൾക്കാമായിരുന്നു. ഒന്നും സംഭവിച്ചിട്ടില്ല. നിങ്ങളെല്ലാവരും എന്താണിങ്ങനെ ഭയപ്പെടുന്നത്? മിലിട്ടറിക്കാർ അവരുടെ നിത്യപരിശീലനം നടത്തുകയാവാം. ഇനി ആരെങ്കിലും എന്നെ കൊല്ലാൻ വന്നെങ്കിൽ തന്നെ നിങ്ങൾ എങ്ങനെയാണോ പെരുമാറുക? തന്റെ നിലച്ചുപോയ പ്രസംഗം നേർത്ത ശബ്ദത്തിൽ തന്നെ തുടർന്നുകൊണ്ട് ഗാന്ധിജി സ്വസ്ഥരായിരിക്കാൻ സദസ്യരോട് ആവശ്യപ്പെട്ടു. ബാപ്പു സംസാരിക്കുന്ന വേദിയിൽ നിന്ന് 70 അടി അകലെ വച്ച് ഒരു നാടൻ ബോംബ് എറിയപ്പെട്ടതായിരുന്നു സംഭവം. മദൻലാൽ എന്ന 20-കാരനായ ഒരു പഞ്ചാബ് അഭയാർത്ഥിയായിരുന്നു ഈ കൃത്യം നടത്തിയത്. അയാൾ അറസ്റ്റ് ചെയ്യപ്പെട്ടു. അക്രമത്തിൽ ഒരിക്കലും ഭയചകിതനാകാതിരുന്ന ഗാന്ധിജി തന്റെ പ്രസംഗം തുടർന്നു.
1: ഇന്ത്യ സ്വതന്ത്രയായതിനു ശേഷമുള്ള മഹാത്മജിയുടെ ജീവിതത്തിലെ ചില സന്ദർഭങ്ങളെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഗാന്ധിയനും പ്രഭാഷകനുമായ പ്രൊഫസർ M. മുഹമ്മദ്.

0: ഗാന്ധിജിയുടെ ആത്മകഥയിൽ നിന്നുള്ള ഭാഗങ്ങൾ തുടരുന്നു.
1: കടം വാങ്ങിയ പണം കൊണ്ട് പൊതുപ്രവൃത്തി നടത്തരുത് എന്ന് ഞാൻ ആദ്യമേ പഠിച്ചിരുന്നു. പണമൊഴികെ മറ്റ് മിക്ക കാര്യങ്ങളിലും ജനങ്ങളുടെ വാഗ്ദാനത്തെ വിശ്വസിച്ചിരിക്കാം. വരിസംഖ്യ കൊടുക്കുന്നതിൽ ജനങ്ങൾക്ക് ജാഗ്രത ഞാൻ കണ്ടിട്ടില്ല. നെറ്റാളിലെ ഇന്ത്യക്കാർ ഈ ചട്ടത്തിൽ നിന്ന് ഒഴിവായിരുന്നില്ല. പണമില്ലെങ്കിൽ ഈ പ്രവൃത്തിയും നടത്തില്ല എന്ന് വച്ചിരുന്നതുകൊണ്ട് നെറ്റാൾ ഇന്ത്യൻ കോൺഗ്രസിന് ഒരു കാലത്തും കടത്തിന്റെ ബാധയുണ്ടായില്ല. മെമ്പർമാരെ ചേർക്കുന്നതിൽ എന്റെ സഹപ്രവർത്തകർ അനിതരസാധാരണമായ ഉത്സാഹം കാണിച്ചു. ആ പ്രവൃത്തിയിൽ അവർക്ക് വലിയ അഭിരുചിയുണ്ടായി. അത് അവർക്കൊരു വിലയേറിയ അനുഭവമാണ്. വരിസംഖ്യയ്ക്കുള്ള പണവും കൊണ്ട് വളരെയധികം ആളുകൾ മുന്നോട്ട് വന്നു. ഉൾപ്രദേശങ്ങളിൽ അകന്നുകിടക്കുന്ന സ്ഥലങ്ങളിൽ പ്രചാരപ്രവൃത്തി ചെയ്യുക വിഷമമായിരുന്നു. പൊതുകാര്യ സംബന്ധമായ പ്രവൃത്തിയുടെ സ്വഭാവം ജനങ്ങൾക്കറിഞ്ഞുകൂടാ. എങ്കിലും പല ദൂരസ്ഥലങ്ങളിൽ നിന്നും ഞങ്ങൾക്ക് ക്ഷണക്കത്തുകൾ കിട്ടിക്കൊണ്ടിരുന്നു. ഞങ്ങൾ സന്ദർശിച്ച ഓരോ സ്ഥലത്തെയും പ്രധാന കച്ചവടക്കാർ ഞങ്ങളെ അതിഥികളായി സ്വീകരിക്കുക പതിവായി. ഒരിടത്ത് ഞങ്ങൾ ഒരു വിഷമസ്ഥിതിയിൽപ്പെടുകയുണ്ടായി. ഞങ്ങളുടെ ആതിഥേയനായ കച്ചവടക്കാരൻ 6 പവൻ തരും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിച്ചത്. എന്നാൽ 3 പവനിലധികം തരില്ല എന്ന് അദ്ദേഹം ഷഠിച്ചു. ആ സംഖ്യ ഞങ്ങൾ സ്വീകരിച്ചാൽ മറ്റുള്ളവരുടെ സംഖ്യകളും അതനുസരിച്ച് ചുരുങ്ങും. അങ്ങനെ പിരിവ് മോശമായി പോകും. നേരം രാത്രിയായി. ഞങ്ങൾക്കെല്ലാവർക്കും കലശലായ വിശപ്പുമുണ്ട്. എന്നാൽ ഞങ്ങൾ ഉദ്ദേശിച്ച സംഖ്യ കിട്ടാതെ എങ്ങനെ ഭക്ഷണം കഴിക്കും? എത്ര പറഞ്ഞിട്ടും ഫലമുണ്ടായില്ല. ആതിഥേയന്റെ നിശ്ചയം അചഞ്ചലമാണ് എന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടു. അവിടുത്തെ മറ്റു കച്ചവടക്കാർ പറഞ്ഞു നോക്കിയിട്ടും ഫലമുണ്ടായില്ല. അങ്ങനെ രാത്രി മുഴുവനും ഞങ്ങൾ വാശിയോടെ ഉറക്കമൊഴിച്ചിരുന്നു. ഇരുഭാഗക്കാരും അണുപോലും വിട്ടുകൊടുക്കുവാൻ ഒരുക്കമുണ്ടായിരുന്നില്ല. എന്റെ സഹപ്രവർത്തകരിൽ മിക്കവർക്കും ഒടുവിൽ കലശലായ ദേഷ്യം വന്നു. എങ്കിലും അവർ തങ്ങളുടെ വികാരങ്ങളെ അടക്കിവച്ചു. ഒടുവിൽ നേരം പുലർന്നുതുടങ്ങിയപ്പോൾ അദ്ദേഹം വഴിപ്പെട്ടു. 6 പവൻ തന്ന് ഞങ്ങളെ എല്ലാവരെയും സൽക്കരിച്ചു. ഇതുണ്ടായത് ടോങ്കായിൽ വച്ചാണ്. അതിന്റെ ഫലം വടക്കോട്ട് സ്റ്റാങ്കർ വരെയും ഉൾപ്രദേശങ്ങളിൽ ചാൾസ്ടൗൺ വരെയും കണ്ടു. അതുകൊണ്ട് ഞങ്ങളുടെ പിരിവ് വളരെ എളുപ്പമായി തീരുകയും ചെയ്തു. എന്നാൽ പണപ്പിരിവ് മാത്രമല്ലായിരുന്നു ഞങ്ങളുടെ പ്രവൃത്തി. വാസ്തവത്തിൽ വേണ്ടതിലധികം പണം കൈവശമുണ്ടായിരിക്കുന്നത് നന്നല്ല എന്ന തത്വം ഞാൻ വളരെ മുമ്പ് തന്നെ പഠിച്ചിരുന്നു. കോൺഗ്രസിന്റെ യോഗങ്ങൾ മാസം തോറും ആവശ്യമുള്ള പക്ഷം ആഴ്ചതോറും കൂടിയിരുന്നു. അവയിൽ വച്ച് മുൻപ് കഴിഞ്ഞ യോഗത്തിലെ നടപടികളുടെ റിപ്പോർട്ട് വായിക്കുകയും പല കാര്യങ്ങളെക്കുറിച്ച് വാദപ്രതിവാദം നടത്തുകയും ചെയ്യും. മിക്കവർക്കും പൊതുവാദപ്രതിവാദത്തിൽ പങ്കുകൊണ്ടിട്ട് പരിചയമില്ല. അവർ ചുരുക്കി കാര്യം മാത്രം സംസാരിക്കുവാൻ ശീലിച്ചിട്ടില്ല. എഴുന്നേറ്റ് നിന്ന് പ്രസംഗിക്കാൻ

0: തന്നെ എല്ലാവർക്കും സങ്കോചമുണ്ട്. ഞാൻ അവർക്ക് പൊതുയോഗത്തിലെ നടപടിക്രമം വിവരിച്ചു കൊടുത്തു. അവർ അതിനെ യഥായോഗ്യം ആദരിച്ചു വന്നു. സദസ്സിൽ പ്രസംഗിച്ച് പരിചയിച്ചിട്ടില്ലാത്ത അവർ പൊതുകാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുവാനും പ്രസംഗിക്കുവാനും ശീലിച്ചു. പൊതുപ്രവൃത്തിയിൽ ചിലപ്പോൾ നിസ്സാരകാര്യങ്ങൾക്ക് സാരമായ സംഖ്യ ചെലവാകാറുള്ളത് കണ്ടറിഞ്ഞിട്ടുള്ളതിനാൽ ഞാൻ ആദ്യദശയിൽ രസീതി പുസ്തകം അച്ചടിക്കുന്നതുകൂടി വേണ്ടെന്ന് വച്ചു. രസീതികളും റിപ്പോർട്ടുകളും മറ്റും തയ്യാറാക്കുവാൻ എന്റെ ഓഫീസിലുള്ള സൈക്ലോസ്റ്റൈൽ യന്ത്രം ഉപയോഗപ്പെടുത്തി. കോൺഗ്രസ് ഭണ്ഡാരം നിറയുകയും മെമ്പർമാരുടെ എണ്ണവും പ്രവൃത്തിയും വർദ്ധിക്കുകയും ചെയ്തതിനു ശേഷമേ ഞാൻ അവ അച്ചടിക്കുവാൻ തുടങ്ങിയുള്ളൂ. ഇങ്ങനെ സൂക്ഷിച്ച് പണം ചെലവിടുന്നത് ഏതൊരു സ്ഥാപനത്തിന്റെയും ശരിയായ നടത്തിപ്പിന് ആവശ്യമാണ്. എന്നാൽ അതല്ല സാധാരണ പതിവ് എന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് ചെറുതും പക്ഷേ വളർന്നതുമായ ഒരു സ്ഥാപനത്തിന്റെ ഉത്ഭവം സംബന്ധിച്ചുള്ള ഈ ചില്ലറ സംഗതികൾ ഞാൻ ഇവിടെ വിവരിച്ചത്. തങ്ങൾ കൊടുക്കുന്ന സംഖ്യയ്ക്ക് രസീതി വാങ്ങുവാൻ ജനങ്ങൾക്ക് നിഷ്കർഷയുണ്ടായിരുന്നില്ല. എന്നാൽ രസീതി കൊടുക്കുന്നതിൽ ഞങ്ങൾ പ്രത്യേകം നിഷ്കർഷ വച്ചു. ഒറ്റ പൈസയ്ക്ക് പോലും കൃത്യമായ കണക്ക് വയ്ക്കും. 1894 കണക്ക് പുസ്തകങ്ങൾ ഇന്നും ഊനം കൂടാതെ നെറ്റോൾ ഇന്ത്യൻ കോൺഗ്രസിന്റെ റെക്കോർഡുകളുടെ ഇടയിൽ കാണാം എന്ന് സധൈര്യം പറയാം. ശരിയായ കണക്കുകൾ ഏതൊരു സ്ഥാപനത്തിനും ഒഴിച്ചുകൂടാത്ത ഒരാവശ്യമാണ്. അതില്ലാത്ത സ്ഥാപനങ്ങളിൽ ജനങ്ങൾക്ക് വിശ്വാസമില്ലാതാകും. അതില്ലാതെ സത്യത്തെ അതിന്റെ പരിശുദ്ധമായ നിലയിൽ പരിപാലിക്കുവാൻ സാധിക്കുകയില്ല.
1: ഗാന്ധി ദർശനമാണ് നിങ്ങൾ കേട്ടത്.
2: സത്യം സിനിമാസും മഹാസുബൈറിന്റെയും ബാനറിൽ രഞ്ജിത്ത്, ഉദയകൃഷ്ണ കൂട്ടുകെട്ടിൽ പ്രകാശ് വർമ്മ കേന്ദ്ര കഥാപാത്രമായി അഭിനയിക്കുന്ന ലോ ആൻഡ് ഓർഡർ ഇന്ന് മുതൽ തിയേറ്ററുകളിൽ.
3: ആകാശവാണി കണ്ണൂർ.
4: സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, നിയർ ഓൾഡ് ബസ് സ്റ്റാൻഡ്, കണ്ണൂർ. അക്കൌണ്ടിംഗ് രംഗത്ത് 37 വർഷത്തെ പ്രവർത്തന പാരമ്പര്യമുള്ള കോളേജ് ഓഫ് കൊമേഴ്സിലൂടെ നിങ്ങൾക്കൊരു മികച്ച പ്രൊഫഷണൽ GST അക്കൌണ്ടന്റായി മാറാം. കൂടാതെ എളുപ്പം തൊഴിൽ നേടാൻ നിരവധി തൊഴിലധിഷ്ഠിത കോഴ്സുകളും. കോൺടാക്ട് 9567-3237-40. കോളേജ് ഓഫ് കൊമേഴ്സ്, നിയർ ഓൾഡ് ബസ് സ്റ്റാൻഡ്, കണ്ണൂർ.
3: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ. ഇൻഫർമേഷൻ ആൻഡ് പബ്ലിക് റിലേഷൻസ് വകുപ്പിൽ പ്രിസം പദ്ധതിക്ക് കീഴിൽ ഇൻഫർമേഷൻ അസിസ്റ്റന്റുമാരുടെ പാനലിലേക്ക് അപേക്ഷിച്ചവർക്കുള്ള എഴുത്തു പരീക്ഷ ഈ മാസം 20 രാവിലെ 10:30 മുതൽ 12:30 വരെ നടക്കും. 2024 ഒക്ടോബർ മുതൽ 2026 ജൂൺ വരെയുള്ള കാലയളവിൽ സൈനികക്ഷേമ ഓഫീസിലെ എംപ്ലോയ്മെന്റ് രജിസ്ട്രേഷൻ പുതുക്കാൻ സാധിക്കാതെ വന്ന വിമുക്തഭടന്മാർക്ക് ഒക്ടോബർ 31 സീനിയോറിറ്റി നഷ്ടപ്പെടാതെ രജിസ്ട്രേഷൻ പുതുക്കാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 0497-2700-069 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടാം. അടൂർ ഗവൺമെന്റ് ഹൈസ്കൂൾ കന്നഡ വിഭാഗം ഫിസിക്കൽ സയൻസ് അധ്യാപക നിയമനത്തിനുള്ള കൂടിക്കാഴ്ച ഈ മാസം 22 രാവിലെ 10 സ്കൂൾ ഓഫീസിൽ നടക്കും. കേട്ടറ്റ് നിർബന്ധമാണ്. ബന്ധപ്പെടുവാനുള്ള ഫോൺ നമ്പർ 8547-18-5292. കണ്ണൂർ സെൻട്രൽ പ്രിസൺ ആന്റ് കറക്ഷണൽ ഹോമിലെ ലുനാറ്റിക് തടവുകാരെ നിരീക്ഷിക്കുന്നതിന് ദിവസവേതനാടിസ്ഥാനത്തിൽ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർമാരെ നിയമിക്കുന്നു. 5 താൽക്കാലിക ഒഴിവുകളുണ്ട്. 55 വയസ്സിൽ താഴെയുള്ള SSLC പാസായതും മെഡിക്കൽ കാറ്റഗറി ഷേപ്പ് 1 ആയതുമായ വിമുക്തഭടന്മാർക്ക് അപേക്ഷിക്കാം. താൽപര്യമുള്ളവർ ജില്ലാ സൈനികക്ഷേമ ഓഫീസിൽ രജിസ്ട്രേഷൻ ചെയ്ത എംപ്ലോയ്മെന്റ് രജിസ്ട്രേഷൻ കാർഡിന്റെ പകർപ്പും വിമുക്തഭട ഐഡന്റിറ്റി കാർഡിന്റെ പകർപ്പും സഹിതം ഈ മാസം 24 മുൻപായി കണ്ണൂർ ജില്ലാ സൈനികക്ഷേമ ഓഫീസിൽ അപേക്ഷ സമർപ്പിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കാം 0497-2700-069 എന്ന ഫോൺ നമ്പറിൽ. കണ്ണൂർ സർവകലാശാലയുടെ പയ്യന്നൂരിൽ പ്രവർത്തിക്കുന്ന ആനന്ദതീർത്ഥ ക്യാമ്പസിലെ ജിയോഗ്രഫി പഠന വകുപ്പിൽ മണിക്കൂർ വേതനാടിസ്ഥാനത്തിൽ അധ്യാപക നിയമനത്തിനായി വിരമിച്ച അധ്യാപകരിൽ

0: നിന്നും അപേക്ഷ ക്ഷണിച്ചു. അഭിമുഖം ഈ മാസം 22 രാവിലെ 11 മണിക്ക് പഠനവകുപ്പിൽ നടക്കും. കൂടുതൽ വിവരങ്ങൾക്ക് 9447085046 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടാം. കാഞ്ഞങ്ങാട് ബ്ലോക്കിൽ പഠനമുറി നിർമ്മാണ ധനസഹായം അനുവദിക്കുന്നതിന് പട്ടികജാതി വിഭാഗം വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. 5 മുതൽ 12 വരെ ക്ലാസുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കൾക്ക് അപേക്ഷിക്കാം. അവസാന തീയതി ഈ മാസം 29. കൂടുതൽ വിവരങ്ങൾക്ക് 8547630173 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടാം. കാസർഗോഡ് മണ്ണ് പര്യവേക്ഷണ അസിസ്റ്റന്റ് ഡയറക്ടറുടെ കാര്യാലയത്തിലെ സോയിൽ പ്ലാന്റ് ഹെൽത്ത് ക്ലിനിക്കിൽ ലാബ് അസിസ്റ്റന്റിനെ നിയമിക്കുന്നു. യോഗ്യത കെമിസ്ട്രിയിൽ ബിരുദം. കൂടിക്കാഴ്ച നാളെ രാവിലെ 10:30 നടക്കും. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കാം 9447271765 എന്ന ഫോൺ നമ്പറിൽ. കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ കഴിഞ്ഞു.
1: സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കോളേജ് ഓഫ് കൊമേഴ്സ്, നിയർ ഓൾഡ് ബസ് സ്റ്റാൻഡ്, കണ്ണൂർ. ഫോൺ 9567323740.
2: സത്യം സിനിമാസും മഹാസുബൈറിന്റെയും ബാനറിൽ രഞ്ജിത്ത്, ഉദയകൃഷ്ണ കൂട്ടുകെട്ടിൽ പ്രകാശ് വർമ്മ കേന്ദ്ര കഥാപാത്രമായി അഭിനയിക്കുന്ന ലോ ആൻഡ് ഓർഡർ ഇന്ന് മുതൽ തിയേറ്ററുകളിൽ.
0: ഇനി മലയാളത്തിൽ വാർത്തകൾ. തിരുവനന്തപുരം റിലേ
3: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. സെമി കണ്ടക്ടർ വ്യവസായത്തിന് അനുയോജ്യമായ കേന്ദ്രമായി മാറുന്നതിനാവശ്യമായ എല്ലാ നടപടികളും ഇന്ത്യ സ്വീകരിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സെമി കണ്ടക്ടർ മേഖലയിൽ സെമികോൺ 2.0 വഴി 1,00,000 കോടി രൂപയുടെ നിക്ഷേപം പ്രതീക്ഷിക്കുന്നതായി കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. 1980 പാസ്പോർട്ട് നിയമങ്ങൾ ഭേദഗതി ചെയ്ത് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം വിജ്ഞാപനം പുറപ്പെടുവിച്ചു. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ഇന്ന് കൊച്ചിയിലെത്തും. സന്ദർശനത്തോടനുബന്ധിച്ച് കൊച്ചി നഗരത്തിൽ ഗതാഗത നിയന്ത്രണം. കേരളത്തിൽ മറ്റന്നാൾ വരെ പരക്കെ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ആലപ്പുഴ, കോട്ടയം, ഇടുക്കി ജില്ലകളിലും ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ് ജാഗ്രത. അഫ്ഗാനിസ്ഥാനെതിരായ 2020 ക്രിക്കറ്റ് പരമ്പര സ്വന്തമാക്കി ഇന്ത്യ. വാർത്തകൾ വിശദമായി. സെമി കണ്ടക്ടർ വ്യവസായത്തിന് അനുയോജ്യമായ കേന്ദ്രമായി മാറുന്നതിനാവശ്യമായ എല്ലാ നടപടികളും ഇന്ത്യ സ്വീകരിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ന്യൂഡൽഹിയിലെ യശോഭൂമിയിൽ സെമികോൺ ഇന്ത്യ 2026 ഉദ്ഘാടന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യ സെമി കണ്ടക്ടർ മിഷൻ 2.0 വിഹിതം 13.5 ബില്യൺ US ഡോളറായി ഉയർത്തിയതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി അറിയിച്ചു. ഇതുവരെ 12 ചിപ്പ് നിർമ്മാണ പദ്ധതികൾക്ക് അംഗീകാരം നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി.
4: സെമി കണ്ടക്ടർ ഇൻഡസ്ട്രി ശബ്ദ ടേപ്പ് ഔട്ട് ദിന ചിപ്പ് ഡിസൈൻ പൂരാ പ്രൊഡക്ഷൻ ചലി ജാതി ലേക്കൻ ടേപ്പ് ഔട്ട് കാം രുക്താ നീ ഉസീ ദിൻ അഗലേ വർജൻ പർ കാം ശുരു ഹമാരെ പഹലെ ഫേജ് കാ സൈസ് ലഗ്ഭഗ് 8 ബില്യൺ ഡോളർസ് കാ ജപ്പി സെക്കൻഡ് ഫേജ് കാ 13.5 ബില്യൺ ഡോളർസ് തക് കാ ഹമനെ തയ് കിയാ ഹൈ.
3: സെമി കണ്ടക്ടർ വ്യവസായത്തിലേക്ക് സെമികോൺ 2.0 ഏകദേശം 1,00,000 കോടി രൂപയുടെ നിക്ഷേപം പ്രതീക്ഷിക്കുന്നതായി കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. ന്യൂഡൽഹിയിൽ നടക്കുന്ന സെമികോൺ ഇന്ത്യയോടനുബന്ധിച്ച് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യയുടെ ചിപ്പ് രൂപകൽപ്പന ശേഷി ആഗോളതലത്തിൽ അംഗീകരിക്കപ്പെട്ടതാണ്. സെമികോൺ 2.0 വഴി 1,00,000 തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുമെന്നും അദ്ദേഹം അറിയിച്ചു.
5: The approach in Semicon 2.0 will be to promote the design companies in a very big way, both the startups as well as the large companies. Large companies would like to get into semiconductor design because the scope is huge now, the opportunities are huge. Startups can bring in innovative solutions which will be liked by the market.
3: 1980 പാസ്പോർട്ട് നിയമങ്ങൾ ഭേദഗതി ചെയ്ത് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം വിജ്ഞാപനം പുറപ്പെടുവിച്ചു. പാസ്പോർട്ട് ഭേദഗതി നിയമം 2026 പ്രകാരം 15 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് അനുവദിക്കുന്ന 36 പേജുള്ള സാധാരണ പാസ്പോർട്ടിന് 5 വർഷത്തേക്കോ കുട്ടിക്ക് 18 വയസ്സ് തികയുന്നതുവരെയോ കാലാവധി ഉണ്ടായിരിക്കും. ഹിന്ദുസ്ഥാൻ എയർനോട്ടിക്സ് ലിമിറ്റഡ് നിർമ്മിച്ച HTT-40 ബേസിക് ട്രെയിനർ വിമാനങ്ങളും ലൈറ്റ് കോംബാറ്റ് എയർക്രാഫ്റ്റ് തേജസ് ഫൈനൽ ഓപ്പറേഷൻ ക്ലിയറൻസ് ട്വിൻ സീറ്റർ ട്രെയിനർ വിമാനങ്ങളും ഇന്ന് വ്യോമസേനയുടെ ഭാഗമാണ്.

0: ഇതോടൊപ്പം പൊതുമേഖലാ സ്ഥാപനമായ പവൻ ഹാൻസ് ലിമിറ്റഡിന് ധ്രുവ് നെക്സ്റ്റ് ജനറേഷൻ ഹെലികോപ്റ്ററുകളും കൈമാറും. ബംഗളൂരുവിൽ നടക്കുന്ന ചടങ്ങിൽ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗും വ്യോമയാന മന്ത്രി രാംമോഹൻ നായിഡുവും പങ്കെടുക്കും. ലോകമെമ്പാടുമുള്ള ഇന്ത്യൻ എംബസികളിലും കോൺസുലേറ്റുകളിലും സ്വച്ഛതാ ഹി സേവ 2026 ക്യാമ്പയിന് തുടക്കമായി. ദൌത്യത്തിന്റെ മേധാവികൾ ഉദ്യോഗസ്ഥർക്ക് സ്വച്ഛതാ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. പരിസര ശുചീകരണ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം നൽകി. അസർബൈജാൻ, ഐസ്ലൻഡ്, സൌദി അറേബ്യ, ലൈബീരിയ, ടാൻസാനിയ തുടങ്ങിയ രാജ്യങ്ങൾ ഇതിൽ ഉൾപ്പെടുന്നു. ന്യൂഡൽഹിയിലെ വിദേശകാര്യ മന്ത്രാലയ ആസ്ഥാനത്ത് വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി സ്വച്ഛതാ ഹി സേവ ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്തു. അടുത്തമാസം 2 വരെയാണ് ക്യാമ്പയിൻ. കരസേനാ മേധാവി ജനറൽ ധീരജ് സേത്ത് റഷ്യൻ ലാൻഡ് ഫോഴ്സ് ആസ്ഥാനം സന്ദർശിച്ചു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സൈനിക സഹകരണം ആഴത്തിലാക്കുക, സേനകളുടെ ശേഷി വികസനം ശക്തിപ്പെടുത്തുക തുടങ്ങിയ വിഷയങ്ങളിൽ സൈനിക ആസ്ഥാനത്ത് ചർച്ചകൾ നടന്നു. തുടർന്ന് കരസേനാ മേധാവി മോസ്കോയിലെ സൈനിക സ്മാരകത്തിൽ പുഷ്പചക്രം സമർപ്പിച്ചു. പശ്ചിമബംഗാളിൽ നടക്കാനിരിക്കുന്ന നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകളിൽ അഖിലേന്ത്യാ തൃണമൂൽ കോൺഗ്രസ് എന്ന പേരും ഔദ്യോഗിക ചിഹ്നവും ഉപയോഗിക്കരുതെന്ന് പാർട്ടിയിലെ ഇരുവിഭാഗങ്ങൾക്കും കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശം നൽകി. ഇരുവിഭാഗങ്ങളും നൽകാനുദ്ദേശിക്കുന്ന പേരുകൾ ഇന്ന് രാവിലെ 11:00 അംഗീകാരത്തിനായി സമർപ്പിക്കാൻ കമ്മീഷൻ ഇടക്കാല ഉത്തരവിൽ ആവശ്യപ്പെട്ടു. മമതാ ബാനർജി, അരൂപ് റോയ് എന്നിവർ നേതൃത്വം നൽകുന്ന ഇരുവിഭാഗങ്ങളിലെയും നേതാക്കളുടെ വാദം കേട്ടശേഷമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിച്ചത്. യുജിസി നെറ്റ് പരീക്ഷയുടെ അന്തിമ ഉത്തരസൂചിക നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി പുറത്തിറക്കി. ഇംഗ്ലീഷ്, കൊമേഴ്സ്, സോഷ്യോളജി എന്നീ വിഷയങ്ങളിലാണ് അന്തിമ ഉത്തരസൂചികയാണ് പ്രസിദ്ധീകരിച്ചത്. യുജിസി നെറ്റ് .nta.nic.in എന്ന വെബ്സൈറ്റിൽ ഉത്തരസൂചിക ലഭ്യമാണ്. 2026 ഈ മാസം 9-10 തീയതികളിൽ രാജ്യത്തെ 454 കേന്ദ്രങ്ങളിലാണ് പരീക്ഷ നടത്തിയത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AIRNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIRNews_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: വികസിത ഭാരതം എന്ന ലക്ഷ്യത്തിലേക്കുള്ള ഇന്ത്യയുടെ യാത്രയ്ക്ക് ആവശ്യമായ ധനസമാഹരണത്തെ സംബന്ധിച്ച് ധനകാര്യ മന്ത്രാലയം സംഘടിപ്പിക്കുന്ന 2 ദിവസത്തെ സമ്മേളനത്തിന് ഇന്ന് ന്യൂഡൽഹിയിൽ തുടക്കമാകും. കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ, വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ, ധനമന്ത്രിമാർ എന്നിവർ സമ്മേളനത്തിൽ പങ്കെടുക്കും. സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും ധനകാര്യ സെക്രട്ടറിമാരും സംബന്ധിക്കും. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ഇന്ന് കൊച്ചിയിലെത്തും. ജന്മഭൂമിയുടെ ത്രിദിന ദേശീയ കോൺക്ലേവ് അദ്ദേഹം എളമക്കരയിൽ ഉദ്ഘാടനം ചെയ്യും. കേന്ദ്രമന്ത്രിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് കൊച്ചി നഗരത്തിൽ ഇന്ന് ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. കേരളത്തിൽ മറ്റന്നാൾ വരെ പരക്കെ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ആലപ്പുഴ, കോട്ടയം, ഇടുക്കി ജില്ലകളിലും ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കോട്ടയം, ഇടുക്കി, മലപ്പുറം, കോഴിക്കോട് എന്നിവിടങ്ങളിൽ നാളെ മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. സ്വച്ഛ് സാഗർ സുരക്ഷിത് സാഗർ ക്യാമ്പയിന്റെ ഭാഗമായി രാജ്യത്ത് ബീച്ച് ശുചീകരണത്തിനായി തെരഞ്ഞെടുത്ത 50 ബീച്ചുകളിലൊന്നായ കണ്ണൂർ ജില്ലയിലെ മുഴപ്പിലങ്ങാട് ബീച്ചിൽ നാളെ ശുചീകരണ യജ്ഞവും ബോധവൽക്കരണ പരിപാടികളും സംഘടിപ്പിക്കും. രാവിലെ 7:30 ആരംഭിക്കുന്ന ശുചീകരണ യജ്ഞത്തിൽ വിദ്യാർത്ഥികൾ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, മത്സ്യത്തൊഴിലാളികൾ എന്നിവർ പങ്കെടുക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും ഒരു മാസം നീളുന്ന സേവാ സങ്കല്പ അഭിയാന് തുടക്കമായിരിക്കുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സങ്കല്പങ്ങൾക്ക് കരുത്തേകി വികസനത്തിന്റെ പുതിയ പാതയിലേക്ക് കുതിക്കുകയാണ് ഛത്തീസ്ഗഡിലെ ബസ്തർ. വിശദാംശങ്ങളിലേക്ക്.
2: ജനസേവനത്തിലൂടെ രാഷ്ട്രസേവനം എന്ന ആശയം മുൻനിർത്തി 2047 വികസിത ഭാരതം കെട്ടിപ്പടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കേന്ദ്ര സർക്കാർ മുന്നോട്ടു പോകുന്നത്. ഇതിന്റെ ഭാഗമായി ബസ്തറിലെ സുരക്ഷാ ക്യാമ്പുകൾ ഇന്ന് ഷഹീദ് വീർ ഗുണ്ടധൂർ സേവാ ഡേര എന്ന പേരിൽ ആധുനിക ജനസേവന കേന്ദ്രങ്ങളായി പരിഷ്കരിച്ചു കഴിഞ്ഞു. ബസ്തർ ഒളിമ്പിക്സ്, ബസ്തർ പണ്ടും തുടങ്ങിയ പുതിയ സംരംഭങ്ങൾ മേഖലയിൽ വന്ന വലിയ മാറ്റത്തെ പ്രതിഫലിപ്പിക്കുന്നതാണ്. സർക്കാരിന്റെ ദൃഢനിശ്ചയത്തിന്റെ ഫലമായി ആയിരക്കണക്കിന് മാവോയിസ്റ്റുകളാണ് ഇതിനകം ആയുധം വച്ച് കീഴടങ്ങിയത്. ഇവർക്ക് നൈപുണ്യ പരിശീലനം നൽകി സാമ്പത്തികമായി സ്വയം പര്യാപ്തരാക്കാനുള്ള നടപടികളും പുരോഗമിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: അഫ്ഗാനിസ്ഥാനെതിരായ 3rd T20 ക്രിക്കറ്റിൽ ഇന്ത്യയ്ക്ക് 127 റൺസിന്റെ കൂറ്റൻ ജയം. ഇന്ത്യ ഉയർത്തിയ 222 റൺ വിജയലക്ഷ്യം പിന്തുടർന്ന അഫ്ഗാനിസ്ഥാൻ 94 റൺസിന് ഓൾഔട്ടായി. ഇതോടെ 3 മത്സരങ്ങളടങ്ങിയ പരമ്പര ഇന്ത്യ ഏകപക്ഷീയമായി സ്വന്തമാക്കി. പരമ്പരയിലെ ആദ്യ 2 മത്സരങ്ങളിലും ഇന്ത്യയ്ക്കായിരുന്നു ജയം. നേപ്പാളിലുണ്ടായ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 1410. 6145 പേരെ ഇനിയും കണ്ടെത്താനുണ്ടെന്നാണ് ഔദ്യോഗിക കണക്കുകൾ. ദുരിതബാധിത ജില്ലകളിൽ രക്ഷാ പുനരധിവാസ പ്രവർത്തനങ്ങൾ ഇപ്പോഴും തുടരുകയാണ്. ഇതുവരെ 13,756 പേരെ രക്ഷപ്പെടുത്തി. ഇറാന്റെ ആണവ പദ്ധതിയുമായി ബന്ധപ്പെട്ട് പുനഃസ്ഥാപിച്ച ഉപരോധങ്ങൾ

0: തുടർന്നും യു എൻ വിദഗ്ദ്ധർ നിരീക്ഷിക്കുന്നത് അംഗീകരിക്കുന്ന ഐക്യരാഷ്ട്രസഭയുടെ പ്രമേയം വീറ്റോ ചെയ്ത് റഷ്യയും ചൈനയും. യു എൻ സുരക്ഷാ കൌൺസിലിൽ വോട്ടെടുപ്പിനെത്തിയ പ്രമേയമാണ് ഇരു രാജ്യങ്ങളുടെയും എതിർപ്പിനെ തുടർന്ന് തള്ളിയത്. പ്രമേയത്തെ 11 രാജ്യങ്ങൾ അനുകൂലിച്ചപ്പോൾ സൊമാലിയയും പാകിസ്ഥാനും വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നു. അടുത്തയാഴ്ച ന്യൂയോർക്കിൽ നടക്കുന്ന ഐക്യരാഷ്ട്രസഭാ പൊതുസഭയുടെ ഉന്നതതല യോഗത്തിൽ പങ്കെടുക്കാൻ ഉന്നത ഇറാനിയൻ ഉദ്യോഗസ്ഥർക്ക് വിസ അനുമതി നൽകി യുഎസ്. ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ, വിദേശകാര്യമന്ത്രി അബ്ബാസ് രഖ്ജി എന്നിവരടങ്ങുന്ന പ്രധാന പ്രതിനിധി സംഘത്തിനും അവശ്യ ജീവനക്കാർക്കുമാണ് വിസ അനുവദിച്ചതെന്ന് യുഎസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് വ്യക്തമാക്കി. നേരത്തെ പലസ്തീൻ പ്രസിഡന്റ് മഹ്മൂദ് അബ്ബാസിനും അദ്ദേഹത്തിന്റെ പ്രതിനിധി സംഘത്തിനും യു എൻ പൊതുസഭയിൽ പങ്കെടുക്കാനുള്ള വിസ അമേരിക്ക നിഷേധിച്ചിരുന്നു. സെമികണ്ടക്ടർ വ്യവസായത്തിന് അനുയോജ്യമായ കേന്ദ്രമായി മാറുന്നതിനാവശ്യമായ എല്ലാ നടപടികളും ഇന്ത്യ സ്വീകരിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സെമികണ്ടക്ടർ മേഖലയിൽ സെമികോൺ 2.0 വഴി 1,00,000 കോടി രൂപയുടെ നിക്ഷേപം പ്രതീക്ഷിക്കുന്നതായി കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. 1980 പാസ്പോർട്ട് നിയമങ്ങൾ ഭേദഗതി ചെയ്ത് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം വിജ്ഞാപനം പുറപ്പെടുവിച്ചു. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ഇന്ന് കൊച്ചിയിലെത്തും. സന്ദർശനത്തോടനുബന്ധിച്ച് കൊച്ചി നഗരത്തിൽ ഗതാഗത നിയന്ത്രണം. കേരളത്തിൽ മറ്റന്നാൾ വരെ പരക്കെ മഴ തുടരുമെന്ന കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ആലപ്പുഴ, കോട്ടയം, ഇടുക്കി ജില്ലകളിലും ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ ജാഗ്രത. അഫ്ഗാനിസ്ഥാനെതിരായ 2020 ക്രിക്കറ്റ് പരമ്പര സ്വന്തമാക്കി ഇന്ത്യ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
1: ആകാശവാണി കണ്ണൂർ.
2: സത്യം സിനിമാസും മഹാസുബൈറിന്റെയും ബാനറിൽ രഞ്ജിത്, ഉദയകൃഷ്ണ കൂട്ടുകെട്ടിൽ പ്രകാശ് വർമ്മ കേന്ദ്ര കഥാപാത്രമായി അഭിനയിക്കുന്ന ലോ ആൻഡ് ഓർഡർ ഇന്ന് മുതൽ തിയേറ്ററുകളിൽ.
3: സ്വപ്നങ്ങൾ മെഴുതുറക്കട്ടെ. ഒരു കുഞ്ഞു തിന്നലായി വന്ധ്യതാ ചികിത്സയിൽ പുതിയ പ്രതീക്ഷയുമായി കാഞ്ഞങ്ങാട് ജില്ലാ ഹോമിയോ ആശുപത്രിയിലെ ജനനെ. ആധുനിക ചികിത്സകൾ പരാജയപ്പെട്ടിടത്തും സർക്കാർ മേൽനോട്ടത്തിൽ ശാസ്ത്രീയമായ ഹോമിയോപ്പതി ചികിത്സയിലൂടെ ഇതാ പരിഹാരം. 200+ ദമ്പതികൾക്ക് ഇതിനകം സാഫല്യം നൽകിയ ജനനെ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഫോൺ 9400-06-1911. ജനനെ വന്ധ്യതാ ചികിത്സാ കേന്ദ്രം, ജില്ലാ ഹോമിയോ ആശുപത്രി, കാഞ്ഞങ്ങാട്.
4: യുവത്വം, ദീർഘായുസ് ആരോഗ്യം. കണ്ണൂരിൽ ഗ്ലോവേദ റിവൈവ് ആയുർ മെഡി കോസ്മെറ്റിക് ക്ലിനിക് ആൻഡ് ട്രീറ്റ്മെന്റ് സെന്റർ പ്രവർത്തനം ആരംഭിച്ചു.
5: 105 പാരമ്പര്യമുള്ള കോഴിക്കോട് ആര്യവൈദ്യ വിലാസിനി വൈദ്യശാലയുടെ വിശ്വാസവും ചികിത്സാനുഭവമുള്ള സ്ഥാപനം
4: ഗ്ലോവേദ റിവൈവ് ആയുർ മെഡി കോസ്മെറ്റിക് ക്ലിനിക് ആൻഡ് ട്രീറ്റ്മെന്റ് സെന്റർ, കണ്ണൂർ. ഫോൺ 9074-41-9074.
6: വിവാഹത്തിനും വിശേഷാവസരങ്ങളിലും മനോഹരമായി ഒരുങ്ങാൻ തെരളശ്ശേരിയിൽ തുഷാലി ബ്രൈഡൽ സ്റ്റുഡിയോ. ട്രെൻഡിനൊത്ത ബ്രൈഡൽ ജ്വല്ലറി, ബ്രൈഡൽ വെയർ എന്നിവയുടെ ആകർഷകമായ കളക്ഷൻസ് മിതമായ നിരക്കിൽ വാടകയ്ക്കും വിൽപ്പനയ്ക്കും. ബുട്ടിക് കളക്ഷൻസ്, ആക്സസറീസ് എല്ലാം ഒരിടത്ത്. തുഷാലി ബ്രൈഡൽ സ്റ്റുഡിയോ, വില്ലേജ് ഓഫീസിന് എതിർവശം, തെരളശ്ശേരി. ഫോൺ 9778491941.
2: സത്യം സിനിമാസും മഹാസുബൈറിന്റെയും ബാനറിൽ രഞ്ജിത്, ഉദയകൃഷ്ണ കൂട്ടുകെട്ടിൽ പ്രകാശ് വർമ്മ കേന്ദ്ര കഥാപാത്രമായി അഭിനയിക്കുന്ന ലോ ആൻഡ് ഓർഡർ ഇന്ന് മുതൽ തിയേറ്ററുകളിൽ.
7: FM ഡയറി തുടർന്ന് കേൾക്കാം. ശ്രീതിലകം, പെൺമയുടെ തിളക്കം.

0: ജീവിതം മുന്നിൽ വെക്കുന്ന പ്രതിസന്ധികൾ നമ്മെ പുതിയ വഴികളിലേക്ക് നയിക്കുമ്പോഴാണ് പലപ്പോഴും നമ്മുടെ ഉള്ളിലെ കഴിവുകളും ധൈര്യവും നമ്മൾ തിരിച്ചറിയുന്നത്. ആണുങ്ങൾ മാത്രം കൈകാര്യം ചെയ്യുന്നു എന്ന് കരുതുന്ന കള്ളുചെത്ത് ഒരു തൊഴിൽ സാധ്യതയായി സ്വീകരിച്ചിരിക്കുകയാണ് കണ്ണവം പന്നിയോട് കോളനിയിലെ ഷീജ. കള്ളുചെത്ത് തൊഴിലാളിയായ ഭർത്താവിനുണ്ടായ ഒരപകടത്തെ തുടർന്ന് കുടുംബം പ്രതിസന്ധിയിലായപ്പോൾ തെങ്ങിൻ മുകളിലേക്ക് കയറാൻ തീരുമാനിച്ച ഷീജ ഇന്ന് കേരളത്തിന്റെ ഒരേയൊരു വനിതാ ചെത്തു തൊഴിലാളി എന്ന നിലയിൽ ശ്രദ്ധേയയാണ്. കള്ള് എടുക്കുന്നതിന്റെ പ്രക്രിയ മുതൽ ഓരോ തെങ്ങുകയറ്റത്തിലും കാത്തിരിക്കുന്ന അപകട സാധ്യതകളും സമൂഹത്തിന്റെ പ്രതികരണങ്ങളും അംഗീകാരങ്ങളും സ്വന്തം ജീവിതാനുഭവങ്ങളിലൂടെ ഷീജ പറയുകയാണ്.
1: കേരളത്തിലെ ആദ്യ വനിതാ ചെത്തു തൊഴിലാളിയാണ് ഷീജ. ഇത് ഷീജയുടെ കുലത്തൊഴിലല്ല, മാത്രമല്ല ആണുങ്ങൾ മാത്രം ഉള്ളൊരു

0: മേഖലയാണ്. സ്ത്രീകൾ ഒരിക്കലും ഒരു തൊഴിൽ സാധ്യതയായി ചിന്തിക്കാത്ത ഒരു മേഖലയാണ് കള്ളുചെത്ത്. അപ്പൊ അങ്ങനെയുള്ളൊരു മേഖലയിലേക്ക് ഷീജ കടന്നു വന്നു. ഈ കടന്നു വരവോടുകൂടി സ്ത്രീകൾ ഒരു ചങ്ങല കൂടി പൊട്ടിച്ചെറിയുകയാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഈ തൊഴിലിലേക്ക് ഷീജ കടന്നു വരാനുള്ള ആ ഒരു സാഹചര്യം പറയാമോ?
1: ഞാൻ ഈ ചെത്ത് മേഖലയിലേക്ക് വന്നു

0: അപ്പൊ മോന് 8-ാം ക്ലാസ് പോകുന്ന സമയത്ത് പുതിയ ക്ലാസ്സിലേക്ക് പോകുമ്പോൾ യൂണിഫോം വേണം, ബുക്ക് വേണം, അതെല്ലാം വേണം. അപ്പൊ പൈസയൊന്നും ഇല്ല, വേറെ നമുക്ക് അങ്ങനെ വരുമാനമൊന്നും ഇല്ല. ഞാൻ തൊഴിലുറപ്പിൽ പോകുന്നതായിരുന്നു. തൊഴിലുറപ്പ് പിന്നെ അന്നേരം കുറവാ. ഭർത്താവ് കൊണ്ടുവന്നിട്ട് വേണം നമ്മൾ ജീവിതം കഴിയാൻ വേണ്ടി. ജയമേട്ടനോട് ഞാൻ പറഞ്ഞു, ഭർത്താവിനോട് പറഞ്ഞു, നമുക്ക് ഇപ്പം തെങ്ങ് കെട്ടിയിട്ട് പഠിക്കാം. എന്നിട്ട് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് വരുമ്പോഴല്ലേ ഇങ്ങനെ ഓരോരുത്തർ നമുക്ക് ആകുന്നില്ലല്ലോ, പൈസ വേറെ ഒന്നുമില്ല. അപ്പം ഓർ പറഞ്ഞു ഇങ്ങനെ പഠിക്കുന്നിട്ട് അത് എനിക്കൊന്നും ആവൂല, എന്നിട്ട് നമുക്ക് തന്നെ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം ഞാൻ പറഞ്ഞു നോക്കാന്ന് പറഞ്ഞ് അങ്ങനെ കെട്ടിയതാണ്. ചെറിയ തെങ്ങ് കെട്ടി പഠിച്ച്, അപ്പൊ അതിൽ കള്ളായ ശേഷം ഞാൻ വേറൊരു തെങ്ങ് കെട്ടി. അപ്പൊ അതിനും കള്ളായി. അങ്ങനെ ഞാൻ പിന്നെ വേറെ സ്ഥലങ്ങളിലേക്ക് പോയി.
1: അതായത് 8 വർഷം മുമ്പാണ് ഇത് സംഭവിക്കുന്നത് അല്ലേ ഭർത്താവിന്റെ?
0: 5 വർഷം ഞാൻ എന്തായാലും കണ്ടിന്യൂ ആയിട്ട് ചെത്തിയിട്ടുണ്ട്. നമുക്ക് എല്ലാ ലൈസൻസും എല്ലാം ആയി. ഇപ്പൊ ഞാൻ ഭർത്താവിനെ കുറച്ച് സഹായിക്കാൻ വേണ്ടിട്ട് ചെത്തുന്നുണ്ട്. ഷാപ്പില് കച്ചവടം കുറവാണ്, അതുകൊണ്ട് ഒരു പ്രശ്നമുണ്ട്. കള്ള് ഇപ്പൊ വെള്ളം ഉണ്ടെങ്കിൽ അവർ പറയും ഒരു ഇത്ര കള്ള് മതി എന്ന് പറഞ്ഞിട്ട് ഒരു 8 ലിറ്റർ മതി. അത് അതുകൊണ്ട് നമുക്ക് പാടാണ്. എന്ന് വെച്ചാൽ തെങ്ങ് നമ്മൾ പാട്ടത്തിലെടുക്കുന്നതാണ്. പാട്ടത്തിനെടുക്കുമ്പോൾ ഒരു തെങ്ങിന് 500 രൂപ വെച്ചിട്ട് കൊടുക്കണം. അത് 8 തെങ്ങോളം നമുക്ക് കെട്ടും. എന്ന് വെച്ചാൽ നമുക്ക് ചെലവും വേണം. 8 ലിറ്റർ കള്ളെല്ലാം അളക്കാണെങ്കിൽ അതൊരു പ്രശ്നമുണ്ട്.
1: അതായത് ഈ സംഭവം ചെത്തി എടുത്തു കഴിഞ്ഞാൽ കള്ളിഷാപ്പുകാർ എടുത്തിട്ടില്ലെങ്കിൽ ഇതൊന്നും ചെയ്യാൻ പറ്റൂല.
0: കള്ളിഷാപ്പിൽ കച്ചവടം ഇല്ലെങ്കിൽ നമുക്ക് കള്ള് ചെലവാവില്ല. നമുക്കിപ്പോ 1 ലിറ്ററിന് ഇപ്പൊ 110-ണോ 100-ണോ കിട്ടുന്നതെന്ന് അറിയില്ല. അപ്പൊ 8 ലിറ്റർ കള്ളാളുന്ന കഴിഞ്ഞാൽ ഇത്ര പൈസയിലേ വരും. അപ്പൊ മാസം 500 രൂപ 8 തെങ്ങിന് നമ്മൾ കൊടുക്കണം പാട്ടത്തിന്. ഇത്ര നാളും തെങ്ങൊന്നും കിട്ടുന്നില്ല. ഇപ്പൊ പിന്നെ കുരങ്ങെല്ലാം വന്നുകൊണ്ട് തേങ്ങയെല്ലാം പറിച്ചു തിന്നുകൊണ്ട് ഇപ്പൊ ഓരോരുത്തർ തെങ്ങെല്ലാം തരുന്നുണ്ട്.
1: കുരങ്ങ് ശല്യം ഒരു വിധത്തിൽ ചെത്തിന് അനുകൂലമായി അല്ലേ?
0: ആ അതുതന്നെ ഉണ്ട്. തേങ്ങ കിട്ടുന്നില്ലല്ലോ. അപ്പൊ തെങ്ങിനോളിന് മാസം 500 രൂപ കിട്ടുമ്പോൾ അതൊരു അവർക്കൊരു വരുമാനം.
1: കള്ളിച്ചെത്തിന്റെ രീതി എങ്ങനെയാണെന്നൊന്ന് വിശദീകരിച്ച് പറഞ്ഞു തരാമോ?
0: തെങ്ങ് ചെത്താൻ കയറുന്നത് നമ്മൾ തെങ്ങ് ചകരിയുണ്ട് കെട്ടും. ചവിട്ട് കെട്ടിയിട്ടാണ് മേലോട്ട് കെട്ടിക്കെട്ടി പോവും. തെങ്ങിന്റെ മണ്ടയിൽ തന്നെ കയറണം. മണ്ടയിൽ കയറിയിട്ട് കൊലയടിച്ചിട്ടാണ് കള്ള് ആകുന്നത്. കൊലയടിച്ച് ഓല കെട്ടണം, ചളി തേക്കണം, പാത്രം വെക്കണം, ഇങ്ങനെയെല്ലാം ആയിട്ടാണ് കള്ളാകുന്നത്. 20 ദിവസോളം ആയിക്കഴിഞ്ഞാല് കുറച്ച് കള്ളാവും. 1 ആഴ്ച ആകുമ്പോൾ ചെറിയ ചെറിയ നനവ് വരും. നനവ് വന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ ആയിക്കഴിഞ്ഞാല് എന്തായാലും ഒരു 2 ആഴ്ച ആവും കള്ള് എടുക്കണ്ടെങ്കിൽ. 1 ഗ്ലാസ് ഇങ്ങനെ ആണ്ടെങ്കിൽ പെട്ടെന്നൊന്നും കള്ളാവൂലോ. കൊലയെല്ലാം മുറിച്ച് പകുതി ഒരു കാൽഭാഗങ്ങളായി കഴിഞ്ഞാലല്ലേ നമുക്ക് കള്ളായിക്കൊണ്ട് പോകും.
1: കള്ളായിക്കഴിഞ്ഞാൽ എത്ര ദിവസം കിട്ടും?
0: അത് ചിലത് 1 മാസം എടുക്കും, ചിലത് വേഗം നിന്നോന്ന് സൈസ് ഉണ്ട്. അത് ഓരോ തെങ്ങിന്റെതുപോലെ ചിലത് ഒരു കൊല പിടിച്ചു കഴിഞ്ഞാൽ ഒറ്റ കള്ളാകാത്ത ഒരു അവസ്ഥയുണ്ട്. തെങ്ങിനെ പറ്റി നമുക്ക് അറിയുന്നില്ലല്ലോ. പിന്നെ അത് നമ്മൾ ദിവസം 3 നേരം കയറണം, രാവിലെ വൈകുന്നേരം ഉച്ചക്ക്. അങ്ങനെ കയറിക്കഴിഞ്ഞാൽ മാത്രമേ വേഗം കള്ളാവും, അല്ലെങ്കിൽ കള്ള് വേഗം ഒന്നും ആവില്ലല്ലോ. ഈ മഴക്കാലത്ത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. നനയണം, 3 നേരം നനയണം, കാറ്റിനെ ശ്രദ്ധിക്കണം.
1: ഒരു ദിവസം എത്ര തെങ്ങുമ്പോ കയറും?
0: 8 തെങ്ങ് കയറും ഒരു ദിവസം 3 നേരം വെച്ചിട്ട്. 8 നമ്മള് കണക്ക്, 8 മേലോട്ടാണ് ചെത്ത.
1: ആണുങ്ങളാണ് കയറുന്നുണ്ടെങ്കിൽ കൂടുതൽ തെങ്ങിന്റെ മുകളിൽ കയറുവോ?
0: 8-10 വരെ പോവും, പക്ഷെ അതിന് ജാസ്തി എടുക്കൂല.
1: അതുകൊണ്ട് ഒരു സ്ത്രീ എന്നുള്ള നിലയിൽ ജോലി ചെയ്യുന്ന അളവ് ഒരിക്കലും കുറയുന്നില്ല അല്ലേ?
0: അത് കുറയുന്നില്ല. എന്ന് വെച്ചാല് അത് തെങ്ങിനോട് ചകരി കുറച്ച് താത്തിക്കെട്ടാന്നല്ലാണ്ട് വേറെ ഒരു കുറവൊന്നും വരുന്നില്ല. അതിന്
1: ചകരി കുറച്ചും കൂടെ അടുപ്പിച്ച്
0: കെട്ടും. ആണുങ്ങൾ ചെയ്യുന്നതിനെ ചെയ്യുന്നത്. പെണ്ണുങ്ങളും
1: കള്ളിന്റെ ഉപയോഗിക്കുന്ന പാത്രങ്ങൾ,
0: തെങ്ങിനോട് വെക്കുന്ന മൺകാലത്തിലെ പാത്രമാണ് കള്ളിന് വെക്കുന്നത്. കള്ളെടുക്കുന്നത് ചെരപ്പ. ചെരപ്പ എന്ന് പറഞ്ഞാൽ 2 ഇതും മറിഞ്ഞിട്ട് കാത് വെച്ചിട്ട് അതും കൊണ്ട് കത്തിക്കൂടിന്റെ വേക്കിൽ കെട്ടിയിട്ട് വെച്ചിട്ടാണ് ഞാൻ തെങ്ങിനോട് വരുന്നത്. അതിനകത്ത് കള്ളെടുത്ത് വെച്ചിട്ട് തായട്ടോ ഇറങ്ങും. അത് കൊണ്ടുവന്നിട്ട് കള്ളളന്നിട്ടാണ് ഷാപ്പിലേക്ക് കൊണ്ടുപോകുന്നത്. മേലോട്ടേക്ക് വരുമ്പോൾ കാലി പാത്രമായിരിക്കും. തായട്ട് വരുമ്പോൾ കള്ളുണ്ടാവുമല്ലോ, അത് മറിയാണ്ട് തായോട്ടേക്ക് എത്തണം. എന്ന് വെച്ചാൽ മട്ടൽ തട്ടിപ്പോയാൽ അന്നത്തെ കാര്യം പോക്കാം. എന്ന് വെച്ചാൽ ഇറങ്ങുന്ന സമയത്ത് മട്ടലിന് ഈ ചെരപ്പ തട്ടിയാൽ കള്ളപ്പട മറിഞ്ഞു പോകും. അങ്ങനെ അതെല്ലാം സൂക്ഷിച്ചിട്ട് ഇറങ്ങി വരണം.
1: അതായത് അവനവന്റെ സേഫ്റ്റി മാത്രം നോക്കിയാൽ പോരാ. ഈ
0: കള്ളും കൂടി മര്യാദക്ക് കൊണ്ടുവരുന്നത് ഇത് വേണം. തെങ്ങിന് മണ്ടയിൽ കളിക്കുന്നത്. അപ്പൊ മട്ടലിന് തട്ടിയിട്ട് അത് കുറച്ച് ചെരിഞ്ഞു പോയാൽ കള്ളപ്പട പുറത്തേക്ക് പോകും. അതെല്ലാം നോക്കിയിട്ട് ഇറങ്ങി വരണം. കൈക്ക് തള കൊണ്ടുപോകും. തള പിടിച്ചിട്ടാണ് നമ്മൾ മേലോട്ട് കയറുന്നത്. പിന്നെ കത്തിക്കൂടുന്ന പുറകിൽ കെട്ടുന്നതാണ് ചെരപ്പയും പുറകിൽ. തെങ്ങിനോളിൽ ഇങ്ങനെ വട്ടയും കറങ്ങിയിട്ട് നമ്മൾ കുരലിന് ഫുള്ളും കറങ്ങുമല്ലോ, ആ സമയത്തും ശ്രദ്ധിക്കണം. കൊലയടിക്കുന്ന കാല് അത് നമ്മൾ ചകിരി കയറ് കെട്ടിയിട്ട് കത്തിക്കൂടിനകത്ത് വെക്കും. എന്നിട്ട് ആർന്ന് കൊലയടിച്ചിട്ട് അത് പിന്നെയും കാല് പോകും.
1: എന്താണ് വസ്ത്രം ധരിക്കുക പോകുമ്പോൾ?
0: വസ്ത്രം ചുരിദാർ ഇടുന്നിട്ട് അതിന്റെ മേലെ തോർത്ത് കെട്ടും. ഷർട്ടോ ബനിയനോ ഇടും. ഇങ്ങനെ കത്തി വലിക്കുന്ന സമയത്തെല്ലാം പുറകിലെല്ലാം തട്ടും. അപ്പൊ ബനിയനെല്ലാം ഇട്ടാൽ നമ്മള് ചുരിദാറിന് തട്ടൂല, അപ്പൊ ബനിയനല്ലേ കീറി പോവാം. അതുകൊണ്ട് തോർത്തും കെട്ടും. തോർത്ത് പിന്നെ നമ്മള് സേഫ്റ്റിക്ക് കൊണ്ടുപോകും. എന്തെങ്കിലും പെട്ടെന്ന് ആയിക്കഴിഞ്ഞാൽ കയറ് ഇതെല്ലാം കെട്ടാന്നുള്ളൊരു ഇതുകൊണ്ട് അങ്ങനെയെല്ലാം കൊണ്ടുപോകും.
1: ഇതിലുള്ള റിസ്ക് എന്താന്നൊന്ന് വിശദീകരിക്കാമോ?
0: റിസ്ക് ഭയങ്കരം തന്നെയാണെന്ന് വെച്ചാല് ചകരി പൊട്ടിപ്പോയാല് അത് ഒരു പ്രശ്നം തന്നെയാണ്. നമ്മള് മട്ടൽ മേലെ പിടിച്ചിട്ടല്ലേ മേലോട്ട് കയറുന്നത്. അപ്പൊ മട്ടൽ അടിമട്ടലെല്ലാം പിടിച്ചു കഴിഞ്ഞാൽ പൊട്ടിക്കഴിഞ്ഞാൽ പൂക്കഴിഞ്ഞാന്ന് വെച്ചാല് എന്താ, അങ്ങനെ തെങ്ങ് ചെത്തുന്ന സമയത്ത് തെങ്ങിന്റെ മുകളിൽ നിന്ന് കൈക്ക് ഞരമ്പെട്ടിട്ട് രക്തം വാർന്ന ഓൻ തായ വിടരുത്. അങ്ങനെയാണ് ഓൻ മരണപ്പെട്ടത്. അപകടങ്ങൾ കൊറേ ഉണ്ട്. തെങ്ങിന്റെ മുകളിൽ കടന്തൽ വെള്ളം വീഴും, ഭയങ്കര ശല്യമായിരിക്കും. തലക്കെല കുത്തുക, അപ്പൊ തലയിൽ നമ്മൾ തോർത്ത് കെട്ടി

0: ഇല്ലെങ്കിൽ ഭയങ്കര അവസ്ഥയാ. ചില സമയത്ത് നമുക്ക് പണിയെടുക്കാൻ പറ്റൂല. ഈ കത്തി പിടിക്കുമ്പോഴത്തേക്ക് കുരലിന് ഇതിന്റെ മുകളിൽ വന്നാട് എങ്ങനെ എന്തായാലും നമ്മൾ ചെത്തണോ, അത് നോക്കിയിട്ട് എല്ലാം കൂടി ചെത്തിയെടുക്കും. തെങ്ങിന് ഉള്ളു പിന്നെ കാറ്റടിക്കുമ്പോൾ തലകറക്കം വരും, ഛർദ്ദിക്കാൻ വരും. ഛർദ്ദിക്കാൻ എനിക്ക് വന്നിട്ടുണ്ട്, എന്നാലും ഞാൻ അങ്ങനെ ഒന്നും കാര്യമാക്കിയില്ല. എന്നിട്ടും ഞാൻ ചെത്തി. ജീവിതം മുമ്പോട്ടേക്ക് പോകാൻ ഒരു ബുദ്ധിമുട്ട് കാരണം ഞാൻ അതെല്ലാം ഇതാക്കിയിട്ട് കയറി. നമ്മൾ പോയിട്ട് ഫസ്റ്റ് ഒരു തെങ്ങ് കെട്ടി കൊലയടിച്ച് ചിലപ്പോ ഒരു മാസം ചെത്തിട്ട് ചെയ്യുമ്പോൾ അര ലിറ്റർ കള്ള് പോലും കിട്ടാത്ത അവസ്ഥയുണ്ട്. അതിന് നമ്മൾ പൈസ എന്തായാലും മാസം വീട്ടു ഉടമക്ക് കൊടുക്കണം. കള്ളില്ലെങ്കിലും ഉണ്ടെങ്കിലും ഒരു മാസം എന്തായാലും അവര് പൈസ കൊടുക്കണം. ചെത്താൻ തന്നുകൊണ്ട് ആ പൈസ എന്തായാലും കൊടുക്കണം.
1: അനിയൻ മരിച്ചതും തെങ്ങെന്ന് വീണിട്ടാന്നതും കള്ള് ചെത്തിന്റെ ഇടയിൽ തന്നെ. അപ്പൊ ഈ ജോലിയിലുള്ള അപകടങ്ങൾ മുഴുവനും ഷീജക്ക് പൂർണ്ണ ബോധ്യമുണ്ടല്ലേ. എന്നിട്ട് പോലും ഇതിലേക്ക് ഇറങ്ങാം എന്ന് തീരുമാനിച്ചു. ഇതൊരു സാധാരണ സ്ത്രീകൾ ചെയ്യാത്തൊരു ജോലിയാണ്. അതിനോടുള്ളൊരു ഇഷ്ടം വന്നിട്ടുണ്ടോ?
0: ഇഷ്ടക്കുറവൊന്നും വന്നില്ല. നല്ലതുണ്ട്. പക്ഷെ ഇങ്ങനെ ഒരു അപകടം നടന്നു പോകുന്ന സമയത്തും വരാൻ സാധ്യതയുണ്ട്. അങ്ങനെയാ ഇത് ദൈവം ഇതാക്കിയിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരു അവസ്ഥയായിരിക്കും. എന്റെ അനിയത്തിന്റെ ഭർത്താവ് തെങ്ങിന്റെ ഉള്ളിൽ വീണിട്ടുണ്ട്. നെട്ടല്ലെല്ലാം ഇതായിട്ട് അവൻ കടുപ്പിലാണ്. അന്നേരം ഒരു പറയും ഇങ്ങനെ ഇനി ചെത്തണ്ട, നിർത്തി വെച്ചേക്കെന്ന് പറയുന്നുണ്ട്.
1: ഈ മഴക്കാലത്തും വേനൽക്കാലത്തും ചെത്തുന്നതിലുള്ള എന്താണ് അതിന്റെ അകത്ത് രണ്ട് സീസണിലും ഉണ്ടാവുന്ന പ്രത്യേകതകൾ?
0: പ്രത്യേകത തന്നെ മഴക്കാലത്ത് കാറ്റ് ഭയങ്കര വീശും. വേനൽക്കാലത്ത് തന്നെ ഉച്ച സമയത്താണ് സൈസ് കാറ്റ് വരുന്നത്. മഴക്കാലത്ത് തന്നെ കാറ്റുണ്ട്. പിന്നെ ചെകരി ഊരും. തെങ്ങുകളിൽ ഭയങ്കര വെക്കിലായിരിക്കും. ശ്രദ്ധിക്കേണ്ടത് മഴക്കാലത്ത്, കൂടുതലായിട്ട് മഴക്കാലത്താണ്.
1: സാധാരണ ചെത്ത് ചെയ്യുന്ന പുരുഷന്മാര് നല്ല കായികക്ഷമതയുള്ള ആൾക്കാരാണ്. കുടവയറും ഒരുപാട് പൊണ്ണത്തടിയൊന്നുള്ള ആൾക്കാരല്ല തെങ്ങിന്റെ മുകളിൽ കയറുന്നത്. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം, സ്ത്രീകൾ എന്ന് പറയുന്നില്ല, ഒരു ഷീജ മാത്രമേ ഉള്ളൂ, മുകളിലേക്ക് കയറുമ്പോ നമ്മളെ ശരീരത്തിന് നമുക്ക് പൊക്കണല്ലോ, അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ എന്താണ് അനുഭവപ്പെട്ടിരുന്നത് തുടക്കത്തില്?
0: തുടക്കം തന്നെ കുറച്ച് ബുദ്ധിമുട്ടല്ലോ, കാലുവേദന കൈവേദനയെല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ അത് തുടർന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ ആ പ്രശ്നങ്ങളൊന്നുമില്ല, എല്ലാം നല്ല ഉഷാറായിട്ട് തന്നെ പോയി.
1: സ്ത്രീകളുടെ ശരീരഘടന കാരണം തെങ്ങിന്റെ മുകളിലേക്ക് കയറാനുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടോ?
0: ഇല്ല, അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടൊന്നുമില്ല. ഞാൻ നിന്നെ തടിയില്ലാത്തതുകൊണ്ട് എനിക്ക് ആ പ്രശ്നം അറിയുന്നില്ല. ചിലപ്പോൾ തടിയുള്ളവർക്ക് ചിലപ്പോൾ തെങ്ങിനുള്ള ശ്വാസം മുട്ടുള്ള പോലെയല്ല ഉണ്ടാവും. അതുകൊണ്ട് ഒരു പ്രശ്നങ്ങളെല്ലാം വരും. ചിലപ്പോൾ ഹാർട്ടിനെല്ലാം പ്രശ്നമുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാവും. ഞാൻ വലിഞ്ഞിങ്ങനെ തളയും പിടിച്ചിട്ട് ഇങ്ങനെ കയറുന്നല്ലേ.
1: തെങ്ങിൽ പല സൈസ് ഉണ്ട്, ചെറുതുണ്ട്, വലുതുണ്ട്. ചിലപ്പോൾ നമ്മൾ മുകളിലേക്ക് നോക്കുമ്പോൾ മാനമുട്ടയെ ഉയരത്തിൽ നിന്നെല്ലാം പറയുന്ന പോലെയുള്ള തെങ്ങുകളും ഉണ്ട്. നമുക്ക് മേലോട്ട് നോക്കുമ്പോൾ തന്നെ തലകറങ്ങും. അപ്പോൾ ഷീജ എല്ലാതരം തെങ്ങുകളിലും കയറാറുണ്ടോ?
0: എല്ലാ തലം കയറുന്നു, ചെറിയും കയറും വലുതും കയറും. ചില സമയത്ത് താഴോട്ട് നോക്കുമ്പോൾ ആദ്യമെല്ലാം പ്രശ്നമുണ്ട്, പക്ഷെ ഇപ്പൊ ഒരു പ്രശ്നമില്ല. എന്ന് വെച്ചാൽ എത്ര നമ്മൾ കയറിയാലും ഒരു വേറെ പ്രശ്നമൊന്നുമില്ല. വേറെ അങ്ങനത്തെ ഒന്നുമില്ല. അല്ല, തെങ്ങ് വലിയ തെങ്ങിനോളം കയറിയതുകൊണ്ട് 10-27 ചവിട്ടുണ്ട്. അത് 27 ചവിട്ട് തന്നെ എത്ര മീറ്റർ എന്നൊന്നും എനിക്കറിയില്ല. അത്രയും പൊക്കത്തിലും കയറി. ഇപ്പോൾ
1: എത്ര നേരം എടുക്കും ഒരു തെങ്ങിന്റെ മുകളിൽ കയറി കഴിഞ്ഞാൽ? അതായത് അതിന്റെ മുകളിൽ നമ്മൾ ചെലവഴിക്കുന്ന സമയമില്ലേ, എത്ര സമയം ഇരിക്കേണ്ടി വരും?
0: അത് ചില തെങ്ങിന് കുറച്ച് സമയം കൂടുതൽ പിടിക്കും. എന്ന് വെച്ചാൽ തെങ്ങിന്റെ കൊലയടിക്കണം, ഓല മാറ്റണം, ചിലപ്പോൾ വേറെ ഒരു കൊലയും കൂടി ഉണ്ടെങ്കിൽ അതിനും പണിയുണ്ട്. ചിലതിന് വേഗം കഴിയുന്നുണ്ട് വരും. ഒരു കൊലയടിക്കണം, ഒരു പാത്രം വെക്കലാണെങ്കിൽ കൊലയെല്ലാം അടിച്ച് വരുമ്പോഴത്തേക്ക് കുറച്ച് സമയം പിടിക്കും. ഇതൊന്നും നോക്കുന്നില്ല. എന്നാൽ ചില വാച്ചും അങ്ങനെ കാര്യങ്ങളൊന്നും കൊണ്ടുപോകാത്തതുകൊണ്ട് ഇത്ര സമയം എന്നുള്ളത് അതൊന്നും നോക്കുന്നില്ല.
1: മുകളിൽ കയറി കഴിഞ്ഞാൽ നമുക്കൊന്ന് റിലാക്സ് ചെയ്ത് ചുറ്റുമുള്ള കാഴ്ച കാണാനുള്ള ഒരു മാനസികാവസ്ഥയിൽ ഉണ്ടാവാറുണ്ടോ?
0: തെങ്ങിനോള് കയറിയിട്ട് ദൂരങ്ങളെല്ലാം കാണാൻ പറ്റും. അങ്ങനത്തെ ഒരു നല്ലതുണ്ട്. ഇപ്പം തെങ്ങിനോള് കഴിഞ്ഞാൽ മേലെ നിന്ന് താഴോട്ട് നോക്കാം, മേഘങ്ങളെല്ലാം കാണാം, എത്ര പൊക്കത്തിലും എത്തുന്നുണ്ടല്ലോ.
1: തേങ്ങ പറിക്കാനും തെങ്ങിന്റെ മുകളിൽ കയറുന്നുണ്ടല്ലോ. അപ്പൊ ഷീജ തേങ്ങ പറിക്കാറുണ്ട്?
0: ആദ്യം നമുക്ക് കുടുംബശ്രീ വഴി എനിക്ക് തെങ്ങിന്റെ മുകളിൽ പഠിച്ചതിന് ശേഷം അറിയപ്പെട്ടവരെല്ലാരും അവർ പറഞ്ഞു, എന്നാൽ കുടുംബശ്രീ വഴി ഒരു മിഷ്യന് നിങ്ങൾക്ക് തരാം. അങ്ങനെ അവര് കുടുംബശ്രീ വഴി എനിക്കൊരു മിഷ്യൻ തന്നിട്ടുണ്ട്. കുറച്ച് നമ്മളെ ആവശ്യത്തിനെല്ലാം കുറച്ച് പറിക്കൂ. പിന്നെ ഇപ്പം കുറയായി പറിക്കാത്തത്, സമയം അങ്ങനെ കിട്ടുന്നില്ല. പിന്നെ പശുക്കളുണ്ട്, ആടുണ്ട്, അതുകൊണ്ട് അതിനെല്ലാം ഇതായതുകൊണ്ട് സമയം കിട്ടുന്നില്ല. ഇത് 3 നേരം പോണോ?
1: അതായത് ഫുൾ ടൈം ബിസിയാണ് ഷീജ. മറ്റ് കൃഷികളുണ്ടോ?
0: മറ്റെന്ന് പറഞ്ഞാല് ഇത്ര നാളും നമ്മള് വീടുകളിൽ തന്നെ പച്ചക്കറികളും വെക്കേനു. ഇപ്പം കുരങ്ങിന്റെ ശല്യം കൊണ്ട് അങ്ങനെ വീടുകൾ കിട്ടി. ഇപ്പം താഴെ കുറച്ച് വേറെ ആളെ പറമ്പില് കുറച്ച് വാഴ വെച്ചിട്ടുണ്ട്. അത് നമ്മളെ ആവശ്യത്തിന് ഇങ്ങനെ ചിപ്സ് എല്ലാം ഉണ്ടാക്കാൻ വേണ്ടിട്ട് നട്ടതാണ്. ഇപ്പം കൊല കൊത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെയും വാഴ അങ്ങനെ വെക്കേണ്ട പരിപാടിയാണ്. അങ്ങനെ കൃഷി ചെയ്യുന്നുണ്ട്. മറ്റേ
1: പുറത്തേക്ക് കൊടുക്കുക?
0: പുറത്തേക്ക് ജാസ്തി ഉണ്ടെങ്കിൽ കൊടുക്കും, ഇല്ലെങ്കിൽ നമ്മൾ ചിപ്സ് എല്ലാം ഉണ്ടാക്കും.
1: ചിപ്സ് വീടുകളിലേക്ക് ആവശ്യത്തിന് ഉണ്ടാക്കി കൊടുക്കുക ചെയ്യാൻ നമ്മളെ വീട്ടാവശ്യത്തിന് മാത്രം ഉണ്ടാക്കുന്നതാണോ?
0: അങ്ങനെ വിൽക്കുന്നില്ല, നമ്മളെ ആവശ്യത്തിന് തന്നെ വിൽക്കണ്ടെങ്കിൽ. ഇപ്പൊ കടകൾ കൊടുക്കണ്ടെങ്കിൽ നമുക്ക് ലൈസൻസ് വേണ്ടേ? അതൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മളെ ആവശ്യത്തിന് കൊടുക്കും. പിന്നെ ആരെങ്കിലും ബന്ധുക്കളെല്ലാം വന്നാലും അങ്ങനെ കൊടുക്കും.
1: തേങ്ങ പറിക്കുന്നതും കള്ള് ചെത്താൻ രണ്ടിനും തെങ്ങിന്റെ മുകളിൽ കയറണം. രണ്ടിൽ ഏതാണ് കൂടുതൽ പ്രയാസം?
0: കൂടുതൽ പ്രയാസം തെങ്ങിയത്തലാണ്. എന്താന്ന് വെച്ചാൽ തെങ്ങിയത്തിന് തന്നെ തെങ്ങിന്റെ മണ്ടയിൽ തന്നെ കയറിയിട്ട് ചെയ്യണം. തേങ്ങ പറിക്കുന്നതന്നെ തെങ്ങിന്റെ മണ്ടയിലെത്തേണ്ട പകുതി കുറലിന്റെ ആവാദം മാത്രമേ എത്തുന്നുള്ളൂ. തേങ്ങ ആർന്നു കൊത്തിയിടാം. ഇത് നമ്മള് മട്ടല പിടിച്ചിട്ട് മേലെ തന്നെ കയറിയിട്ട് വേണം ചെയ്യേണ്ട കയറി. ബുദ്ധിമുട്ട് അത് തന്നെയാണ് കള്ള് ചെത്തല്.
1: കള്ള് ചെത്തുന്ന തെങ്ങിന് അതിന് വിള കുറയോ അല്ല കൂടുവോ എന്താണ്?
0: വിള എന്ന് പറഞ്ഞാല് നമ്മള് ഇപ്പം ചെത്തുന്ന സമയത്ത് തേങ്ങ ഉള്ളതെല്ലാം അത് വീട്ടുകാർക്ക് തന്നെ കിട്ടും. പിന്നെ ചെത്തിക്കഴിഞ്ഞാല് ആറ് കൊല നമ്മള് പിടിക്കും. അത് ചിലപ്പോ 7 മാസം വരെ പിടിക്കാൻ സാധ്യതയുണ്ട്.

0: അത് കഴിഞ്ഞതിന് ശേഷം തേങ്ങ ഉണ്ടാവും. അതുള്ള തേങ്ങ അവർക്ക് തന്നെ പിന്നെ തെത്തി കഴിഞ്ഞാലും ഉണ്ടാവും. തേങ്ങ നല്ലോണം ഉണ്ടാവും. തേങ്ങ ശരിക്കും പിടിക്കാത്തൊരു തെങ്ങായിരുന്നു. അതിനെല്ലാം ഇപ്പൊ തേങ്ങ കൂടുതലായിട്ട് കൊല തന്നെ പൊട്ടി പോകേണ്ട അവസ്ഥയാണ് വരുന്നത്. തേങ്ങ അതിന് താങ്ങാൻ പറ്റുന്നില്ലല്ലോ തേങ്ങ ഉണ്ടായിട്ട്.
1: ഷീജ നേരത്തെ പറഞ്ഞുവല്ലോ മാസം മുറയുള്ള സമയത്ത് തെങ്ങിന്റെ മുകളിൽ കയറൂല. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട ആചാരപരമായ കാര്യങ്ങൾ ഉണ്ടോ?
0: കള്ള് മുത്തപ്പന് വെക്കുന്നതുകൊണ്ടാണ് ഞാൻ ഏഴ്സം കഴിഞ്ഞിട്ട് കയറുന്നത്. ഏഴ്സം വരെ ചെത്തൂല. മുത്തപ്പന് കള്ള് വെക്കുന്നതുകൊണ്ട് അങ്ങനത്തെ ഒരു ഇത് നോക്കുന്നുണ്ട്. എല്ലാ ദിവസവും രാവിലെ ചെത്തിയിട്ട് മുത്തപ്പന് കള്ള് വെച്ചിട്ടാണ് നമ്മള് ഷാപ്പിലേക്ക് കൊണ്ടുവന്നത്.
1: ഈ ഒരു മേഖല നേരത്തെ പറഞ്ഞ പോലെ പൂർണ്ണമായും പുരുഷന്മാരുള്ള ഒരു മേഖലയാണ്. ഇതൊരു സ്ത്രീ അവർ ചെയ്യുന്ന എല്ലാ തൊഴിലുകളും, ഇപ്പൊ കള്ള് ഷോപ്പ് പോകുന്നു, കള്ളളക്കുന്നു, അതായത് നമ്മൾ ചെത്തുക മാത്രമല്ല അതിനകത്തുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ പൂർത്തീകരിക്കുന്നുണ്ടല്ലോ. ഇത് തുടങ്ങിയ സമയത്ത് എങ്ങനെയായിരുന്നു സമൂഹത്തിന്റെ ഒരു കാഴ്ചപ്പാട്?
0: ഇത് ഞാന് ചെത്തിയ ഒരു സമയത്ത് എന്ന് പറഞ്ഞാല് എനിക്ക് ആൾക്കാർ എന്താ പറയാന്നുള്ള ഒരു ഇതുകൊണ്ട് അവരൊത്ര ഞാൻ കാണുന്നതിന് നമ്മള് കത്തിക്കൂടലുണ്ട്, അതേ കൈ പിടിച്ചിട്ടാണ് ഞാൻ പോകുന്നത്. എന്നുവെച്ചാൽ ആൾക്കാർ കണ്ടു കഴിഞ്ഞാല് കുറവല്ലേ എന്ന് വിചാരിച്ചിട്ട് പിന്നെ ആൾക്കാർ കാണാൻ തുടങ്ങി. നമ്മളിങ്ങനെ ഒരു ദിവസം ബാങ്കിൽ കുടുംബശ്രീ ലോൺ എടുക്കാൻ പോയി. ലോണെല്ലാം എടുത്ത് ഓരോ തൊഴിലും നമുക്ക് ചെയ്യാന്ന് പറഞ്ഞു. അപ്പൊ ഞാനിങ്ങനെ ഞാനൊരു തൊഴിൽ ചെയ്യുന്നുണ്ട് ചെത്താണ് ചെത്തു. അപ്പൊ അവർ പറഞ്ഞു പ്രസിഡന്റേനോ ബാങ്കിൽ അങ്ങനെ ഉണ്ടാവും. ഞാൻ പറഞ്ഞു എന്നാൽ അതിൽ നമുക്ക് പേപ്പറിൽ കൊടുക്കാറാന്നായിരുന്നു. ഞാൻ പറഞ്ഞു അത് പ്രശ്നമില്ലാന്നായിരുന്നു, ഞാൻ ചെയ്യുന്നില്ലെന്ന് അപ്പത്തേക്ക് പഞ്ചായത്ത് മെമ്പർ പറഞ്ഞു. അങ്ങനെ അവരാണ് കൂട്ടിയിട്ട് വന്നത്. പക്ഷെ അവരെ എടുത്തിട്ട് എല്ലാരും അറിയാൻ തുടങ്ങി. പിന്നെ അപ്പത്തേക്ക് ചാനൽ വന്നു, അങ്ങനെ എല്ലാരും അറിഞ്ഞു. ആരും മോശമായി അറിഞ്ഞില്ല. ഇപ്പൊ പിന്നെ പ്രശ്നമൊന്നുമില്ല, എല്ലാരും നല്ല അറിയപ്പെടാത്ത ആരും ഇല്ല, എല്ലാരും അറിഞ്ഞു.
1: കണ്ണവത്ത് ഇറങ്ങിയപ്പോഴും കൃത്യമായിട്ട് ഷീജാന്റെ വീട്ടിലേക്കുള്ള വഴി എല്ലാരും പറഞ്ഞു തന്നു.
0: ആ ഇപ്പൊ എല്ലാരും അറിയപ്പെടുന്ന തന്നെയാണ്. ഞാന് പവേഴ്സ് ഒരു കോടിയിൽ പങ്കെടുത്തിട്ടുണ്ട്. പിന്നെ കൈരളി മമ്മൂട്ടി ജാലു അവാർഡ് കിട്ടിയിട്ടുണ്ട്. പല സ്ഥലങ്ങളിലും എനിക്ക് അവാർഡുകൾ കണ്ണൂരിൽ നിന്ന് കിട്ടി. ഓരോ സ്ഥലങ്ങളിലും പറയാൻ പറ്റാത്ത അത്രയും സ്ഥലത്തു നിന്ന് എനിക്ക് കിട്ടിയിട്ടുണ്ട്.
1: ഇപ്പൊ ഡ്രൈവിംഗ് ആയാലും നീന്തലായാലും എന്തും അപകടം പിടിച്ച എന്ത് സംഗതിയാലും ഒരു കൂടെ ഒരാൾക്ക് പഠിപ്പിക്കാൻ പറ്റും. പക്ഷെ ഈ ഒരു തൊഴില് നമ്മളെ കൂടെ ഒരാൾക്ക് നമ്മളെ കൈ പിടിച്ച് പഠിപ്പിക്കാൻ പറ്റൂല. പറഞ്ഞു തരാൻ മാത്രമേ പറ്റുള്ളൂ. ഈ പഠിതാവ് തന്നെ എല്ലാം ഒറ്റക്ക് തന്നെ ചെയ്യണം. അതിലൊരു കൂടുതൽ ഒരു ധൈര്യമുണ്ട്, അതിലൊരു റിസ്ക് ഉണ്ട്. പഠിച്ച രീതി ഒന്ന് പറയാൻ പറ്റുമോ?
0: പിന്നെ അടിയിൽ നിന്ന് ഇങ്ങനെ പറഞ്ഞു തന്നിട്ട് ഇങ്ങനെ ചെയ്യുക അങ്ങനെ ചെയ്യുന്നു പറഞ്ഞിട്ടാണ് ഞാൻ പഠിച്ചത്. ഞാൻ ഓല കെട്ടാന്നെല്ലാം കുറച്ച് ബുദ്ധിമുട്ടാണ്, അതെല്ലാം പെട്ടെന്ന് പഠിച്ചത്. പിന്നെ പാത്രം വെക്കണമെങ്കിൽ ഓല ഇങ്ങനെ താങ്ങോല കെട്ടുന്നതല്ലുണ്ട്, അതെല്ലാം കുറച്ച് ബുദ്ധിമുട്ടാണ്. എന്നാലും പഠിച്ചിട്ടുണ്ട്, എല്ലാം ചെയ്ത് റെഡിയായി വന്ന് വേഗം പഠിച്ചു. എന്നാൽ അത്ര ഇതായിട്ടില്ല.
1: എന്തായാലും കൂടെ ഒരാൾക്ക് കേറിയിട്ട് ഇതാ ഇങ്ങനെയാണ് കെട്ടുന്നത് കാണിച്ചു തരാൻ പറ്റൂലല്ലോ.
0: പറ്റും, വേറെ ഒരാളെ ഒരു സൈഡിൽ നിന്നിട്ട് പറഞ്ഞു തരാം. പക്ഷേങ്കിൽ ഇവർക്ക് സുഖമില്ലാത്തോണ്ട് അങ്ങനെ കയറാൻ പറ്റുന്നില്ലല്ലോ.
1: ഈ തൊഴിൽ വന്നതിന് ശേഷം ഷീജക്ക് വന്ന മാറ്റം എന്താ?
0: മാറ്റം എന്ന് പറഞ്ഞാൽ എല്ലാവരും എന്നെ അറിയപ്പെട്ട് പല സ്ഥലങ്ങളിലും പോവാൻ പറ്റി. എന്ന് വെച്ചാൽ നമ്മള് എസ് ടി മേഖലയിലുള്ള ഒരാളാണ്. ഇങ്ങനെ നമ്മള് പുറംനാട്ടിൽ ഇപ്പം തിരുവനന്തപുരം, കൊല്ലത്ത്, ഓരോ സ്ഥലങ്ങളിലും പോയി. ഞാനൊന്നും അങ്ങനെ ഒരിക്കലും പോവാൻ പറ്റൂ ഇന്ന് തന്നെ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല.
1: ഈ അവാർഡ് വേദികളെല്ലാം പോകുമ്പോ പല പ്രമുഖരുടെ കൂടെയാണ് വേദി പങ്കെടുക്കുന്നത്, സംസാരിക്കണം അല്ലേ? അപ്പൊ അന്നേരമുള്ളൊരു അനുഭവം എന്താ?
0: അതൊരു ഭയങ്കര അനുഭവം തന്നെയാ. എന്താ വെച്ചാൽ എനിക്ക് പറയാൻ അത്ര വലിയ ഇതില്ല, വിദ്യാഭ്യാസമില്ല. പിന്നെ പറയാൻ ഭയങ്കര ടെൻഷനായിരിക്കും. എന്നാലും ഞാൻ അവര് പറയും നിങ്ങളൊരു അനുഭവം പറയാന്ന് പറയും. പിന്നെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് കരച്ചിൽ വരും. പഴയ കാലങ്ങൾ ഓർക്കുമ്പോ അതൊരു കരച്ചിൽ വരും. ഇപ്പൊ മുഖ്യമന്ത്രിന്റെ അടുത്ത് പോയിട്ട് വരെ അവരെ വേദിയിലെല്ലാം പങ്കെടുത്തിട്ടുണ്ട്. അത്രയും വലിയ വേദിയിലെല്ലാം എത്തിപ്പെട്ടിട്ടുണ്ട്.
1: എന്നാലും പറയുന്നുണ്ടല്ലോ അല്ലേ?
0: രണ്ടു വാക്ക് പറയൂ. ഞാൻ നമ്മളെല്ലാം അത്രയും എത്തിയിട്ട് ഒരു വലിയ സ്റ്റേജിലെല്ലാം എത്തി രണ്ടു വർത്തനം പറയും. എന്നാലും അതൊരു ഭയങ്കര സന്തോഷം തന്നെയാണ്.
1: ഇവിടുത്തെ ഒരു ജീവിതം എങ്ങനെയാ? ഈ പന്നിയോട് കോളനിയിലത്തെ ജീവിതം?
0: കോളനിയിലെ ജീവിതം തന്നെയാണ് നല്ലൊരു തന്നെയാ. പക്ഷെ നമുക്ക് റോഡൊന്നും ശരിക്കും ആയില്ല, ആ ഒരു അവസ്ഥയുണ്ട്. പിന്നെ മൃഗങ്ങൾ വരുന്നുണ്ട്, ഇപ്പൊ ആന വരുന്നുണ്ട്, കാട്ടുപോത്ത് വരുന്നുണ്ട്.
1: കള്ളുചെത്ത് മേഖലയിൽ ആരെങ്കിലും പഠിക്കാനായിട്ട് വന്നാൽ, പ്രത്യേകിച്ച് സ്ത്രീകൾ ആരെങ്കിലും താല്പര്യം പ്രകടിപ്പിച്ച് വന്നാൽ അവർക്കത് പറഞ്ഞു കൊടുക്കാൻ താല്പര്യമുണ്ടോ?
0: അത് ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ പഠിപ്പിച്ചു കൊടുക്കാൻ നമുക്ക് വേറെ പ്രശ്നമൊന്നുമില്ല. പഠിപ്പിച്ചു കൊടുക്കാൻ താല്പര്യമുണ്ട്. എന്ന് വെച്ചാൽ അവർക്കൊരു മുമ്പോട്ടേക്ക് ജീവിതം പോകുന്നുണ്ടെങ്കിൽ പക്ഷെ ധൈര്യം വേണം. കയറാനുള്ളതും ആരോഗ്യത്തിന്റെ ഒരു ഇത് വേണം. തലകറക്കോ അങ്ങനത്തെ ആൾക്കാരൊന്നും കയറാൻ പറ്റില്ല. കുറച്ച് മേലെ കയറുമ്പോൾ തിരക്ക് തലകറങ്ങുന്നതൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. ധൈര്യത്തോട് വന്നു കഴിഞ്ഞാൽ ആര് വന്നാലും പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റും.
1: ഭാവിയിലേക്കുള്ള സ്വപ്നങ്ങൾ എന്തൊക്കെയാണ്?
0: ഭാവിയിലേക്ക് പറഞ്ഞാൽ എനിക്കിപ്പോ പിന്നെ മക്കൾക്ക് എങ്ങനെയെങ്കിലും ഒരു ജോലി കിട്ടണമെന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. നമ്മളെപ്പോലെ കഷ്ടപ്പെടണ്ടല്ലോ അവരും. ജോലി കിട്ടിയാല് അവർക്കെങ്കിലും മര്യാദയ്ക്ക് ഒരു ജീവിതം മുമ്പോട്ടേക്ക് പോകണം എന്നുള്ളൊരു ഇതുണ്ട്. വിദ്യാഭ്യാസം പ്രധാനമാണ്. ഞാൻ എട്ടാം ക്ലാസ് വരെ പോയിട്ടുള്ളൂ. നീ മക്കളെങ്കിലും മര്യാദയ്ക്ക് പഠിക്കട്ടെ. ഞാനത് മക്കളോട് പറയുന്നത് കഷ്ടപ്പെട്ട് കഴിഞ്ഞാല് നമ്മളെപ്പോലെ ആറ് നിങ്ങളെങ്കിലും മര്യാദയ്ക്ക് പഠിക്കണമെന്ന് പറയുന്നത് അവരോട് ഞാൻ അതാ പറയുന്നത്. ഭർത്താവ് പത്താം ക്ലാസ് വരെ പഠിച്ചിട്ടുണ്ട്. ചെറുവാഞ്ചേരി മുണ്ടയോടാണ് എന്റെ വീട്. ആറിന് കല്യാണം കഴിച്ചിട്ട് ഇവിടെ കൊണ്ടുവന്ന് 20 വർഷം കഴിഞ്ഞ്. ഇപ്പൊ എന്റെ വീട്ടില് എന്റെ മൂത്ത മോനും മോളും ഉള്ളത്. മോന് പ്ലസ് ടു കഴിഞ്ഞ്, മോള് പ്ലസ് ടു പഠിക്കുന്നു. ഭർത്താവ് ജയകുമാർ. മക്കളെ പേര് വിഷ്ണു, വിസ്മയ.
1: അപകടം പിടിച്ചൊരു ജോലിയാണ്. അപ്പൊ അമ്മ ചെയ്യുന്നത് അവര് കാണുന്നുണ്ട്. അച്ഛൻ ചെയ്യുന്നത് അത് സാധാരണ കാര്യമാണ്. പക്ഷെ അമ്മ ചെയ്യുന്നത് കാണുമ്പോൾ മക്കളുടെ ഒരു എന്താണ് അവരുടെ ഒരു
0: ഇപ്പൊ മോളെ പറഞ്ഞു.

0: നിങ്ങൾ ചെത്തണ്ടെന്നാണ് പറയുന്നുണ്ട്. എന്താണെന്ന് വെച്ചാല് അപകടമായോണ്ട്.
1: പക്ഷെ അഭിമാനാണ്,
0: അഭിമാനാണ്. പക്ഷെ അപകടം വന്നു കഴിഞ്ഞാൽ ഒരു പ്രശ്നമാണ്.
1: പ്രയാസങ്ങൾ വരുമ്പോ അതിൻ്റെ അകത്ത് ഒളിച്ചോടുന്ന ഒരു പ്രവണതയാണ് ഇപ്പൊ കൂടുതലായിട്ട് കാണുന്നത്. യാഥാർത്ഥ്യം അഭിമുഖീകരിക്കാൻ പലർക്കും സാധിക്കുന്നില്ല. എന്താണ് ഷീജയുടെ ഒരു കാഴ്ചപ്പാട്?
0: എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നിട്ട് മരിച്ചു കൊണ്ടിട്ടൊന്നും ഒരു കാര്യമാണ് കുടുംബങ്ങള് ഇതായിപ്പോവും. അതിൽ നമ്മൾ ധൈര്യപ്പെട്ടിട്ട് എന്തെങ്കിലും ഒരു ജോലി ചെയ്തിട്ട് ജീവിക്കാന്നുള്ള, ഇപ്പൊ അധ്വാനിച്ചിട്ട് എന്ത് പണിയും ചെയ്തിട്ട് ജീവിക്കാന്നുള്ളത് സ്ത്രീകൾക്ക് എല്ലാ ജോലിയും ചെയ്യാൻ പറ്റുന്ന ഞാൻ പറയുന്നത്. എന്താ വെച്ചാൽ ജീവിതം മുമ്പോട്ടേക്ക് പോവാൻ, ഞാൻ ഇപ്പൊ തെങ്ങിന് മുളക്കേറിയ സ്ഥിതിക്ക് അടിയിലുള്ള പണികൾ എല്ലാ പണികളും സ്ത്രീകൾക്ക് ചെയ്യാൻ പറ്റും. അടിയിൽ നിന്ന് ചെയ്യുന്നത് അത്ര വലിയ ബുദ്ധിമുട്ടല്ലല്ലോ. നമ്മള് പണിയെടുത്തെങ്കിൽ മാത്രമേ നമുക്കുള്ളൂ, വേറെ ആരും നമുക്ക് കൊണ്ടുതരൂല. കഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമുക്ക് തന്നെ അധ്വാനിച്ചിട്ട് ഏത് പണിയും ജീവിക്കാൻ പറ്റും.
2: തെങ്ങിൻ മുകളിലേക്കുള്ള ഓരോ കയറ്റവും ഷീജയ്ക്ക് ഒരു തൊഴിൽ മാത്രമായിരുന്നില്ല, അത് ജീവിതത്തോടുള്ള ഒരു പോരാട്ടം കൂടിയായിരുന്നു. പ്രതിസന്ധികളുടെ മുന്നിൽ പകച്ചു നിൽക്കാതെ പുരുഷന്മാർ മാത്രം കൈകാര്യം ചെയ്യുന്നു എന്ന് കരുതപ്പെടുന്ന ഒരു തൊഴിൽ മേഖലയിലേക്ക് ധൈര്യത്തോടെ കടന്നുവന്ന ഷീജയുടെ ജീവിതം. തൊഴിലിന് ലിംഗഭേദമില്ലെന്നും ആത്മവിശ്വാസമുള്ളിടത്ത് പുതിയ വഴികൾ തുറക്കപ്പെടുമെന്നും നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അഭിമുഖം സ്മിത മാണിക്കോത്ത്, നിർവഹണം ജീജ ശ്രീജിത്ത്. ശ്രീതിലകം, പെൺമയുടെ തിലക്കം.
3: ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഗുഡ് ഇംഗ്ലീഷ്.
1: കേട്ടിട്ടില്ലേ, ഡോഗ് ഈസ് മാൻസ് ബെസ്റ്റ് ഫ്രണ്ട് എന്ന്. മനുഷ്യന്റെ ഏറ്റവും നല്ല സുഹൃത്താണ് നായ. ഇഡിയംസ് അഥവാ ഭാഷാപ്രയോഗങ്ങളും സുലഭമാണ് ഇവയെ ചുറ്റിപ്പറ്റി. ബാക്കിംഗ് അപ്പ് ദ റോങ് ട്രീ, BARKING, ബാർക്കിംഗ്. UP, അപ്പ്, THE, WRONG, റോങ്. TREE, ബക്കിംഗ് അപ്പ് ദ റോങ് ട്രീ, തെറ്റായ മരത്തിന് നേരെ കുരച്ചുകൊണ്ടിരിക്കുക എന്നതാണ് ട്രാൻസ്ലേഷൻ. തെറ്റായ വ്യക്തിയെ കുറ്റപ്പെടുത്തുക, തെറ്റായ ധാരണയെ അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുക, ചുരുക്കി പറഞ്ഞാൽ തെറ്റായ ദിശയിൽ പ്രവർത്തിക്കുക. ദി ഇഡിയം ബക്കിംഗ് അപ്പ് ദ റോങ് ട്രീ മീൻസ് ടു ലുക്ക് ഫോർ എ സൊല്യൂഷൻ, പേഴ്സൺ ഓർ കോസ് ഇൻ ദ റോങ് പ്ലേസ്. Why are you yelling at him? You're barking up the wrong tree. അവനോട് എന്തിനാണ് കയർക്കുന്നത്? നീ തെറ്റായ ആളെയാണ് കുറ്റപ്പെടുത്തുന്നത്, അതായത് നിനക്ക് ആള് മാറിപ്പോയിരിക്കുന്നു. Why are you yelling at him? You are barking up the wrong tree. If you are expecting me to solve all your financial issues, sorry, you are barking up the wrong tree. നിങ്ങളുടെ എല്ലാ സാമ്പത്തിക പ്രശ്നങ്ങളും ഞാൻ പരിഹരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുവെങ്കിൽ ക്ഷമിക്കൂ, നിങ്ങൾക്ക് തെറ്റിപ്പോയി. If you are expecting me to solve all your financial issues, sorry, you're barking up the wrong tree. നമുക്ക് ഏറെ പരിചയമുള്ള ഒരു പഴഞ്ചൊല്ലാണ് കുരയ്ക്കുന്ന പട്ടി കടിക്കാറില്ല. Barking dogs seldom bite. Seldom എന്നാൽ വിരളമായി, SELDOM, seldom. കുരയ്ക്കുന്ന പട്ടി വിരളമായേ കടിക്കാറുള്ളൂ എന്നാണ് പദാനുപദ തർജ്ജമ. Bye for now. Catch you later. This is Smita Manikoth.
4: ഇന്നത്തെ FM ഡയറി സമാപിക്കുന്നു.
5: റീഗൽ ജ്വല്ലേഴ്സ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, താവക്കര. റെയിൽവേ അറിയിപ്പുകൾ.
6: പ്രായോജകർ റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
7: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ? റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്.
4: റീഗൽ ജ്വല്ലേഴ്സ് റെയിൽവേ അറിയിപ്പുകൾ. ട്രെയിൻ നമ്പർ 1 65 11, ബംഗളൂരു കോഴിക്കോട് ക്രാന്തിവീര എക്സ്പ്രസ് 1:15, 1:26:01 ചെന്നൈ മംഗലാപുരം മെയിൽ 10, 1:65:27 യശ്വന്ത്പൂർ കണ്ണൂർ എക്സ്പ്രസ് 8 ഇപ്പോൾ വൈകിയോടുകയാണ്.

0: കണ്ണൂർ മിററും വിൻവിൻ കോർപ്പും ഒക്ടോബർ 9 കണ്ണൂരിൽ സംഘടിപ്പിക്കുന്ന ശ്രീകുമാരൻ തമ്പിയുടെ പാട്ടെഴുത്തിന്റെ 60 വർഷങ്ങൾ പരിപാടിയുടെ ഭാഗമായി കോളേജ് തല ഗാനാലാപന മത്സരം സംഘടിപ്പിക്കുന്നു. മത്സരത്തിൽ പങ്കെടുക്കാൻ സെപ്റ്റംബർ 25 മുൻപ് രജിസ്റ്റർ ചെയ്യുക. ഫോൺ 7025507778.
1: മൂലക്കുരു, ഫിഷർ, ഹിസ്റ്റുല, മലബന്ധം കൂടാതെ സന്ധിവേദന നിങ്ങളെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടോ? പ്രശസ്ത ആയുർവേദ വിദഗ്ധൻ പ്രൊഫസർ ഗംഗാധരന്റെ മേൽനോട്ടത്തിൽ ആയുർ ക്യൂർ ക്ഷാരസൂത്ര ആൻഡ് മർമ ക്ലിനിക്കിൽ ഏറ്റവും സുരക്ഷിതമായി ഫലപ്രദമായ ആയുർവേദ ചികിത്സ നൽകുന്നു. ജൂബിലി ബസാർ, ഒണ്ടേൻ റോഡ്, കണ്ണൂർ. ആദ്യ കൺസൾട്ടേഷൻ സൗജന്യം. വിളിക്കൂ 8111999582. ഏ തടിയാ, ഈ തടിച്ചി, ഈ വാക്കുകൾ കേട്ട് നിങ്ങൾ മടുത്തിട്ടുണ്ടോ? അമിതവണ്ണം കുറയ്ക്കാൻ പറ്റാതെ വിഷമിക്കുന്നുണ്ടോ? നിങ്ങളുടെ അമിതവണ്ണം കുറയ്ക്കാനും അത് തിരിച്ചു വരാതിരിക്കാനും നമ്മുടെ സെന്റർ സഹായിക്കുന്നു. ലുക്ക് ഗുഡ്, ഫീൽ ഗുഡ്, ലിവ് ഗുഡ്. ന്യൂ യു പ്രൊഫഷണൽ വെയ്റ്റ് മാനേജ്മെന്റ് സെന്റർ, ജൂബിലി ബസാർ, ഒണ്ടേൻ റോഡ്, കണ്ണൂർ. ആദ്യ കൺസൾട്ടേഷൻ സൗജന്യം. വിളിക്കൂ 8111999581.
0: വിവാഹത്തിനും വിശേഷാവസരങ്ങളിലും മനോഹരമായി ഒരുങ്ങാൻ തെള്ളശ്ശേരിയിൽ തുഷാലി ബ്രൈഡൽ സ്റ്റുഡിയോ. ട്രെൻഡിനൊത്ത ബ്രൈഡൽ ജ്വല്ലറി, ബ്രൈഡൽ വെയർ എന്നിവയുടെ ആകർഷകമായ കളക്ഷൻസ് മിതമായ നിരക്കിൽ വാടകയ്ക്കും വിൽപ്പനയ്ക്കും. ബുട്ടിക് കളക്ഷൻസ്, ആക്സസറീസ് എല്ലാം ഒരിടത്ത്. തുഷാലി ബ്രൈഡൽ സ്റ്റുഡിയോ, വില്ലേജ് ഓഫീസിന് എതിർവശം, തെള്ളശ്ശേരി. ഫോൺ 9778491941.
2: സത്യം സിനിമാസും മഹാസുബൈറിന്റെയും ബാനറിൽ രഞ്ജിത്ത്, ഉദയകൃഷ്ണ കൂട്ടുകെട്ടിൽ പ്രകാശ് വർമ്മ കേന്ദ്ര കഥാപാത്രമായി അഭിനയിക്കുന്ന ലോ ആൻഡ് ഓർഡർ ഇന്ന് മുതൽ തിയേറ്ററുകളിൽ.
3: മാനത്തെ നാട്ടിയിന്ന് വട്ടം കറങ്ങുന്ന മാടപ്രാവുകളെ എന്നാരംഭിക്കുന്നു അടുത്ത പാട്ട്.

0: മൂക്കടപ്പ്, മണമില്ലായ്മ, മൂക്കിൽ ദശ വളരുന്ന രോഗികൾക്ക് സൗജന്യമായ പരിശോധനയും എൻഡോസ്കോപ്പിക് രോഗനിർണയ ക്യാമ്പും നിശ്ചിത കാലത്തേക്ക് നടക്കുന്നുണ്ട്. ഡോക്ടർ പ്രിയദർശൻസ് റേഡിയന്റ് ENT ഹോസ്പിറ്റൽ, നാഷണൽ ഹൈവേ, കാൽടെക്സ്, കണ്ണൂർ. വിളിക്കൂ 8547769268.
1: യുവത്വം, ദീർഘായുസ്, ആരോഗ്യം. കണ്ണൂരിൽ ഗ്ലോവേദ റിവൈവ് ആയുർമെഡി കോസ്മെറ്റിക് ക്ലിനിക് ആൻഡ് ട്രീറ്റ്മെന്റ് സെന്റർ പ്രവർത്തനം ആരംഭിച്ചു.
2: 105 വർഷത്തിലേറെ പാരമ്പര്യമുള്ള കോഴിക്കോട് ആര്യവൈദ്യവിലാസിനി വൈദ്യശാലയുടെ വിശ്വാസവും ചികിത്സാനുഭവമുള്ള സ്ഥാപനം
1: ഗ്ലോവേദ റിവൈവ് ആയുർമെഡി കോസ്മെറ്റിക് ക്ലിനിക് ആൻഡ് ട്രീറ്റ്മെന്റ് സെന്റർ, കണ്ണൂർ. ഫോൺ 9074419074.
3: എല്ലാ ലക്ഷ്യങ്ങളും ആരംഭിക്കുന്നത് ഒരു പ്ലാനിലാണ്. എല്ലാ പ്ലാനിനും സുരക്ഷയും ആവശ്യമാണ്. അവതരിപ്പിക്കുന്നു LIC പുതിയ പ്ലാൻ, നവജീവൻ ശ്രീ റെഗുലർ പ്രീമിയം പ്ലാൻ. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ സംരക്ഷിക്കാൻ നിങ്ങളെ സഹായിക്കുന്നതിന് രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ഇൻഷുറൻസിന്റെയും സമ്പാദ്യത്തിന്റെയും സവിശേഷമായ സംയോജനം.
4: ഫ്ലെക്സിബിൾ പ്രീമിയം പേയ്മെന്റ് ടേം ഓപ്ഷനുകൾ, ആകർഷകമായ ഗ്യാരണ്ടീഡ് അഡീഷനുകൾ, നിലവിലുള്ള പോളിസി ഉടമകൾക്ക് മെച്ചപ്പെടുത്തിയ ഗ്യാരണ്ടീഡ് അഡീഷനുകൾ എന്നിവയ്ക്കൊപ്പം ഇത് സുരക്ഷിതമായ ഭാവി കെട്ടിപ്പടുത്താൻ നിങ്ങളെ സഹായിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങളുടെ LIC ഏജന്റുമായി ബന്ധപ്പെടുക, അല്ലെങ്കിൽ
5: www.licindia.in. ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ രാവിലെ 7 മണിക്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസമർപ്പിച്ച് ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ.
6: സത്യം സിനിമാസും മഹാസുബൈറിന്റെയും ബാനറിൽ രഞ്ജിത്ത്, ഉദയകൃഷ്ണ കൂട്ടുകെട്ടിൽ പ്രകാശ് വർമ്മ കേന്ദ്ര കഥാപാത്രമായി അഭിനയിക്കുന്ന ലോ ആൻഡ് ഓർഡർ ഇന്ന് മുതൽ തിയേറ്ററുകളിൽ.
7: ഹീറ ഗുഹയിൽ പണ്ടൊരിക്കൽ താഹാനബി തപസ്സിരുന്നു.

0: റീഗൽ ജ്വല്ലേഴ്സ് ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ് താവക്കര, റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
1: നിങ്ങളുടെ പഴയ സ്വർണം റീഗൽ ജ്വല്ലേഴ്സിൽ നിന്നും ഗവൺമെന്റ് അംഗീകൃത HUID BIS ഹാൾമാർക്ക് സ്വർണ്ണാഭരണമാക്കി മാറ്റാം.
2: സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30. സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
3: സത്യം സിനിമാസും മഹാസുബൈറിന്റെയും ബാനറിൽ രഞ്ജിത്, ഉദയകൃഷ്ണ കൂട്ടുകെട്ടിൽ പ്രകാശ് വർമ്മ കേന്ദ്ര കഥാപാത്രമായി അഭിനയിക്കുന്ന ലോ ആൻഡ് ഓർഡർ ഇന്ന് മുതൽ തിയേറ്ററുകളിൽ.
4: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
5: ശ്രീതിലകം, പെൺമയുടെ തിളക്കം. വ്യക്തിത്വങ്ങൾ, വീക്ഷണങ്ങൾ, വിശേഷങ്ങൾ, സ്ത്രീ ശബ്ദങ്ങളുടെ സംഗമവേദി. എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 7:35 ശ്രീതിലകം, പെൺമയുടെ തിളക്കം.
6: ചാന്ത് ബീബി പാടിയ മാപ്പിളപ്പാട്ടുകളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി അന്ത്യ റസൂലേ അറിവിൻ പൊരുളേ എന്നാരംഭിക്കുന്ന പാട്ട്.

0: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ ഒന്നാം സമ്മാനം 30 കോടി രൂപ, രണ്ടാം സമ്മാനം 1 കോടി രൂപ.
1: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.

0: എൽ ഐ സിയുടെ ന്യൂ ജീവൻ ശാന്തി പോളിസി. ഒരിക്കൽ പ്രീമിയം തുക അടച്ചാൽ നെടു ഉറപ്പായ ആ ജീവനാന്ത ആന്യൂറ്റി. LIC ഹാർപ്പൽ ആർകെ സാത്. അപകട സാധ്യതാ കരങ്ങൾ, നിബന്ധനകൾ, വ്യവസ്ഥകൾ എന്നിവയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്ക് വിൽപ്പന അവസാനിപ്പിക്കുന്നതിന് മുമ്പ് വിൽപ്പന പ്രമാണം ശ്രദ്ധാപൂർവ്വമാക്കുക.
1: സത്യം സിനിമാസും മഹാസുബൈറിന്റെയും ബാനറിൽ രഞ്ജിത്ത്, ഉദയകൃഷ്ണ കൂട്ടുകെട്ടിൽ പ്രകാശ് വർമ്മ കേന്ദ്ര കഥാപാത്രമായി അഭിനയിക്കുന്ന ലോ ആൻഡ് ഓർഡർ ഇന്ന് മുതൽ തിയേറ്ററുകളിൽ.
2: ദുൽഹജ്ജ് മാസം പിറന്നാൽ

ചാന്ദ് ബീബി പാടിയ മാപ്പിളപ്പാട്ടുകളാണ് ഇതുവരെ കേട്ടത്. ആകാശവാണി കണ്ണൂർ. നമസ്കാരം. FM പ്രധാന വാർത്തകൾ. 76th ജന്മദിനത്തിൽ ആശംസകൾ നേർന്ന ലോക നേതാക്കൾക്ക് നന്ദി അറിയിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പുരോഗമനപരവും സമൃദ്ധവുമായ വികസിത ഭാരതം കെട്ടിപ്പടുക്കാൻ രാജ്യത്തിന്റെ പ്രയാണം കൂടുതൽ കരുത്തോടെ മുന്നോട്ടു പോകുമെന്ന് മോദി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. സെമി കണ്ടക്ടർ വ്യവസായത്തിലേക്ക് സെമികോൺ 2.0 ഏകദേശം 100,000 കോടി രൂപയുടെ നിക്ഷേപം പ്രതീക്ഷിക്കുന്നതായി കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. ന്യൂഡൽഹിയിൽ സെമികോൺ ഇന്ത്യ 2026നോടനുബന്ധിച്ച് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വികസിത ഭാരതം എന്ന ലക്ഷ്യത്തിലേക്ക് ഇന്ത്യയുടെ യാത്രയ്ക്ക് ആവശ്യമായ ധനസമാഹരണം സംബന്ധിച്ച് ധനകാര്യമന്ത്രാലയം സംഘടിപ്പിക്കുന്ന 2 ദിവസത്തെ സമ്മേളനത്തിന് ഇന്ന് ന്യൂഡൽഹിയിൽ തുടക്കം. കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ, വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ, ധനമന്ത്രിമാർ എന്നിവർ സമ്മേളനത്തിൽ പങ്കെടുക്കും. ലഹരിവിരുദ്ധ പോരാട്ടത്തിന്റെ ഭാഗമായി സംസ്ഥാന ഗവൺമെന്റ് നടപ്പാക്കും.

ഉയർന്ന ഓപ്പറേഷൻ തൂഫാൻ പദ്ധതിയുടെ രണ്ടാം ഘട്ടം ഈ മാസം 28 ആരംഭിക്കുമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. ഗ്രാമങ്ങളിലേക്കും തദ്ദേശ സ്ഥാപനങ്ങളിലേക്കും പദ്ധതി വ്യാപിപ്പിക്കും. പണ്ഡിറ്റ് ദീനദയാൽ ഉപാധ്യായ പ്രശിക്ഷൺ അഭിയാന്റെ ഭാഗമായി BJP കണ്ണൂർ സൌത്ത് ജില്ലയുടെ നേതൃത്വത്തിൽ ഇന്നു മുതൽ ഞായറാഴ്ച വരെ മട്ടന്നൂർ വെള്ളിയാമ്പറമ്പിൽ പഠനശിബിരം സംഘടിപ്പിക്കും. വി ഗോപകുമാർ MLA ഉദ്ഘാടനം ചെയ്യും. കണ്ണൂർ നെടുമ്പൊയിൽ ടൌണിന് സമീപം ബൈക്ക് അപകടത്തിൽ യുവാവ് മരിച്ചു. അടക്കാത്തോട് സ്വദേശി ക്രിസ് തോമസ് ആണ് മരിച്ചത്. ഇന്നലെ രാത്രിയാണ് അപകടം. ഇന്ത്യൻ ഇൻഫർമേഷൻ സർവീസിലെ സീനിയർ ഉദ്യോഗസ്ഥനായിരുന്ന കണ്ണൂർ സ്വദേശി KS ജോസഫ് അന്തരിച്ചു. കൊച്ചി PIB, കണ്ണൂർ ഫീൽഡ് പബ്ലിസിറ്റി, ഡൽഹി സൈനിക് സമാചാർ എന്നിവിടങ്ങളിൽ ജോലി ചെയ്തിരുന്നു. 46th സംസ്ഥാന അന്തർ ജില്ലാ സബ് ജൂനിയർ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് ഫൈനലിൽ മലപ്പുറം ഇന്ന് കാസർഗോഡിനെ നേരിടും. വൈകിട്ട് കോഴിക്കോട് സെന്റ് ജോസഫ് ദേവഗിരി കോളേജ് ഗ്രൌണ്ടിലാണ് മത്സരം. FM പ്രധാന വാർത്തകളാണ് ഇപ്പോൾ കേട്ടത്. ആകാശവാണി കണ്ണൂർ. ഗാനാമൃതം ചലച്ചിത്ര ഗാന പരിപാടി. ഇന്നാദ്യം എന്റെ മോഹങ്ങൾ പൂവണിഞ്ഞു എന്ന ചിത്രത്തിനുവേണ്ടി എസ് ജാനകി പാടിയ ഗാനമാണ്. ഗാനരചന ബിച്ചു തിരുമല, സംഗീതം വി ദക്ഷിണാമൂർത്തി.

0: ഓണം കഴിഞ്ഞിട്ടും മാവേലി മൈജിയിൽ തന്നെ ഉണ്ടല്ലോ.
1: മൈജിയുടെ ഓഫർ തീർന്നിട്ടില്ലല്ലോ. മുൻ വർഷങ്ങളിലേതുപോലെ വാഗ്ദാനം ചെയ്ത സമ്മാനങ്ങൾ 45 ദിവസങ്ങൾക്കുള്ളിൽ കൊടുക്കുന്നതാ മൈജിയുടെ ചരിത്രം.
2: 30 കോടി രൂപയുടെ സമ്മാനങ്ങളുമായി മൈജി മാസ് ഓണം ഓഫർ തുടരുന്നു.
3: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
4: കണ്ണൂർ പാക്കേജ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
5: നിങ്ങളൊരു യഥാർത്ഥ സിനിമ ആസ്വാദകനാണോ?
4: വെറും ഒരു ക്ലിപ്പ് കേട്ടാൽ സിനിമ ഏതാണെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ?
5: എങ്കിൽ തയ്യാറായിക്കൊള്ളൂ,
4: ഞങ്ങൾ വരുന്നു നിങ്ങളുടെ അരികിലേക്ക്.
5: ഏറ്റവും പുതിയ റിലീസുകൾ,
4: തരംഗം സൃഷ്ടിച്ച ഗാനങ്ങൾ
5: നമുക്ക് ആസ്വദിക്കാം
4: കണ്ണൂർ ടാക്കീസിലൂടെ. കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
5: പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ചകളിൽ 2:30.
0: ഓണം കഴിഞ്ഞിട്ടും മൈജിയുടെ ഓഫറിൽ ഇപ്പോഴും തുടരുന്നു.
1: ഏറ്റവും പുതിയ 2026 മോഡലുകളുടെ വലിയ കളക്ഷൻ,
0: വാഗ്ദാനം ചെയ്യുന്ന സമ്മാനങ്ങൾ 45 ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ കയ്യിലെത്തുന്നു.
2: 30 കോടി രൂപയുടെ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി മൈജി മാസ് ഓണം ഓഫർ തുടരുന്നു.
6: ഗാനാമൃതം തുടർന്ന് കേൾക്കാം. ഈ പുഴയും കടന്ന് എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് ആലപിച്ച ഗാനമാണിനി. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾ, ജോൺസന്റെ സംഗീതം.

വെക്കേഷൻ എന്ന ചിത്രത്തിന് വേണ്ടി രാജലക്ഷ്മി പാടിയ ഗാനം ഇനി കേൾക്കാം. സോഹൻ റോയ് എഴുതി, ഡോക്ടർ ജി സന്തോഷ് ചിട്ടപ്പെടുത്തിയത്.

0: മാറ്റൂ മാറ്റൂ, ശീലം മാറ്റൂ.
1: മെഷീനിൽ വസ്ത്രങ്ങൾ ഇടും മുമ്പ് ചെക്ക് ചെയ്തിരുന്നില്ലേ?
0: മാറ്റൂ മാറ്റൂ, ശീലം മാറ്റൂ. ഇനി അടുത്തുള്ള ബാങ്കിൽ ചെന്ന് കീറിയ പഴയ നോട്ടുകൾ മാറ്റി വാങ്ങൂ. ബാങ്ക് നിരസിച്ചാൽ RBI ഓംബോഡ്സ്മാനോട് പരാതിപ്പെടൂ. RBI പറയുന്നു, അറിവ് നേടൂ, അത് പ്രാവർത്തികമാക്കൂ.
2: സെഞ്ചുറി വെഡിംഗ് സെന്റർ. ഹലോ പ്രിയ ഗീതം, എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് ഒരു മണിക്ക് ഇഷ്ടഗാനങ്ങൾ കൈവിളിക്കൂ. 9495991015 0497 2956007.
3: സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
4: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ. 1/30 കോടി രൂപ, 2/50 കോടി രൂപ.
5: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
6: ഓണം കഴിഞ്ഞാലും മൈ ജിയിൽ ACകൾക്ക് ഇപ്പോൾ മാസ് ഓഫറുകൾ, മാസ് വില കുറവ് തുടരുന്നു. EMI വാങ്ങിയാൽ മറ്റെവിടെയും ഇല്ലാത്ത ഫിനാൻസ് ഓഫറും ഉണ്ട്.
7: 30,000 rupees വരെ ക്യാഷ് ബാക്ക്, 16,000 rupees വരെ ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട്.
6: കൂടാതെ ഓണം ഓഫറിൽ ബമ്പർ അടിച്ചാൽ വീട്ടിലേക്ക് ഒരു BMW.
7: ഇപ്പോൾ തന്നെ മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകൾ സന്ദർശിക്കൂ.
8: കൈതപ്രത്തിന്റെ വരികൾക്ക് ഔസേപ്പച്ചന്റെ ഈണം. സർഗവസന്തം എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും ചിത്രയും പാടിയ ഗാനമാണ് ഗാനാമൃതത്തിൽ അടുത്തത്.

0: എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ.
1: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ രാവിലെ 7 മണിക്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസമർപ്പിച്ച് ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ.
2: ഓണം വന്നപ്പോ വിലക്കുറവ് വിലക്കുറവ് എന്ന് പറയുന്നവർ ഒരുപാടുണ്ട്.
3: പക്ഷേ ശരിക്കും വിലക്കുറവിൽ വാങ്ങാൻ മൈജി മാത്രം.
2: വാങ്ങുന്നത് എന്തിലും യഥാർത്ഥ വിലക്കുറവാണ്. മൈജിയിലേക്ക് വരാം.
4: 30 കോടി രൂപയുടെ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി മൈജി മാസ് ഓണം ഓഫർ തുടരുന്നു.
5: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
6: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
7: മധുബാലകൃഷ്ണൻ, പ്രീത കണ്ണൻ, തുളസി എന്നിവർ പാടിയതാണ് അടുത്ത ഗാനം. ചിത്രം കാര്യസ്ഥൻ. കൈതപ്രത്തിന്റെ വരികൾക്ക് സംഗീതം പകർന്നത് ബേണി ഇഗ്നേഷ്യസ്.

മണിച്ചിത്രത്താഴ് എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഗാനമാണിനി. ബിജു തിരുമേനിയുടെ വരികൾ, എം ജി രാധാകൃഷ്ണന്റെ സംഗീതം.

0: റീഗൽ ജ്വല്ലേഴ്സ് ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ് താവക്കര, റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
1: നിങ്ങളുടെ പഴയ സ്വർണം റീഗൽ ജ്വല്ലേഴ്സിൽ നിന്നും ഗവൺമെന്റ് അംഗീകൃത HYDBIS ഹോൾമാർക്ക് സ്വർണ്ണാഭരണമാക്കി മാറ്റാം.
2: ഓണം ഷോപ്പിംഗ് മിസ്സായോ?
3: വിഷമിക്കണ്ടേ, മൈജിൽ ഇപ്പോഴും തുടരുന്നു ഓണം മാസ് ഓഫറുകൾ, മാസ് വിലക്കുറവ്,
2: ഡിസ്കൗണ്ടുകൾക്കും സമ്മാനങ്ങൾക്കും പുറമെ EMI ഓഫറുകളും.
3: മൈജി ഓണം മാസ് ഓണം സമ്മാനങ്ങൾ സ്വന്തമാക്കാനുള്ള അവസരവും
2: ഇപ്പോൾ തന്നെ മൈജി മൈജി ഫ്യൂച്ചർ ഷോറൂമുകൾ സന്ദർശിക്കൂ.
4: സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30. സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
5: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
6: നീ വരുവോളം എന്ന ചിത്രത്തിന് വേണ്ടി ഗിരീഷ് പുത്തഞ്ചേരി എഴുതി ജോൺസൺ ചിട്ടപ്പെടുത്തിയ ഒരു ഗാനം, യേശുദാസ് പാടിയത്.

0: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ ഒന്നാം സമ്മാനം 30 കോടി രൂപ, രണ്ടാം സമ്മാനം 1 കോടി രൂപ.
1: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
2: ഓണം കഴിഞ്ഞെന്ന് കരുതി ടി വി വാങ്ങൽ മാറ്റിവെച്ചോ.
3: എങ്കിലിതാ മൈജിയിൽ ഓഫുകൾ ഇപ്പോഴും ഓൺ ആണ്.
2: ടി വി EMI വാങ്ങിയാൽ ഫിനാൻസ് ഓഫറും ഉണ്ട്.
3: നേടാം ഒരു EMI ഓഫ് 60,000 റുപ്പീസ് വരെ ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട്.
2: കൂടാതെ മൈജി ഓണം മാസ് ഓണം സീസൺ 4 സമ്മാനങ്ങളും ബമ്പർ സമ്മാനം BMW കാർ.
3: വേഗമാവട്ടെ, ഓണം കഴിഞ്ഞാലും എന്റർടൈൻമെന്റിന് നൽകാം അപ്ഗ്രേഡ്.
4: ഓർമ്മക്കായി എന്ന ചിത്രത്തിനു വേണ്ടി വാണി ജയറാം ആലപിച്ച ഗാനമാണിനി. മധു ആലപ്പുഴ രചിച്ച്, ജോൺസൺ സംഗീതം പകർന്നിരിക്കുന്നു.
5: Ha ha ha!

0: ഏയ്, തല നന്നായിട്ട് തോർത്തണമെന്ന് പറഞ്ഞിട്ടില്ലേ ഞാൻ? തല ശരിക്ക് തോർത്തിയിട്ടില്ലെങ്കിൽ നേർവീഴ്ച വരില്ലേ?
1: എന്താ പറഞ്ഞേ?

ഗാനാമൃതം പരിപാടിയിൽ ഒരു ഗാനം കൂടി. ദൈവത്തിന്റെ മകൻ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയത്. ഗാനരചന എസ് രമേശൻ നായർ, സംഗീതം വിദ്യാസാഗർ.

ഇന്നത്തെ ഗാനാമൃതം ചലച്ചിത്ര ഗാന പരിപാടി ഇവിടെ പൂർണ്ണമാകുന്നു. ആകാശവാണി കണ്ണൂർ. നമസ്കാരം. FM പ്രധാന വാർത്തകൾ. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ഇന്ന് കൊച്ചിയിലെത്തും. ജന്മഭൂമി ദിനപത്രം എളമക്കര ഭാസ്കരീയം കൺവെൻഷൻ സെന്ററിൽ സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ അദ്ദേഹം പങ്കെടുക്കും. തുടർന്ന് കർണാടകയിലേക്ക് പോകും. ന്യൂയോർക്കിൽ അടുത്തയാഴ്ച നടത്തുന്ന ഐക്യരാഷ്ട്രസഭ പൊതുസഭയുടെ ഉന്നതതല യോഗത്തെ വീഡിയോ കോൺഫറൻസിലൂടെ അഭിസംബോധന ചെയ്യാൻ പലസ്തീൻ പ്രസിഡന്റ് മഹ്മൂദ് അബ്ബാസിനെ അനുവദിക്കുന്ന പ്രമേയത്തിന് ഇന്ത്യ അനുകൂലമായി വോട്ട് ചെയ്തു. 152 വോട്ടുകളുടെ വൻ ഭൂരിപക്ഷത്തോടെയാണ് പ്രമേയം പാസായത്. CPIM വിപുലീകരിച്ച സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ ആദ്യയോഗം അല്പസമയത്തിനകം തിരുവനന്തപുരം AKG സെന്ററിൽ ആരംഭിക്കും. വിപുലീകൃത സംസ്ഥാന കമ്മിറ്റിയുടെ തീരുമാനപ്രകാരം തെറ്റുതിരുത്തൽ നടപടികളാണ് യോഗത്തിന്റെ പ്രധാന അജണ്ട. ഭക്ഷ്യവസ്തുക്കളിലെ മാരകമായ അഫ്ലാടോക്സിൻ കണ്ടെത്തുന്നതിന് നൂതന രീതി വികസിപ്പിച്ച മലയാളി ഗവേഷകയ്ക്ക് പാറ്റന്റ്. അങ്കമാലി മഞ്ഞപ്ര സ്വദേശിനിയും ബിറ്റ്സ് പിലാനി ഗോവ ക്യാമ്പസിലെ PhD ഗവേഷകയുമായി ലക്ഷ്മിക്കാണ് നേട്ടം. മുഖ്യമന്ത്രിയെ അപമാനിച്ച് ഫേസ്ബുക്ക് പോസ്റ്റിട്ട പത്തനംതിട്ട കൈപ്പട്ടൂർ സ്വദേശി KR വിനോദ്കുമാറിനെതിരെ പോലീസ് കേസെടുത്തു. കോൺഗ്രസ് കൌൺസിലർ അൻസർ മുഹമ്മദ് നൽകിയ പരാതിയിലാണ് നടപടി. കോളേജ് അധ്യാപകൻ ഉൾപ്പെടെ 4 MDMA കേസിൽ അറസ്റ്റിൽ. മലപ്പുറം മമ്പാട് MES കോളേജിലെ ഗസ്റ്റ് അധ്യാപകൻ സുഹൈൽ, റീന, വിവേക്, സുബ്രഹ്മണ്യൻ എന്നിവരാണ് പിടിയിലായത്. കണ്ണൂർ സർവകലാശാലയ്ക്ക് കീഴിലെ അഫിലിയേറ്റഡ് കോളേജുകളിലും യൂണിവേഴ്സിറ്റി ക്യാമ്പസുകളിലും വിദ്യാർത്ഥി യൂണിയൻ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് തുടങ്ങി. ഉച്ചയ്ക്ക് 12:30 വരെയാണ് വോട്ടെടുപ്പ്. 2 വോട്ടെണ്ണും. ഏഷ്യൻ ഗെയിംസ് വനിതാ 2020 ക്രിക്കറ്റിൽ നിലവിലെ ചാമ്പ്യന്മാരായ ഇന്ത്യ ഇന്ന് ആതിഥേയരായ ജപ്പാനെ നേരിടും. ഐച്ചിയിൽ അല്പസമയത്തിനകം മത്സരം ആരംഭിക്കും. FM പ്രധാന വാർത്തകളാണ് ഇപ്പോൾ കേട്ടത്. ഇനി അല്പസമയത്തിനുള്ളിൽ അടുത്ത പരിപാടി.

0: സ്ത്രീന സാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. ഒരു കാലത്ത് നമ്മുടെ സമൂഹത്തെ ആകമാനം ഭീതിയിലാഴ്ത്തിയിരുന്ന ഒരു രോഗമായിരുന്നു ക്ഷയരോഗം അഥവാ TB. എന്നാൽ കാലക്രമത്തിൽ ആരോഗ്യരംഗത്ത് വിപ്ലവകരമായ നേട്ടങ്ങൾ നാം കൈവരിച്ചതോടെ പല പകർച്ചവ്യാധികളെയും നമുക്ക് വരുതിയിലാക്കുവാൻ കഴിഞ്ഞു. ക്ഷയരോഗ നിർമ്മാർജ്ജനത്തിനായി ഒട്ടേറെ പ്രവർത്തനങ്ങൾ നമ്മുടെ സംസ്ഥാനം ഇതിനോടകം തന്നെ നടത്തിക്കഴിഞ്ഞു. എന്നിരുന്നാലും ഈ രോഗം ഇന്നും നിശബ്ദമായി നമ്മുടെ സമൂഹത്തിൽ മറഞ്ഞിരിക്കുന്നു എന്നത് ഒരു വെല്ലുവിളി തന്നെയാണ്. കേരളം ഇന്ന് ശക്തമായ പൊതുജനാരോഗ്യ സംവിധാനമുള്ള ഒരു സംസ്ഥാനമാണ്. അതുകൊണ്ട് തന്നെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ മുതൽ ജില്ലാതലം വരെയുള്ള ആരോഗ്യ സംവിധാനങ്ങളിൽ ക്ഷയരോഗം കണ്ടെത്തുന്നതിനും ചികിത്സ ഉറപ്പാക്കുന്നതിനുമുള്ള എല്ലാ പ്രവർത്തനങ്ങളും വളരെ കാര്യക്ഷമമായി നടന്നു വരികയാണ്. നമ്മുടെ സംസ്ഥാനത്ത് നടത്തിവരുന്ന ക്ഷയരോഗ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങളെക്കുറിച്ചും ക്ഷയരോഗത്തിന്റെ ചികിത്സയെ സംബന്ധിക്കുന്ന വിവരങ്ങളെക്കുറിച്ചുമുള്ള സംശയങ്ങൾക്ക് മറുപടി നൽകുവാനായി ഇന്ന് റേഡിയോ ഹെൽത്തിൽ എത്തിയിരിക്കുന്നത് സ്റ്റേറ്റ് TB ട്രെയിനിംഗ് ആൻഡ് ഡെമോൺസ്ട്രേഷൻ സെന്ററിന്റെ ഡയറക്ടറായ ഡോക്ടർ അർഷാദ് കള്ളിയത്ത്. നമസ്കാരം ഡോക്ടർ, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം.
2: നമസ്കാരം
1: സർ. കേരളത്തിൽ നടപ്പിലാക്കി വരുന്ന ക്ഷയരോഗ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങളെക്കുറിച്ച് ശ്രോതാക്കളുടെ അറിവിലേക്കായി ഒന്ന് പറയാമോ?
2: കേരളമാണ് ആദ്യമായിട്ട് ക്ഷയരോഗ നിർമ്മാർജ്ജനം നമുക്ക് സാധ്യമാണ് എന്ന് ഇന്ത്യയോടും ലോകത്തോടും വിളിച്ചു പറഞ്ഞ ഒരു മൂന്നാം ലോക പ്രദേശം. അതേസമയം ഡെവലപ്ഡ് രാജ്യങ്ങളിൽ നിന്ന് നമ്മൾ പറയുന്ന പല രാജ്യങ്ങളിലും ഇത് കുറച്ച് ദശകങ്ങൾക്ക് മുൻപ് അവര് നേടിക്കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ അവിടുത്തെ സാഹചര്യങ്ങൾ വ്യത്യസ്തമാണ്, ജനസംഖ്യ കുറവാണ് പലയിടത്തും, സാഹചര്യങ്ങളും വ്യത്യസ്തമാണ്. പക്ഷെ ഒരു മൂന്നാം ലോക രാജ്യത്തിലെ ഒരു പ്രദേശം ഇതിലോട്ട് മുന്നിട്ടിറങ്ങിയത് കേരളമായിരുന്നു ആദ്യമായിട്ട്. ഒരു പീപ്പിൾസ് ഇനീഷ്യേറ്റീവ് ഓൺ TB എലിമിനേഷൻ എന്നുള്ള രീതിയിൽ, കേരള TB എലിമിനേഷൻ മിഷൻ എന്നുള്ള രീതിയിൽ ഒരു ഡോക്യുമെന്റ് തന്നെ നമ്മൾ ഇറക്കുകയും അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾക്ക് ആരംഭം കുറിക്കുകയും ചെയ്തു. പിന്നീട് ഇത് നമ്മുടെ രാജ്യത്ത് ഉടനീളം പകർത്തുകയാണ് ഉണ്ടായത്. ലോകത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ NTB പ്രോഗ്രാം എന്നുള്ള രീതിയിലും മറ്റും WHO ഇതിന് സമാന്തരമായി തന്നെ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടുവന്നു. എന്തൊക്കെയായാലും നമുക്കിതിലൊരു ഒരു മുൻകൈ ഉണ്ടായിട്ടുണ്ട് നമ്മുടെ രാജ്യത്തിന് മറ്റു പ്രദേശങ്ങളെ അപേക്ഷിച്ച് എന്ന് നമുക്ക് അഭിമാനത്തോടുകൂടി പറയാൻ പറ്റും. അത് മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ നമ്മുടെ കാലാകാലങ്ങളായിട്ട് വന്ന സർക്കാർ സംവിധാനങ്ങൾ ഇതിലോട്ട് വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. അതേസമയം കേരളത്തിന്റെ ഒരു പ്രത്യേകത എന്തെന്ന് വെച്ചാൽ പ്രൈവറ്റ് സെക്ടർ, സ്വകാര്യ മേഖലയും ഇതോട് വളരെയധികം സഹകരിച്ചിട്ടുണ്ട്. അത് പല സംഗതികളുണ്ട്. സ്റ്റെപ്സ്, ഇപ്പൊ സിസ്റ്റം ഫോർ TB എലിമിനേഷൻ പ്രൈവറ്റ് സെക്ടർ സ്റ്റെപ്സ് കേരളത്തിന്റെ ഒരു ഇന്നോവേഷൻ ആയിരുന്നു. അത് മറ്റ് പലയിടങ്ങളിലും പ്രൈവറ്റ് സെക്ടർ ഇതിനോട്, നമ്മുടെ നാഷണൽ TB എലിമിനേഷൻ പ്രോഗ്രാം, ക്ഷയരോഗ നിർമ്മാർജ്ജന യജ്ഞം ഉണ്ടല്ലോ, അതിന്റെ ഒരു പദ്ധതിയായിട്ട് മുഖം തിരിഞ്ഞു നിന്നപ്പോൾ കേരളത്തിലെ സ്വകാര്യ മേഖല ഇതിലോട്ട് മുൻകൈ എടുത്തു വരികയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോ ഇങ്ങനെയുള്ള ഗവൺമെന്റ് സർക്കാർ മേഖല ആയാലും പ്രൈവറ്റ് മേഖല ആയാലും ക്ഷയരോഗ നിർമ്മാർജ്ജനത്തിന് വേണ്ടിയിട്ട് വളരെയധികം പ്രവൃത്തികളിൽ ഒരുമിച്ച് കൈകോർത്ത് ആണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഉദാഹരണത്തിന്, ഇപ്പോ ഒരു ക്ഷയരോഗിയുടെ രോഗലക്ഷണങ്ങൾ പലതുണ്ടല്ലോ. രോഗലക്ഷണങ്ങൾ എവിടെ വരുന്ന ഒരു രോഗിയെയും ഇത്തരം രോഗലക്ഷണങ്ങൾ ഉണ്ടോ എന്ന് കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് ഒരു സ്ക്രീനിങ് എല്ലായിടത്തും നടത്തപ്പെടുന്നുണ്ട്. നമ്മൾ അറിഞ്ഞോ അറിയാതെയോ അത് അവിടെ നടക്കുന്നുണ്ട്. ഇപ്പൊ 10S, പണ്ട് 4S സ്ക്രീനിങ് ആയിരുന്നു, 4 ലക്ഷണങ്ങൾ. ഇപ്പോഴും കുറച്ചുകൂടെ വിശാലമായിട്ട് ഒരു രോഗിയെപ്പോലും നാം മിസ് ചെയ്ത് പോവരുത് എന്നുള്ള ഒരു ഉദ്ദേശ ലക്ഷ്യത്തോട് കൂടിയിട്ട് 10S, 10 സിംപ്റ്റംസ്, 10 സിംപ്റ്റംസ് സമാനമായിട്ടുള്ളതും വ്യത്യസ്തമായിട്ടുള്ളതുമായിട്ടുള്ള 10 ലക്ഷണങ്ങൾ ആണ് ഇവിടെ സ്ക്രീൻ ചെയ്യപ്പെടുന്നത്. പ്രത്യേകിച്ച് ക്ഷയരോഗികൾ കൂടുതൽ വരാൻ സാധ്യതയുള്ള NCD ക്ലിനിക്കുകൾ, അതായത് നമ്മുടെ പ്രമേഹ

0: രോഗികളും മറ്റും വരുന്ന ക്ലിനിക്കുകൾ, അല്ലെങ്കിൽ എച്ച് ഐ വി രോഗികൾ വരുന്ന ക്ലിനിക്കുകൾ, പിന്നെ കൂടുതൽ പേര് അടുത്തടുത്ത് താമസിക്കാനും മറ്റും സാധ്യതയുള്ള നമ്മുടെ പ്രദേശം, ചേരി പ്രദേശങ്ങളായിക്കോട്ടെ അല്ലെങ്കിൽ ജയിലുകളായിട്ട്, അങ്ങനെയുള്ള പ്രദേശങ്ങളെല്ലാം ഈ 10S സ്ക്രീനിങ് നമ്മൾ വ്യാപകമായിട്ട് നടത്തുന്നുണ്ട്. അതുമാത്രമല്ല, മറ്റ് സ്ഥാപനങ്ങളിലും ചുമയോടുകൂടി വരുന്ന വ്യക്തികൾ 10S സ്ക്രീനിങ് മറ്റും നടത്തിയിട്ട്, അപ്പം അതൊരു ഒരു മുൻകൈയായിട്ടുള്ള ഒരു ഒരു പദ്ധതിയാണ്. അത് കേരളത്തിൽ മാത്രമല്ല, ദേശീയ ക്ഷയരോഗ നിവാരണ പദ്ധതിയുടെ ഭാഗമായിട്ട് ഇന്ത്യയിലുടനീളം ചെയ്തു വരുന്നുണ്ട്. കേരളത്തിൽ നമുക്കറിയാം, നമ്മുടെ ഒരു ഒരു ആരോഗ്യ സംവിധാനം മാത്രമല്ല, ആരോഗ്യ അവബോധവും വർദ്ധിച്ചതുകൊണ്ട് ഇത് കുറച്ചുകൂടെ നല്ല രീതിയിൽ നടന്നു പോകുന്നു എന്ന് പറയേണ്ടി വരും. പിന്നെ കഫപരിശോധനയുടെ കാര്യത്തിൽ മുൻപ് നമുക്ക് ചില സെന്ററുകളിൽ ചെന്നിട്ട് കഫം കൊടുക്കേണ്ടി വന്നിരുന്നു. പക്ഷേ ഇപ്പോൾ ഏത് ഹെൽത്ത് സെന്ററിലും നമുക്ക് കഫം കൊടുക്കാവുന്നതാണ്. ഇത് ഒരു ഹബ് ആൻഡ് സ്പോക്ക് സംവിധാനത്തിലൂടെ എവിടെയാണോ പരിശോധിക്കുന്നത് അങ്ങോട്ട് ട്രാൻസ്പോർട്ട് ചെയ്യപ്പെടുന്നു, രോഗി അങ്ങോട്ട് ചെല്ലേണ്ട ആവശ്യം വരുന്നില്ല. അതാണ്, അത് വലിയൊരു ഒരു ഗുണകരമായിട്ടുള്ള ഒരു ഒരു ഒരു സ്റ്റെപ്പാണ് എന്ന് തന്നെ പറയേണ്ടി വരും. അപ്പോൾ ഹബ് ആൻഡ് സ്പോക്ക് ഇതിൽ അത് തന്നെ ഏറ്റവും നല്ല മികച്ച രീതിയിലുള്ള കഫപരിശോധന മെത്തേഡായിട്ടുള്ള CBNAT അല്ലെങ്കിൽ ട്രൂ നാറ്റ് എന്നൊക്കെ പറയുന്ന ന്യൂക്ലിക് ആസിഡ് ടെസ്റ്റുകളാണ്. അത് നമ്മൾ ഒരു നാഷണൽ TB പ്രോഗ്രാമിലൂടെ അല്ലാതെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ വലിയ ചെലവ് വരുന്ന ടെസ്റ്റുകളാണ്. തികച്ചു സൗജന്യമായിട്ട് നമുക്ക് ഏത് ഒരാശുപത്രിയിൽ കൊടുത്താൽ പോലും ഈ കഫപരിശോധനയ്ക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ രോഗിയുടെ കഫം കൊണ്ടുപോകുന്ന ഒരു രീതിയുണ്ട്. പിന്നെ ചികിത്സ, നമുക്ക് നേരത്തെ അറിയാവുന്നത് പോലെ തന്നെ ചികിത്സ തികച്ചു സൗജന്യമാണ്. TBയുടെ ചികിത്സ അത് ഗവൺമെൻറ് എല്ലാ സ്ഥാപനങ്ങളിലും, പ്രൈവറ്റിലാണെങ്കിൽ തിരഞ്ഞെടുക്കപ്പെട്ട സ്ഥാപനങ്ങൾ, ഞാൻ നേരത്തെ പറഞ്ഞു കേരളത്തിൽ പ്രൈവറ്റ് സെക്ടർ ഇതിനോട് മുഴുവൻ കൈകോർത്ത് പോകുന്നുണ്ട്. മിക്കവാറും എല്ലാ പ്രൈവറ്റ് സ്ഥാപനങ്ങളിലും TBക്ക് വേണ്ടിയുള്ള ചികിത്സ, മരുന്നുകൾ സൗജന്യമാണ്. ചില ഇപ്പോൾ ബ്രോങ്കോസ്കോപ്പി അങ്ങനെയുള്ള പദ്ധതികൾ ചെയ്യേണ്ടി വരികയാണെങ്കിൽ അതിൻ്റെ ചിലവ് വഹിക്കേണ്ടി വരും. അത് പക്ഷേ എപ്പോഴും വരില്ല, വളരെ ചുരുക്കം രോഗികൾ മാത്രമേ അങ്ങനെയുള്ള മറ്റു മെത്തേഡുകൾ ചെയ്യേണ്ട ആവശ്യം വരുള്ളൂ എന്നാണ് കണ്ടിട്ടുള്ളത്. പിന്നെ രോഗികൾക്ക് രോഗ ഭേദമായതിന് ശേഷവും അവരുടെ ഫോളോ അപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് 6-6 മാസം കൂടുമ്പോൾ 2 വർഷത്തോളം ഫോളോ അപ്പ് ചെയ്യുന്ന പദ്ധതിയുണ്ട്. അത് കാരണം ചിലപ്പോൾ ചില രോഗികൾ, TB അണുക്കളുടെ ഒരു പ്രത്യേകത അനുസരിച്ചിട്ട് ഒരു ചില രോഗികളിൽ ഒരു 99% അണുക്കൾ മാത്രമേ ചിലപ്പോൾ നശിക്കുകയുള്ളൂ. ഈ 1% ചിലപ്പോൾ ഒരു 2 വർഷത്തിനിടയിലും മറ്റും വീണ്ടും ചെറിയ രീതിയിൽ അസുഖം ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് മരുന്ന് കഴിക്കുന്നതിൽ കുറച്ച് വിമുഖതയോ കുറച്ച് പ്രശ്നങ്ങളോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അപ്പം അതുകൊണ്ടാണ് 2 വർഷക്കാലത്തോളം വീണ്ടും വരുന്നുണ്ടോ വീണ്ടും അസുഖം വരുന്നുണ്ടോ എന്നതിന് 6 മാസം കൂടുമ്പോൾ പരിശോധന നടത്തുന്നതിൻ്റെ ഒരു ഉദ്ദേശം. പിന്നെ ഇവരുടെ കോണ്ടാക്റ്റുകൾ, ഇവരുമായിട്ട് സഹവസിക്കുന്നവർ അല്ലെങ്കിൽ കൂടുതലായിട്ട് ഇടപഴകുന്നവരിൽ TB അസുഖം ഉണ്ടോ, അവരിൽ TB അണുബാധ ഉണ്ടായിട്ടുണ്ടോ, അതായത് ക്ഷയരോഗ അണുബാധ, അസുഖം അല്ല അണുബാധ ഉണ്ടായിട്ടുണ്ടോ എന്ന് എല്ലാ ക്ലോസ് കോണ്ടാക്റ്റുകളെയും, കൂടുതലായിട്ട് ഇടപഴകുന്ന എല്ലാവരിലും, TB രോഗികളുടെ കൂടുതലായിട്ട് ഇടപഴകുന്ന എല്ലാവരിലും ഈ പരിശോധന നടത്തുകയും അതിന് നല്ല രീതിയിലുള്ള പുതിയ ടെസ്റ്റുകളുണ്ട്. സൈറ്റ് TB എന്ന് പറയുന്ന ഒരു സ്കിൻ ടെസ്റ്റ്, പിന്നെ ഇഗ്ര എന്ന് പറയുന്ന ഒരു ബ്ലഡ് ടെസ്റ്റ്, ഇതൊക്കെ പ്രായത്തിനനുസരിച്ച് ആണ് വ്യത്യാസപ്പെടുത്തിയിട്ട് ഈ ടെസ്റ്റ് ചെയ്യുന്നത്. എന്നിട്ട് രോഗം വരാതിരിക്കാനുള്ള മരുന്നുകൾ, ഇതെല്ലാം വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള രാജ്യങ്ങളിൽ നമ്മൾ കൊടുക്കുന്ന മരുന്നുകളാണ്. രോഗം വരാതിരിക്കാൻ വേണ്ടിയിട്ട് രോഗാണുബാധ ഉണ്ടോ എന്ന് നോക്കി അവരിൽ രോഗം വരാതിരിക്കാനുള്ള മരുന്ന് കൊടുക്കുന്ന മരുന്ന്, ഫുൾ ട്രീറ്റ്മെന്റ് പോലെ ആയിരിക്കില്ല, കുറച്ച് നാളത്തേക്ക് മാത്രമുള്ള ചികിത്സ ആയിരിക്കും, പക്ഷേ വളരെ ഫലപ്രദമാണത്. അപ്പോൾ അത് ഒരു ഉദാഹരണമാണ്. ഇങ്ങനെ കുറേയേറെ മുന്നോട്ടുള്ള മാറ്റങ്ങൾ നമുക്ക് ഈ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളിലായിട്ട് ഉണ്ടായിട്ടുണ്ട്. ഇത് ലോകം ക്ഷയരോഗ നിർമ്മാർജ്ജനത്തിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനു വേണ്ടിയിട്ടുള്ള ഒരു സപ്പോർട്ടീവ് മെത്തേഡുകളാണ് ഇതെല്ലാം എന്നുകൂടെ ഇതിൽ പറയേണ്ടി വരും.
1: സർ, ക്ഷയരോഗം സ്ഥിരീകരിച്ചു കഴിഞ്ഞാൽ രോഗികൾക്ക് ലഭ്യമാവുന്ന സേവനങ്ങൾ എന്തൊക്കെയാണ്?
0: രോഗം സ്ഥിരീകരിച്ചു കഴിഞ്ഞാൽ, ഒന്ന്, രോഗം സ്ഥിരീകരിക്കപ്പെടുന്നത് തന്നെ ഒരു സൗജന്യമായിട്ടുള്ള കഫപരിശോധനയിലൂടെയാണ് രോഗം സ്ഥിരീകരിക്കപ്പെടുന്നത്. അതിനുശേഷം രോഗിയുടെ കോണ്ടാക്റ്റുകൾ, അവരുടെ മരുന്ന്, രോഗിക്ക് മരുന്ന്, സൗജന്യമായിട്ടുള്ള മരുന്ന് തുടങ്ങുന്നു. അതിനു പുറമെ രോഗിയുടെ ഇടപഴകുന്നവരിൽ അണുബാധ ഉണ്ടോ അല്ലെങ്കിൽ അസുഖമുണ്ടോ എന്ന് സ്ക്രീൻ ചെയ്യപ്പെടുന്നു.

0: പിന്നെ എല്ലാ രോഗികൾക്കും അഡീഷണൽ ആയിട്ട് കൂടുതലായിട്ട് നല്ല പോഷകാഹാരത്തിന്റെ ആവശ്യമുണ്ട്. പോഷകാഹാരം ഉണ്ടെങ്കിൽ മാത്രമേ പെട്ടെന്നുള്ള രോഗം ഭേദപ്പെടുകയുള്ളൂ, മെച്ചപ്പെടുകയുള്ളൂ. അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് നിക്ഷയ് പോഷൺ യോജന എന്നുള്ള പേരിൽ രോഗിയുടെ ബാങ്ക് അക്കൗണ്ടിലോട്ട്, അല്ലെങ്കിൽ രോഗി അംഗീകരിച്ച ഒരു വ്യക്തിയുടെ ബാങ്ക് അക്കൗണ്ടിലോട്ട് ഇത് ഓരോ മാസം ഒരു മരുന്ന് കഴിക്കുന്ന ഓരോ മാസവും ഒരു നിശ്ചിത തുക വരുന്നതാണ്, സർക്കാരിൽ നിന്നും കൊടുക്കാറുണ്ട്. പിന്നെ നിക്ഷയ് മിത്ര എന്നുള്ള രീതിയിൽ ഒരു പുതിയ ഒരു സഹായ പദ്ധതി കൂടെ ഉണ്ട്. നിക്ഷയ് മിത്ര, ഒരു രോഗി നിക്ഷയ് മിത്രയ്ക്ക് കൺസെന്റ്, ഞാനതിന് സമ്മതപത്രം കൊടുക്കുകയാണ്. അത് ഇതിൻ്റെ കൂടെ ഓട്ടോമാറ്റിക്കലി ചോദിക്കുന്നതാണ് രോഗം സ്ഥിരീകരിച്ചു കഴിഞ്ഞാൽ. അങ്ങനെയാണെങ്കിൽ നിക്ഷയ മിത്രകളായിട്ട് വോളണ്ടിയർ ചെയ്യുന്ന സംഘടനകളോ അല്ലെങ്കിൽ വ്യക്തികളോ എല്ലാം ഉണ്ട്. അപ്പോൾ സാധാരണഗതിയിൽ വ്യക്തികളും കോർപ്പറേറ്റ് സെക്ടറിലുള്ള വലിയ സ്ഥാപനങ്ങളും എല്ലാം നിക്ഷയ മിത്രകളായിട്ട് രജിസ്റ്റർ ചെയ്യാറുണ്ട്. വ്യക്തികളാണ് നമ്മുടെ നാട്ടിൽ വളരെയധികം ഉള്ളത്. അവർ രോഗിക്ക് വേണ്ടിയിട്ടുള്ള ഭക്ഷണ കിറ്റുകൾ, അതായത് എല്ലാ ന്യൂട്രീഷനുള്ള കിറ്റുകൾ മാസാമാസം അവർക്ക് കൊടുക്കുന്ന ഒരു പദ്ധതിയുണ്ട്. അതാണ് നിക്ഷയ മിത്ര എന്നുള്ള രീതിയിലുള്ള. നിക്ഷയ മിത്ര പലപ്പോഴും ഭക്ഷണ കിറ്റുകളായിട്ടാണ് നമ്മൾ കൊടുക്കുന്നതെങ്കിലും വിഭാവനം ചെയ്യപ്പെടുന്ന വിശാലമായിട്ടുള്ള വിഭാവനം അനുസരിച്ച് മറ്റ് സേവനങ്ങളും നിക്ഷയ മിത്ര വഴിയെ തന്നെ കൊടുക്കാവുന്നതാണ് എന്നാണ് മറ്റൊരു വശം.
1: തുടക്കത്തിൽ തന്നെ കണ്ടെത്തിയാൽ പൂർണ്ണമായും ചികിത്സിച്ച് ഭേദമാക്കുവാൻ കഴിയുന്ന ഒരു രോഗം തന്നെയാണ് ടി ബി എങ്കിലും ഈ രോഗത്തോടുള്ള ഭയവും സാമൂഹികമായ അകറ്റി നിർത്തലും ഇനിയും നാം മാറ്റേണ്ടിയിരിക്കുന്നു. ഒരു പരിഷ്കൃത സമൂഹത്തിൽ ഇത്തരത്തിൽ ഒരു വേർതിരിവുണ്ടാകുവാൻ നാം അനുവദിക്കരുത്. ടി ബി പൂർണ്ണമായും ചികിത്സിച്ച് ഭേദമാക്കുവാൻ കഴിയുന്ന ഒരു രോഗമാണെന്ന് തിരിച്ചറിഞ്ഞ് അവരെ സമൂഹത്തോട് ചേർത്ത് പിടിക്കുകയാണ് നാം ഓരോരുത്തരും ചെയ്യേണ്ടത്. ഈ ഒരു കാഴ്ചപ്പാടിന്റെ ആവശ്യകതയെക്കുറിച്ച് മുൻ സംസ്ഥാന ടി ബി ഓഫീസർ ഡോക്ടർ രാജാറാം പറയുന്നത് കേൾക്കാം.
2: ഒന്നാമത്തെ കാര്യം, അവരോട് നന്നായിട്ട് പെരുമാറുക. പിന്നെ അനാവശ്യമായിട്ടുള്ള ഭീതി വരുത്തണ്ട. ക്ഷയരോഗികളിൽ വലിയ മരണശതമാനമെന്നോ ഇത് അപകടമാണെന്നോ ജീവിതം നശിച്ചോ എന്നുള്ള വാക്കുകൾ അറിയാതെങ്കിലും പറഞ്ഞ് ഒരു തരത്തിലുള്ള വാട്സപ്പ് സന്ദേശങ്ങളോ മറ്റോ അവരെ കാണിച്ച് വളരെ പേടിപ്പിക്കേണ്ട ആവശ്യമില്ല. നന്നായിട്ട് പെരുമാറുക, കാര്യങ്ങൾ അന്വേഷിക്കുക. ഒരുപക്ഷെ പഠിച്ച ഒരാൾ നിലയ്ക്ക് നിങ്ങൾക്ക് പല സ്ഥലത്ത് എവിടെയാണ് അടുത്ത ചികിത്സ കിട്ടുക എന്നുള്ളത് നിങ്ങൾക്ക് എളുപ്പം ചോദിച്ച് മനസ്സിലാക്കാൻ പറ്റും. അത്തരം സഹായങ്ങൾ അദ്ദേഹത്തെ ചെയ്യുക. പറ്റുമെങ്കിൽ നിങ്ങളുടെ വിശേഷ അവസരങ്ങളിൽ, മകളുടെ പിറന്നാൾ, മകൻ്റെ പിറന്നാൾ, വിവാഹ വാർഷികം, ഗൃഹപ്രവേശം, ഇത്തരം സന്ദർഭങ്ങളിലൊക്കെ നിങ്ങൾ ഒരു 650 രൂപയെങ്കിലും വിലയുള്ള ഒരു ഭക്ഷണ പദാർത്ഥങ്ങൾ 6 മാസത്തേക്ക് രോഗിക്ക് കൊടുക്കാൻ തയ്യാറാണെങ്കിൽ നിക്ഷയ മിത്ര നെറ്റിൽ നിക്ഷയ മിത്ര സെർച്ച് ചെയ്താൽ രജിസ്റ്റർ ചെയ്ത് ഇത്തരം കിറ്റ് നൽകുകയാണെങ്കിൽ രോഗിക്ക് വളരെ വളരെ വലിയ ഉപകാരമായിരിക്കും. അതും ആ തരത്തിൽ നമുക്ക് ചെയ്യാം. പിന്നെ ആളുകളെ പഠിപ്പിക്കുക. പൊതുജന എല്ലാ പരിപാടി, നമ്മൾ ജനങ്ങൾ സർക്കാർ ഒറ്റയ്ക്ക് വിചാരിച്ചു കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും നടത്തുന്നില്ല. നമുക്കറിയാലോ ഡിസാസ്റ്റർ മാനേജ്മെന്റ്, നമ്മുടെ ദുരന്ത നിവാരണ രംഗത്ത് പൊതുജനങ്ങളാണ് മുന്നിട്ട് നിൽക്കുന്നത് സർക്കാരിനൊപ്പം. അതുപോലെ എല്ലാ രോഗ നിയന്ത്രണ പരിപാടികളിലും ജനങ്ങളുടെ ഏതെങ്കിലും വിധത്തിലുള്ള സഹായം ചെയ്യാൻ പറ്റാത്ത ഒരു ജനവും ഇല്ല. പണ്ടിങ്ങനെ ഒരു ഇത് കേട്ടില്ല, മൂലം നാസ്തി നിരൌഷധം എന്ന്, അതായത് ആ ഔഷധ ഗുണമില്ലാത്തൊരു പേരുമില്ല എന്ന് ആയുർവേദക്കാർ പറയാറുണ്ട്. അതുപോലെ ഒരാൾക്കും ടി ബി രോഗത്തെ സഹായിക്കാൻ പറ്റാത്ത ഒരാളും ലോകത്തില്ല എന്നുള്ളതാണ്.
1: ടി ബിക്കെതിരെയുള്ള പോരാട്ടത്തിൽ രോഗചികിത്സയ്ക്കൊപ്പം രോഗത്തെക്കുറിച്ചുള്ള അവബോധത്തിലും രോഗികളെ കണ്ടെത്തുന്നതിനുള്ള പരിശ്രമങ്ങളിലും അവരെ സഹായിക്കുന്നതിലും സമൂഹത്തിന്റെ പിന്തുണ വളരെ നിർണായകമാണ്. ഈ അഭിപ്രായത്തോട് ഡോക്ടർ രാജാറാമിന്റെ പ്രതികരണം എന്താണെന്ന് കേൾക്കാം.
2: അവസ്ഥയും പേടിയും ഇപ്പോഴും ഉണ്ട് രോഗത്തെ പറ്റി. അത് പിന്നെ നമുക്ക് അവന് ഒറ്റ പണി ഒരു വഴിയേ ഉള്ളൂ, അതിന് അവരെ കൂടുതലായിട്ട് ആരോഗ്യ വിദ്യാഭ്യാസം നൽകുക എന്നുള്ളതാണ്. അപ്പോൾ അതിൽ വഴിക്കാണ് അനാവശ്യമായ ഭീതിയൊക്കെ ഒഴിവാക്കാൻ പറ്റുന്നത്. ഒരു മാസ്ക് ഇട്ടാൽ ടി ബി രോഗം മറ്റാളും നമുക്ക് പകർന്നു കിട്ടുകയില്ല. പിന്നെ പാവപ്പെട്ടവരുടെ രോഗമാണെന്ന് പറയുമെങ്കിലും ഈ പാവപ്പെട്ടവർ നമ്മൾ എപ്പോഴും ഇടപഴകുന്ന സംസ്ഥാനമാണ് കേരളം. അപ്പോൾ ഏതൊരാളും വേണ്ടതായ കരുതലെടുക്കുന്നത് നല്ലത് തന്നെയാണ്. പിന്നെ നേരത്തെ പറഞ്ഞപ്പോൾ ഒരു 22 മാസക്കാലം നമ്മുടെ ഡി ആർ ടി ബി ചികിത്സ നീണ്ടു നിൽക്കുമെന്ന് പറയുമ്പോൾ ഒരു കാര്യം പറയാതിരിക്കാൻ പറ്റില്ല. ഏറ്റവും ഒടുവിൽ ഡി ആർ ടി ബിക്ക് ആധുനികമായ ചികിത്സ വന്നിരിക്കുന്നത് ബി പി എ എൽ എം രജിമെൻ എന്നിട്ട് 4 മരുന്നുകൾ മാത്രം അടങ്ങിയിട്ടുള്ള പുതിയൊരു ചികിത്സാ പദ്ധതി 6 മാസം മാത്രമേ നീണ്ടു നിൽക്കുള്ളൂ. വളരെ വളരെ ആശ്വാസം ഡി ആർ ടി ബി രോഗികൾക്ക് തരുന്ന ഒരു സംഗതിയാണ്. പുതിയ രോഗികളെ നമുക്ക് അതിലേക്ക് ആ രജിമ കൊടുത്ത് സുഖപ്പെടുത്താൻ പറ്റും. നേരത്തെ ഇപ്പോഴത്തെ ചികിത്സ തുടങ്ങിക്കഴിഞ്ഞ ആൾക്കാരെ അതിലേക്ക് മാറ്റാൻ പറ്റുന്നില്ല.
3: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM റേഡിയോ ഹെൽത്ത് @gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.

ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ഫസ്ന ഫാത്തിമ. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ഇന്ന് കേരളവും കർണാടകയും സന്ദർശിക്കും. ഉച്ചയോടെ കൊച്ചിയിലെത്തുന്ന അദ്ദേഹം ജന്മഭൂമി ദിനപത്രം എളമക്കര ഭാസ്മര്യം കൺവെൻഷൻ സെന്ററിൽ സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ പങ്കെടുക്കും. തുടർന്ന് കർണാടകയിലേക്ക് പോകുന്ന രാജ്യരക്ഷാമന്ത്രി വൈകിട്ട് ബംഗളൂരുവിൽ ഇന്ത്യൻ വ്യോമസേനയ്ക്ക് തേജസ് ഫൈനൽ ഓപ്പറേഷണൽ ക്ലിയറൻസ് ട്വിൻ സീറ്റർ ട്രെയിനർ, ഹിന്ദുസ്ഥാൻ ടർബോ ട്രെയിനർ 40, ബേസിക് ട്രെയിനർ വിമാനം എന്നിവയും പവൻ ഹാൻസ് ലിമിറ്റഡിന് ധ്രുവ് എൻജി ഹെലികോപ്റ്ററുകളും കൈമാറുന്ന ചടങ്ങിൽ പങ്കെടുക്കും. രാജ്നാഥ് സിംഗിന്റെ സന്ദർശനത്തോടനുബന്ധിച്ച് കൊച്ചി നഗരത്തിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. രാവിലെ 11 മുതൽ വൈകിട്ട് 4 വരെയാണ് നിയന്ത്രണം. 76-ാം ജന്മദിനത്തിൽ ആശംസകൾ നേർന്ന ആഗോള നേതാക്കൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നന്ദി അറിയിച്ചു. പുരോഗമനപരവും സമൃദ്ധവുമായ വികസിത ഭാരതം കെട്ടിപ്പടുക്കാൻ രാജ്യത്തിന്റെ പ്രയാണം കൂടുതൽ കരുത്തോടെ മുന്നോട്ടു പോകുമെന്ന് നരേന്ദ്രമോദി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയിൽ ചെറുകിട സംരംഭങ്ങൾ നിർണായക പങ്കാണ് വഹിക്കുന്നതെന്ന് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ പറഞ്ഞു. ന്യൂഡൽഹിയിൽ പ്രധാനമന്ത്രി മുദ്രായോജനയുടെ ഗുണഭോക്താക്കളുമായി കൂടിക്കാഴ്ച നടത്തുകയായിരുന്നു അവർ. 2015 തുടക്കമിട്ട പ്രധാനമന്ത്രി മുദ്രായോജന പദ്ധതിയിലൂടെ ചെറുകിട സംരംഭകർക്ക് ഈടില്ലാതെ വായ്പ ലഭ്യമാക്കാൻ സാധിച്ചതായി അവർ പറഞ്ഞു. കൃത്യസമയത്ത് തിരിച്ചടവ് നടത്തുന്നതിലൂടെ ഉപഭോക്താക്കൾക്ക് കൂടുതൽ തുക വായ്പയായി ലഭിക്കാനും ബാങ്കുകളിൽ വിശ്വാസ്യത വർദ്ധിപ്പിക്കാനും സാധിച്ചതായി നിർമ്മലാ സീതാരാമൻ വ്യക്തമാക്കി. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി 200-ലധികം ഗുണഭോക്താക്കൾ പരിപാടിയിൽ പങ്കെടുത്തു. ആരോഗ്യ പരിപാലന രംഗത്ത് രോഗികളുടെ സുരക്ഷ സുപ്രധാന ഘടകമാണെന്ന് കേന്ദ്രമന്ത്രി ജെ പി നദ്ദ പറഞ്ഞു. ന്യൂഡൽഹിയിൽ ലോകരോഗ്യ സുരക്ഷാ ദിന പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ചികിത്സയ്ക്കപ്പുറം സുരക്ഷിതവും ഉയർന്ന നിലവാരമുള്ളതും അന്തസ്സുള്ളതും രോഗി കേന്ദ്രീകൃതവുമായ പരിചരണം ഓരോ രോഗിക്കും ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുന്നതാവണം ആരോഗ്യ പരിപാലന സേവനങ്ങളുടെ ലക്ഷ്യമെന്ന് ജെ പി നദ്ദ വ്യക്തമാക്കി. റഷ്യയിൽ ഔദ്യോഗിക സന്ദർശനം നടത്തുന്ന കരസേനാ മേധാവി ജനറൽ ധീരജ് സേത്തിനെ മോസ്കോയിൽ ഇന്നലെ ഗാർഡ് ഓഫ് ഓണർ നൽകി ആദരിച്ചു. മോസ്കോയിലെ അജ്ഞാത സൈനികന്റെ സ്മാരകത്തിൽ അദ്ദേഹം പുഷ്പചക്രം അർപ്പിച്ചു. റഷ്യൻ കരസേനാ ആസ്ഥാനം സന്ദർശിച്ച ജനറൽ സേത്ത് സൈനിക മേധാവികളുമായി കൂടിക്കാഴ്ച നടത്തി. വിദേശ സംഭാവന നിയന്ത്രണ ഭേദഗതി ബില്ല് 2026 മേൽ സംയുക്ത പാർലമെന്ററി സമിതിയുടെ ആദ്യയോഗം ഇന്ന് ന്യൂഡൽഹിയിൽ ചേരും. ബില്ലിലെ വ്യവസ്ഥകളെക്കുറിച്ച് ആഭ്യന്തര മന്ത്രാലയ പ്രതിനിധികളിൽ നിന്ന് സമിതി വിശദീകരണം തേടും. ലഹരിവിരുദ്ധ പോരാട്ടത്തിന്റെ ഭാഗമായി സംസ്ഥാന ഗവൺമെന്റ് നടപ്പാക്കുന്ന ഓപ്പറേഷൻ തൂഫാൻ പദ്ധതിയുടെ 2-ാം ഘട്ടം ഈ മാസം 28-ന് ആരംഭിക്കുമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. 2-ാം ഘട്ടത്തിൽ ഗ്രാമങ്ങളിലേക്കും തദ്ദേശ സ്ഥാപനങ്ങളിലേക്കും പദ്ധതി വ്യാപിപ്പിക്കും. സമൂഹത്തിന്റെ എല്ലാ വിഭാഗങ്ങളുടെയും പങ്കാളിത്തത്തോടെ ഓപ്പറേഷൻ തൂഫാൻ കൂടുതൽ ജനകീയമാക്കി മാറ്റുമെന്നും അദ്ദേഹം അറിയിച്ചു. സിപിഐഎമ്മിന്റെ വിപുലീകരിച്ച സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ ആദ്യയോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേരും. കോഴിക്കോട് നടന്ന വിപുലീകൃത സംസ്ഥാന കമ്മിറ്റിയാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റും സംസ്ഥാന കമ്മിറ്റിയും വിപുലീകരിച്ചത്. വിപുലീകൃത സംസ്ഥാന കമ്മിറ്റിയുടെ തീരുമാനപ്രകാരം തെറ്റുതിരുത്തൽ നടപടികളാണ് യോഗത്തിന്റെ പ്രധാന അജണ്ട. ആർജെഡി സംസ്ഥാന നേതൃ ക്യാമ്പ് ഇന്ന് കണ്ണൂർ പറശ്ശിനിക്കടവിൽ ആരംഭിക്കും. വൈകിട്ട് സംസ്ഥാന പ്രസിഡന്റ് എം വി ശ്രേയാംസ് കുമാർ ഉദ്ഘാടനം ചെയ്യും. വിവിധ ജില്ലകളിൽ നിന്ന് 200-ാം പ്രതിനിധികൾ ക്യാമ്പിൽ പങ്കെടുക്കും. കണ്ണൂർ സർവകലാശാലയ്ക്ക് കീഴിലെ അഫിലിയേറ്റഡ് കോളേജുകളിലും യൂണിവേഴ്സിറ്റി ക്യാമ്പസുകളിലും വിദ്യാർത്ഥി യൂണിയൻ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് തുടങ്ങി. ഉച്ചയ്ക്ക് 12:30 വരെയാണ് വോട്ടെടുപ്പ്. ഉച്ചയ്ക്ക് 2:00 വോട്ടെണ്ണും. കോഴിക്കോട് NIT ക്യാമ്പസിൽ 3 ദിവസത്തെ സ്പിക് മക്കെ കൺവെൻഷൻ സമന്വയം ഇന്ന് തുടങ്ങും. രാജ്യത്തിന്റെ ശാസ്ത്രീയവും പരമ്പരാഗതവുമായ കലകളുടെ ആഴമേറിയ അനുഭവം വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും കലാസ്വാദകർക്കും നൽകുന്ന റെസിഡൻഷ്യൽ പരിപാടിയാണിത്. ഉച്ചയ്ക്കും വൈകുന്നേരവും പ്രശസ്ത കലാകാരന്മാരുടെ കച്ചേരികളും അവതരണങ്ങളും ഉണ്ടാകും. സംസ്ഥാനത്ത് മറ്റന്നാൾ വരെ വിവിധയിടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ആലപ്പുഴ, കോട്ടയം, ഇടുക്കി ജില്ലകളിലും ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കോട്ടയം, ഇടുക്കി, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രതയാണ്. മലപ്പുറത്ത് കോളേജ് അധ്യാപകൻ ഉൾപ്പെടെ 4 പേർ MDMA കേസിൽ അറസ്റ്റിലായി. മമ്പാട് MES കോളേജിലെ ഗസ്റ്റ് അധ്യാപകൻ സുഹേൽ, റീന, വിവേക്, സുബ്രഹ്മണ്യൻ എന്നിവരാണ് പിടിയിലായത്. അറസ്റ്റിലായ സുഹേൽ മോങ്ങം സ്വദേശിയും 3 വർഷമായി മമ്പാട് MES കോളേജിലെ ഗസ്റ്റ് അധ്യാപകനുമാണ്. പ്രതികളെ

0: ഇന്ന് കോടതിയിൽ ഹാജരാക്കും. ഭക്ഷ്യവസ്തുക്കളിലെ മാരകമായ അഫ്ലാടോക്സിൻ കണ്ടെത്തുന്നതിന് നൂതന രീതി വികസിപ്പിച്ച മലയാളി ഗവേഷകയ്ക്ക് പേറ്റന്റ് ലഭിച്ചു. അങ്കമാലി മഞ്ഞപ്ര സ്വദേശിനിയും ബിറ്റ്സ് പിലാനി ഗോവ ക്യാമ്പസിലെ PhD ഗവേഷകയുമായ ലക്ഷ്മിക്കാണ് നേട്ടം. ബയോ ഫംഗ്ഷണലൈസ്ഡ് നാനോ പാർട്ടിക്കിൾസ് ഉപയോഗിച്ച് ഭക്ഷണത്തിലെ അഫ്ലാടോക്സിൻ കണ്ടെത്തുന്ന രീതി എന്ന കണ്ടുപിടുത്തത്തിനാണ് പേറ്റന്റ് ലഭിച്ചത്. ഏഷ്യൻ ഗെയിംസ് വനിതാ 2020 ക്രിക്കറ്റിൽ നിലവിലെ ചാമ്പ്യന്മാരായ ഇന്ത്യ ഇന്ന് ആതിഥേയരായ ജപ്പാനെ നേരിടും. ആഴ്ചയിൽ അല്പസമയത്തിനകം മത്സരം ആരംഭിക്കും. ഹർമൻപ്രീത് കൌറാണ് ഇന്ത്യൻ സംഘത്തെ നയിക്കുന്നത്. ഇന്ത്യൻ ജപ്പാൻ വനിതാ ടീമുകൾ തമ്മിലെ ആദ്യ മത്സരമാണിത്. നാളെയാണ് ഏഷ്യൻ ഗെയിംസ് ഉദ്ഘാടന ചടങ്ങ്. അടുത്ത മാസം 4 വരെ നടക്കുന്ന ഗെയിംസിൽ സോഫ്റ്റ് ടെന്നീസ് ടെക് ബോൾ ഇനങ്ങളിലും ഇന്ത്യ മത്സരിക്കും. അഫ്ഗാനിസ്ഥാനെതിരായ 2023 മത്സര പുരുഷ ക്രിക്കറ്റ് പരമ്പര ഇന്ത്യ സ്വന്തമാക്കി. മൂന്നാമത്തെയും അവസാനത്തെയും മത്സരത്തിൽ 127 റൺസിന്റെ തകർപ്പൻ വിജയം നേടിയാണ് ഇന്ത്യ 3-0 പരമ്പര നേടിയത്. 108 റൺസ് എടുത്ത അഭിഷേക് ശർമ്മയാണ് പ്ലെയർ ഓഫ് ദ സീരീസും പ്ലെയർ ഓഫ് ദ മാച്ചും. 46-ാമത് സംസ്ഥാന അന്തർജില്ലാ സബ് ജൂനിയർ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് ഫൈനലിൽ മലപ്പുറം ഇന്ന് കാസർകോടിനെ നേരിടും. വൈകിട്ട് 4 കോഴിക്കോട് സെന്റ് ജോസഫ് ദേവഗിരി കോളേജ് ഗ്രൌണ്ടിലാണ് മത്സരം. തിരുവനന്തപുരം കാര്യവട്ടം ഗ്രീൻസ്ഫീൽഡ് അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിൽ ഈ മാസം 27 നടക്കുന്ന ഇന്ത്യ വെസ്റ്റിൻഡീസ് 1-ാം ഏകദിന ക്രിക്കറ്റ് മത്സരത്തിന്റെ ടിക്കറ്റ് വിൽപ്പന ആരംഭിച്ചു. ടിക്കറ്റ് ജീനി എന്ന പ്ലാറ്റ്ഫോമിലൂടെ ഓൺലൈനായി ടിക്കറ്റുകൾ ബുക്ക് ചെയ്യാം. പവലിയൻ ടിക്കറ്റിന് 1250 രൂപയും പവലിയൻ എ ജെ എന്നിവയ്ക്ക് യഥാക്രമം 1800 രൂപയും 2000 രൂപയുമാണ് നിരക്ക്. എലൈറ്റ് പവലിയൻ ടിക്കറ്റുകൾക്ക് 2500 രൂപയും KCA ബോക്സ് ഹോസ്പിറ്റാലിറ്റി ടിക്കറ്റുകൾക്ക് 5000 രൂപയുമാണ് നിരക്ക്. മുഖ്യമന്ത്രിയെ അപമാനിച്ച് ഫേസ്ബുക്ക് പോസ്റ്റിട്ട പത്തനംതിട്ട കൈപ്പട്ടൂർ സ്വദേശി KR വിനോദ് കുമാറിനെതിരെ പോലീസ് കേസെടുത്തു. കോൺഗ്രസ് കൌൺസിലർ അൻസർ മുഹമ്മദ് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് നടപടി. തൊണ്ടി മുതൽ മോഷണം പോയ പശ്ചാത്തലത്തിൽ വയനാട് സുൽത്താൻ ബത്തേരി പോലീസ് സ്റ്റേഷനിലെ 22 ഉദ്യോഗസ്ഥരെ സ്ഥലം മാറ്റി. ജില്ലാ പോലീസ് മേധാവി എസ് ദേവമനോഹറാണ് ഇത് സംബന്ധിച്ച ഉത്തരവിറക്കിയത്. കേരള ദിനേശ് പീഡി തൊഴിലാളി കേന്ദ്ര സഹകരണ സംഘം ചെയർമാനായി കണ്ണൂർ ജില്ലാ വ്യവസായ കേന്ദ്രം ജനറൽ മാനേജർ പി പ്രേംരാജിന് ചുമതല നൽകി. ചെയർമാൻ സ്ഥാനത്ത് നിന്ന് MK ദിനേശ് ബാബുവിനെ മാറ്റിയാണ് അദ്ദേഹത്തിന് ഗവൺമെന്റ് ചുമതല നൽകിയത്. പ്രധാനമന്ത്രി ആവാസ് യോജന പ്രകാരം കണ്ണൂർ ജില്ലയിലെ എടക്കാട് ബ്ലോക്ക് പഞ്ചായത്തിൽ പൂർത്തീകരിച്ച 54 വീടുകളുടെ താക്കോൽദാനവും ഗുണഭോക്തൃ സംഗമവും ജില്ലാ കലക്ടർ പി വിഷ്ണുരാജ് ഉദ്ഘാടനം ചെയ്തു. 2024-25 ആവാസ് പ്ലസ് പട്ടികയിൽ ഉൾപ്പെട്ട ചെമ്പിലോട്, കടമ്പൂർ, മുണ്ടേരി, പെരളശ്ശേരി, കൊളച്ചേരി ഗ്രാമപഞ്ചായത്തുകളിലെ ഗുണഭോക്താക്കൾക്കാണ് വീട് നിർമ്മിച്ച് നൽകിയത്. ആരോഗ്യവകുപ്പും തദ്ദേശഭരണ വകുപ്പും ചേർന്ന് നടത്തുന്ന സ്പെഷ്യൽ ഡ്രൈവിൽ കണ്ണൂരിൽ വൃത്തിഹീനമായ രീതിയിൽ പ്രവർത്തിച്ച 3 ഭക്ഷ്യവിതരണ സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടാൻ നിർദ്ദേശം നൽകി. 84 കടകൾക്ക് നോട്ടീസ് നൽകി. 1186 ഭക്ഷ്യപാനീയ വിതരണ സ്ഥാപനങ്ങളിലാണ് പരിശോധന നടത്തിയത്. സ്വച്ഛ് സാഗർ സുരക്ഷിത് സാഗർ ക്യാമ്പയിന്റെ ഭാഗമായി രാജ്യത്ത് ബീച്ച് ശുചീകരണത്തിന് തെരഞ്ഞെടുത്ത 50 ബീച്ചുകളിലൊന്നായ കണ്ണൂർ മുഴപ്പിലങ്ങാട് ബീച്ചിൽ നാളെ ശുചീകരണ യജ്ഞവും ബോധവൽക്കരണ പരിപാടികളും സംഘടിപ്പിക്കും. കടൽത്തീരത്തെ പ്ലാസ്റ്റിക് മാലിന്യങ്ങളും മറ്റ് അവശിഷ്ടങ്ങളും ഒഴിവാക്കി പരിസ്ഥിതിയെ സംരക്ഷിക്കുക, സമുദ്ര ആവാസ വ്യവസ്ഥയെ വീണ്ടെടുക്കുക എന്നിവയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. രാവിലെ 7:30 ശുചീകരണ യജ്ഞം ആരംഭിച്ചു. പണ്ഡിറ്റ് ദീനദയാൽ ഉപാധ്യായ പ്രശിക്ഷൺ അഭിയാന്റെ ഭാഗമായി BJP കണ്ണൂർ സൌത്ത് ജില്ലയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന 3 ദിവസത്തെ പഠനശിബിരത്തിന് ഇന്ന് തുടക്കമാകും. മട്ടന്നൂർ വെളിയാമ്പറമ്പ് വൈകിട്ട് BV ഗോപകുമാർ MLA പഠനശിബിരം ഉദ്ഘാടനം ചെയ്യും. മറ്റന്നാൾ സമാപന സമ്മേളനം വി മുരളീധരൻ MLA ഉദ്ഘാടനം ചെയ്യും. കണ്ണൂർ നെടുമ്പോയിൽ ടൌണിന് സമീപം ഇന്നലെ രാത്രിയുണ്ടായ ബൈക്ക് അപകടത്തിൽ യുവാവ് മരിച്ചു. അടക്കാത്തോട് സ്വദേശി ക്രിസ് തോമസാണ് മരിച്ചത്. കൂടെയുണ്ടായിരുന്ന ആൾക്ക് പരിക്കേറ്റു. സ്വർണവിലയിൽ വർധന. പവന് 1160 രൂപ വർദ്ധിച്ച് 1,13,240 രൂപയായി. 14,155 രൂപയാണ് ഗ്രാമിന് ഇന്നത്തെ വില. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് കാലിക്കറ്റ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് കാലിക്കറ്റ് എന്ന ഫേസ്ബുക്ക് പേജും @AR_News_Calicut എന്ന എക്സ് ഹാൻഡിലും സന്ദർശിക്കുക. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:30.
1: ആകാശവാണി കണ്ണൂർ. ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ.

0: എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ.
1: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
2: അടുത്ത ഗാനം കുമാർ സാനു, ആശാ ഭോസ്ലെ എന്നിവർ പാടിയത്. ചിത്രം സലാമി.

0: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
1: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
2: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ രാവിലെ 7 മണിക്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസമർപ്പിച്ച ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ.
3: ഹിന്ദി ചലച്ചിത്രഗാനങ്ങളിൽ ഇനി എസ് പി ബാലസുബ്രഹ്മണ്യം, അനുരാധ പദ്വാൾ, കുമാർ സാനു എന്നിവർ പാടിയ ഗാനമാണ് ചിത്രം സാജൻ.

0: കണ്ണൂർ ടാക്കീസ് സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
1: നിങ്ങളൊരു യഥാർത്ഥ സിനിമാ ആസ്വാദകനാണോ?
0: വെറും ഒരു ക്ലിപ്പ് കേട്ടാൽ സിനിമ ഏതാണെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ?
1: എങ്കിൽ തയ്യാറായിക്കൊള്ളൂ,
0: ഞങ്ങൾ വരുന്നു നിങ്ങളുടെ അരികിലേക്ക്.
1: ഏറ്റവും പുതിയ റിലീസുകൾ,
0: തരംഗം സൃഷ്ടിച്ച ഗാനങ്ങൾ
1: നമുക്ക് ആസ്വദിക്കാം
0: കണ്ണൂർ ടാക്കീസിലൂടെ. കണ്ണൂർ ടാക്കീസ് സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
1: പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ചകളിൽ 2:30.
2: ശ്രീതിലകം, പെൺമയുടെ തിളക്കം, വ്യക്തിത്വങ്ങൾ, വീക്ഷണങ്ങൾ, വിശേഷങ്ങൾ, സ്ത്രീ ശബ്ദങ്ങളുടെ സംഗമവേദി എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 7:35. ശ്രീതിലകം, പെൺമയുടെ തിളക്കം.
3: കുമാർ സാനു, അൽക്ക യാഗ്നിക് എന്നിവർ പാടിയ ഗാനമാണിനി. ചിത്രം പപ്പാ കാതേഹേം.

0: മൈജിയിലെ സ്മാർട്ട് ഫോൺ ഓഫറുകൾ അവസാനിക്കുന്നില്ല. മൈജിയിൽ തുടരുന്നു മാസ് ഓഫറുകൾ, മാസ് വിലക്കുറവ്.
1: EMI പർച്ചേസിനും നേടാം ഗംഭീര ഓഫറുകൾ. 30,000 രൂപ വരെ ക്യാഷ് ബാക്ക്, 15,000 രൂപ വരെ പർച്ചേസ് വൗച്ചർ.
0: ഇഷ്ടപ്പെട്ട സ്മാർട്ട് ഫോൺ ഇനി കൂടുതൽ ലാഭത്തിൽ സ്വന്തമാക്കാം.
1: ഇപ്പോൾ തന്നെ തൊട്ടടുത്തുള്ള മൈജി മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിൽ എത്തും. ഓണത്തിന് പുതിയ റെഫ്രിജറേറ്റർ വാങ്ങണമെന്ന് കരുതിയതല്ലേ? ഇനിയും വൈകിയിട്ടില്ല.
0: മൈജിൽ ഫ്രിഡ്ജിന് കിടിലൻ ഓഫറുകൾ ഇപ്പോഴും ഉണ്ടല്ലോ. ഇപ്പോഴും തുടരുന്നു മൈജിയുടെ മാസ് ഓഫറുകൾ, മാസ് വിലക്കുറവിൽ.
1: EMI പർച്ചേസിൽ 30,000 രൂപ വരെ ബാങ്ക് ക്യാഷ് ബാക്ക്.
0: ഇഷ്ടപ്പെട്ട റെഫ്രിജറേറ്റർ ഇനി കൂടുതൽ ലാഭത്തിൽ സ്വന്തമാക്കാം.
1: ഇപ്പോൾ തന്നെ മൈജി ഫ്യൂച്ചർ ഷോറൂമുകൾ സന്ദർശിക്കൂ.
2: ഇനി പർദേശ് എന്ന ചിത്രത്തിലെ ഗാനമാണ് കുമാർ സാനു പാടിയത്.

ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങളാണ് ഇതുവരെ കേട്ടത്. ആകാശവാണി കണ്ണൂർ. നമസ്കാരം. FM പ്രധാന വാർത്തകൾ. വിദേശ സംഭാവന നിയന്ത്രണ ഭേദഗതി ബിൽ 2026 സംയുക്ത പാർലമെന്ററി സമിതിയുടെ ആദ്യ യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ. ബില്ലിലെ വ്യവസ്ഥകളെക്കുറിച്ച് ആഭ്യന്തര മന്ത്രാലയ പ്രതിനിധികളിൽ നിന്ന് സമിതി വിശദീകരണം തേടും. ഭൂട്ടാന്റെ വികസന ലക്ഷ്യങ്ങൾക്കും മുൻഗണനകൾക്കും ഇന്ത്യയുടെ പിന്തുണ വിദേശകാര്യമന്ത്രി ഡോ എസ് ജയശങ്കർ ആവർത്തിച്ചു. ഭൂട്ടാനിൽ നടത്തിയ ഔദ്യോഗിക സന്ദർശനവേളയിൽ ഡോ ജയശങ്കറും ഭൂട്ടാൻ വിദേശകാര്യമന്ത്രി ല്യോൻപോ ഡി എൻ ദുങ്യേലും ഉഭയകക്ഷി സഹകരണത്തിന്റെ വിവിധ വശങ്ങളും അവലോകനം ചെയ്തു. രോഗികളുടെ സുരക്ഷ പ്രത്യേക പദ്ധതിയുടെയോ വകുപ്പിന്റെയോ മാത്രം ഉത്തരവാദിത്തമല്ലെന്നും രോഗനിർണയം, ചികിത്സ, ദീർഘകാല പരിപാലനം എന്നിവയിൽ ഉൾച്ചേർക്കേണ്ടതാണെന്നും ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയം അഡീഷണൽ സെക്രട്ടറി ആരാധന പട്നായിക്. ന്യൂഡൽഹിയിൽ ലോക രോഗി സുരക്ഷാ ദിനത്തിൽ സംസാരിക്കുകയായിരുന്നു അവർ. ഹിന്ദുസ്ഥാൻ എയ്റോനോട്ടിക്സ് ലിമിറ്റഡ് ഇന്ന് ബംഗളൂരുവിൽ ഇന്ത്യൻ വ്യോമസേനയ്ക്ക് ലൈറ്റ് കോംബാറ്റ് എയർക്രാഫ്റ്റുകൾ, തേജസ് ഫൈനൽ ഓപ്പറേഷൻ ക്ലിയറൻസ് ട്വിൻ സീറ്റർ ട്രെയിനറുകൾ, HTT-40 ബേസിക് ട്രെയിനർ എയർക്രാഫ്റ്റുകൾ എന്നിവ കൈമാറും. ധ്രുവ് നെക്സ്റ്റ് ജനറേഷൻ ഹെലികോപ്റ്ററുകളും പൊതുമേഖലാ സ്ഥാപനമായ പവൻ ഹാൻസ് ലിമിറ്റഡിന് HAL കൈമാറും. സ്വച്ഛ് സാഗർ സുരക്ഷിത് സാഗർ ക്യാമ്പയിന്റെ ഭാഗമായി നാളെ ബീച്ചുകളിൽ ശുചീകരണ യജ്ഞം നടക്കും. കടൽത്തീരത്തെ പ്ലാസ്റ്റിക് മാലിന്യങ്ങളും മറ്റ് അവശിഷ്ടങ്ങളും ഒഴിവാക്കി പരിസ്ഥിതിയെ സംരക്ഷിക്കുക, സമുദ്ര ആവാസ വ്യവസ്ഥയെ വീണ്ടെടുക്കുക എന്നിവയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. RJD സംസ്ഥാന നേതൃക്യാമ്പ് ഇന്ന് കണ്ണൂർ പറശ്ശിനിക്കടവിൽ ആരംഭിക്കും. വൈകിട്ട് സംസ്ഥാന പ്രസിഡന്റ് MV ശ്രേയാംസ്കുമാർ ഉദ്ഘാടനം ചെയ്യും. സ്വർണവിലയിൽ വർധന. പവന് 1160 രൂപ വർദ്ധിച്ച് 1,13,240 രൂപയായി. 14,155 രൂപയാണ് ഗ്രാമിന്. ഏഷ്യൻ ഗെയിംസ് വനിതാ 2020 ക്രിക്കറ്റിൽ ഇന്ത്യ ജപ്പാൻ പോരാട്ടം ജപ്പാനിലെ ഐച്ചിയിൽ ആരംഭിച്ചു. ടോസ് നേടിയ ഇന്ത്യ ഫീൽഡിംഗ് തെരഞ്ഞെടുത്തു. FM പ്രധാന വാർത്തകളാണ് ഇപ്പോൾ കേട്ടത്.

ആകാശവാണി കണ്ണൂർ. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ പുതുവസന്തം പുതിയ ചിത്രങ്ങളിലെ ഗാനങ്ങൾ കേൾക്കാം.

പുതുവസന്തത്തിൽ അതിരടി എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. ആദ്യം വിനീത് ശ്രീനിവാസനും വിഷ്ണു വിജയും ചേർന്ന് പാടിയത്. സുഹേൽ കോയയുടെ വരികൾ, വിഷ്ണു വിജയുടെ സംഗീതം.

ചിത്രം ക്ലാക്ലാക്ലേക്ലി നസ്രിയ തിരിഞ്ഞു നോക്കി. സിത്താര കൃഷ്ണകുമാർ, എം പി പ്രശാന്ത് മോഹൻ എന്നിവർ പാടിയത്.

ചിത്രം കാലം പറഞ്ഞ കഥ. സിത്താര കൃഷ്ണകുമാർ, സൂര്യ നാരായൺ എന്നിവർ പാടിയത്. ശരത് വയലാറിന്റെ വരികൾ, അജയ് രവിയുടെ സംഗീതം.

0: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
1: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
2: എം ജി ശ്രീകുമാർ പാടിയ ഗാനം. ചിത്രം ആശാൻ. ഗാനരചന വിനായക് ശശികുമാർ. ജോൺ പോൾ ജോർജിന്റെ സംഗീതം.

0: ഓണം കഴിഞ്ഞു, ഇനി ഓഫറിൽ ലാപ്ടോപ്പ് വാങ്ങാൻ എന്താ വഴി?
1: വഴിയുണ്ടല്ലോ, നേരെ മൈജിയിലേക്ക് പോക്കോ ഫിനാൻസ് പർച്ചേസിൽ നേടാം. 30,000 റുപ്പീസ് വരെ ക്യാഷ് ബാക്ക്, 16,000 റുപ്പീസ് വരെ ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട്.
0: ഇഷ്ടപ്പെട്ട ലാപ്ടോപ്പ് ഇനി കൂടുതൽ ലാഭത്തിൽ സ്വന്തമാക്കാം.
1: ഇപ്പോൾ തന്നെ തൊട്ടടുത്തുള്ള മൈജി മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിൽ എത്തു.
2: പുതുവസന്തത്തിൽ ഇനി അപർണ, ഹരികുമാർ, വിഷ്ണു വിജയ് എന്നിവർ ചേർന്ന് പാടിയ ഗാനമാണ്. ചിത്രം ബെത്ലഹേം കുടുംബ യൂണിറ്റ്. വിനായക് ശശികുമാറിന്റെ വരികൾ, വിഷ്ണു വിജയുടെ സംഗീതം.

0: ഓണത്തിന് പുതിയ വാഷിംഗ് മെഷീനിലേക്ക് അപ്ഗ്രേഡ് ആയില്ലേ?
1: മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിൽ ഇപ്പോൾ തുടരുന്നു മാസ് ഓഫറുകൾ, മാസ് വിലക്കുറവ്. വാഷിംഗ് മെഷീനുകളിൽ ഗംഭീര ഓഫറുകൾ.
0: ഫിനാൻസ് പർച്ചേസിംഗ് നേടാം, ഒരു EMI ഓഫ്.
1: ഇനിയും എന്തിനു നീട്ടിവെക്കണം? ഇപ്പോൾ തന്നെ തൊട്ടടുത്ത മൈ ജി ഫ്യൂച്ചർ ഷോറൂം സന്ദർശിക്കൂ.
2: അടുത്ത ഗാനം സരിത രാജീവും അഭിയും ചേർന്ന് പാടിയതാണ്. കൃഷ്ണ പ്രിയദർശന്റെ വരികൾ, സുരേഷ് എരുമേലിയുടെ സംഗീതം. ചിത്രം ആലി.

0: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
1: ചിത്രം അവറാച്ചൻ ആൻഡ് സൺസ്. സിദ്ധശ്രീറാമും സെബാ ടോമയും ചേർന്ന് പാടിയത്. സുഹൈൽ കോയയുടെ വരികളും സനലിന്റെ സംഗീതവും.

0: കഴിഞ്ഞു, പക്ഷേ എന്റെ ഷോപ്പിംഗ് ലിസ്റ്റ് തീർന്നിട്ടില്ല.
1: ആക്സസറീസ് ബാക്കിയാണോ? എന്നാൽ മൈജിയിലേക്ക് പോയാലോ?
0: മൈജിയിൽ ഇപ്പോഴും തുടരുന്നു മാസ് ഓഫറുകൾ, മാസ് വിലക്കുറവ്.
1: ഓണം കഴിഞ്ഞാലും മൈജിയിൽ ഓഫർ ആഘോഷം തുടരുന്നു.
0: ഇപ്പോൾ തന്നെ മൈജി, മൈജി ഫ്യൂച്ചർ ഷോറൂമുകൾ സന്ദർശിക്കൂ.
2: സൂരജ് സന്തോഷ് പാടിയത്. ചിത്രം അനന്തപുരം ഡയറീസ്. മനു മജിദിന്റെ വരികൾ, ഷാൻ റഹ്മാന്റെ സംഗീതം.

വിജയ് യേശുദാസ് പാടിയത് ചിത്രം അങ്കം അട്ടഹാസ്യം. വി കെ ഹരിനാരായണന്റെ വരികൾ, അഡ്വക്കേറ്റ് ഗായത്രി നായരുടെ സംഗീതം.

ഒരു ദുരൂഹ സാഹചര്യത്തിൽ എന്ന ചിത്രത്തിലെ ഗാനം കപിൽ കപിലൻ, നേഹ നായർ എന്നിവർ ചേർന്ന് പാടിയത്. രതീഷ് ബാലകൃഷ്ണ പൊതുവാളുടെ വരികൾ, ഡോൺ വിൻസെന്റിന്റെ സംഗീതം.

അതുൽ നരുക്കര, യാസിൻ നസീർ, സൈനോര എന്നിവർ പാടിയത്. ചിത്രം ആരം, ജോപോളിന്റെ വരികൾ, രോഹിത് ഗോപാലകൃഷ്ണന്റെ സംഗീതം.

0: ഇന്ന് 12:40 ആരോഗ്യ തിത്തിയിൽ മൂക്കിലെ ദശ അഥവാ നേസൽ പോളിപ്സ്. ഈ വിഷയത്തിൽ കണ്ണൂർ ജില്ലാ ഹോമിയോ ആശുപത്രിയിലെ നാഷണൽ ആയുഷ് മിഷൻ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അനുഷ ഉള്ളാട്ടിലുമായുള്ള അഭിമുഖത്തിന്റെ അവസാന ഭാഗം കേൾക്കാം. ഇന്ന് 12:40 ആരോഗ്യ തിത്തിയിൽ.
1: അവസാനിക്കുന്നില്ല, മൈ ജിയിൽ തുടരുന്നു മാസ് ഓഫറുകൾ. മാസ് വിലക്കുറവ്,
2: EMI പർച്ചേസിനും നേടാം ഗംഭീര ഓഫറുകൾ. 30,000 രൂപ വരെ ക്യാഷ് ബാക്ക്, 15,000 രൂപ വരെ പർച്ചേസ് വൗച്ചർ.
1: ഇഷ്ടപ്പെട്ട സ്മാർട്ട് ഫോൺ ഇനി കൂടുതൽ ലാഭത്തിൽ സ്വന്തമാക്കാം.
2: ഇപ്പോൾ തന്നെ തൊട്ടടുത്തുള്ള മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിൽ എത്തു.
3: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
2: ഓണം ഷോപ്പിംഗ് മിസ്സായോ?
1: വിഷമിക്കണ്ടേ, മൈജിൽ ഇപ്പോഴും തുടരുന്നു ഓണം മാസ് ഓഫറുകൾ. മാസ് വിലക്കുറവ്,
2: ഡിസ്കൗണ്ടുകൾക്കും സമ്മാനങ്ങൾക്കും പുറമെ EMI ഓഫറുകളും.
1: മൈജി ഓണം മാസ് ഓണം സമ്മാനങ്ങൾ സ്വന്തമാക്കാനുള്ള അവസരവും.
2: ഇപ്പോൾ തന്നെ മൈജി ഫ്യൂച്ചർ ഷോറൂമുകൾ സന്ദർശിക്കൂ.
4: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
5: ഓണം വന്നപ്പോ വിലക്കുറവ് എന്ന് പറയുന്നവർ ഒരുപാടുണ്ട്.
6: പക്ഷേ ശരിക്കും വിലക്കുറവിൽ വാങ്ങാൻ മൈജി മാത്രം.
5: വാങ്ങുന്നത് എന്തിലും യഥാർത്ഥ വിലക്കുറവാണ്, മൈജിയിലേക്ക് വരാം.
1: 30 കോടി രൂപയുടെ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി മൈജി മാസ് ഓണം ഓഫർ തുടരുന്നു.
7: എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ.
5: ഓണം കഴിഞ്ഞിട്ടും മൈജിയുടെ ഓഫറുകൾ ഇപ്പോഴും തുടരുന്നു.
6: ഏറ്റവും പുതിയ 2026 മോഡലുകളുടെ വലിയ കളക്ഷൻ,
5: വാഗ്ദാനം ചെയ്യുന്ന സമ്മാനങ്ങൾ 45 ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ കയ്യിലെത്തുന്നു.
1: 30 കോടി രൂപയുടെ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി മൈജി മാസ് ഓണം ഓഫർ തുടരുന്നു.
8: സാറേ പച്ചയാ പറയാ.
9: കേരള പോലീസ്.

0: സത്യം സിനിമാസും മഹാസുബൈറിന്റെയും ബാനറിൽ രഞ്ജിത്ത് ഉദയകൃഷ്ണ കൂട്ടുകെട്ടിൽ പ്രകാശ് വർമ്മ കേന്ദ്ര കഥാപാത്രമായി അഭിനയിക്കുന്ന ലോ ആൻഡ് ഓർഡർ ഇന്ന് മുതൽ തിയേറ്ററുകളിൽ.
1: ഓണം കഴിഞ്ഞിട്ടും മാവേലി മൈജിയിൽ തന്നെ ഉണ്ടല്ലോ.
2: മൈജിയുടെ ഓഫർ തീർന്നിട്ടില്ലല്ലോ. മുൻ വർഷങ്ങളിലേതുപോലെ വാഗ്ദാനം ചെയ്ത സമ്മാനങ്ങൾ 45 ദിവസങ്ങൾക്കുള്ളിൽ കൊടുക്കുന്നതാ മൈജിയുടെ ചരിത്രം.
3: 30 കോടി രൂപയുടെ സമ്മാനങ്ങളുമായി മൈജി മാസ് ഓണം ഓഫർ തുടരുന്നു.
0: സത്യം സിനിമാസും മഹാസുബൈറിന്റെയും ബാനറിൽ രഞ്ജിത്ത് ഉദയകൃഷ്ണ കൂട്ടുകെട്ടിൽ പ്രകാശ് വർമ്മ കേന്ദ്ര കഥാപാത്രമായി അഭിനയിക്കുന്ന ലോ ആൻഡ് ഓർഡർ ഇന്ന് മുതൽ തിയേറ്ററുകളിൽ.
4: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ 1 സമ്മാനം 30 കോടി രൂപ, 2 സമ്മാനം 1 കോടി രൂപ.
5: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
0: സത്യം സിനിമാസും മഹാസുബൈറിന്റെയും ബാനറിൽ രഞ്ജിത്ത് ഉദയകൃഷ്ണ കൂട്ടുകെട്ടിൽ പ്രകാശ് വർമ്മ കേന്ദ്ര കഥാപാത്രമായി അഭിനയിക്കുന്ന ലോ ആൻഡ് ഓർഡർ ഇന്ന് മുതൽ തിയേറ്ററുകളിൽ.
4: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ 1 സമ്മാനം 30 കോടി രൂപ, 2 സമ്മാനം 1 കോടി രൂപ.
5: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
0: സത്യം സിനിമാസും മഹാസുബൈറിന്റെയും ബാനറിൽ രഞ്ജിത്ത് ഉദയകൃഷ്ണ കൂട്ടുകെട്ടിൽ പ്രകാശ് വർമ്മ കേന്ദ്ര കഥാപാത്രമായി അഭിനയിക്കുന്ന ലോ ആൻഡ് ഓർഡർ ഇന്ന് മുതൽ തിയേറ്ററുകളിൽ.

ഇന്നുച്ചയ്ക്ക് ഒരു മണിക്ക് മില്ലേനിയം മെലഡീസ്, 2:30 കണ്ണൂർ ടാക്കീസ് പുനഃപ്രക്ഷേപണം, 5 രാത്രി 7:35 ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. 5:30 എൻ സുഹറയും സംഘവും അവതരിപ്പിച്ച ഒപ്പന, 5:45 ലളിത ഗാനങ്ങൾ, 5:58 FM പ്രധാന വാർത്തകൾ. കൊല്ലം ജില്ലാ വൃത്താന്തം, 6:15 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ, 6:40 വാർത്താവീക്ഷണം, 6:50 ഹരിതവീതിയിൽ ഫാം വിശേഷങ്ങളുമായി മാലൂർ എക്കോ ഫാംസ് മാനേജർ ശ്രീ ഗോപിനാഥ് മണത്തണ, 7:20 കമ്പോള വില നിലവാരം, 8:00 സാഹിത്യരംഗം, ശൈലജ തമ്പാൻ എഴുതി അവതരിപ്പിക്കുന്ന ചെറുകഥ കുഞ്ഞപ്പയേട്ടന്റെ മരണം, സുറാബിന്റെ കവിതകൾ, തമ്പാൻ തായനേരിയുടെ ചെറുകഥ, വന്ധ്യമേഘങ്ങളുടെ വിലാപം എന്നിവ കേൾക്കാം. 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. സേവന വാർത്തകൾ കേൾക്കാം. 9:15 വിദ്യാഭ്യാസ രംഗം, 9:30 11:00 ചലച്ചിത്ര ഗാനങ്ങൾ, 10:00 നാടകം, തുടർന്ന് മെഹദി ഹസൻ പാടിയ ഗസലുകൾ.

0: neutralizing two Jaish terrorists under Operation Sohan in Udhampur. Army Commander Lieutenant General Pratik Sharma complimented White Knight Corps for their swift, precise and professional action in neutralizing two terrorists during Operation Sohan in Majalta area of Udhampur district. Our correspondent reports that the successful intelligence-based operation conducted in seamless synergy with J&K Police and CRPF once again underscores the strength of joint interagency coordination in the counter-terrorism grid. Defence Minister Rajnath Singh will visit Kerala and Karnataka today. In a social media post, Mr. Singh said he will attend the inaugural ceremony of an event organised by Janmabhoomi, a prominent Malayalam daily in Kochi, Kerala. Later in the evening, the Defence Minister will attend a handing over ceremony in Bengaluru for the light combat aircraft, Tejas Final Operational Clearance Twin-Seater Trainer and Hindustan Turbo Trainer 40 Basic Trainer Aircraft to the Indian Air Force and Dhruv NG Helicopters to Pawan Hans Limited. The first meeting of the Joint Parliamentary Committee on the Foreign Contribution Regulation Amendment Bill 2026 will be held in New Delhi today. The committee will receive a briefing from representatives of the Ministry of Home Affairs on the provisions of the bill. Both Houses of Parliament on the 12th of August gave their nod to referring the Foreign Contribution Regulation Amendment Bill 2026 to a joint parliamentary committee for further scrutiny. The bill seeks to amend the Foreign Contribution Regulation Act 2010 with the objective of making use of foreign contributions more transparent and accountable. India has voted for a United Nations General Assembly UNGA resolution to allow Palestine President Mahmoud Abbas to address the high-level meeting of the Assembly in New York in the US next week via video. Earlier, the US refused to give him a visa to come to New York. The resolution was passed overwhelmingly yesterday with 152 votes, while only the US, Israel and Paraguay voted against it and four others formally abstained. U.S. Deputy Permanent Representative Tammy Bruce defended the video refusal, accusing Palestine of not giving up on terrorism. Chief of Army Staff General Dhiraj Seth visited Russian Land Forces headquarters as part of his three-day official visit to Russia. The interaction focused on deepening military cooperation and expanding training engagements. Indian tech ball debutant Quincy Joachim D'Souza stormed into the semi-finals of the Aichi Nagoya Asian Games in Japan after securing two wins in the women's singles event this morning. Quincy produced a strong comeback in her Group A match 2 encounter against Japan's Yuina Sakamoto to seal a hard-fought 2-1 victory. The Indian debutant followed it up with a convincing 2-0 win over Cambodia's Kuem Yen DY in Group A match 3. Benchmark domestic equity indices were trading moderately up in the forenoon session today. The Sensex rose 113 points to 74,427, while the Nifty added 30 points to 23,301 when reports last came in. And with that, we end this news bulletin.
1: Akashavani, Kannur. Sevana Vartakal. ഇൻഫർമേഷൻ ആൻഡ് പബ്ലിക് റിലേഷൻസ് വകുപ്പിൽ പ്രിസം പദ്ധതിക്ക് കീഴിൽ ഇൻഫർമേഷൻ അസിസ്റ്റന്റുമാരുടെ പാനലിലേക്ക് അപേക്ഷിച്ചവർക്കുള്ള എഴുത്തു പരീക്ഷ 20 രാവിലെ 10:30 മുതൽ 12:30 വരെ നടക്കും. 2024 ഒക്ടോബർ മുതൽ 2026 ജൂൺ വരെയുള്ള കാലയളവിൽ സൈനികക്ഷേമ ഓഫീസിലെ എംപ്ലോയ്മെന്റ് രജിസ്ട്രേഷൻ പുതുക്കാൻ സാധിക്കാതെ വന്ന വിമുക്ത ഭടന്മാർക്ക് ഒക്ടോബർ 31 സീനിയോറിറ്റി നഷ്ടപ്പെടാതെ രജിസ്ട്രേഷൻ പുതുക്കാവുന്നതാണ്. ഫോൺ നമ്പർ 0497 2700 06. അടൂർ ഗവൺമെന്റ് ഹൈസ്കൂളിൽ ഹൈസ്കൂൾ കന്നഡ വിഭാഗം ഫിസിക്കൽ സയൻസ് അധ്യാപക നിയമനത്തിനുള്ള കൂടിക്കാഴ്ച 22 രാവിലെ 10 സ്കൂൾ ഓഫീസിൽ നടക്കും. കേട്ടിട്ട് നിർബന്ധം. ഫോൺ നമ്പർ 8547 1852. കണ്ണൂർ സെൻട്രൽ പ്രിസൺ ആൻഡ് കറക്ഷണൽ ഹോമിലെ ലുനാറ്റിക് തടവുകാരെ നിരീക്ഷിക്കുന്നതിന് ദിവസവേതനാടിസ്ഥാനത്തിൽ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർമാരെ നിയമിക്കുന്നു. 5 താൽക്കാലിക ഒഴിവുകളുണ്ട്. 55 വയസ്സിൽ താഴെയുള്ള SSLC പാസ്സായതും മെഡിക്കൽ കാറ്റഗറി ഷേപ്പ് 1 ആയതുമായ വിമുക്ത ഭടന്മാർക്ക് അപേക്ഷിക്കാം. താൽപര്യമുള്ളവർ ജില്ലാ സൈനികക്ഷേമ ഓഫീസിൽ രജിസ്റ്റർ ചെയ്ത എംപ്ലോയ്മെന്റ് രജിസ്ട്രേഷൻ കാർഡിന്റെ പകർപ്പും വിമുക്തഭട ഐഡന്റി

ഐഡന്റിറ്റി കാർഡിന്റെ പകർപ്പും സഹിതം 24 മുൻപായി കണ്ണൂർ ജില്ലാ സൈനിക ക്ഷേമ ഓഫീസിൽ അപേക്ഷ സമർപ്പിക്കണം. ഫോൺ നമ്പർ 0497270009. കണ്ണൂർ സർവകലാശാലയുടെ പയ്യന്നൂരിൽ പ്രവർത്തിക്കുന്ന ആനന്ദ തീർത്ഥ ക്യാമ്പസിലെ ജോഗ്രഫി പഠന വകുപ്പിൽ മണിക്കൂർ വേതനാടിസ്ഥാനത്തിൽ അധ്യാപക നിയമനത്തിനായി വിരമിച്ച അധ്യാപകരിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. അഭിമുഖം 22 രാവിലെ 11 മണിക്ക് പഠന വകുപ്പിൽ നടക്കും. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 9447080546. കാഞ്ഞങ്ങാട് ബ്ലോക്കിൽ പഠനമുറി നിർമ്മാണ ധനസഹായം അനുവദിക്കുന്നതിന് പട്ടികജാതി വിഭാഗം വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. 5 മുതൽ 12 വരെ ക്ലാസുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളുള്ള രക്ഷിതാക്കൾക്ക് അപേക്ഷിക്കാം. അവസാന തീയതി 29 ആണ്. ഫോൺ നമ്പർ 8547630173. കാസർകോട് മണ്ണ് പര്യവേഷണ അസിസ്റ്റന്റ് ഡയറക്ടറുടെ കാര്യാലയത്തിലെ സോയിൽ പ്ലാന്റ് ഹെൽത്ത് ക്ലിനിക്കൽ ലാബ് അസിസ്റ്റന്റിനെ നിയമിക്കുന്നു. യോഗ്യത കെമിസ്ട്രിയിൽ ബിരുദം. കൂടിക്കാഴ്ച നാളെ രാവിലെ 10:30 നടക്കും. ഫോൺ നമ്പർ 9447271765. കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിയിലെ പാലിയേറ്റീവ് കെയർ ട്രെയിനിംഗ് സെന്ററിൽ ഒക്ടോബർ ആദ്യവാരം ആരംഭിക്കുന്ന 4 മാസം ദൈർഘ്യമുള്ള സർട്ടിഫിക്കറ്റ് കോഴ്സ് ഇൻ കമ്മ്യൂണിറ്റി പാലിയേറ്റീവ് നഴ്സിംഗ് പരിശീലനത്തിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചു. അഭിമുഖം 30 രാവിലെ 10 മണിക്ക് നടക്കും. യോഗ്യത SSLC, നഴ്സിംഗ് ഹോമുകളിലോ പാലിയേറ്റീവ് ഹോം കെയറിലോ 1.5 വർഷത്തെ പ്രവൃത്തി പരിചയം. ഫോൺ നമ്പർ 9447489663. കേരള കേന്ദ്ര സർവകലാശാലയിൽ ഡോക്ടർ അംബേദ്കർ സെന്റർ ഓഫ് എക്സലൻസ് സ്റ്റൈപ്പൻഡോടുകൂടി SSC OBC വിഭാഗക്കാർക്ക് സിവിൽ സർവീസ് പരീക്ഷാ പരിശീലനം നൽകുന്നു. 50% മാർക്കോടെയുള്ള ബിരുദമോ തത്തുല്യ യോഗ്യതയോ ഉള്ളവർക്ക് ഈ മാസം 25 വരെ ഓൺലൈനായി അപേക്ഷിക്കാം. കണ്ണൂർ ജില്ലാ മൃഗസംരക്ഷണ പരിശീലന കേന്ദ്രത്തിൽ 25-26 തീയതികളിൽ രാവിലെ 10:15 മുതൽ വൈകുന്നേരം 5 മണി വരെ വ്യാവസായികാടിസ്ഥാനത്തിലുള്ള പശുവളർത്തൽ വിഷയത്തിൽ പരിശീലന ക്ലാസ് സംഘടിപ്പിക്കുന്നു. പരിശീലനത്തിൽ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് 24 വൈകുന്നേരം 4 മണിക്ക് മുമ്പായി പേര് രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. ഫോൺ നമ്പർ 0497270673. സേവന വാർത്തകളാണ് കേട്ടത്.

ശ്രോതാക്കളെ, ഇപ്പോൾ ഐ പി സിദ്ദിഖ് പാടിയ മാപ്പിളപ്പാട്ടുകൾ കേൾക്കാം. ആദ്യഗാനം ആകെ ലോകതാരണമുത്തോളി എന്നാരംഭിക്കുന്നു.

ശ്രോതാക്കളെ, ഇന്ന് ഉച്ചയ്ക്ക് ഒരു മണിക്ക് മില്ലേനിയം മെലഡീസ്. 1:58 എഫ്എം പ്രധാന വാർത്തകൾ, 2:15 തുടർനാടകം. കണ്ണൂർ ടാക്കീസ് പുനഃപ്രക്ഷേപണം കേൾക്കാം. 5 മണിക്കും രാത്രി 7:35 ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം.

5:30 എൻ സുഹറയും സംഘവും അവതരിപ്പിച്ച ഒപ്പന, 5:45 ലളിതഗാനങ്ങൾ, 5:58 എഫ് എം പ്രധാന വാർത്തകൾ, 6:10 കൊല്ലം ജില്ലാ വൃത്താന്തം. ആറൻപതിനുള്ള ഹരിതവീഥിയിൽ ഫാം വിശേഷങ്ങളുമായി മാലൂർ ഇക്കോ ഫാംസ് മാനേജർ ശ്രീ ഗോപിനാഥ് മണത്തണ. 7:20 കമ്പോള വില നിലവാരം, 8:00 സാഹിത്യരംഗം. ശൈലജ തമ്പാൻ എഴുതി അവതരിപ്പിക്കുന്ന ചെറുകഥ കുഞ്ഞപ്പയേട്ടന്റെ മരണം, സുറാബിന്റെ കവിതകൾ, തമ്പാൻ തായനേരിയുടെ ചെറുകഥ വന്ധ്യമേഘങ്ങളുടെ വിലാപം എന്നിവ കേൾക്കാം.

ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് നിമിഷ. പ്രധാന വാർത്തകൾ. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് അല്പസമയത്തിനകം കൊച്ചിയിലെത്തും. ഭൂട്ടാന്റെ വികസന ലക്ഷ്യങ്ങൾക്കും മുൻഗണനകൾക്കും ഇന്ത്യ തുടർന്നും പിന്തുണ നൽകുമെന്ന് വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ. ഓപ്പറേഷൻ തൂഫാന്റെ പ്രവർത്തനം ശക്തിപ്പെടുത്താൻ ആന്റി നാർക്കോട്ടിക് ടീം രൂപീകരിച്ചതായി മന്ത്രി രമേശ് ചെന്നിത്തല. സ്വച്ഛ് സാഗർ സുരക്ഷിത് സാഗർ ക്യാമ്പയിന്റെ ഭാഗമായി നാളെ ബീച്ചുകളിൽ ശുചീകരണ യജ്ഞം. ഏഷ്യൻ ഗെയിംസ് വനിതാ 2020 ക്രിക്കറ്റിൽ ഇന്ത്യ ജപ്പാനെ 8 wicketsന് തോൽപ്പിച്ചു. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് അല്പസമയത്തിനകം കൊച്ചിയിലെത്തും. ജന്മഭൂമി ദിനപത്രം കൊച്ചി എളമക്കര ഭാസ്കരീയം കൺവെൻഷൻ സെന്ററിൽ സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ അദ്ദേഹം പങ്കെടുക്കും. രാജ്നാഥ് സിംഗിന്റെ സന്ദർശനത്തോടനുബന്ധിച്ച് കൊച്ചി നഗരത്തിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. വൈകിട്ട് 4 വരെയാണ് നിയന്ത്രണം. ഉച്ചകഴിഞ്ഞ് കർണാടകയിലേക്ക് പോകുന്ന രാജ്യരക്ഷാമന്ത്രി വൈകിട്ട് ബംഗളൂരുവിൽ ഇന്ത്യൻ വ്യോമസേനയ്ക്ക് തേജസ് ഫൈനൽ ഓപ്പറേഷണൽ ക്ലിയറൻസ് ട്വിൻ സീറ്റർ ട്രെയിനർ, ഹിന്ദുസ്ഥാൻ ടർബോ ട്രെയിനർ 40, ബേസിക് ട്രെയിനർ വിമാനം എന്നിവയും പവൻ ഹാൻസ് ലിമിറ്റഡിന് ധ്രുവ് എനർജി ഹെലികോപ്റ്ററുകളും കൈമാറുന്ന ചടങ്ങിൽ പങ്കെടുക്കും. വിദേശ സംഭാവന നിയന്ത്രണ ഭേദഗതി ബിൽ 2026ന്മേൽ സംയുക്ത പാർലമെന്ററി സമിതിയുടെ ആദ്യയോഗം ഇന്ന് ന്യൂഡൽഹിയിൽ ചേരും. ബില്ലിലെ വ്യവസ്ഥകളെക്കുറിച്ച് ആഭ്യന്തര മന്ത്രാലയ പ്രതിനിധികളിൽ നിന്ന് സമിതി വിശദീകരണം തേടും. ഭൂട്ടാന്റെ വികസന ലക്ഷ്യങ്ങൾക്കും മുൻഗണനകൾക്കും ഇന്ത്യയുടെ പിന്തുണ വിദേശകാര്യമന്ത്രി.

0: മന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ ആവർത്തിച്ചു വ്യക്തമാക്കി. ഭൂട്ടാൻ വിദേശകാര്യമന്ത്രി ല്യോൻപോ ഡി എൻ ധ്യുങ്ലയുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് അദ്ദേഹം ഇന്ത്യയുടെ പിന്തുണ അറിയിച്ചത്. ഡെസ്ക് റിപ്പോർട്ട്.
1: ഇന്ത്യ ഭൂട്ടാൻ ഉഭയകക്ഷി സഹകരണത്തിന്റെ വിവിധ വശങ്ങളും പരസ്പര താൽപര്യമുള്ള പ്രാദേശിക അന്താരാഷ്ട്ര വിഷയങ്ങളും ഇരു വിദേശകാര്യമന്ത്രിമാരും അവലോകനം ചെയ്തു. ഇരു രാജ്യങ്ങളും തമ്മിലെ പങ്കാളിത്തം ശക്തിപ്പെടുത്തുന്നതിൽ കൈവരിച്ച പുരോഗതിയെ ഇരു നേതാക്കളും അഭിനന്ദിച്ചു. ഭൂട്ടാൻ പൌരന്മാർക്ക് സ്വന്തം രാജ്യത്തെ മൊബൈൽ ആപ്ലിക്കേഷനുകൾ ഉപയോഗിച്ച് ഇന്ത്യയിൽ ഡിജിറ്റൽ പണമിടപാടുകൾ നടത്താൻ സഹായിക്കുന്ന യു പി ഐ അധിഷ്ഠിത സംവിധാനം പ്രവർത്തന സജ്ജമാക്കിയതിനെ ഇരു നേതാക്കളും സ്വാഗതം ചെയ്തു. മൂന്ന് ദിവസത്തെ സന്ദർശനത്തിനിടെ ഡോക്ടർ ജയശങ്കർ ഭൂട്ടാൻ രാജാവിനെയും പ്രധാനമന്ത്രിയെയും സന്ദർശിച്ചു.
0: ന്യൂയോർക്കിൽ അടുത്തയാഴ്ച നടത്തുന്ന ഐക്യരാഷ്ട്ര സംഘടനാ പൊതുസഭയുടെ ഉന്നതതല യോഗത്തെ വീഡിയോ കോൺഫറൻസിലൂടെ അഭിസംബോധന ചെയ്യാൻ പലസ്തീൻ പ്രസിഡന്റ് മഹ്മൂദ് അബ്ബാസിനെ അനുവദിക്കുന്ന യു എൻ പ്രമേയത്തിന് അനുകൂലമായി ഇന്ത്യ വോട്ട് ചെയ്തു. നേരത്തെ ന്യൂയോർക്കിൽ എത്തുന്നതിന് അദ്ദേഹത്തിന് വിസ നൽകാൻ അമേരിക്ക വിസമ്മതിച്ചിരുന്നു. 152 വോട്ടുകളുടെ ഭൂരിപക്ഷത്തോടെയാണ് പ്രമേയം പാസായത്. അമേരിക്ക, ഇസ്രായേൽ, പരാഗ്വേ എന്നിവർ മാത്രമാണ് പ്രമേയത്തെ എതിർത്ത് വോട്ട് ചെയ്തത്. 4 രാജ്യങ്ങൾ വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നു. നിലവിലെ പാസ്പോർട്ട് ചട്ടങ്ങളിൽ ഭേദഗതി വരുത്തി. വിദേശകാര്യ മന്ത്രാലയം പാസ്പോർട്ട് ഭേദഗതി ചട്ടങ്ങൾ 2026 വിജ്ഞാപനം ചെയ്തു. 15 വയസ്സിൽ താഴെ പ്രായക്കാരായ കുട്ടികൾക്ക് അനുവദിക്കുന്ന സാധാരണ പാസ്പോർട്ടിന് 5 വർഷത്തേക്കോ 18 വയസ്സ് തികയുന്നതുവരെയോ ആയിരിക്കും സാധ്യതയുണ്ടാവുക എന്ന് ഭേദഗതി വ്യവസ്ഥ ചെയ്യുന്നു. ഓപ്പറേഷൻ തൂഫാന്റെ പ്രവർത്തനം ശക്തിപ്പെടുത്താൻ ആന്റി നാർക്കോട്ടിക് ടീം രൂപീകരിച്ചതായി മന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. രാജ്യാന്തര മയക്കുമരുന്ന് കേസുകൾ സംഘം അന്വേഷിക്കുമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു. ടീമിന്റെ പ്രവർത്തനം ഇന്നു മുതൽ ആരംഭിക്കും. അന്തർ സംസ്ഥാന അന്തർദേശീയ ബന്ധമുള്ള ഉയർന്ന മൂല്യമുള്ള മയക്കുമരുന്ന് കള്ളക്കടത്ത് കേസുകളുടെ ചുമതല ഈ ടീമിനായിരിക്കും. ലഹരിക്കെതിരെ അന്വേഷണം കൂടുതൽ വിപുലമാക്കുന്നതിന്റെ ഭാഗമായാണ് ആന്റി നാർക്കോട്ടിക് ഇൻവെസ്റ്റിഗേഷൻ ടീം രൂപീകരിച്ചത്. തിരുവനന്തപുരം, എറണാകുളം, കോഴിക്കോട് എന്നീ 3 യൂണിറ്റുകളായാണ് ടീം പ്രവർത്തിക്കുക. ഓപ്പറേഷൻ തൂഫാൻ നോഡൽ ഓഫീസറും നോർത്ത് റേഞ്ച് ഐജിയുമായ പുട്ട വിമലാദിത്യയാണ് ടീമിന്റെ തലവനെന്നും രമേശ് ചെന്നിത്തല അറിയിച്ചു. മലപ്പുറത്ത് കോളേജ് അധ്യാപകൻ ഉൾപ്പെടെ 4 പേർ എംഡിഎംഎ കേസിൽ അറസ്റ്റിലായി. മമ്പാട് എംഇഎസ് കോളേജിലെ ഗസ്റ്റ് അധ്യാപകൻ സുഹൈൽ, റീന, വിവേക്, സുബ്രഹ്മണ്യൻ എന്നിവരാണ് പിടിയിലായത്. അറസ്റ്റിലായ സുഹൈൽ മോങ്ങം സ്വദേശിയും 3 വർഷമായി മമ്പാട് എംഇഎസ് കോളേജിലെ ഗസ്റ്റ് അധ്യാപകനുമാണ്. പ്രതികളെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. വീട്ടിൽ നിന്ന് വിദേശമദ്യം പിടിച്ചെടുത്ത കേസിൽ റിപ്പോർട്ടർ ചാനൽ എംഡി ആന്റോ അഗസ്റ്റിന്റെ ജാമ്യാപേക്ഷ സുൽത്താൻ ബത്തേരി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി തള്ളി. അനുവദനീയമായ അളവിൽ കൂടുതൽ മദ്യം വീട്ടിൽ സൂക്ഷിച്ചതിനാണ് ആന്റോ അറസ്റ്റിലായത്. അതിനിടെ ആന്റോ അഗസ്റ്റിനെ കസ്റ്റഡി ലഭിക്കണമെന്ന് അന്വേഷണ സംഘം കോടതിയിൽ അപേക്ഷ നൽകിയിട്ടുണ്ട്. സിപിഐഎമ്മിന്റെ വിപുലീകരിച്ച സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ ആദ്യയോഗം തിരുവനന്തപുരത്ത് തുടങ്ങി. കോഴിക്കോട് നടന്ന വിപുലീകൃത സംസ്ഥാന കമ്മിറ്റിയാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റും സംസ്ഥാന കമ്മിറ്റിയും വിപുലീകരിച്ചത്. വിപുലീകൃത സംസ്ഥാന കമ്മിറ്റിയുടെ തീരുമാനപ്രകാരമുള്ള തെറ്റുതിരുത്തൽ നടപടികളാണ് യോഗത്തിന്റെ പ്രധാന അജണ്ട. കണ്ണൂർ ജില്ലാതല പട്ടയമേള ആരംഭിച്ചു. മന്ത്രി എ പി അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. 1845 പട്ടയങ്ങളാണ് വിതരണം ചെയ്യുന്നത്. 1792 ലാൻഡ് ട്രിബ്യൂണൽ പട്ടയങ്ങളും 53 ദേവസ്വം പട്ടയങ്ങളും 6 അയ്യൻകുന്ന് വില്ലേജുകളിലെ ഉന്നതികളിൽ താമസിക്കുന്ന കുടുംബങ്ങൾക്ക് 169 ഉന്നതി പട്ടയങ്ങളുമാണ് മേളയിൽ വിതരണം ചെയ്യുക. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. അന്താരാഷ്ട്ര തീരദേശ ശുചീകരണ ദിനാചരണത്തിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്ന സ്വച്ഛ് സാഗർ സുരക്ഷിത് സാഗർ ക്യാമ്പയിന്റെ ഭാഗമായി നാളെ ബീച്ചുകളിൽ ശുചീകരണ യജ്ഞം നടക്കും. കണ്ണൂർ ജില്ലയിൽ മുഴപ്പിലങ്ങാട് ഡ്രൈവ് ഇൻ ബീച്ചിലാണ് ശുചീകരണം. വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ.
2: രാജ്യത്തെ 50 ബീച്ചുകളിലാണ് ശുചീകരണം നടക്കുന്നത്. മുഴപ്പിലങ്ങാട് ഡ്രൈവിംഗ് ബീച്ചിൽ നാളെ രാവിലെ 7:30 ആരംഭിക്കുന്ന ശുചീകരണ യജ്ഞത്തിൽ സ്കൂൾ, കോളേജ് വിദ്യാർത്ഥികൾ, എൻസിസി, എൻഎസ്എസ് വോളണ്ടിയർമാർ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, മത്സ്യത്തൊഴിലാളികൾ എന്നിവർ പങ്കെടുക്കും. ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് പുറമെ ക്ലീൻ കോസ്റ്റ് സേവ് സീസ് പ്രതിജ്ഞ, ഒപ്പിടൽ ക്യാമ്പയിൻ, പ്ലാസ്റ്റിക് വിരുദ്ധ സന്ദേശങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന സെൽഫി പോയിന്റുകൾ എന്നിവയും ഒരുക്കും. പ്ലാസ്റ്റിക് മലിനീകരണത്തിൽ നിന്നും തീരദേശത്തെ മോചിപ്പിക്കുക, മുഴപ്പിലങ്ങാട് ബീച്ചിന്റെ ജൈവ വൈവിധ്യം സംരക്ഷിക്കുക എന്നിവയും ഈ പരിപാടിയിലൂടെ ലക്ഷ്യമിടുന്നുണ്ട്.
0: സംസ്ഥാനത്ത് മറ്റന്നാൾ വരെ വിവിധയിടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ആലപ്പുഴ, കോട്ടയം, ഇടുക്കി ജില്ലകളിലും ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കോട്ടയം, ഇടുക്കി, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രതയാണ്. ഭക്ഷ്യവസ്തുക്കളിലെ മാരകമായ അഫ്ലാടോക്സിൻ കണ്ടെത്തുന്നതിന് നൂതന രീതി വികസിപ്പിച്ച മലയാളി ഗവേഷകയ്ക്ക് പേറ്റന്റ് ലഭിച്ചു. അങ്കമാലി മഞ്ഞപ്ര സ്വദേശിനിയും ബിറ്റ്സ്പില

0: ഈ ഗോവ ക്യാമ്പസിലെ പിഎച്ച്ഡി ഗവേഷകയുമായി ലക്ഷ്മിക്കാണ് നേട്ടം. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്.
1: ബയോ ഫംഗ്ഷണലൈസ്ഡ് നാനോ പാർട്ടിക്കിൾസ് ഉപയോഗിച്ച് ഭക്ഷണത്തിലെ അഫ്ലാടോക്സിൻ കണ്ടെത്തുന്നതിനുള്ള രീതിയെന്ന കണ്ടുപിടുത്തത്തിനാണ് ലക്ഷ്മിക്ക് പേറ്റന്റ് അനുവദിച്ചത്. പ്രൊഫസർ സുനിൽ ഫണ്ടിന്റെ മേൽനോട്ടത്തിലാണ് ലക്ഷ്മി ഗവേഷണം പൂർത്തിയാക്കിയത്. നിലക്കടല, ധാന്യങ്ങൾ, സുഗന്ധവ്യഞ്ജനങ്ങൾ തുടങ്ങിയവയിൽ കാണപ്പെടുന്നതും ക്യാൻസറിന് കാരണമാകുന്നതുമായ വിഷവസ്തുവാണ് അഫ്ലാടോക്സിൻ. ഇത് വളരെ കുറഞ്ഞ അളവിൽ പോലും വേഗത്തിലും കൃത്യമായും ഈ നൂതന രീതിയിലൂടെ കണ്ടെത്താൻ കഴിയും. പരമ്പരാഗത പരിശോധനകൾക്ക് ചെലവേറിയ ലാബ് സൌകര്യങ്ങളും മണിക്കൂറുകളും വേണ്ടിടത്ത് ഈ സാങ്കേതിക വിദ്യ കുറഞ്ഞ ചെലവിൽ മിനിറ്റുകൾക്കുള്ളിൽ ഫലം നൽകും.
0: ഏഷ്യൻ ഗെയിംസ് വനിതാ 2020 ക്രിക്കറ്റിൽ ജപ്പാനെതിരെ ഇന്ത്യയ്ക്ക് തകർപ്പൻ ജയം. ഐച്ചിയിൽ ജപ്പാനെ 8 വിക്കറ്റിനാണ് ഇന്ത്യ തോൽപ്പിച്ചത്. ആദ്യം ബാറ്റ് ചെയ്ത ജപ്പാൻ 19.5 ഓവറിൽ 57 റൺസിന് എല്ലാവരും പുറത്തായി. ടോസ് നേടിയ ഇന്ത്യ ഫീൽഡിംഗ് തിരഞ്ഞെടുക്കുകയായിരുന്നു. മറുപടി ബാറ്റിംഗിൽ ഇന്ത്യ 5 ഓവറിൽ 2 വിക്കറ്റ് നഷ്ടത്തിൽ 59 റൺസെടുത്തു. 46th സംസ്ഥാന അന്തർജില്ലാ സബ് ജൂനിയർ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് ഫൈനലിൽ മലപ്പുറം ഇന്ന് കാസർഗോഡിനെ നേരിടും. വൈകിട്ട് 4 കോഴിക്കോട് സെന്റ് ജോസഫ് ദേവഗിരി കോളേജ് ഗ്രൌണ്ടിലാണ് മത്സരം. തിരുവനന്തപുരം കാര്യവട്ടം ഗ്രീൻഫീൽഡ് അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിൽ ഈ മാസം 27 നടക്കുന്ന ഇന്ത്യ വെസ്റ്റിൻഡീസ് 1st ഏകദിന ക്രിക്കറ്റ് മത്സരത്തിന്റെ ടിക്കറ്റ് വിൽപ്പന ആരംഭിച്ചു. ടിക്കറ്റ് ജീനി എന്ന പ്ലാറ്റ്ഫോമിലൂടെ ഓൺലൈനായി ബുക്ക് ചെയ്യാം. കോഴിക്കോട് NIT ക്യാമ്പസിൽ 3 ദിവസത്തെ സ്പിക് മക്കേ കൺവെൻഷൻ സമന്വയം ഇന്ന് തുടങ്ങും. രാജ്യത്തിന്റെ ശാസ്ത്രീയവും പരമ്പരാഗതവുമായ കലകളുടെ ആഴമേറിയ അനുഭവം വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും കലാസ്വാദകർക്കും നൽകുന്ന റെസിഡൻഷ്യൽ പരിപാടിയാണിത്. ഉച്ചയ്ക്കും വൈകുന്നേരവും പ്രശസ്ത കലാകാരന്മാരുടെ കച്ചേരികളും അവതരണങ്ങളും ഉണ്ടാകും. RJD സംസ്ഥാന നേതൃക്യാമ്പ് ഇന്ന് കണ്ണൂർ പറശ്ശിനിക്കടവിൽ ആരംഭിക്കും. വൈകിട്ട് സംസ്ഥാന പ്രസിഡന്റ് MB ശ്രേയാംസ് കുമാർ ഉദ്ഘാടനം ചെയ്യും. വിവിധ ജില്ലകളിൽ നിന്ന് 200 പ്രതിനിധികൾ ക്യാമ്പിൽ പങ്കെടുക്കും. സുൽത്താൻ ബത്തേരി പോലീസ് സ്റ്റേഷനിൽ നിന്നും ലഹരി വസ്തുക്കൾ മോഷണം പോയ സംഭവത്തിൽ കടത്താൻ ഉപയോഗിച്ച വാഹനം പ്രത്യേക അന്വേഷണ സംഘം മലപ്പുറത്തുനിന്ന് കണ്ടെത്തി. പൂക്കോട്ടും പാടത്തുനിന്നുമാണ് പ്രതി സിവിൽ പോലീസ് ഓഫീസർ സബിത്തിന്റെ കാർ കണ്ടെടുത്തത്. സബിത്തിനെ കണ്ടെത്താൻ അന്വേഷണം തുടരുകയാണ്. ടാറിംഗ് പ്രവൃത്തി നടക്കുന്നതിനാൽ കോട്ടയം മണർകാട് ഓൾഡ് KK റോഡിൽ ഇന്നു മുതൽ ഗതാഗതം നിരോധിച്ചു. ടാറിംഗ് പൂർത്തിയാകുന്നതുവരെയാണ് നിരോധനമെന്ന് പൊതുമരാമത്ത് വകുപ്പ് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു. രാജ്യരക്ഷാ മന്ത്രി രാജ്നാഥ് സിംഗ് അല്പസമയത്തിനകം കൊച്ചിയിലെത്തും. ഭൂട്ടാന്റെ വികസന ലക്ഷ്യങ്ങൾക്കും മുൻഗണനകൾക്കും ഇന്ത്യ തുടർന്നും പിന്തുണ നൽകുമെന്ന് വിദേശകാര്യമന്ത്രി ഡോ എസ് ജയശങ്കർ. ഓപ്പറേഷൻ തൂഫാന്റെ പ്രവർത്തനം ശക്തിപ്പെടുത്താൻ ആന്റി നാർക്കോട്ടിക് ടീം രൂപീകരിച്ചതായി മന്ത്രി രമേശ് ചെന്നിത്തല. സ്വച്ഛ് സാഗർ സുരക്ഷിത് സാഗർ ക്യാമ്പയിന്റെ ഭാഗമായി നാളെ ബീച്ചുകളിൽ ശുചീകരണ യജ്ഞം. ഏഷ്യൻ ഗെയിംസ് വനിതാ 2020 ക്രിക്കറ്റിൽ ഇന്ത്യ ജപ്പാനെ 8 വിക്കറ്റിന് തോൽപ്പിച്ചു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:50.
2: ആകാശവാണി കണ്ണൂർ. ആരോഗ്യദീപ്തി.

0: മൂക്കിലെ ദശ അഥവാ നാസൽ പോളിപ്സ്, ഈ വിഷയത്തിൽ കണ്ണൂർ ജില്ലാ ഹോമിയോ ആശുപത്രിയിലെ നാഷണൽ ആയുഷ് മിഷൻ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അനുഷ ഉള്ളാട്ടിലുമായുള്ള അഭിമുഖം തുടരുന്നു.
1: എന്താണ് ഡോക്ടറെ ശരിക്കും ഈ സൈനസൈറ്റിസ്? ഇതും ഈ നാസൽ പോളിപ്സും തമ്മിൽ ബന്ധമുണ്ടോ?
2: സൈനസൈറ്റിസ് എന്നത് നമ്മുടെ മൂക്കിന് ചുറ്റുമുള്ള അസ്ഥികളിൽ സ്ഥിതി ചെയ്യുന്ന സൈനസ് കാവിറ്റീസ് അഥവാ അറകൾ, സൈനസ് അറകൾ, അതിന്റെ അകത്തുള്ള ലൈനിങ്ങിൽ ഉണ്ടാകുന്ന വീക്കം അഥവാ അണുബാധയാണ്. സൈനസിൽ നിന്നുള്ള സ്രവങ്ങൾ സാധാരണയായി മൂക്കിലേക്കാണ് ഡ്രെയിൻ ചെയ്യുന്നത്. ഈ വഴി അടയുമ്പോൾ ഈ സ്രവങ്ങൾ സൈനസിൽ കെട്ടിക്കിടക്കുകയും രോഗലക്ഷണങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. മൂക്കിലെ ഈ വഴി അടയുവാനുള്ള കാരണങ്ങളിൽ ഒന്നാണ് ഈ മൂക്കിലെ ദശ, നേസൽ പോളിപ്. സൈനസൈറ്റിസ് ഉണ്ടാകുമ്പോൾ മൂക്കടപ്പ്, മൂക്കിൽ നിന്ന് സ്രവങ്ങൾ തൊണ്ടയിലേക്ക് ഇറങ്ങി വരിക, അതായത് പോസ്റ്റ് നേസൽ ഡ്രിപ്പ് എന്ന് പറയും. മുഖത്തും നെറ്റിയിലും കവിളിലുമൊക്കെ വേദന കാണും. തലവേദന, തല ഒരു ഭാരം പോലെ തോന്നും.

0: എങ്ങനെയാണ് കണ്ടെത്തുന്നത്?
1: നെസൽ പോളിപ്പിന്റെ ഡയഗ്നോസിസിന് ഈ രോഗിയുടെ ഹിസ്റ്ററി വളരെ പ്രധാനമാണ്. മൂക്കടപ്പ് എത്ര നാളായിട്ടുണ്ട്, അലർജി ആസ്മ രോഗങ്ങൾ ഉണ്ടോ, മണം രുചി ഇവ കുറയുന്നുണ്ടോ, സൈനസ് ഇൻഫെക്ഷൻ ആവർത്തിക്കുന്നുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ അന്വേഷിച്ച ശേഷം ആവശ്യമായ ഇൻവെസ്റ്റിഗേഷൻ ചെയ്യും. നെയ്സൽ എൻഡോസ്കോപ്പി, സിടി സ്കാൻ ഇവയൊക്കെ ആവശ്യമായി വരാം.
0: അതായത് വെറും ഒരു മൂക്കടപ്പ് മാത്രം കണ്ടിട്ട് അത് സ്വയം പോളിപ്സ് ആണെന്ന് തീരുമാനിക്കരുത് അല്ലെ, അതിനാവശ്യമായ പരിശോധനകളൊക്കെ തന്നെ വേണ്ടിവരും. നെയ്സൽ പോളിപ്സിന്റെ ഹോമിയോപ്പതി ചികിത്സയെ കുറിച്ചൊന്ന് പറയാം.
1: ഹോമിയോപ്പതിയിൽ രോഗത്തിന്റെ പേര് മാത്രം നോക്കിയല്ല മരുന്ന് നിശ്ചയിക്കുന്നത്. ഒരസുഖം രോഗിയിൽ ഉണ്ടാക്കുന്ന പ്രത്യേകതകൾ, രോഗത്തിന്റെ തീവ്രത, കൂടാതെ അനുബന്ധമായ ലക്ഷണങ്ങൾ, എങ്ങനെ ഏത് സാഹചര്യത്തിൽ അത് കൂടുന്നു കുറയുന്നു, ഇവയൊക്കെ വിശദമായി മനസ്സിലാക്കിയാണ് ഹോമിയോപ്പതി ചികിത്സ നിശ്ചയിക്കുന്നത്. നമ്മൾ കേസ് ഒരു പേഷ്യന്റ് വന്ന് അവരുടെ കേസ് എടുക്കുമ്പോൾ തന്നെ നമ്മൾ മൂക്കടപ്പ് എപ്പോഴാണ് കൂടുതലാവുന്നത്, ഏത് വശത്താണ് കൂടുതൽ, എന്തൊക്കെ സാഹചര്യം, തണുത്ത വായുവിലാണോ അത് കൂടുന്നത്, അതോ ചൂട് സമയത്ത് അത് കുറയുന്നുണ്ടോ, രാവിലെയാണോ രാത്രിയാണോ കൂടുതൽ, ഏത് തരത്തിലുള്ള സ്രവങ്ങളാണ്, അത് ഭയങ്കര തിക്കാണോ അല്ലെങ്കിൽ ഒരു വെള്ളം പോലെ നേർത്ത ഡിസ്ചാർജ് ആണോ ഉണ്ടാവുന്നത്, കൂടാതെ അതിന്റെ കൂടെ തലവേദന അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ലക്ഷണങ്ങളുണ്ടോ, എന്തെങ്കിലും സ്കിന്നിൽ എന്തെങ്കിലും അലർജീന്റെ ലക്ഷണങ്ങളുണ്ടോ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അത് അതിന്റെ കൂടെ തന്നെ ചോദിക്കും. അപ്പോ ഉദാഹരണം ഒരു രണ്ട് രോഗികളുണ്ട്, അവർക്ക് രണ്ടുപേരും മൂക്കിലെ ദശയായിട്ട് വരും. പക്ഷെ ഒരാൾക്ക് രാവിലെ എണീക്കുമ്പോൾ തുടർച്ചയായ തുമ്മൽ, വെള്ളം പോലെയുള്ള മൂക്കൊലിപ്പ്, പൊടി കാരണം ലക്ഷണങ്ങൾ കൂടുക, ഇങ്ങനെയായിരിക്കാം. മറ്റൊരാൾക്ക് മൂക്ക് പൂർണ്ണമായും അടഞ്ഞിരിക്കുന്നു, കട്ടിയുള്ള സ്രവം, പോസ്റ്റ് നേസൽ ഡ്രിപ്പ്, പ്രത്യേകിച്ച് രാത്രിയിലാണ് അവരുടെ ലക്ഷണങ്ങൾ കൂടുന്നത്. ഈ രണ്ട് രോഗികളിലും ലക്ഷണങ്ങൾ വ്യത്യസ്തമായാണ് പ്രകടമാവുന്നത്. അതനുസരിച്ച് അതിന്റെ മരുന്നിന്റെ സെലക്ഷനും വ്യത്യസ്തമായിരിക്കും. ഇനി വളരെ സിവിയറായി എന്തെങ്കിലും തലവേദനയും സൈനസ് ലക്ഷണങ്ങളും ഒക്കെ ആയിട്ട് വരുന്നവർക്ക് അത് കുറയാനുള്ള മരുന്നുകൾ ആദ്യം കൊടുക്കും. അത് കുറഞ്ഞ ശേഷം തുടരെ തുടരെയുള്ള ഇൻഫെക്ഷൻ വരാതിരിക്കാനും ഈ വീക്കം കുറയാനും ഒക്കെ ആയിട്ട് ആ വ്യക്തിയുടെ വ്യക്തിയാധിഷ്ഠിതമായുള്ള ഹോമിയോപ്പതി ചികിത്സ നൽകും.
0: അപ്പോഴിങ്ങനെ ഈ മൂക്കിലെ ദശക്ക് സർജറിയുടെ ആവശ്യം വരുന്നുണ്ടോ?
1: മൂക്കിലെ ദശ എല്ലായ്പ്പോഴും സർജറി ആവശ്യം വരുന്നില്ല. ദശയുടെ വലിപ്പം, മൂക്കടപ്പ് എത്രത്തോളം ഉണ്ടാക്കുന്നു, സൈനസൈറ്റിസ് പോലുള്ള അസുഖങ്ങൾ ആവർത്തിച്ച് വരുന്നുണ്ടോ, അല്ലെങ്കിൽ മരുന്നുകൊണ്ട് എത്രത്തോളം അതിന്റെ റെസ്പോൺസ് ഉണ്ട്, അത് കുറയുന്നുണ്ടോ, ലക്ഷണങ്ങൾ കുറയുന്നുണ്ടോ, വീക്കം കുറയുന്നുണ്ടോ, ഇതൊക്കെ അനുസരിച്ചാണ് സർജറി എന്ന ഓപ്ഷൻ ആലോചിക്കുന്നത്. അത് വീക്കം കുറയാതെ കുറെ നാള് കിടക്കുന്ന രോഗിക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുകയാണെങ്കിൽ മാത്രമേ സർജറിക്ക് പോവാറുള്ളൂ, അല്ലെങ്കിൽ മരുന്നുകൊണ്ട് തന്നെ
0: മാറ്റിയെടുക്കാവുന്നതാണ്. ഡോക്ടർ നേരത്തെ കുറച്ച് ലക്ഷണങ്ങളൊക്കെ പറഞ്ഞു എങ്കിലും ഇതൊരു ഡോക്ടറെ അടിയന്തരമായി കാണേണ്ടി വരുന്ന സാഹചര്യങ്ങൾ എന്തൊക്കെയായിരിക്കാം?
1: ഒരു വശത്ത് മാത്രം തുടരുന്ന മൂക്കടപ്പ്, മൂക്കിൽ നിന്ന് ആവർത്തിച്ചുള്ള രക്തസ്രാവം, മുഖത്തോ കണ്ണിന് ചുറ്റുമോ ഉള്ള വീക്കം, കാഴ്ചയിൽ വ്യത്യാസം, വളരെ ശക്തമായ തലവേദന അല്ലെങ്കിൽ ശക്തമായ പനി, അതിന്റെ കൂടെ തന്നെ സൈനസൈറ്റിസിന്റെ ലക്ഷണങ്ങൾ കാണുക, ഇവയൊക്കെ ഉണ്ടെങ്കിൽ അടിയന്തരമായി വൈദ്യസഹായം തേടണം. മൂക്കടപ്പാണ് എന്ന് വെച്ച് കുറെ നാളായി എനിക്കിത് സ്ഥിരം ഉണ്ടാവുന്നതാണ് എന്ന് കരുതി ഈ ലക്ഷണങ്ങളൊക്കെ അവഗണിക്കരുത്.
0: അപ്പൊ ഇതിപ്പോ ഈ ദശ വരുമ്പോ മൂക്കിന്റെ ഈ ഒരു ഭാഗത്ത് മാത്രമായിട്ടാണോ കാണുന്നത്, അല്ലെങ്കിൽ ഈ ദശ രണ്ട് ഭാഗത്തും ഉണ്ടാവുമോ?
1: ഒരു ഭാഗത്ത് മാത്രമായും കാണാം, അല്ലെങ്കിൽ രണ്ട് ഭാഗത്തായി കാണാറുണ്ട്. രണ്ട് ഭാഗത്താവുമ്പോൾ കൂടുതൽ ശ്വസന പ്രശ്നങ്ങൾ ഉണ്ടാവും.
0: അപ്പോഴായിരിക്കും ഈ കുട്ടികളൊക്കെ വായ് തുറന്നു വെച്ച് ഉറങ്ങുന്നത്.
1: ഈ മൂക്കിലെ ദശ കാരണം വായ് തുറന്നു വെച്ച് ഉറങ്ങാം, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ അഡിനോയിഡ് ഹൈപ്പർട്രോഫി, അഡിനോയിഡിന്റെ അഡിനോയിഡ് ഗ്രന്ഥിയുടെ വീക്കം, അതും ഇതിനെ തന്നെ ചിന്തിക്കണം. അത് ആ രണ്ട് കാരണങ്ങളും കുട്ടികൾ വായ് തുറന്നു വെച്ച് ഉറങ്ങുന്ന സമയത്ത് ആലോചിക്കേണ്ടതാണ്. അത് എങ്ങനെയാണ് അത് ഡിഫറൻഷിയേറ്റ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് അത് വേർതിരിച്ച് മനസ്സിലാക്കേണ്ടത് എന്നത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. ലക്ഷണങ്ങൾ
0: ഒരു വിദഗ്ധനായ ഡോക്ടറെ കാണുക എന്നുള്ളതാണ്
1: ഇൻവെസ്റ്റിഗേഷൻ, അതിന് പ്രധാനമാണ്.
0: കൂർക്കം വലിയ ഉണ്ടാവും കേട്ടിട്ടുണ്ടല്ലേ, എങ്ങനെ മൂക്കിലെ ദശ ഉണ്ടാവുമ്പോൾ?
1: അത് മൂക്കിലൂടെയുള്ള വായു പ്രവാഹം അത് തടസ്സപ്പെടുന്നത് കാരണം കൂർക്കം വലി ഉണ്ടാവും. കൂർക്കം വലിയും ഈ വായ് തുറന്നു വെച്ച് ഉറങ്ങുന്നതും കാരണം പല്ല് മുന്നിലേക്ക് ഉന്തി വരാനുള്ള ചാൻസ് കൂടുതലാണ്.
0: ഇങ്ങനെയുള്ളവര്, അതായത് നാസൽ പോളിപ്സ് ഉള്ളവര് എന്തൊക്കെ കാര്യങ്ങളാണ് ഡോക്ടറെ ശ്രദ്ധിക്കേണ്ടത്? ജീവിതശൈലിയിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് അവർ വരുത്തേണ്ടത്?
1: ആരോഗ്യകരമായ ജീവിതശൈലി വളരെ പ്രധാനമാണ്. അതിന്റെ കൂടെ തന്നെ പൊടി, പുക എന്നിവ ഒഴിവാക്കുക. അതായത് അലർജി ഇതിനൊരു പ്രധാന കാരണമാണല്ലോ. അപ്പൊ അലർജി എന്തൊക്കെ കാരണം കൊണ്ടാണ് അലർജി ട്രിഗർ ചെയ്യുന്നത്, എന്തൊക്കെയാണ് അത് വരാനുള്ള കാരണം.

0: ഞങ്ങൾ അത് ഒഴിവാക്കുക എന്നത് പ്രധാനമാണ്. ഓരോരുത്തർക്കും അത് വ്യത്യസ്തമായിരിക്കും.
1: അതെ.
0: ഇതുകൂടാതെ പുകവലി ഒഴിവാക്കുക, പോഷക സമൃദ്ധമായ ആഹാരം കഴിക്കുക, മതിയായ ഉറക്കം പ്രധാനമാണ്, ധാരാളം വെള്ളം കുടിക്കുക.
1: അപ്പൊ ഇങ്ങനെ ഒരു അവസ്ഥ അനുഭവിച്ചു വരുന്നവരോട് ഡോക്ടർക്ക് എന്താണ് പറയാനുള്ളത്?
0: നെയ്സൽ പോളിപ്പ് സാധാരണയായി മൂക്കിന്റെയും സൈനസുകളുടെയും ദീർഘകാലമായ ഇൻഫ്ലമേഷൻ അഥവാ നീർക്കെട്ടുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നമാണ്. ദീർഘകാലമായുള്ള മൂക്കടപ്പ്, മണവും രുചിയും കുറയുക, മൂക്കിൽ നിന്ന് തൊണ്ടയിലേക്ക് സ്രവങ്ങൾ വരിക, സൈനസൈറ്റിസിന്റെ ലക്ഷണങ്ങൾ, വായിലൂടെ ശ്വസിക്കൽ, ഇവയൊക്കെ ഉണ്ടെങ്കിൽ അത് അവഗണിക്കരുത്. ശരിയായ ഡയഗ്നോസിസ് ആണ് ചികിത്സയുടെ ആദ്യപടി. മൂക്കടപ്പ് ചെറിയൊരു അസൗകര്യം മാത്രമല്ല, അത് നിങ്ങളുടെ ഉറക്കത്തെയും ശ്വാസത്തെയും മനത്തെയും ജീവിത നിലവാരത്തെയും ബാധിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ കാരണം കണ്ടെത്തുകയാണ് പ്രധാനം.
2: മൂക്കിലെ ദശ അഥവാ നാസൽ പോളിപ്സ്, ഈ വിഷയത്തിൽ കണ്ണൂർ ജില്ലാ ഹോമിയോ ആശുപത്രിയിലെ നാഷണൽ ആയുഷ് മിഷൻ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അനുഷ ഉള്ളാട്ടിലുമായുള്ള അഭിമുഖമാണ് ഇതുവരെ കേട്ടത്. കൂടെ ശ്രീകല ബിജു.

0: ആരോഗ്യദീപ്തി തിങ്കൾ മുതൽ ശനി വരെ ഉച്ചയ്ക്ക് 12:40.
1: സത്യം സിനിമാസും മഹാസുബൈറിന്റെയും ബാനറിൽ രഞ്ജിത്ത് ഉദയകൃഷ്ണ കൂട്ടുകെട്ടിൽ പ്രകാശ് വർമ്മ കേന്ദ്ര കഥാപാത്രമായി അഭിനയിക്കുന്ന ലോ ആൻഡ് ഓർഡർ ഇന്ന് മുതൽ തിയേറ്ററുകളിൽ.

ആകാശവാണി. നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് അഞ്ജന പുതിയമഠം. പ്രധാന വാർത്തകൾ. വിദേശ സംഭാവന നിയന്ത്രണ ഭേദഗതി ബില്ലുമായി ബന്ധപ്പെട്ട സംയുക്ത പാർലമെന്ററി സമിതിയുടെ ആദ്യ യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ. വികസിത ഭാരതം എന്ന ലക്ഷ്യത്തിനായുള്ള ധനസമാഹരണം സംബന്ധിച്ച് ധനമന്ത്രാലയം സംഘടിപ്പിക്കുന്ന സമ്മേളനത്തിന് ന്യൂഡൽഹിയിൽ ഇന്ന് തുടക്കം. ഓപ്പറേഷൻ തൂഫാൻ ശക്തിപ്പെടുന്നതിന്റെ ഭാഗമായി ആന്റി നർക്കോട്ടിക്സ് ഇൻവെസ്റ്റിഗേഷൻ ടീമിന് രൂപം നൽകിയതായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ഒരു ദിവസത്തെ സന്ദർശനത്തിനായി രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ഇന്ന് കൊച്ചിയിലെത്തും. സ്വച്ഛതാ ഹി സേവ ക്യാമ്പയിനിന്റെ ഭാഗമായി രാജ്യത്ത് വിപുലമായ പരിപാടികൾ. സ്വച്ഛ് സാഗർ സുരക്ഷിത് സാഗർ ക്യാമ്പയിന്റെ ഭാഗമായി രാജ്യമെമ്പാടും നാളെ ബീച്ച് ശുചീകരണം നടക്കും. വാർത്തകൾ വിശദമായി. വിദേശ സംഭാവന നിയന്ത്രണ ഭേദഗതി ബില്ലുമായി ബന്ധപ്പെട്ട സംയുക്ത പാർലമെന്ററി സമിതിയുടെ ആദ്യ യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ. ആഭ്യന്തര മന്ത്രാലയത്തിൽ നിന്നുള്ള പ്രതിനിധികൾ ബില്ലിന്റെ വിശദാംശങ്ങൾ പാർലമെന്ററി സമിതിക്ക് മുന്നിൽ അവതരിപ്പിക്കും. FCRA ഭേദഗതി ബിൽ JPCക്ക് വിടാൻ വർഷകാല സമ്മേളനത്തിൽ പാർലമെന്റ് തീരുമാനിക്കുകയായിരുന്നു. ലോക്സഭയിൽ നിന്നുള്ള 21 MPമാരും 10 രാജ്യസഭാംഗങ്ങളുമാണ് JPCയിലുള്ളത്. ശീതകാല സമ്മേളനത്തിന്റെ ആദ്യ ആഴ്ചയിലെ അവസാന ദിവസമാണ് സമിതി റിപ്പോർട്ട് പാർലമെന്റിൽ സമർപ്പിക്കുക. വികസിത ഭാരതം എന്ന ലക്ഷ്യത്തിലേക്കുള്ള ഇന്ത്യയുടെ യാത്രയ്ക്ക് ആവശ്യമായ ധനസമാഹരണത്തെ സംബന്ധിച്ച് ധനകാര്യമന്ത്രാലയം സംഘടിപ്പിക്കുന്ന രണ്ടു ദിവസത്തെ സമ്മേളനത്തിന് ഇന്ന് ന്യൂഡൽഹിയിൽ തുടക്കമാകും. കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ, വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ, ധനമന്ത്രിമാർ എന്നിവർ സമ്മേളനത്തിൽ പങ്കെടുക്കും. സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും ധനകാര്യ സെക്രട്ടറി

0: മാരും സംബന്ധിക്കും. ഓപ്പറേഷൻ തൂഫാൻ ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി സംസ്ഥാനത്ത് ആന്റി നർക്കോട്ടിക്സ് ഇൻവെസ്റ്റിഗേഷൻ ടീമിന് രൂപം നൽകിയതായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ഓപ്പറേഷൻ തൂഫാൻ നോഡൽ ഓഫീസറും നോർത്ത് റേഞ്ച് ഐജിയുമായ പുട്ട വിമലാദിത്യയുടെ നേതൃത്വത്തിൽ തിരുവനന്തപുരം, എറണാകുളം, കോഴിക്കോട് യൂണിറ്റുകളിലായാണ് ടീം പ്രവർത്തിക്കുക.
1: അന്തർ സംസ്ഥാന അന്തർദേശീയ ബന്ധമുള്ള ഉയർന്ന മൂല്യമുള്ള മയക്കുമരുന്ന് കള്ളക്കടത്ത് കേസുകളുടെ അന്വേഷണ ചുമതല ഇനി മുതൽ നർക്കോട്ടിക് ഇൻവെസ്റ്റിഗേഷൻ ടീമിനായിരിക്കും. തിരുവനന്തപുരം, എറണാകുളം, കോഴിക്കോട് എന്നീ മൂന്ന് യൂണിറ്റുകളാണ് ആന്റി നർക്കോട്ടിക് ഇൻവെസ്റ്റിഗേഷൻ ടീം പ്രവർത്തിക്കുന്നത്. തുഫാൻ നോഡൽ ഓഫീസറും നോർത്ത് റേഞ്ച് ഐജിയുമായ പുട്ട വിമലാദിത്യയാണ് ഈ ഇൻവെസ്റ്റിഗേഷൻ യൂണിറ്റിന്റെ തലവൻ.
0: ഹിന്ദുസ്ഥാൻ എയ്റോനോട്ടിക്സ് ലിമിറ്റഡ് നിർമ്മിച്ച HTT-40 ബേസിക് ട്രെയിനർ വിമാനങ്ങളും ലൈറ്റ് കോംബാറ്റ് എയർക്രാഫ്റ്റ് തേജസ് ഫൈനൽ ഓപ്പറേഷൻസ് ക്ലിയറൻസ് ട്വിൻ സീറ്റർ ട്രെയിനർ വിമാനങ്ങളും ഇന്ന് വ്യോമസേനയുടെ ഭാഗമാകും. ഇതോടൊപ്പം പൊതുമേഖലാ സ്ഥാപനമായ പവർ ഹാൻഡ്സ് ലിമിറ്റഡിന് ധ്രുവ് നെക്സ്റ്റ് ജനറേഷൻ ഹെലികോപ്റ്ററുകളും കൈമാറും. ബംഗളൂരുവിൽ നടക്കുന്ന ചടങ്ങിൽ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗും വ്യോമയാന മന്ത്രി രാംമോഹൻ നായിഡുവും പങ്കെടുക്കും. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ഇന്ന് കൊച്ചിയിലെത്തും. ജന്മഭൂമിയുടെ ത്രിദിന ദേശീയ കോൺക്ലേവ് അദ്ദേഹം എളമക്കരയിൽ ഉദ്ഘാടനം ചെയ്യും. കേന്ദ്രമന്ത്രിയുടെ സന്ദർശനത്തോട് അനുബന്ധിച്ച് കൊച്ചി നഗരത്തിൽ ഇന്ന് ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. 1980 പാസ്പോർട്ട് നിയമങ്ങൾ ഭേദഗതി ചെയ്ത് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം വിജ്ഞാപനം പുറപ്പെടുവിച്ചു. ഭേദഗതി പ്രകാരം 15 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് അനുവദിക്കുന്ന 36 പേജുള്ള സാധാരണ പാസ്പോർട്ടിന് 5 വർഷത്തേക്കോ കുട്ടിക്ക് 18 വയസ്സ് തികയുന്നതുവരെയോ കാലാവധി ഉണ്ടായിരിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുകയാണ്. ജനസേവനത്തിലൂടെ രാഷ്ട്രസേവനം എന്ന ലക്ഷ്യത്തിലൂന്നി സമഗ്ര വികസനത്തിനും സാമൂഹിക ശാക്തീകരണത്തിനുമായി നിരവധി നടപടികളാണ് ഇക്കാലയളവിൽ സ്വീകരിച്ചത്. സ്വച്ഛ് ഭാരത് ദൌത്യത്തിലൂടെ ഝാർഖണ്ഡിലുണ്ടായ മാറ്റങ്ങളെക്കുറിച്ചാണ് ആകാശവാണി അവതരിപ്പിക്കുന്ന സേവാ സങ്കൽപ് സീരീസിൽ ഇന്ന്.
3: ശുചിത്വവുമായി ബന്ധപ്പെട്ട കാഴ്ചപ്പാടുകൾ തന്നെ മാറ്റിമറിക്കാൻ ജനകീയ ദൌത്യമായി മാറിയ സ്വച്ഛ് ഭാരതിലൂടെ സാധിച്ചു. ശുചിത്വം ജനങ്ങളുടെ നിത്യജീവിതത്തിന്റെ ഭാഗമാകണമെന്ന കാഴ്ചപ്പാടയോടെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വച്ഛ് ഭാരത് ദൌത്യം രാജ്യത്ത് അവതരിപ്പിച്ചത്. ഝാർഖണ്ഡിലെ വിദൂര ഗ്രാമങ്ങളിലടക്കം മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ ദൌത്യത്തിനായി. സംസ്ഥാനത്തെ 91% ഗ്രാമങ്ങളും വെളിയിട വിസർജന വിമുക്തമാക്കാൻ ഇതിലൂടെ സാധിച്ചു. 42 ലക്ഷം ശൌചാലയങ്ങൾ ഝാർഖണ്ഡിലെ ഗ്രാമീണ വീടുകളിൽ ഇതിലൂടെ നിർമ്മിച്ചു നൽകി. ഗോബർധൻ പദ്ധതിയിലൂടെ ഗോത്രവർഗ മേഖലയിലടക്കം ശാക്തീകരണം സൃഷ്ടിക്കാനും സാധിച്ചു. ഗ്രാമീണ സ്ത്രീകളുടെ ജീവിതത്തിൽ ഗുണകരമായ മാറ്റങ്ങൾക്കാണ് സ്വച്ഛ് ഭാരത് ദൌത്യം വഴി തുറന്നത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ലോകമെമ്പാടുമുള്ള ഇന്ത്യൻ എംബസികളിലും കോൺസുലേറ്റുകളിലും സ്വച്ഛതാ ഹി സേവ 2026 ക്യാമ്പയിന് തുടക്കമായി. എംബസി ഉദ്യോഗസ്ഥർ സ്വച്ഛതാ പ്രതിജ്ഞ ഏറ്റുചൊല്ലി. പരിസര ശുചീകരണ പ്രവർത്തനങ്ങളും ഇതിന്റെ ഭാഗമായി നടന്നു. അടുത്ത മാസം 2 വരെയാണ് ക്യാമ്പയിൻ. ഇതോടനുബന്ധിച്ച് രാജ്യത്ത് വിപുലമായ ശുചീകരണ പരിപാടികളാണ് നടക്കുന്നത്. അന്താരാഷ്ട്ര തീരദേശ ശുചീകരണ ദിനാചരണത്തോടനുബന്ധിച്ച് സ്വച്ഛ് സാഗർ സുരക്ഷിത് സാഗർ ക്യാമ്പയിന്റെ ഭാഗമായി നാളെ ബീച്ചുകളിൽ ശുചീകരണ യജ്ഞം നടക്കും. കൊച്ചി പുതുവൈപ്പിൻ ബീച്ചിൽ നടക്കുന്ന ശുചീകരണ പരിപാടികളിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ, മുഖ്യമന്ത്രി വി ഡി സതീശൻ തുടങ്ങിയവർ പങ്കെടുക്കും. കണ്ണൂർ ജില്ലയിലെ മുഴുപ്പിലങ്ങാട് ബീച്ചിൽ നാളെ ശുചീകരണ യജ്ഞവും ബോധവൽക്കരണ പരിപാടികളും സംഘടിപ്പിക്കും. പശ്ചിമബംഗാളിൽ നടക്കാനിരിക്കുന്ന നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകളിൽ അഖിലേന്ത്യാ തൃണമൂൽ കോൺഗ്രസ് എന്ന പേരും ഔദ്യോഗിക ചിഹ്നവും ഉപയോഗിക്കരുതെന്ന് പാർട്ടിയിലെ ഇരുവിഭാഗങ്ങൾക്കും കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശം നൽകി. ഇരുവിഭാഗങ്ങളും നൽകാൻ ഉദ്ദേശിക്കുന്ന പേരുകൾ അംഗീകാരത്തിനായി ഇന്ന് തന്നെ സമർപ്പിക്കാനും കമ്മീഷൻ നിർദ്ദേശിച്ചു. മമതാ ബാനർജി, അരൂപ് റോയ് എന്നിവർ നേതൃത്വം നൽകുന്ന ഇരുവിഭാഗങ്ങളിലെയും നേതാക്കളുടെ വാദം കേട്ടശേഷമാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഇടക്കാല ഉത്തരവ്. യുജിസി നെറ്റ് പരീക്ഷയുടെ അന്തിമ ഉത്തരസൂചിക നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി പുറത്തിറക്കി. ഇംഗ്ലീഷ്, കോമേഴ്സ്, സോഷ്യോളജി എന്നീ വിഷയങ്ങളിലെ അന്തിമ ഉത്തരസൂചികയാണ് പ്രസിദ്ധീകരിച്ചത്. കേന്ദ്ര വ്യോമയാന മന്ത്രാലയത്തിന്റെ നിർദ്ദേശപ്രകാരം ലക്ഷദ്വീപിലെ ഏക വിമാനത്താവളമായ അഗത്തി വിമാനത്താവളത്തിൽ ഇന്ന് യാത്രീസേവാ അഭിയാൻ ആഘോഷങ്ങൾ നടന്നു. യാത്രക്കാരെ കോൽക്കളി, പരിശക്കളി തുടങ്ങി ലക്ഷദ്വീപിന്റെ പരമ്പരാഗത നാടോടി നൃത്ത ചുവടുകളോടെയാണ് സ്വീകരിച്ചത്. വന്ദേമാതരം ആലാപനവും പ്രധാനമന്ത്രിയുടെ ചിത്രങ്ങളോടൊപ്പം സെൽഫി എടുക്കാനുള്ള സൌകര്യങ്ങളും ഒരുക്കിയിരുന്നു. അടുത്ത മാസം 10 വരെ നീളുന്ന ആഘോഷ പരിപാടികളാണ് ഇതിലൂടെ ഒരുക്കിയിരിക്കുന്നത്. കേരളത്തിൽ മറ്റന്നാൾ വരെ പരക്കെ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ആലപ്പുഴ കോട്ടയം ഇടുക്കി ജില്ലകളിലും ലക്ഷ്യം.

0: ദ്വീപിലും ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. ബീഹാർ, ഒഡീഷ, ഉപഹിമാലയൻ പശ്ചിമബംഗാൾ, സിക്കിം, രാജസ്ഥാൻ എന്നിവിടങ്ങളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. ഉത്തരാഖണ്ഡ്, ആന്ധ്രാപ്രദേശ്, ഛത്തീസ്ഗഡ്, ഗുജറാത്ത്, മധ്യപ്രദേശ്, കൊങ്കൺ, ഗോവ, കർണാടക എന്നിവിടങ്ങളിൽ ഇടിമിന്നലോടു കൂടിയ മഴയ്ക്കും സാധ്യതയുണ്ട്. ജപ്പാനിലെ ഐചി നഗോയയിൽ നടക്കുന്ന ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയുടെ ക്വിൻസി ജോവാക്യൂം ഡിസൂസ ടെക്ബോൾ വനിതാ സിംഗിൾസിൽ സെമിഫൈനലിൽ പ്രവേശിച്ചു. രാവിലെ നടന്ന മത്സരങ്ങളിൽ ജപ്പാന്റെയും കംബോഡിയയുടെയും താരങ്ങളെ പരാജയപ്പെടുത്തിയാണ് ഈ മുന്നേറ്റം. ഏഷ്യൻ ഗെയിംസ് വനിതാ ക്രിക്കറ്റ് മത്സരങ്ങൾക്കും ഇന്ന് തുടക്കമാകും. ക്വാർട്ടർ ഫൈനലിൽ ആതിഥേയരായ ജപ്പാനെയാണ് ഇന്ത്യൻ വനിതാ ടീം നേരിടുന്നത്. ന്യൂയോർക്കിൽ അടുത്തയാഴ്ച നടക്കുന്ന ഐക്യരാഷ്ട്ര പൊതുസഭയുടെ ഉന്നതതല യോഗത്തിൽ പങ്കെടുക്കാൻ ഉന്നത ഇറാനിയൻ ഉദ്യോഗസ്ഥർക്ക് വിസ അനുമതി നൽകി അമേരിക്ക. ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ, വിദേശകാര്യമന്ത്രി അബ്ബാസ് റാഖി എന്നിവരടങ്ങുന്ന പ്രതിനിധി സംഘത്തിനും ജീവനക്കാർക്കുമാണ് വിസ അനുവദിച്ചത്. പാലസ്തീൻ പ്രസിഡന്റ് മഹ്മൂദ് അബ്ബാസിനും പ്രതിനിധി സംഘത്തിനും യു എൻ പൊതുസഭയിൽ പങ്കെടുക്കാനുള്ള വിസ അമേരിക്ക മുൻപ് നിഷേധിച്ചിരുന്നു. ഇറാന്റെ ആണവ പദ്ധതിയുമായി ബന്ധപ്പെട്ട പുനഃസ്ഥാപിച്ച ഉപരോധങ്ങൾ യു എൻ വിദഗ്ധർ നിരീക്ഷിക്കുന്നത് സംബന്ധിച്ച ഐക്യരാഷ്ട്രസഭയുടെ പ്രമേയം വീറ്റോ ചെയ്ത് റഷ്യയും ചൈനയും. യു എൻ രക്ഷാസമിതിയിൽ വോട്ടെടുപ്പിനെത്തിയ പ്രമേയമാണ് ഇരു രാജ്യങ്ങളുടെയും എതിർപ്പിനെ തുടർന്ന് തള്ളിയത്. പ്രമേയത്തെ 11 രാജ്യങ്ങൾ അനുകൂലിച്ചപ്പോൾ സൊമാലിയയും പാകിസ്ഥാനും വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നു. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ ഭൂട്ടാൻ സന്ദർശനം ഇന്ന് പൂർത്തിയാകും. ഭൂട്ടാൻ വിദേശകാര്യമന്ത്രിയുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി സഹകരണം മെച്ചപ്പെടുത്തുന്നത് സംബന്ധിച്ച് ഇരുവരും ചർച്ച ചെയ്തു. ഭൂട്ടാന്റെ വികസന ലക്ഷ്യങ്ങൾക്കും മുൻഗണനകൾക്കും ഇന്ത്യയുടെ പിന്തുണ വ്യക്തമാക്കിക്കൊണ്ടായിരുന്നു സന്ദർശനം. ഭൂട്ടാൻ രാജാവിനെയും ഭൂട്ടാൻ പ്രധാനമന്ത്രിയെയും ശ്രീ ജയശങ്കർ സന്ദർശിച്ചിരുന്നു. ഇന്ന് ലോക മുളദിനം. മുളയുടെ പാരിസ്ഥിതികവും സാമ്പത്തികവും സാംസ്കാരികവുമായ മൂല്യങ്ങളും പ്രാധാന്യവും ഉയർത്തിക്കാട്ടുന്നതിനായാണ് ദിനാചരണം. ഉൽപ്പന്നങ്ങൾക്ക് വിപണി സാധ്യത ഒരുക്കാൻ കൂടുതൽ നടപടികൾ ആസൂത്രണം ചെയ്ത് ഇന്ത്യയും നേപ്പാളും. ഇന്നലെ സമാപിച്ച ഗവൺമെന്റ് തല ഉപസമിതിയുടെ യോഗത്തിൽ കസ്റ്റംസ്, വിപണി സാധ്യത, ഗുണനിലവാര മാനദണ്ഡങ്ങൾ, ഭക്ഷ്യസുരക്ഷ, അതിർത്തിയിലെ അടിസ്ഥാന സൌകര്യങ്ങൾ ഉൾപ്പെടെ ചർച്ചയായതായി കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രാലയം പ്രസ്താവനയിൽ അറിയിച്ചു. വിദേശ സംഭാവന നിയന്ത്രണ ഭേദഗതി ബില്ലുമായി ബന്ധപ്പെട്ട സംയുക്ത പാർലമെന്ററി സമിതിയുടെ ആദ്യ യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ. വികസിത ഭാരതം എന്ന ലക്ഷ്യത്തിനായുള്ള ധനസമാഹരണം സംബന്ധിച്ച് ധനമന്ത്രാലയം സംഘടിപ്പിക്കുന്ന സമ്മേളനത്തിന് ന്യൂഡൽഹിയിൽ ഇന്ന് തുടക്കം. ഓപ്പറേഷൻ തൂഫാൻ ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി ആന്റി നർക്കോട്ടിക്സ് ഇൻവെസ്റ്റിഗേഷൻ ടീമിന് രൂപം നൽകിയതായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ഒരു ദിവസത്തെ സന്ദർശനത്തിനായി രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ഇന്ന് കൊച്ചിയിലെത്തും. സ്വച്ഛതാ ഹി സേവാ ക്യാമ്പയിനിന്റെ ഭാഗമായി രാജ്യത്ത് വിപുലമായ പരിപാടികൾ. സ്വച്ഛ് സാഗർ സുരക്ഷിത് സാഗർ ക്യാമ്പയിന്റെ ഭാഗമായി രാജ്യമെമ്പാടും നാളെ ബീച്ച് ശുചീകരണം നടക്കും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
1: ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ മില്ലേനിയം മെലഡീസ്. ആദ്യഗാനം കവാലം നാരായണ പണിക്കരും അനൂപ് മേനോനും രചന നിർവഹിച്ച് രതീഷ് വേഗ ഈണം പകർന്ന് ബിജു നാരായണൻ പാടിയ ഗാനമാണ് ഡേവിഡ് ആൻഡ് ഗോലിയത്ത്.

കിങ് ലെയർ എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. വിജയ് യേശുദാസും മഞ്ജരിയും ചേർന്ന് പാടിയത്. വയലാർ ശരത്ചന്ദ്ര വർമ്മയുടെ വരികളും അലക്സ് പോളിന്റെ സംഗീതവും.

0: എനിക്കൊരു പുതിയ ഫോണ് വേണം.
1: നീ എന്ത് വാങ്ങിയാലും ഒന്ന് മാത്രം ശ്രദ്ധിച്ചാൽ മതി, ഒറിജിനൽ ബ്രാൻഡ് ആണോ 2026 ലേറ്റസ്റ്റ് മോഡൽ ആണോ എന്ന്.
0: ചേട്ടാ, ഈ പറഞ്ഞ രണ്ടിനും ഒരു ഉത്തരം മാത്രം, മൈജി.
2: മൈജി മാസ് ഓണം ഓഫർ തുടരുന്നു.
3: ശ്രീതിലകം, പെൺമയുടെ തിളക്കം. വ്യക്തിത്വങ്ങൾ, വീക്ഷണങ്ങൾ, വിശേഷങ്ങൾ. സ്ത്രീ ശബ്ദങ്ങളുടെ സംഗമ വേദി എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 7:35. ശ്രീതിലകം, പെൺമയുടെ തിളക്കം.
4: മില്ലേനിയം മെലഡീസിലെ അടുത്ത ഗാനം വയലാർ ശരത്ചന്ദ്രവർമ്മ എഴുതി, രതീഷ് വേഗ ഈണം പകർന്ന് വിനീത് ശ്രീനിവാസനും തുളസി യതീന്ദ്രനും ചേർന്ന് പാടിയതാണ്. ചിത്രം എഗെയിൻ കാസർഗോഡ് കാതിർഭായി.

0: സ്വന്തമാക്കാനുള്ള അവസരവും
1: ഇപ്പോൾ തന്നെ മൈജി മൈജി ഫ്യൂച്ചർ ഷോറൂമുകൾ സന്ദർശിക്കൂ.
2: റീഗൽ ജ്വല്ലേഴ്സ് ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ് താവക്കര. റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
3: നിങ്ങളുടെ പഴയ സ്വർണം റീഗൽ ജ്വല്ലേഴ്സിൽ നിന്നും ഗവൺമെന്റ് അംഗീകൃത HYDBIS ഹോൾമാർക്ക് സ്വർണ്ണാഭരണമാക്കി മാറ്റാം.
4: പറങ്കിമല എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. നജീം അർഷദും മൃദുല വാര്യരും ചേർന്ന് പാടിയത്. ഗാനരചന മുരുകൻ കാട്ടാക്കട.

0: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ രാവിലെ 7 മണിക്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസമർപ്പിച്ച് ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ.
1: സിത്താര പാടിയ ഗാനം, ചിത്രം മാഡ് ഡാഡ്. സന്തോഷ് വർമ്മയുടെ വരികൾ, അലക്സ് പോളിന്റെ സംഗീതം.

0: ഓരോരുത്തരുടെയും ഓണം ഓഫറിൽ എന്തോരം സമ്മാനങ്ങളാ. ഇതൊക്കെ കിട്ടാൻ ഇനി അടുത്ത ഓണം വരെ കാത്തിരിക്കണോ?
1: മൈജിയുടെ സമ്മാനങ്ങൾക്ക് അത്രയും കാത്തിരിക്കണ്ട.
0: പിന്നെ
1: വാഗ്ദാനം ചെയ്ത സമ്മാനങ്ങൾ 45 ദിവസത്തിനുള്ളിൽ തന്നെ കയ്യിലെത്തും. അതാണ് മൈജിയുടെ പ്രത്യേകത.
2: 30 കോടി രൂപയുടെ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി മൈജി മാസ് ഓണം ഓഫർ തുടരുന്നു.
3: ലവ് അഫം എന്ന ചിത്രത്തിലെ ഗാനം വിജയ് യേശുദാസും ശ്വേതാ മോഹനും ചേർന്ന് പാടിയത്. കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയുടെ വരികൾ, കൈതപ്രം വിശ്വനാഥന്റെ സംഗീതം.

0: കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
1: നിങ്ങളൊരു യഥാർത്ഥ സിനിമാ ആസ്വാദകനാണോ?
0: വെറും ഒരു ക്ലിപ്പ് കേട്ടാൽ സിനിമ ഏതാണെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ?
1: എങ്കിൽ തയ്യാറായിക്കൊള്ളൂ,
0: ഞങ്ങൾ വരുന്നു നിങ്ങളുടെ അരികിലേക്ക്.
1: ഏറ്റവും പുതിയ റിലീസുകൾ,
0: തരംഗം സൃഷ്ടിച്ച ഗാനങ്ങൾ
1: നമുക്ക് ആസ്വദിക്കാം
0: കണ്ണൂർ ടാക്കീസിലൂടെ. കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
1: പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ചകളിൽ 2:30.

0: by Mighty Mass Onam offer തുടരുന്നു.
1: ഒ എൻ വി കുറിപ്പിന്റെ വരികൾ, രാജീവ് ഒ എൻ വിയുടെ സംഗീതം, വിജയ് യേശുദാസും അപർണ രാജീവും പാടിയ ഗാനം, ചിത്രം മൺസൂൺ.

0: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ ഒന്നാം സമ്മാനം 30 കോടി രൂപ, രണ്ടാം സമ്മാനം 1 കോടി രൂപ.
1: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
2: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
3: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080, 9495967080.
4: അടുത്ത ഗാനം ഹലോ എന്ന ചിത്രത്തിനു വേണ്ടി അഫ്സൽ, മഞ്ജരി, സംഗീത പ്രഭു എന്നിവർ പാടിയത്. വയലാർ ശരചന്ദ്രവർമ്മയുടെ വരികൾ, അലക്സ് പോളിന്റെ സംഗീതം.

0: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
1: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
2: സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30. സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
3: ഓരോ സ്വപ്നത്തിനും ഒരു തുടക്കമുണ്ട്, ഓരോ വിജയത്തിനും പിന്നിൽ ഒരു കഥയുണ്ട്. റെഡിയാണോ സ്പോർട്സ് ലോകത്തിന്റെ റിയൽ സ്റ്റോറികൾക്ക്? സ്പോർട്സ് ടൈം. ഇവിടെ ഹീറോസ് സിനിമയിലല്ല, കളിക്കളങ്ങളിലാണ് പിറക്കുന്നത്. ആ കഥകൾ കേൾക്കാൻ, അറിയാൻ സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40. വിവിധ സ്പോർട്സ് താരങ്ങളുമായുള്ള എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾ, വൈവിധ്യമാർന്ന കായിക ഇനങ്ങളുടെ പരിചയം, കായിക ലോകത്തെ അറിയാം, പ്രചോദനം നേടാം, സ്വപ്നങ്ങൾക്ക് ദിശ നൽകാം. കേൾക്കാൻ മറക്കരുത് സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40.
4: മില്ലേനിയം മെലഡീസിൽ ഒരു ഗാനം കൂടി കേൾക്കാം. ബാംഗ്ലൂർ ഡേയ്സ് എന്ന ചിത്രത്തിനുവേണ്ടി ഹരിചരൺ പാടിയത് റഫീഖ് അഹമ്മദിന്റെ വരികളും ഗോപി സുന്ദറിന്റെ സംഗീതവും.

0: ഇന്നത്തെ മിലേനിയം മെലഡീസ് ഇവിടെ പൂർണ്ണമാവുന്നു. ആകാശവാണി കണ്ണൂർ. എഫ്എം പ്രധാന വാർത്തകൾ. രാജ്യരക്ഷാ മന്ത്രി രാജ്നാഥ് സിംഗ് കൊച്ചിയിലെത്തി. ജന്മഭൂമി ദിനപത്രം കൊച്ചി എളമക്കര ഭാസ്കരീയം കൺവെൻഷൻ സെന്ററിൽ സംഘടിപ്പിച്ച കോൺക്ലേവ് അദ്ദേഹം ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യൻ വ്യോമസേനയ്ക്കും പവൻ ഹാൻസിനുമുള്ള ഹാളിന്റെ വിമാനങ്ങളും ഹെലികോപ്റ്ററുകളും ഇന്ന് ബംഗളൂരുവിൽ കൈമാറും. ചടങ്ങിൽ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് പങ്കെടുക്കും. വികസിത ഭാരതത്തിലേക്കുള്ള യാത്രയ്ക്കാവശ്യമായ ധനസമാഹരണത്തെ സംബന്ധിച്ച് കേന്ദ്ര ധനമന്ത്രാലയം സംഘടിപ്പിക്കുന്ന രണ്ടു ദിവസത്തെ സമ്മേളനത്തിന് ഇന്ന് ന്യൂഡൽഹിയിൽ തുടക്കമാകും. ധനമന്ത്രി നിർമ്മല സീതാരാമൻ, വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ, ധനമന്ത്രിമാർ എന്നിവർ സമ്മേളനത്തിൽ പങ്കെടുക്കും. സ്വച്ഛസാഗർ സുരക്ഷിത് സാഗർ ക്യാമ്പയിന്റെ സമാപന പരിപാടി നാളെ എറണാകുളം പുതുവൈപ്പ് ബീച്ചിൽ നടത്തും. ടോണി ചമ്മിണി എംഎൽഎ മുഖ്യാതിഥിയാകും. കോഴിക്കോട് നിറ്റ് ക്യാമ്പസിൽ സംഘടിപ്പിക്കുന്ന മൂന്ന് ദിവസത്തെ സ്പിക് മക്കേ കൺവെൻഷൻ സമന്വയം ഇന്ന് ആരംഭിക്കും. രാജ്യത്തെ ശാസ്ത്രീയവും പരമ്പരാഗതവുമായ കലകളുടെ ആഴമേറിയ അനുഭവം വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും കലാസ്വാദകർക്കും നൽകുന്ന റെസിഡൻഷ്യൽ പരിപാടിയാണ് ഇത്. നാളികേര വികസന ബോർഡ് ഹിന്ദി പക്ഷാചരണത്തോടനുബന്ധിച്ച് എറണാകുളം ജില്ലയിലെ സ്കൂളുകളിലെ ഹിന്ദി അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കുമായി ഹിന്ദി കവിതാ രചന മത്സരം സംഘടിപ്പിക്കുന്നു. നാരിയൽ കി ഗോപിയാം എന്നതാണ് മത്സരവിഷയം. പന്തളം കുരമ്പാലയിൽ NSS ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ സഞ്ചരിച്ച വാഹനം അപകടത്തിൽപ്പെട്ടു. പരിക്കേറ്റ അദ്ദേഹത്തെ അടുത്തുള്ള ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയുടെ കിൻസി ജോവാക്കിം ഡിസൂസ ടെക്ബോൾ വനിതാ സിംഗിൾസ് സെമിഫൈനലിൽ. രാവിലെ നടന്ന മത്സരങ്ങളിൽ ജപ്പാന്റെയും കംബോഡിയയുടെയും താരങ്ങളെ പരാജയപ്പെടുത്തിയാണ് ഈ മുന്നേറ്റം. എഫ്എം വാർത്തകളാണ് കേട്ടത്. ഇനി രണ്ടു മണിക്ക് മിഡ്ഡേ ന്യൂസ് ഡൽഹിയിലെ.
1: Good afternoon. This is Akashvani and I am Valsa Williams with the midday news. The headlines. External Affairs Minister Dr. S. Jaishankar reaffirms India's support for Bhutan's developmental goals and priorities. Both countries review bilateral cooperation and issues of mutual importance. Hindustan Aeronautics Limited to hand over LCA Tejas and HDT-40 trainer aircraft to Indian Air Force in the presence of Defence Minister Rajnath Singh in Bengaluru today. Railways approve 493 crore rupee project for construction of new rail line between Mukundban and Gadchandur in Maharashtra. Security forces kill two Jaish terrorists under Operation Sohan in Udhampur district of Jammu and Kashmir. Global ratings agency Moody's raises India's real GDP growth to 7% for current financial year. And Indian tech ball debutant Quimsy Joaquim D'Souza storms into semi-finals of Asian Games in Japan. External Affairs Minister Dr. S. Jaishankar has reaffirmed India's support for Bhutan's developmental goals and priorities. During his official visit to Bhutan from the 16th to the 18th of September, Dr. Jaishankar and his Bhutanese counterpart Lyonpo Diendhungyul reviewed all aspects of bilateral cooperation besides regional and international issues of mutual importance. The two sides appreciated the progress in strengthening the special and multifaceted India-Bhutan partnership. A report.
2: Dr. Jaishankar and his Bhutanese counterpart jointly inaugurated and launched several development projects. These included the 65-bedded Gyaltsuyan Jetsun Pema Mother and Child Hospital in Mongar, the Jagannath Bridge on the Samudrup Jongkhar Prasigang Highway, and the transfer of 43 Jersey cows from India to the National Cattle Breeding Center in Bumthang, Bhutan. India also handed over 54 electric vehicles to the Bhutanese government. The ministers also laid the foundation stone for the 500 kilo

0: Amid the global shock caused by the conflict in West Asia, the agency expects India to continue growing faster than all other G20 economies. Moody said India's real GDP growth rose to 8.2% year-on-year in the first half of 2026, compared with 7.3% in 2025. Microsoft CEO Satya Nadella has said artificial intelligence must reach India's farmers, small businesses, and rural communities, and not just big techs. Speaking to over 40 Indian-American tech leaders at the Ideas for India Forum in Seattle, Nadella urged the industry to focus on broad public access, national data sovereignty, and human oversight. Indian tech ball debutant Quimsy Joachim D'Souza stormed into the semifinals of the Aichi Nagoya Asian Games in Japan after securing two wins in the women's singles event this morning. Quimsy produced a strong comeback in her Group A match 2 encounter against Japan's Yuina Sakamoto to seal a hard-fought 2-1 victory. The Indian debutant followed it up with a convincing 2-0 win over Cambodia's Kom Yin DY in Group A match 3. The Intermeteorological Department, IMD, has forecast heavy rainfall over Bihar, eastern Rajasthan, Gujarat, Lakshadweep, Odisha, Sub-Himalayan, West Bengal and Sikkim today. According to IMD, heavy rainfall accompanied by thunderstorms, lightning and gusty winds is expected to prevail over the Andaman and Nicobar Islands, Kerala, Mahe, Tamil Nadu, Puducherry and Karaikal during next 2 days. And now before we end the bulletin, the headlines once again. External Affairs Minister Dr. S. Jaishankar reaffirms India's support for Bhutan's developmental goals and priorities. Both countries review bilateral cooperation and issues of mutual importance. Hindustan Aeronautics Limited to hand over LCA Tejas and HTT-40 trainer aircraft to Indian Air Force in the presence of Defence Minister Rajnath Singh in Bengaluru today. Railways approve 493 crore rupee project for construction of new rail line between Mukundwan and Garchandur in Maharashtra. Security forces killed two Jaish terrorists under Operation Sohan in Udhampur district of Jammu and Kashmir. Global ratings agency Moody's raises India's real GDP growth to 7% for current financial year. And with that, we end the midday news.
1: മിന്നാമിനികൾ വെളിച്ചം കാട്ടിയ വഴി തുടർ നാടകം 21-ാം ഭാഗം. രചന അരുൺ നായർ. സംവിധാനം റൂബി ബാബു. ശബ്ദം നൽകുന്നവർ ശോഭി തിലകൻ, കയ്യൂർ സത്യൻ, മനോജ് പിള്ള, രഞ്ജിത് പാല, പ്രദീപ് മാളവിക. മിന്നാമിനികൾ വെളിച്ചം കാട്ടിയ വഴി.
2: ഞാൻ ആദ്യം പറഞ്ഞതുപോലെ അവന്റെ മൊഴിയിൽ അവൻ പറഞ്ഞ പല കാര്യങ്ങളും സത്യമായിരിക്കാം. നമുക്ക് വെരിഫൈ ചെയ്യാൻ പറ്റുന്നതൊക്കെ ബാക്കി നുണയായിക്കൂടെ, വണ്ടിക്കഥ ഉൾപ്പെടെ. പിന്നെ നമ്പ്യാറായിരിക്കാം കൊലയാളി എന്ന തോന്നൽ ഉളവാക്കാൻ ഒരു ശ്രമവും. മിടുക്കൻ അല്ലേ, അവന്റെ തലയ്ക്കകത്ത് പ്രകാശമുണ്ട്.
3: സർ, തീർച്ചയായും ഇതൊരു സാധ്യത തന്നെയാണ്. പക്ഷെ എനിക്ക് മനസ്സിലാകാത്ത ഒന്നുണ്ട്. സ്വാമി പൂജയെ കൊല്ലാൻ ശ്രമിക്കുന്നത് കണ്ടപ്പോൾ അയാളെ പേടിപ്പിച്ച് ഓടിക്കുകയോ ബലം പ്രയോഗിച്ച് കീഴ്പ്പെടുത്തുകയോ ആളെ വിളിച്ച് കൂട്ടുകയോ ചെയ്യാതെ അയാളെ കൊല്ലേണ്ട കാര്യം എന്താണവന്? സാർ, ഇത്ര ബലത്തിൽ അതും പുറംതലേക്ക് ഏൽപ്പിച്ച അടി കൊല്ലാൻ ലക്ഷ്യമിട്ട് തന്നെയായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. അബദ്ധത്തിൽ സംഭവിച്ചതല്ല അത്. തലയിൽ ഇത്ര ശക്തിയോടെ അടിച്ചാൽ ആള് മരിച്ചു പോകുമെന്ന് സ്കൂളിൽ പഠിക്കുന്ന ഏത് കുട്ടിക്ക് പോലും അറിയാം. അപ്പോൾ ഇത് കൊല്ലാൻ വേണ്ടി തന്നെയായിരുന്നു അതിന്റെ ആവശ്യം. അത്രയ്ക്ക് വൈരാഗ്യം സ്വാമിയോടോ അടുപ്പം പൂജയോടോ അവനുണ്ടായിരുന്നോ?
2: ഞാനും അത് ആലോചിച്ചു. ആക്ച്വലി നമുക്ക് ഈ പ്രകാശനെ കുറിച്ച് എന്താണ് അറിയാവുന്നത്? ഒന്നുമില്ല. നമുക്കെന്നല്ല, ഇവിടെ ആർക്കും അറിയില്ല. ആ സ്വാമിയുടെ കാര്യം പറഞ്ഞതുപോലെ തന്നെയാ ഇതും. 2 മാസം മുമ്പ് ഇവിടെ എത്തിയത്രേ നമ്പ്യാരുടെ പഴയ ശിഷ്യനാണെന്നും പറഞ്ഞ്. ഇത്രയും നാൾ അവൻ എവിടെയായിരുന്നു? അവൻ ആരായിരുന്നു?

0: ഒരു മിനിറ്റേ. രണ്ടു മാസം മുൻപ്, രണ്ടു മാസം അല്ലേ, ഞാനൊന്ന് നമ്പ്യാർ മാഷിനെ കണ്ടിട്ട് വരാം. ഒന്ന് രണ്ട് കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. താൻ ആ ലോക്കപ്പിന്റെ കീ ഒന്നെടുത്തേ
1: സാർ.

0: ജോണി,
1: എന്തു?
0: ഞാൻ ഊഹിച്ച പോലെ തന്നെയാണ് ഏകദേശം കാര്യങ്ങൾ.
1: എന്താ സാർ?
0: ഞാനിപ്പോ നമ്പ്യാരോട് സംസാരിച്ചു. അയാൾ പറയുന്നത് പൂജയെക്കുറിച്ച് 2 മാസം മുൻപ് പത്രത്തിൽ വന്ന വാർത്തയിലൂടെയാണ് നമ്പ്യാർ ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞത് എന്നാണത്രേ പ്രകാശൻ അയാളോട് പറഞ്ഞത്. വാർത്ത വന്ന് 2-3 ദിവസത്തിനുള്ളിൽ അവൻ കൃഷ്ണകരയിലെത്തി. ഇങ്ങനെയൊരുത്തൻ ശിഷ്യനായി ഉണ്ടായിരുന്നതായി ഒരോർമ്മയുമില്ല എന്നാണ് നമ്പ്യാർ പറയുന്നത്. എത്രയോ വർഷങ്ങൾക്ക് ശേഷം ഒരു പത്രവാർത്ത കണ്ട് ഗുരുവിനെ തിരക്കി അവൻ എന്തിനു വരണം? 2 മാസമായി കൂടെ ഉണ്ടെങ്കിലും അവനെക്കുറിച്ച് പ്രത്യേകിച്ച് ഒന്നും നമ്പ്യാർക്കറിയില്ല. ജോലിയൊന്നുമില്ല, കൂടെ കൂട്ടണമെന്നും അവൻ അഭ്യർത്ഥിച്ചു അത്രേ. ശരിക്കും നമ്പ്യാരെ കാണാൻ തന്നെയാണോ അവൻ വന്നത്? പ്രത്യേകിച്ച് വരുമാനമൊന്നും കിട്ടാഞ്ഞിട്ടും അവൻ ഈ നാട്ടിൽ തന്നെ കൂടി, അതിന്റെ ആവശ്യം? പൂജ അവന് വലിയ സ്നേഹമാണത്രേ. അവളുമായി കഴിയുന്നത്ര അടുക്കാൻ അവൻ ശ്രമിച്ചു. സമ്മാനങ്ങളും മറ്റും വാങ്ങിക്കൊടുത്തു എന്നാണ് നമ്പ്യാർ പറയുന്നത്. SSLC ഫസ്റ്റ് റാങ്ക് വാങ്ങിയതിന് അവൻ അവൾക്കൊരു പേന സമ്മാനിച്ചു പോലും. എന്തേ അവളോടൊരു പ്രത്യേകത? ഈ വസ്തുതയും നമ്പ്യാർ എന്നോട് നേരത്തെ പറഞ്ഞ 14 വർഷം പഴക്കമുള്ള ഒരു കാര്യവും കൂട്ടി വായിക്കുമ്പോ അവന്റെ പ്രായം, അവനിവിടെ വരാനിടയായ സാഹചര്യം, പൂജയോടുള്ള അടുപ്പം എല്ലാം. ജോണി,
1: എന്താ സാർ?
0: എനിക്ക് അവനോട് ഒന്നുകൂടി സംസാരിക്കണം. നേരത്തേതിനേക്കാളും നല്ല വൃത്തിയായി. അവൻ എനിക്കങ്ങോട്ട് ദഹിക്കുന്നില്ല. പുറമേ കാണുന്നതല്ല അവൻ. താനൊരു കാര്യം ചെയ്യ്, ജീപ്പ് എടുത്തോണ്ട് പോയി അവനെ ഇങ്ങ് പോക്ക്. അവനോടൊന്നും പറയണ്ട, ചോദിക്കണ്ട, നേരെ ഇങ്ങ് കൊണ്ടുവന്നേര്.
1: ശരി സാർ.
0: വേഗം ചെല്ല്.
1: ശരി സാർ.

നിരപരാധിയാണ് നമ്പ്യാരെങ്കിൽ അയാളെ രക്ഷിക്കണം. ചെയ്യാത്ത കുറ്റത്തിന് ആ വയസ്സിന് അഴിയെണ്ണിക്കൂടാ. എന്റെ സംശയം ശരിയാണെങ്കിൽ സ്വാമിയെ കൊല്ലാൻ പ്രകാശന് കാരണമുണ്ട്. ഇറ്റ്സ് ഓൾ അബൌട്ട് കണക്റ്റിംഗ് ദ ഡോട്ട്സ്. മോനെ പ്രകാശ, നീ ആളൊരു ഇസ്പേഡ് ഗുലാൻ തന്നെയാണല്ലോ. നീ വാ.

പുറത്ത് പൂർത്തിയായി. ഒരു മണിക്കൂറിലേറെ എടുത്തിരിക്കുന്നു ഇതൊന്ന് എഴുതി തീർക്കാൻ. കുറച്ചൊന്നുമല്ലോ പറയാനുള്ളത്. എന്താണ് മുന്നോട്ട് ചെയ്യേണ്ടത് എന്ന് തീരുമാനിക്കാൻ കഴിഞ്ഞതോടെ മനസ്സിലെ ഭാരം വളരെ കുറഞ്ഞിരിക്കുന്നു. പക്ഷേ ഇല്ല, ഇനി അതൊന്നും ആലോചിച്ചിട്ട് കാര്യമില്ല. സ്വയം തളർത്തുകയാവും ഫലം. ഇത് ചെയ്തേ പറ്റൂ, ഇല്ലെങ്കിൽ സംഭവിക്കാവുന്ന ഭവിഷ്യത്തുകളെക്കുറിച്ച് ചിന്തിക്കാൻ പോലും വയ്യ. ചെയ്യണം എന്ന് മനസ്സിലുറപ്പിച്ച കർമ്മത്തിലെ ആദ്യപടിയാണ് ഈ കത്ത്. ഏറ്റവും ദുർഘടമായതും അത്. ഇത് പൂർത്തിയായിരിക്കുന്നു.

0: എന്നിട്ട് പൊക്കിയല്ലോ അല്ലേ അവനെ?
1: കിട്ടിയില്ല സർ, അവൻ പോയി. ഞങ്ങൾ അവിടെ എത്തുന്നതിന് ഒരല്പം മുമ്പ് അവൻ മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത് കവലയിൽ നിന്ന് ഒന്ന് രണ്ടു പേർ കണ്ടിട്ടുണ്ട്. ഞങ്ങൾ അവിടെയൊക്കെ ശരിക്കും തപ്പി, പക്ഷെ കിട്ടിയില്ല.
0: അവൻ സ്ഥലം വിട്ടതാണോ?
1: ആവണം സാർ,

0: മുറിയിൽ ഈ വലിയൊരു കത്ത് എഴുതി വെച്ചിട്ടാവും പോയത്. എല്ലാം ഇതിലുണ്ട് എന്ന് തോന്നുന്നു സാർ.
1: കത്തോ? എവിടെ? നോക്കട്ടെ.
2: നമ്പ്യാർ മാഷിനെ പോലീസ് അറസ്റ്റ് ചെയ്തു എന്നുള്ള വാർത്ത പ്രളയജലം കണക്കെ നിമിഷങ്ങൾ കൊണ്ട് നാടാകെ പരന്നു. അറിഞ്ഞ എല്ലാവരും സ്തബ്ധരായി. ഇത്ര ബഹുമാന്യനും സർവസമ്മതനുമായ അദ്ദേഹത്തെ എന്തു കുറ്റത്തിനാണ് രാഖി രാമാനം അറസ്റ്റ് ചെയ്തിരിക്കുന്നത്? ആളുകൾ പോലീസ് സ്റ്റേഷന് മുന്നിൽ ഒത്തുകൂടി. എന്താ സംഭവം? പതുക്കെ പോലീസ് സ്റ്റേഷനുള്ളിൽ നിന്നും വിവരങ്ങൾ പുറത്തു വന്നു തുടങ്ങി. സ്വാമിജി ആത്മഹത്യ ചെയ്തതല്ല, കൊല്ലപ്പെട്ടതാണ് എന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. അത് ചെയ്തത് മാഷായിരിക്കാമെന്ന സംശയത്തിലാണ് ചോദ്യം ചെയ്യാനായി അദ്ദേഹത്തെ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. സംഭവസ്ഥലത്തു നിന്നും കിട്ടിയ മാഷിന്റെ കണ്ണടയുടെയും സംഭവ സമയത്ത് മാഷ് അവിടെ നിൽക്കുന്നതായി കണ്ട ഒരു സാക്ഷിയുടെ മൊഴിയുടെയും അടിസ്ഥാനത്തിലാണ് ഈ നീക്കം. മാഷിന്റെ പേർക്ക് കൊലപാതക കുറ്റമോ? വ്യക്തമായ അന്വേഷണം നടത്താതെയുള്ള ഈ അറസ്റ്റ് പോലീസിന്റെ അതിക്രമം തന്നെയാണ്, ആളുകൾ പരസ്പരം പറഞ്ഞു. ഇത് തെറ്റാണ്, ഇത് അനുവദിക്കാൻ പറ്റില്ല. നാട്ടുകാരുടെ രോഷം തിളച്ചു പൊന്താൻ തുടങ്ങി. അവരിലെത്രയോ പേരുടെ ഗുരുനാഥനാണ് മാഷ്. എത്രയോ ആളുകളെ അദ്ദേഹം ഏതെല്ലാം വിധത്തിൽ സഹായിച്ചിരിക്കുന്നു. അന്തരീക്ഷം ചൂടുപിടിക്കാൻ തുടങ്ങി. ഇതിനിടയിൽ പഞ്ചായത്ത് പ്രസിഡന്റ് സാമുവൽ അവിടെ എത്തി. അദ്ദേഹം നാട്ടുകാരെ ശാന്തരാക്കാൻ ശ്രമിച്ചു.
3: നിങ്ങളൊന്നടങ്ങ്. എല്ലാം ഏതോ തെറ്റിദ്ധാരണയുടെ ഫലമാണ് എന്ന് നമുക്കെല്ലാം അറിയാം. ഞാൻ അകത്തു പോയി എസ്ഐയുമായി ഒന്ന് സംസാരിക്കട്ടെ. എല്ലാത്തിനും പരിഹാരമുണ്ടാക്കാം. നമ്മുടെ മാഷിന് ഒന്നും സംഭവിക്കില്ല എന്ന് ഞാൻ ഉറപ്പു തരുന്നു. ഞാനല്ലേ പറയുന്നത്? വേണ്ടി വന്നാൽ ഞാൻ ഈ രാത്രി തന്നെ മുഖ്യമന്ത്രിയെ വിളിക്കും. അല്ല പിന്നെ.
2: മുഖ്യന്റെ ഫോൺ നമ്പർ അറിയാമോ എന്ന് സാമുവൽ പ്രസിഡന്റിനോട് ആരും ചോദിച്ചില്ല.

0: ഭാവി. അങ്ങനെയൊന്നുണ്ടോ ഇനി? ഇല്ല. അപ്പോ പിന്നെ ഇല്ലാത്തതിനെ പറ്റി എന്തിനാലോചിക്കണം? ഒക്കെ ഇതോടെ കഴിയുകയല്ലേ. ഇനി മുന്നിലുള്ളത് സൂര്യനുദിക്കാത്ത തികഞ്ഞ അന്ധകാരത്തിന്റെ നീണ്ട ദിവസങ്ങൾ, ഒരിക്കലും അവസാനിക്കാത്ത ഏകാന്തത ഭ്രാന്തി പിടിപ്പിക്കും എന്നുറപ്പ്. ഒരൽപ്പം വെളിച്ചം പകരാൻ ഈ വഴിയിൽ ഒരു മിന്നാമിന്നെയെങ്കിലും കോടതിക്ക് കനിവ് തോന്നിയാൽ എല്ലാം ഞൊടിയിൽ കഴിഞ്ഞു കിട്ടും. അതെ, അതായിരിക്കും നല്ലത്. സമയത്തിന്റെ മുൾക്കയറിൽ കുരുങ്ങി മനസ്സ് മെല്ലെപ്പിടഞ്ഞ് മരിക്കുന്നത് അനുഭവിക്കുന്നതിനേക്കാൾ നല്ലത് നിയമത്തിന്റെ കൊലക്കേർത്തുമ്പിൽ എല്ലാ നിമിഷ നേരം കൊണ്ട് അവസാനിക്കുന്നതാണ്. അതെ, അതിനായി അപേക്ഷിക്കണം. അല്ലാതെ ഏകാന്തതയുടെ നിലയില്ലാ കൈകളിൽ കിടന്ന് കൈകാലുകൾ ഇട്ടടിക്കാൻ വയ്യ. പക്ഷേ ഇപ്പോൾ ഇതൊക്കെ ചിന്തിച്ചാൽ ഇനിയും ചെയ്യാൻ ബാക്കിയുള്ളതൊക്കെ ചെയ്തു തീർക്കാനാകാതെ വരും. ഹൃദയം തളരരുത്.
1: ഇതൊന്നും വേണ്ടിവരില്ലായിരുന്നു. ഈ ചെയ്യാൻ പോകുന്നതൊന്നും ഭംഗിയായി ഉദ്ദേശിച്ച പോലെ നീങ്ങുകയായിരുന്നു കാര്യങ്ങൾ. മനസ്സ് വിജയാഹ്ലാദത്തിന്റെ ലഹരി നുരയുകയായിരുന്നു. അപ്പോഴാണൊക്കെ താറുമാറായത്. ആ കണ്ണട, അതിന്റെ ഫലമാണിപ്പോൾ സംഭവിക്കുന്നതൊക്കെ. ഇനി അതൊക്കെ ആലോചിച്ചിട്ടെന്ത് കാര്യം? ഒക്കെ വിധി തന്നെ. വിധിക്ക് ചെയ്യാനുള്ളത് അത് ചെയ്തു. ഇനി എനിക്ക് ചെയ്യാനുള്ളത് ഞാൻ ചെയ്തേ മതിയാവൂ. ഇല്ലെങ്കിൽ

മിന്നാമിനികൾ വെളിച്ചം കാട്ടിയ വഴി തുടർനാടകം 21-ാം ഭാഗം സമാപിക്കുന്നു. രചന അരുൺ നായർ, സംവിധാനം റൂബി ബാബു, കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും സൂത്രധാരൻ ശോഭി തിലകൻ, CI ജോയ് സെബാസ്റ്റ്യൻ, കയ്യൂർ സത്യൻ, SI ജയരാജ്, മനോജ് പിള്ള, ജോണി, രഞ്ജിത് പാല, പഞ്ചായത്ത് പ്രസിഡന്റ് സാമുവൽ, പ്രദീപ് മാളവിക, സംവിധാന സഹായം എൻ സുനിത, ബിജു കല്ലുവാതുക്കൽ, VN ദീപ. ഈ തുടർനാടകത്തിന്റെ 22-ാം ഭാഗം നാളെ ഉച്ചയ്ക്ക് 2:15 കേൾക്കാം.

0: ആകാശവാണി കണ്ണൂർ.
1: കണ്ണൂർ ടോക്കീസ്. സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം.

0: നമസ്കാരം സിനിമാ പ്രേമികളെ,
1: സിനിമയുടെ മാസ്മരിക ലോകത്തേക്ക് സ്വാഗതം.
2: ഇതാ വന്നിരിക്കുന്നു കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം.
0: നിങ്ങളൊരു യഥാർത്ഥ സിനിമാ ആസ്വാദകനാണോ?
1: വെറും ഒരു ക്ലിപ്പ് കേട്ടാൽ സിനിമ ഏതാണെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ?
0: എങ്കിൽ തയ്യാറായിക്കൊള്ളു,
1: ഞങ്ങൾ വരുന്നു നിങ്ങളുടെ അരികിലേക്ക്.
0: തീർന്നില്ല, ഒട്ടേറെ വിശേഷങ്ങൾ ഈ പരിപാടിയിൽ നിങ്ങൾക്കായി ഇന്നുമുണ്ട്.
1: പിന്നണിയുടെ പിന്നാമ്പുറങ്ങളിൽ നിങ്ങളുടെ പ്രിയപ്പെട്ട സിനിമാ പ്രവർത്തകർ രസകരമായ അവരുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു.
0: ഏറ്റവും പുതിയ റിലീസുകൾ,
1: തരംഗം സൃഷ്ടിച്ച ഗാനങ്ങൾ
0: നമുക്ക് ആസ്വദിക്കാം കണ്ണൂർ ടാക്കീസിലൂടെ.

പ്രിയപ്പെട്ട ശ്രോതാക്കളെ, കണ്ണൂർ ടാക്കീസിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്നേഹസ്വാഗതം. ഇന്ത്യൻ ചലച്ചിത്ര മേഖലയിലെ ഏറ്റവും ഉയർന്ന പുരസ്കാരമാണ് ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ്. ഇന്ത്യൻ സിനിമയുടെ വളർച്ചയ്ക്കും പുരോഗതിക്കും നൽകിയ സമഗ്ര സംഭാവനകൾ പരിഗണിച്ചാണ് ഭാരത സർക്കാർ ഈ പുരസ്കാരം നൽകുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ചലച്ചിത്രമായ രാജ ഹരിശ്ചന്ദ്ര സംവിധാനം ചെയ്ത ഇന്ത്യൻ സിനിമയുടെ പിതാവ് എന്നറിയപ്പെടുന്ന ദാദാസാഹിബ് ഫാൽക്കെയോടുള്ള ആദരസൂചകമായാണ് 1969 അദ്ദേഹത്തിന്റെ 100-ാം ജന്മവാർഷികത്തിൽ ഈ പുരസ്കാരം ആരംഭിച്ചത്.

ഒരു സ്വർണ കമലം, പൊന്നാട, 10 ലക്ഷം രൂപ ക്യാഷ് പ്രൈസ് എന്നിവയാണ് സമ്മാനങ്ങൾ. ദേശീയ ചലച്ചിത്ര അവാർഡ് ചടങ്ങിൽ വെച്ച് ഇന്ത്യൻ രാഷ്ട്രപതിയാണ് ഈ പുരസ്കാരം സമ്മാനിക്കുന്നത്. 1969 നടി ദേവിക റാണിയാണ് ആദ്യമായി ഈ പുരസ്കാരം നേടിയത്. മലയാള ചലച്ചിത്ര രംഗത്ത് നിന്ന് പ്രശസ്ത സംവിധായകൻ അടൂർ ഗോപാലകൃഷ്ണന് 2004 ഈ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. മലയാളത്തിന്റെ പ്രിയ നടൻ മോഹൻലാലിനെയാണ് 2023 ഈ പരമോന്നത ബഹുമതി നൽകി രാജ്യം ആദരിച്ചത്. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഇനി കഴിഞ്ഞ ആഴ്ചയിലെ ചോദ്യത്തിലേക്ക്. ചോദ്യമിതായിരുന്നു.

0: ഈ ഗാനത്തിന്റെ സംഗീത സംവിധാനം നിർവഹിച്ചത് ആര് എന്നതായിരുന്നു കഴിഞ്ഞ ആഴ്ചയിലെ ചോദ്യം. ഈ ചോദ്യത്തിന് ആരാണ് ആദ്യം ശരിയുത്തരം അയച്ചത് എന്ന് നമുക്ക് നോക്കാം.
1: ഹലോ, ഇത് കണ്ണൂർ ആകാശവാണിയിൽ നിന്ന് കണ്ണൂർ ടാക്കസിൽ നിന്നാണ്.
2: ഓക്കേ മാഡം.
1: മനോജ അല്ലേ പേര്?
2: അതെ അതെ.
1: ഒരു വെറൈറ്റി പേരാണ്, ഞങ്ങൾ ഇതുവരെ കേട്ടിട്ടില്ല ഈ ഒരു പേര്. എങ്ങനെയാണ് ഈ പേര്?
2: ഈ പേര് എന്റെ അച്ഛൻ നോർത്തിൽ പോയിട്ട് കിട്ടിയിട്ട് കൊണ്ടുവന്നിട്ടിട്ട പേരാണ്.
1: ഓ അത് ശരി.
2: എന്റെ അച്ഛൻ ഇവിടെ ഹാൻഡ്ലൂം കൈത്തറി വ്യവസായമായിരുന്നു, വീട്ടിൽ തന്നെ കമ്പനിയൊക്കെ ഉണ്ടായിരുന്നു. ഒരു 5-10 മഗ്ഗമൊക്കെ വെച്ചിട്ട് അവിടെ നെയ്തിട്ട് ഇവിടെ ഫസ്റ്റ് മുതല് തുണി പുഴുങ്ങൽ മുതല് ഡൈ ചെയ്യൽ അങ്ങനെ അച്ഛനും ഏട്ടനൊക്കെ ഇത് പഠിച്ചതാണ് ടെക്സ്റ്റൈൽ ടെക്നോളജി. അപ്പൊ അതങ്ങനെ ആ പ്രോസസിംഗ് ചെയ്ത് തുണിയായി ഇവിടുന്ന് പോകും. അങ്ങനെയാണ് അച്ഛൻ എക്സ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു.
1: അങ്ങനെ നോർത്തിൽ പോയപ്പോഴേ കിട്ടിയ പേരാണ്.
2: അങ്ങനെ അങ്ങനെ കിട്ടിയതാണ് ഈ പേര്.
1: മനോജ പഠിച്ചതും വളർന്നതൊക്കെ ഇവിടെ തന്നെയായിരുന്നു?
2: ഇവിടെ ഞാൻ കണ്ണൂർ ഈ പനങ്കാവ് തന്നെ.
1: ഓ പനങ്കാവിലാണ് വീട്. സംസാരത്തിലൊരു കണ്ണൂർ ഭാഷയായിട്ട് തോന്നുന്നില്ല.
2: ഇല്ല ഇല്ല, എന്താണെന്നറിയോ, കണ്ണൂർ ഭാഷയായിട്ട് തോന്നില്ല. കാരണം ഞാൻ 3D കഴിഞ്ഞ ഉടനെ ഞാൻ നഴ്സിംഗിന് പോയി, പിന്നെ അങ്ങനെ അവിടെ എല്ലാം മിംഗിളായിട്ട് പിന്നെ എനിക്ക് ഇങ്ങനെ അവിടുത്തെ ഭാഷയാണ് എനിക്ക് കിട്ടി. ഇവിടെ എനിക്കത് പറയാൻ കിട്ടില്ല.
1: മലപ്പുറത്ത്.
3: പക്ഷേ അവിടെയും ഈ ഭാഷയല്ലല്ലോ.
2: അവിടെ ഈ ഭാഷയല്ല മാഡം, അത് പക്ക ലോക്കൽ ലാംഗ്വേജ് ഇല്ലേ, അതാണ് അവിടെ. അവിടെ നീന്ന് പറയണേന് ഇജ് എന്നൊക്കെ പറയാം.
1: അങ്ങനെ
2: പൂവിന് പൂവിന് പുഗ് അങ്ങനെയൊക്കെയാണ് അവര് പറയാ. എനിക്ക് ആദ്യമൊക്കെ ഒന്ന് ഭയങ്കര വിഷമായിരുന്നു സംസാരിക്കാനായിട്ട്. അപ്പന ഡോക്ടേഴ്സൊക്കെ പുറത്തുള്ളവരായിരുന്നു മലപ്പുറം ജില്ലയിലെല്ലാം. അതുകൊണ്ട് അങ്ങനെ സംസാരിച്ച് സംസാരിച്ച് നമ്മുടെ കണ്ണൂരത്തെ ഭാഷ മാറി. ഇപ്പൊ പറയൂട്ടോ വീട്ടിൽ, ഇപ്പൊ കുറച്ച് നാളായില്ല വീട്ടിൽ, വീട്ടിൽ തന്നെ ആയതുകൊണ്ട് കുറച്ചൊക്കെ പറയും.
3: എന്തായാലും നല്ല പേരും നല്ല ഭാഷയും ഒക്കെ.
2: താങ്ക് യു മാം.
3: നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് വരാം. ഈ ആഴ്ചയില് ആദ്യം തന്നെ വന്ന മെസ്സേജ് മനോജയുടേതാണ്. പാട്ട് ഓർമ്മയില്ലേ?
2: ആ പാട്ട് ഓർമ്മയുണ്ട്, സായന്ത്രം നിഴൽ വീശിയില്ല.
3: പാട്ട് പാടുമോ മനോജ?
2: ഇല്ല ഇല്ല ഇല്ല, എനിക്ക് കേൾക്കാൻ ഭയങ്കര കൂടെ പാടും, പക്ഷെ ഒരുമാതിരിയായിരിക്കും പാടുമ്പോ.
3: അപ്പോ അതിന്റെ സംഗീത സംവിധാനമാണ് ചോദിച്ചത്
2: ജോൺസൺ മാഷ്.
1: അതെ അതെ,
3: ജോൺസൺ മാഷ്.
1: ഈ ഗാനം പാടിയത് യേശുദാസും എസ്
2: ജാനകി അമ്മയും. ഒഴിവുകാലം എന്ന് പറഞ്ഞ സിനിമയല്ലേ? അല്ലേ?
1: അതെ അതെ, ഒഴിവുകാലം. ആ സിനിമ കണ്ടിരുന്നോ?
2: കണ്ടിരുന്നു. ശ്രീവിദ്യ മാമും പിന്നെ നസീർ സാറ്, പിന്നെ ജനാർദ്ദൻ സാറ്, രോഹിണി.
3: കണ്ടത് ഓർമ്മയുണ്ടോ അക്കാലത്തൊക്കെ?
2: ഇല്ല, ഞാൻ കൊറേ കഴിഞ്ഞിട്ട് അത് കണ്ടത്. അത് ഞാൻ ഇതില് തിയേറ്ററിൽ പോയി കണ്ടിട്ടില്ല,
1: ടിവിയില്.
2: ഇവിടെ ഞാൻ ഇങ്ങനെ ഇതിലെ ഫിലിം ഇതിലെല്ലാം വരുമല്ലോ, ടിവിയിലൊക്കെ വരുമല്ലോ, അങ്ങനെ കണ്ടതാ. പിന്നെ ഞാൻ 2 പ്രാവശ്യം എന്റെ മൊബൈലിൽ വെച്ച് കണ്ടിട്ടുണ്ടായിരുന്നു.
3: എന്തായാലും നല്ല ഒരു മെലഡി അല്ലേ പ്രണയം?
2: നല്ല രസമുണ്ട് മാഡം അത് കേൾക്കാനായിട്ട്.
1: 1985 ഫിലിം പുറത്തിറങ്ങി.
2: അതെ അതെ,
3: മെലഡികളുടെ രാജാവ് എന്ന് തന്നെ പറയാവുന്ന
2: ജോൺസൺ
3: പകർന്നതും 80s അതുപോലെ 90s ഒരുപാട് നല്ല ഗാനങ്ങൾ, ഗൃഹാതുരമായ ഒരുപാട് ഗാനങ്ങൾ സമ്മാനിച്ച ആളാണ് അല്ലേ ജോൺസൺ മാഷ്.
1: ജയകുമാറിന്റെ വരികളാണിത്.
2: ലിറിക്സ് ഒക്കെ ഞാൻ എനിക്കും അറിയാം, ഞാൻ വെറുതെ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു ലിറിക്സ് ഒക്കെ.
3: വളരെ കാവ്യാത്മകമായ വരികളും അതിനനുസരിച്ച്.

0: ഉള്ള ഒരു ഈണവും ഒക്കെ.
1: ആണ്.
0: ഇപ്പോഴെങ്ങനെ മലയാള സിനിമയൊക്കെ കാണാൻ പോകാറുണ്ടോ ടാക്കീസില്?
1: ഇല്ല മാം, ഞാൻ കൊറേ ആയി തിയേറ്ററില് ദൃശ്യം കണ്ടതാ, പിന്നെ ഞാൻ കണ്ടിട്ടില്ല.
0: അത് ശരി.
1: അല്ല, പിന്നെ ഞാൻ കണ്ടിട്ടുണ്ട് പ്രകാശൻ പറക്കട്ടെ, അങ്ങനെ എന്തോ ഒരു ഫിലിമില്ലേ, അങ്ങനെ എന്തോ ഒരു ഫിലിമുണ്ട് ഫഹദ് ഫാസിലിന്റെ, തിയേറ്ററിൽ പോയി കണ്ടിട്ടില്ലേ. ഇതിലൊക്കെ വരുന്നത് കാണുന്നതേ ഉള്ളൂ.
0: മനോജ് എന്തെങ്കിലും ജോലി ചെയ്യുന്നുണ്ടോ?
1: ഞാൻ നേഴ്സാണ്.
0: ഇപ്പോഴും വർക്ക് ചെയ്യുന്നുണ്ടോ?
1: ഇല്ല മാം, ഇപ്പൊ ഞാൻ നിർത്തി വെച്ചിരിക്കുകയാണ്.
0: ആണോ? വീട്ടിൽ ആരൊക്കെയാ ഉള്ളത്?
1: എനിക്ക് രണ്ട് സിസ്റ്റേഴ്സാണ് ഉള്ളത്. രണ്ട് സിസ്റ്റേഴ്സാണ്, ചേച്ചിമാർ എൽഡേഴ്സ് അവർ രണ്ടുപേരും. ഒരാള് ഒരു പ്രൈവറ്റ് ഫേമിന്റെ മാനേജറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇപ്പം വീട്ടിൽ തന്നെയുണ്ട്. മറ്റേ ആള് ജോലിക്കൊന്നും പോകുന്നില്ല.
0: അത് ശരി. ഇപ്പൊ നിങ്ങൾ മൂന്നുപേരെ ഉള്ള വീട്ടില്?
1: നമ്മള് മൂന്നാളേ ഉള്ളു.
0: എന്ത് പറ്റി ഇപ്പോ ജോലിക്ക് പോകാൻ പറ്റാത്തെ?
1: അല്ല, എനിക്ക് ചെറിയ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിരുന്നു.
0: അപ്പൊ ഇപ്പോ റേഡിയോ കേൾക്കാൻ ഒരുപാട് സമയമുണ്ട്.
1: ഉണ്ട്. ഞാൻ എല്ലാം കേൾക്കണ്ടേ. രാവിലെ 5:50 ഞാൻ ഓപ്പൺ ചെയ്ത് വെക്കും, ഓൺ ആക്കി വെക്കും. ഓൺ ചെയ്തിട്ട് ആ വന്ദേമാതരം മുതൽ അങ്ങോട്ട്, നമ്മള് 5 മണിക്ക് മുന്നേ എഴുന്നേക്കും ഇവിടെ. ഇവിടെ രാവിലെ നമുക്ക് ഇവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. ഇവിടെ ഗുരുവും മറ്റേ നാഗമൊക്കെ ഉള്ളതാണ് ഇവിടെ ഈ പറമ്പിൽ. അപ്പൊ നമുക്ക് രാവിലെ എഴുന്നേറ്റ് അടിച്ചു വാരി തുടച്ച് വിളക്കെല്ലാം കത്തിക്കേണ്ട പഴയൊരു വീടാണിത്, പഴയ ഓടിട്ട വീടാ. പിന്നെ ഇവിടെ രാവിലത്തെ പരിപാടിക്ക് അപ്പൊ ഈ വന്ദേമാതരം അതിന്റെ ഉള്ളിൽ കൂടി, പിന്നെ കാവ്യാഞ്ജലി, അർച്ചന, അങ്ങനെ അങ്ങനെ എല്ലാം കേൾക്കും. കേൾക്കാത്തതൊന്നുമില്ല.
0: ഇഷ്ടപ്പെട്ട പരിപാടി ഏതാണ്?
1: ഇഷ്ടപ്പെട്ടത് എല്ലാം ഇഷ്ടമാണ് എനിക്ക്. ചലച്ചിത്ര ഗാനങ്ങളൊക്കെ ഇഷ്ടമാണ്, അങ്ങനെ എല്ലാം കേൾക്കും. എല്ലാം എനിക്ക് ഇഷ്ടമാണ് ഇപ്പൊ.
0: കണ്ണൂർ ടാക്കീസിനെ കുറിച്ച് എന്താണ് അഭിപ്രായം?
1: അയ്യോ, നല്ല അഭിപ്രായമാണ്. വളരെ നല്ല ഒരു പ്രോഗ്രാമാണത്.
0: എല്ലാ ആഴ്ചയും കേൾക്കാൻ
1: പറ്റിയിട്ടുണ്ടായിരുന്നു. എല്ലാ ആഴ്ചയും ഈ കഴിഞ്ഞ മുന്നത്തെ, ഈ കഴിഞ്ഞത് കേട്ടു, അതിന്റെ മുന്നത്തെ കേൾക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അവിടെ ഇപ്പൊ നമുക്ക് കുറച്ച് വിസിറ്റേഴ്സ് ഉണ്ടായിരുന്നു, അങ്ങനെ കേൾക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. എല്ലാം ഞാൻ എങ്ങനെയെങ്കിലും അവരൊക്കെ എങ്ങനെയെങ്കിലും അവോയ്ഡ് ചെയ്തിട്ട് ഞാനിത് കേൾക്കും. നല്ല പരിപാടിയാണ്.
0: പണ്ട് മുതലേ റേഡിയോ
1: പണ്ട് മുതലേ ഞാൻ പറഞ്ഞു, ഞാൻ എന്റെ അമ്മയുടെ, എനിക്ക് എന്റെ അമ്മയ്ക്ക് 6 ബ്രദേഴ്സാണ്, അമ്മയൊരു പെണ്ണും. അപ്പൊ 6-ാമത്തെ മാമൻ എഞ്ചിനീയർ ആണ്. അപ്പൊ ആ മാമൻ ഇവിടെ നമുക്ക് റേഡിയോ, മാമൻ തന്നെ സ്വയം ഉണ്ടാക്കിയിട്ട് കൊണ്ടുതന്ന റേഡിയോ, ഞാൻ കുഞ്ഞായിരിക്കുമ്പോ. അങ്ങനെ ഇവിടെ റേഡിയോ വെച്ചിട്ട് ഞങ്ങൾ, അങ്ങനെയാണ് റേഡിയോന്റെ ഇഷ്ടമായത്. പിന്നെ ഞാൻ മലപ്പുറത്തേക്ക് ജോലി ചെയ്യുന്ന സമയത്ത് ഞാൻ ഒറ്റയ്ക്ക്, എനിക്കൊരു റൂം, സിംഗിൾ റൂം അലൗഡ് ആണ്. അത് അതിനകത്ത് ഞാൻ മാത്രമേ ഉണ്ടാവും. അപ്പൊ ഈ റേഡിയോ കൂടിയാവുമ്പോ എന്റെ കൂടെ ഒരാൾ കൂടി ഉള്ളത് പോലെ എനിക്ക് തോന്നും. നല്ലൊരു ഫീലിംഗ് ആണത്.
0: ഒരു കൂട്ടുകാരിയായിട്ട് കൂടെ ഉണ്ട്.
1: ആണാണ്, കൂട്ടുകാരിയും കൂട്ടുകാരനും അങ്ങനെയൊക്കെ പറയാം. നല്ല രസമല്ലേ, നമ്മളിതിങ്ങ് അറിയാതെ അങ്ങനെ ഒരു അലിഞ്ഞിരുന്നു പോവും ഓരോ നല്ല പ്രോഗ്രാംസ് ഒക്കെ വരുമ്പോഴും. ഇതിന്റെ എന്താ പറയാ, പ്രോഗ്രാം ഓർഗനൈസറിനെ ഭയങ്കരമായിട്ട് എന്താ പറയാ, ഇതൊന്നും പറയുന്ന പകരം എനിക്ക് കിട്ടണില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട് ഈ പ്രോഗ്രാം
0: ആരായാലും. നേഴ്സാന്ന് പറഞ്ഞല്ലോ, ഈ നേഴ്സിംഗ് ജോലിയിലൊക്കെ പിന്നെ ഒരു മറക്കാനാവാത്ത എന്തെങ്കിലും സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്?
1: മറക്കാനാവാത്ത എന്റെ മാം, ചിലപ്പോ നമ്മൾ തന്നെ ഡെലിവറി ഒക്കെ എടുക്കേണ്ടി വരും ചില സന്ദർഭങ്ങളിൽ. അങ്ങനെ എനിക്കധികം ലേബർ ഹോം പോസ്റ്റിംഗ് ആണ് ഞാൻ എടുക്കാറ്. എനിക്ക് കുട്ടികളെ ഭയങ്കര ഇഷ്ടമാണ്, കുഞ്ഞുകുട്ടികളെ, ജനിച്ചു വിടുന്ന ന്യൂബോൺ ബേബി ഭയങ്കര ഇഷ്ടം. അപ്പൊ അങ്ങനെയുള്ള സമയങ്ങളില് ചിലപ്പോ നമ്മൾ ഡെലിവറി എടുക്കുമ്പോൾ ഭയങ്കര ടെൻഷൻ ആയിരിക്കും, ഒന്നും പറ്റരുതെന്നൊക്കെ പ്രാർത്ഥിച്ചിട്ടുണ്ട്. കാരണം ഡോക്ടേഴ്സിന് വണ്ടി പോയി, കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഡോക്ടർ എത്തുള്ളൂ. ആ സമയത്തൊക്കെ ചിലപ്പോ ഇവർ പുഷ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ അങ്ങനെ അങ്ങനെയൊക്കെ അതൊക്കെ ചില മറക്കാൻ അനുഭവങ്ങൾ. പിന്നെ ഞാൻ പഠിച്ചത് ഒരു ക്രിസ്ത്യൻ മെഡിക്കൽ ഇത് കോളേജിലായിരുന്നു. അപ്പൊ അവിടെ അതാണ് ഏറ്റവും വലിയ മറക്കാനാവാത്ത ഒരു ഓർമ്മ. അവിടെ എന്ന് വെച്ചാല് ഒരു ജെറിയാട്രിക് വാർഡ് ഉണ്ട്. പ്രായമായ ആരും ഇല്ലാത്ത ആൾക്കാരൊക്കെ ഇല്ലേ, അവരെയൊക്കെ കൊണ്ടുവന്ന് അവിടെ നോക്കും. അപ്പൊ ഞാൻ ഹോസ്റ്റലിൽ താമസിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ അവിടുന്ന് ഭക്ഷണം കൊണ്ടുവന്നാൽ ഞാൻ കഴിക്കൂല, ഞാൻ ഈ എന്താ പറയാ, ഈ ജെറിയാട്രിക് വാർഡിലുള്ള അവർക്ക് കൊടുക്കും. എന്നിട്ട് ആ അമ്മമാരെ അച്ഛന്മാരെ ഇങ്ങനെ കെട്ടിപ്പിടിക്കും. അതൊരു ഭയങ്കര ഒരു സന്തോഷമാണ് നമുക്ക്. എന്തൊരു ഇതാന്നറിയാ, അവരോട് ആ സങ്കടം പോയിട്ട് സന്തോഷം വരുന്ന ഒരു സമയം ഉണ്ടല്ലോ, അത് നമുക്ക് അങ്ങോട്ട് നിർവചിക്കാൻ പറ്റില്ല. അത്രയും ഇതാണ്, അത്ര നമ്മുടെ അങ്ങ് ക്ലോസ് ആയിപ്പോ അവരുമായിട്ട്. അത് ഇല്ലെങ്കിലും ഞാൻ പോയിട്ട് അവരെ ഒന്ന് വിസിറ്റ് ചെയ്യും, അതൊക്കെ ഒരു വലിയൊരു ഇതാണ്.
0: അത് തന്നെയാണല്ലോ നമ്മള് നഴ്സുമാരെ പ്രത്യേകിച്ച് പറയുന്നത്.
1: ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് അങ്ങനെ വന്നിച്ചാ. ആരോരും ഇല്ലാത്ത ആൾക്കാരെയൊക്കെ ഞാൻ നന്നായിട്ട് കയറും, എനിക്ക് ഭയങ്കര ഇഷ്ടം.
0: ഏതായാലും മനോജയെ പരിചയപ്പെടാൻ കഴിഞ്ഞതിൽ ഒത്തിരി സന്തോഷം. പിന്നെ ഞങ്ങളുടെ അന്വേഷണം പറയാ, വീണ്ടും റേഡിയോ പരിപാടികൾ കേൾക്കുക, അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക.
1: ഓക്കെ ഓക്കെ മാം.
0: ഓക്കെ മനോജ, എത്രയും പെട്ടെന്ന് ജോലിയിൽ പ്രവേശിക്കാൻ സാധിക്കട്ടെ. അതുപോലെ എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിക്കുകയാണ് ആകാശവാണിയുടെ.
1: ഓക്കെ ഓക്കെ, താങ്ക് യു മാം.

0: ശരി, ഞാൻ വരുന്നത് കണ്ണൂർ ആകാശവാണിയുടെ കണ്ണൂർ ടാക്കീസ് എന്ന പരിപാടിയിൽ നിന്നാണേ.
1: ഓ ശരി ശരി.
0: റേഡിയോ പരിപാടിയൊക്കെ കേൾക്കുന്ന ആളാണോ നികേഷ്?
1: അങ്ങനെ അത്യാവശ്യം കേൾക്കും, നമ്മളെ വർക്കെല്ലാം വെച്ച് നോക്കുമ്പോൾ നോക്കാൻ പറ്റുമല്ലോ, ടൈം കിട്ടുമല്ലോ. അത് അത്യാവശ്യം കേൾക്കലുണ്ട്.
0: അതെ അല്ലേ.
1: ഒരു 7 കൊല്ലം 8 കൊല്ലമായിട്ട് ഓട്ടല്. അതിന് മുന്നേ ഡ്രൈവറായിരുന്നു.
0: സ്വന്തം വണ്ടിയായിരുന്നു.
1: വന്നുണ്ടായിരുന്നു, പിന്നെ കുറച്ച് പുറത്ത് ഗൾഫിൽ ഡ്രൈവറായിരുന്നു.
0: ഓ അത് ശരി. എന്നിട്ട് പിന്നെ നാട്ടിലേക്ക് വന്നു. ഇപ്പം ഹോട്ടല് 8 വർഷമായിട്ട് ഹോട്ടൽ തന്നെ തുടരുന്നു. ഓ തനിച്ചാണോ ചെയ്യുന്നതല്ല?
1: അല്ല, ഇങ്ങനെ കൂടി.
0: ഈ കണ്ണൂർ ടാക്കീസ് എന്ന ഒരു സിനിമാ ബേസ്ഡ് പ്രോഗ്രാമാണ്. ഇപ്പൊ ഈ രാവിലെ മുതൽ വൈകുന്നേരം വരെ പിന്നെ ഒഴിവ് കിട്ടൂല എന്ന് പറഞ്ഞല്ലോ. ഞായറാഴ്ചകള് ഫ്രീ ഉണ്ടോ? എങ്ങനെയാ?
1: ഞായറാഴ്ച കുറച്ച് കച്ചവടം കൂടുതലുണ്ടാവുക.
0: അതെ അല്ലേ. വർക്ക് ഇല്ലാത്ത സമയത്ത് എന്താ വേറെന്താ ചെയ്യുക? എന്റർടൈൻമെന്റ് എന്താ ചെയ്യുന്നത്?
1: എന്റർടൈൻമെന്റ് പറഞ്ഞാല്
0: പാട്ട് കേക്കോ, അല്ല സിനിമ കാണാൻ പോവോ,
1: അല്ലെങ്കിൽ
0: കളിക്കോ?
1: സിനിമ കാണലുണ്ട്.
0: അപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പൊ ഏതാ കണ്ടത്?
1: ലാസ്റ്റ് കണ്ടത് തുടക്കം.
0: ഇപ്പം തിരക്കായതുകൊണ്ട് കുറച്ച് മുമ്പെല്ലാം സിനിമ കാണുന്നുണ്ടാവില്ലേ? പഴയ കുറച്ചു കാലം മുമ്പെല്ലാം എപ്പോഴും സിനിമ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടാവില്ലേ? ശരി, ഞാൻ എന്നാ ചോദ്യത്തിലേക്ക് പോട്ടെ.
2: അല്ല, ആരായത്? സിനിമ കാണുന്നത് പോലെ തന്നെ ഉണ്ട്.
3: നിങ്ങൾ ആരാണ്?
2: ഞാൻ സീമ ചേച്ചിയുടെ ഒരു ആരാധകനാണ്. അവളുടെ രാവുകൾ ഞാൻ 17 പ്രാവശ്യം കണ്ടു. അതുപോലെ ആരൂഢം, വാർത്ത, അനുബന്ധം, ഇതിലൊക്കെ സീമ ചേച്ചിയുടെ അഭിനയം മനോഹരമായിരുന്നു.
3: അതുകൊണ്ട്
2: ശശി സാറില്ലേ?
3: എന്താ വിശേഷം?
2: അതും സിനിമയിൽ അഭിനയിക്കാൻ.
3: മുൻപ് അഭിനയിച്ചിട്ടുണ്ടോ?
2: അഭിനയിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഈ അടുത്ത കാലത്ത് ഒരറബിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്.
3: സിനിമയിലോ?
2: സിനിമയിലല്ല, ജീവിതത്തില്. അല്ല, നാടകത്തില്.
0: ശ്രീനിവാസനും സീമയിലും ചെറിയൊരു റോള് മാത്രമാണ്. ശ്രീനിവാസനും മോഹൻലാലും വന്ന്
1: മോഹൻലാലുള്ള പടം. അതെ, സീമയെ കണ്ടിട്ട് പറയുന്നത് ശശിയേട്ടൻ ഭരണിയിലുണ്ട് സീനായത്.
0: അതെ, സിനിമ
1: നാടോടിക്കാറ്റ്.
0: കറക്റ്റ്, സത്യനന്ദിക്കാടിന്റെ നാടോടിക്കാറ്റിലെ സിനിമ. ഫേമസ് സിനിമയായിരുന്നു
1: അതല്ലേ?
0: അല്ലേ, ഒരുപാട് കണ്ടതും കണ്ടിരിക്കാൻ പറ്റുന്നതുമായി ഒരുപാടാണ്. ഇപ്പോഴും ഒരു പ്രാധാന്യമുള്ള ഒരു സിനിമയാണത് അല്ലെ? തൊഴിലില്ലായ്മയും അതിന്റെ ഒരു ബുദ്ധിമുട്ടും ഒക്കെ വളരെ ഭംഗിയായിട്ട് അവതരിപ്പിച്ച ഒരു സിനിമ. ഏതായാലും നികേഷ് കൃത്യമായിട്ട് ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ആകാശവാണിയുടെ പ്രത്യേക അഭിനന്ദനങ്ങൾ. സഞ്ചരിക്കാം
1: സിനിമയ്ക്കൊപ്പം.
4: സിനിമ ക്ലിപ്പ് ചാലഞ്ച്.
0: ഹലോ, നമസ്കാരം.
5: ഹലോ, നമസ്കാരം.
0: പേര്?
5: പേര് ദയാനന്ദ്.
0: എന്താ ദയാനന്ദ ചെയ്യുന്നേ?
5: ഞാൻ ഗൾഫിലാണ്.
0: ഇപ്പൊ നാട്ടിൽ വന്നതാ?
5: ഇപ്പൊ ലീവിന്
0: വന്നതാണ്. ഓക്കെ. കുറെ നാള് ലീവ് ഉണ്ടോ എന്ന് പ്രവാസിയോട് ചോദിക്കാൻ പാടില്ല. എന്താണ് ചോദിച്ചേക്കാം?
5: ഒരു മാസം ഉണ്ട് ലീവ്.
0: കുറെ വർഷമായോ അവിടെ?
5: ഞാനൊരു 20 വർഷമായി.
0: എന്താ ചെയ്യണേ? ജോലി എന്താ ചെയ്യണേ?
5: അവിടെ ഇലക്ട്രിക്കൽ വർക്ക്.
0: നാട്ടില് അതിനു മുമ്പ് ഇലക്ട്രിക്കൽ വർക്കാണോ ചെയ്തത്?
5: നാട്ടിൽ ഇലക്ട്രിക്കലാണ്, ഞാൻ പഠിച്ചത് ഇലക്ട്രിക്കലായിരുന്നു, പിന്നെ ഇലക്ട്രിക്കലാണ് ചെയ്തുകൊണ്ടിരുന്നത്.
0: ശരി, ഓക്കെ. ജോലി എങ്ങനെ പോകുന്നു?
5: ജോലി നന്നായിട്ട് പോകുന്നു.
0: ഞാൻ വരുന്നത് കണ്ണൂർ ആകാശവാണിയുടെ കണ്ണൂർ ടാക്കീസ് പറഞ്ഞ ഒരു പ്രോഗ്രാം എന്നാണ്. ആകാശവാണി റേഡിയോ ഈ പരിപാടിയെല്ലാം ഒരുപക്ഷെ പ്രവാസി ആവുന്നതിന് മുമ്പെല്ലാം കേട്ടിട്ടുണ്ടാവില്ല. ഇപ്പോഴും കേൾക്കുന്നുണ്ടോ? എങ്ങനെയാണ്?
5: ചില സമയത്തൊക്കെ കേൾക്കും.
0: ഈ കണ്ണൂർ ടാക്കീസ് എന്നൊരു സിനിമ ബേസ്ഡ് പ്രോഗ്രാമാണ്. സിനിമ, സാഹിത്യം, കല, ഇതിലേതെങ്കിലും താല്പര്യം ഉണ്ടാകും?
5: സിനിമ കാണാറുണ്ട് വല്ലപ്പോഴും.
0: അവിടെ പ്രവാസ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ എന്റർടൈൻമെന്റ് ഏതാ? ജോലി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എന്താ ചെയ്യാ?
5: ജോലി കഴിഞ്ഞാല് പാട്ട് പാടും.
0: എന്നാ ഒരു പാട്ട് പാടും.

0: അസലായിട്ട് പാടിയിട്ടുണ്ട് കേട്ടോ. ഈ പ്രവാസ ജീവിതത്തില് നാട് നാട്ടുകാര് അതൊക്കെ മിസ് ചെയ്യലുണ്ടോ? അല്ല, അവിടുത്തെ ലൈഫാണോ ഇപ്പൊ ഏറ്റവും ഇഷ്ടമുള്ളത്?
1: അല്ല, പ്രവാസ ജീവിതത്തിൽ നാട് നാട്ടുകാരൊക്കെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. അവിടുത്തെ ലൈഫാണ് നമ്മുടെ ജോലിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള, അത് മാത്രമേ ഉള്ളൂ.
0: ജോലി കഴിഞ്ഞു തിരിച്ചു വരുന്നു.
1: ജോലി കഴിഞ്ഞ് തിരിച്ചു വരുന്നു. ജോലി കമ്പനി വിട്ട വീട്, വീട് വിട്ട കമ്പനി എന്ന് പറഞ്ഞ മാതിരി ജോലിക്ക് പോകും, തിരിച്ചു വരും, അത്രേ ഉള്ളൂ.
0: അവിടെ മറ്റു സൗഹൃദ കൂട്ടായ്മകൾ അങ്ങനെയൊന്നുമില്ല?
1: ഇല്ല, ആക്ച്വലി ഞാൻ വർക്ക് ചെയ്യുന്ന ഡെസേർട്ട് ഏരിയയിലാണ്.
0: അതുകൊണ്ട്
1: മസ്കറ്റിലാണ്. ഇപ്പൊ ഡെസേർട്ട് ഏരിയയിൽ ആയതുകൊണ്ട് ടൗണുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നുമില്ല, റിമോട്ട് ഏരിയ ആണ്. അതുകൊണ്ട് വേറെ ഗെറ്റ് ടുഗദർ കാര്യങ്ങളൊന്നുമില്ല. ഓഫീസിൽ വല്ല കാര്യങ്ങള് ഇത് പ്രോഗ്രാം അങ്ങനെയൊക്കെ വരുമ്പോ എന്തെങ്കിലും ഒരു പ്രോഗ്രാം അല്ലാതെ ഉണ്ട്, വേറെ ഒന്നുമില്ല.
0: ശരിക്കും ഒരു ഏകാന്തതയാണല്ലേ?
1: ഏകാന്തതയുടെ അപാര തീരം.
0: അതാണ്,
1: അതാണ്.
0: അപ്പോ സിനിമ കാണോ? എങ്ങനെയാ അവിടെ
1: സിനിമ കാണുമെന്ന് ചോദിച്ചാൽ വല്ലപ്പോഴും ഒട്ടിട്ടിലൊക്കെ വരുന്ന സിനിമ കാണും. പിന്നെ നാട്ടിൽ വന്നാലും വല്ലപ്പോഴും തിയേറ്ററിൽ പോയിട്ട് ഫാമിലി ആയിട്ട് പോയിട്ട് കാണും. വളരെ കുറവാണ് കാണുന്നത്.
0: വീട്ടിലാരൊക്കെ ഉള്ളത്?
1: വീട്ടില് ഭാര്യ.

0: എന്റെ രണ്ട് പെൺകുട്ടികളാണ്.
1: ഓക്കെ ശരി. അപ്പോ ഇതൊരു സിനിമ ബേസ്ഡ് പ്രോഗ്രാമാണ്. സിനിമയുടെ ഒരു ക്ലിപ്പ് പറയണ്ട, അല്ലെങ്കിൽ സിനിമയിലെ ഒരു പാട്ട്, അല്ലെങ്കിൽ സിനിമയുടെ ഒരു BGM, അതിലേതെങ്കിലും ഒന്നാണ് കേൾപ്പിക്കാം. അപ്പൊ ഒരു സിനിമയുടെ ക്ലിപ്പ് കേൾപ്പിക്കാം അല്ലെ, അത് ഏതാ സിനിമ എന്ന് പറയാൻ പറ്റുമോ നോക്കാം.
0: ശരി, ട്രൈ ചെയ്യാം.
2: നിനക്ക് എവിടെ അറിയോ? ഇവിടെ അറിയോ? എനിക്ക് അറിയില്ല ആരാ, എന്താ കാര്യം? നിങ്ങളൊന്ന് സ്നേഹമായിരുന്നെന്നും നിനക്ക് ഇവിളിൽ ഉണ്ടായാൽ ഈ കുട്ടി എന്നാണ് ഇവിടെ പറയുന്നത്. എന്റെ കുട്ടിയാ? പച്ചക്കല്ലാണ്ടാരി പറഞ്ഞത്
3: അല്ല, സത്യമാണ്.
2: നില നീ പറഞ്ഞത്? അപ്പൊ നിനക്ക് അവിടെ പേരറിയാം. പേര് പണ്ടും ഞാൻ നോക്കളെ പഠിച്ചോണ്ടിരുന്നപ്പം ഇവിടെ അവിടെ പഠിക്കുന്നുണ്ടായിരുന്നു. നേരത്തെ അറിയില്ലെന്ന് പറഞ്ഞു ആരും പറഞ്ഞു. അത് പെട്ടെന്ന് കണ്ടപ്പോ എനിക്ക് മനസ്സിലായില്ല. ഇപ്പൊ നിനക്ക് എന്തൊക്കെ മനസ്സിലായി? ഡാഡി ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചു എന്നല്ലാതെ അതിൽക്കുള്ള യാതൊരു ബന്ധമല്ല. ഇതൊന്നും എന്റെ ഒന്നുമല്ല, സത്യം.
3: ഒരു നിമിഷം.
1: മനസ്സിലായോ സിനിമ?
0: മനസ്സിലായി.
1: അത് ഞാൻ പ്ലേ ചെയ്യുമ്പോ തന്നെ ഒരു ചിരി വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഉത്തരം ഓക്കെ ആണെന്ന് തോന്നുന്നു. പറയും എന്താ സിനിമ?
0: മിന്നാരം.
1: കറക്റ്റ്. ഈ സിനിമ ഒന്നും ഒരിക്കലും മറക്കാൻ പറ്റില്ല അല്ലെ. പിന്നെ ആ സിനിമയും നല്ലൊരു സിനിമയായിരുന്നു അല്ലെ. അപ്പൊ ഞാനത് നാട്ടിൽ വന്നിട്ട് ആകാശവാണിയുടെ പരിപാടി പങ്കെടുത്തു. ആദ്യമാണോ ആകാശവാണിയുടെ
0: പരിപാടി? പ്രോഗ്രാമിൽ ആദ്യമായിട്ടാണ്.
1: ആകാശവാണി മുന്നേ എന്തെങ്കിലും പരിപാടി
0: പങ്കെടുത്തിട്ടുണ്ട്? പ്രോഗ്രാംസ് പങ്കെടുത്തിട്ടുണ്ട്.
1: ഏതായിരുന്നു അത്?
0: അത് നമ്മുടെ ഇവിടെ തന്നെ കലാസമിതിയുടെ ഒരു പ്രോഗ്രാമായിരുന്നു, യുവവാണിന്റെ പ്രോഗ്രാമായിരുന്നു. അത് കുറെ വർഷമായി, 2002 മറ്റാണ്. പിന്നെ നാട്ടിലില്ലാത്തോണ്ട് ഇങ്ങനത്തെ പ്രോഗ്രാംസ് ഒന്നും കിട്ടുന്നില്ല.
1: ഏതായാലും ഭാഗ്യമുണ്ട്, പരിചയപ്പെടാൻ കഴിഞ്ഞതിൽ വലിയ സന്തോഷം. സഞ്ചരിക്കാം
0: സിനിമക്കൊപ്പം.
4: സിനിമാ ക്ലിപ്പ് ചാലഞ്ച്.
1: നമസ്കാരം.
5: ഹലോ, നമസ്കാരം.
1: പേരെന്താ?
5: എന്റെ പേര് സുരേഷ് ബാബു.
1: സുരേഷ് ബാബു, സുരേഷ് ചേട്ടൻ എന്താ ചെയ്യണേ?
5: ഞാൻ പിന്നെ മൊറാഴ ഇളക്കുന്ന സ്ഥലത്താണ്. അവിടെ ഒരു ഗ്ലാസിന്റെ ഷോപ്പ് നടത്തിയാണ്. ഗ്ലാസ് ഡിസൈൻ ചെയ്യല്, ഗ്ലാസ് വർക്കെല്ലാം ചെയ്യുന്നതാണ്.
1: ഡിസൈൻ ചെയ്യാന്ന് വെച്ചാൽ അതിനകത്ത് പ്രിന്റിംഗ്?
5: ഗ്ലാസ് പ്രിന്റിംഗ്, പ്രിന്റ് ചെയ്യല്, പിന്നെ പെയിന്റ് ചെയ്യല്, എല്ലാം ചെയ്യലുണ്ട് ഗ്ലാസ്സിൽ. എല്ലാ വർക്കും ചെയ്യലുണ്ട്.
1: വീട്ടിലേക്കുള്ള ജനലിന്റെ ഗ്ലാസ്സുകൾ?
5: അതെ അതെ, അതെല്ലാം ഒരു വീടിനുള്ള ആവശ്യമായ എല്ലാ ഗ്ലാസ്സുകളും സപ്ലൈ ചെയ്യും.
1: ഡിസൈൻ കൈയോണ്ട് വരക്കുന്നതാണല്ലോ മെഷീൻ, എങ്ങനെയാണ്?
5: വർക്കുന്നതെല്ലാം മാനുവലാണ്. പിന്നെ ചെയ്യാൻ വേണ്ടി കംപ്രസർ ഉപയോഗിക്കും, അത്രേ ഉള്ളൂ, വേറൊന്നുമില്ല. എല്ലാം ചെയ്യുന്ന വർക്കുന്ന കാര്യം പെയിന്റ് ചെയ്യുന്നതെല്ലാം കൈയോണ്ട് തന്നെ അവരുടെ തന്നെ.
1: ഇപ്പോഴെങ്ങനെയാണ് അതിന്റെ എല്ലാം ഒരു മാർക്കറ്റ് വരുന്നത്?
5: ഇപ്പം കുറച്ച് ഡൗൺ ആണ്. പുതിയ കുറച്ച് മുന്നേ ഇതിന് നല്ല മാർക്കറ്റ് ഉണ്ടായിരുന്നു. ഇപ്പോഴും കുറച്ച് ആൾക്കാർ ആ ഒരു ഓരോ കാലത്തിനനുസരിച്ചുള്ള ഒരു ഇതാണല്ലോ. അപ്പൊ ആ ഒരു സീസൺ അനുസരിച്ച് ഇപ്പം കുറച്ച് ഔട്ടാണ്. എന്നാലും ഉണ്ട്, കുഴപ്പമില്ല. ഇങ്ങനെ പോകുന്നു.
1: ഇപ്പൊ പ്രിന്റിംഗ് ചിത്രങ്ങളല്ലാതെ കണ്ട് ചെറിയൊരു എച്ചിങ് എന്ന് പറഞ്ഞ ടൈപ്പിലല്ലേ?
5: അതെ അതെ, അത് ഗ്ലാസിന് സൈഡ് ഇങ്ങനെ ബോർഡർ ആയിട്ട് വേണ്ടവർക്ക് ബോർഡർ ആയിട്ട് കൊടുക്കും, അല്ലെങ്കിൽ ഫുള്ള് വേണ്ടവർക്ക് ഫുൾ ചെയ്ത് കൊടുക്കും. അങ്ങനെ പല ടൈപ്പ് ഡിസൈൻസും കാര്യങ്ങളും ചെയ്തു തരുന്നു. അവർക്ക് ക്ലയന്റിന്റെ പിന്നെ ഇഷ്ടത്തിനനുസരിച്ച് എങ്ങനെയാ നമ്മളെല്ലാം പാർട്ടി ചെയ്ത് കൊടുക്കത്തേയുള്ളൂ.
1: എത്ര വർഷമായി ഇതിനകത്ത്?
5: ഞാനിവിടെ ഒരു പിന്നെ ഏതാണ്ട് ഒരു 14 വർഷം.
1: അതിന്
5: മുന്നേ ഗൾഫിലായിരുന്നു, അവിടെയും ഇത് തന്നെ ആയിരുന്നു അവർക്ക്. അവിടെ പിന്നെ ഇത് ഡിസൈൻ വരച്ചു കൊടുക്കേ വേണ്ടു. ഞാൻ ആർട്ടിസ്റ്റാണ്.
1: ഗ്ലാസ് ഡിസൈൻ അല്ലാതെ കണ്ട് മറ്റെന്തെങ്കിലും?
5: മറ്റു പിന്നെ പണ്ട് ബോർഡുകളൊക്കെ കമേഴ്സ്യൽ ഫീൽഡിൽ ഇറങ്ങിയിട്ട് ബോർഡും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും ചെയ്യുന്നത് പിന്നെ വീടിനാവശ്യമായിട്ട് നമ്മൾ ഷോ വാൾ വെക്കാൻ വേണ്ടിട്ട് പെയിന്റിംഗ് ചെയ്ത് കൊടുക്കും. മ്യൂറൽ പെയിന്റിംഗ്, അല്ലെങ്കിൽ ഗ്ലാസ് പെയിന്റിംഗ്, അങ്ങനെ പല ടൈപ്പ് പെയിന്റിംഗ് ചെയ്ത് കൊടുക്കാറുണ്ട്.
1: പിന്നെ സാധാരണ ചുമരെഴുത്ത് ഇപ്പം ഇല്ലല്ലോ അല്ലെ, ഫ്ലക്സുകൾ കീഴടക്കിയിരിക്കുന്നല്ലോ.
5: എന്നാൽ ഇപ്പോഴത്തെ പുതിയ ഇപ്പം കഴിഞ്ഞ അന്വേഷണ കമ്മീഷന് കുറെ ചുമരെഴുതാൻ
1: പോയിട്ടുണ്ടായിരുന്നു.
5: അങ്ങനെ പോയിട്ടുണ്ടായിരുന്നു.
1: മ്യൂറൽ പെയിന്റ് അതുപോലെ ഫസ്റ്റ് ആയിട്ട് പഠിച്ചിട്ടുണ്ടോ?
5: ഞാൻ പഠിച്ചിട്ടുണ്ട്. ഞാനിത് പിന്നെ ഡ്രോയിങ് ടീച്ചർ കോഴ്സെല്ലാം കഴിഞ്ഞതാണ്. കുറെ വർഷം സ്കൂളിൽ വർക്ക് ചെയ്താണ് ഡ്രോയിങ് ടീച്ചറായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പൊ അടുത്ത് തന്നെ പിന്നെ നമ്മളെ ഇവിടെ അഴീക്കൂർ ഗ്രാമപഞ്ചായത്തിൽ പഞ്ചായത്തിന്റെ സ്കീം പ്രകാരം ഒരു 3 മാസം അവിടെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ അധ്യയന വർഷം 3 മാസം സ്കൂളിൽ ഡ്രോയിങ് ടീച്ചർ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഈ ടേമിൽ വിളിക്കാന്ന് പറഞ്ഞിട്ടില്ല, പക്ഷെ ഇതുവരെ വിളിച്ചിട്ടാണെന്നില്ല. എന്താണെന്നറിയില്ല, പഞ്ചായത്ത് ഫണ്ട് വരാൻ ഇപ്പം കുറച്ച് താമസമുണ്ട്, അതുകൊണ്ടാണെന്ന് പറഞ്ഞിട്ടുള്ളവര്.
1: അപ്പൊ ഈ ഷോപ്പ് എങ്ങനെ ചെയ്യുക സമയത്ത് റൺ ചെയ്യുന്നത്?
5: അത് അവിടെ പിന്നെ അത് ഉച്ചയ്ക്ക് ശേഷം പോകുന്നുണ്ട്. ഒരു ദിവസം 2 പീരീഡ് മാത്രമേ നമുക്ക് അറിയാണ്ട്. നമ്മള് 1 മണിക്കൂറിനാണ് നമുക്ക് ഇത്രയൊക്കെ പൈസ തരുന്നത്.
1: അങ്ങനെയാണുള്ളത്. എന്തായാലും സ്വന്തമായിട്ട് തുടങ്ങിയതായത് ഏത് സമയത്തും
5: വന്ന് ചെയ്യാം.
1: പിന്നെ കസ്റ്റമേഴ്സ് വന്നു കഴിഞ്ഞാൽ ഓർഡർ എടുക്കുക മാത്രമല്ലേ
5: വീട്ടിൽ? ബോർഡ് നമ്പർ ഉണ്ട്, വന്നാൽ അവിടെ ആരും ഉണ്ടാവില്ലെങ്കിൽ വിളിക്കും. പറയാം, ഇവിടെ വീട്ടിൽ നിന്ന് വീട്ടിലെ പുറത്ത് പെട്ടെന്ന് കുറച്ച് ഡിലേ ആണെന്ന് അവർ പറയും. പിന്നെ വരാൻ വേണ്ടി പറയും, ഇല്ലെങ്കിൽ പെട്ടെന്ന് എത്തും വീട്ടിലാണെങ്കിൽ.
1: ഞാൻ വരുന്നത് പ്രോഗ്രാമാണ്. അപ്പോ സിനിമ ബേസ്ഡ് പ്രോഗ്രാമാണ്. സിനിമ കാണാറുണ്ടോ? ആദ്യം റേഡിയോ കേൾക്കാറുണ്ടോ എന്ന് ചോദിക്കട്ടെ?
5: റേഡിയോ കേൾക്കാറുണ്ട്. റേഡിയോ ഞായറാഴ്ച ദിവസം നമ്മളിപ്പം രാവിലെ ഒരു 8 മണിക്ക് റേഡിയോ ഉണങ്ങി തുടങ്ങി വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇപ്പൊ അവർ പറഞ്ഞ 12 മണി വരെ റേഡിയോ തന്നെ വെക്കുക. കൂടുതൽ പരസ്യങ്ങളെ ഉണ്ടാവുക, പാട്ടുകൾ കുറവായിരിക്കും. എന്നാലും നമ്മളത് ഒഴിവാക്കാറില്ല. മിക്കവാറും എല്ലാ ഞായറാഴ്ചയും വെക്കാറുണ്ട് വീട്ടില്.
1: ഞായറാഴ്ച മാത്രമാണോ ലീവ് കിട്ടുന്നത്?
5: ഞായറാഴ്ച ആണ് വീട്ടിൽ ഉണ്ടാവും. നമ്മള് ഞായറാഴ്ചയാണ് നമ്മള് കടക്കും ലീവ് ഞായറാഴ്ചയാണ്. പിന്നെ കുട്ടികളുണ്ടാവും ഞായറാഴ്ചയാണ് വീട്ടിലെല്ലാവരും ഉണ്ടാവുക. അതുകൊണ്ട് ഞായറാഴ്ചയാണ് കൂടുതലും നമ്മള് ഈ റേഡിയോ പരിപാടി. പിന്നെ ഈവനിങ്ങളിലും പിന്നെ അങ്ങനെ വെക്കാറില്ല. അല്ലെങ്കിൽ ടിവിയാണ് പിന്നെ ആശ്രയിക്കാൻ വേണ്ടി.
1: വീട്ടിലാരൊക്കെയുള്ളത്?
5: വീട്ടില് വൈഫ്, 2 മക്കള്. പിന്നെ മൂത്തത് മകളാണ്, രണ്ടാമത്തത് മോനാണ്.
1: രണ്ടുപേരും പഠിക്കുന്നത്?
5: ആ, മൂത്ത മോള് പിന്നെ BSc നഴ്സിംഗിന് പഠിക്കുന്നത്, അഭിഷിക്ത എന്ന പേര്. പിന്നെ മോൻ പിന്നെ ആഗ്നേയ് ഇപ്പൊ 7-ാം ക്ലാസ് പഠിക്കുന്നുണ്ട്.

0: വൈഫിന്റെ പേരെന്താ?
1: വൈഫിന്റെ ജേഷ്മ.
0: അവരെന്തേലും ഇത് പിന്നെ സിനിമാ ബേസ്ഡ് പ്രോഗ്രാം ആണെന്ന് പറഞ്ഞല്ലോ, ഒരു നല്ല സിനിമ വന്നു കഴിഞ്ഞാല് ഫാമിലിനെ കൂട്ടി പോവാറുണ്ടോ സുരക്ഷേട്ടാ?
1: തീർച്ചയായും പോകാറുണ്ട്. ഇപ്പൊ നമ്മൾ വിൻപോളിന്റെ പടം ഇങ്ങനെ ടിക്കറ്റ് കിട്ടാറാണ്. ഇപ്പൊ അതുകൊണ്ട്
0: കാത്തിരിക്കുകയാണ്.
1: രണ്ടു മാസം ട്രൈ ചെയ്യുന്നു, കിട്ടിയില്ല. അപ്പൊ ഈ ആഴ്ച മുതൽ കുറച്ചും കൂടി തിരക്ക് കുറയുന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ ആഴ്ച മുതൽ കാണും.
0: പുതിയ പുതിയ സിനിമകൾ ഫാമിലി മൂവീസ് എല്ലാം കാണാം.
1: കുഴപ്പമില്ല, ദൃശ്യം ത്രീ അതെല്ലാം കണ്ടതാണ്.
0: നമുക്ക് അപ്പൊ ചോദ്യത്തിലേക്ക് പോവാല്ലേ.
1: ഓക്കെ ഓക്കെ.
2: ചിരിപ്പിക്കല്ലേ, ആളുകൾ എന്തിനാ അച്ഛാ ചിരിക്കുന്നത്?
3: പിന്നെ ചിരിക്കാതെ പെട്ടെന്ന് ഒരു ദിവസം ഒരുത്ത മുറി അടച്ചിട്ട് മണി മുക്കി പ്രാർത്ഥന തുടങ്ങിയ ആളുകൾ ചിരിക്കാണ്ടിരിക്കോ?
2: എന്റെ ഉള്ളിലെ നിർവൃതി ആളുകൾ അറിയുന്നില്ലല്ലോ. ഈ ലൗകിക ജീവിതം ആകെ കുലുമാലാണ് അച്ഛാ. പണത്തിന്റെ പുറകെ കുറെ ഓടിയവനാ ഞാൻ. മനസ്സംഘർഷമായിരുന്നു ഫലം. കോടിക്കണക്കിന് പണമുണ്ടാക്കിയ ആളുകൾ അതെല്ലാം പാടെ ഉപേക്ഷിച്ച് ദൈവത്തിന്റെ വഴിയിലേക്ക് തിരിയുന്നു.
3: അതാരേ?
2: ഒരാളല്ല, പലരും. ഞാനിതാ പണമുണ്ടാക്കാതെ തന്നെ നേരിട്ട് ദൈവത്തിങ്കൽ എത്തിയിരിക്കുന്നു.
4: അയ്യോ, ദൈവഭക്തി നല്ല കാര്യമല്ലെന്ന് ആരും പറയുന്നില്ല. പക്ഷെ ഇതുപോലെ 24 മണിക്കൂറും ഭക്തിയും കൊണ്ട് നടക്കേണ്ട കാര്യം എന്താ?
2: ഞാനൊരു പാർട്ട് ടൈം ഭക്തനായ മതിയെന്നാണോ?
1: ആ, ഈ പടം ഞാൻ കണ്ടിട്ടുണ്ട് പല പ്രാവശ്യം. ഇപ്പൊ ടി വി ലക്ഷ്യ പല പ്രാവശ്യം കണ്ടിട്ടുണ്ട്. ശ്രീനിവാസൻ ജീവിതത്തിൽ നിന്ന് ഒളിച്ചോടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ സഭകൾക്കെല്ലാം പോയിട്ട് അങ്ങനെ ഭക്തനായിട്ടുള്ള ഒരു ആ പടമാണ്. പിന്നെ സംഗീത ആയിരുന്നു അതിലെ, പിന്നെ ശ്രീനിവാസന്റെ ഭാര്യയായിട്ട് അഭിനയിച്ചത്. പിന്നെ നമ്മളെ തിലകൻ ഉണ്ട് അതിനകത്ത്, അതുകൂടാണ്ട് ഇന്നസെന്റ് ഉണ്ട്. പിന്നെ മറ്റേ കുഞ്ചാക്കോന്റെ ഒരു കുഞ്ചാക്കോൻ ചങ്ങായിട്ട് അഭിനയിക്കുന്ന സുധീഷ് ഉണ്ട്. അവന് നല്ല കറക്റ്റായിരുന്നു അതിനകത്തെല്ലാം. അപ്പൊ പടത്തിനെല്ലാം പിന്നെ എനിക്ക് കൃത്യമായിട്ട് അറിയാൻ പാടായിരുന്നത് ശ്രീനിവാസന്റെ.
0: ഒന്ന് ചിന്തിച്ച കിട്ടും, എത്രയേ ഒരു ക്ലൂ തരാൻ പറ്റുള്ളൂ.
1: ചിന്താവിഷ്ടാമള പല മൂവി കാണുന്നുണ്ട്. എല്ലാത്തിനും പേരിങ്ങനെ മെമ്മറി നിൽക്കുന്നില്ല അത്ര, അതേ ഉള്ളൂ.
0: ഈ സിനിമയുടെ സീനുകളൊന്നും ഒരിക്കലും
1: ശ്രീനിവാസന്റെ അത്രയും ഭയങ്കര അഭിനയമുള്ള പടം.
0: ഏതായാലും സുരേഷേട്ടൻ കൃത്യമായിട്ട് ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ഒരു ക്ലൂ തരുമ്പോ തന്നെ ഉത്തരം പിടിച്ചെടുത്തു. വലിയ സന്തോഷം പരിചയപ്പെടാൻ സാധിച്ചതിൽ. സഞ്ചരിക്കാം
1: സിനിമയ്ക്കൊപ്പം.
5: വെള്ളിത്തിരക്ക് പിന്നിൽ

സംഗീതം ഒരു തപസ്യയാണ്. ആ ശുദ്ധ സംഗീതത്തിന്റെ വഴിയിലൂടെ സഞ്ചരിച്ച് മലയാളി മനസ്സുകളിൽ ഭാവസാന്ദ്രമായ ഒരു വസന്തം തീർത്ത പ്രതിഭ. കളിയാട്ടം എന്ന ചിത്രത്തിലെ ഈ ഒറ്റ ഗാനം മതി മലയാളിക്ക് അവരെ ഓർക്കാൻ. ആ സുന്ദര ആലാപനത്തിലൂടെ മികച്ച പിന്നണി ഗായികയ്ക്കുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് സ്വന്തമാക്കിയ പ്രിയ ഗായിക, 300-ലധികം വേദികളിലെ കർണാടക സംഗീത കച്ചേരികളിലൂടെ നമ്മെ വിസ്മയിപ്പിച്ച സംഗീതജ്ഞ ഡോക്ടർ ഭാവന രാധാകൃഷ്ണൻ. സംഗീതത്തെ ഉപാസനയായും അധ്യാപനമായും നെഞ്ചിലേറ്റിയ ആ പ്രിയ ഗായിക അവരുടെ സംഗീത വിശേഷങ്ങളുമായി ഇന്ന് നമ്മോടൊപ്പം ചേരുന്നു. കാതോർക്കാം.

0: സംഗീതയാത്രയുടെ തുടക്കത്തിൽ തന്നെ സംസ്ഥാന പുരസ്കാരം ലഭിച്ചാൽ ഒരു കലാകാരിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അമൂല്യമായ ഒരു അംഗീകാരം തന്നെയാണിത്. കളിയാട്ടം എന്ന ചിത്രത്തിലെ പാട്ടിലേക്ക് എത്തപ്പെട്ടതും പാട്ട് റെക്കോർഡിംഗ് ചെയ്യുന്ന സമയത്തുള്ള സ്റ്റുഡിയോ അനുഭവങ്ങൾ, ഒപ്പം ഈ സംസ്ഥാന പുരസ്കാരം ലഭിച്ച നിമിഷത്തെ ആ ഒരു സന്തോഷം, അതൊക്കെ ഒന്ന് ശ്രോതാക്കളുമായി പങ്കുവയ്ക്കാമോ?
1: കളിയാട്ടം എന്ന സിനിമയിലെ എന്നോടെന്തിനെ പിണക്കം എന്ന പാട്ട് എൻ്റെ ജീവിതത്തിൽ തന്നെ ഒരു വഴിത്തിരിവായി മാറി. വളരെ വലിയൊരു പബ്ലിസിറ്റിയാണ് ഫിലിം ഫീൽഡ് നമുക്ക് തരുന്നത്. അതുവരെ റേഡിയോ, ദൂരദർശൻ എന്നിവയിലും സംഗീത ആൽബങ്ങളിലും ഭക്തിഗാനങ്ങളായും അതുപോലെ കുറച്ച് മ്യൂസിക് പ്രോഗ്രാംസ്, കച്ചേരികൾ എന്നിവയിൽ കൂടെയൊക്കെ ഞാൻ എൻ്റെ സംഗീത ജീവിതം മുന്നോട്ട് കൊണ്ടുപോയിരുന്നുവെങ്കിലും സിനിമയിലേക്കുള്ള ചുവടുവെപ്പ് എനിക്ക് വളരെ വലിയൊരു പ്രശസ്തി നേടിത്തന്നു. കോഴിക്കോട് ആകാശവാണിയിൽ AIR കോമ്പറ്റീഷനിൽ ഫസ്റ്റ് നേടിക്കൊണ്ടായിരുന്നു ആദ്യം ലളിതഗാനങ്ങളിലേക്ക് ഞാൻ തുടക്കം കുറിച്ചത്. അവിടെ ഡയറക്റ്റ് ഓഡിഷൻ ലഭിച്ചു. പിന്നീട് നിരവധി ലളിതഗാനങ്ങൾ

പ്രശസ്തരായ സംഗീത സംവിധായകരുടെ കീഴിൽ പാടാൻ സാധിച്ചു. കെ പി എൻ പിള്ള സാർ, ശ്രീ ദക്ഷിണമൂർത്തിസ്വാമി, രാഘ മാസ്റ്റർ എന്നിവർ നേരിട്ട് പഠിപ്പിച്ച് പാടാനുള്ളൊരു ഭാഗ്യം, അതൊരു പ്രത്യേക അനുഭവം തന്നെയായിരുന്നു. ചിറ്റൂർ കോളേജിൽ ബി എ കഴിഞ്ഞ് എം എ മ്യൂസിക്കിന് ട്രിവാൻഡ്രം വിമൻസ് കോളേജിൽ വന്നു ചേർന്നു. അപ്പോഴാണ് പെരുമ്പാവൂർജി രവീന്ദ്രനാഥ് സാറിൻ്റെ അടുത്ത് പഠിക്കാനുള്ള ഒരു അവസരം കിട്ടിയത്. സാറിൻ്റെ ശിക്ഷണത്തിൽ എനിക്ക് കുറേ കാലം പഠിക്കാൻ പറ്റി. അതിനുശേഷം അധ്യാപന രംഗത്തേക്ക് പ്രവേശിച്ചു. കൊല്ലം എസ് എൻ കോളേജിൽ ജോലി കിട്ടി. അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ മാരേജ് ആയിരുന്നു. കുടുംബജീവിതത്തിൻ്റെ താളുകളിലൂടെ ഞാൻ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. കുട്ടികളുണ്ടായി. അതെല്ലാം കഴിഞ്ഞ ശേഷമാണ് എൻ്റെ മനസ്സിൽ എന്നാലും ഒരു ആഗ്രഹം അങ്ങനെ ഉണ്ടായിരുന്നു, സിനിമയിൽ പാടുക എന്നത്. പക്ഷേ അത് എങ്ങനെ പ്രാവർത്തികമാകും അല്ലെങ്കിൽ എങ്ങനെ സാധ്യമാകുമെന്ന് അറിയില്ലായിരുന്നു. അങ്ങനെയാണ് ഒരു ദിവസം എന്നെ കൈതപ്രം ദാമോദരൻ നമ്പൂതിരി വിളിക്കുന്നത്. അദ്ദേഹം എൻ്റെ ബന്ധുവാണ്, എൻ്റെ അമ്മാവൻ്റെ മകളുടെ ഹസ്ബൻഡാണ്. അങ്ങനെ ശ്രീ ജയരാജ് ഒരു പുതിയ പടത്തിലേക്ക് ഒരു പുതിയ ശബ്ദത്തിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഭാവന വന്നൊന്ന് പാടി നോക്കൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ചെന്ന് പാടുകയും അത് അവർക്ക് ഇഷ്ടപ്പെടുകയും അങ്ങനെ പെട്ടെന്നാണ് എൻ്റെ ആ ഒരു ഭാഗ്യം, സിനിമ പിന്നണി ഗായിക എന്നുള്ള ഒരു ലെവലിലേക്ക് ഞാൻ വരുന്നത്. പാടിയെങ്കിലും സാധാരണ പോലെ ഞാൻ എൻ്റെ ബന്ധു തന്നെ ആയതുകൊണ്ട് ഞാൻ അവരുടെ വീട്ടിൽ പോയി പാട്ടൊക്കെ പഠിച്ചു. പിറ്റേ ദിവസം രാവിലെ പോയി പാടുകയും ചെയ്തു. അതിനുശേഷം ഞാൻ തിരിച്ചു വരികയും ചെയ്തു. അപ്പോൾ എന്നോട് പ്രത്യേകം പറഞ്ഞിരുന്നു, ശ്രീ ജയരാജനെ ഇഷ്ടപ്പെടുമെങ്കിൽ മാത്രമേ ആ പാട്ട് സിനിമയിൽ എടുക്കുള്ളൂ എന്ന്. അപ്പോൾ എന്തായാലും ഭാഗ്യം കനിഞ്ഞു, എൻ്റെ പാട്ട് അവർക്ക് ഇഷ്ടപ്പെടുകയും അങ്ങനെ സിനിമയിൽ വരികയും ചെയ്തു. എന്നാൽ ശരിക്കും മെയിൽ വോയിസിൻ്റെ ശ്രീ യേശുദാസ് തന്നെ പാടിയ വേർഷനും ആ സിനിമയിലുണ്ട്. പക്ഷേ ആ സിനിമയുടെ ഒരു പ്രത്യേകത, അത് ഫീമെയിൽ വോയിസിന് പ്രാധാന്യമുണ്ടായിരുന്നു ആ ഒരു സിറ്റുവേഷനിൽ നിന്നുള്ളതുകൊണ്ട് എൻ്റെ പാട്ടാണ് സിനിമയിൽ വന്നത്. അതെല്ലാം ആ പാട്ടിൻ്റെ വിജയത്തിന് ഒരു ഘടകമായി എന്ന് എനിക്ക് തോന്നുന്നു. പാട്ട് ഹിറ്റായെങ്കിലും എല്ലാവരും വളരെ അപ്രീഷിയേറ്റ് ചെയ്തുവെങ്കിലും അതിന് അവാർഡ് ലഭിക്കുമെന്നൊന്നും ഞാൻ കരുതിയിട്ടേയില്ല. അങ്ങനെ അതിന് അവാർഡ് ലഭിച്ചു. അതാണ് ആദ്യത്തെ സിനിമയിലേക്കുള്ള അരങ്ങേറ്റം എന്ന് പറഞ്ഞ്. ഈ പാട്ടിൻ്റെ റെക്കോർഡിംഗ് വേളയിൽ വളരെ സൗഹൃദപൂർവമായിട്ടുള്ള ഒരു സിറ്റുവേഷനായിരുന്നു അവിടെ. എനിക്ക് പാടാൻ വളരെ എല്ലാവരുടെയും പ്രോത്സാഹനം ഉണ്ടായിരുന്നു. പിന്നെ ഒരു വലിയ സിനിമയുടെ പൂജയോ അങ്ങനെയുള്ള ഒരു അങ്ങനെയുള്ളൊരു സന്ദർഭത്തിലല്ല പാട്ട് ആദ്യം എടുക്കുമായിരുന്നു. എന്നിട്ട് ആ പാട്ട് ഇഷ്ടപ്പെടുമെങ്കിൽ മാത്രമേ സിനിമയിൽ വരുള്ളൂ എന്ന് പറഞ്ഞിരുന്നല്ലോ. അതുകൊണ്ട് എനിക്ക് ഞാൻ ഒരു സാധാരണ പോലെയാണ്, വലിയ ടെൻഷനൊന്നും ഇല്ലാതെയാണ് ഞാൻ ആ പാട്ട് പാടിയത്. പാട്ട് സിനിമയിൽ വരിക എന്ന് പറഞ്ഞാൽ തന്നെ ഒരു അവാർഡ് കിട്ടിയ പോലെയാണ്. അതിനിടയ്ക്കാണ് അതിന് സ്റ്റേറ്റ് അവാർഡ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഉൾക്കൊള്ളാവുന്നതിലും അപ്പുറമായിരുന്നു. അപ്പോൾ പിന്നെ ഊഹിക്കാമല്ലോ അതിൻ്റെ സന്തോഷമാണോ അമ്പരപ്പാണോ എന്ന് പറഞ്ഞറിയിക്കാൻ വയ്യ. അത്രയും ഒരു വല്ലാത്തൊരവസ്ഥയിലായിരുന്നു ഞാൻ. അത് ഉൾക്കൊള്ളാൻ കുറച്ച് ദിവസം എടുത്തു എന്ന് പറയാം. പക്ഷേ ആദ്യമായി സ്ക്രീനിൽ എൻ്റെ പാട്ട് മഞ്ജുവാരുടെ ആ കഥാപാത്രം പാടുന്ന ആ ഒരു കണ്ടപ്പോൾ വളരെയധികം ഒരു സന്തോഷവും ചാരിതാർത്ഥ്യവും തോന്നി. എൻ്റെ ജീവിതത്തിലെ ഒരു വലിയ കാര്യമായിരുന്നു അന്ന് നടന്നത്.

0: കളിയാട്ടത്തിന് മുൻപ് തന്നെ ഒട്ടേറെ സിനിമകളിൽ പാടിയിട്ടുണ്ട്. പലപ്പോഴും ആ സിനിമ പുറത്തിറങ്ങിയിട്ടില്ലെങ്കിലും നല്ല പാട്ടുകൾ അത്തരം സിനിമകളിൽ ഉണ്ടായിട്ടുണ്ട്. ആ പാട്ടുകളെ കുറിച്ച് എന്താണ് പറയാനുള്ളത്?
1: കളിയാട്ടത്തിന് മുമ്പ് തങ്കവിളക്കാണമ്മ എന്ന് തുടങ്ങുന്ന ഒരു പാട്ട് പാടിയിട്ടുണ്ട്. വളരെ നല്ല ഒരു യുഗ്മഗാനമാണത്. അത് എം ജി ശ്രീകുമാറും ചേർന്ന് പാടിയ ഒരു നല്ല പാട്ടാണ്. പക്ഷെ ആ പാട്ട് സിനിമ ഇടയ്ക്ക് വെച്ച് നിന്നു പോയത് കാരണം പുറത്തു വന്നില്ല. പിന്നെ കളിയാട്ടത്തിന് ശേഷം ചിത്രശലഭം എന്ന സിനിമയിൽ പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥ് സാറിൻ്റെ സംഗീതത്തിൽ ഒരു പാട്ട് പാടാൻ അവസരം ലഭിച്ചു. നന്ദകുമാരന് നൈവേദ്യമായൊരു എന്ന ഒരു നല്ല പാട്ടാണത്. പിന്നീട് കാറ്റത്തൊരു പെൺപൂവ്,

എന്ന സിനിമയിലെ മനസ്സിലെന്റെ മയിൽപ്പീലി കാവടിയാട്ടം എന്നൊരു പാട്ട്, അതും വളരെ ഹിറ്റായ ഒരു പാട്ടാണ്. പിന്നെ അതുകൂടാതെ കുറച്ച് സിനിമകളിൽ കൂടെ പാടിയെങ്കിലും ആ പാട്ടുകൾക്ക് വേണ്ടത്ര പ്രാധാന്യം കിട്ടിയില്ല, ചില സിനിമകൾ മുടങ്ങിപ്പോവുകയും ചെയ്തു, പുറത്തു വന്നില്ല.

0: പാട്ടിന്റെ കുട്ടിക്കാലത്തെ കുറിച്ച് പറയുമ്പോൾ, ചെറുപ്പത്തിൽ തന്നെ സംഗീതത്തോട് താല്പര്യമുള്ള ആളായിരുന്നു. താല്പര്യം ഉണ്ടായിരുന്നാൽ പോലും കുടുംബത്തിന്റെ ഒരു സപ്പോർട്ട് എപ്പോഴും ആവശ്യമാണല്ലോ. എങ്ങനെയാണ് കുടുംബത്തിന്റെ ഭാഗത്തു നിന്നുള്ള സപ്പോർട്ട്?
1: വളരെ ചെറുപ്പത്തിൽ തന്നെ എനിക്ക് പാട്ടിനോട് ഉള്ള ആഭിമുഖ്യം കണ്ട് അച്ഛനും അമ്മയും പാട്ട് പഠിക്കാൻ പ്രോത്സാഹിപ്പിക്കുകയും അങ്ങനെ പല ഗുരുക്കന്മാരുടെ അടുത്തും കുട്ടിക്കാലം മുതലേ പാട്ട് പഠിച്ചു തുടങ്ങുകയും ചെയ്തു. ക്ലാസിക്കൽ മ്യൂസിക് സംഗീതത്തിനെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു കുടുംബ സാഹചര്യമായിരുന്നു എനിക്ക്. എൻ്റെ അച്ഛനും അമ്മയും സംഗീതത്തിനോട് വളരെ ഇഷ്ടമുള്ളവരായിരുന്നു. അമ്മ അസലായിട്ട് പാടുമായിരുന്നു, പക്ഷെ അന്ന് അമ്മയ്ക്ക് അങ്ങനെ കൂടുതൽ പഠിക്കാനൊന്നുമുള്ള അവസരങ്ങൾ കിട്ടിയിട്ടില്ല. അങ്ങനെ ഞങ്ങളെല്ലാവരും അമ്മയുടെ കുടുംബത്തിലെല്ലാവരും തന്നെ പാട്ടിന് വാസനയുള്ളവരാണ്. ഞങ്ങളൊരു 3 പേര് 4 പേരൊക്കെയാണ് ഈ സംഗീതത്തിലേക്ക്, സംഗീതം മാത്രമായി അതിലേക്ക് കൂടുതൽ ശ്രദ്ധ തിരിച്ചത്. അച്ഛൻ കുട്ടിക്കാലത്തൊക്കെ വലിയ വലിയ സംഗീതജ്ഞരുടെ കച്ചേരികൾ വെച്ച് റേഡിയോയിൽ വെച്ച് അത് കേൾപ്പിച്ചു തരും. അത് വളരെ നിർബന്ധമായി അത് കേൾക്കണമെന്ന് പറയുമായിരുന്നു അച്ഛൻ. അതുപോലെ എല്ലാവിധത്തിലുള്ള പ്രോത്സാഹനവും അച്ഛനും അമ്മയും ചെയ്തിട്ടുണ്ട്. അന്നൊക്കെ നമുക്ക് കൂടുതലും അങ്ങനെ പാട്ട് പഠിക്കുക എന്ന് പറഞ്ഞാൽ വേറൊന്നുമില്ല, ക്ലാസിക്കൽ മ്യൂസിക് പഠിക്കുക, അത്രയേ ഉള്ളൂ. പക്ഷേ ലൈറ്റ് മ്യൂസിക്കും സിനിമ പാട്ടുകളും എല്ലാം ഞാൻ പാടുമായിരുന്നു, വളരെ ചെറുപ്പത്തിൽ തന്നെ പാടുമായിരുന്നു. അപ്പോൾ അങ്ങനെ സ്വന്തമായി വളർത്തിയെടുത്ത ഒരു ഇതാണ്. അപ്പോൾ ക്ലാസിക്കൽ മ്യൂസിക്കും ലൈറ്റ് മ്യൂസിക് ഒരുപോലെ അന്ന് മുതലേ പാടി തുടങ്ങി. ഞാൻ 10th ആയപ്പോൾ ആദ്യമായിട്ട് ക്ലാസിക്കൽ മ്യൂസിക്കിൽ ഒരു അരങ്ങേറ്റം കുറിച്ചു. എൻ്റെ അന്നത്തെ ഗുരുക്കന്മാർ കേശവൻ നമ്പൂതിരിയാണ് ആദ്യത്തെ ഗുരു. 2nd കുഞ്ഞിരാമൻ ഭാഗവതർ എന്ന് പറഞ്ഞ ചെമ്പയുടെ ഒരു ശിഷ്യനായിരുന്നു. അദ്ദേഹത്തിൻ്റെ കീഴിൽ കുറച്ചു കാലം എനിക്ക് പഠിക്കാൻ സാധിച്ചു. അതിനുശേഷം BA മ്യൂസിക്കിന് ചേർന്ന് പാലക്കാട് ചിറ്റൂർ അവിടെ പഠിച്ചു. ആ കാലത്തും പല ഗുരുക്കന്മാരുടെ അടുത്തും പഠിക്കാൻ സാധിച്ചു. പിന്നെ അത് കഴിഞ്ഞ് MA വിമൻസ് കോളേജ് ചേർന്ന ശേഷം വീണ്ടും ഗുരുക്കന്മാർ ഓമനക്കുട്ടി ടീച്ചർ സഹിതമുള്ള മോഹനചന്ദ്രൻ സാറ് തുടങ്ങിയുള്ള എല്ലാ ഗുരുക്കന്മാരടുത്തും പഠിക്കുന്നതിന് പുറമെയാണ് പെരുമ്പാവജി രവീന്ദ്രനാഥ് സാറിൻ്റെ അടുത്ത് പഠിച്ചത്. അപ്പോൾ സാറിൻ്റെ ഒരു പ്രത്യേകത, സാറന്ന് ആകാശവാണിയിൽ സ്റ്റാഫ് കമ്പോസറാണ്. അപ്പോൾ സാറ് ക്ലാസിക്കൽ മ്യൂസിക്കും അതുപോലെ ലളിത സംഗീതം നന്നായിട്ട് കൈകാര്യം ചെയ്യും. അപ്പോൾ സാറ് കമ്പോസ് ചെയ്യുന്ന സോങ്സ് നമുക്ക് ഞങ്ങളുടെ ക്ലാസ് എടുക്കുന്ന വേളയിലൊക്കെ നമുക്ക് ഇടയ്ക്ക് അത് കേൾക്കാനും സാറ് ട്യൂൺ ചെയ്യുന്നതിൻ്റെ അത് കാണാനും ഒക്കെ പറ്റിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എനിക്ക് വലിയൊരു സ്വാധീനം എൻ്റെ ജീവിതത്തിലുണ്ടായി. എനിക്കും കമ്പോസ് ചെയ്യുന്നതിൽ വലിയ താല്പര്യമായിരുന്നു. അപ്പോൾ സാറിൻ്റെ രീതികളും പിന്നെ പണ്ടത്തെ ഒരു രീതി അനുസരിച്ച് ക്ലാസിക്കൽ മ്യൂസിക് പഠിക്കുക എന്ന് പറഞ്ഞാൽ പിന്നെ ലൈറ്റ് മ്യൂസിക് പാടാൻ പാടില്ല, ലൈറ്റ് മ്യൂസിക് പാടിയാൽ അത് കുഴപ്പം പറ്റും ക്ലാസിക്കൽ മ്യൂസിക്കിന് എന്നൊക്കെയുള്ള ഒരു ധാരണ ഉണ്ടായിരുന്നു. പക്ഷേ പെരുമ്പാവ് സാറിന് അങ്ങനെയൊന്നും ഇല്ല. സാറിന് ലൈറ്റ് മ്യൂസിക്കിനോടും അതുപോലെ ക്ലാസിക്കൽ മ്യൂസിക്കിനോടും എല്ലാം ഒരേപോലത്തെ ആ ഒരു ബഹുമാനവും ഇഷ്ടവുമായിരുന്നു. സാറ് രണ്ടും കൈകാര്യം ചെയ്യുന്ന ഒരു വ്യക്തിയായതുകൊണ്ട് എനിക്കും അത് വളരെ ഉപയോഗപ്രദമായി. എനിക്കും അങ്ങനത്തെ ഒരു മനസ്ഥിതിയായിരുന്നു, എനിക്ക് ലൈറ്റ് മ്യൂസിക്കും പാടണം ക്ലാസിക്കൽ മ്യൂസിക്കിലും പാടണം എന്ന്. അങ്ങനെ രണ്ടും ഞാൻ റേഡിയോ സ്റ്റേഷനിൽ പാടുമായിരുന്നു, ക്ലാസിക്കൽ മ്യൂസിക്കും ഇപ്പോഴും പാടുന്നുണ്ട്. ലൈറ്റ് മ്യൂസിക്കും രണ്ടും ഫീച്ചർ പ്രോഗ്രാംസും ഒക്കെ ട്രിവാൻഡ്രത്ത് ഉള്ളപ്പോൾ MG രാധാകൃഷ്ണൻ സാറ്, അതുപോലെ ഉദയഭാനു സാറ്, പെരുമ്പാവൂർ രവീന്ദ്രനാഥ് സാറ് ഇങ്ങനെയുള്ള പ്രശസ്തരായ സംഗീത സംവിധായകരുടെ കീഴിൽ പാടാൻ പറ്റി. പിന്നീട് കുറേ കാലത്തിന് ശേഷമാണ് എനിക്ക് ഈ സിനിമയിലേക്കുള്ള ഒരു എൻട്രി കിട്ടിയത്.

0: സംഗീതത്തിലെ ഗുരുതുല്യരായ ആളുകളെ കുറിച്ച് ഓർക്കുമ്പോൾ പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥ് എന്ന പ്രതിഭയെ ഒരിക്കലും മറക്കാൻ സാധിക്കില്ല എന്ന് തോന്നുന്നു. അദ്ദേഹത്തിന്റെ സ്വാധീനം എത്രത്തോളം ഈ സംഗീത ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്?
1: പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥ് സാറിന്റെ സംഗീത സംവിധാനത്തിലാണ് ഞാൻ ആദ്യമായിട്ട് ഒരു കാസറ്റിൽ പാടുന്നത്. അതിപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്. അമ്മേ മഹാമായ എന്നുള്ള ദേവി സ്തുതികളാണ്, ദേവി ഭക്തിഗാനങ്ങളാണ്. അതിൽ ആറ്റുകാൽ ഭഗവതിക്ക് പൊങ്കാല എന്നുള്ള ഒരു മനോഹരമായ ഗാനം, അത് വളരെ പ്രശസ്തി നേടി. ഇപ്പോഴും അത് വളരെ പ്രചാരമുള്ളൊരു പാട്ടാണ്. പിന്നെ അത് കൂടാതെ നിരവധി ഭക്തിഗാന ആൽബങ്ങളിൽ പാടാൻ സാധിച്ചു. അതുപോലെ തന്നെ റേഡിയോ സ്റ്റേഷനിലുള്ള ഈ ഫീച്ചർ പ്രോഗ്രാംസ്, അതുപോലെ മഹാകവികളുടെ കവിതകൾ, അത് സംഗീതം ചെയ്ത് ബി ശശികുമാർ തുടങ്ങിയുള്ള വലിയ പ്രതിഭകളുടെ ശിക്ഷണത്തിൽ പാടാനുള്ള ഒരവസരം, അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഓരോരോ പ്രചോദനങ്ങളായും മാർഗങ്ങളായും മാറി.

0: ഗായിക എന്നതിലുപരി ഒരു സംഗീത സംവിധായികയും അധ്യാപികയുമാണ്. എങ്ങനെയാണ് ഈ ഒരു മേഖലയെ നോക്കിക്കാണുന്നത്?
1: എനിക്ക് പണ്ടുമുതലേ സംഗീത സംവിധാനത്തിലൊരു താല്പര്യമുണ്ട്. പെരുമ്പാവൂർ ജിരുവിന്ദ്രൻ സാറിൻ്റെ അടുത്ത് പഠിക്കുമ്പോൾ തന്നെ സാർ ഇതുപോലെ ഒരു കമ്പോസർ ആയതുകൊണ്ട് സാറിൻ്റെ രീതികളും ഒക്കെ ഞാൻ കണ്ടു പഠിക്കുമായിരുന്നു. അപ്പോൾ ഒരു പാട്ട് കിട്ടിയാൽ അതിൻ്റെ ഫീലിംഗ് എന്താണ്, ആ വേർഡ്സിൻ്റെ സാഹിത്യം അനുസരിച്ചുള്ള ഫീലിംഗ് എന്താണ്, ഏത് രാഗം അതിന് യോജിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് കുറച്ച് സാറിൻ്റെയിൽ നിന്ന് കിട്ടിയതാണ്. എങ്കിലും നമ്മൾ ഒരു പാട്ട് കേൾക്കുമ്പോൾ നമ്മളറിയാതെ നമ്മുടെ മനസ്സിൽ നിന്ന് വരുന്ന ഒരു സംഗീതമുണ്ട്, അതായിരിക്കും ആ പാട്ടിന് ഏറ്റവും യോജിക്കുന്നത്. നമ്മളിനി ഏത് രാഗം എടുത്ത് ആ രാഗത്തിൻ്റെ ചട്ടക്കൂടിൽ വെച്ച് ചിട്ടപ്പെടുത്തിയാലും ആ നമ്മൾ ആദ്യം പാടുന്ന ഭാവം കിട്ടില്ല. അങ്ങനെ എനിക്ക് കമ്പോസ് ചെയ്യാനുള്ള ഒരു ഇഷ്ടമുള്ളതുകൊണ്ട് ഞാൻ ഒരു അങ്ങനെ ഒരുപാട് ചെയ്തു. കുറേ ഭക്തിഗാനങ്ങൾ ചെയ്തു. കോളേജിൽ തന്നെ ഗുരുരാഗമാലിക എന്നുള്ള ഒരു സി ഡി ചെയ്തു ശ്രീനാരായണ ഗുരുവിൻ്റെ. അതിലൊരു 10 കീർത്തനങ്ങൾ, അദ്ദേഹത്തിൻ്റെ 10 കൃതികളെടുത്ത് അത് വേർഡ് ബൈ വേർഡായിട്ട് പഠിച്ച് അതെങ്ങനെയൊക്കെ അതിൻ്റെ അക്ഷരങ്ങളും സാഹിത്യവും എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം എന്ന് നോക്കി അതിന് യോജിക്കുന്ന രാഗം കണ്ടെത്തി അത് ഒരു സംഗീതത്തിലാക്കുക എന്ന് പറയുന്നത് നല്ലൊരു ചുമതലയായിരുന്നു. അപ്പോൾ അത് വലിയ കുഴപ്പമില്ലാതെ ചെയ്യാൻ പറ്റി. നമ്മുടെ കുട്ടികളും ഞങ്ങളും ടീച്ചേഴ്സും എല്ലാവരും കൂടെ ചേർന്ന് പാടി ആ സി ഡി. അതിൻ്റെ കൂടെ ശ്രീ സുരേഷ് ഗോപി 2 പാട്ട് ഞങ്ങൾക്ക് പാടിത്തരികയും ചെയ്തു. വളരെ ഭംഗിയായിട്ട് അദ്ദേഹം വന്ന് പാടി. അത് യാതൊരു പ്രതിഫലവും വാങ്ങിക്കാതെ വന്ന് പാടി. അത് വലിയൊരു അനുഭവമായിരുന്നു. അങ്ങനെ സംഗീത സംവിധാനം പിന്നീടും പല പല കാര്യത്തിന് വേണ്ടിയും ഞാൻ ചെയ്യാറുണ്ട്. കോളേജിൽ കുട്ടികൾക്ക് വേണ്ടി ഗ്രൂപ്പ് സോങ് ചിട്ടപ്പെടുത്തുക, അല്ലെങ്കിൽ എന്തെങ്കിലും ദേശഭക്തി ഗാനങ്ങൾ ചിട്ടപ്പെടുത്തുക, പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ ആവശ്യം വരുമ്പോൾ അതൊക്കെ ഞങ്ങളുടെ എക്സ്ട്രാ ജോലികളാണ്. അതൊക്കെ എന്നെ ഏൽപ്പിക്കുമായിരുന്നു. അതൊക്കെ എനിക്ക് വളരെ സന്തോഷപൂർവ്വം ഞാൻ ചെയ്യുമായിരുന്നു. ഭക്തിഗാന സീഡികൾ ചെയ്തു. പിന്നെ കുമാരനാശാൻ്റെ കവിതകൾ സംഗീതം ചെയ്ത് വീണപൂവ് നല്ലൊരു സി ഡി ഇറക്കിയിട്ടുണ്ട്. പിന്നെ ഒരു സന്തോഷ വാർത്ത നിങ്ങളുമായി പങ്കുവെക്കണമെന്ന് ആഗ്രഹിക്കുകയാണ്. ഷാർജയിലെ പ്രമുഖ കലാ സാംസ്കാരിക സംഘടനയായ ഏകത എല്ലാ വർഷവും നവരാത്രി സംഗീതോത്സവം നടത്തി വരാറുണ്ട്. അതിനോടനുബന്ധിച്ച് കർണാടക സംഗീത രംഗത്തുള്ള ഒരു പ്രമുഖ വ്യക്തിക്ക്

0: ഏകതാ പ്രവാസി സംഗീത ഭാരതി പുരസ്കാരം എന്ന അവാർഡ് നൽകി വരാറുണ്ട്. ഇപ്രാവശ്യത്തെ ഈ അവാർഡ് എനിക്കാണ് ലഭിച്ചിരിക്കുന്നത് എന്നുള്ള വാർത്ത അവരറിയിച്ചിട്ടുണ്ട്. ഈ വരുന്ന നവരാത്രി ഫെസ്റ്റിവലിൽ ആ അവാർഡ് വാങ്ങുന്നതിനായി അങ്ങോട്ട് പോവുകയും അവിടെ ഒരു സംഗീത കച്ചേരി അവതരിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്.
1: ഇനിയും ഒത്തിരി അംഗീകാരങ്ങൾ ലഭിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. കളിയാട്ടത്തിലെ എന്നോടെന്തിനെ പിടക്കം എന്ന പാട്ടിന്റെ രണ്ടു വരി ശ്രോതാക്കൾക്ക് വേണ്ടി.

0: അമ്മ ആക്ച്വലി ഒരു സോളോ ട്രിപ്പ് പിടിക്കണം.
1: അതെന്തായാലും നടത്തില്ല.
0: എന്റെ അമ്മേ, അമ്മ ജീവിച്ച ധൈര്യം എനിക്കുണ്ടായിരുന്നു. ഞാൻ ഈ ലോകം മൊത്തം കറങ്ങിയാണ്.
2: മലയാളത്തിന്റെ പ്രിയപ്പെട്ട താരങ്ങളായ ഉർവശിയും ജോജു ജോർജും ആദ്യമായി ഒന്നിച്ചഭിനയിക്കുന്ന ആശ സെപ്റ്റംബർ 11 വേൾഡ് വൈഡ് റിലീസായത്. ഐശ്വര്യലക്ഷ്മി, വിജയരാഘവൻ, ഷാരി, ജോയ് മാത്യു, പ്രശാന്ത് അലക്സാണ്ടർ തുടങ്ങിയവരും ശ്രദ്ധേയ വേഷങ്ങളിലുണ്ട്. അഞ്ച് ഭാഷകളിലായാണ് ചിത്രം പുറത്തിറങ്ങുന്നത്. ആകസ്മികമായി ഉണ്ടാകുന്ന ഒരു അപകടവും തുടർന്ന് നടക്കുന്ന ആകാംക്ഷയുളവാക്കുന്ന സംഭവങ്ങളുമാണ് സിനിമയുടെ ഇതിവൃത്തം. തികച്ചും ദുരൂഹവും ആകാംക്ഷ നിറയ്ക്കുന്നതുമായ ട്രെയിലറും ഇതിനകം പ്രേക്ഷകരുടെ പ്രതീക്ഷ വാനോളം ഉയർത്തിയിരിക്കുകയാണ്. കഥാപാത്രങ്ങളുടെ അവിസ്മരണീയമായ പ്രകടനങ്ങളും അസാധാരണമായ അഭിനയ മുഹൂർത്തങ്ങളുമായിരിക്കും പ്രേക്ഷകർക്ക് ആശയിലൂടെ സാക്ഷ്യം വഹിക്കാനാകുന്നത് എന്നാണ് ട്രെയിലറിൽ നിന്നും ലഭിച്ചിരിക്കുന്ന സൂചനകൾ. അങ്ങേയറ്റം സങ്കീർണവും പ്രവചനാതീതവുമായ കഥാപാത്രങ്ങളായാണ് ചിത്രത്തിൽ ഉർവശിയും ജോജുവും എത്തുന്നത്. പണി, ഫെയിം, രമേഷ് ഗിരിജയും ചിത്രത്തിലുണ്ട്. അജിത് വിനായക ഫിലിംസ് അവതരിപ്പിക്കുന്ന ചിത്രം വിനായക അജിത്താണ് നിർമ്മിക്കുന്നത്. പൊന്മാൻ, ഗഗനചാരി, ബാന്ദ്ര, മദനോത്സവം

0: സർക്കീട്ടെ തുടങ്ങിയ ശ്രദ്ധേയ സിനിമകൾക്ക് ശേഷം അജിത് വിനായക ഫിലിംസിന്റേതായി എത്തുന്ന ചിത്രമാണ് ആശ. സിനിമയുടെ ടൈറ്റിൽ ലുക്ക്, പോസ്റ്ററും ഫസ്റ്റ് ലുക്കും ഏറെ ചർച്ചയായിരുന്നു.
1: ഭയങ്കര ദേഷ്യമാണ്, മനസ്സിൽ വാശിയും വൈരാഗ്യവും ഒക്കെ വെച്ചിട്ടുള്ള ഒരു പെരുമാറ്റം.
0: ഉർവശിയുടെ വേറിട്ട വേഷപകർച്ചയാണ് ആശയുടെ ഹൈലൈറ്റ്. ചിത്രം കഥയെഴുതി സംവിധാനം ചെയ്യുന്നത് നവാഗതനായ സഫർ സനലാണ്. ജോജു ജോർജും രമേഷ് ഗിരിജയും സഫർ സനലും ചേർന്നാണ് തിരക്കഥ സംഭാഷണം ഒരുക്കുന്നത്. ഛായാഗ്രഹണം മധു നീലകണ്ഠൻ, എഡിറ്റർ ഷാൻ മുഹമ്മദ്, സംഗീതം ഗോവിന്ദ് വസന്ത, സൗണ്ട് ഡിസൈൻ ആൻഡ് സിംഗ് സൗണ്ട് അജയൻ അടാട്ട്, പ്രൊഡക്ഷൻ ഡിസൈനർ വിവേക് കളത്തിൽ, മേക്കപ്പ് ഷമീർ ഷാം, കോസ്റ്റ്യൂം സുജിത് സി എസ്, സ്റ്റണ്ട് ദിനേഷ് സുബ്ബരായർ, പ്രൊഡക്ഷൻ കൺട്രോളർ ഷബീർ മലവട്ടത്ത്.
2: എന്നും കാണുന്ന വീട്ടുമുറ്റത്തെ കുഴിയിലായിരിക്കും നമ്മൾ ആദ്യം വീഴുക. ശത്രു ആ കുഴിയിലിട്ട് നമ്മളെ വെട്ടിമൂടും.
3: എനിക്കിതുപോലെ ഉപകാരം ചെയ്തില്ലെങ്കിൽ ഉറക്കം വരാത്ത ചില ഊളച്ചെറ്റകളുണ്ട് ഈ നാട്ടിൽ.
0: ജോജു ജോർജ് നായകനായി എത്തിയ പ്രതികാര ആക്ഷൻ ത്രില്ലർ ചിത്രം വരവ് സെപ്റ്റംബർ 11 മുതൽ OTTയിൽ പ്രദർശനം ആരംഭിച്ചു. ഷാജി കൈലാസ് സംവിധാനം ചെയ്ത ഈ ബിഗ് ബജറ്റ് ആക്ഷൻ ത്രില്ലർ ചിത്രം നൈസി റിജിയാണ് നിർമ്മിച്ചിരിക്കുന്നത്. AK സാജനാണ് ചിത്രത്തിന്റെ തിരക്കഥ ഒരുക്കിയിരിക്കുന്നത്. ജയിൽ ശിക്ഷയ്ക്ക് ശേഷം സ്വന്തം നാട്ടിലേക്ക് തിരിച്ചെത്തുന്ന പോളച്ചൻ എന്ന പോളി എന്ന് വിളിക്കുന്ന കഥാപാത്രത്തിലൂടെയാണ് വരവിന്റെ കഥ വികസിക്കുന്നത്. വർഷങ്ങൾക്ക് മുൻപ് കാണാതായ തന്റെ അനുജൻ വില്ലിയെ തിരഞ്ഞിറങ്ങുന്ന പോളി ചെന്നെത്തുന്നത് നാട്ടിലെ പ്രമാണിമാരും സ്വാധീനമുള്ളവരുമായ വ്യക്തികളുടെ കറുത്ത രഹസ്യങ്ങളിലേക്കാണ്. തുടർന്ന് തന്റെ കുടുംബത്തെ തകർത്തവർക്കെതിരെ പോളി നടത്തുന്ന നീതിക്കായുള്ള പോരാട്ടമാണ് ചിത്രത്തിന്റെ പ്രമേയം. ജോജു ജോർജിനെ കൂടാതെ അർജുന അശോകൻ, മുരളി ഗോപി, വാണി വിശ്വനാഥ്, സാനിയ അയ്യപ്പൻ, ദീപക് പറമ്പോൽ, ബൈജു സന്തോഷ്, ബാബുരാജ്, സുകന്യ, വിൻസി അലോഷ്യസ്, ബോബി കുര്യൻ, അസീസ് നെടുമങ്ങാട് തുടങ്ങി നിരവധി താരങ്ങളും ചിത്രത്തിൽ അണിനിരക്കുന്നു. മലയാള സിനിമയിൽ തന്റേതായ മുദ്ര പതിപ്പിച്ച സംവിധായകൻ ഷാജി കൈലാസും നടൻ ജോജു ജോർജും ആദ്യമായി ഒന്നിക്കുന്ന ചിത്രമാണ് വരവ്.
4: ഹീറോകളെ എല്ലാവർക്കും ഇഷ്ടമാണ്, പക്ഷെ അവരെ നിയമത്തിന് ഇഷ്ടമല്ല.
5: ഇതിന്റെ പേരിൽ തെമ്മാടിക്കുഴി പോയി കിടക്കാനാണെങ്കിൽ ഞാൻ കോക്കയ.
6: ഓപ്പറേഷൻ അനന്ത പ്രഖ്യാപിച്ചു.
0: പ്രേക്ഷക നിരൂപക ശ്രദ്ധ നേടിയ ടിയാൻ എന്ന സിനിമയ്ക്ക് ശേഷം മുരളി ഗോപിയുടെ തിരക്കഥയിൽ ജി എൻ കൃഷ്ണകുമാർ സംവിധാനം ചെയ്ത ആര്യ നായകനായി എത്തിയ ചിത്രമാണ് അനന്തൻകാട്. തിയേറ്ററിൽ മികച്ച പ്രേക്ഷക പ്രതികരണമാണ് ചിത്രത്തിന് ലഭിച്ചത്. ഇപ്പോഴിതാ ചിത്രത്തിന്റെ OTT റിലീസ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ആര്യ നായകനായി എത്തിയ ചിത്രത്തിൽ വമ്പൻ താരനിരയാണ് അണിനിരുന്നത്. തമിഴ് സംസാരിക്കുന്ന കഥാപാത്രമായിട്ടാണ് ആര്യ ചിത്രത്തിലെത്തിയത്.
7: വെട്ട് കഴിഞ്ഞ് വാളൊരുക്കി ഇതുപോലെ മോതിരമാക്കിയിടാൻ
8: കഴിയും.
9: இந்த கூட்டத்துல தான் இவனும் இவனோட ஃபேமிலி இருக்குன்னு எங்களுக்கு தெரியும். இவங்களுக்கு தெரியுமா? தெரியுமா?
0: ചങ്കിടിപ്പേറ്റുന്ന ദൃശ്യങ്ങളും തീപ്പൊരി ഡയലോഗുകളുമായി എത്തിയ ചിത്രത്തിന് മികച്ച പ്രേക്ഷക പ്രതികരണമാണ് ലഭിച്ചത്. വൻ വിജയമായി മാറിയ മാർക്കാന്റണിക്ക് ശേഷം മിനി സ്റ്റുഡിയോയുടെ ബാനറിൽ എസ് വിനോദ് കുമാർ നിർമ്മിക്കുന്ന 14-ാമത്തെ ചിത്രവുമാണ് ഇത്. ശ്രീ ഗോകുലം മൂവീസിന്റെ ബാനറിൽ ഗോകുലം ഗോപാലനാണ് ചിത്രം അവതരിപ്പിക്കുന്നത്. കാന്താരയുടെ രണ്ട് ഭാഗങ്ങളുടെയും സംഗീത സംവിധായകനായ ബി അജനീഷ് ലോക്നാഥ് ആദ്യമായി മലയാളത്തിലെത്തുന്ന സിനിമ കൂടിയാണ് ഇത് എന്ന പ്രത്യേകതയുമുണ്ട്. തീർച്ചയായും തിയേറ്റർ കാഴ്ച അർഹിക്കുന്ന ഒരു ചിത്രമായിരിക്കും ഇതെന്നാണ് സിനിമയുടേതായി പുറത്തിറങ്ങിയിട്ടുള്ള അപ്ഡേറ്റുകൾ നൽകുന്ന സൂചന. ഇന്ദ്രൻസ്, മുരളി ഗോപി, പുഷ്പ സിനിമയിലൂടെ ശ്രദ്ധേയനായ സുനിൽ, അപ്പാനി ശരത്, നിഖില വിമൽ, ദേവ് മോഹൻ, സാഗർ സൂര്യ, റജീന കസാൻഡ്ര ശാന്തി ബാലചന്ദ്രൻ, അജയ്, കന്നഡ താരം അച്യുത് കുമാർ തുടങ്ങി വലിയൊരു താരനിര തന്നെ ചിത്രത്തിൽ അണിനിരക്കുന്നുണ്ട്. മലയാളത്തിലും തമിഴിലുമായി ഇറങ്ങിയ ബിഗ് ബജറ്റ് ചിത്രം അനന്തൻ

0: കാർഡിൽ ഒട്ടേറെ അന്യഭാഷാ താരങ്ങളും ഒരുമിച്ചിട്ടുണ്ട്. ഇതിനോടകം തന്നെ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധേയമായി മാറിയ ചിത്രത്തിന്റെ ടീസർ അന്യായ മേക്കിംഗുമായി മികച്ചൊരു ദൃശ്യവിരുന്നായിരിക്കും ചിത്രമെന്ന് അടിവരയിടുന്നതായിരുന്നു.
1: അതിന്നൊരു നഗരമാണ് അർബൻ സിറ്റി. അവിടുത്തെ വെള്ളക്കൊട്ടാരത്തിൽ നിന്ന് ഭരിക്കുന്നവൻ ആരാണോ അവന്റെ തലയാണ് ആ കാട്, അനന്തൻ കാട്.

0: സോങ് ഓഫ് ദ വീക്ക്.
1: ഈ ഗാനം ഇറ്റ്സ് എ മെഡിക്കൽ മിറാക്കിൾ എന്ന ചിത്രത്തിന് വേണ്ടി സഞ്ജിത് ഹെഗ്ഡേ പാടിയത്. ശബരീഷ് വർമ്മയുടെ വരികൾക്ക് ഈണം പകർന്നത് മുജീബ് മജീദ്.

0: സിനിമയെ തൊട്ടറിയാൻ,
1: സിനിമയുടെ രഹസ്യങ്ങൾ അറിയാൻ,
0: പുതിയ തരംഗങ്ങൾ ആസ്വദിക്കാൻ
1: കാത്തിരിക്കാം. അടുത്ത ഞായറാഴ്ച കൃത്യം 4 മണി വരെ നിർവഹണം വിനോദ് ബാബു, എച്ച്. സാങ്കേതിക സഹായം അശോകൻ. നിർവഹണ സഹായം ബേബി സ്മിത, ഷെനി രഞ്ജിത്, കെ കെ ശ്രീജ, ബാബുരാജ് പെരിയ.
2: കണ്ണൂർ ടോക്കീസ്. സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം.

ഇന്ന് 6:30-നുള്ള കിസാൻ വാണിയിൽ ഫാം വിശേഷങ്ങളുമായി മാലൂർ ഇക്കോം ഫാംസ് മാനേജർ ശ്രീ ഗോപിനാഥ് മണത്തന. 7:20-ന് കമ്പോള വില നിലവാരം. 8:00-ക്കുള്ള സാഹിത്യരംഗത്തിൽ ശൈലജ തമ്പാൻ എഴുതി അവതരിപ്പിക്കുന്ന ചെറുകഥ കുഞ്ഞപ്പയ്യട്ടന്റെ മരണം, സുറാബിന്റെ കവിതകൾ, തമ്പാൻ തയനേരിയുടെ ചെറുകഥ വന്ധ്യമേഘങ്ങളുടെ വിലാപം എന്നിവ കേൾക്കാം.

ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ സമയം 3 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. ഇതോടെ ഈ പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം വൈകിട്ട് 5 മണിക്ക് ആരംഭിക്കും. നമസ്കാരം.

ആകാശവാണി കണ്ണൂർ. പ്രിയ ശ്രോതാക്കളെ നമസ്കാരം. എഫ് എം ബാൻഡിൽ 101.5 മെഗാഹെർട്സിൽ ഞങ്ങളുടെ സായാഹ്ന പ്രക്ഷേപണം ആരംഭിക്കുന്നു. സമയം 5 മണി. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം പാടിയത് എം ജി ശ്രീകുമാറും ചിത്രയും ചേർന്ന്. ചിത്രം ഹരികൃഷ്ണൻസ്. ഗാനരചന കൈതപ്രം, സംഗീതം ഔസേപ്പച്ചൻ.

ഷിബു ചക്രവർത്തിയുടെ വരികൾക്ക് ഔസേപ്പച്ചൻ ഈണം പകർന്ന് ശ്വേത പാടിയ ഗാനമാണ് ചലച്ചിത്ര ഗാനങ്ങളിൽ അടുത്തത്. ചിത്രം കോളേജ് കുമാരൻ.

ചിത്രം നീയും ഞാനും, ശ്രേയാ ഘോഷാൽ പാടിയ ഗാനം. ഗാനത്തിന്റെ വരികൾ ബി കെ ഹരിനാരായണന്റേത്, ഈണം വിനു തോമസ്.

ചലച്ചിത്ര ഗാനങ്ങളിൽ ഇത് ഒരു ഗാനം കൂടി കേൾക്കാം. റഫീഖ് അഹമ്മദിന്റെ വരികൾക്ക് നന്ദു കർത്ത ഈണം പകർന്ന് ജയചന്ദ്രൻ പാടിയ ഗാനം. ചിത്രം ഉത്തരം പറയാതെ.

ചലച്ചിത്ര ഗാനങ്ങൾ കഴിഞ്ഞു. ആകാശവാണി കണ്ണൂർ, എൻ സുഹറയും സംഘവും അവതരിപ്പിക്കുന്ന ഒപ്പന ഇപ്പോൾ കേൾക്കാം.

0: ഷോപ്പിംഗ് മിസ്സായോ?
1: വിഷമിക്കണ്ടേ, മൈജിയിൽ ഇപ്പോഴും തുടരുന്നു ഓണം മാസ് ഓഫറുകൾ. മാസ് വിലക്കുറവ്,
0: ഡിസ്കൗണ്ടുകൾക്കും സമ്മാനങ്ങൾക്കും പുറമെ EMI ഓഫറുകളും.
1: മൈജി ഓണം മാസ് ഓണം സമ്മാനങ്ങൾ സ്വന്തമാക്കാനുള്ള അവസരവും
0: ഇപ്പോൾ തന്നെ മൈജി മൈജി ഫ്യൂച്ചർ ഷോറൂമുകൾ സന്ദർശിക്കൂ.
2: സത്യം സിനിമാസും മഹാസുബൈറിന്റെയും ബാനറിൽ രഞ്ജിത്ത്, ഉദയകൃഷ്ണ കൂട്ടുകെട്ടിൽ പ്രകാശ് വർമ്മ കേന്ദ്ര കഥാപാത്രമായി അഭിനയിക്കുന്ന ലോ ആൻഡ് ഓർഡർ ഇന്ന് മുതൽ തിയേറ്ററുകളിൽ.
3: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
4: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
5: എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ.
6: ഹലോ പ്രിയ ഗീതം.
7: മാറ്റൂ മാറ്റൂ, ശീലം മാറ്റൂ.
8: മെഷീനിൽ വസ്ത്രങ്ങൾ ഇടും മുമ്പ് ചെക്ക് ചെയ്തിരുന്നില്ലേ?
7: മാറ്റൂ മാറ്റൂ, ശീലം മാറ്റൂ. ഇനി അടുത്തുള്ള ബാങ്കിൽ ചെന്ന് കീറിയ പഴയ നോട്ടുകൾ മാറ്റി വാങ്ങൂ. ബാങ്ക് നിരസിച്ചാൽ RBI ഓംബോഡ്സ്മാനോട് പരാതിപ്പെടൂ. RBI പറയുന്നു, അറിവ് നേടൂ, അത് പ്രാവർത്തികമാക്കൂ.
0: ഓണം കഴിഞ്ഞു, ഇനി ഓഫറിൽ ലാപ്ടോപ്പ് വാങ്ങാൻ എന്താ വഴി?
1: വഴിയുണ്ടല്ലോ, നേരെ മൈജിയിലേക്ക് പോക്കോ. ഫിനാൻസ് പർച്ചേസിൽ നേടാം 30,000 റുപ്പീസ് വരെ ക്യാഷ് ബാക്ക്, 16,000 റുപ്പീസ് വരെ ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട്.
0: ഇഷ്ടപ്പെട്ട ലാപ്ടോപ്പ് ഇനി കൂടുതൽ ലാഭത്തിൽ സ്വന്തമാക്കാം.
1: ഇപ്പോൾ തന്നെ തൊട്ടടുത്തുള്ള മൈജി മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിൽ എത്തൂ.
9: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
2: സത്യം സിനിമാസും മഹാസുബൈറിന്റെയും ബാനറിൽ രഞ്ജിത്ത്, ഉദയകൃഷ്ണ കൂട്ടുകെട്ടിൽ പ്രകാശ് വർമ്മ കേന്ദ്ര കഥാപാത്രമായി അഭിനയിക്കുന്ന ലോ ആൻഡ് ഓർഡർ ഇന്ന് മുതൽ തിയേറ്ററുകളിൽ.
10: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ രാവിലെ 7 മണിക്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസമർപ്പിച്ച ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ.
0: ഓണം കഴിഞ്ഞാലും മൈജിയിൽ ACകൾക്ക് ഇപ്പോൾ മാസ് ഓഫറുകൾ മാസ് വിലക്കുറവ് തുടരുന്നു. EMI വാങ്ങിയാൽ മറ്റെവിടെയും ഇല്ലാത്ത ഫിനാൻസ് ഓഫറും ഉണ്ട്.
1: 30,000 റുപ്പീസ് വരെ ക്യാഷ് ബാക്ക്, 16,000 റുപ്പീസ് വരെ ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട്.
0: കൂടാതെ ഓണം ഓഫറിൽ ബമ്പർ അടിച്ചാൽ വീട്ടിലേക്ക് ഒരു BMW.
1: ഇപ്പോൾ തന്നെ മൈജി മൈജി ഫ്യൂച്ചർ ഷോറൂമുകൾ സന്ദർശിക്കൂ.
11: റീഗൽ ജ്വല്ലേഴ്സ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, താവക്കര. റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
12: നിങ്ങളുടെ പഴയ സ്വർണം റീഗൽ ജ്വല്ലേഴ്സിൽ നിന്നും ഗവൺമെന്റ് അംഗീകൃത HYDBIS ഹോൾമാർക്ക് സ്വർണ്ണാഭരണമാക്കി മാറ്റാം.
13: ശ്രീതിലകം, പെൺമയുടെ തിളക്കം. വ്യക്തിത്വങ്ങൾ, വീക്ഷണങ്ങൾ, വിശേഷങ്ങൾ. സ്ത്രീ ശബ്ദങ്ങളുടെ സംഗമവേദി എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 7:35. ശ്രീതിലകം, പെൺമയുടെ തിളക്കം.
0: ഓണം കഴിഞ്ഞു കരുതി TV വാങ്ങൽ മാറ്റിവെച്ചോ?
1: എങ്കിലിതാ മൈജിയിൽ ഓഫറുകൾ ഇപ്പോഴും ഓൺ ആണ്.
0: TV EMI വാങ്ങിയാൽ ഫിനാൻസ് ഓഫറും ഉണ്ട്.
1: നേടാം ഒരു EMI ഓഫ് 16,000 റുപ്പീസ് വരെ ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട്.
0: കൂടാതെ മൈജി ഓണം മാസ് ഓണം സീസൺ 4 സമ്മാനങ്ങളും ബമ്പർ സമ്മാനം BMW കാർ.
1: വേഗമാവട്ടെ, ഓണം കഴിഞ്ഞാലും എന്റർടൈൻമെന്റിന് നൽകാം അപ്ഗ്രേഡ്.
14: സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30. സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
2: സത്യം സിനിമാസും മഹാസുബൈറിന്റെയും ബാനറിൽ രഞ്ജിത്ത്, ഉദയകൃഷ്ണ കൂട്ടുകെട്ടിൽ പ്രകാശ് വർമ്മ കേന്ദ്ര കഥാപാത്രമായി അഭിനയിക്കുന്ന ലോ ആൻഡ് ഓർഡർ ഇന്ന് മുതൽ തിയേറ്ററുകളിൽ.
10: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
0: ഓണം ഷോപ്പിംഗ് മിസ്സായോ?
1: വിഷമിക്കണ്ടേ, മൈജിയിൽ ഇപ്പോഴും തുടരുന്നു ഓണം മാസ് ഓഫറുകൾ. മാസ് വിലക്കുറവ്,
0: ഡിസ്കൗണ്ടുകൾക്കും സമ്മാനങ്ങൾക്കും പുറമെ EMI ഓഫറുകളും.
1: മൈജി ഓണം മാസ് ഓണം സമ്മാനങ്ങൾ സ്വന്തമാക്കാനുള്ള അവസരവും
0: ഇപ്പോൾ തന്നെ മൈജി മൈജി ഫ്യൂച്ചർ ഷോറൂമുകൾ സന്ദർശിക്കൂ.
15: ഓരോ സ്വപ്നത്തിനും ഒരു തുടക്കമുണ്ട്, ഓരോ വിജയത്തിനും പിന്നിൽ ഒരു കഥയുണ്ട്. റെഡിയാണോ സ്പോർട്സ് ലോകത്തിന്റെ റിയൽ സ്റ്റോറികൾക്ക്? സ്പോർട്സ് ടൈം. ഇവിടെ ഹീറോസ് സിനിമയിലല്ല,

0: കളിക്കളങ്ങളിലാണ് പിറക്കുന്നത്. ആ കഥകൾ കേൾക്കാൻ അറിയാൻ സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40 വിവിധ സ്പോർട്സ് താരങ്ങളുമായുള്ള എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾ, വൈവിധ്യമാർന്ന കായിക ഇനങ്ങളുടെ പരിചയം, കായിക ലോകത്തെ അറിയാം, പ്രചോദനം നേടാം, സ്വപ്നങ്ങൾക്ക് ദിശ നൽകാം. കേൾക്കാൻ മറക്കരുത് സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40.
1: ഓണത്തിന് പുതിയ റെഫ്രിജറേറ്റർ വാങ്ങണമെന്ന് കരുതിയതല്ലേ, ഇനിയും വൈകിയിട്ടില്ല.
2: മൈജിൽ ഫ്രിഡ്ജിന് കിടിലൻ ഓഫറുകൾ ഇപ്പോഴും ഉണ്ടല്ലോ. ഇപ്പോഴും തുടർന്നു മൈജിയുടെ മാസ് ഓഫറുകൾ മാസ് വിലക്കുറവിൽ.
1: EMI പർച്ചേസിൽ 30,000 രൂപ വരെ ബാങ്ക് ക്യാഷ് ബാക്ക്.
2: ഇഷ്ടപ്പെട്ട റെഫ്രിജറേറ്റർ ഇനി കൂടുതൽ ലാഭത്തിൽ സ്വന്തമാക്കാം.
1: ഇപ്പോൾ തന്നെ മൈജി ഫ്യൂച്ചർ ഷോറൂമുകൾ സന്ദർശിക്കൂ.
3: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ 1 സമ്മാനം 30 കോടി രൂപ, 2 സമ്മാനം 1 കോടി രൂപ.
4: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
5: കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
6: നിങ്ങളൊരു യഥാർത്ഥ സിനിമ ആസ്വാദകനാണോ?
7: വെറും ഒരു ക്ലിപ്പ് കേട്ടാൽ സിനിമ ഏതാണെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ?
6: എങ്കിൽ തയ്യാറായിക്കൊള്ളൂ,
7: ഞങ്ങൾ വരുന്നു നിങ്ങളുടെ അരികിലേക്ക്.
6: ഏറ്റവും പുതിയ റിലീസുകൾ,
7: തരംഗം സൃഷ്ടിച്ച ഗാനങ്ങൾ
8: നമുക്ക് ആസ്വദിക്കാം കണ്ണൂർ ടാക്കീസിലൂടെ.
5: കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
6: പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ചകളിൽ 2:30.
9: സത്യം സിനിമാസും മഹാസുബൈറിന്റെയും ബാനറിൽ രഞ്ജിത്, ഉദയകൃഷ്ണ കൂട്ടുകെട്ടിൽ പ്രകാശ് വർമ്മ കേന്ദ്ര കഥാപാത്രമായി അഭിനയിക്കുന്ന ലോ ആൻഡ് ഓർഡർ ഇന്ന് മുതൽ തിയേറ്ററുകളിൽ.
1: ഓണം കഴിഞ്ഞാലും മൈജിയിൽ ACകൾക്ക് ഇപ്പോൾ മാസ് ഓഫറുകൾ മാസ് വിലക്കുറവ് തുടരുന്നു. EMI വാങ്ങിയാൽ മറ്റെവിടെയും ഇല്ലാത്ത ഫിനാൻസ് ഓഫറും ഉണ്ട്.
2: 30,000 rupees വരെ ക്യാഷ് ബാക്ക്, 16,000 rupees വരെ ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട്.
1: കൂടാതെ ഓണം ഓഫറിൽ ബമ്പർ അടിച്ചാൽ വീട്ടിലേക്ക് ഒരു BMW.
2: ഇപ്പോൾ തന്നെ മൈജി, മൈജി ഫ്യൂച്ചർ ഷോറൂമുകൾ സന്ദർശിക്കൂ.
10: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
11: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080, 9495967080.
12: പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ഒരു ലളിതഗാനം കേൾക്കാം. ഒരു സങ്കൽപ്പതൽപ്പത്തിൽ വെറുതെ വീണുമയങ്ങി. ഗാനം പാടിയത് രാധിക തിലക്.

രാധിക തിലക് പാടിയ ലളിത ഗാനമാണ് നിങ്ങൾ കേട്ടത്. ആകാശവാണി കണ്ണൂർ. FM പ്രധാന വാർത്തകൾ. രാജ്യത്തിന്റെ സാംസ്കാരിക പൈതൃകത്തിനും അതിന്റെ വികസന യാത്രയിലും കേരളം നിർണായക പങ്കുവഹിച്ചതായി രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. കൊച്ചിയിൽ ജന്മഭൂമി ദിനപത്രം സംഘടിപ്പിച്ച കോൺക്ലേവ് കേന്ദ്രമന്ത്രി ഉദ്ഘാടനം ചെയ്തു. ചെങ്കടൽ മേഖലയിലെ സുരക്ഷാ സാഹചര്യത്തിൽ ആശങ്ക രേഖപ്പെടുത്തി ഇന്ത്യ. സൌദി അറേബ്യയുടെ പരമാധികാര പ്രദേശത്തിന് നേരെയുണ്ടായ ആക്രമണങ്ങളുടെയും ഇന്ത്യ അപലപിച്ചതായി വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ. 20-ാമത് റോസ്ഗർ മേളയുടെ ഭാഗമായി വിവിധ സർക്കാർ വകുപ്പുകളിൽ നിയമിതരാകുന്ന 51,000-ത്തിലധികം യുവാക്കൾക്കുള്ള നിയമന ഉത്തരവുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ വീഡിയോ കോൺഫറൻസിംഗിലൂടെ വിതരണം ചെയ്യും. മെഡിക്കൽ പഠനത്തിലേക്ക് പ്രവേശിക്കുന്ന വിദ്യാർത്ഥികൾ രോഗികളോടും സമൂഹത്തോടും അനുകമ്പയോടെ പെരുമാറണമെന്ന് മന്ത്രി കെ തുളസി. ഓപ്പറേഷൻ തൂഫാൻ ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി സംസ്ഥാനത്ത് ആന്റി നാർക്കോട്ടിക്സ് ഇൻവെസ്റ്റിഗേഷൻ ടീമിന് രൂപം നൽകിയതായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. അറ്റകുറ്റപ്പണികൾ നടക്കുന്നതിനാൽ ചങ്ങനാശ്ശേരി തിരുവല്ല സ്റ്റേഷനുകൾക്കിടയിലുള്ള റെയിൽവേ ഗേറ്റ് നാളെ രാവിലെ 8 മുതൽ ഞായറാഴ്ച വൈകിട്ട് 6 വരെ അടച്ചിടുമെന്ന് ജില്ലാ കലക്ടർ. കോട്ടയം ജില്ലയിലെ 61 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ 16-ാം ധനകാര്യ കമ്മീഷൻ ഗ്രാന്റിൽ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന പദ്ധതികൾക്ക് ജില്ലാ ആസൂത്രണ സമിതിയുടെ അംഗീകാരം. ചലച്ചിത്ര അക്കാദമി ചെയർമാനെ ഈ മാസം 25-നകം നിയമിക്കുമെന്ന് മന്ത്രി പി സി വിഷ്ണുനാഥ്. സംസ്ഥാനത്ത് ഇന്നും രാത്രി ഭാഗികമായി വൈദ്യുതി മുടങ്ങും. വൈകിട്ട് 6:15 മുതൽ അർദ്ധരാത്രി 12:45 വരെയായിരിക്കും

വിവിധ മേഖലകളിൽ ഭാഗികമായി വൈദ്യുതി മുടങ്ങുക. FM പ്രധാന വാർത്തകൾ കഴിഞ്ഞു. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം.

കൈതപ്രത്തിന്റെ വരികൾക്ക് ജോൺസൺ ഈണം പകർന്ന് സല്ലാപം ഈ പടത്തിനു വേണ്ടി യേശുദാസ് പാടിയ ചലച്ചിത്രഗാനമാണ് നിങ്ങൾ കേട്ടത്. ആകാശവാണി കണ്ണൂർ. ഇനി 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹിയിലെ

0: ജില്ലാ വൃത്താന്തം. ഇന്ന് കൊല്ലം ജില്ല. ജില്ലാ വിശേഷങ്ങളുമായി കൊല്ലം ജില്ലാ പ്രതിനിധി നീരജ് ലാൽ.
1: കൊല്ലം നേവൽ NCC യൂണിറ്റ് 3 കേരള ബറ്റാലിയന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച പായ്വഞ്ചി സാഹസിക യാത്ര വിജയകരമായി പൂർത്തിയാക്കി. NCC തേവള്ളി നേവൽ യൂണിറ്റിൽ മടങ്ങിയെത്തിയ സംഘത്തെ കൊല്ലം NCC ഗ്രൂപ്പ് കമാൻഡർ ബ്രിഗേഡിയർ കെ ലോകനാഥൻ ഫ്ളാഗിംഗ് ഇൻ ചെയ്ത് സ്വീകരിച്ചു. 3 പായ്വഞ്ചികളിൽ പാതിരാമണൽദ്വീപ് പക്ഷിസങ്കേതം വരെ സഞ്ചരിച്ച് മടങ്ങിയെത്തിയ സംഘം 210 കിലോമീറ്റർ പര്യടനമാണ് വിജയകരമായി പൂർത്തിയാക്കിയത്. ഈ മാസം 3 തേവള്ളിയിൽ നിന്ന് പുറപ്പെട്ട സാഹസിക പര്യവേഷണ യാത്രാ സംഘത്തിൽ NCC നേവൽ വിംഗിലെ 35 ആൺകുട്ടികളും 30 പെൺകുട്ടികളും ഉൾപ്പെടെ 65 കേഡറ്റുകളും 30 ജീവനക്കാരും ഉണ്ടായിരുന്നു. 8 ദിവസത്തെ യാത്രയിൽ കാലാവസ്ഥയുൾപ്പെടെ പ്രതികൂല സാഹചര്യങ്ങളെ സാഹസികമായി തരണം ചെയ്ത് തുഴഞ്ഞെത്താനായത് വലിയ അനുഭവമായെന്ന് കേഡറ്റുകൾ പറഞ്ഞു. സെയിലിംഗ് പര്യവേഷണത്തിന്റെ ഭാഗമായി കേരള ലക്ഷദ്വീപ് ഡയറക്ടറേറ്റിൽ നിന്നുള്ള നാവിക NCC കേഡറ്റുകളും ഉദ്യോഗസ്ഥരും റൂട്ടിലെ വിവിധ സ്ഥലങ്ങളിൽ സെയിലിംഗ് അഭ്യാസങ്ങളിലും സാമൂഹിക സേവന പ്രവർത്തനങ്ങളിലും പങ്കെടുത്തു. അമൃത് ഭാരത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി അത്യാധുനിക രീതിയിൽ പുനർനിർമ്മിക്കുന്ന കൊല്ലം റെയിൽവേ സ്റ്റേഷന്റെ നിർമ്മാണ പുരോഗതി NK പ്രേമചന്ദ്രൻ MP സാന്നിധ്യത്തിൽ വിലയിരുത്തി. 2027 ഡിസംബറിനുള്ളിൽ നിർമ്മാണം പൂർത്തീകരിച്ച് കമ്മീഷൻ ചെയ്യാനാകുമെന്ന് റെയിൽവേ കൺസ്ട്രക്ഷൻ വിഭാഗം ചീഫ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ഓംപ്രകാശ് ഉൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ ചേർന്ന അവലോകന യോഗത്തിൽ അന്തിമ തീയതി സംബന്ധിച്ച് ഉറപ്പു നൽകിയതായി MP പറഞ്ഞു. 2 ടെർമിനലുകളെയും ബന്ധിപ്പിച്ചുകൊണ്ടുള്ള എയർ കോൺകോഴ്സിന്റെ ഗർഡറുകൾ സ്ഥാപിക്കുന്നതിനായി കൂറ്റൻ ക്രെയിൻ ഉപയോഗിക്കുമ്പോൾ ട്രെയിൻ ഗതാഗതം നിർത്തിവെക്കേണ്ടി വരുന്നുണ്ട്. ഇതിന് ലഭിക്കുന്ന സമയം പരിമിതമായതിനാലാണ് നിർമ്മാണ പൂർത്തീകരണ തീയതി മുൻ നിശ്ചയിച്ചതിൽ നിന്നും 9 മാസത്തോളം വൈകുന്നതെന്നും യോഗത്തിൽ വിലയിരുത്തി. സ്ത്രീകളെ കബളിപ്പിച്ച് സ്വർണ്ണാഭരണങ്ങൾ രാസലായനിയിൽ മുക്കി സ്വർണം തട്ടുന്ന ഇതര സംസ്ഥാനക്കാരായ 2 പേർ ചവറയിൽ പിടിയിലായി. ബീഹാർ സ്വദേശി ദിനേഷ് സഹ, സച്ചിൻ കുമാർ സഹ എന്നിവരാണ് പിടിയിലായത്. വീടുകളിലെത്തി ചെമ്പ് പാത്രങ്ങൾ, നിലവിളക്ക് എന്നിവ വെളുപ്പിച്ചു നൽകിയ ശേഷം സ്ത്രീകളെ കബളിപ്പിച്ച് സ്വർണ്ണാഭരണങ്ങൾ വെളുപ്പിച്ചു തരാമെന്ന് പറഞ്ഞ് വാങ്ങിയാണ് രാസലായനിയിൽ മുക്കി ഇവർ സ്വർണം തട്ടുന്നത്. കൊല്ലത്ത് നടന്ന സംസ്ഥാന ജൂനിയർ ഫാസ്റ്റ് ഫൈനെറ്റ് ബോൾ ചാമ്പ്യൻഷിപ്പിൽ ആൺകുട്ടികളുടെ വിഭാഗത്തിൽ കോഴിക്കോടും പെൺകുട്ടികളുടെ വിഭാഗത്തിൽ എറണാകുളവും ജേതാക്കളായി. ജൂനിയർ മിക്സഡ് നെറ്റ് ബോൾ ചാമ്പ്യൻഷിപ്പിലും എറണാകുളം കിരീടം നേടി. നീലാംബരി അക്ഷരശില്പം 2026 ഭാഗമായി വയലാർ സ്മൃതി പുരസ്കാര വിതരണവും പുസ്തക പ്രകാശനവും ഗാനരചയിതാവ് വയലാർ ശരചന്ദ്രവർമ്മ ഉദ്ഘാടനം ചെയ്തു. പുസ്തകത്തിന്റെ കവർ പേജ് പ്രകാശനം ചെയ്തു. എഴുത്തുകാരെ ആദരിച്ചു. കൊല്ലം പ്രസ് ക്ലബ്ബിൽ നടന്ന ചടങ്ങിൽ സാമൂഹിക സാംസ്കാരിക വ്യക്തിത്വങ്ങൾ, പ്രസാധകർ, ഗ്രന്ഥകർത്താക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു. അപ്പർ പ്രൈമറി വിദ്യാർത്ഥികൾക്ക് താറാവ് കുഞ്ഞുങ്ങളെ സൌജന്യമായി നൽകുന്ന പൊൻചിറകുകൾ പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി ബിന്ദുകൃഷ്ണ പ്രാക്കുളത്ത് നിർവഹിച്ചു. കേന്ദ്ര ഗവൺമെന്റിന്റെ സഹായത്തോടെ ക്ഷീരകർഷകർക്കായി നടപ്പാക്കുന്ന NLM ഗോസമൃദ്ധി കന്നുകാലി ഇൻഷുറൻസ് പദ്ധതിയും മന്ത്രി ഉദ്ഘാടനം ചെയ്തു. ഇൻഷുറൻസ് പദ്ധതിയുടെ സർട്ടിഫിക്കറ്റ് മന്ത്രി കർഷകന് കൈമാറി. പൊൻചിറകുകൾ പദ്ധതിയുടെ ഭാഗമായി സംസ്ഥാനത്തെ തിരഞ്ഞെടുക്കപ്പെട്ട സ്കൂളുകളിലെ വിദ്യാർത്ഥികൾക്ക് 5 നാടൻ താറാവ് കുഞ്ഞുങ്ങളെയും അവയ്ക്കുള്ള മരുന്നും 3 കിലോ തീറ്റയും സൗജന്യമായി വിതരണം ചെയ്യും. ആലപ്പാട് ഗ്രാമപഞ്ചായത്തിന് സുനാമി റെഡി അംഗീകാരം ലഭിക്കുന്നതിനാവശ്യമായ പ്രവർത്തനങ്ങളുടെ ഭാഗമായി മോക്ഡ്രിൽ സംഘടിപ്പിച്ചു. 14-15 വാർഡുകളിലാണ് മോക്ഡ്രിൽ നടന്നത്. യുനെസ്കോയുടെ കീഴിലുള്ള ഇന്റർ ഗവൺമെന്റൽ ഓഷ്യാനോഗ്രാഫിക് കമ്മീഷൻ, ഇന്ത്യൻ നാഷണൽ സെന്റർ ഫോർ ഓഷ്യൻ ഇൻഫർമേഷൻ സർവീസസ്, കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി എന്നിവ സംയുക്തമായി നടപ്പാക്കുന്നതാണ് സുനാമി റെഡി പദ്ധതി.
0: ജില്ലാ വൃത്താന്തം സമാപിച്ചു.

ആകാശവാണി കണ്ണൂർ അറിയിപ്പുകൾ. ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയുമായി പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. ആദ്യം ഇന്നത്തെ പരിപാടികൾ. 6:40 വാർത്താവീക്ഷണം, 6:50 ഹരിതവീഥി. ഫാം വിശേഷങ്ങളുമായി മാലൂർ ഇക്കോ ഫാംസ് മാനേജർ ശ്രീ ഗോപിനാഥ് മണത്തണ. അവസാന ഭാഗം 7:20 കമ്പോള വില നിലവാരം, 7:35 9:30 11 ചലച്ചിത്ര ഗാനങ്ങൾ, 8 സാഹിത്യരംഗം. ശൈലജ തമ്പാൻ എഴുതി അവതരിപ്പിക്കുന്ന ചെറുകഥ കുഞ്ഞപ്പയേട്ടന്റെ മരണം, സുറാബിന്റെ കവിതകൾ, തമ്പാൻ തായിനേരിയുടെ ചെറുകഥ, വന്ധ്യമേഘങ്ങളുടെ വിലാപം എന്നിവ ഉൾപ്പെടുത്തിയിരിക്കുന്നു. 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ, 8:40 സേവന വാർത്തകൾ, 9:15 വിദ്യാഭ്യാസ രംഗം, 10 നാടകം. ഇനി നാളത്തെ പരിപാടികൾ. സുഭാഷിതം സിസ്റ്റർ മേരി കുട്ടിയാനിക്കൽ തയ്യാറാക്കി അവതരിപ്പിക്കുന്നു. 6 FM പ്രധാന വാർത്തകൾ, അറിയിപ്പുകൾ. 6:10 കാവ്യാഞ്ജലി, കടമ്പനിട്ട രാമകൃഷ്ണൻ എഴുതിയ കടമ്പനിട്ട എന്ന കവിത. ആലാപനം കെ ആർ ശ്യാമ. 6:15 അർച്ചന, 6:30 സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ, 7 ട്രെയിൻ സമയം. തുടർന്ന് FM ഡയറിയിൽ കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് ജാലകം പറന്ന് പറന്ന് ഗിന്നസ് നേട്ടത്തിലേക്ക്. തില്ലങ്കേരിയിലെ ജംഷീർ തണലോട്ട് പങ്കെടുക്കുന്നു. 7:20 കോളേജ് ഓഫ് കോമേഴ്സ് സേവന വാർത്തകൾ, 7:35 FM ഡയറി തുടരുന്നു. അപൂർവഗാനം നിങ്ങൾക്കറിയാമോ സ്പോർട്സ് ടൈം, 70th ജില്ലാ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന്റെ വിശേഷങ്ങൾ. തുടർന്ന് ഹെൽത്ത് ടിപ്സ്. 7:55 റീഗൽ ജ്വല്ലേഴ്സ് റെയിൽവേ അറിയിപ്പുകൾ. 8:30 സംഗീതമാധുരിയിൽ ലളിതഗാനങ്ങൾ. 8:58 9:58 10:58 FM പ്രധാന വാർത്തകൾ. 9 പ്രിയം പ്രിയതരം, 10 നേർവഴി കാഴ്ച പരിമിതി നേരിടുന്നവർക്കായുള്ള പരിപാടി, 10:15 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ, 10:25 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ, 11 ആൽബം ഗാനങ്ങൾ, 12:10 സേവന വാർത്തകൾ, 12:15 പഞ്ചവാദ്യം. പെരുന്തടി മുരളീധരമാരാരും സംഘവും അവതരിപ്പിച്ചത്. 12:40 ആരോഗ്യദീപ്തി. ഉച്ചയ്ക്ക് 1 ഓർമ്മയിൽ ഒരു ഗാനം, 2:15 തുടർനാടകം, 2:30 നാട്ടുവഴിയിലീണങ്ങൾ, വൈകിട്ട് 5 സംസ്കൃത പാഠം, 5:15 ചരടുപിന്നിക്കളിപ്പാട്ട്. ടി ബിന്ദു ഗംഗാധരനും സംഘവും അവതരിപ്പിച്ചത്. 5:30 രാത്രി 11 ചലച്ചിത്ര ഗാനങ്ങൾ, 5:45 ലളിതഗാനങ്ങൾ, 5:58 FM പ്രധാന വാർത്തകൾ, 6:10 വയനാട് ജില്ലാ വൃത്താന്തം, 6:15 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ, 6:40 നല്ല വാർത്ത, 6:50 കിസാൻ വാണി, 7:20 കമ്പോള വില നിലവാരം, 7:35 യുവവാണി, 8 വളപ്പൊട്ടുകൾ, 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ, 8:40 സേവന വാർത്തകൾ, 9:15 കായിക ലോകം, 9:30 സാറ്റർഡേ നൈറ്റ് ഫീവർ, 10 ദേശീയ സംഗീത പരിപാടിയിൽ എസ് ഹരികുമാറിന്റെ കർണാട്ടിക് വയലിൻ കച്ചേരി.

0: അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ.
1: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ദീപു എസ് എൽ. പ്രധാന വാർത്തകൾ. 20-ാമത് റോസ്കാർ മേളയുടെ ഭാഗമായി 51,000-ത്തിലധികം യുവജനങ്ങൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ നിയമന ഉത്തരവ് നൽകും. രാമകഥാഭാരതത്തിൽ അവസാനിക്കുന്ന ഒന്നല്ലെന്നും ഏഷ്യയിലുടനീളം ഇത് വ്യാപിച്ചിരിക്കുന്നതായും കൊച്ചിയിൽ നടന്ന ജന്മഭൂമി കോൺക്ലേവിൽ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ചെങ്കടൽ മേഖലയിൽ രൂക്ഷമാകുന്ന സുരക്ഷാ ഭീഷണികളിൽ ആശങ്ക രേഖപ്പെടുത്തി ഇന്ത്യ. സൌദി അറേബ്യയുടെ പരമാധികാരത്തിന് നേർക്കുണ്ടാകുന്ന കടന്നാക്രമണങ്ങളെ അപലപിച്ച് വിദേശകാര്യ മന്ത്രാലയം. ഓപ്പറേഷൻ തൂഫാൻ ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി സംസ്ഥാനത്ത് ആന്റി നർക്കോട്ടിക് ഇൻവെസ്റ്റിഗേഷൻ ടീമിന് രൂപം നൽകിയതായി മന്ത്രി രമേശ് ചെന്നിത്തല. സ്വച്ഛ് സാഗർ സുരക്ഷിത് സാഗർ ക്യാമ്പയിന്റെ ഭാഗമായി സംസ്ഥാനത്തെ ബീച്ചുകളിൽ നാളെ വിപുലമായ ശുചീകരണ പരിപാടികൾ നടക്കും. ഏഷ്യൻ ഗെയിംസിന് ജപ്പാനിൽ നാളെ ഔദ്യോഗിക തുടക്കം. 500-ലേറെ ഇന്ത്യൻ താരങ്ങൾ ഗെയിംസിൽ മാറ്റുരയ്ക്കും. വാർത്തകൾ വിശദമായി. 20-ാമത് റോസ്കാർ മേളയുടെ ഭാഗമായി 51,000-ത്തിലധികം യുവജനങ്ങൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ നിയമന ഉത്തരവ് വിതരണം ചെയ്യും. വിവിധ കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങളിൽ പുതുതായി നിയമനം ലഭിച്ചവർക്കാണ് പ്രധാനമന്ത്രി വീഡിയോ കോൺഫറൻസിംഗിലൂടെ നിയമന കത്ത് കൈമാറുക. രാജ്യത്തുടനീളമുള്ള 45 കേന്ദ്രങ്ങളിൽ നടക്കുന്ന റോസ്കാർ മേളകളിൽ കേന്ദ്രമന്ത്രിമാർ ഉൾപ്പെടെ പ്രമുഖർ പങ്കെടുക്കും. കൊച്ചി കലൂരിലും പാലാരിവട്ടത്തും നടക്കുന്ന റോസ്കാർ മേളകളിൽ നാളെ കേന്ദ്ര സഹമന്ത്രിമാരായ സുരേഷ് ഗോപിയും ജയന്ത് ചൌധരിയുമാണ് പങ്കെടുക്കുന്നത്. റോസ്കാർ മേളകളിലൂടെ വിവിധ മന്ത്രാലയങ്ങളിലും വകുപ്പുകളിലുമായി ഇതുവരെ കൈമാറിയ നിയമന ഉത്തരവുകളുടെ എണ്ണം ഇതോടെ 12.75 ലക്ഷത്തിന് മുകളിലെത്തും. രാമകഥ ഭാരതത്തിൽ അവസാനിക്കുന്ന ഒന്നല്ലെന്നും ഏഷ്യയിലുടനീളം ഇത് വ്യാപിച്ചിരിക്കുന്നതായും രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. കൊച്ചിയിൽ ജന്മഭൂമി ദിനപത്രത്തിന്റെ രാമകഥ കോൺക്ലേവ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. രാമായണത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് ഭാരതം വികസനത്തിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ഓപ്പറേഷൻ സിന്ദൂർ ഉൾപ്പെടെ പ്രതിരോധ രംഗത്ത് രാജ്യം കൈവരിച്ച നേട്ടങ്ങളെക്കുറിച്ചും ശ്രീ രാജ്നാഥ് സിംഗ് വിശദീകരിച്ചു.
2: സർവധർമ്മ സംഭവ യാനി സഭി പന്ഥോ കെ പ്രതി സമാൻ സമ്മാൻ കാ ഭാവ രഹാ ഹൈ ലേക്കിൻ വെസ്റ്റേൺ സെക്യുലറിസം കെ കാരണം ഹമാരെ ധർമ്മ കോ സാമ്പ്രദായികത പരമ്പര കോ പിശാപൻ വിശ്വാസ കോ കട്ടർത ഔർ ആസ്ഥ കോ അന്ധവിശ്വാസ കെ രൂപ മേ പ്രസ്തുത കിയാ ഗയാ ഹൈ ആജ് ഹമാരെ പ്രധാനമന്ത്രി മോദി ജി കെ നേതൃത്വ മേ ഭാരത് സാംസ്കൃതിക ഔർ സഭ്യതാഗത പുനർജാഗരണ മനെ കൾച്ചറൽ വിനാശ കാ സാക്ഷി ബൻ രഹാ ഹൈ ഔർ ആജ് ഹം കൊളോണിയൽ മൈൻഡ് സെറ്റ് കോ ത്യാഗ് കർ.
1: ചെങ്കടൽ മേഖലയിൽ രൂക്ഷമാകുന്ന സുരക്ഷാ ഭീഷണികളിൽ കടുത്ത ആശങ്ക രേഖപ്പെടുത്തി ഇന്ത്യ. സൌദി അറേബ്യയുടെ പരമാധികാരത്തിന് നേർക്കും രാജ്യത്തെ സാധാരണക്കാർക്ക് നേരെയുമുണ്ടാകുന്ന കടന്നാക്രമണങ്ങളെ അപലപിക്കുന്നതായും വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ അറിയിച്ചു. വിശുദ്ധ നഗരമായ മക്കയ്ക്ക് നേരെയുണ്ടായ ഡ്രോൺ ആക്രമണ ശ്രമം മേഖലയിലെ സമാധാനത്തെയും സുരക്ഷയും ദുർബലപ്പെടുത്തുന്നുവെന്ന ആശങ്കയും അദ്ദേഹം പങ്കുവച്ചു. സമാധാനവും സുരക്ഷയും പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള ശ്രമങ്ങളിൽ സഹകരണവും ഏകോപനവും തുടരുമെന്ന് ഇന്ത്യയും യുഎഇയും. യുഎഇ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ടെലിഫോണിൽ വിളിച്ച് സംഭാഷണം നടത്തി. പശ്ചിമേഷ്യയിലെ സാഹചര്യങ്ങളെക്കുറിച്ചും ഇരുവരും ചർച്ച ചെയ്തു. ഓപ്പറേഷൻ തൂഫാൻ ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി സംസ്ഥാനത്ത് ആന്റി നർക്കോട്ടിക്സ് ഇൻവെസ്റ്റിഗേഷൻ ടീമിന് രൂപം നൽകിയതായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ഓപ്പറേഷൻ തൂഫാൻ നോഡൽ ഓഫീസറും നോർത്ത് റേഞ്ച് ഐജിയുമായ പുട്ട വിമലാദിത്യയുടെ നേതൃത്വത്തിൽ തിരുവനന്തപുരം, എറണാകുളം, കോഴിക്കോട് യൂണിറ്റുകളായി ടീം പ്രവർത്തിക്കുമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങൾ വാർഡ് തലങ്ങളിലേക്ക് വ്യാപിപ്പിക്കാൻ തദ്ദേശ സ്വയംഭരണ വകുപ്പുമായി ചേർന്ന് തൂഫാൻ ജനജാഗ്രതാ സമിതികൾ രൂപീകരിച്ചു വരികയാണെന്നും മന്ത്രി അറിയിച്ചു. തൂഫാൻ ജനജാഗ്രതാ സമിതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം ഈ മാസം 28-ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ മലപ്പുറം വേങ്ങരയിൽ നിർവഹിക്കും. സംസ്ഥാനത്ത് ഇന്ന് രാത്രിയിലും വൈദ്യുതി മുടങ്ങാൻ സാധ്യതയെന്ന് KCB. അർദ്ധരാത്രി 12:45 വരെയായിരിക്കും നിയന്ത്രണം. സ്വച്ഛ് സാഗർ സുരക്ഷിത് സാഗർ ക്യാമ്പയിന്റെ ഭാഗമായി നാളെ രാജ്യമെമ്പാടുമുള്ള വിവിധ ബീച്ചുകളിൽ ശുചീകരണ യജ്ഞം നടക്കും. കൊച്ചി പുതുവൈപ്പിൽ ബീച്ചിൽ നടക്കുന്ന ശുചീകരണ പരിപാടികളിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ഹാലേക്കർ, മുഖ്യമന്ത്രി വി ഡി സതീശൻ തുടങ്ങിയവർ പങ്കെടുക്കും. കോവളം ഹവ്വ ബീച്ചിൽ വിഴിഞ്ഞം കോസ്റ്റ് ഗാർഡ് സ്റ്റേഷന്റെ ആഭിമുഖ്യത്തിൽ ശുചീകരണം നടക്കും. കണ്ണൂർ ജില്ലയിലെ മുഴപ്പിലങ്ങാട് ബീച്ചിലും നാളെ ശുചീകരണ യജ്ഞവും ബോധവൽക്കരണ പരിപാടികളും സംഘടിപ്പിച്ചിട്ടുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
1: അനധികൃത അളവിൽ മദ്യം സൂക്ഷിച്ച കേസിൽ റിപ്പോർട്ടർ ടി വി മാനേജിംഗ് ഡയറക്ടർ ആന്റോ അഗസ്റ്റിന് ഇടക്കാല ജാമ്യം അനുവദിക്കാതെ ഹൈക്കോടതി. ജാമ്യഹർജി പരിഗണിക്കുന്നത് ഹൈക്കോടതി ചൊവ്വാഴ്ചത്തേക്ക് മാറ്റി. ബത്തേരി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ഇന്ന് രാവിലെ ജാമ്യാപേക്ഷ തള്ളിയതിനെ തുടർന്നാണ് ആന്റോ അഗസ്റ്റിൻ ഹൈക്കോടതിയെ സമീപിച്ചത്. ചലച്ചിത്ര അക്കാദമി ചെയർമാനെ ഈ മാസം 25 നിയമിക്കുമെന്ന് മന്ത്രി PC വിഷ്ണുനാഥ്. സെപ്റ്റംബർ 25 ആരംഭിക്കുന്ന അന്താരാഷ്ട്ര ഡോക്യുമെന്ററി ആന്റ് ഷോർട്ട് ഫിലിം ഫെസ്റ്റിവലിന് മുന്നോടിയായി നിയമനമുണ്ടാകുമെന്നും ചലച്ചിത്ര അക്കാദമി പ്രതിസന്ധിയിലാണെന്ന തരത്തിലുള്ള വാർത്തകൾ തെറ്റാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. വിവിധ ബോർഡുകളുടെയും അക്കാദമികളുടെയും ചെയർമാൻ സ്ഥാനങ്ങളിലേക്കുള്ള ചർച്ചകൾ പുരോഗമിക്കുകയാണെന്നും മന്ത്രി പറഞ്ഞു. മാനസികാരോഗ്യം വീണ്ടെടുത്തവരോടുള്ള സമൂഹത്തിന്റെ കാഴ്ചപ്പാടിൽ കാതലായ മാറ്റം വരണമെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. പൂർണ്ണ രോഗമുക്തി നേടിയവരെ സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തുന്നത് ശരിയല്ലെന്നും അദ്ദേഹം പറഞ്ഞു. പേരൂർക്കട മാനസികാരോഗ്യ കേന്ദ്രത്തിൽ നിന്നും രോഗമുക്തി നേടിയവരെ പത്തനാപുരം ഗാന്ധിഭവനിലേക്ക് പുനരധിവസിപ്പിക്കുന്ന ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. വിദ്യാർത്ഥികളിൽ സഹാനുഭൂതിയും സാമൂഹിക പ്രതിബദ്ധതയും വളർത്തുന്നതിനായി കണ്ണൂർ മാലൂർ പനമ്പറ്റ ന്യൂ UP സ്കൂളിൽ സംനിത സോഷ്യൽ ഇൻക്ലൂഷൻ ലാബ് തുറന്നു. ജില്ലാ കളക്ടർ P വിഷ്ണുരാജ് ലാബ് ഉദ്ഘാടനം ചെയ്തു. ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ തയ്യാറാക്കിയ റിപ്പോർട്ട്.
4: ആധുനിക സാങ്കേതിക വിദ്യയിലൂടെ ചുറ്റുമുള്ളവരുടെ ആവശ്യങ്ങളെ ആശയങ്ങളാക്കിയും അതിനെ പ്രായോഗിക ഉപകരണങ്ങളാക്കിയും മാറ്റി കുട്ടികളിൽ സഹാനുഭൂതി വളർത്തുകയാണ് സംനിത സോഷ്യൽ ഇൻക്ലൂഷൻ ലാബിന്റെ ലക്ഷ്യം. വിദ്യാർത്ഥികളിൽ ചെറിയ പ്രായത്തിൽ തന്നെ സാമൂഹിക പ്രതിബദ്ധതയും അനുകമ്പയും വളർത്തിയെടുക്കാൻ ഇത്തരം പദ്ധതികൾ സഹായിക്കുമെന്ന് ജില്ലാ കളക്ടർ പറഞ്ഞു. ഈ പദ്ധതിയിലൂടെ ആധുനിക സാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുത്തി പ്രശ്നം കണ്ടെത്തുകയും അതിനുതകുന്ന പരിഹാരം കാണുകയും വികലാംഗർക്കും പ്രായമായവർക്കും ആവശ്യമായ സഹായ ഉപകരണം സ്വന്തമായി രൂപകൽപ്പന ചെയ്ത് നിർമ്മിച്ചു നൽകുകയും ചെയ്യുന്നുണ്ട്.
1: ഏഷ്യൻ ഗെയിംസിന് ജപ്പാനിലെ ഐച്ചി നഗോയയിൽ നാളെ ഔദ്യോഗിക തുടക്കം. ഉദ്ഘാടന ചടങ്ങിൽ ഇന്ത്യൻ സംഘത്തെ ഒളിമ്പിക് മെഡൽ ജേതാവ് മനു ഭാക്കറും ഷോട്ട്പുട്ട് താരം തജീന്ദർ പൽത്തൂറും നയിക്കും. ഒക്ടോബർ 4 നീളുന്ന ഗെയിംസിൽ 500+ ഇന്ത്യൻ താരങ്ങളാണ് 37 ഇനങ്ങളിലായി മത്സരത്തിനിറങ്ങുന്നത്. 45 രാജ്യങ്ങളിൽ നിന്നുള്ള താരങ്ങൾ ഗെയിംസിൽ മാറ്റുരയ്ക്കുന്നുണ്ട്. ഇത് 3 തവണയാണ് ജപ്പാൻ ഏഷ്യൻ ഗെയിംസിന് വേദിയാകുന്നത്. ചൈനയിൽ 2023 നടന്ന ഏഷ്യൻ ഗെയിംസിൽ 107 മെഡലുമായി ഇന്ത്യ 4 സ്ഥാനത്തെത്തിയിരുന്നു. നടപ്പ് സാമ്പത്തിക വർഷത്തിൽ രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ച 7% പ്രവചിച്ച് രാജ്യാന്തര റേറ്റിംഗ് ഏജൻസിയായ മൂഡീസ്. മുൻപ് 6% കണക്കാക്കിയിരുന്നത്. രാജ്യത്തെ ഓഹരി വിപണികളിൽ ചാഞ്ചാട്ടം. സെൻസെക്സ് 20 നഷ്ടത്തിലും നിഫ്റ്റി 76 നേട്ടത്തിലും വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണ്ണവില വർദ്ധിച്ചു. പവന് 1160 രൂപ ഉയർന്ന് 1,13,240 രൂപയും ഗ്രാമിന് 14,155 രൂപയുമാണ് ഇന്നത്തെ വില. കേരളത്തിൽ ഇടിമിന്നലോടുകൂടിയ ഒറ്റപ്പെട്ട മഴ തുടരും. ആലപ്പുഴ, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് മഞ്ഞ ജാഗ്രത നൽകി. ഫിറ്റ് ഇന്ത്യ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ തിരുവനന്തപുരം റീജിയണൽ സെന്റർ മാധ്യമപ്രവർത്തകർക്കായി സൈക്കിൾ റാലി സംഘടിപ്പിക്കുന്നു. സൺഡേസ് ഓൺ സൈക്കിൾ എന്ന സന്ദേശവുമായി മറ്റന്നാൾ രാവിലെ 7 സായി തിരുവനന്തപുരം റീജിയണൽ സെന്ററിലാണ് പരിപാടി. ദ്വിദിന ദേശീയ മത്സ്യത്തൊഴിലാളി വനിതാ സംഗമത്തിന് കൊച്ചിയിലെ സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ് ടെക്നോളജിയിൽ തുടക്കമായി. കേരളം, ലക്ഷദ്വീപ്, തമിഴ്നാട്, പുതുച്ചേരി, ആന്ധ്രാപ്രദേശ്, മഹാരാഷ്ട്ര, ഗുജറാത്ത്, സിക്കിം, അരുണാചൽ പ്രദേശ് എന്നിവിടങ്ങളിൽ നിന്നുള്ള 60 വനിതകൾ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. പരിസ്ഥിതി സൌഹൃദ വിമാനത്താവള പ്രവർത്തനങ്ങൾക്കായി നിർണായക ചുവടുവയ്പ്പുമായി സിയാൽ. അന്താരാഷ്ട്ര ടെർമിനലിൽ 15 കോടി രൂപ ചെലവിൽ സ്ഥാപിച്ച ബ്രിഡ്ജ് മൌണ്ടഡ് എക്യുപ്മെന്റ് സംവിധാനത്തിന്റെ ഉദ്ഘാടനം ഈ മാസം 24 മുഖ്യമന്ത്രി VD സതീശൻ നിർവഹിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. 20th റോസ്കാർ മേളയുടെ ഭാഗമായി 51,000+ യുവജനങ്ങൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ നിയമന ഉത്തരവ് കൈമാറും. രാമകഥ ഭാരതത്തിൽ അവസാനിക്കുന്ന ഒന്നല്ലെന്നും ഏഷ്യയിലുടനീളം ഇത് വ്യാപിച്ചിരിക്കുന്നതായും കൊച്ചിയിൽ നടന്ന ജന്മഭൂമി കോൺക്ലേവിൽ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ചെങ്കടൽ മേഖലയിൽ രൂക്ഷമാകുന്ന സുരക്ഷാ ഭീഷണികളിൽ ആശങ്ക രേഖപ്പെടുത്തി ഇന്ത്യ. സൌദി അറേബ്യയുടെ പരമാധികാരത്തിന് നേർക്കുണ്ടാകുന്ന കടന്നാക്രമണങ്ങളെ അപലപിച്ച് വിദേശകാര്യമന്ത്രാലയം. ഓപ്പറേഷൻ തൂഫാൻ ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി സംസ്ഥാനത്ത് ആന്റി നർക്കോട്ടിക്സ് ഇൻവെസ്റ്റിഗേഷൻ ടീമിന് രൂപം നൽകിയതായി മന്ത്രി രമേശ് ചെന്നിത്തല. സ്വച്ഛ് സാഗർ സുരക്ഷിത് സാഗർ ക്യാമ്പയിന്റെ ഭാഗമായി സംസ്ഥാനത്തെ ബീച്ചുകളിൽ നാളെ വിപുലമായ ശുചീകരണ പരിപാടികൾ നടക്കും.

0: ഏഷ്യൻ ഗെയിംസിന് ജപ്പാനിൽ നാളെ ഔദ്യോഗിക തുടക്കം. 500-ലേറെ ഇന്ത്യൻ താരങ്ങൾ ഗെയിംസിൽ മാറ്റുരയ്ക്കും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:45.
1: ആകാശവാണി വാർത്താ വീക്ഷണം. തീരസംരക്ഷണം ജനകീയ പ്രസ്ഥാനമാക്കി സ്വച്ഛ് സാഗർ സുരക്ഷിത് സാഗർ. തയ്യാറാക്കിയത് കെ സി അനിൽകുമാർ, മുതിർന്ന മാധ്യമ പ്രവർത്തകൻ. അവതരണം ദീപു എസ് എൻ. രാജ്യത്തെ കടൽത്തീരങ്ങൾ മാലിന്യമുക്തവും സുരക്ഷിതവുമാക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സർക്കാർ ആരംഭിച്ച സ്വച്ഛ് സാഗർ സുരക്ഷിത് സാഗർ ശുചീകരണ യജ്ഞം പുരോഗമിക്കുന്നു. തീരപ്രദേശങ്ങളിലെ പ്ലാസ്റ്റിക്കും മറ്റ് അജൈവ മാലിന്യങ്ങളും നീക്കം ചെയ്ത് സമുദ്ര ആവാസ വ്യവസ്ഥയെ സംരക്ഷിക്കുകയാണ് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. 2022 ആരംഭിച്ച ഈ പ്രചാരണത്തിന്റെ ഭാഗമായി വിവിധ തീരപ്രദേശങ്ങളിൽ വ്യാപകമായ ശുചീകരണ പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചു. കേന്ദ്ര സർക്കാരിന്റെ വിവിധ വകുപ്പുകൾ, സംസ്ഥാന സർക്കാരുകൾ, തദ്ദേശ സ്ഥാപനങ്ങൾ, സന്നദ്ധ സംഘടനകൾ, മത്സ്യത്തൊഴിലാളികൾ, വിദ്യാർത്ഥികൾ, യുവജനങ്ങൾ, തീരദേശവാസികൾ എന്നിവർ പരിപാടിയിൽ പങ്കാളികളായി. കടലിലെത്തുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾക്ക് തടയിടുന്നതിനൊപ്പം സമുദ്ര സംരക്ഷണത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് പൊതുജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കുകയുമാണ് പദ്ധതി ലക്ഷ്യമിടുന്നത്. ശുചിത്വമുള്ള കടലോരങ്ങൾ വിനോദസഞ്ചാര മേഖലയ്ക്ക് ഉണർവേകുന്നതിനൊപ്പം മത്സ്യബന്ധനത്തിനും കടൽ ആവാസ വ്യവസ്ഥയുടെ സംരക്ഷണത്തിനും ഏറെ പ്രധാനമാണ്. തീരദേശ ശുചിത്വവും സമുദ്ര സുരക്ഷയും ഏതെങ്കിലും വ്യക്തികളിലോ പ്രസ്ഥാനങ്ങളിലോ ഒതുങ്ങുന്നതല്ലെന്നും അത് സമൂഹത്തിന്റെ മുഴുവൻ കടമയാണെന്നുമുള്ള സന്ദേശമാണ് സ്വച്ഛ് സാഗർ സുരക്ഷിത് സാഗർ പകർന്നു നൽകുന്നത്. സമുദ്ര സമ്പത്തിന്റെ സംരക്ഷണത്തിനും ഭാവി തലമുറയുടെ സുരക്ഷിതമായ കടൽ പരിസ്ഥിതിക്കും ഈ മുന്നേറ്റം വലിയ കരുത്താകും. കടലും കടലോരങ്ങളും നമ്മുടെ ഭൂമിയുടെ ജീവനാഡിയാണ്. ഏകദേശം 11,098 km നീളമുള്ള വിപുലമായ തീരപ്രദേശമാണ് ഇന്ത്യയ്ക്കുള്ളത്. അപൂർവ ജൈവ വൈവിധ്യത്താലും സമുദ്ര പൈതൃകത്താലും അനുഗ്രഹീതമായ കടലോരം ഉപജീവനത്തിന് പിന്തുണ നൽകുന്നതിനൊപ്പം വൈവിധ്യമാർന്ന ആവാസ വ്യവസ്ഥകളുടെ നിലനിൽപ്പും ഉറപ്പാക്കുന്നു. കരയിൽ നിന്നുള്ള അശാസ്ത്രീയമായ പ്രവർത്തനങ്ങളും ഉത്തരവാദിത്തമില്ലാത്ത വിനോദസഞ്ചാരം സൃഷ്ടിക്കുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങളും ഇന്ന് നമ്മുടെ കടലുകൾക്കും സമുദ്രജീവികൾക്കും വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. സമുദ്ര മലിനീകരണം എന്ന ഗുരുതര പ്രതിസന്ധിക്ക് ശാശ്വത പരിഹാരമേകാൻ ആവിഷ്കരിച്ച ഉജ്ജ്വലമായ കടലോര ശുചിത്വ യജ്ഞമാണ് സ്വച്ഛ് സാഗർ സുരക്ഷിത് സാഗർ. കേവലം ഒരു ശുചീകരണ പരിപാടി എന്നതിനപ്പുറം സമുദ്ര സംരക്ഷണത്തിനായി ജനങ്ങളുടെ ജീവിതശൈലിയിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ ഈ പദ്ധതിക്ക് സാധിച്ചു. അതിനായി 3 പ്രധാന ലക്ഷ്യങ്ങളാണ് ജനങ്ങളിലേക്ക് എത്തിച്ചത്. പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളുടെ ഉപയോഗം പരമാവധി കുറയ്ക്കുക, കടലിലേക്ക് ഒഴുകിയെത്തുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഉറവിടത്തിൽ തന്നെ തടയുക, മാലിന്യങ്ങൾ ശരിയായി നിർമ്മാർജ്ജനം ചെയ്യുക എന്നിവ വിജയകരമായി നടപ്പാക്കാൻ കഴിഞ്ഞു. തീരങ്ങൾ വൃത്തിയാക്കുന്നതിനൊപ്പം കടലിലെ ജൈവ വൈവിധ്യം സംരക്ഷിക്കുന്നതിനായി കടൽ വെള്ളം, മണ്ണ്, സമുദ്രജീവികൾ എന്നിവയെ ബാധിക്കുന്ന മലിനീകരണത്തെക്കുറിച്ചും മൈക്രോ പ്ലാസ്റ്റിക്കുകളെക്കുറിച്ചും കൃത്യമായ ശാസ്ത്രീയ വിവരങ്ങൾ ശേഖരിക്കാനും ഈ ക്യാമ്പയിനിലൂടെ സാധിച്ചു. വൃത്തിയുള്ളതും ആരോഗ്യകരവുമായ തീരപരിസ്ഥിതി നിലനിർത്തേണ്ടതിന്റെ പ്രാധാന്യം വിദ്യാർത്ഥികളിലേക്കും പ്രദേശവാസികളിലേക്കും പൊതുസമൂഹത്തിലേക്കും എത്തിക്കുന്നതിനുള്ള വേദിയായി ശുചീകരണ യജ്ഞം മാറി. ശുചിത്വം പാലിക്കുമെന്നും മാലിന്യങ്ങൾ ഉത്തരവാദിത്തത്തോടെ സംസ്കരിക്കുമെന്നും പങ്കെടുത്തവർ പ്രതിജ്ഞയെടുത്തു. തീരപ്രദേശങ്ങളും കടൽത്തീരങ്ങളും വൃത്തിയായി സൂക്ഷിക്കുന്നതിനും സമുദ്ര ജീവജാലങ്ങളുടെയും തീരദേശങ്ങളുടെയും സംരക്ഷണത്തിനും എല്ലാവരും ഒന്നിച്ച് അണിനിരന്നു. 2014 സ്വച്ഛ് ഭാരത് മിഷന് തുടക്കം കുറിച്ചുകൊണ്ട് ശുചിത്വം ഒരു ജനകീയ മുന്നേറ്റമാകണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഹ്വാനം ചെയ്തിരുന്നു. പരിസ്ഥിതി സൌഹൃദ ജീവിതശൈലി ഓരോ പൌരന്റെയും ദൈനംദിന ശീലമാക്കുക എന്ന സാംസ്കാരിക വീക്ഷണം തെരുവോരങ്ങളിൽ നിന്ന് കടൽ തീരങ്ങളിലേക്കും വ്യാപിച്ചു. 2021 ആരംഭിച്ച ഡീപ് ഓഷൻ മിഷൻ സമുദ്ര സമ്പത്തിന്റെ സുസ്ഥിര ഉപയോഗത്തിലൂടെ രാജ്യത്തിന്റെ നീല സമ്പദ് വ്യവസ്ഥ ശക്തിപ്പെടുത്താനാണ് ലക്ഷ്യമിടുന്നത്. ഇവയുടെ തുടർച്ചയായി ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന്റെ 75-ാം വാർഷികത്തോടനുബന്ധിച്ച് 2022 സ്വച്ഛ് സാഗർ സുരക്ഷിത് സാഗർ പദ്ധതിക്ക് തുടക്കം കുറിക്കുന്നത്. ലോകത്തിലെ തന്നെ ഏറ്റവും ദൈർഘ്യമേറിയതും വിപുലവുമായ ആദ്യത്തെ തീരദേശ ശുചീകരണ ഡ്രൈവുകളിൽ ഒന്നാണിത്. ക്യാമ്പയിനിന്റെ ഘട്ടംഘട്ടമായുള്ള വളർച്ച ഇതിന്റെ ജനകീയ പങ്കാളിത്തം വ്യക്തമാക്കുന്നു. 75 ദിവസങ്ങളിൽ 75 കേന്ദ്രങ്ങളിലായി തുടങ്ങിയ മുന്നേറ്റം ഇന്ന് വിവിധ മന്ത്രാലയങ്ങളുടെയും സംഘടനകളുടെയും പിന്തുണയോടെ 836 തീരദേശ മേഖലകളിലേക്കും 100,000-ലേറെ സന്നദ്ധ പ്രവർത്തകരിലേക്കും വ്യാപിപ്പിക്കാൻ സാധിച്ചു. സ്വച്ഛ് സാഗർ സുരക്ഷിത് സാഗർ ദൌത്യത്തിന്റെ 5-ാം പതിപ്പിലെത്തുമ്പോൾ ഇന്ത്യൻ തീരസംരക്ഷണ സേന, നാവികസേന, വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ, മത്സ്യത്തൊഴിലാളി വനിതാ കൂട്ടായ്മകൾ തുടങ്ങി സമൂഹത്തിന്റെ സമസ്ത മേഖലകളും ഈ സുപ്രധാന ദൌത്യത്തിൽ അണിനിരക്കുകയാണ്. ജനങ്ങളെ ബോധവൽക്കരിക്കാനും പങ്കാളിത്തം ഉറപ്പാക്കാനും ലക്ഷ്യമിട്ട് ഇക്കോ മിത്രം മൊബൈൽ ആപ്പ് പുറത്തിറക്കിയിട്ടുണ്ട്. പൌരന്മാർക്ക് പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങളിൽ സജീവമാകാനുള്ള ഒരു വേദിയാണിത്. സെപ്റ്റംബർ 12 മുതൽ 18 വരെയുള്ള ദിവസങ്ങളിൽ രാജ്യത്തെ തീരപ്രദേശങ്ങൾ വമ്പിച്ച സമുദ്ര സംരക്ഷണ ഉത്സവത്തിന് സാക്ഷ്യം വഹിച്ചു. തീരദേശ ശുചീകരണം,

0: പരിസ്ഥിതി സംരക്ഷണ ബോധവൽക്കരണ പരിപാടികളും സംഘടിപ്പിച്ചു. ദിനാഘോഷത്തിന്റെ ഭാഗമായി ഇന്ത്യ നെറ്റ് സീറോ പോർട്ടലും കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ചുള്ള ദേശീയ കർമ്മപദ്ധതി ഡാഷ്ബോർഡും പുറത്തിറക്കി. സമുദ്ര ആവാസ വ്യവസ്ഥയുടെ സംരക്ഷണം ലക്ഷ്യമിട്ട് ആൻഡമാനിലെ സ്വരാജ് ദ്വീപിൽ ശാസ്ത്രജ്ഞരുടെ നേതൃത്വത്തിൽ കടൽ അടിത്തട്ട് ശുചീകരിച്ചു. കടൽ സുരക്ഷിതമാക്കുന്നതിലൂടെ രാജ്യവും കരുത്തുറ്റതായി മാറും. തുടർന്നുള്ള ദിനങ്ങളിൽ ജനകേന്ദ്രീകൃത പ്രചാരണമാണ് നടന്നത്. ഗുജറാത്ത് മുതൽ സുന്ദർബൻസ് വരെയും കന്യാകുമാരി മുതൽ ആൻഡമാൻ വരെയും പടിഞ്ഞാറൻ കിഴക്കൻ തീരദേശങ്ങളെ തൊട്ടുണർത്തിക്കൊണ്ട് ജനങ്ങൾ ഒന്നടങ്കം അണിനിരന്നപ്പോൾ അത് കടലിനെ കാക്കാൻ തീർത്ത പ്രകൃതി സ്നേഹത്തിന്റെ മഹത്തായ മനുഷ്യച്ചങ്ങലയായി മാറി. കുട്ടികളിൽ പരിസ്ഥിതി സംരക്ഷണത്തെപ്പറ്റിയും ബഹിരാകാശ സാങ്കേതിക വിദ്യയെക്കുറിച്ചും നിർമ്മിത ബുദ്ധിയെക്കുറിച്ചും അവബോധം സൃഷ്ടിക്കുന്ന ചിത്രരചന ഉപന്യാസ മത്സരങ്ങൾ, ബൈക്ക് ടു ബീച്ച്, ഇക്കോ സെൽഫി തുടങ്ങിയ ശ്രദ്ധേയമായ പരിപാടികളും പ്രചാരണത്തിന്റെ ഭാഗമായി. രാജ്യാന്തര തീരദേശ ശുചീകരണ ദിനമായ സെപ്റ്റംബർ 19 നടത്തുന്ന വിപുലമായ ജനകീയ ശുചീകരണ യജ്ഞത്തോടെ ഈ വർഷത്തെ ദൌത്യം പൂർത്തിയാകും. രാജ്യത്തെ 107 തീരദേശങ്ങളിൽ ജനങ്ങളുടെ സജീവ പങ്കാളിത്തത്തോടെയാണ് ശുചീകരണ പരിപാടി നടക്കുന്നത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ തീരദേശ ശുചീകരണ യജ്ഞങ്ങളിലൊന്നായ ഈ രാജ്യവ്യാപക സംരംഭത്തിൽ കഴിഞ്ഞ 7 ദിവസങ്ങളിലായി ശാസ്ത്ര സ്ഥാപനങ്ങൾ, സർക്കാർ ഏജൻസികൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, സന്നദ്ധ പ്രവർത്തകർ, പ്രാദേശിക സമൂഹങ്ങൾ എന്നിവർ പങ്കെടുത്തു. ശുചിത്വ പരിപാലനം, പരിസ്ഥിതി സംരക്ഷണം, ജനപങ്കാളിത്തം എന്നിവ സമന്വയിപ്പിക്കുന്ന മാതൃകാപരമായ ഒരു ദേശീയ ഉദ്യമമാണിത്. സാങ്കേതിക വിദ്യയാണ് ഈ പ്രസ്ഥാനത്തിന്റെ പ്രധാന കരുത്ത്. സന്നദ്ധ പ്രവർത്തകരുടെ ഡിജിറ്റൽ രജിസ്ട്രേഷൻ, ശുചീകരണ കേന്ദ്രങ്ങളുടെ തത്സമയ ജിയോ ടാഗിംഗ്, പങ്കാളികൾക്കുള്ള ഡിജിറ്റൽ സർട്ടിഫിക്കറ്റുകൾ എന്നിവ യജ്ഞത്തിന്റെ സുതാര്യത ഉറപ്പാക്കുന്നു. ജനവിശ്വാസത്തിൽ അധിഷ്ഠിതമായി ഭരണം കൂടുതൽ ഉത്തരവാദിത്തമുള്ളതാക്കുന്ന മികച്ച മാതൃകയാണിത്. പ്രകൃതിയുമായുള്ള നമ്മുടെ നാടിന്റെ ബന്ധം കേവലം ഭൌതികമല്ല, മറിച്ച് ദൃഢമായ ഒരു ആത്മബന്ധമാണ്. ആ ആത്മബന്ധത്തെ വീണ്ടെടുക്കാനുള്ള വലിയൊരു ശ്രമമാണ് സ്വച്ഛ് സാഗർ, സുരക്ഷിത് സാഗർ യജ്ഞമെന്ന് കേന്ദ്ര ശാസ്ത്ര സാങ്കേതിക ഭൌമശാസ്ത്ര സഹമന്ത്രി ജിതേന്ദ്രസിംഗ് പറഞ്ഞു. തീരപ്രദേശങ്ങളോടുള്ള ഭാരതീയരുടെ പ്രണയം പുതിയതായി പഠിപ്പിക്കേണ്ട ഒന്നല്ല, അത് കാലങ്ങൾക്ക് മുന്നേ തന്നെ നമ്മുടെ ആചാരങ്ങളിലും മത്സ്യബന്ധന സംഗീതത്തിലും കടൽ തീർത്ഥാടനങ്ങളിലുമെല്ലാം ആഴത്തിൽ പതിഞ്ഞുകിടക്കുന്ന ഒന്നാണ്. ആ പരമ്പരാഗത സ്നേഹത്തെ വെറും ഭാവനയിൽ ഒതുക്കാതെ ഇപ്പോൾ പ്രവൃത്തിയിലേക്ക് കൊണ്ടുവരുന്നു എന്ന് മാത്രം. ഓരോ കടൽത്തീരവും പ്ലാസ്റ്റിക് മുക്തമാക്കാനും സമുദ്ര സംരക്ഷണം ഒരു പ്രചാരണത്തിനപ്പുറം നമ്മുടെ സ്വാഭാവിക ജീവിതശൈലിയാക്കി മാറ്റാനും ഈ മുന്നേറ്റം ലക്ഷ്യമിടുന്നുവെന്ന് ജിതേന്ദ്രസിംഗ് പറഞ്ഞു. സുസ്ഥിര നീല സമ്പദ് വ്യവസ്ഥയെക്കുറിച്ചുള്ള പ്രധാനമന്ത്രിയുടെ കാഴ്ചപ്പാട് മുൻനിർത്തി ശാസ്ത്ര സാങ്കേതിക വിദ്യകളുടെ പിന്തുണയോടെ ജനപങ്കാളിത്തത്തോടെയുള്ള മികച്ച പരിസ്ഥിതി സംരക്ഷണ മാതൃകയാണ് ഇന്ത്യയുടെ തീരദേശ പദ്ധതികൾ കാഴ്ചവയ്ക്കുന്നതെന്ന് കേന്ദ്രമന്ത്രി വ്യക്തമാക്കി. ഒരു നാടിന്റെ വികസനവും സംസ്കാരവും അവിടുത്തെ ജനങ്ങളുടെ പൌരബോധത്തിലാണ് പ്രതിഫലിക്കുന്നത്. കടൽത്തീരങ്ങൾ സന്ദർശിക്കുമ്പോൾ പ്ലാസ്റ്റിക്കും മറ്റു മാലിന്യങ്ങളും അലക്ഷ്യമായി വലിച്ചെറിയാതെ ഡസ്റ്റ്ബിന്നുകളിൽ മാത്രം നിക്ഷേപിക്കാം, എന്റെ മാലിന്യം എന്റെ ഉത്തരവാദിത്തം എന്ന സന്ദേശം നമ്മൾ ഓരോരുത്തരിലും ഉണ്ടാകണം. പ്ലാസ്റ്റിക് നമ്മുടെ കടൽ ജീവികൾക്കും പരിസ്ഥിതിക്കും വരുത്തുന്ന വലിയ അപകടങ്ങളെക്കുറിച്ച് മറ്റുള്ളവരെയും ബോധവാന്മാരാക്കാം. ഓർക്കുക, വൃത്തിയുള്ള സുന്ദരമായ തീരങ്ങളാണ് കൂടുതൽ വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്നതും നമ്മുടെ നാടിന്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് കരുത്തേകുന്നതും. തീരദേശത്തെ പകർച്ചവ്യാധികൾ തടയാനും മത്സ്യത്തൊഴിലാളികളുടെ ജീവിത നിലവാരം ഉയർത്താനും ഇത് സഹായിക്കും. പ്രാചീന കാലം മുതലേ നമ്മുടെ സാംസ്കാരിക ധാർമ്മികതയിൽ ആഴത്തിൽ വേരൂന്നിയ ഒന്നാണ് പരിസ്ഥിതി സംരക്ഷണം. പ്രകൃതിയെയും കടലിനെയും സംരക്ഷിക്കുന്നത് നമ്മുടെ ഭാവി തലമുറയുടെ സുരക്ഷിതത്വത്തിന് അത്യന്താപേക്ഷിതമാണെന്ന് സ്വച്ഛ് സാഗർ, സുരക്ഷിത് സാഗർ പ്രചാരണ യജ്ഞം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. സമുദ്ര സംരക്ഷണത്തിനായി ജനപങ്കാളിത്തത്തോടെയുള്ള ഒരു വലിയ മുന്നേറ്റത്തിനാണ് ഈ പദ്ധതി വഴി തുറന്നത്. സർക്കാർ നടപടികൾക്കൊപ്പം ഓരോ പൌരന്റെയും സജീവ പങ്കാളിത്തവും പ്ലാസ്റ്റിക് വിപത്തിനെതിരെയുള്ള ജാഗ്രതയും ചേരുമ്പോൾ മാത്രമേ നമ്മുടെ തീരപ്രദേശങ്ങളെയും പ്രകൃതിയെയും വരും തലമുറകൾക്കായി പൂർണ്ണമായി സംരക്ഷിക്കാൻ കഴിയൂ. നമ്മുടെ കടലോരങ്ങളെ മാലിന്യരഹിതമായി കാത്തുസൂക്ഷിക്കാനും സമുദ്ര സമ്പത്തിനെ സംരക്ഷിക്കാനും ആരോഗ്യകരവും ശുചിത്വപൂർണവും സുസ്ഥിരവുമായ ഒരു കരുത്തുറ്റ ഭാരതത്തെ കെട്ടിപ്പടുക്കാനും നമുക്ക് ഒരുമിച്ച് പ്രതിജ്ഞാബദ്ധരാകാം. നിങ്ങൾ കേട്ടത് വാർത്താവീക്ഷണം. തീരസംരക്ഷണം ജനകീയ പ്രസ്ഥാനമാക്കി സ്വച്ഛ് സാഗർ, സുരക്ഷിത് സാഗർ. തയ്യാറാക്കിയത് KC അനിൽകുമാർ, മുതിർന്ന മാധ്യമ പ്രവർത്തകൻ.
1: സത്യം സിനിമാസും മഹാസുബൈറിന്റെയും ബാനറിൽ രഞ്ജിത്ത്, ഉദയകൃഷ്ണ കൂട്ടുകെട്ടിൽ പ്രകാശ് വർമ്മ കേന്ദ്ര കഥാപാത്രമായി അഭിനയിക്കുന്ന ലോ ആൻഡ് ഓർഡർ ഇന്ന് മുതൽ തിയേറ്ററുകളിൽ.
2: ഓണത്തിന് പുതിയ വാഷിംഗ് മെഷീനിലേക്ക് അപ്ഗ്രേഡ് ആയില്ലേ?
3: മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിൽ ഇപ്പോൾ തുടരുന്നു മാസ് ഓഫറുകൾ, മാസ് വിലക്കുറവ്. വാഷിംഗ് മെഷീനുകളിൽ ഗംഭീര ഓഫറുകൾ.
2: ഫിനാൻസ് പർച്ചേസിംഗ് നേടാം, ഒരു ഇ എം ഐ ഓഫ്.

0: നീട്ടി വെക്കണം. ഇപ്പോൾ തന്നെ തൊട്ടടുത്ത മൈ ജി ഫ്യൂച്ചർ ഷോറൂം സന്ദർശിക്കൂ.
1: എല്ലാ ലക്ഷ്യങ്ങളും ആരംഭിക്കുന്നത് ഒരു പ്ലാനിലാണ്. എല്ലാ പ്ലാനിനും സുരക്ഷയും ആവശ്യമാണ്. അവതരിപ്പിക്കുന്നു LIC പുതിയ പ്ലാൻ നവജീവൻ ശ്രീ റെഗുലർ പ്രീമിയം പ്ലാൻ. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ സംരക്ഷിക്കാൻ നിങ്ങളെ സഹായിക്കുന്നതിന് രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ഇൻഷുറൻസിന്റെയും സമ്പാദ്യത്തിന്റെയും സവിശേഷമായ സംയോജനം.
2: ഫ്ലെക്സിബിൾ പ്രീമിയം പേയ്മെന്റ് ടേം ഓപ്ഷനുകൾ, ആകർഷകമായ ഗ്യാരണ്ടീഡ് അഡീഷനുകൾ, നിലവിലുള്ള പോളിസി ഉടമകൾക്ക് മെച്ചപ്പെടുത്തിയ ഗ്യാരണ്ടീഡ് അഡീഷനുകൾ എന്നിവയ്ക്കൊപ്പം ഇത് സുരക്ഷിതമായ ഭാവി കെട്ടിപ്പടുത്താൻ നിങ്ങളെ സഹായിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങളുടെ LIC ഏജന്റുമായി ബന്ധപ്പെടുക, അല്ലെങ്കിൽ www.licindia.in ലോഗിൻ ചെയ്യുക.
3: LIC ഹർ പൽ ആപ്കെ സാത്ത്.
4: സത്യം സിനിമാസും മഹാസുബൈറിന്റെയും ബാനറിൽ രഞ്ജിത്, ഉദയകൃഷ്ണ കൂട്ടുകെട്ടിൽ പ്രകാശ് വർമ്മ കേന്ദ്ര കഥാപാത്രമായി അഭിനയിക്കുന്ന ലോ ആൻഡ് ഓർഡർ ഇന്ന് മുതൽ തിയേറ്ററുകളിൽ.
5: ഓണം കഴിഞ്ഞു, പക്ഷേ എന്റെ ഷോപ്പിംഗ് ലിസ്റ്റ് തീർന്നിട്ടില്ല.
6: ആക്സസറീസ് ബാക്കിയാണോ? എന്നാൽ മൈജിയിലേക്ക് പോയാലോ?
5: മൈജിയിൽ ഇപ്പോഴും തുടരുന്നു മാസ് ഓഫറുകൾ, മാസ് വിലക്കുറവ്.
6: ഓണം കഴിഞ്ഞാലും മൈജിയിൽ ഓഫർ ആഘോഷം തുടരുന്നു.
5: ഇപ്പോൾ തന്നെ മൈജി, മൈജി ഫ്യൂച്ചർ ഷോറൂമുകൾ സന്ദർശിക്കൂ.
7: ആകാശവാണി കണ്ണൂർ, ഹരിതവീഥി. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഹരിതവീഥിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയ ശ്രോതാക്കളെ, കഴിഞ്ഞ വെള്ളിയാഴ്ച പ്രക്ഷേപണം ചെയ്ത ബാംഗ്ലൂർ ആസ്ഥാനമായുള്ള ഗുഡ്ഡർത്ത് എന്ന കമ്പനിയുടെ കീഴിലുള്ള മാലൂർ ഇക്കോ ഫാംസ് എന്ന സ്ഥാപനത്തിന്റെ മാനേജർ ശ്രീ ഗോപിനാഥ് മണത്തണയുടെ ഫാം വിശേഷങ്ങളുടെ തുടർന്നുള്ള ഭാഗം കേൾക്കാം ഇന്ന് ഹരിതവീഥിയിൽ.
8: ഇവിടെ ഒരു ഗസ്റ്റ് ഹൗസ് ഉണ്ട് നമുക്ക്. നമ്മളിവിടെ വരുന്ന ആളുകൾക്ക് ഈ സ്ഥലം എടുക്കാൻ വേണ്ടിയിട്ടും വീടൊക്കെ എടുക്കാൻ വേണ്ടി വരുന്നവരുണ്ടാവും. പിന്നെ ഇപ്പൊ പുറത്തുനിന്നുള്ള ബുക്കിംഗ് കൂടെ സ്വീകരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ബേർഡ് വിംഗ് എന്നാണ് അത് ഓൺലൈനിലൊക്കെ ഉള്ളത് അതിന്റെ പേര്. അപ്പൊ അതിൽ 4 മുറികളുണ്ട്, പിന്നെ ഭക്ഷണം ഉണ്ടാക്കാനുള്ള അടുക്കളയുണ്ട്, പിന്നെ ലോഞ്ച് ഉണ്ട്, പിന്നെ ഇരിക്കാനുള്ള സ്ഥലമുണ്ട്. ഡൈനിങ് ഹാളൊക്കെ ചേർന്നിട്ടുള്ള ഒരു കെട്ടിടമാണ്. ഇപ്പൊ കണ്ടിട്ടുണ്ടാവില്ല ഇപ്പൊ വരുന്ന വഴിക്ക്. അവിടെ വരുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരുപാട് സൗകര്യങ്ങൾ നമ്മൾ ഇവിടെ പ്രാഥമികമായി ഉള്ള സൗകര്യങ്ങളൊക്കെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഭക്ഷണത്തിന്റെ പൂർണ്ണമായും നമ്മൾ തന്നെയാണ് ഉണ്ടാക്കി കൊടുക്കുന്നത്.
9: അതെ,
8: ഇവിടെയുള്ള പച്ചക്കറികളും കിഴങ്ങുവർഗ്ഗങ്ങളും ഒക്കെ തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. വഴക്കൊലയും എല്ലാം ഇവിടെയുള്ള 70% ഇവിടെ തന്നെയുള്ള വിഭവങ്ങളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. പഴവർഗ്ഗങ്ങളൊക്കെ ഇപ്പൊ ഉണ്ടായി വരുന്നേ ഉള്ളൂ.
9: എന്തൊക്കെ പഴവർഗ്ഗങ്ങളാണ് ഇവിടെ ഉള്ളത്?
8: ഇവിടെ പ്രധാനമായിട്ട് ചക്ക, മാങ്ങ, തേങ്ങ, റംബുട്ടാൻ, മാംഗോസ് ഇങ്ങനെ തുടങ്ങിയ സാധനങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അതിന്റെ കൂടെ സ്റ്റാർ ഫ്രൂട്ട് ഉണ്ട്, സപ്പോട്ടയുണ്ട്, പിന്നെ അങ്ങനെ എല്ലാത്തരം പഴവർഗ്ഗങ്ങളും. വാഴക്കുലകൾ ഞാൻ പറഞ്ഞല്ലോ, 20-25 വെറൈറ്റി വാഴ, നേന്ത്രവാഴ അടക്കമുള്ള 25 വാഴകളുണ്ട്. പിന്നെ പേരക്കയുണ്ട്. ഇതൊക്കെ തന്നെ ആയി വരുന്നേ ഉള്ളൂ, 3 ഇതായിട്ടുള്ളൂ. ചിലതൊക്കെ റംബുട്ടാനൊക്കെ കഴിഞ്ഞ വർഷം
9: കായ്ക്കാൻ
8: തുടങ്ങി. മാംഗോസിനൊക്കെ കായ്ക്കാൻ തുടങ്ങുന്നേ ഉള്ളൂ. ഇനിയിപ്പോ വരുന്ന വർഷങ്ങളിലെല്ലാം പൂർണ്ണമായി കായ്ക്കുന്നു വിചാരിക്കുന്നു.
9: റംബുട്ടാനൊക്കെ ഇപ്പം നിറയെ
8: ഒരു 50% മരങ്ങൾ ഉണ്ടായിരുന്നു.
9: അതെന്തൊക്കെ തരാണ് നിങ്ങൾ നട്ടിട്ടുള്ളത്? ഇപ്പം
8: ഹൈബ്രിഡ് ഇനം ഉണ്ട്, നാടൻ വെറൈറ്റി രണ്ടും എല്ലാം ഉണ്ട്. 3 ടൈപ്പ് ഇവിടെ ഉണ്ട്. പിന്നെ കിഴങ്ങുവർഗ്ഗങ്ങളെല്ലാം തന്നെ കൃഷി ചെയ്യുന്നുണ്ട്. പിന്നെ വെണ്ടക്ക, പച്ചമുളക്, ഇതുപോലുള്ള പയറുവർഗ്ഗങ്ങള്, പിന്നെ അടതാപ്പ് എന്നൊക്കെ പറയുന്ന സാധനം നമ്മൾ ഉരുളക്കിഴങ്ങിന് പകരമായിട്ട് പണ്ട് കേരളത്തിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്.
9: അത് മുകളിലുണ്ടാവും,
8: അത് വള്ളിയായിട്ട് ഇങ്ങനെ തൂങ്ങിക്കിടക്ക.
9: അത്
8: അതുകൊണ്ട് എയർ പ്രൊട്ടക്റ്റോ എന്നാണ് അതിന് ഇംഗ്ലീഷിൽ പറയുന്നത്. അതിങ്ങനെ വള്ളിയിൽ കിടക്കുന്നുണ്ടായിരുന്നു.
9: അതിപ്പോ ഇവിടെ ഉണ്ടായിട്ടുണ്ട്.
8: ഇവിടെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഇപ്പൊ എല്ലാം നട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ വീണ്ടും നടന്റെ വിത്തുകളെല്ലാം നടന്റെ ഒരു സമയമായതുകൊണ്ട് ഇപ്പൊ അത് അതിന്റെ പണിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ വളവിടലും ഒക്കെയാണ് ഇപ്പൊ പ്രധാനമായിട്ട് നടന്നുകൊണ്ട്. പിന്നെ നമ്മളിവിടെ മഴവെള്ളത്തിന്റെ ഒരു സംഭരണി വലിയത് ഉണ്ടാക്കിയിട്ടുണ്ട്. 50,000 L വെള്ളം കൊള്ളുന്ന ഒരു ഷീറ്റ് ഇട്ടിട്ട് ഒരു മഴവെള്ള സംഭരണി ഉണ്ടാക്കിയിട്ടുണ്ട്.
9: ഇതിന്റെ താഴെ
8: ഒരു ഡാം പോലെ തോന്നുന്നുണ്ടായി. അപ്പൊ അതില് മത്സ്യം വളർത്തുന്നുണ്ട്. പിന്നെ അതിൽ നിന്നാണ്
9: അതിൽ
8: നമ്മള് ഈ ഫിലോപ്പിയ എന്ന് പറയുന്ന മത്സ്യമുണ്ട്, പിന്നെ വരാൽ എന്ന് പറയുന്ന മത്സ്യമുണ്ട്. അങ്ങനെ 2 മത്സ്യമിട്ടിട്ട് നിർമ്മാണത്തിനുള്ള വെള്ളം മുഴുവൻ അതിൽ നിന്നാണ് എടുക്കുന്നത്. മഴക്കാലത്ത് വരുന്ന വെള്ളത്തിനെ അതിൽ തടഞ്ഞു നിർത്തിട്ട് ആ വെള്ളത്തിനെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്,
9: കൺസ്ട്രക്ഷൻ വർക്കിന് ഉപയോഗിക്കുന്നത്.
8: പിന്നെ അത് അതിൽ നിന്ന് നമുക്ക് ഒരു അത്യാവശ്യം വന്നാൽ, ഒരു നല്ലൊരു വരൾച്ച വരികയാണെങ്കിൽ നമുക്ക് ഈ കൃഷിക്കും ഉപയോഗിക്കാന്നുള്ളൊരു വേണ്ടിട്ട് നമ്മളൊരു റിസർവായിട്ട് വെച്ചിരിക്കുന്നതാണ്. പിന്നെ നമുക്ക് ഇവിടെ വലിയ കുളം താഴെ ഉണ്ടാക്കിയിട്ടുണ്ട്, പിന്നെ പുഴയുണ്ട്. അതിൽ നിന്നാണ് നമ്മൾ പ്രധാനമായിട്ട് വെള്ളം കൃഷിക്ക് വേണ്ടി എടുക്കുന്നത്. പിന്നെ ഈ കോഴിയുണ്ട്, നാടൻ കോഴികൾ 50 എണ്ണം ഉണ്ട്. അപ്പം മുട്ടേന്റെ ആവശ്യം ഇവിടുത്തെ നമ്മുടെ ഇവിടെ വരുന്ന ആൾക്കാർക്കും ഗസ്റ്റുകൾക്കും പിന്നെ അത്യാവശ്യം ഇവിടെയുള്ള ആളുകൾക്കും ഉപയോഗിക്കാനുള്ള മുട്ട നമുക്ക് തന്നെ സ്വയം ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്.
9: ഇവിടെയുള്ള ആവശ്യത്തിന് കഴിച്ചിട്ട് ബാലൻസ് വരില്ല.
8: ബാലൻസ് വരികയാണെങ്കിൽ നമ്മള് ഇവിടെയുള്ള തൊഴിലാളികൾ അവരുടെ വീട്ടിലേക്ക് വാങ്ങിച്ചുകൊണ്ടുപോകും. നമ്മൾ പുറത്തുള്ളതിനേക്കാളും കുറച്ച് വില കുറച്ചാണ് കൊടുക്കുന്നത്. നമുക്ക് മാർക്കറ്റിൽ നമുക്ക് വിറ്റാൽ കിട്ടുന്ന വിലയാണ് നമ്മളിവിടെയുള്ളവരോട് വാങ്ങുന്നത്. അപ്പൊ മാർക്കറ്റിലെ വിലയെക്കാളും കുറച്ച് കുറവായിരിക്കും. ഇപ്പൊ വാഴക്കൊലയാണെങ്കിൽ 50 രൂപ 60 രൂപയൊക്കെ ഇപ്പൊ പഴത്തിനുണ്ട്. അപ്പൊ നമ്മളൊരു 50 രൂപയാണ് നമുക്ക് കിട്ടുന്നെങ്കിൽ നമ്മൾ 50 രൂപ തോതിൽ കൊടുക്കും ആൾക്കാർ. അപ്പൊ വാങ്ങുന്നവർക്ക് നല്ല സാധനം കിട്ടുകയും ചെയ്യും, കുറച്ച് വില കുറഞ്ഞ് കിട്ടുകയും ചെയ്യും. അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്.
9: ആരാണ് ഇതൊക്കെ വിപണനം, ആരാണ് ഈ തൊഴിലാളികളാണ് കൊണ്ട് കൊടുക്കാറ്? അല്ലെങ്കിൽ
8: കൊണ്ടുപോകാൻ വേറെ ആളുണ്ട്. ഇവിടെ അടുത്തൊരു പിന്നെ സൊസൈറ്റി ഉണ്ട്,
9: മാലൂർ
8: ഒരു കൃഷിക്കാരുടെ ഒരു സൊസൈറ്റി ഉണ്ട്. ആ സൊസൈറ്റിയിൽ കൊടുക്കും, പിന്നെ അല്ലാതെ കച്ചവടക്കാർക്കും കൊടുക്കും. പിന്നെ ആരെങ്കിലും അത്യാവശ്യം ഇവിടുന്ന് കൊല വാങ്ങിക്കൊണ്ടുപോകുന്നുണ്ട് വീട്ടിലേക്ക് ആവശ്യമുള്ളവര്. കാരണം ഇവിടെയുള്ള പഴത്തിന് കുറച്ച് രുചി കൂടുതലാണ്. കാരണം ഈ വളത്തിന്റെ വളപ്രയോഗം മറ്റേയുള്ള വളങ്ങൾ ഉപയോഗിക്കാത്തതുകൊണ്ട് വലിയ ഒരുപാട് വലിപ്പം ഇല്ലാത്ത കായ്കളായിരിക്കും, പക്ഷെ രുചി കൂടുതലായിരിക്കും. എല്ലാത്തിനും നല്ല ഡിമാൻഡാണ് ഇവിടെയുള്ളത്. ഇപ്പൊ ആവുമ്പോഴത്തെ കൊലയൊക്കെ നേന്ത്രക്കൊലയൊക്കെ വളരെ പെട്ടെന്ന് ചെലവാകും. ഇവിടെ തന്നെ ആൾക്കാർ വാങ്ങിച്ചുകൊണ്ടുപോകുന്നുണ്ട്.
9: അറിയുന്നവർക്ക് നേരിട്ട് വന്ന് വാങ്ങാലോ അല്ലേ.
8: പിന്നെ തെങ്ങുണ്ട്, കുറച്ച് ഭാഗം തെങ്ങാണ്. അത് നേരത്തെ ഉണ്ടായിരുന്ന തെങ്ങാണ്. അപ്പൊ അത് വിളവൊന്നും ഇല്ലാത്ത തെങ്ങായിരുന്നു. അപ്പൊ അതിന് നമ്മൾ 2-3 വർഷം കൊണ്ട് ഈ രീതിയിൽ നല്ല രീതിയിൽ ജൈവവളങ്ങളൊക്കെ ഉപയോഗിച്ച് ഇപ്പൊ നമ്മുടെ ആവശ്യത്തിന് ഇവിടെ ഈ ഇവിടെ ഇപ്പൊ എല്ലാ ദിവസവും നമ്മുടെ തൊഴിലാളികളായിട്ടുള്ള 50 ആൾക്കാർക്ക് ഭക്ഷണം ഉണ്ടാക്കുന്നുണ്ട്. അതിന് നമുക്ക് അപ്പുറത്തൊരു ക്വാർട്ടേഴ്സ് ഉണ്ട്, അവിടെ കുറച്ചുപേര് താമസിക്കുന്നുണ്ട്. അല്ലാതെ സൂപ്പർവൈസർമാരും എഞ്ചിനീയേഴ്സും മറ്റു തൊഴിലാളികളും ഫാം തൊഴിലാളികളും എല്ലാം അടക്കം ഏകദേശം 50 ആളുകൾ ഒരു ദിവസം ഭക്ഷണം കഴിക്കുന്നുണ്ട്. അവർക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ രണ്ട് തൊഴിലാളികളുണ്ട്. അപ്പം അതിന് വേണ്ട സാധനങ്ങൾ മിക്കവാറും ഇവിടുന്നാണ്. കപ്പ വാഴയുടെ പല സാധനങ്ങളും, വാഴ ഒരു വലിയ ഉപകാരമുള്ള
9: സാധനമാണ്.
8: നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ കപ്പ, കാച്ചില് ഇങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും നമ്മൾ ഇവിടെ തന്നെയാണ് അധികം ഉപയോഗിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള നമ്മുടെ ഭക്ഷണത്തിന്റെ ആവശ്യങ്ങൾ ഇവിടെയുള്ള കൃഷി കൊണ്ട് തന്നെ നടക്കുന്നുണ്ട്. പിന്നെ ഈ വരുന്ന അതിഥികൾക്കും നമ്മൾ മിക്കവാറും ഇവിടുത്തെ ഫാം സാധനങ്ങൾ തന്നെയാണ് കൊടുക്കുന്നത്.
9: ഔഷധ സസ്യങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞു അല്ലേ, എന്തൊക്കെയാണ് ഇവിടെ ഉള്ളത്?
8: അത് ഔഷധ സസ്യങ്ങൾ ഈശ്വരമുല്ല, പിന്നെ നിലപ്പന, പിന്നെ ഈ തുളസി വർഗ്ഗങ്ങള്, പിന്നെ
9: നീലയമരി,
8: ശതാവരി, കയ്യണ്ണി, പിന്നെ എരുക്ക്, ഇങ്ങനെയുള്ള ഒരുപാട് സാധനങ്ങളുണ്ട്. ഒരുപാട് ഔഷധ സസ്യങ്ങളുണ്ട്.
9: ഇതൊക്കെ നിങ്ങൾ എവിടുന്നാണ് കളക്ട് ചെയ്തത്?
8: ഇതൊക്കെ നമ്മള് പലരും പല സ്ഥലങ്ങളിൽ നിന്ന് കൊണ്ട് തന്നതാണ്. മിക്കവാറും നമ്മൾ അറിയാവുന്നവര് നമ്മൾ അവരോടൊക്കെ പലരോടും ചോദിച്ചു. പിന്നെ ഈ ഔഷധ സസ്യങ്ങളുടെ പിന്നെ സ്റ്റോക്കുള്ള ചില ആളുകളുണ്ട്, ചില വ്യക്തികളുണ്ട്. അവരുടെ വീട്ടില് ഈ വൈദ്യന്മാര് അവരുടെയൊക്കെ വീട്ടിൽ നട്ടു വളർത്തുന്നവരാണ്. അങ്ങനെ മാലൂർ ഒരാളുണ്ടായിരുന്നു, അവരുടെ അടുത്ത് പോയി. പിന്നെ ഇടത്തൊട്ടിയിൽ ജോസ് എന്ന് പറഞ്ഞ ഒരു ആളുണ്ട്. അവരൊക്കെ ഈ ആയുർവേദ ചികിത്സയൊക്കെ ഉള്ളവരാണ്. അവരവരെ പറമ്പിൽ ഇതിനൊക്കെ സംരക്ഷിച്ചു നിർത്തിയിട്ടുണ്ട് കുറെയൊക്കെ. അവിടെ പോയിട്ട് നമുക്ക് അവരുമായി ബന്ധമുള്ളതുകൊണ്ട് അവിടെ പോയിട്ട് അവരുടെ അടുത്ത് നമ്മൾ
9: വാങ്ങിച്ചു.
8: പിന്നെ അവർ ഇവിടെ വന്നിട്ടും ചില സാധനങ്ങൾ അവർക്ക് ഇല്ലാത്ത സാധനങ്ങൾ അവർ കൊണ്ടുപോകും. അങ്ങനെ നമ്മള് വില കൊടുത്ത് വാങ്ങിയാലൊന്നല്ല, അതൊക്കെ
9: അതൊരു സ്നേഹബന്ധത്തിന്റെ പേര്.
8: നമ്മളിങ്ങനെ ഒരു സംരംഭം നടത്തുന്നുള്ളത് അവർക്കും ഒരു ഒരുപാട് ആളുകൾക്ക് അത്ഭുതവും ഒരുപാട് സന്തോഷമുള്ള കാര്യമാണ്.
9: പിന്നെ വേറെ ഇവിടെ ഫാഷൻ ഫ്രൂട്ടിന്റെ
8: വലിയൊരു പന്തലുണ്ട്. ഇത് വേനൽക്കാലത്ത് നമുക്ക് ചൂട് കുറക്കാൻ വേണ്ടിട്ട് ആദ്യമൊക്കെ നമ്മൾ ഇതിൽ ഓലയാണ് ഇട്ടിട്ടുണ്ടിരിക്കുന്നത്. അപ്പൊ ഈ ഓട്ടുറുമ എന്ന് പറയുന്ന ഈ ജീവി കണ്ടമാനം ഇതിൽ പെരുകും. മഴ പെയ്യുമ്പോ പിന്നെ അത് ഭയങ്കര ശല്യമായി മാറും ഇവിടെ. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഓല ഒഴിവാക്കിയിട്ട് പിന്നെ ഈ ഇത് വളർത്തുകയത്. അപ്പൊ വേനൽക്കാലത്ത് നല്ല തണലുണ്ടാവും. പിന്നെ തേനീച്ച വളർത്തുന്നുണ്ട്.
9: തേനീച്ചപ്പെട്ടികൾ കാണുന്നുണ്ട്.
8: വന്തേനുണ്ട്, ചെറുതേനുണ്ട്. ഇവിടെയൊക്കെ
9: കുറേയുണ്ടോ? ഇവിടെ
8: 10 ചെറുതേനീച്ചയും 10-12 വന്തേന്റെ പെട്ടിയുണ്ട്. അപ്പൊ അത്യാവശ്യം നമുക്കിവിടെ ആവശ്യമുള്ള തേനൊക്കെ കിട്ടുന്നുണ്ട്. പിന്നെ ചെറുതേനി പ്രാവശ്യം എടുത്തിട്ട് കുറച്ചൊരു 3-4 ലിറ്ററോളം ചെറുതേന കിട്ടിയായിരുന്നു. അത് നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മളിവിടെ തന്നെ ഇതുവരെ സെയിലാക്കിയില്ല. തേന് നേരത്തെ നമ്മൾ എടുത്തിട്ട് ബാംഗ്ലൂരിലേക്ക് വിടുകയാണ് ചെയ്തിട്ടുള്ളത്. കാരണം അവിടെ നമ്മൾ അത് ബോട്ടിൽ ചെയ്തിട്ട് നമ്മളെ ബ്രാൻഡ് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്.
9: എന്താണ് ബ്രാൻഡിന്റെ പേര്?
8: പെട്രിക്കോർ. പെട്രിക്കോറാണ് ഫാം ഹണി എന്ന് പറഞ്ഞിട്ട്. അപ്പൊ പെട്രിക്കോറിന് നമ്മളെ ആ ഒരു പിന്നെ സ്റ്റോറിന്റെ ഒരു പേരാണ്, ആ പേരിലാണ് കൊടുക്കുന്നത്. പിന്നെ ഇവിടെ നമ്മള് ആയുർവേദ ചികിത്സക്ക് വേണ്ടിട്ട് ഒരു സ്പാ ഉണ്ട്.
9: ഇതിനോട് ചേർന്നിട്ടുള്ള സ്പാ
8: കൂടെ, ഗസ്റ്റ് ഹൗസിനോട് ചേർന്നിട്ട് ഒരു സ്പാ ഉണ്ട്. അവിടെ നമ്മള് ഈ തിരുമല്, ധാര, കിഴി അങ്ങനെയുള്ള സംഗതികളൊക്കെ നടത്താറുണ്ട്. അത് ഒരു ബാച്ച് ഈയിടെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പം വീണ്ടും അടുത്ത ബാച്ച് തുടങ്ങാൻ പോവാണ്. അപ്പൊ അതിന്റെ ഒരു ക്യാമ്പ് ഈ മഴക്കാലത്ത് ഉണ്ടാവും. അപ്പൊ അതിന് ഇവിടെ തന്നെയുള്ള ഒരു ഡോക്ടർ, ഇതിന്റെ അടുത്തുള്ള ഒരു ഡോക്ടർ ഉണ്ട്. പിന്നെ വേറൊരു 1-2 ഇതിനു വേണ്ടി ചെയ്യുന്ന ആൾക്കാർ, തിരുമലിന്റെയൊക്കെ വിദഗ്ധരായിട്ടുള്ള 2 ആൾക്കാർ കൂടെ വരുന്നുണ്ട്. അതൊക്കെയാണ് ഇനി അടുത്ത് നടക്കാൻ പോകുന്ന കാര്യങ്ങൾ.
9: പശുണ്ട്.
8: അത് ഈ കുള്ളം പശുവാണ്, കാസർകോട് കുള്ളൻ എന്ന് പറയുന്ന ആ പശുവാണ്. അപ്പൊ അതിന് പാലൊന്നും കിട്ടുന്നില്ല. 2-3 കുട്ടികളൊക്കെ ഉണ്ടായിട്ടുണ്ട്, പക്ഷെ ആ സമയത്ത് നമ്മൾ കറക്കാൻ ശ്രമിച്ചിട്ട് കിട്ടിയിട്ടില്ല. വളരെ കുറച്ചേ ഇതിന് പാൽ ഉണ്ടാവുള്ളൂ എന്നാണ് പറയുന്നത്, പക്ഷെ നമുക്ക് ഒട്ടും തന്നെ കിട്ടിയിട്ടില്ല. അപ്പൊ അത് ആ കുട്ടി തന്നെ വിട്ടുകൊടുക്കുക നമ്മള്. അപ്പൊ അതിന് ആരോഗ്യം ഉണ്ടാകട്ടെ എന്ന് വെച്ചു. നമ്മൾ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്
9: വളത്തിന്റെ
8: ആവശ്യമാണ്. അപ്പൊ അതിനുവേണ്ടി അതിനെ വളർത്തുന്നുണ്ട്. മറ്റ് പശുക്കളെക്കാളും ഇതിന് കൂടുതൽ ഗുണമുണ്ട് എന്നാണ് പറയുന്നത്. ചാണകത്തിനൊക്കെ ഗുണം കൂടുതലുള്ളത് കൊണ്ട് ആണ് അത് ഉപയോഗിക്കുന്നത്. ബാക്ടീരിയ കൂടുതലാണ് മറ്റുള്ളതിനേക്കാളും. അപ്പൊ നമുക്ക് എളുപ്പത്തിൽ കമ്പോസ്റ്റ് ഒക്കെ ഉണ്ടാക്കി എടുക്കാൻ
9: പറ്റും. കമ്പോസ്റ്റ് ആക്കിയിട്ടാണ് നിങ്ങൾ
8: എല്ലാ ഈ ഇവിടുന്ന് നമ്മൾ വയക്കി എടുക്കുന്ന പുല്ലും അതുപോലെ ഈ പച്ചിലകളും ഉണക്കലുകളും അതുപോലെ പശുവിന് കൊടുക്കുന്ന പുല്ലിന്റെ വേസ്റ്റും എല്ലാ സാധനങ്ങളും നമ്മൾ കമ്പോസ്റ്റ് ചെയ്യുന്നത്. അത് അടുക്കടുക്കായി ഇലകളും

0: പിന്നെ
1: ലെയറായിട്ട്
0: ലെയർ
1: ഇട്ടിട്ട്
0: ആയിട്ട്
1: അല്ലേ?
0: മരപ്പൊടി, ഇത് ചകിരി എല്ലാം അടുക്കടുക്കായിട്ട് പച്ചിലകളൊക്കെ ഇട്ടിട്ട് അതിൻ്റെ മേലെ ചാണകം കലക്കി ഒഴിച്ചു കൊടുക്കും. എന്നിട്ട് കവർ ചെയ്ത് വെക്കും, ഷീറ്റിട്ട് മൂടി വെക്കും. അങ്ങനെ ഒരു ഏകദേശം ഈ വർഷം ഇടുന്ന അടുത്ത കൊല്ലാകുമ്പോഴത്തേക്ക് അത് പൊടിഞ്ഞ് പൊടി
1: നല്ല
0: പോലെയായിരുന്നു.
1: വളമായിട്ട്
0: അപ്പോൾ അത്
1: മാറും.
0: നമ്മൾ മെയിനായിട്ട് എല്ലാ ഒരു 3 മാസം 3 മാസം കൂടുമ്പോൾ ചെടികൾക്ക് ഇട്ട് കൊടുക്കും.
1: ഇട്ട് കൊടുക്കും.
0: അപ്പോൾ ഈ പറമ്പിൽ മൊത്തത്തിൽ ആ കമ്പോസ്റ്റിൻ്റെ ഒരു ഇതാണിപ്പോൾ ഒരു ഒരു മാതിരി കറുത്ത മണ്ണായി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ചുവന്ന മണ്ണായിരുന്നത് അത് കറുത്ത മണ്ണായി മാറി ഇപ്പം. അങ്ങനെ നമ്മൾ അതിനെ ഒരു പുനരുജ്ജീവനം തന്നെയാണ് നമ്മളിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്.
1: അല്ല, ഇതിപ്പം ഗോപിട്ടൻ പറഞ്ഞു ഇവിടെ ഒരു റബ്ബർ കൃഷിയായിരുന്നു, റബ്ബർ തോട്ടായിരുന്നു എന്ന് പറഞ്ഞു. ആ ഒരു റബ്ബർ തോട്ടത്തിന്റെ ഒരു അംശം പോലും ഇവിടെ കാണാനില്ല. ആ ഒരു കാണുമ്പം അങ്ങനെ ഒരു സ്ഥലമാണെന്ന് തന്നെ ആർക്കും ഇനി മനസ്സിലാവില്ല അല്ലെ. മുന്നേ
0: നേരത്തെ
1: കണ്ടവർക്ക്, നേരത്തെ കണ്ടവർക്ക് മാത്രമേ അറിയത്തുള്ളൂ ഇവിടെ ഒരു റബ്ബർ തോട്ടം ആയിരുന്നു എന്നുള്ളത്.
0: അതെ, ഈ നാട്ടുകാർക്കൊക്കെ അറിയാം, ഇപ്പൊ ഇവിടെ പണിയെടുക്കുന്ന തൊഴിലാളികൾക്ക് അറിയാം, അവരൊക്കെ ഈ റബ്ബർ തോട്ടത്തിൽ നേരത്തെ പണിയെടുത്തവരാണ്.
1: ശരി.
0: ഇപ്പൊ നമ്മൾ കണ്ട ആളൊക്കെ ഇപ്പം ഇവിടെ
1: അതെ
0: പണിയെടുത്ത ആളാണ്, ഈ
1: അതെ.
0: റബ്ബർ തോട്ടം നോക്കി 10-20 വർഷം നോക്കിയ ആളാണ്. അപ്പൊ അവർക്കറിയാം, നമ്മൾ പിന്നെ ആദ്യം കണ്ടിരുന്നത് റബ്ബർ. പിന്നെ ഒരു 3 ഏക്കർ സ്ഥലം നമ്മൾ ഒരു ഫോറസ്റ്റ് ആക്കി നിലനിർത്തിയിട്ടുണ്ട്,
1: ഇതിന് താഴെ
0: താഴെയായിട്ട് ആ
1: പുറത്തല്ലേ.
0: ജലസംഭരണീന്റെ അപ്പുറത്തെ വശത്തായിട്ട്. അത് ഈ റെസിഡൻഷ്യൽ ഏരിയയോട് ചേർന്നിട്ട് വരുന്നതാണ്. അത് മരങ്ങൾ വളരുന്നതോട് കൂടിയിട്ട് അവിടെ ഒരു നല്ലൊരു തണലുണ്ടാകും. ആ തണൽ ആ അവിടെ താമസിക്കുന്ന ആൾക്കാർക്കും കിട്ടും. പിന്നെ ഒഴിവ് സമയങ്ങളിൽ ആളുകൾക്ക് ആ മരത്തിന്റെ അടിയിൽ വന്നിരിക്കാൻ പറ്റും. അപ്പൊ നമ്മൾ അതിനുവേണ്ടി ഈ പറഞ്ഞ പോലെ പശ്ചിമഘട്ടത്തിലെ മരങ്ങളാണ് കൂടുതൽ നമ്മുടെ നാട്ടിൽ നിന്ന് അന്യം പോയിട്ടുള്ള എല്ലാ മരങ്ങളും, ഇരുപൂട്, പിന്നെ മരുത്, മണിമരുത്, പിന്നെ ഈട്ടി, അങ്ങനെ മയിലെള്ള്, ഇങ്ങനെയുള്ള ഒരുപാട് പൈൻ, വെള്ളപ്പൈൻ, അങ്ങനെയുള്ള ഒരുപാട് മരങ്ങൾ. നമ്മളെ ഈ കുന്നി എന്നൊക്കെ പറയുന്ന മരമുണ്ട്, അതുപോലെ മലബാർ അയൺ വുഡ് എന്ന് പറയുന്ന ഒരു വേറൊരു മരമുണ്ട്, ഉരുപ്പ് എന്ന് പറയുന്നത്. അതൊക്കെ വളരെ ടിമ്പർ വാല്യുള്ള മരങ്ങളാണ്. പക്ഷെ അത് വളർന്നു വരാൻ കുറച്ച് കാലം പിടിക്കും. പക്ഷെ അങ്ങനെയുള്ള ടിമ്പർ വാല്യുള്ള മരങ്ങളാണ്, അതൊരു ടിമ്പർ ഫോറസ്റ്റ് എന്നാണ് നമ്മൾ അതിനെ വിളിക്കുന്നത്. അങ്ങനെ നമ്മൾ അതിന് പേര് കൊടുത്തിട്ടുള്ളത്. അത് പിന്നീട് ഭാവിയിൽ അതൊരു നമുക്കൊരു മരത്തിന്റെ ഒരു മൂല്യം ഉണ്ടാവുകയും ചെയ്യും. ഇപ്പൊ നമുക്കൊരു തണലായിട്ടും ആളുകൾക്ക് അവിടെ ഇരിക്കാനൊക്കെ ഉള്ള ഒരു സ്ഥലമായിട്ട് മാറുന്നത്.
1: ഇപ്പൊ ഇപ്പൊ തുടങ്ങിയിട്ടേ ഇവിടെ, അല്ലെങ്കിൽ
0: 3 വർഷമായി.
1: 3 വർഷം ഇത് തുടങ്ങിയപ്പോ തന്നെ അതും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ?
0: ഇത് 4 വർഷമായി, അത് 3 വർഷമായി. അപ്പൊ ഏറ്റവും അവസാനം റബ്ബർ അവിടെ നിന്ന് മുറിച്ചളഞ്ഞത്. അപ്പൊ ഇത് തുടങ്ങിയപ്പോഴും റബ്ബർ അവിടെ നിലനിൽക്കുന്നുണ്ടായിരുന്നു. ഈ 2.5 ഏക്കർ 3 ഏക്കർ സ്ഥലത്ത് റബ്ബർ ഉണ്ടായിരുന്നു. ആ റബ്ബറിന് ഏറ്റവും അവസാനം 1 വർഷം കഴിഞ്ഞപ്പോൾ അത് മുറിച്ചളഞ്ഞിട്ട് അവിടെ ഫുൾ മരം നടുന്നു.
1: ഇപ്പൊ 2.5 ഏക്കറിലാണ് ഈ വനം ഉള്ളത്.
0: അതെ അതെ, അതിപ്പം ഏകദേശം 2.5 വർഷത്തെ വളർച്ചയായിട്ടുണ്ട്. 3 വർഷത്തോളമായി കൃഷി. ഇതിപ്പം നമ്മളിപ്പോ ഇനി ഒരു ഘട്ടം കഴിഞ്ഞു. നമ്മളെ ആദ്യത്തെ ആ ഒരു ഏറ്റവും ബുദ്ധിമുട്ടേറിയ ഒരു ഘട്ടം കഴിഞ്ഞു. കാരണം ആദ്യത്തെ ഈ ചെടികളെ ഒന്ന് അതിജീവിച്ച് വരാൻ,
1: അതെ അതെ,
0: കഠിനമായ വെയിലാണ്. ഈ മരങ്ങളെല്ലാം മുറിച്ച് കളഞ്ഞപ്പോൾ ഇവിടെ നമുക്ക് ഒരു ഒരു സ്ഥലത്ത് നിൽക്കാനുള്ള ഒരു തണൽ പോലും ഇല്ലായിരുന്നു. ആകെ ഇവിടെ ഉണ്ടായിരുന്ന ഈ ഒരു കെട്ടിടം മാത്രമാണ്. ആ വലിയ കെട്ടിടം നമ്മൾ നേരത്തെ ഇരുന്ന ഗസ്റ്റ് ഹൗസ് ഒന്നും പിന്നീട് വന്നതാണ്, അതൊന്നും പണി തീർന്നിട്ടില്ല.
1: എന്തായാലും എനിക്ക് തോന്നുന്നു ഈ 4 വർഷം ആയിട്ടുള്ളത് പറഞ്ഞാൽ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. കാരണം 4 വർഷം കൊണ്ട് ഇത്രയും ആക്കിയെടുക്കണമെങ്കിൽ അതൊരു കഠിന പ്രയത്നം തന്നെയാണ്
0: ഉണ്ടായിരുന്നു. അപ്പൊ ആ തുടക്കത്തില് ഈ പറഞ്ഞ പോലെ ഇവിടെ ജലസേചനത്തിൽ നിന്നുള്ള പൈപ്പുകളും കാര്യങ്ങളൊന്നും സ്ഥാപിച്ചിട്ടില്ലായിരുന്നു. ടാങ്കുകളൊന്നും വരുന്നതിന് മുമ്പ് ഒരു വർഷം, ആദ്യത്തെ 1 വർഷം നമ്മൾ വളരെ കഠിനമായി അധ്വാനിക്കേണ്ടി വന്നിട്ടുണ്ട്.
1: ഇപ്പൊ ഇവിടെ ഡ്രിപ്പ് ഇറിഗേഷൻ ആണ്,
0: ഡ്രിപ്പ് ഇറിഗേഷൻ ആണ്, ടാങ്ക് ഉണ്ട്, എല്ലാ സംവിധാനങ്ങളുമായി. അപ്പൊ ഇപ്പൊ നമുക്ക് എളുപ്പത്തിൽ നനക്കാൻ പറ്റും. അന്ന് ഞങ്ങൾ ഇത് മുഴുവൻ പൈപ്പ് വെച്ചിട്ട് താഴെ നിന്ന് പുഴയിൽ നിന്ന് വെള്ളം അടിച്ച് കയറ്റിയിട്ടും ബക്കറ്റിന് കൊണ്ട് ചുമന്നിട്ട് ഒഴിച്ചിട്ടൊക്കെയാണ് നമ്മൾ ഇതിനെ 1 വർഷം പിടിച്ചു നിർത്തിയത്. അപ്പൊ ആ സമയത്ത് വളരെ കഠിനമായി അധ്വാനിക്കേണ്ടി വന്നിട്ടുണ്ട്. ഇപ്പൊ അതിന്റെ ഫലം നമ്മളെ നമുക്ക് കിട്ടിയെന്ന് മാത്രം, അതിൽ വലിയ സന്തോഷമുണ്ട്.
1: അന്ന് ഈ ജോലിക്കാരൊക്കെ ഉണ്ടായിരുന്നു?
0: ഇത്ര ആളില്ല, കുറച്ച് പേര് ആളുകൾ കൂടിയിട്ടുണ്ട് പണി കൂടിയപ്പോ.
1: ഈ തേനൊക്കെ എടുക്കുന്നത് അവരെന്നെയാണ്?
0: തേനെടുക്കാൻ ഇപ്പോ നമ്മൾ കണ്ട ചന്ദ്രൻ എന്ന് പറഞ്ഞ അയാൾ ഇതിന്റെ വിദഗ്ധനാണ്. അയാൾ അനുജനും ഉണ്ട്. അവർ രണ്ടുപേരും തേൻ കൃഷിയൊക്കെ നടത്തുന്നവരാണ്. അവർ ചെയ്യൂത്. പിന്നെ എല്ലാവരും എല്ലാ പണിയും എല്ലാവരും ചേർന്ന് ചെയ്യും. അതാണ് ഇവിടുത്തെ പ്രത്യേകത. ഈ ഒരു പണിക്ക് ഒരാളെന്നില്ല. ഇപ്പൊ നമ്മൾ എല്ലാവരും എല്ലാ പണികളും ചെയ്യാൻ തയ്യാറാണ്. അത് ഒരാളില്ലെങ്കിൽ മറ്റൊരാൾ അത് ഏറ്റെടുത്ത് ചെയ്യാൻ തയ്യാറാണ്. അവര് സ്വമേധയാ അവര് കാര്യങ്ങൾ ഏറ്റെടുത്ത് ചെയ്യുന്നവരാണ്. നമ്മളെ നിർദ്ദേശങ്ങൾ ഇല്ലാണ്ട് തന്നെ അവരെല്ലാ കാര്യങ്ങളും ഇപ്പൊ ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞു.
1: എന്തൊക്കെ ചെയ്യണം
0: അവർക്കറിയാം. ആ സമയാസമയങ്ങളിൽ ഇനി നമ്മൾ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവർ നമ്മളെ ഓർപ്പിക്കും, ഇങ്ങനെ ഒരു കാര്യം ചെയ്യാനുണ്ട്, ഇങ്ങനെ ചെയ്യാനുണ്ട്, അല്ലെങ്കിൽ ഇന്ന സ്ഥലത്ത് ഇങ്ങനെ കാട് വന്നിട്ടുണ്ട്, അല്ലെ ഇന്ന സ്ഥലത്ത് പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. അതവർ ചെയ്യും. അതവരെ നമ്മളെ ശ്രദ്ധയിൽപ്പെടുത്തും, ഇല്ലെങ്കിൽ നമ്മളെ ശ്രദ്ധയിൽപ്പെടുത്തും. അങ്ങനെയാണ് ഇത് പോകുന്നത്. കാരണം ഈ കോഴിയും പശുവും പിന്നെ ഇങ്ങനെയുള്ള ജീവികളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ ഏത് സമയത്ത് ശ്രദ്ധ ആവശ്യമുണ്ട്. അവർ മരങ്ങൾ വേനൽക്കാലത്ത് ഇത് ഉണങ്ങിപ്പോകാനുള്ള സാധ്യത, എവിടെയെങ്കിലും ഈ വെള്ളം എത്താതെ പോയിട്ടുണ്ടെങ്കിൽ അവർ ഉണങ്ങിപ്പോകാൻ സാധ്യതയുണ്ട്. അപ്പൊ അതെല്ലാം എല്ലാ സമയത്തും ഈ സ്ഥലത്തൂടെ മുഴുവൻ ആളുകളുടെ കണ്ണ് എത്തേണ്ടതുണ്ട്. അപ്പൊ അതിന് ഇവരെല്ലാരും വളരെ നല്ല രീതിയിൽ സഹകരിക്കാറുണ്ട്.
1: അങ്ങനെ ഒരു തൊഴിലാളികളെ കിട്ടി തന്നെ.
0: അതെ, അവർക്കും അവരെ വീടിന്റെ തൊട്ടടുത്താണ്, അവർക്ക് വളരെ പെട്ടെന്ന് ഇവിടെ എത്താൻ പറ്റും. ഇനി അവധി ദിവസങ്ങളിലോ രാത്രി സമയങ്ങളിലോ ആണെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ അവരെ വിളിച്ചു പറഞ്ഞാൽ അവർ വന്ന് നോക്കും.
1: അതെ, നമ്മളെ പെരുമാറ്റം പോലെ ഇരിക്കുമല്ലോ അങ്ങോട്ട് അവരുടെ.

0: അതുപോലെ
1: അവരുമായിട്ട് ഇതുവരെ നല്ല രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കുഴപ്പമൊന്നുമില്ല.
0: ഇവിടെ അന്യം നിന്ന് പോകുന്ന കുറെ ചെടികളൊക്കെ ഉണ്ട് അല്ലെ. തുമ്പ, തുമ്പ ഞാൻ ഈ മുറ്റത്തെ
1: അല്ലെ,
0: അതൊക്കെ പണ്ട് ഈ അമ്പലപ്പറമ്പിലൊക്കെ നിറയെ കാണാവുന്ന ഒരു സാധനമാണ് ഈ തുമ്പ എന്ന് പറയുന്നത് അല്ലെ.
1: അതുപോലെ മത്തിപ്പുള്ളി എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. നമ്മള് ഈ പണ്ടൊക്കെ മീനിന് മീൻ വെക്കാൻ വേണ്ടിട്ട് അല്ലെങ്കിൽ കറി വെക്കുമ്പോ അതിൽ പുളിക്ക് പകരമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട് മത്തിപ്പുളി എന്ന് പറയും. അതൊക്കെ ഇവിടെ ഉണ്ട്. ഞാനും എന്റെ ചെറുപ്പത്തിൽ കണ്ടതിന് ശേഷം പിന്നെ ഇവിടെ വന്നിട്ടാണ് കണ്ടത് മത്തിപ്പുള്ളിയൊക്കെ. അത് നമ്മളൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോ ഒക്കെ ഇങ്ങനെ പൊളിച്ച് തിന്നതാണ് അതിന്റെ അല്ലി. ഒരു പുളി പുളിയുള്ള ഒരു സാധനം, ഒരു ചുവന്ന സാധനം മത്തിപ്പുളി എന്ന് പറയും. അതൊക്കെ വളരെ ഔഷധ ഗുണമുള്ള സാധനം. അതൊക്കെ ഇപ്പോഴാണ് നമ്മൾ അറിയുന്നത്. പിന്നെ അധികം ആൾക്കാർക്ക് ഇവിടെ വരുമ്പോൾ അത്ഭുതമായിട്ട് തോന്നുന്ന തുവരയാണ്. തുവര ഇവിടെ നമ്മൾ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് കുറെ. അപ്പൊ തുവരയൊന്നും ആൾക്കാരങ്ങനെ നേരിട്ട് ആ എടുക്കാറുണ്ട്. അത് പരിപ്പ് ഉണ്ടാക്കിട്ട് നമ്മൾ കറി വെക്കാറുണ്ട്, എല്ലാം ചെയ്യാറുണ്ട്. പിന്നെ നമുക്ക് ആവശ്യമുള്ള പയറും ഇതൊക്കെ നമ്മൾ ഇവിടെ തന്നെയാണ്. വെണ്ടയും ഒക്കെ ഇവിടെ തന്നെ ഉണ്ടാക്കുന്നത്.
0: ഇവിടെ നെൽകൃഷി
1: ചെയ്യാനുള്ള സ്ഥലം ഇല്ല. കപ്പയൊക്കെ
0: അത് മാത്രമേ ഈ ഒരു സ്ഥലത്ത് കാണാറുള്ളൂ.
1: നെൽകൃഷി നടത്താനുള്ള സ്ഥലമില്ല. പിന്നെ അപ്പുറത്ത് ഈ കൺസ്ട്രക്ഷന്റെ മേഖലയിൽ നമ്മൾ പൂന്തോട്ടവും പാർക്കുകളൊക്കെ നമ്മൾ തന്നെയാണ്, ഫാമിന്റെ ആൾക്കാർ തന്നെയാണ് അത് കൈകാര്യം ചെയ്യുന്നത്. അത് നമ്മുടെ ഉത്തരവാദിത്തത്തിൽ വരും. അവിടുത്തെ പ്ലാന്റിങ്, അതിന്റെ സംരക്ഷണം, പുല്ലൊക്കെ ഇപ്പൊ പുല്ലൊക്കെ വെച്ച് പിടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതെല്ലാം നടന്ന് ചെടികളെ നടലെല്ലാം കഴിഞ്ഞു. അപ്പം പുല്ലൊക്കെ വെച്ച് പിടിപ്പിച്ചു. കഴിഞ്ഞ ആഴ്ച അതിന്റെ പണികളൊക്കെ തീർന്നിട്ട് രണ്ട് പാർക്കുണ്ട്. ഒന്ന് ലോവർ പാർക്കും അപ്പർ പാർക്കും. അത് രണ്ടും ഞങ്ങൾ പൂർത്തിയാക്കി കഴിഞ്ഞു. ഇപ്പം നിലവിൽ
0: അപ്പൊ ഈ വീട്, ഈ കൺസ്ട്രക്ഷൻ ചെയ്യുന്ന വീടുണ്ടല്ലോ, ഇപ്പം എടുക്കുന്ന വീടുകൾ, ആ വീടുകൾ മറ്റുള്ളവർ വാങ്ങിയതല്ലേ?
1: വാങ്ങിയതാ. അതിന്റെ ആ വീടിനോട് ചേർന്ന് തന്നെ അടുക്കളത്തോട്ടം, അത്യാവശ്യം മരങ്ങളൊക്കെ ആവശ്യമുണ്ട്. അവർക്ക് പ്ലാവ് വേണം, തെങ്ങ് വേണം, മുറ്റത്ത് തെങ്ങ് വേണ്ടവരുണ്ട്. അപ്പൊ നമ്മൾ അവരുടെ ഇഷ്ടവും കൂടെ അറിഞ്ഞതിന് ശേഷം നമ്മൾ അതൊക്കെ നട്ടു കൊടുക്കാൻ വേണ്ടി അവർക്ക് വേണ്ടിയുള്ള ചെടികളും എല്ലാ തൈകളും നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിപ്പോ നമ്മൾ ഉടനെ തന്നെ അതിന്റെ അവരുടെ കൺസ്ട്രക്ഷന്റെ പണികൾ, ഈ പൈപ്പ് ലൈൻ്റെ അതുപോലെ കുഴിക്കലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് മണ്ണൊക്കെ മൂടിക്കഴിഞ്ഞാൽ നമ്മൾ അതൊക്കെ സ്ഥലങ്ങൾ നടും. എന്നിട്ട് അവർക്ക് അതിന് അവർ താമസത്തിന് വരുമ്പോഴത്തേക്ക് എല്ലാ സാധനങ്ങളും, അടുക്കളത്തോട്ടം മാത്രമല്ല മുൻവശത്ത് പൂച്ചെടികളും മരങ്ങളും ഒക്കെ നമ്മള് നട്ടുപിടിപ്പിക്കാനുള്ള പ്ലാൻ ഉണ്ട്. അതെല്ലാം ഞങ്ങൾ നോക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ അവര് വരുമ്പോഴത്തേക്ക് അവർക്ക് വേണ്ട എല്ലാ സംവിധാനം നമ്മൾ അവിടെ ആക്കും.
0: ഞങ്ങൾ വരുമ്പോ തന്നെ അവിടെ നിറയെ ചെടികൾ, നല്ല പൂത്ത് കിടപ്പുണ്ട് അല്ലെ. നല്ല ഒരു ഉദ്യാനത്തിലേക്ക് വരുന്നത് പോലെ ആണ് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് കയറി വന്നത്. പിന്നെ എവിടെയും കാണാത്ത കുറെ ഫ്ലവേഴ്സ് അവിടെ കണ്ടു.
1: അത് കുറെയൊക്കെ ബാംഗ്ലൂരിൽ നിന്ന് വന്ന ചെടികളാണ്. അപ്പം അതില് പലതും ഇവിടെ പരിചയമില്ലാത്ത കുറെ ചെടികളുണ്ട്. പിന്നെ നമ്മുടെ നാട്ടിലുള്ള ചെടികളും ഉണ്ട്. അപ്പൊ ഇതൊക്കെ നമ്മൾ ഒരുപാട് അതിന് വേണ്ടിയിട്ടുള്ള ചെടികൾ നമ്മൾ ഈ ഫാമിൽ ഒരുപാട് നട്ടിട്ടുണ്ട്. ചിത്രശലഭത്തിനെ ആകർഷിക്കാൻ വേണ്ടി അവിടെയും തേനീച്ചകളും ചിത്രശലഭങ്ങളും. നമ്മളെ ഈ ഒരു കൃഷിത്തോട്ടത്തിലെ പിന്നെ കൃഷിനെ മെയിനായിട്ട് നിയന്ത്രിക്കുന്ന തേനീച്ചകളാണ്, ശലഭങ്ങളുമാണ്. അവരാണ് ഈ പോളിനേഷനെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത്. ഓരോ തേനീച്ച ഒരു ദിവസം തന്നെ ആയിരക്കണക്കിന് പൂ സന്ദർശിക്കുന്നതാണ്. അപ്പൊ അവരാണ് നമുക്ക് കായൊക്കെ ഉണ്ടാകാനുള്ള സഹായം ചെയ്യുന്നത്. അപ്പൊ അത് അവർക്ക് വേണ്ട തേനും കിട്ടുമ്പോൾ മാത്രമേ അവരിവിടെ ഉണ്ടാവുള്ളൂ.
0: തേനിനും ഒരു ഔഷധ ഗുണം
1: ഉണ്ടാവും. ഇവിടെയുള്ള തേനിന് നല്ല ക്വാളിറ്റി ഉണ്ട്. അത് പൊതുവെ എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. കാരണം പല തരം പൂക്കൾ ഉണ്ടല്ലോ ഇവിടെ. ഇപ്പൊ നമ്മൾ റബ്ബർ തോട്ടങ്ങളിലോ അതുപോലെ കശുമാൻ തോട്ടങ്ങളിലൊക്കെ പെട്ടി വെച്ച് തേനെടുക്കുമ്പോൾ ഉള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒരു തരത്തിലുള്ള പൂവ് മാത്രമേ അതിന് ലഭിക്കും. വേറെ അതിൽ വെറൈറ്റി ഉണ്ടാവില്ല. ഇവിടെ തുളസി മുതൽ എല്ലാ ഔഷധ സസ്യങ്ങളും പൂച്ചെടികളും ഇവിടെ ഉണ്ട്. അപ്പൊ അതിനെല്ലാം അവർക്ക് ഇഷ്ടം പോലെ തേനെ എടുക്കാൻ പറ്റും. അപ്പൊ അതിന് ഒരു പ്രത്യേകത ഉണ്ടാവും.
0: ഇപ്പൊ നിങ്ങൾ ഈ റബ്ബർ തോട്ടം വെട്ടി പിന്നെ മണ്ണൊക്കെ നന്നായിട്ട് വളമൊക്കെ ഇട്ട് റെഡിയാക്കിയതിനു ശേഷമാണ് തുടങ്ങിയെന്ന് പറഞ്ഞു അല്ലെ. അതിനുശേഷം ഈ വളം ഇടണല്ലോ ഇതിന്. അത് എത്ര കൂടിയിട്ടാണ് നിങ്ങൾ ഈ വളം പ്രയോഗം ചെയ്യുന്നത്?
1: അത് 3 മാസത്തിലൊരിക്കൽ നമ്മൾ വളമിടുന്നുണ്ട്. കമ്പോസ്റ്റ് വർഷത്തിൽ 2 പ്രാവശ്യം ഇടുന്നുണ്ട്. ബാക്കി മീനിന്റെ വളം, ഫിഷ് മീൽ എന്നാണ് അതിന് നമ്മൾ പറയുന്നത്. ഫിഷ് അമിനോആസിഡ് എന്നൊക്കെ പറയും. അപ്പൊ മത്സ്യത്തിന്റെ വേസ്റ്റ് കൊണ്ടുവന്നിട്ട് 200 ലിറ്റർ കൊള്ളുന്ന ബാരലില് 50 കിലോ മത്സ്യത്തിന്റെ വേസ്റ്റും പിന്നെ 10 കിലോ വെല്ലം പിന്നെ 10 ലിറ്റർ ഗോമൂത്രം പിന്നെ പഴവർഗ്ഗങ്ങൾ, എന്തെങ്കിലും വേസ്റ്റ് പഴവർഗ്ഗങ്ങൾ, അത് പുളിയുള്ളത് മാത്രം ഒഴിവാക്കും. സിട്രസ് ആയിട്ടുള്ള അത് അത് ബാക്ടീരിയയുടെ പ്രവർത്തനം തടയും. അതുകൊണ്ട് നമുക്ക് മറ്റു പഴങ്ങൾ, പുളിയില്ലാത്ത പഴങ്ങൾ ഒക്കെ അതിൽ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇത് 45 ദിവസം വെച്ചതിന് ശേഷമാണ് അത് ഉപയോഗിക്കുന്നത്. അപ്പൊ അത് നമ്മൾ മിക്കവാറും ഓരോ മാസം 2 മാസം ഇടപെട്ട് ഒരു 1.5 മാസത്തിലെ ഒരു പ്രാവശ്യമെങ്കിലും നമ്മൾ ഒഴിച്ചു കൊടുക്കും. ചെടിയുടെ ചോട്ടിൽ ഒഴിക്കും, സ്പ്രേ ചെയ്യുകയും ചെയ്യും. പിന്നെ കീടനിയന്ത്രണത്തിന് വേണ്ടിയിട്ട് നമ്മൾ കീടനാശിനികളൊന്നും തന്നെ ഉപയോഗിക്കുന്നില്ല. നമ്മൾ തന്നെ ഉണ്ടാക്കുന്ന ജൈവ കീടനാശിനിയുണ്ട് ഇവിടെ. അതിനുവേണ്ടി നമ്മൾ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്ന വേപ്പിന്റെ ഇല, വേപ്പിന്റെ തൊലി, പിന്നെ എരിക്കിന്റെ ഇല, പിന്നെ ഈ ഉങ്ങ് എന്ന് പറയുന്ന മരമുണ്ട്, ഉങ്ങ്, ആ മരത്തിന്റെ ഇല, ഇങ്ങനെയുള്ള പുകയില, ഈ കാന്താരി മുളക്, പിന്നെ വെളുത്തുള്ളി, ഇങ്ങനെയുള്ള കുറെ സാധനങ്ങൾ ചേർത്ത് ഈ ഒരു ഡ്രമ്മിലിട്ട് അതിൽ പശുവിന്റെ ഈ ഗോമൂത്രം ചേർത്തിട്ട് അത് സ്റ്റോർ ചെയ്ത് വെക്കും. എന്നിട്ട് അത് കുറച്ച് ഒരു 1-2 മാസം അത് കഴിയുമ്പോൾ അതെല്ലാം അടിഞ്ഞു കഴിയുമ്പോൾ അത് ഇളക്കി അതിൽ നിന്ന് അരിച്ചെടുത്തിട്ടാണ് സ്പ്രേ ചെയ്യുന്നത് ഈ ചെടികൾക്കെല്ലാം. അപ്പോൾ ഒരുവിധം എല്ലാ കീടങ്ങളും നിയന്ത്രിക്കാൻ അതുകൊണ്ട് പറ്റും.
0: എന്തെങ്കിലും രോഗങ്ങൾ ഇവിടെ കാണാറുണ്ട്?
1: കാണാറുണ്ട്. ഈ ഇല ചുരുട്ടിപ്പുഴു അതുപോലത്തെ ഈ ചെറിയ കീടങ്ങൾ, മുഞ്ഞ പോലത്തെ കീടങ്ങളൊക്കെ വരും. അതിന് നമ്മൾ പിന്നെ ചില സമയങ്ങളിൽ വേപ്പെണ്ണയും ഈ സോപ്പ് ഇതൊക്കെ കലക്കിയിട്ട് നമ്മുടെ നാടൻ പ്രയോഗങ്ങളുണ്ടല്ലോ, അടുക്കള തോട്ടങ്ങളിലും സാധാരണ എല്ലാവരും ചെയ്യുന്ന വേപ്പെണ്ണയും ബാർ സോപ്പും ലയിപ്പിച്ചിട്ട് അടിച്ചു കൊടുക്കും, സ്പ്രേ ചെയ്ത് കൊടുക്കും. അങ്ങനെയുള്ള സാധനങ്ങൾ മാത്രമേ ഉപയോഗിക്കാറുള്ളൂ. വേറെ ഇതുവരെ രാസ കീടനാശിനികളൊന്നും തന്നെ നമ്മൾ ഉപയോഗിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് കൺട്രോൾ ആയി പോകുന്നുണ്ട്. പിന്നെ ഈ കീടങ്ങളെ നിയന്ത്രിക്കുന്നത് പ്രധാനമായിട്ടും പക്ഷികളാണ്. കീടനിയന്ത്രണത്തിന് വലിയ പങ്ക് വഹിക്കുന്ന പക്ഷികളാണ്. അപ്പൊ അവിടെ ധാരാളം പക്ഷികൾ വരുന്നുണ്ട്. നമ്മളിവിടെ ഈ പഴങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ ഈ ബേഴ്സ് ചെറി എന്നൊക്കെ പറയുന്ന മരമായി നമ്മൾ വരുന്ന വഴിക്ക് കണ്ട മരങ്ങൾ, ആ തണൽ മരങ്ങൾ പോലെ കണ്ടതെല്ലാം ഒരു സിംഗപ്പൂർ ചെറി അല്ലെങ്കിൽ ബേഴ്സ് ചെറി എന്ന് പറയുന്ന ഒരു പഴമാണ്. അത് പക്ഷികളുടെ പ്രധാനപ്പെട്ട തീറ്റയാണത്. ഇപ്പൊ രാവിലെയും വൈകുന്നേരവും ധാരാളം പക്ഷികൾ വരും ഇവിടെ. അപ്പൊ ഈ കുരുവികളും പക്ഷികളും തത്തയൊക്കെ തന്നെ നമ്മളെ കീടനിയന്ത്രണത്തിന് ഒരുപാട് സഹായിക്കുന്നതാണ്. അതാണ് പ്രകൃതി അങ്ങനെയാണ് എല്ലാത്തിനും ബാലൻസ് ചെയ്ത് നിലനിർത്തിയിരിക്കുന്നത്. ഒരു ഇരയുണ്ടെങ്കിൽ ഒരു ഇരപിടിയാനുണ്ടാവും അതിന്. അപ്പൊ അങ്ങനെയാണല്ലോ. മത്സ്യങ്ങളാണെങ്കിൽ പോലും ജൈവാംശം മാത്രം കഴിച്ച് ജീവിക്കുന്നതും മാംസം കഴിക്കുന്നതായ മാംസബുക്കായും സസ്യബുക്കായും മീനുകളുണ്ട്. അതിൽ സസ്യബുക്കായ മീനുകൾ മാത്രമായാലും സന്തുലനം നഷ്ടപ്പെടും, മറ്റേത് മാത്രമായാലും പിന്നെ വേറെ മീനുകൾ ഉണ്ടാവില്ല. അപ്പൊ ഇതിനെ രണ്ടിനെയും ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ പ്രകൃതിക്ക് ഒരു കഴിവുണ്ട്. അതുപോലെ ഓരോ ജീവികളുടെയും എണ്ണം പെരുകാതിരിക്കാൻ വേണ്ടി അതിനെ പിടിച്ചിരുന്ന വേറൊരു ജീവിനെ ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെയാണ് നമ്മളിപ്പോ നാട്ടിലിപ്പോ ഈ കുറുക്കന്മാർ അപ്രത്യക്ഷമായതിനു ശേഷമാണ് പന്നികൾ കണ്ടവനം പെരുകുന്നതെന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. ഈ പന്നി കാട്ടുപന്നീന്റെ ശല്യം വളരെയധികം കൂടിയത് അതിനെ പിടിച്ചിരുന്ന കുറുക്കന്മാര് അപ്രത്യക്ഷമായത്, നമ്മളെ പ്രകൃതി തന്നെ അത് പോയി, കുറുക്കന്മാരില്ലാണ്ടായി, അവരുടെ വംശ തെറ്റുപോയി. അപ്പൊ അത് ഇങ്ങനെ പന്നി ഇങ്ങനെ പെരുകി വരാൻ അതിനെ പല രാജ്യങ്ങളും നേരിട്ട ഒരു പ്രശ്നമാണ്. കാരണം വലിയ വലിയ രാജ്യങ്ങളിലൊക്കെ മാനുകൾ പെരുകിയിട്ട് ഒരു രാജ്യം തന്നെ പ്രതിസന്ധിയിലായിപ്പോയിട്ടുണ്ട്. കാരണം ആ പുലികളില്ലാതായിപ്പോയോടുകൂടി മാനുകൾ പെരുകിയുള്ള കൃഷി മുഴുവൻ അവർ നശിപ്പിച്ച് അങ്ങനെ മനുഷ്യന് പിന്നെ അതിജീവിക്കാൻ പറ്റാണ്ടായിപ്പോയി. അങ്ങനെ അവസാനം പുലിനെ മറ്റു സ്ഥലങ്ങളിൽ നിന്ന് അവിടെ കൊണ്ടുവരേണ്ട ആവശ്യം. അപ്പൊ പ്രകൃതിയിൽ എല്ലാ സാധനവും അത്യാവശ്യമാണ്, എന്നാലേ മാത്രമേ അതിന്റെ ബാലൻസ് നിലനിൽക്കുള്ളൂ.
0: അപ്പൊ ഇവിടെ എന്തെങ്കിലും വന്യമൃഗശല്യങ്ങൾ ഉണ്ടാകും?
1: വന്യമൃഗശല്യങ്ങൾ കാര്യമായിട്ടില്ല. പന്നി ചിലപ്പോ ഒക്കെ വല്ലപ്പോഴേ ഉള്ളൂ, അങ്ങനെ ഒരു പറയത്തക്ക ഒരു
0: ശല്യം.
1: ആ നമ്മള് കൃഷി ചെയ്തിട്ട് ഇതുവരെ അങ്ങനെ ഒരു ഇടക്കൊക്കെ ചെറിയ ചേമ്പ് പോലത്തെ സാധനങ്ങളൊക്കെ പന്നി തിന്നാറുണ്ട്. ചേനയൊന്നും പിന്നെ പന്നിക്ക് വേണ്ട, കാച്ചിലും അങ്ങനെ കുത്തല്ല. പ്രധാനമായിട്ട് ഈ ചേമ്പ്
0: കിഴങ്ങ് പരച്ചീനി ഇതൊക്കെയാണ്
1: പ്രധാനമായിട്ടും. അപ്പൊ അത് മുള്ളും പന്നിയൊക്കെ ചിലപ്പോ.
0: ഗോപിയേട്ടനെ വേറെ എന്ത് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നോ?
1: ഞാൻ കൺസ്ട്രക്ഷൻ മേഖലയിലായിരുന്നു നേരത്തെ പണിയെടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ കുറെ കാലത്ത് അങ്ങനെയാണ് ആ ഒരു എക്സ്പീരിയൻസ് ആണുള്ളത്. പിന്നെ ആ കൂട്ടത്തില് ഞാൻ ഈ മുള കൊണ്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ കുറെ പഠിക്കുകയും അതിനു വേണ്ടി കുറെ പരിശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട്. മുള ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണം, അതിന്റെ കൺസ്ട്രക്ഷൻ, പിന്നെ കരകൗശല വസ്തുക്കളുടെ നിർമ്മാണം ഇതൊക്കെ ഞാൻ പഠിച്ചിട്ടുണ്ട്. അതിന്റെ ഒരു ട്രെയിനറും കൂടി ആയിരുന്നു കുറെ കാലം. അങ്ങനെ ഈ കേരള ബാമ്പു കോർപ്പറേഷൻ, കേരള ബാമ്പു മിഷൻ അവരുടെയൊക്കെ സർട്ടിഫിക്കറ്റ് ട്രെയിനർ ആയിരുന്നു. കുറെ ആൾക്കാർക്ക് ട്രെയിനിങ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അങ്ങനെയൊക്കെ ഞാൻ ഈ ഇതുമായെല്ലാം ഈ രണ്ടു കാര്യം ഒന്നിച്ച് കൊണ്ടുപോകുന്ന സമയത്തായിരുന്നു ഇങ്ങോട്ട് വരാനുള്ള ക്ഷണം ഉണ്ടായത്. അങ്ങനെ പിന്നെ അതൊക്കെ ഞാൻ നിർത്തി വെച്ചിട്ട് ഇങ്ങോട്ട് വരികയായിരുന്നു.
0: അതെവിടെയായിരുന്നു?
1: അത് നെടുമ്പോയിൽ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു വർക്ക്ഷോപ്പ് ഉണ്ടായിരുന്നു. അപ്പൊ നമ്മൾ മുളയൊക്കെ സംസ്കരിച്ച് എന്നിട്ട് അതിനെ കൊണ്ട് പല ബിൽഡിങ്ങുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ചെറിയ സാധനങ്ങൾ മുതൽ നമ്മള് പപ്പടം കുത്തി മുതൽ കസേരയും കട്ടിലും ബിൽഡിംഗ് വരെ ഉണ്ടാക്കിയിട്ടുണ്ട് മുള കൊണ്ട്. ഒരു അത്ഭുതകരമായ വസ്തുവാണ് മുള, ഒരുപാട് പറയാനുള്ള ഒരു കാര്യമാണ് മുള എന്ന് പറഞ്ഞാൽ. പ്രകൃതിയിലെ ഒരു അത്ഭുത വസ്തുവാണ്.
0: ഇവിടെ ഒരു മുളങ്കാട് ഉണ്ടാക്കേണ്ട ഒരു പ്ലാൻ ഉണ്ടോ?
1: മുള താഴെ ഒരുപാട് മുളയുണ്ട്, പുഴയുടെ മുളയുണ്ട്. പിന്നെ നമ്മള് കുറെ, ഞാൻ തന്നെ കുറെ വെറൈറ്റി മുളകൾ കൊണ്ട് നട്ടിട്ടുണ്ട്. വയനാട് നിന്ന് ഉറവിലൊക്കെ പോയിട്ട് കുറെ തൈകൾ മേടിച്ചുകൊണ്ടിട്ട് ഇവിടെ എനിക്കറിയാം ഈ മുളയിലുള്ള നല്ല വെറൈറ്റികളൊക്കെ അറിയാവുന്നതുകൊണ്ട് ഞാൻ അവിടെ കൊണ്ടുവന്ന് കൃഷി
0: ചെയ്തിട്ടുണ്ട്.
1: ഈ ആസ്പർ എന്നെല്ലാം പറയുന്ന മുള, അതുപോലെ ഗദ്വ എന്നൊക്കെ പറയുന്ന ലോകത്തിലെ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള മുളയും ഗദ്വ. അത് പിന്നെ ഏറ്റവും കൂടുതൽ നേരെ പോവുകയും അതുപോലെ ഏറ്റവും അധികം കാലം നിലനിൽക്കുകയും ചെയ്യുന്നത് വേൾഡ് സ്ട്രോങ്സ്റ്റ് ബാമ്പു എന്നാ പറയുന്നത്. ആ സാധനമൊക്കെ നമ്മൾ നട്ടിട്ടുണ്ട് ഇവിടെ. മുള്ളില്ലാത്ത ടൈപ്പാണ്, പക്ഷെ നല്ല ഉറപ്പുള്ളതാണ്. ചില മുള നല്ല ഭംഗിയൊക്കെ ഉണ്ടാവും കാണാൻ, പക്ഷെ അത് കൊള്ളില്ല. നിർമ്മാണത്തിന് ഒരു കൊല്ലം കൊണ്ട് അതെല്ലാം പോകും. ഈ മഞ്ഞമുളയൊക്കെ വെറും ഇത് ഓർണമെന്റലാണ്, വെറുതെ നമുക്ക് കാണാനേ പറ്റൂ. ബുദ്ധമുള അത് നമുക്ക് ചെടി പോലെ ഇങ്ങനെ ഉപയോഗിക്കാനേ പറ്റുള്ളൂ. അതൊന്നും നമുക്ക് അതിന് ഈ ഫൈബർ കുറവാണ്, അതുകൊണ്ട് വേഗം പൊട്ടിപ്പോകും. പിന്നെ ഈ മുള പെട്ടെന്ന് തന്നെ ഈ ജീവികൾ ആക്രമിക്കും, മറ്റേ കുത്തൻ വന്നിട്ട് ടെർമൈറ്റുകൾ ആക്രമിക്കും. അത് അതിന് കാരണം ഇതൊരു കരിമ്പ് പോലുള്ള ഒരു കരിമ്പ് വർഗ്ഗമാണ്, പുല്ല് വർഗ്ഗമാണ്. അപ്പൊ അതിന്റെ ഉള്ളിൽ ഗ്ലൂക്കോസ് ഉള്ളത് കൊണ്ട് ഈ ജീവികൾ പെട്ടെന്ന് അതിനെ
0: ആക്രമിക്കും. പക്ഷെ ഒരു ലെവൽ കഴിഞ്ഞാൽ അതിനെ ആക്രമിക്കാൻ പറ്റില്ലല്ലോ.
1: ആക്രമിക്കും, ഏത് മുളനെയും ആക്രമിക്കും,
0: വലിയ
1: മുളനെയും ആക്രമിക്കും. പക്ഷെ അത് നമുക്ക് പ്രതിരോധിക്കാൻ പറ്റുന്നത് വെച്ചാല് അതിന് പണ്ട് മുതലേ അതിന് ട്രീറ്റ്മെന്റ് ചെയ്യും ആളുകൾ. അത് ആദ്യം ആളുകൾ ചെയ്തുകൊണ്ടിരുന്നത് ഇത് കെട്ടാക്കിയിട്ട് പുഴയിൽ ഒഴുക്കുള്ള വെള്ളത്തിൽ കെട്ടിയിടും മുറിച്ചിട്ട്. ഒടയൊക്കെ അങ്ങനെ കെട്ടിയിടും. കെട്ടിയിടുമ്പോൾ അതിന്റെ ഉള്ളിലുള്ള ഗ്ലൂക്കോസ് ഈ വെള്ളത്തിൽ
0: തൈകൾക്ക് എന്തെങ്കിലും അവരില്ലല്ലോ. അതാ ഞാൻ
1: അതൊരു 40 വർഷത്തിൽ ഒരിക്കലും ഇത് പൂത്ത് കഴിയുമ്പോൾ
0: ചെറിയ ചെറിയ സൈസിലുള്ളതിനെ

0: വരുന്ന കാണുന്നുള്ളൂ.
1: നമ്മള് പ്രധാനമായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മളിപ്പോ ഒരു മുള അല്ലെങ്കിൽ ഇങ്ങനെ കുറച്ച് മുള മുറിച്ചിട്ട് നമ്മളിപ്പോ ഇതൊക്കെ ഇങ്ങനെ കെട്ടിയെന്ന് കൂട്ടിക്കോ, ഒരു കൊല്ലം കഴിയുമ്പോൾ പൊടി ഇങ്ങനെ വീഴാൻ തുടങ്ങും. അപ്പൊ അത് ഒടിഞ്ഞു പോകും കുറച്ച് കഴിയുമ്പോൾ. അപ്പൊ ഇതിന്റെ ഉള്ളിൽ ആ ജീവികൾ പോയിട്ട് അവിടെ നിന്ന് അത് തിന്ന്
0: തെങ്ങൊക്കെ മുറിച്ചിട്ട് വെള്ളത്തിൽ ഇടുന്ന പോലെ
1: ഇത് വെള്ളത്തിലിട്ട് ഇതിന്റെ ഗ്ലൂക്കോസ് എങ്ങനെയെങ്കിലും പോകണം. അപ്പൊ നമ്മൾ ശാസ്ത്രീയമായിട്ട് ഇപ്പൊ ചെയ്യുന്ന സംസ്കരണ രീതി എന്ന് പറഞ്ഞാൽ ഇത് കെമിക്കലില് മുക്കി വെക്കുക. അത് ഏതൊരു ടാങ്കിൽ ഞാനൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ഒരു ടാങ്കിൽ ഷീറ്റ് ഇട്ടിട്ട് ഒരു ടാങ്ക് ഉണ്ടാക്കി, ഒരു കുഴി പോലെ ആക്കിയിട്ട് അതിൽ ഈ ബൊറാക്സ് ബോറിക് ആസിഡ് എന്ന് പറയുന്ന രണ്ട് സാധനങ്ങളുണ്ട്, പൊടി ഉപ്പ് പോലുള്ള സാധനങ്ങളാണ്. അത് വാങ്ങിച്ചുകൊണ്ടുവന്നിട്ട് അതിനൊരു റേഷ്യോ ഉണ്ട്, ഇത്ര വെള്ളത്തിന് ഇത്ര പറഞ്ഞാൽ അത് ഇടണം. എന്നിട്ട് ഈ മുള മുറിച്ചു കൊണ്ടുവന്നിട്ട് ഇതിന്റെ ഓരോ മുട്ടിന്റെ ഇടയിലും ഡ്രില്ല് ചെയ്യും, വെള്ളം ഇതിന്റെ ഉള്ളിൽ കയറണമല്ലോ. എന്നിട്ട് ഡ്രില്ല് ചെയ്തിട്ട് ചെറിയ സൂചി പോലത്തെ ഡ്രില്ല് വെച്ച് ഓട്ടയാക്കിയിട്ട് ഇത് വെള്ളത്തിൽ മുക്കിയിടും. അപ്പൊ ഈ വെള്ളം ഈ കെമിക്കൽ വെള്ളം ഇതിന്റെ ഉള്ളിൽ കയറി കഴിയുമ്പോൾ പിന്നെ ഈ കെമിക്കൽ മറ്റേ ഗ്ലൂക്കോസ് എല്ലാം പോകും. അപ്പൊ പിന്നീട് നമുക്കത് എടുത്ത് ഉണക്കി വെക്കും, ചാരി വെച്ചിട്ട് ആ വെള്ളം എല്ലാം പോയി അത് ഉണങ്ങണം. ഉണങ്ങിയാലേ നമുക്ക് പണിയെടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ അത് പിന്നീട് ഒരു 25 വർഷം 30 വർഷത്തേക്ക് പിന്നെ നമ്മളൊന്നും പണിയെടുക്കാം. അപ്പൊ അങ്ങനെ നമ്മള് കസേരയും മേശയും ഡൈനിങ് ടേബിളും എല്ലാ സാധനവും ഉണ്ടാക്കിയിട്ട് അതുകൊണ്ട് ഇഷ്ടംപോലെ ആൾക്കാർക്ക്
0: കൊടുക്കുന്നത്.
1: അപ്പൊ അത് ആശാരി പണിയൊക്കെ നടക്കുന്നത്. ഞാൻ കുറെ എക്സിബിഷനിലൊക്കെ പങ്കെടുത്താണ്, കേരള ബാമ്പു മിഷന്റെ കണ്ണൂര് നടന്ന എക്സിബിഷനിൽ പങ്കെടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ കൊച്ചിയിലൊക്കെ ഒരുപാട് എക്സിബിഷൻ. പിന്നെ
0: അതിലും ഗോപിയുടെ തന്നെയാണോ ഉണ്ടാക്കാറ്?
1: ഞാനും പിന്നെ വേറെ കുറച്ച് ആൾക്കാരുണ്ട്,
0: വർക്കേഴ്സ്
1: ഉണ്ടായിരുന്നു. അവരൊക്കെ ഒന്ന് രണ്ടു പേര് ഇപ്പൊ ചെയ്യുന്നുണ്ട് ചെറുതായിട്ട്. പിന്നെ സ്ത്രീകളെല്ലാം ഒരു സ്വയം തൊഴിൽ എന്നുള്ള രീതിയിൽ നമ്മൾ കുറെ ആളുകളെ പഠിപ്പിക്കാൻ
0: ശ്രമിച്ചിട്ടുണ്ടായിരുന്നു.
1: അതിൽ ഒന്ന് രണ്ടു പേര് ചെറിയ പണിയൊക്കെ എടുക്കുന്നുണ്ട്. പിന്നെ ഇത് മാർക്കറ്റിംഗില് പ്രശ്നം വരും. ഇത് നമുക്ക് നമ്മുടെ നാട്ടിലൊന്നും ഇതിനെപ്പറ്റി അറിവില്ലാത്തതുകൊണ്ട് ഇത് വാങ്ങാൻ ആള് വേണ്ടേ? ഇത് വലിയ നഗരങ്ങളിൽ ആണെങ്കിൽ ബാംഗ്ലൂര് കൊച്ചി പോലുള്ള നഗരങ്ങളിലൊക്കെ ഇഷ്ടംപോലെ ആളുകൾ ഈ സാധനങ്ങൾ പ്രകൃതി സൗഹൃദ സാധനങ്ങൾ വാങ്ങുന്ന ആൾക്കാരുണ്ട്. പ്ലാസ്റ്റിക്കിന് പകരമായിട്ട് നമ്മൾ ഫ്ലവർ വേസുകളും ഗ്ലാസ്സുകളും അടുക്കള ഉപകരണങ്ങളും എല്ലാം ഇത് കൊണ്ടുണ്ടാക്കുന്നുണ്ട്, കോഫി ട്രേകളും. അപ്പൊ അതൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു വിഭാഗം ആളുകളുണ്ട്. അങ്ങനെയുള്ള കസ്റ്റമേഴ്സ് മിക്കവാറും ഈ നഗരങ്ങളിലേ ഉള്ളൂ. നാട്ടുപുറങ്ങളിൽ ഇത് ഒരു പാഴ് വസ്തുവായിട്ട് കാണുന്നോണ്ട് തന്നെ
0: ഇതിന്
1: മൂല്യം അവർ കാണില്ല. അപ്പൊ നമ്മളിതിന് പണിയെടുക്കുമ്പോൾ നമുക്ക് ഇതിന് ഒരു ഒരു ഒരു അധ്വാനമുണ്ട്, ഇതിന്റെ പിന്നിൽ ഒരു ഉൽപ്പന്നം ഉണ്ടാക്കുമ്പോൾ ഇത്രയും പണിയെടുത്ത് ഇതിനെ സംസ്കരിച്ച് ഇതിലൊരു ഇതിന് ചെലവുണ്ട്. ആ ചെലവ് മെഷീൻ കുറെ മെഷീൻ ആവശ്യമുണ്ട്, പല പണികൾ എടുക്കാൻ മെഷീൻ ആവശ്യമുണ്ട്, അധ്വാനം ആവശ്യമുണ്ട്, പോളിഷ് ചെയ്യണം. ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഒരു ഉൽപ്പന്നം കൊടുത്തു കഴിയുമ്പോൾ അതിനൊരു ഇവിടെ ഒരു മാർക്കറ്റ് കിട്ടാണ്ട് വരുമ്പോൾ നമുക്ക് അത് മാനസികമായിട്ട് പിന്നെ അത് മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. അങ്ങനെ ഒരുപാട് പേര് അത് നിർത്തിപ്പോയിട്ടുണ്ട്. പിന്നെ പരമ്പരാഗത തൊഴിലാളികൾ ഇപ്പോഴും ചെയ്യുന്നുണ്ട്, പല ആൾക്കാർ കുട്ട നിർമ്മാണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആദ്യമേ ചെയ്യുന്നവരുണ്ട്. അവർക്ക് ആധുനികമായിട്ടുള്ള ഈ പണികൾ അവർക്ക് അറിയില്ല എന്നുള്ളതാണ് അവരുടെ പ്രശ്നം. ഇതൊക്കെ അവർ പഠിക്കുകയാണെങ്കിൽ അവർക്ക് കുറച്ചുകൂടെ വരുമാനം ഉണ്ടാവും. അത് അവർക്ക്
0: അവരുടെ ഇതിന് മുളയുടെ ഐറ്റത്തിന് നല്ല വിലയുണ്ടല്ലോ, അധ്വാനം ഉണ്ട്, അതിന്
1: അറിയുന്നവർക്ക് ഭയങ്കര പ്രധാനമാണ്. അപ്പൊ ഇത് അവർക്ക് ഇത് തന്നെ ഈ നിർമ്മാണ തൊഴിലാളികൾക്ക് ഈ കുട്ടാവട്ടിയൊക്കെ ഉണ്ടാക്കുന്ന തൊഴിലാളികൾക്കൂടെ വളരെ ശോചനീയമാണ് അവസ്ഥ. അവർ ഇതിന് അവർ അധ്വാനിക്കുന്നതിന്റെ പൈസ അവർക്ക് കിട്ടുന്നില്ല. അത് പിന്നെ മാർക്കറ്റ് പോകുമ്പോൾ കച്ചവടക്കാർക്കാണ് പൈസ കിട്ടുന്നത്, അത് ഉണ്ടാക്കുന്നവർക്ക് ഒരു പൈസയും കിട്ടുന്നില്ല. ആ മേഖലയിൽ ഞാൻ കുറച്ച് പഠിക്കാൻ ശ്രമിച്ചു, അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യാനൊക്കെ പറ്റുമെന്ന് ഞാൻ കുറെ ശ്രമമൊക്കെ നടത്തിയിട്ടുണ്ട്. ഞാൻ കേരള ബാമ്പു കമ്മ്യൂൺ എന്ന് പറഞ്ഞിട്ടൊരു സംഘടനയൊക്കെ ഉണ്ടാക്കിയിട്ട് ഈ ഇത് പരമ്പരാഗത തൊഴിലാളികളൊക്കെ ചേർത്ത് ഒരു സംഘടനയൊക്കെ ഉണ്ടാക്കിയിട്ട് കുറെ പ്രവർത്തനങ്ങളൊക്കെ നടത്തി. ഈ അസംസ്കൃത വസ്തുക്കളുടെ ലഭ്യത ഇല്ലാത്തതാണ് പ്രധാന പ്രശ്നം. അതിനു വേണ്ടി കുറെയൊക്കെ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ കുറച്ച് കിട്ടുന്നുണ്ടെന്നാ പറഞ്ഞേ, കൊടുക്കുന്നുണ്ട് എന്നൊക്കെ പറയുന്നു. ഫോറസ്റ്റിൽ നിന്നൊക്കെ ഇത് എടുക്കാൻ വിടുന്നില്ലല്ലോ, ഫോറസ്റ്റിൽ ഉണ്ട്, പക്ഷെ ഇത് ഇത് മുറിക്കാൻ പറ്റില്ല, നിയമ പ്രശ്നമുണ്ട്. അപ്പൊ ഇത് ഇതിന്റെ പണിയെടുക്കുന്ന ആൾക്ക് അവർക്ക് കാർഡോ സർട്ടിഫിക്കറ്റോ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഇത് കിട്ടുവാണെങ്കിൽ അവർക്ക് പണിയെടുക്കാവല്ലോ. ഇതില്ല സാധനം കിട്ടാണ്ട് എങ്ങനെ പണിയെടുക്കും? പ്രശ്നമുണ്ട്. മുള കൃഷി നടത്തുന്നവരുണ്ട്. മുള ഞങ്ങൾ കൃഷിനെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി തുടക്കത്തിൽ ഞങ്ങൾ കുറെ മുള ഇവിടുന്ന് പിന്നെ ഷെമോഗയെന്നും മംഗലാപുരത്തും ഭാഗത്തു നിന്നൊക്കെ ഞങ്ങൾ കുറെ മുള കൊണ്ടുവന്നിട്ട് ചിക്കമംഗ്ലൂരൊക്കെ പോയി മുള കൊണ്ടുവന്നിട്ട് ഞങ്ങൾ ഇവിടെ നാട്ടുകാർക്ക് മുഴുവൻ വിതരണം ചെയ്തായിരുന്നു, മുളകൃഷി പ്രചരിപ്പിക്കാൻ വേണ്ടിട്ട്. കുറെ പേര് കൊണ്ടുപോയി നാട്ടിട്ടുണ്ട്, പക്ഷെ അവരൊക്കെ ഇപ്പൊ വിളിച്ചു വെക്കാൻ തുടങ്ങി, ഇത് എന്താ ചെയ്യേണ്ടത്, മുറിച്ചിട്ട് എവിടെ കൊടുക്കേണ്ടത്.
0: അതെ, വിപണന ഒരു പ്രശ്നം തന്നെയാണ് ഇതിന്. പിന്നെ ഒരുപാട് സ്ഥലത്ത് ചെയ്തിട്ട് കൂട്ടായിട്ട് ചെയ്ത് കഴിഞ്ഞാല് ലോഡ് കണക്കിന് കൊണ്ടുപോകുന്നവരാണെങ്കിൽ
1: ഓപ്പറേഷൻ എടുക്കുന്നുണ്ട്.
0: അല്ല, ഗോപിയട്ടിന് അവിടെ നമ്മളും കൃഷി തോട്ടം ഉണ്ടായിരുന്നു?
1: ഞാൻ ചെയ്തിട്ടില്ല, നമ്മള് അവിടെ നഴ്സറി പോലെ ബാമ്പുവിന്റെ നഴ്സറി നടത്തിയിട്ട് കുറെ ആൾക്കാർക്ക് മുള വിതരണം.
0: അപ്പൊ ഈ ഉൽപ്പന്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്
1: വാങ്ങിയിട്ടായിരുന്നു. കുറെ കോഴിക്കോട് ബാമ്പു കോർപ്പറേഷൻ എടുത്തുനിന്ന് അവർ ട്രീറ്റ് ചെയ്ത് മുള തന്നെ വിളിക്കും. പിന്നെ ഞാൻ തന്നെ കുറെ വാടുന്നു ഇവിടുന്നൊക്കെ പറമ്പിൽ, ഓരോരുത്തർ പറമ്പിലൊക്കെ ഉണ്ടല്ലോ, അവിടെ പോയി മുറിച്ചുകൊണ്ടിട്ട് ട്രീറ്റ് ചെയ്യും. അങ്ങനെ ചെയ്തോട്ടെ.
0: ഇത്രയും നേരം ആകാശവാണിയോട് കൃഷിയെപ്പറ്റിയും പുതിയ സംരംഭത്തെക്കുറിച്ചും ഒക്കെ സംസാരിച്ച ഗോപിയേട്ടന് ആകാശവാണിയുടെ എല്ലാവിധ ആശംസകളും.
1: വളരെ നന്ദി. ഇതുപോലുള്ള ഒരു സംരംഭത്തിന് പിന്തുണ നൽകുകയും അപ്പൊ നമ്മളെ കൂടുതൽ ആളുകളിലേക്ക് ഈ സന്ദേശം എത്തിക്കാൻ നമ്മളൊരു സന്ദേശമാണ് ഇവിടെ നൽകുന്നത് സമൂഹത്തിന്. അപ്പൊ ഈ ഇത്തരം ഒരു പ്രകൃതി സൗഹൃദമായ ഒരു നിർമ്മാണവും അതുപോലെ ഒരു ജീവിത രീതിയും അതുപോലെ ഇവിടെ ഒരു കൃഷി രീതിയും ഒക്കെ തന്നെ മറ്റുള്ള ആളുകൾക്ക് പരിചയപ്പെടാനും അത് പഠിക്കാനും അത് പകർത്തിയെടുക്കാനും മറ്റുള്ളവർക്ക് അനുകരിക്കാനും പറ്റുന്ന ഒരു മാതൃകയാണ് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിനെ സമൂഹത്തിൽ എത്തിക്കുന്നതിൽ ആകാശവാണി നമുക്ക് നമ്മളോട് കാണിച്ചിട്ടുള്ള സഹകരണത്തിനും അതിനുള്ള സഹായത്തിനും വളരെ നന്ദി.
0: അപ്പോൾ ഇവിടെ നല്ല മഴയാണ്. ഈ മഴയിലിടക്കും ഗോപിയേട്ടൻ എല്ലാ സ്ഥലങ്ങളും ഇവിടുത്തെ കൃഷിയും എല്ലാം വളരെ കൃത്യമായിട്ട് ഞങ്ങൾക്ക് കാണിച്ച് വിശദീകരിച്ചു തന്നു. നന്ദി, നമസ്കാരം. ബാംഗ്ലൂർ ആസ്ഥാനമായുള്ള ഗുഡർക്ക് എന്ന കമ്പനിയുടെ കീഴിലുള്ള മാലൂർ ഇക്കോ ഫാംസ് എന്ന സ്ഥാപനത്തിന്റെ മാനേജർ ശ്രീ ഗോപിനാഥ് മണത്തനയുടെ ഫാം വിശേഷങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഇന്നത്തെ ഹരിതവീഥി ഇവിടെ സമാപിക്കുന്നു. നിർവഹണം HVinod Babu, കൂടെ ശ്രീഷാ മാനു.

0: ആകാശവാണി കണ്ണൂർ.
1: എനിക്കൊരു പുതിയ ഫോണ് വേണം, പിന്നെ ഇവിടുത്തെ റെഫ്രിജറേറ്ററും മാറ്റണം.
2: നീ എന്ത് വാങ്ങിയാലും ഒന്ന് മാത്രം ശ്രദ്ധിച്ചാൽ മതി.
1: എന്താ?
2: ഒറിജിനൽ ബ്രാൻഡ് ആണോ, 2026 ലേറ്റസ്റ്റ് മോഡൽ ആണോ എന്ന്.
1: ചേട്ടാ, ഈ പറഞ്ഞ രണ്ടിനും ഒരു ഉത്തരം മാത്രം, മൈജി.
3: 30 കോടി രൂപയുടെ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി മൈജി മാസ് ഓണം ഓഫർ തുടരുന്നു.
4: സത്യം സിനിമാസും മഹാസുബൈറിന്റെയും ബാനറിൽ രഞ്ജിത്, ഉദയകൃഷ്ണ കൂട്ടുകെട്ടിൽ പ്രകാശ് വർമ്മ കേന്ദ്ര കഥാപാത്രമായി അഭിനയിക്കുന്ന ലോ ആൻഡ് ഓർഡർ ഇന്ന് മുതൽ തിയേറ്ററുകളിൽ.

0: എൽ ഐ സിയുടെ ന്യൂ ജീവൻ ശാന്തി പോളിസി. ഒരിക്കൽ പ്രീമിയം തുക അടച്ചാൽ നേടു ഉറപ്പായ ആജീവനാന്ത ആന്യൂറ്റി. LIC ഹാർപ്പൽ ആർക്കേ സാത്ത്. അപകട സാധ്യതാ ഘടകങ്ങൾ, നിബന്ധനകൾ, വ്യവസ്ഥകൾ എന്നിവയെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്ക് വിൽപ്പന അവസാനിപ്പിക്കുന്നതിന് മുമ്പ് വിൽപ്പന പ്രമാണം ശ്രദ്ധാപൂർവ്വമാക്കുക.
1: ഓരോരുത്തരുടെയും ഓണം ഓഫറിൽ എന്തോരം സമ്മാനങ്ങളാ. ഇതൊക്കെ കിട്ടാൻ ഇനി അടുത്ത ഓണം വരെ കാത്തിരിക്കണോ?
2: മൈജിയുടെ സമ്മാനങ്ങൾക്ക് അത്രയും കാത്തിരിക്കണ്ട.
1: പിന്നെ
2: വാഗ്ദാനം ചെയ്ത സമ്മാനങ്ങൾ 45 ദിവസത്തിനുള്ളിൽ തന്നെ കയ്യിലെത്തും. അതാണ് മൈജിയുടെ പ്രത്യേകത.
3: 30 കോടി രൂപയുടെ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി മൈജി മാസ് ഓണം ഓഫർ തുടരുന്നു.
4: സത്യം സിനിമാസും മഹാസുബൈറിന്റെയും ബാനറിൽ രഞ്ജിത്, ഉദയകൃഷ്ണ കൂട്ടുകെട്ടിൽ പ്രകാശ് വർമ്മ കേന്ദ്ര കഥാപാത്രമായി അഭിനയിക്കുന്ന ലോ ആൻഡ് ഓർഡർ ഇന്ന് മുതൽ തിയേറ്ററുകളിൽ.
5: 2026 സെപ്റ്റംബർ 18-ാം തീയതിയിലെ കമ്പോള വില നിലവാര ബുള്ളറ്റിൻ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് മാർക്കറ്റ് ഇന്റലിജൻസ് വിഭാഗം തയ്യാറാക്കിയത്. വെളിച്ചെണ്ണ ക്വിന്റലിന് കണ്ണൂർ 28,330 രൂപ, കാഞ്ഞങ്ങാട് 29,000 രൂപ, കാസർഗോഡ് 32,000 രൂപ, തളിപ്പറമ്പ് 27,330 രൂപ, കൊപ്ര ക്വിന്റലിന് കണ്ണൂർ, കാസർഗോഡ് എന്നിവിടങ്ങളിൽ 15,500 രൂപ, തലശ്ശേരി 14,500 രൂപ, തളിപ്പറമ്പ് 14,700 രൂപ, കാഞ്ഞങ്ങാട് 14,000 രൂപ, തേങ്ങാപ്പിണ്ണാക്ക് ക്വിന്റലിന് കണ്ണൂർ 3,700 രൂപ, നാളികേരം തൊണ്ടില്ലാത്തത് ക്വിന്റലിന് കണ്ണൂർ 5,800 രൂപ, തലശ്ശേരി 5,350 രൂപ, കാസർഗോഡ് 5,400 രൂപ, തളിപ്പറമ്പ് 5,300 രൂപ. കുരുമുളക് ക്വിന്റലിന് തലശ്ശേരി, തളിപ്പറമ്പ് എന്നിവിടങ്ങളിൽ 68,000 രൂപ, കാഞ്ഞങ്ങാട് 67,000 രൂപ, കാസർഗോഡ് 67,500 രൂപ. റബ്ബർ ക്വിന്റലിന് തളിപ്പറമ്പ് 25,000 രൂപ, കാഞ്ഞങ്ങാട് 24,000 രൂപ. കൊട്ടപ്പാക്ക് ക്വിന്റലിന് തളിപ്പറമ്പ് 37,500 രൂപ, കാഞ്ഞങ്ങാട് 45,000 രൂപ, കാസർഗോഡ് 52,000 രൂപ, തലശ്ശേരി 37,000 രൂപ. നേന്ത്രക്കായ ക്വിന്റലിന് കണ്ണൂർ, തലശ്ശേരി എന്നിവിടങ്ങളിൽ 5,800 രൂപ, തളിപ്പറമ്പ്, കാഞ്ഞങ്ങാട് 5,000 രൂപ, കാസർഗോഡ് 5,500 രൂപ. പച്ചക്കപ്പ കണ്ണൂർ ക്വിന്റലിന് 3,000 രൂപ. കോഴിമുട്ട 100 എണ്ണത്തിന് കണ്ണൂർ 595 രൂപ, തളിപ്പറമ്പ് 640 രൂപ, തലശ്ശേരി 610 രൂപ. കമ്പോള വില നിലവാര ബുള്ളറ്റിൻ കഴിഞ്ഞു. ആകാശവാണി കണ്ണൂർ. ഇനി 7:25 കേൾക്കാം മലയാളത്തിൽ വാർത്തകൾ. തിരുവനന്തപുരം റിലേ.

0: ആകാശവാണി കണ്ണൂർ. അല്പസമയത്തിനുള്ളിൽ കേൾക്കാം മലയാളത്തിൽ വാർത്തകൾ. തിരുവനന്തപുരം റിലേ.
1: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. സമാധാനം, സുരക്ഷ, സ്ഥിരത എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള ശ്രമങ്ങളിൽ തുടർ സഹകരണവും ഏകോപനവും ഉറപ്പാക്കുമെന്ന് ഇന്ത്യയും യുഎഇയും.

പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും യുഎഇ പ്രസിഡന്റും ടെലിഫോൺ സംഭാഷണം നടത്തി. പരിസ്ഥിതിയുടെയും കാലാവസ്ഥാ വ്യതിയാനങ്ങളുടെയും ഭാവി എന്ന വിഷയത്തിലെ അന്താരാഷ്ട്ര സമ്മേളനം പ്രധാനമന്ത്രി നാളെ ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും. റോസ്ഗർ മേളയിൽ 51,000-ലധികം നിയമന ഉത്തരവുകൾ പ്രധാനമന്ത്രി നാളെ വിതരണം ചെയ്യും. കേന്ദ്ര സഹമന്ത്രിമാരായ സുരേഷ് ഗോപിയും

0: യോഗമായി കടൽ തീരങ്ങൾ ശുചീകരിക്കും. പുതുവൈപ്പിനിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ, മുഖ്യമന്ത്രി വി ഡി സതീശൻ തുടങ്ങിയവർ പങ്കെടുക്കും. ഏഷ്യൻ ഗെയിംസിന് നാളെ ജപ്പാനിൽ ഔദ്യോഗിക തുടക്കം. മനു ഭാക്കറും തജീന്ദർ പാൽ സിംഗ് ടൂറും ഇന്ത്യൻ പതാകയേന്തും. വാർത്തകൾ വിശദമായി. സമാധാനം, സുരക്ഷ, സ്ഥിരത എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള ശ്രമങ്ങളിൽ തുടർ സഹകരണവും ഏകോപനവും ഉറപ്പാക്കുമെന്ന് ഇന്ത്യയും യുഎഇയും. യുഎഇ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഫോണിൽ വിളിച്ച് നടത്തിയ സംഭാഷണത്തിൽ പശ്ചിമേഷ്യയിലെ സാഹചര്യങ്ങളെക്കുറിച്ച് ഇരു നേതാക്കളും ആശയവിനിമയം നടത്തി. ഊർജ്ജം, പ്രതിരോധം, സാങ്കേതികവിദ്യ, നിക്ഷേപം, ആരോഗ്യം തുടങ്ങിയ മേഖലകളിൽ ഇന്ത്യ യുഎഇ സമഗ്ര തന്ത്രപ്രധാന പങ്കാളിത്തം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനുള്ള പുതിയ നടപടികളെക്കുറിച്ചും ചർച്ച ചെയ്തു. പരിസ്ഥിതിയുടെയും കാലാവസ്ഥാ വ്യതിയാനത്തിന്റെയും ഭാവി എന്ന വിഷയത്തിൽ ദേശീയ ഹരിത ട്രിബ്യൂണൽ സംഘടിപ്പിക്കുന്ന രണ്ട് ദിവസത്തെ അന്താരാഷ്ട്ര സമ്മേളനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും. പരിസ്ഥിതി വിദഗ്ധർ, സുപ്രീംകോടതിയിലെയും ഹൈക്കോടതിയിലെയും ജഡ്ജിമാർ, വിവിധ മന്ത്രാലയ സെക്രട്ടറിമാർ എന്നിവരെ കൂടാതെ 17 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളും സമ്മേളനത്തിന്റെ ഭാഗമാകും. 20-ാമത് റോസ്ഗാർ മേളയുടെ ഭാഗമായി വിവിധ സർക്കാർ വകുപ്പുകളിൽ 51,000-ത്തിലധികം യുവാക്കൾക്കുള്ള നിയമന ഉത്തരവുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ വീഡിയോ കോൺഫറൻസിംഗിലൂടെ വിതരണം ചെയ്യും. രാജ്യത്തുടനീളം 45 കേന്ദ്രങ്ങളിലായാണ് റോസ്ഗാർ മേള സംഘടിപ്പിക്കുന്നത്. കൊച്ചി, കലൂരിലും പാലാരിവട്ടത്തും നടക്കുന്ന റോസ്ഗാർ മേളകളിൽ നാളെ കേന്ദ്ര സഹമന്ത്രിമാരായ സുരേഷ് ഗോപിയും ജയന്ത് ചൌധരിയും പങ്കെടുക്കും. രാജ്യത്തിന്റെ സാംസ്കാരിക പൈതൃകത്തിലും അതിന്റെ വികസന യാത്രയിലും കേരളം നിർണായക പങ്കുവഹിച്ചതായി രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ജന്മഭൂമി ദിനപത്രം സംഘടിപ്പിക്കുന്ന കോൺക്ലേവ് കൊച്ചിയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ജനാധിപത്യത്തിൽ മാധ്യമങ്ങൾക്ക് വലിയ ഉത്തരവാദിത്വവും പ്രാധാന്യവുമുണ്ടെന്നും രാജ്യരക്ഷാമന്ത്രി പറഞ്ഞു.
1: കേരളം ആണാ മേരെ ലിയേ ഹമേശാ ഏക് സുഖദ് അനുഭവ ഹോതാ ഹൈ ജോ കി ബഹുത് ഹി ബ്യൂട്ടിഫുൾ സ്റ്റേറ്റ് ഹൈ. കേരളം ജഗദ്ഗുരു ആദി ശങ്കരാചാര്യ കി യേ ഭൂമി ഹൈ. യേ സാമാജിക സമരസ്താ കാ സന്ദേശ് ദേനേ വാലേ ശ്രീ നാരായണ ഗുരു കി ഭൂമി ഹൈ. മഹാത്മാ അയം കാലി കി ഭൂമി ഹൈ. കേരളം ഓർ യഹാ കേ ലോഗോ കാ ഭാരത് കി സാംസ്കൃതിക് ഓർ വികാസ് യാത്രാ മേ ബഹുത് ബഡാ യോഗ്ദാൻ രഹാ ഹൈ. പത്രകാരിതാ കോ ലോക്തന്ത്ര കാ ചൌഥാ സ്തംഭ കഹാ ജാതാ ഹൈ ക്യോംകി സ്വതന്ത്ര ഓർ നിഷ്പക്ഷ പത്രകാരിതാ ലോക്തന്ത്ര മേ ജവാബ്ദേഹി തയ കർനേ കാ കാം കർതി ഹൈ ഓർ മീഡിയ കാ കാം സിർഫ് ഖബറേ ദേനാ നഹീ ബൽകി സവാൽ സത്യ സാമനെ ലാനാ ഓർ സത്താ കോ ജവാബ്ദേഹ ബനാനാ ഹൈ.
0: രാമകഥ ഭാരതത്തിൽ അവസാനിക്കുന്ന ഒന്നല്ലെന്നും ഏഷ്യയിലുടനീളം ഇത് വ്യാപിച്ചിരിക്കുന്നതായും കേന്ദ്രമന്ത്രി പറഞ്ഞു. ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ, ദേശീയ നിർവാഹക സമിതി അംഗം പി കെ കൃഷ്ണദാസ് തുടങ്ങിയവർ പങ്കെടുത്തു. 3 ദിവസത്തെ കോൺക്ലേവ് ഞായറാഴ്ച സമാപിക്കും. ഭൂട്ടാന്റെ വികസന ലക്ഷ്യങ്ങൾക്ക് ഇന്ത്യയുടെ പൂർണ്ണ പിന്തുണ ഉണ്ടാകുമെന്ന് ആവർത്തിച്ച് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ഭൂട്ടാൻ വിദേശകാര്യമന്ത്രിയുമായി ശ്രീ ജയശങ്കർ ചർച്ച നടത്തി. പരസ്പര പ്രാധാന്യമുള്ള പ്രാദേശിക അന്തർദേശീയ വിഷയങ്ങൾ ചർച്ച ചെയ്തു. ഭൂട്ടാനിലെ നിരവധി വികസന പദ്ധതികളും ഇരുവരും ചേർന്ന് ഉദ്ഘാടനം ചെയ്തു. ഭൂട്ടാൻ രാജാവ് ജിഗ്മേ ഖേസർ ന്യാംഗ്യേൽ വാങ്ചുക്, ഭൂട്ടാൻ പ്രധാനമന്ത്രി ദാഷോ ഷെറിംഗ് തോബ്ഗെ എന്നിവരുമായും കേന്ദ്രമന്ത്രി കൂടിക്കാഴ്ച നടത്തി. നടപ്പ് സാമ്പത്തിക വർഷത്തെ ഇന്ത്യയുടെ യഥാർത്ഥ ജി ഡി പി വളർച്ചാ പ്രവചനം 6% നിന്ന് 7% ഉയർത്തി ആഗോള ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസിയായ മൂഡീസ്. പശ്ചിമേഷ്യൻ സംഘർഷം മൂലമുണ്ടായ ആഗോള പ്രതിസന്ധികൾക്കിടയിലും ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ ശക്തമായി തുടരുന്നു എന്നതിന്റെ തെളിവാണ് ഇതെന്ന് ഏജൻസി വ്യക്തമാക്കി. അന്താരാഷ്ട്ര തീരദേശ ശുചീകരണ ദിനത്തോടനുബന്ധിച്ച് ദിനാചരണത്തോടനുബന്ധിച്ച് സ്വച്ഛസാഗർ സുരക്ഷിത് സാഗർ ക്യാമ്പയിന്റെ ഭാഗമായി നാളെ രാജ്യവ്യാപകമായി കടൽ തീരങ്ങളിൽ ശുചീകരണ യജ്ഞം നടക്കും. കൊച്ചി പുതുവൈപ്പിൻ ബീച്ചിൽ നടക്കുന്ന ശുചീകരണ പരിപാടികളിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ, മുഖ്യമന്ത്രി വി ഡി സതീശൻ തുടങ്ങിയവർ പങ്കെടുക്കും. ഹിന്ദുസ്ഥാൻ എയ്റോനോട്ടിക്സ് ലിമിറ്റഡ് നിർമ്മിച്ച HTT-40 ബേസിക് ട്രെയിനർ വിമാനങ്ങളും ലൈറ്റ് കോംബാറ്റ് എയർക്രാഫ്റ്റ് തേജസ് ഫൈനൽ ഓപ്പറേഷൻ ക്ലിയറൻസ് ട്വിൻ സീറ്റർ ട്രെയിനർ വിമാനങ്ങളും വ്യോമസേനയ്ക്ക് കൈമാറി. ബംഗളൂരുവിൽ നടന്ന ചടങ്ങിൽ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് പങ്കെടുത്തു. HTT-40 ബേസിക് ട്രെയിനർ വിമാനത്തിന് രാജ്യരക്ഷാമന്ത്രി അങ്കൂർ എന്ന പേര് നൽകി. ഇതോടൊപ്പം പൊതുമേഖലാ സ്ഥാപനമായ പവൻ ഹാൻസ് ലിമിറ്റഡിന് ധ്രുവ് നെക്സ്റ്റ് ജനറേഷൻ ഹെലികോപ്റ്ററുകളും കൈമാറി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും സംഘടിപ്പിക്കുന്ന ഒരു മാസം നീളുന്ന സേവാ സങ്കൽപ് അഭിയാൻ പുരോഗമിക്കുന്നു. ജനസേവനത്തിലൂടെ രാഷ്ട്രസേവനം എന്ന ആശയം മുൻനിർത്തി 2047 വികസിത ഭാരതം കൈവരിക്കാനുള്ള പരിശ്രമങ്ങൾ അനാവരണം ചെയ്യുകയാണ് പരിപാടിയുടെ ലക്ഷ്യം. സേവാ സങ്കൽപ് അഭിയാൻ പ്രത്യേക പരമ്പരയിലൂടെ നിതി ആയോഗിന്റെ കാഴ്ചപ്പാടുകളാണ് ഇന്ന് അവതരിപ്പിക്കുന്നത്. നയരൂപീകരണ സമിതിയായി രൂപകൽപ്പന ചെയ്തുകൊണ്ട് 2015 ജനുവരി 1 ആണ്

0: നിതി ആയോഗ് നിലവിൽ വന്നത്. കേന്ദ്രവും സംസ്ഥാനങ്ങളും ഒന്നിച്ച് പ്രവർത്തിക്കുന്നതിന് നിതി ആയോഗ് വേദിയൊരുക്കുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരത്തെ പരാമർശിച്ചിരുന്നു. നിതി ആയോഗിന്റെ രൂപീകരണം സഹകരണാത്മക ഫെഡറലിസത്തെ ശക്തിപ്പെടുത്തുമെന്ന് നിതി ആയോഗ് മുൻ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ അമിതാഭ് കാന്ത് പറഞ്ഞു. സ്വീഡിഷ് ചേംബർ ഓഫ് കൊമേഴ്സിന് ഇന്ത്യ നടത്തിയ ഏറ്റവും പുതിയ ബിസിനസ് ക്ലൈമറ്റ് സർവേയിൽ മികച്ച വ്യവസായ അന്തരീക്ഷത്തിൽ ഒന്നാം സ്ഥാനത്തെത്തി ഇന്ത്യ. കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ സമൂഹമാധ്യമത്തിലൂടെ അറിയിച്ചതാണ് ഇക്കാര്യം. ആഗോളതലത്തിൽ അസ്ഥിരത നിലനിൽക്കുമ്പോഴും സ്ഥിരത, വളർച്ച എന്നിവയിൽ ഇന്ത്യയുടെ വ്യവസായ അന്തരീക്ഷം ഉന്നത നിലവാരം നിലനിർത്തുന്നതായി അദ്ദേഹം പറഞ്ഞു. തൃണമൂൽ കോൺഗ്രസിലെ ഇരുവിഭാഗങ്ങൾക്കും താൽക്കാലിക പേരുകളും ചിഹ്നങ്ങളും അനുവദിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. മമതാ ബാനർജി നയിക്കുന്ന ഔദ്യോഗിക വിഭാഗത്തിന് മമതാ ഓൾ ഇന്ത്യ തൃണമൂൽ കോൺഗ്രസ് എന്ന പേരും ഫുട്ബോൾ കളിക്കാരൻ ചിഹ്നവുമാണ് അനുവദിച്ചത്. അരൂപ് റോയിയുടെ നേതൃത്വത്തിലുള്ള വിഭാഗത്തിന് ഡെമോക്രാറ്റിക് തൃണമൂൽ കോൺഗ്രസ് എന്ന പേരും കവർ ചിഹ്നവുമാണ് അനുവദിച്ചിട്ടുള്ളത്. ഇരുവിഭാഗങ്ങളും തമ്മിലുള്ള തർക്കത്തെ തുടർന്ന് ഓൾ ഇന്ത്യ തൃണമൂൽ കോൺഗ്രസ് എന്ന പേരും പാർട്ടി ചിഹ്നവും കഴിഞ്ഞ ദിവസം മരവിപ്പിച്ചിരുന്നു. ചെങ്കടൽ മേഖലയിലെ സുരക്ഷാ സാഹചര്യത്തിൽ ആശങ്ക രേഖപ്പെടുത്തി ഇന്ത്യ. സൌദി അറേബ്യയുടെ പരമാധികാര പ്രദേശത്തിന് നേരെയുണ്ടായ ആക്രമണങ്ങളെയും ഇന്ത്യ അപലപിച്ചതായി വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ ന്യൂഡൽഹിയിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. പാകിസ്ഥാൻ നാവികസേനാ കപ്പലും ഇന്ത്യൻ യുദ്ധക്കപ്പലും തമ്മിലുണ്ടായ കൂട്ടിയിടി സംബന്ധിച്ച പാകിസ്ഥാൻ ആരോപണങ്ങളെ ഇന്ത്യ തള്ളി. പടിഞ്ഞാറൻ അറബിക്കടലിൽ പതിവ് പട്രോളിംഗിലായിരുന്ന INS കൊൽക്കത്തയ്ക്ക് നേരെ പാകിസ്ഥാൻ നാവികസേനാ കപ്പലായ PNS ഹുനൈൻ നടത്തിയ നീക്കമാണ് കൂട്ടിയിടിക്ക് കാരണമായത്. 1991 ഇന്ത്യ പാകിസ്ഥാൻ കരാറിന്റെ ലംഘനമാണിതെന്നും ശ്രീ ജയ്സ്വാൾ പറഞ്ഞു. INS കൊൽക്കത്തയ്ക്ക് കാര്യമായ കേടുപാടുകൾ സംഭവിച്ചിട്ടില്ലെന്നും അദ്ദേഹം അറിയിച്ചു.
1: हमने अपने द्वारा दर्ज कराए गए विरोध पर पाकिस्तान का जवाब देखा है. यह वही हमेशा की तरह टालमटोल या सच को छुपाने की कोशिश है, जिसकी हमें उम्मीद भी थी कि इस प्रकार का जवाब वहां से आएगा. हमने इसमें लगाए गए आरोपों को पूरी तरह से खारिज करते हैं. इसके अलावा पाकिस्तान पक्ष को एक बार फिर से यह सलाह दी गई है कि किसी भी घटनाओं को दोबारा होने से रोकने के लिए उनके सभी सैन्य इकाइयों को उचित सावधानी बरतने और दोनों पक्षों के बीच संबंधित समझौतों के प्रावधानों का सम्मान करने की जरूरत है.
0: ജപ്പാനിൽ നാളെ നടക്കുന്ന ഏഷ്യൻ ഗെയിംസ് ഉദ്ഘാടന ചടങ്ങിൽ ഷൂട്ടിംഗ് താരം മനു ഭാക്കറും ഷോട്ട്പുട്ട് താരം തജീന്ദർപാൽ സിംഗ് ടൂറും ഇന്ത്യൻ പതാകയേന്തും. അതേസമയം ഏഷ്യൻ ഗെയിംസ് വനിതാ ക്രിക്കറ്റിൽ ഇന്ത്യ ആതിഥേയരായ ജപ്പാനെ 8 തോൽപ്പിച്ച് സെമിയിൽ കടന്നു. സെമിയിൽ ഞായറാഴ്ച ഇന്ത്യ ബംഗ്ലാദേശിനെ നേരിടും. അതിനിടെ ഇന്ത്യൻ ടെക് ബോൾ താരം ക്വിൻസി ജോവാക്വിംഗ് ഡിസൂസ വനിതാ സിംഗിൾസിൽ സെമിഫൈനലിലെത്തി. ഓപ്പറേഷൻ തൂഫാൻ ശക്തിപ്പെടുത്തുന്നതിനായി സംസ്ഥാനത്ത് ആന്റി നർക്കോട്ടിക് ഇൻവെസ്റ്റിഗേഷൻ ടീമിന് രൂപം നൽകിയതായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ഓപ്പറേഷൻ തൂഫാൻ നോഡൽ ഓഫീസറും നോർത്ത് റേഞ്ച് IGയുമായ പുട്ട വിമലാദിത്യയുടെ നേതൃത്വത്തിൽ തിരുവനന്തപുരം, എറണാകുളം, കോഴിക്കോട് യൂണിറ്റുകളിലായി ടീം പ്രവർത്തിക്കുമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾ വാർഡ് തലങ്ങളിലേക്ക് വ്യാപിപ്പിക്കാൻ തദ്ദേശ സ്വയംഭരണ വകുപ്പുമായി ചേർന്ന് തൂഫാൻ ജാഗ്രതാ സമിതികൾ രൂപീകരിച്ചു വരികയാണെന്നും മന്ത്രി അറിയിച്ചു. സമാധാനം, സുരക്ഷ, സ്ഥിരത എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള ശ്രമങ്ങളിൽ തുടർ സഹകരണവും ഏകോപനവും ഉറപ്പാക്കുമെന്ന് ഇന്ത്യയും UAEയും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും UAE പ്രസിഡന്റും ടെലിഫോൺ സംഭാഷണം നടത്തി. പരിസ്ഥിതിയുടെയും കാലാവസ്ഥാ വ്യതിയാനങ്ങളുടെയും ഭാവി എന്ന വിഷയത്തിലെ അന്താരാഷ്ട്ര സമ്മേളനം പ്രധാനമന്ത്രി നാളെ ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും. റോസ്ഗാർ മേളയിൽ 51,000 നിയമന ഉത്തരവുകൾ പ്രധാനമന്ത്രി നാളെ വിതരണം ചെയ്യും. കേന്ദ്ര സഹമന്ത്രിമാരായ സുരേഷ് ഗോപിയും ജയന്ത് ചൌധരിയും കൊച്ചിയിൽ പരിപാടിയുടെ ഭാഗമാകും. രാജ്യത്തിന്റെ സാംസ്കാരിക പൈതൃകത്തിലും വികസന യാത്രയിലും കേരളം നിർണായക പങ്കുവഹിച്ചതായി രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. സ്വച്ഛസാഗർ സുരക്ഷിത് സാഗർ ക്യാമ്പയിന്റെ ഭാഗമായി നാളെ രാജ്യവ്യാപകമായി കടൽ തീരങ്ങൾ ശുചീകരിക്കും. പുതുവൈപ്പിനിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ, മുഖ്യമന്ത്രി VD സതീശൻ തുടങ്ങിയവർ പങ്കെടുക്കും. ഏഷ്യൻ ഗെയിംസിന് നാളെ ജപ്പാനിൽ ഔദ്യോഗിക തുടക്കം. മനു ഭാക്കറും തജീന്ദർപാൽ സിംഗ് ടൂറും ഇന്ത്യൻ പതാകയേന്തും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.
2: ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ ഒരു ചലച്ചിത്രഗാനം കേൾക്കാം.

0: ആകാശവാണി കണ്ണൂർ സാഹിത്യരംഗം ഇന്നത്തെ സാഹിത്യരംഗം പരിപാടിയിൽ
1: കുഞ്ഞപ്പയേട്ടൻ എന്ന വലിയ മനുഷ്യനെ അരവിന്ദന് വളരെ
0: ശൈലജ തമ്പാൻ
2: ആദ്യമായി കഥയെഴുത്തിന്
0: തമ്പാൻ തായ്നേരി എന്നിവർ അവതരിപ്പിക്കുന്ന ചെറുകഥകളും
3: നനയാൻ ഇനി ഒന്നും ബാക്കിയില്ല
0: സുറാബ് ചൊല്ലുന്ന കവിതകളും കേൾക്കാം. ചെറുകഥയോടെ തുടങ്ങാം.
1: തീവണ്ടി തട്ടി വയോധിക മരിച്ച നിലയിൽ, ബൈക്കിടിച്ച് പരിക്കേറ്റ വിദേശ വനിത മരിച്ചു, അഞ്ചംഗ കുടുംബം ആത്മഹത്യ ചെയ്തു. ചരമ വാർത്തകൾ ഓരോന്നോരോന്നായി വായിച്ച് തീർക്കുകയായിരുന്നു അരവിന്ദൻ.
0: ജനനം മുതൽ വളർച്ചയുടെ ഓരോ സമയത്തും അയാൾക്കൊപ്പം ഒരു ശൂന്യതയുണ്ടായിരുന്നു.

0: വർഷങ്ങൾക്കിപ്പുറം ഒരു പത്രത്താളിലെ ചരമകോളത്തിൽ കണ്ണുടക്കിയപ്പോൾ ആ ശൂന്യതയ്ക്ക് ഒരു പേരുണ്ടെന്ന് അയാൾ തിരിച്ചറിയുന്നു. ജീവിതത്തിന്റെ പറയാതെ പോയ ബന്ധത്തിന്റെ കഥ പറയുന്നു ശൈലജ തമ്പാൻ കുഞ്ഞപ്പയേട്ടന്റെ മരണം എന്ന ചെറുകഥയിലൂടെ.
1: ഈടിയായി ചരമക്കോളം വളരെ ശ്രദ്ധിച്ച് വായിക്കാറുണ്ട്. അതിന് കാരണവുമുണ്ട്. അടുത്ത ഒരു സുഹൃത്തിനെ കുറച്ചു കാലത്തെ ഇടവേളയ്ക്ക് ശേഷം കണ്ടുമുട്ടി. സുഹൃത്തിന്റെ അമ്മ മരിച്ച വിവരം അറിഞ്ഞില്ലെന്ന് മാത്രമല്ല അവനോട് അമ്മയ്ക്ക് സുഖമാണോ എന്ന പതിവ് ചോദ്യം ചോദിക്കുകയും ചെയ്തു. അമ്മ മരിച്ചുപോയി എന്നാണ് അവൻ മറുപടി പറഞ്ഞത്. പിന്നെ ആ മുഖത്ത് നോക്കാനേ കഴിഞ്ഞില്ല. രക്ഷപ്പെടാനായി പറഞ്ഞു. കഴിഞ്ഞ രണ്ടാഴ്ചയായി നാട്ടിലില്ലായിരുന്നു. ഒന്നും അറിയാൻ കഴിഞ്ഞില്ല. ആ ശ്രമവും പരാജയപ്പെടുത്തിക്കൊണ്ട് അവൻ പറഞ്ഞു, അമ്മ പോയിട്ട് 5-6 മാസമായടാ. ഇടയ്ക്ക് ആ കോളം വായിക്കാതെ പോകുന്നതിന്റെ അപകടം എത്ര വലുതായിരിക്കുമെന്ന് അപ്പോഴാണ് തിരിച്ചറിഞ്ഞത്. അവന്റെ അമ്മയുടെ വീട് അല്പം ദൂരെയായതുകൊണ്ട് നാട്ടിലെ വാട്സപ്പ് ഗ്രൂപ്പുകളിലും വാർത്ത കണ്ടില്ല. അടുത്ത സൌഹൃദം പുലർത്തിയ 2-3 പേരിൽ ഒരാളായിരുന്നു ഈ സ്നേഹിതൻ. അവന്റെ മുന്നിലാണ് ഈ ആത്മാർത്ഥതയില്ലായ്മ തുറന്നുകാട്ടിയത്. വീടിന്റെ ടെറസിൽ നിന്ന് വീണ വിമുക്ത ഭടൻ മരിച്ചു. സ്വാതന്ത്ര്യ സമരസേനാനി കുഞ്ഞമ്പു നായർ അന്തരിച്ചു. ഇങ്ങനെ അറിയുന്നവരും അറിയാത്തവരുമായി എത്രയോ പേരുടെ മരണവാർത്തകൾ. അവ പിന്നീട് തുടർ പേജുകളിൽ ചരമവാർഷികങ്ങളായി തുടരും. മരണം ഏതൊരാളെയും മനുഷ്യബന്ധങ്ങളുടെ പ്രാധാന്യവും ദൃഢതയും ഓർമ്മിപ്പിക്കുന്നു. ഏറെ ഞെട്ടലോടെയാണ് ആ വാർത്ത അരവിന്ദന്റെ കണ്ണിൽപ്പെട്ടത്. മീത്തലെ പുതിയ പറമ്പിൽ കുഞ്ഞപ്പയേട്ടൻ നിര്യാതനായി. വയസ്സ് 99. ശ്വാസകോശ സംബന്ധമായ അസുഖത്തെ തുടർന്ന് കുറച്ചുനാൾ ചികിത്സയിലായിരുന്നു. മൃതദേഹം ജില്ലാ ആശുപത്രിയിൽ. മക്കളെക്കുറിച്ചുള്ള വിവരങ്ങൾ വായിച്ചപ്പോഴാണ് അരവിന്ദൻ ഒന്നുകൂടി ഞെട്ടിയത്. കൂട്ടത്തിൽ മൂന്നാമനായി പുളിയുള്ള വീട്ടിൽ അരവിന്ദൻ എന്ന തന്റെ പേരും. അച്ഛനില്ലാത്ത ഒരു മകനായി ബാല്യവും കൌമാരവും യൗവനവും കഴിച്ചു. ഇപ്പോൾ എനിക്കൊരച്ഛൻ, അതും ഈ 60 ആണ്ട് പിന്നിട്ട ജീവിതയാത്രയിൽ. ഇവിടെയും ആരും പരിചയപ്പെടുത്തിയിട്ടില്ലാത്ത അച്ഛൻ. ജീവിതാനുഭവങ്ങളിൽ ഒരിടത്തും കടന്നു വന്നിട്ടില്ലാത്ത അച്ഛൻ. ചോദിക്കാൻ ഒരു സഹോദരിയോ സഹോദരനോ പോലും കൂടെ പിറപ്പായി ഇല്ല. ഏതെങ്കിലും നാട്ടുകാരനോട് അച്ഛന്റെ കാര്യം ചോദിക്കാൻ പറ്റുമോ? നാടുവിട്ട് എവിടെയോ കഴിയുന്നുണ്ട് എന്ന വിവരമാണ് അമ്മയിൽ നിന്നും അവസാനമായി അറിയാൻ കഴിഞ്ഞത്. അച്ഛന്റെ വിഷയം ചോദിക്കുന്നത് അമ്മയ്ക്ക് ഇഷ്ടമല്ലെന്നതുകൊണ്ട് കൂടുതൽ അന്വേഷണത്തിനൊന്നും മുതിർന്നതുമില്ല. അമ്മ പോലും പറയാൻ ഇഷ്ടപ്പെടാത്ത അച്ഛന്റെ വിശേഷങ്ങൾ അറിയേണ്ടെന്ന് പിന്നീട് തീരുമാനിക്കുകയായിരുന്നു. അമ്മ മരിച്ചിട്ട് 24 വർഷം കഴിഞ്ഞിരിക്കുന്നു. എല്ലാ വിശേഷ അവസരങ്ങളിലും കൃത്യമായി വീട്ടിലെത്താറുള്ള, എല്ലാ കാര്യങ്ങളും ഇഷ്ടത്തോടെ ചെയ്തു തരുന്ന സ്നേഹമയ്യായ കുഞ്ഞപ്പയേട്ടൻ എന്ന വലിയ മനുഷ്യനെ അരവിന്ദന് വളരെ ഇഷ്ടമായിരുന്നു. ഒരു കുടുംബാംഗത്തെപ്പോലെ ആത്മാർത്ഥതയോടെ കഴിഞ്ഞ ഒരാൾ. കുഞ്ഞപ്പയേട്ടൻ അമ്മയുടെ അകന്ന ബന്ധു എന്നാണ് അമ്മ പറഞ്ഞത്. അമ്മയുടെ മരണശേഷമാണ് കുഞ്ഞപ്പയേട്ടൻ വീട്ടിൽ തീരെ വരാതായത്. കുറേ നാളുകൾ കൂടുമ്പോൾ അരവിന്ദൻ ഒന്ന് പോയി കാണും. വിശേഷങ്ങൾ തിരക്കി തിരിച്ചുവരും. മക്കളിൽ മൂത്തയാൾ വിദേശത്താണ്. രണ്ടാമനാണ് കുഞ്ഞപ്പയേട്ടനെ നോക്കുന്നത്. ഒരു വലങ്കൈ പോലെ സുഹൃത്തായ ശങ്കരേട്ടൻ എന്നും കൂടെയുണ്ടാകും. കുനിയിൽ ചെറിയ, തോട്ടത്തിൽ നാരായണി അമ്മ, ലാലിയിലകത്ത് കുഞ്ഞി മുഹമ്മദ്, അഡ്വക്കേറ്റ് ചാക്കോ തുടങ്ങിയ നിരവധി പേർ അപ്പോഴും ചരമവായനക്കായി പേജിലെ കോളങ്ങളിൽ കാത്തുനിൽക്കുന്നുണ്ടായിരുന്നു. അച്ഛൻ ഒരു അധ്യാപകനായിരുന്നെന്നും ഒരു പൊതുപ്രവർത്തകനായിരുന്നെന്നും ഉള്ള വിവരങ്ങൾ ശങ്കരേട്ടനിൽ നിന്നും അരവിന്ദൻ കേട്ടറിഞ്ഞിട്ടുണ്ട്. ജീവിച്ചിരിക്കുന്നു എന്ന വിവരം മാത്രം ആരിൽ നിന്നും ഇതേവരെ അറിയാൻ കഴിഞ്ഞിട്ടില്ല. കാലം എത്ര സൂക്ഷ്മമായാണ് രഹസ്യങ്ങളെ ഒളിപ്പിച്ച് കടത്തുന്നത്. ഒടുവിൽ ഒന്നും സംഭവിക്കാത്ത മട്ടിൽ കടന്നു പോവുകയും ചെയ്യും. അരവിന്ദൻ കുഞ്ഞപ്പേട്ടന്റെ ചരമക്കുറിപ്പ് വീണ്ടുമെടുത്ത് വായിച്ച് പൂർത്തിയാക്കി. സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് ജയിൽവാസം അനുഷ്ഠിച്ചിട്ടുണ്ട്. അധ്യാപകനും യുവചേതന വായനശാലയുടെ സ്ഥാപക നേതാവും സാംസ്കാരിക പ്രവർത്തകനും പ്രഭാഷകനും ആയിരുന്നു. ഒളിവിൽ കഴിഞ്ഞ മാസങ്ങൾ എന്ന ആത്മകഥയും സംഘബോധത്തിന്റെ ശക്തി എന്ന ലേഖന സമാഹാരവും രചിച്ചിട്ടുണ്ട്. അപ്പോഴാണ് അരവിന്ദന് അല്പം ആശ്വാസമായത്. ഒരുപക്ഷേ ആ ആത്മകഥയിൽ എവിടെയെങ്കിലും അമ്മയെക്കുറിച്ച് തന്നെക്കുറിച്ച് എന്തെങ്കിലും സൂചന. പത്രമടക്കി മേശമേൽ തന്നെ വെച്ചു. വീടിന് സമീപമുള്ള വായനശാലയിൽ പുസ്തകമുണ്ടാവണം. അരവിന്ദൻ വായനശാലയിലെ

ിലേക്ക് നടന്നു. വർഷങ്ങൾക്ക് ശേഷമാണ് യുവചേതന വായനശാലയിൽ കാലുകുത്തുന്നത്. അപൂർവമായി കണ്ട ആളെ ചിരിച്ചുകൊണ്ടാണ് ലൈബ്രറിയൻ സുനിത സ്വാഗതം ചെയ്തത്. വന്ന കാര്യം മറ്റൊരു വിധത്തിലാണ് അരവിന്ദൻ അവളോട് അവതരിപ്പിച്ചത്. സ്വാതന്ത്ര്യസമര ചരിത്രത്തിൽ നമ്മുടെ നാടും നാട്ടുകാരും വഹിച്ച പങ്ക് എന്ന വിഷയവുമായി ബന്ധപ്പെട്ട ഒരു ഗവേഷണത്തിലാണ് ഞാൻ. അതിനായി കുറച്ച് പഴയ പുസ്തകങ്ങൾ തേടിയിറങ്ങിയതാണ്. സുനിതയുടെ ചെറിയ സഹായം കൂടി വേണ്ടിവരും. സുനിത പറഞ്ഞു, എന്നെ കൊണ്ട് കഴിയുന്ന സഹായം തീർച്ചയായും ഉണ്ടാകും. നല്ലൊരു കാര്യമാണല്ലോ താങ്കൾ ഏറ്റെടുത്തിരിക്കുന്നത്. നമ്മുടെ ചരിത്രബോധം അനുദിനം ഇല്ലാതായിക്കൊണ്ടിരിക്കുമ്പോൾ, ചരിത്രത്തെ ബോധപൂർവം മറക്കാനോ മാറ്റിയെഴുതാനോ ശ്രമിക്കുമ്പോൾ അരവിന്ദേട്ടന്റെ ശ്രമം തികച്ചും അഭിനന്ദനാർഹം തന്നെ. അലർജി പ്രശ്നമുള്ളതുകൊണ്ട് ആ അലമാര അത്യാവശ്യത്തിനെ തുറക്കാറുള്ളൂ. നിങ്ങൾക്ക് വേണ്ട പുസ്തകം അതിലാണ് ഉണ്ടാവുക. മുറിയുടെ അങ്ങേ തലയ്ക്കുള്ള അലമാര ചൂണ്ടി അവൾ പറഞ്ഞു. ദീർഘകാലം ലൈബ്രറിയുടെ ചുമതല വഹിച്ച സുനിത ഒരു പരസഹായി കൂടിയാണ്. ഒരാളെ കൂടി കൂട്ടി സമയത്തോടെ എല്ലാമൊന്ന് പൊടിതട്ടി വൃത്തിയാക്കിയ ശേഷം പേജുകൾ ചേർത്ത് വെച്ച് പുസ്തകങ്ങൾ ഒന്നൊന്നായി ബൈൻഡ് ചെയ്യണമെന്ന് വിചാരിച്ചിരിക്കുകയാണ് ഞാൻ. A+ ഗ്രേഡിലേക്ക് മാറുന്ന ഒരു ശ്രമത്തിലാണ് നമ്മുടെ ഗ്രന്ഥാലയം. സമയക്കുറവാണ് എല്ലാറ്റിനും തടസ്സം. ലൈബ്രറി കൌൺസിലിന്റെ ഗ്രേഡ് വിസിറ്റിനെത്തുമ്പോഴേക്കും ഇക്കാര്യങ്ങൾ ശരിയാക്കാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. ദ്രവിച്ച അലമാര ചൂണ്ടിക്കാണിച്ച് അവൾ വീണ്ടും പറഞ്ഞു, കുറെ പഴയ പുസ്തകങ്ങളുടെ ശേഖരമാണത്. അതിൽ അരവിന്ദേട്ടന് ആവശ്യമുള്ള പുസ്തകം ഉണ്ടാവാനിടയുണ്ട്. ഈ പുസ്തകങ്ങളെ കൂടി എണ്ണത്തിൽ പെടുത്തിയതുകൊണ്ട് അവ കളയാനും കഴിയില്ല. അരവിന്ദൻ ഒരു മാസ്ക് ധരിച്ച ശേഷം അലമാര തുറക്കാൻ ശ്രമിച്ചു. തുരുമ്പിച്ചെന്ന് മാത്രമല്ല, ഇഷ്ടമില്ലാത്തൊരു ശബ്ദമുണ്ടാക്കുന്ന കറുത്ത നിറമായി മാറിയ വലിയ അലമാര അരവിന്ദൻ ശക്തിയോടെ വലിച്ചു തുറന്നു. പൊടിയിൽ ഉറങ്ങുന്ന പുസ്തക കൂട്ടങ്ങൾ, ചിലത് ദ്രവിച്ച് തീർന്നിരിക്കുന്നു, ചിലത് കയ്യിലെടുക്കുമ്പോഴേക്കും പേജുകൾ ഇളകി വീഴാൻ തുടങ്ങി. പുസ്തകങ്ങളുടെ പഴക്കവും അലമാരയുടെ തുരുമ്പും കരകര ശബ്ദവും ഒന്നും അരവിന്ദന് പ്രശ്നമേ അല്ലായിരുന്നു. കാരണം തിരയേണ്ടത് ഒരു ജീവരഹസ്യമാണ്. കാലത്തെ അതിജീവിക്കാനാവാതെ പോയ കുറേ കടലാസ് ജീവിതങ്ങൾ, പലതരം മനുഷ്യരുടെ ജീനും ജീവനും ജീവിതവും ഇഴുകിച്ചേർന്നവ. ഡിജിറ്റൽ കാലത്തിന്റെ വായന അവഗണിച്ച ആ പുസ്തകങ്ങളെ നോക്കി അവയുടെ പരിക്കുകൾ തൊട്ടും തടവിയും തലോടിയും അരവിന്ദൻ ഓരോന്നും മാറ്റിയും മറിച്ചു നോക്കി. ഇതിൽ ചിലതൊക്കെ ഞങ്ങൾ ഡിജിറ്റലൈസ് ചെയ്തിട്ടുണ്ട്. ആ രജിസ്റ്റർ വേണമെങ്കിൽ അരവിന്ദേട്ടനെ കാണിക്കാം. ആവശ്യക്കാരന്റെ ഔചിത്യം മനസ്സിലാക്കി അവൾ ആ രജിസ്റ്റർ എടുത്ത് അരവിന്ദന്റെ കയ്യിൽ കൊടുത്തു. പുസ്തകങ്ങളുടെ പേരുകൾ മുഴുവൻ ഒന്ന് കണ്ണോടിച്ച് വായിച്ചു. 500 പുസ്തകങ്ങളുള്ള ഒരു ലിസ്റ്റ്. അരവിന്ദൻ തിരയുന്ന 2 പുസ്തകവും അതിൽ ഉണ്ടായിരുന്നില്ല. വീണ്ടും അലമാര തുറക്കുന്നത് കണ്ട് സുനിത ചോദിച്ചു, ഇനി ആ മൂലയ്ക്കുള്ള ഒരു ചാക്ക് കൂടിയുണ്ട്, അത് നോക്കുന്നോ? പൂർണമായി ചിന്നി ചിതറിപ്പോയവ എല്ലാം വാരിക്കൂട്ടി കത്തിക്കാനായി ചാക്കിൽ കെട്ടിവെച്ചതാണ്. അന്വേഷണ ത്വര കൊണ്ട് അരവിന്ദന് അതും നോക്കണമെന്നായി. ചാക്കുകെട്ട് അഴിച്ച് പരിശോധിക്കാൻ തുടങ്ങി. മാസ്ക് ധരിച്ചിട്ടും ഇടയ്ക്കിടെ അരവിന്ദന് തുമ്മലുണ്ടായി. ആ കടലാസാരണ്യത്തിൽ എവിടെയെങ്കിലും പുസ്തകത്തിന്റെ പേര്, അമ്മയുടെ പേര്, അരവിന്ദൻ എന്ന മകന്റെ പേര്, അതുമാത്രമായിരുന്നു ശ്രദ്ധ. പാതിപോയ പേജിലോ മുറിഞ്ഞ വരിയിലോ അക്ഷരങ്ങൾ ചേർത്തുവെച്ചോ എന്തെങ്കിലും സൂചന കണ്ടെത്താനുള്ള ശ്രമം തുടർന്നെങ്കിലും ഒന്നും ഫലം കണ്ടില്ല. നിരാശനായി. ഒരു പകൽ മുഴുവൻ ക്ഷമയോടെ കളഞ്ഞത് വെറുതെയായി. അരവിന്ദൻ അവയെല്ലാം വാരി തിരികെ ചാക്കിൽ തന്നെ നിറച്ചു. എന്നിട്ട് സുനിതയോട് പറഞ്ഞു, ഇത് നശിപ്പിക്കാറായിട്ടില്ല. ആരെക്കൊണ്ടെങ്കിലും ഒന്നുകൂടി വിശദമായി നോക്കിക്കണമെന്ന് വിചാരിക്കുന്നു. എങ്കിൽ അരവിന്ദേട്ടൻ അത് വൈകാതെ ചെയ്യണം, സുനിത പറഞ്ഞു. വീട്ടിലെത്തിയ അരവിന്ദന് ആ രാത്രി ഉറങ്ങാനായില്ല. പലതവണ തിരിഞ്ഞും മറിഞ്ഞും കിടന്നു. എപ്പോഴോ ഒന്ന് മയങ്ങിയപ്പോൾ ഉറങ്ങിക്കിടക്കുന്ന അച്ഛനരികെ സന്തോഷത്തോടെ ഇരിക്കുന്ന ഒരു സ്വപ്നം കണ്ട് ഉണർന്നു. സ്വൈര്യം കെടുത്തുന്ന ചിന്തകൾ മനസ്സിൽ വന്ന് നിറഞ്ഞു. അമ്മ പറഞ്ഞ ചില സൂചനകൾ ഓരോന്നെടുത്ത് ഒരച്ഛനെ രൂപപ്പെടുത്തുകയായിരുന്നു അരവിന്ദൻ. മനസ്സ് വല്ലാതെ വിങ്ങിക്കൊണ്ട് പലപ്പോഴും വീട്ടിൽ വന്ന് കയറുന്ന അച്ഛനെ, ചോദിച്ചാൽ ഒന്നും തുറന്നു പറയാത്ത ഒളിവിൽ കഴിഞ്ഞ അച്ഛനെ, ഒരു ജയിൽവാസത്തിന്റെ കഥ പലപ്പോഴായി തുടങ്ങിവെച്ചെങ്കിലും പൂർത്തിയാക്കാതെ പോയ അച്ഛനെ, തന്റെ കുഞ്ഞുമകന് ഉൾക്കൊള്ളാനാവാത്ത എന്തോ ഒന്ന് അന്നേ അമ്മ മനസ്സിൽ പേറി നടക്കുന്നുണ്ടാവണം. അതുകൊണ്ടായിരിക്കാം ആ കഥ പൂർത്തീകരിക്കാൻ കഴിയാതെ പോയത്. സത്യം പല രൂപങ്ങളിൽ എവിടെയൊക്കെയോ ചുറ്റിത്തിരിയുന്നുണ്ടാവണം. ചില ജീവിത സന്ധികളോട് പ്രതികരിക്കുമ്പോഴാണല്ലോ ഒരാൾ എഴുത്തിന് പുറപ്പെടുന്നുണ്ടാവുക.
എഴുത്ത് തപസ്യയാക്കിയ വലിയ എഴുത്തുകാരനൊന്നുമായിരിക്കില്ല. എങ്കിലും ആ എഴുത്തിൽ ഒരു സാമൂഹ്യ ജീവിതം ഉണ്ടാകും. എവിടെയെങ്കിലുമൊക്കെ കുടുംബം കടന്നുവരും. ചുറ്റുപാടുമുള്ള മനുഷ്യരുണ്ടാവും. രാത്രി മുഴുവൻ നീണ്ട ആലോചനയിലായിരുന്നു അരവിന്ദൻ. സ്വാതന്ത്ര്യസമരകാലത്ത് നാട്ടിലെ പൊതുപ്രവർത്തകരായ സാധാരണ മനുഷ്യരുടെ ത്യാഗപൂർണമായ ജീവിതം, കഷ്ടപ്പാടുകൾ, കുടുംബത്തിൽ നിന്ന് മാറി നിൽക്കേണ്ടി വന്ന അവസ്ഥ, മറ്റു രഹസ്യങ്ങൾ, സഹിക്കേണ്ടി വന്ന മർദ്ദനമുറകൾ ഒക്കെയായി നിരവധി കഥകൾ നാട്ടിലെമ്പാടുമുണ്ട്. കേൾക്കുമ്പോൾ അവയൊക്കെ സിനിമാ കഥ പോലെ വിചിത്രമെന്ന് തോന്നാറുണ്ട്. ഇതിൽ ഏത് കഥയിലെ നായകനാണ് അച്ഛനെന്നറിയില്ല. നേരത്തെ കണ്ട സ്വപ്നം ഒരു യാഥാർത്ഥ്യമെന്നോണം മനസ്സിൽ കുളിർമ പകർന്നു നിൽക്കുന്നു. കാലം മനുഷ്യരെ മൂകസാക്ഷികളാക്കി എവിടേക്കാണ് കൊണ്ടുതള്ളുന്നത്? ചിലർ നേതൃനിരയിലെത്തുന്നു, മറ്റു ചിലർ എല്ലാവിധ അടിച്ചമർത്തലുകളും സഹിച്ച് ചില പ്രത്യയശാസ്ത്രം മുറുകെ പിടിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നു. വേറെ ചിലർ കുടുംബത്തിൽ പോലും പറയാനാവാത്ത രഹസ്യവുമായി വീർപ്പുമുട്ടി ജീവിതം തള്ളി നീക്കുന്നു. ഇതൊന്നുമാവാത്ത മറ്റൊരു കൂട്ടർ ജീവിതത്തെ തന്നെ തിരുത്തി എഴുതുന്നു. ഇതിൽ കാലവും ചരിത്രവും സാക്ഷി പറയേണ്ട ഏതു കൂട്ടിലാണ് അച്ഛൻ കയറി നിൽക്കേണ്ടി വരിക? ഒന്നുമറിയില്ല. രാത്രി വൈകിയും അരവിന്ദൻ ഓരോന്നോരോന്ന് ചിന്തിച്ചു കൂട്ടുകയായിരുന്നു. വളരെ കുറച്ചു മാത്രം സംസാരിക്കാറുള്ള ശങ്കരേട്ടൻ കുഞ്ഞപ്പേട്ടന്റെ ഏറ്റവും അടുത്ത സുഹൃത്തു മാത്രമല്ല, ഒരു ജ്യേഷ്ഠ സഹോദരനെപ്പോലെ സ്നേഹം കാണിക്കുന്ന ആളുമാണ്. എഴുന്നേറ്റ ഉടനെ ശങ്കരേട്ടനെ ചെന്ന് കാണണം, എല്ലാം ചോദിച്ചറിയണം. ഇക്കാര്യം നേരത്തെയേ തോന്നാത്തത് പരമവിഡ്ഢിതമായി തോന്നി അരവിന്ദന്. അച്ഛനെക്കുറിച്ചുള്ള ചിന്തകൾ ഉണ്ടാക്കിയ ഒരുതരം കോംപ്ലക്സാണ് ഇതിനൊക്കെ കാരണം. മകനെപ്പോലെ സ്നേഹിച്ച് വളർത്തിയ ഒരാളെന്ന നിലയിൽ മക്കളുടെ കൂട്ടത്തിൽ ആരെങ്കിലും നൽകിയതാവും തന്റെ പേരും. അങ്ങനെയെങ്കിലും കുഞ്ഞപ്പേട്ടന്റെ മകനെന്ന് പറയുന്നത് വലിയ സൌഭാഗ്യമാണ്, അരവിന്ദൻ സ്വയം സമാധാനിക്കാൻ തുടങ്ങി. അടുത്ത ബന്ധമുള്ള ഒരാളുടെ മരണവാർത്തയറിഞ്ഞാൽ എത്രയും പെട്ടെന്ന് അവരെ പോയി കാണാനുള്ള മാനസികാവസ്ഥ പോലും മനുഷ്യന് നഷ്ടപ്പെടുകയാണോ? മനുഷ്യ മനസ്സിന് എന്തൊക്കെ രൂപാന്തരമാണ് അനുദിനം സംഭവിക്കുന്നത്! കാടുകയറിയ ചിന്ത എന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഏത് ദുരഭിമാനത്തിന്റെ പേരിലായാലും അതിനേക്കാളൊക്കെ മുകളിലാണല്ലോ ഒരു മനുഷ്യന്റെ മരണവും അയാളുടെ അന്ത്യയാത്രയും. ഈ കാര്യത്തിൽ എത്ര ബുദ്ധിശൂന്യമായാണ് താൻ പെരുമാറിയത്! അരവിന്ദനെ വലിയൊരു കുറ്റബോധം വന്ന് പൊതിയാൻ തുടങ്ങി. തിരിഞ്ഞും മറിഞ്ഞും കിടന്ന് നേരം പുലർത്തി. എഴുന്നേറ്റ ഉടനെ വേഗം പുറപ്പെട്ടു കുഞ്ഞപ്പേട്ടന്റെ ആത്മാർത്ഥ സുഹൃത്ത് ശങ്കരേട്ടന്റെ വീട്ടിലേക്ക്. അവിടെ എത്തിയപ്പോൾ ശങ്കരേട്ടൻ അവിടെ ഉണ്ടായിരുന്നില്ല. കുഞ്ഞപ്പേട്ടന്റെ ശവസംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാൻ പോയിരിക്കുകയാണ്. മകനെ കാത്തിരുന്നതുകൊണ്ട് സംസ്കാരം ഇന്നത്തേക്ക് മാറ്റിയിരിക്കുന്നു, വീട്ടിലുണ്ടായിരുന്ന ശങ്കരേട്ടന്റെ മകൾ പറഞ്ഞു. കുഞ്ഞപ്പേട്ടനെ അച്ഛനായി കാണാനുള്ള അവസാനത്തെ ആഗ്രഹം, ജീവിതത്തിൽ ഒരുപാട് തവണ കണ്ട ഒരാൾ, അടുത്ത് ഇടപഴകിയ ഒരാൾ, അച്ഛനായി മാറുന്ന മുഹൂർത്തം, മനസ്സ് വല്ലാതെ തിടുക്കം കൂട്ടി. ഇന്നലെ രാവിലെ മരണവാർത്ത അറിഞ്ഞിട്ടും ഇതുവരെ പോകാതിരുന്നത് തീരെ ശരിയായില്ലെന്ന് അരവിന്ദന്റെ മനസ്സ് പിറുപിറുത്തു. കാറിന് പുറത്തുനിന്ന് കേട്ട ഓരോ ഹോണടി ശബ്ദവും അത് ഓർമ്മിപ്പിക്കുകയാണെന്ന് തോന്നി. അരവിന്ദൻ കുഞ്ഞപ്പേട്ടന്റെ വീടിന് മുന്നിലെത്തി. കാറ് ഗേറ്റിന് പുറത്തു നിർത്തി മുറ്റത്തേക്ക് നടന്നു. പ്രതീക്ഷിച്ച ആൾക്കൂട്ടമൊന്നും അവിടെ അപ്പോൾ ഉണ്ടായിരുന്നില്ല. അതിൽ കുറച്ചുപേരെ മാത്രമേ അരവിന്ദന് പരിചയമുള്ളൂ. കുഞ്ഞപ്പേട്ടന്റെ രണ്ട് മക്കളെയും അവിടെ കണ്ടില്ല, ശങ്കരേട്ടനെ കണ്ടില്ല. ആകാംക്ഷ നിറഞ്ഞ അരവിന്ദന്റെ മുഖം കണ്ട് അടുത്തുവന്ന് ഒരാൾ പറഞ്ഞു, ബോഡി എടുത്തിട്ട് അരമണിക്കൂർ കഴിഞ്ഞു, ശ്മശാനം തൊട്ടടുത്താണ്, പെട്ടെന്ന് പോയാൽ കാണാനാവുമെന്ന് തോന്നുന്നു. അത് കേട്ട ഉടനെ അരവിന്ദൻ ശ്മശാനത്തിലേക്ക് കുതിച്ചു. ജീവിച്ചിരിക്കുന്ന അച്ഛനെ കാണാൻ കഴിഞ്ഞില്ല, ഇനി മരിച്ച അച്ഛനെയെങ്കിലും ഒരു നോക്ക് കാണണം. അരവിന്ദൻ ശ്മശാനത്തിലെത്തുമ്പോഴേക്കും കുഞ്ഞപ്പേട്ടനെയും വഹിച്ചുകൊണ്ടുള്ള അഗ്നിനാളങ്ങൾ ഉയരെ ആകാശമുട്ടിക്കഴിഞ്ഞിരുന്നു. കടലോരത്തെ ആൾക്കൂട്ടത്തിന് നടുവിൽ അരവിന്ദൻ ശങ്കരേട്ടനെ മാത്രം കണ്ടു. ശങ്കരേട്ടൻ അടുത്തു വന്നു അരവിന്ദനെ ചുമലോട് ചേർത്ത് പിടിച്ചു. നീ എന്തേ വൈകി? ആ ചോദ്യം കൂടി കേട്ടപ്പോഴേക്കും അരവിന്ദൻ എല്ലാ നിയന്ത്രണവും വിട്ട് വിതുമ്പിക്കരയാൻ തുടങ്ങി. ഇന്നലെ അറിഞ്ഞില്ലേ നീ? ഇതൊക്കെ ഓരോരോ നിമിത്തങ്ങളാണ് കുട്ടി, കരഞ്ഞോളൂ, കരഞ്ഞാൽ അല്പം സമാധാനം കിട്ടും. ആരോടും ഒന്നും പറയരുതെന്നും ചരമക്കുറിപ്പ് ഇപ്രകാരം കൊടുക്കണമെന്നും വളരെ നേരത്തെയേ തീരുമാനിച്ച് എന്നെ ഏൽപ്പിച്ചിരുന്നു. ആത്മാർത്ഥമായി
എന്നെ വിശ്വസിച്ച ആ മനുഷ്യനോട് ഞാൻ കാണിക്കേണ്ട ഒരു സാമാന്യ നീതി എന്നേ കരുതിയുള്ളൂ.

0: ശങ്കരേട്ടൻ വികാരാധീനനായി. തൊട്ടടുത്തായി മരണാനന്തര ക്രിയകൾ ചെയ്ത് നിൽക്കുന്ന കുഞ്ഞപ്പേട്ടന്റെ മക്കളെ ചൂണ്ടി പറഞ്ഞു, നിന്റെ കാര്യം ഇതുവരെ ഇവരോട് പോലും ഞാൻ പറഞ്ഞിട്ടില്ല. എന്തോ കുഞ്ഞപ്പേട്ടന് അത് വല്ലാത്തൊരു നിർബന്ധമായിരുന്നു. നിന്റെ അമ്മയ്ക്ക് കൊടുത്ത വാക്കാണ് പോലും. ഒരുപാട് സംഘർഷം സഹിക്കേണ്ടി വന്നെങ്കിലും ഞാൻ ആ വാക്ക് പാലിച്ചു. അച്ഛനെപ്പോലെ സ്നേഹം വാരിക്കൊരുത്തുന്ന കുഞ്ഞപ്പേട്ടനെ കുറിച്ചോർത്ത് നെഞ്ചകം വെന്ത് നീറിയ നിമിഷം അരവിന്ദന് എന്തൊക്കെയോ പറയണമെന്നുണ്ടായിരുന്നു. ചുണ്ടനക്കാൻ പോലും കഴിഞ്ഞില്ല. ശങ്കരേട്ടൻ അരവിന്ദന്റെ കൈ രണ്ടും വിറക്കുനാഥന്റെ കൈകൾക്കൊപ്പം ചേർത്ത് പരസ്പരം തൊഴുകയാക്കി ചിതക്ക് നേരെ പിടിച്ചു. ഒരു മിനിറ്റ് മൌനമായി നിന്നു. ആ മനുഷ്യൻ ചെയ്ത വലിയ ത്യാഗങ്ങളിൽ നീ കൂടി പങ്കുചേർന്നുവെന്ന് മാത്രം വിചാരിക്കുക. മരിച്ചവർക്ക് മരിച്ചാൽ മതി. മരണം ജീവിക്കുന്ന മനുഷ്യനെ എവിടെയൊക്കെയാണ് കൊണ്ടെത്തിക്കുന്നത്? അരവിന്ദൻ വീണ്ടും വഴിതെറ്റിയ ഓർമ്മകളിലേക്ക് മടങ്ങി. ചിതയൊന്നടങ്ങിയപ്പോൾ ശങ്കരേട്ടൻ അരവിന്ദനെയും കൂട്ടി കടൽ തീരത്തുകൂടെ സാവധാനം നടന്നു. കടൽ അപ്പോൾ എന്തുകൊണ്ടോ തിരകളെല്ലാം അടങ്ങി ഒരു ചിത്രം വരച്ച പോലെ നിശ്ചലമായിരുന്നു. പുകപടലങ്ങൾ മുഴുവൻ അകലെ മേഘങ്ങളിൽ മറഞ്ഞു. ശങ്കരേട്ടൻ അപ്പോൾ കുഞ്ഞപ്പേട്ടന്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ചില സന്ദർഭങ്ങൾ ഓർമ്മ വരുന്ന മുറയ്ക്ക് പറഞ്ഞു തുടങ്ങി. അവ ഒരിക്കലും പറഞ്ഞു തീരരുതേ എന്നാഗ്രഹിച്ച അരവിന്ദൻ ഒരു കുഞ്ഞിനെപ്പോലെ ശങ്കരേട്ടന്റെ മടിയിൽ തലചായ്ച്ചു കിടന്നു.
1: കുഞ്ഞപ്പേട്ടന്റെ മരണം ചെറുകഥ കേട്ടല്ലോ. അവതരിപ്പിച്ചത് ശൈലജ തമ്പാൻ. സാഹിത്യരംഗം പരിപാടിയിൽ ഇനി കവിതകളാണ്. ചൊല്ലുന്നത് സുറാബ്. ആദ്യത്തെ കവിത മനുഷ്യൻ.
2: കുട മറന്നുപോയതുപോലെയാണ് ആർക്കോ കൊടുക്കാൻ വെച്ച പൂവും മറന്നുപോയത്. ഇനി എങ്ങനെ അത് തിരിച്ചു കിട്ടും? ഇന്നലെ എന്നെ ഉപേക്ഷിച്ചു പോയവരുടെ തലയിൽ കണ്ടു ആ പൂവ്. അതെങ്ങനെ മനസ്സിലാകും മറന്നുവെച്ച എന്റെ പൂവാണെന്ന്? ഇന്ന് മറ്റൊരു സംഭവം നടന്നു. പോയിടത്തു നിന്നും മടങ്ങി വരുമ്പോൾ ചെരുപ്പ് മാറിപ്പോയി, വീട്ടിലേക്കെത്തിയില്ല. എങ്ങനെ മറ്റൊരാളുടെ ചെരുപ്പുമായി വീടണയും? മറന്നുപോകുന്നതും മാറിപ്പോകുന്നതും ചെറുതാകുന്നതും വലുതാകുന്നതും ഒന്നുമല്ലാതാകുന്നതും മനുഷ്യനായതുകൊണ്ടാണ്. പൂവിനും പ്രകൃതിക്കും എന്തൊരു സൗരഭ്യം! അതും തിരിച്ചറിയുന്നു മനുഷ്യനായതുകൊണ്ട്.
1: അടുത്ത കവിത മഴ ഒന്നും തിരിച്ചു തരില്ല.
2: മഴക്ക് എന്തോ പറയാനുണ്ട്. ജാലകം തുറന്നപ്പോൾ പൂതപ്പാട്ടും മജ്ജിപ്പാട്ടും പാടുന്നു. അതിനിടയിൽ കാറ്റ് ജാലകം മടക്കാൻ ശ്രമിക്കുന്നു. അകത്തുനിന്നും തള്ളി, അതും മഴയോടൊപ്പം പോയി. ഇപ്പോൾ മഴയുടെ തലയിൽ കരിംഭൂതം. അയ്യയ്യ വരവമ്പിളി പൂങ്കുല മെയ്യിലണിഞ്ഞു. ഈ കാലാവസ്ഥയിൽ കറണ്ടില്ല, ഇടിയുണ്ട്, വെളിച്ചമില്ല, മിന്നലുണ്ട്. ഏകാന്തത, കൂരിരുട്ട്, ലോകം ഒറ്റയ്ക്കാണ്. ഭയം തോന്നുന്നില്ല, പുറത്ത് മഴയുണ്ടല്ലോ. നനയാൻ ഇനി ഒന്നും ബാക്കിയില്ല. കാടിറങ്ങി, മലയിറങ്ങി, കാട്ടുകൊമ്പിൻ്റെ വേര് പൊട്ടിയൊലിച്ചു. മാർത്താണ്ഡവർമ്മ പുറത്തിറങ്ങി. ഇപ്പോൾ മഴ നതോന്നതയിൽ. രാമപുരത്ത് വാര്യർ പുഴക്കരയിലുണ്ട്. അലങ്കരിച്ച ജലവാഹനം എത്തി. പുറപ്പെടാം. എങ്ങോട്ട്? ചൊല്ല. എന്തോന്ന്? കീർത്തനം. പൂതപ്പാട്ടിൽ നിന്നും മഴ വഞ്ചിപ്പാട്ടിലേക്ക് തുഴഞ്ഞു. തെയ്തെയ്തക തെയ്തെയ്തോ. കാലം കറുത്തു, മഴ തിമിർത്തു. മഴയിൽ കാറ്റും കോളും പൂതപ്പാട്ടായി, വഞ്ചിപ്പാട്ടായി. മഴ തന്നെ ക്ഷേത്രം, മഴ തന്നെ നിവേദ്യം, മഴ തന്നെ ആരാധന. ജാലകം തിരിച്ചു കിട്ടിയില്ല. കടലെല്ലാം തിരിച്ചു തരും, അതുപോലെയല്ല മഴ. തിത്തിത്താതാ തെയ്തേ.
1: നിങ്ങൾ കേട്ട കവിതകൾ ചൊല്ലിയത് സുറാബ്. ഇനി ഒരു ചെറുകഥ കൂടി കേൾക്കാം. ഒരിക്കൽ ശരിയെന്നു കരുതി തിരഞ്ഞെടുത്ത ജീവിതം. കാലം കടന്നുപോകും.

0: ുമ്പോൾ ആ തീരുമാനത്തിന്റെ മറുവശം തെളിഞ്ഞുവരുന്നു. ഒരിക്കൽ സ്വപ്നമായി തോന്നിയ ബന്ധം പിന്നീട് ഒരു തിരിച്ചറിവിന്റെ വേദനയായി മാറുമ്പോൾ. തമ്പാൻ തായ്നേരി അവതരിപ്പിക്കുന്നു വന്ധ്യമേഘങ്ങളുടെ വിലാപം എന്ന ഈ ചെറുകഥ.
1: നരേന്ദ്രമാഷിന്റെ കയ്യിൽ പുസ്തകം ഏൽപ്പിക്കുമ്പോൾ പറഞ്ഞു, മാഷേ, ഈ പുസ്തകത്തിൽ എന്റെ ജീവിതവുമുണ്ട്, കുറേയേറെ സാങ്കല്പികവും. സാങ്കല്പികത്തിലും ഏതെങ്കിലും ജീവിതം ഉണ്ടാകുമല്ലോ. കഥ ജീവിതമല്ലെങ്കിലും ജീവിതം കഥ തന്നെയല്ലേ മാഷേ? അധികം വൈകാതെ പുസ്തകത്തിന്റെ പ്രകാശനകർമ്മം നടത്തണം. ആരെക്കൊണ്ട് പ്രകാശിപ്പിക്കണമെന്ന കമലാദേവിയുടെ ആഗ്രഹം നിങ്ങൾ തീരുമാനിച്ചാൽ മതി. ആരായാലും എനിക്ക് സന്തോഷമാ. വന്ധ്യ മേഘങ്ങളുടെ വിലാപം, നോവൽ. കമലാദേവി. അവൾ പുസ്തകത്തിന്റെ പുറംചട്ടയിലേക്ക് നോക്കി. ഉറങ്ങാത്ത എത്രയോ രാവുകളിൽ കണ്ണീരും ഗദ്ഗദവും എഴുത്തിനെ തടതീർത്തിട്ടും മനസ്സിന്റെ വിലാപം കടലാസിലേക്ക് പകർന്നു. രാജേന്ദ്രനുമായി ആദ്യ കൂടിക്കാഴ്ചയിൽ നിന്നുമായിരുന്നു അദ്ധ്യായത്തിന്റെ തുടക്കം. അക്ഷരങ്ങൾ പിന്നെയും കണ്ണുകളെ കൊത്തിവലിക്കുന്നു. പുസ്തക വായനയിൽ സമാന താൽപര്യം കൊണ്ട് പരസ്പരം പരിചയപ്പെടാനുള്ള ആഗ്രഹം തോന്നി. പ്രശസ്തിയിലേക്ക് ഉയർന്ന ഒരു സാഹിത്യകാരനെയാണ് പരിചയപ്പെട്ടതെന്ന് പിന്നെ അറിയാൻ കഴിഞ്ഞു. കഥയെഴുത്തിൽ കുറേശ താൽപ്പര്യമുണ്ടെന്നുകൂടി അറിയിച്ചപ്പോൾ അയാൾ പറഞ്ഞു, എഴുത്ത് കുറച്ചു മതി, ധാരാളം വായിക്കണം. പിന്നീട് പലപ്പോഴായി എഴുതിയ കഥകൾ അയാളെ കാണിച്ചു. ഭയവും ചമ്മലും മനസ്സിനെ പൊതിഞ്ഞെങ്കിലും ആശ്വാസകരമായ മറുപടിയാണ് കിട്ടിയത്. ഭാവിയിൽ മലയാളം അറിയുന്നവരുടെ എഴുത്തുകാരിയാവും. ഒരിക്കൽ വായനാനുഭവം പങ്കുവച്ചപ്പോൾ പറഞ്ഞു, മലയാളത്തിലെ ഒട്ടുമിക്ക കഥാകാരന്മാരുടെ കഥകളും വായിച്ചു. ഒരാളുടെ മാത്രം വായിച്ചില്ല, രാജേന്ദ്രൻ തിരുവക്കരയുടെ. അപ്പോൾ അയാൾ പറഞ്ഞു, അതിന് സമയം ഇനിയുണ്ടല്ലോ ഭർത്താവിന്റെ കഥകൾ വായിക്കാൻ. മനസ്സുകൊണ്ട് താലോലിച്ച ഒരു സ്വപ്നം പൊലിമയോട് കത്തിയ ഒരു പ്രതികരണമായിരുന്നു അത്. പിന്നെയും എത്രയോ സന്ധ്യകളിൽ ലൈബ്രറി മുറ്റത്തെ ചവോക്ക് മരങ്ങളുടെ ചുവട്ടിലുള്ള ബെഞ്ചിലിരുന്ന് വായിച്ച പുസ്തകങ്ങളോടൊപ്പം ജീവിത സ്വപ്നങ്ങളും പങ്കുവച്ചു. ആ ജീവിതത്തിലേക്ക് സങ്കല്പങ്ങൾ ഒരു പടർവള്ളിയായി ചുറ്റി. അപ്പോഴും ഉത്കണ്ഠയും ഭയവും ഒരു ബാധ പോലെ ഉള്ളിനെ ഉലച്ചു. വിഭിന്ന ജാതിക്കാരുടെ വിവാഹം വീട്ടുകാർ അംഗീകരിക്കുമോ? അറിയിക്കാതെ തന്നെ ഏതുവിധത്തിലോ അച്ഛൻ ബന്ധം അറിഞ്ഞിരുന്നു. ഭയപ്പെട്ട ഒന്നും സ്വന്തം വീട്ടിൽ സംഭവിച്ചില്ല. ജീവിതത്തിൽ പുരോഗമന ചിന്തയുടെ ശേഷിപ്പുകൾ സൂക്ഷിച്ച അച്ഛനെ മകളുടെ കാര്യത്തിലും മറ്റൊരു ചിന്ത ഉണ്ടായിരുന്നില്ല. രാജേന്ദ്രന്റെ കുടുംബത്തിനായിരുന്നു എതിർപ്പ്. ഒടുവിൽ അയാൾക്ക് മാതാപിതാക്കളുടെ വിലക്കുകൾ മുറിക്കേണ്ടി വന്നു. സ്വപ്നവും ജീവിതവും തമ്മിൽ എന്തൊരു ചേർച്ചയായിരുന്നു! ആഗ്രഹിച്ചത് സാധിച്ച ആഹ്ലാദത്തിൽ സ്വപ്നം ഒരു കള്ളനാണയം ഇട്ടത് അറിഞ്ഞില്ല, ഒരു ചതിയായിരുന്നു. നോവലിന്റെ 8-ാം അധ്യായത്തിലേക്ക് അവൾ നോക്കി. അപ്പോൾ നനയുന്ന കണ്ണുകൾ അക്ഷരങ്ങൾക്ക് മറ തീർത്തു. മനസ്സിന്റെ സങ്കടം കണ്ണുകളിൽ പിന്നെയും നീരാവിയായി പൊന്തി. ഇനി 9-ാം അധ്യായം വായിക്കാനുള്ള ശേഷിയില്ല. അത്രയ്ക്കും തീവ്രമായ അനുഭവമായിരുന്നു കണ്ണീരിന്റെയും കഷ്ടതയുടെയും. ആരാധനയും ഇഷ്ടവും വിവാഹത്തിൽ കലാശിച്ചത് അബദ്ധമായിപ്പോയി എന്ന് തോന്നിയ അനുഭവങ്ങളായിരുന്നു. ആദ്യമായി കഥയെഴുത്തിന് ഭർത്താവിന്റെ ആക്രോശത്തിലുള്ള ആജ്ഞയുടെ വിലക്കു വീണു. ഒരു കുടുംബിന് മാത്രം ആയാൽ മതി, കഥയെഴുത്തും സാഹിത്യവും നിനക്ക് വേണ്ട. ഒരു സ്ത്രീയുടെ സ്വാതന്ത്ര്യത്തെ ഗണിക്കുന്ന പെരുമാറ്റം ഭർത്താവിൽ നിന്നായാലും നീതീകരിക്കാനാവില്ല. സ്ത്രീ സമത്വവാദം പ്രസംഗത്തിലും എഴുത്തിലും മതിയോ? എനിക്ക് എഴുതാതിരിക്കാൻ വയ്യ. നിങ്ങൾ എതിർത്താലും ഞാൻ എന്റെ വഴിയേ പോകും. അധികാരത്തിന്റെ ധാർഷ്ട്യവും സ്വരവും എന്നോട് വേണ്ട. പ്രതികരണം അത്രയുമായപ്പോൾ അയാളുടെ മട്ടുമാതിരിയും മാറി. ഒരു വല്ലാത്ത ക്രൗര്യം ആ മുഖത്ത് കണ്ടു. സീരിയലിൽ തിരക്കഥയുടെ തിരക്കലായതോടെയാണ് അയാളുടെ സ്വഭാവത്തിലും മാറ്റം കണ്ടു തുടങ്ങിയത്. പഴയ ബന്ധങ്ങളൊക്കെ അയാൾക്ക് പഴഞ്ചനായി. പുതിയ ബന്ധങ്ങൾ കുടുംബജീവിതത്തെ ബാധിച്ചു തുടങ്ങി. മകളെ കാണാൻ പോലും അയാൾക്ക് സമയമില്ല. വീട്ടിലേക്ക് വരുന്നത് പോലും വല്ലപ്പോഴും മാത്രം. അല്ലെങ്കിലും മകളെ ഒരു നല്ല വാക്കുകൾ പറഞ്ഞ് ലാളിക്കുന്നത് കണ്ടിട്ടില്ല. ജന്മനാലെ മകൾക്ക് ഒരു കാലിന് കിട്ടിയ വൈകല്യം അയാളെ വേദനിപ്പിച്ചിട്ടുണ്ടെന്നത് സത്യം. അയാളുടെ സ്വപ്നങ്ങൾ കരിഞ്ഞു നീറാൻ മകൾ കാരണമായോ? വൈകല്യമുള്ള മകളെ അയാൾ അമ്മയ്ക്ക് മാത്രം വിട്ടുതന്നു. അയാൾ പിന്നെ അലട്ടില്ലാത്ത ജീവിതത്തിന്റെ പിന്നാലെ പോയി. ഏതോ സീരിയൽ നടിയുമായി

അയാൾക്കുള്ള ബന്ധം കൂടി അറിഞ്ഞപ്പോൾ ആകെ തകർന്നുപോയി. ഒടുവിൽ വഴിതെറ്റി വന്ന യാത്രക്കാരനെ പോലെ വീട്ടിൽ വന്നപ്പോൾ ചോദിക്കേണ്ടി വന്നു, ഞാൻ കേട്ടതൊക്കെ ശരിയാണോ? കേൾക്കുന്നത് ശരിയാകണമെന്നില്ല. വൈകാരികതയും ആദർശവും പിന്നെ പുരോഗമന ചിന്തയും എഴുത്തിലും പ്രസംഗത്തിലും കൊണ്ടുനടന്ന ഒരു സാഹിത്യകാരനല്ലേ നിങ്ങൾ? ഇപ്പോൾ നിങ്ങളുടെ ജീവിതം പിഴച്ചതാണ്. അടുത്ത കാലത്തായി എന്നെയോ മകളെയോ ശ്രദ്ധിക്കുന്നുണ്ടോ? ഭിന്നശേഷിക്കാരിയായ മകളെ ഞാൻ എങ്ങനെ സംരക്ഷിക്കും? നിങ്ങൾ ഇനി സീരിയൽ എഴുത്തിനൊന്നും പോകണ്ട, പഴയ രാജേന്ദ്രനായാൽ മതി. അത് നിന്റെ ആഗ്രഹം, എനിക്ക് വേണ്ടത് പ്രശസ്തിയും പണവുമാണ്. അത് മനസ്സിലാക്കുന്നു, പണം കിട്ടും, പിന്നെ വേറെയും. മദ്യസേവ കൂടി തുടങ്ങിയതോടെ പഴയ രാജേന്ദ്രൻ തീർത്തുമില്ലാതായി. പെട്ടെന്ന് അവൾ നോവലിന്റെ 9-ാം അധ്യായത്തിന്റെ പേജിലേക്ക് നോക്കി. ഒരു ഭാര്യയ്ക്കും ഉണ്ടാവാൻ പാടില്ലാത്ത അനുഭവങ്ങളായിരുന്നു അതിൽ കുറിച്ചത്. രാത്രിയിൽ ഏതെല്ലാമോ കൂട്ടുകാരുമായി വീട്ടിലേക്ക് കയറി വന്ന രാജേന്ദ്രൻ മദ്യലഹരിയിൽ അബോധാവസ്ഥയിലായിരുന്നു. കൂട്ടുകാരുടെ നിലവിട്ട പെരുമാറ്റ രീതി കണ്ട് ഭയപ്പെട്ടു. അബോധാവസ്ഥയിലായ ആ മനുഷ്യനെ നോക്കി വിലപിക്കാനേ കഴിഞ്ഞുള്ളൂ. ഉത്കണ്ഠയോടെ പൊട്ടിക്കരഞ്ഞു. മദ്യം തലക്ക് പിടിച്ച തെമ്മാടിക്കൂട്ടം ഏത് സമയത്തും ആക്രമികനായപ്പോൾ നിലവിളിച്ചു കരഞ്ഞു. ശാരീരികമായി കീഴ്പ്പെടുത്താനുള്ള അവരുടെ ശ്രമത്തിൽ നിന്നും ഒരുവിധം കുതറി അടുക്കളയിലേക്ക് കയറി. കയ്യിൽ കിട്ടിയ ആയുധം കത്തിയായിരുന്നു. തെമ്മാടികളെ, എനിക്ക് വേണ്ടത് കയ്യിൽ കിട്ടി. നിങ്ങൾ എന്ത് വിചാരിച്ചു? പെണ്ണിനോട് എന്തും ആവാമെന്നോ? മുട്ടിയ ഘട്ടത്തിൽ അവൾ ഭദ്രകാളിയ. കത്തി വീശി അടുത്തപ്പോൾ തലക്ക് പിടിച്ച മത്തൊഴിഞ്ഞ് അവർ സ്ഥലം വിട്ടു. ആ രാത്രി മുഴുവനും മോളെ കെട്ടിപ്പിടിച്ചു, നേരം വെളുപ്പിച്ചു. ആ മനുഷ്യനും രാത്രിയിലെപ്പോഴോ സ്ഥലം വിട്ടിരുന്നു. വാടക വീടിന്റെ ഉടമസ്ഥൻ വക്കച്ചൻ പറഞ്ഞു, മോളെ 10 മാസത്തെ വാടക കുടിശ്ശിക ഉണ്ട്, മോൾക്ക് സ്വന്തം വീടുണ്ടല്ലോ. ജീവിതത്തിന്റെ ദുരന്ത വഴികളിൽ അച്ഛനും അമ്മയും നഷ്ടപ്പെട്ടിരുന്നു. പിന്നെ കുടുംബവീട്ടിൽ ഏട്ടന്റെ കുടുംബത്തോടൊപ്പം കഴിയേണ്ടി വന്നു. ജീവിതത്തിന് ഒരു മാർഗം കണ്ടെത്തിയേ പറ്റൂ. എഴുതി കൂട്ടിയ കഥകൾ പ്രസാധകനായ രാവപ്പൻചേട്ടനെ കാണിച്ചു. അയാളാണ് ജീവിക്കാനുള്ള മാർഗം ഉപദേശിച്ചത്. കമലയുടെ പുസ്തകം ഇപ്പോ സൗജന്യമായി പ്രസിദ്ധീകരിക്കാം. പുസ്തകത്തിന്റെ വിൽപ്പന ചുമതല എഴുത്തുകാരി ഏറ്റെടുക്കണം. പരിശ്രമിച്ചാൽ ജീവിക്കാനുള്ള വക പുസ്തകത്തിൽ നിന്നും കിട്ടും. പിന്നെ വീടുകൾ തോറും കയറിയുള്ള പുസ്തക വിൽപ്പനയായിരുന്നു. ആരുടെ ഭാഗത്തു നിന്നും നിരാശ ബാധിക്കുന്ന അനുഭവം ഉണ്ടായില്ല. പുസ്തകം വാങ്ങിയവർക്ക് വായനയോടുള്ള കമ്പമോ ഒരു സ്ത്രീയുടെ ജീവിത പ്രയാസങ്ങളോടുള്ള അനുകമ്പയോ എന്നോ ചിന്തിച്ചില്ല. രാമപ്പൻചേട്ടൻ പിന്നെയും ഏറെ പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചു. അതുകൊണ്ട് ജീവിതവും മകളുടെ വൈകല്യ ചികിത്സയും നടത്തി. ഒരിക്കൽ അച്ഛൻ ഓർമ്മപ്പെടുത്തിയിരുന്നു, മോളെ പുതിയ കഥകൾ എഴുതാൻ സങ്കേതങ്ങൾ പുതിയവ കണ്ടെത്തണം. എഴുത്തുകാർക്ക് യാത്ര അത്യാവശ്യമാണ്. ചിലപ്പോൾ തോന്നാറുണ്ട് സ്വന്തം ജീവിത ചുറ്റുപാടിൽ തന്നെ കഥയുണ്ടല്ലോ, പിന്നെ എന്തിന് കഥ തേടി ദൂരയാത്ര? പുസ്തകത്തിന്റെ പ്രകാശനകർമ്മം ചെയ്യാമെന്നേറ്റ പ്രസിദ്ധ സാഹിത്യകാരൻ അബൂബക്കർ പുത്തിലോടിന്റെ അസാന്നിധ്യത്തിൽ മറ്റൊരു എഴുത്തുകാരനെയാണ് കിട്ടിയത്. കഴിഞ്ഞ ദിവസമാണ് നരേന്ദ്രമാഷ് പരിപാടിയുടെ നോട്ടീസുമായി വന്നത്. മറ്റൊരു നാട്ടിൽ വാടക വീട്ടിൽ താമസിക്കുമ്പോഴുള്ള ബന്ധമായിരുന്നുവല്ലോ നരേന്ദ്രൻ മാഷുമായി. 2 ദിവസമായി കടുത്ത പനിയും തലവേദനയുമാ മാഷേ, പ്രകാശനകർമ്മത്തിന് എനിക്ക് വരാൻ സാധിക്കില്ല. അയ്യോ, എഴുത്തുകാരിയുടെ സാന്നിധ്യം വേണ്ടേ? നിങ്ങളുടെ സ്നേഹവും പ്രയത്നവും ഒപ്പമുണ്ടല്ലോ, അത് മതി. എങ്കിൽ വീഡിയോ അയച്ചുതരാം. അവൾ ഫോണിന്റെ വീഡിയോ ബട്ടൺ അമർത്തി. വേദിയിലും സദസ്സിലും നിറഞ്ഞ ആളുകളുടെ ആകാംക്ഷാഭരിതമായ മുഖങ്ങൾ, താടിയും മുടിയും വളർത്തിയ സാഹിത്യകാരൻ വന്ധ്യമേഘങ്ങളുടെ വിലാപം എന്ന നോവൽ നരേന്ദ്രമാഷിന്റെ കയ്യിൽ കൊടുക്കുന്നു. പ്രകാശനത്തിന് ശേഷം സാഹിത്യകാരന്റെ ഭാഷണം. പ്രിയപ്പെട്ട സാഹിത്യപ്രേമികളെ, വന്ധ്യമേഘങ്ങളുടെ വിലാപം എന്ന നോവൽ പ്രകാശനം ചെയ്യാൻ സാധിച്ചതിൽ ഞാൻ അഭിമാനിക്കുന്നു. ഒരു സ്ത്രീയുടെ ജീവിത പ്രാരബ്ധവും സങ്കടവും അത്യന്തം ഭാവതീവ്രതയോടെ നോവലിൽ ആവിഷ്കരിച്ചിരിക്കുന്നു. ഇതൊരു നിയോഗമാവാം. ഇതിന്റെ സംഘാടകർക്കൊന്നും അറിയാത്ത ഒരു രഹസ്യം, അത് സാഹിത്യകാരന്റെ വാക്കുകൾ മുറിയുന്നതുപോലെ. നോവലിലെ കഥാനായികയെ ഞാനിപ്പോഴും സ്നേഹിക്കുന്നു. സ്വന്തം ജീവിതത്തിന്റെ താളപ്പിഴകൾ കൊണ്ട് ഞങ്ങൾ വേർപിരിഞ്ഞതാണ്. നോവൽ വായന എന്നെ പുതിയ മനുഷ്യനാക്കി. ഫോണിൽ അത്രയും ദൃശ്യങ്ങളേ ഉള്ളൂ. പിന്നെ അവൾ സ്വന്തം പുസ്തകത്തിലേക്ക് നോക്കി. കണ്ണിൽ ഊറിവന്ന ജലം പിന്നെ അക്ഷരങ്ങളെ മായ്ക്കുന്നു.

വന്ധ്യമേഘങ്ങളുടെ വിലാപം. ചെറുകഥ അവതരിപ്പിച്ചത് തമ്പാൻ തായ്നേരി. ഇതോടെ ഇന്നത്തെ സാഹിത്യരംഗം പരിപാടി സമാപിക്കുന്നു.

0: ശ്രീകുമാരൻ തമ്പിയുടെ വരികൾക്ക് എം കെ അർജുനൻ ഈണം പകർന്ന് പിക്നിക് ഈ പടത്തിനു വേണ്ടി യേശുദാസും വാണി ജയറാമും ചേർന്ന് പാടിയ ഗാനമാണ് നിങ്ങൾ കേട്ടത്. ആകാശവാണി കണ്ണൂർ. അല്പസമയത്തിനുള്ളിൽ കേൾക്കാം പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ.
1: ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് പാർവതി വിജയൻ. 20-ാമത് റോസ്ഗർ മേളയുടെ ഭാഗമായി വിവിധ സർക്കാർ വകുപ്പുകളിൽ 51,000-ത്തിലധികം യുവജനങ്ങൾക്കുള്ള നിയമന ഉത്തരവുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ വീഡിയോ കോൺഫറൻസിംഗിലൂടെ വിതരണം ചെയ്യും. രാജ്യത്തുടനീളം 45 കേന്ദ്രങ്ങളിലായാണ് റോസ്ഗാർ മേള സംഘടിപ്പിക്കുന്നത്. കൊച്ചി കലൂരിലും പാലാരിവട്ടത്തും നടക്കുന്ന റോസ്ഗാർ മേളകളിൽ നാളെ കേന്ദ്ര സഹമന്ത്രിമാരായ സുരേഷ് ഗോപിയും ജയന്ത് ചൌധരിയും പങ്കെടുക്കും. സമാധാനവും സുരക്ഷയും പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള ശ്രമങ്ങളിൽ സഹകരണവും ഏകോപനവും തുടരുമെന്ന് ഇന്ത്യയും യുഎഇയും. യുഎഇ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ടെലിഫോണിൽ വിളിച്ച് സംഭാഷണം നടത്തി. പശ്ചിമേഷ്യയിലെ സാഹചര്യങ്ങളെക്കുറിച്ച് ഇരുവരും ചർച്ച ചെയ്തു. രാജ്യത്തിന്റെ സാംസ്കാരിക പൈതൃകത്തിലും വികസന യാത്രയിലും കേരളം നിർണായക പങ്കുവഹിച്ചതായി രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ജന്മഭൂമി ദിനപത്രം സംഘടിപ്പിക്കുന്ന കോൺക്ലേവ് കൊച്ചിയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. രാമകഥ ഭാരതത്തിൽ അവസാനിക്കുന്ന ഒന്നല്ലെന്നും

0: ഏഷ്യയിലുടനീളം അത് വ്യാപിച്ചിരിക്കുന്നതായും മന്ത്രി പറഞ്ഞു. മൂന്ന് ദിവസത്തെ കോൺക്ലേവ് ഞായറാഴ്ച സമാപിക്കും. മെഡിക്കൽ പഠനത്തിലേക്ക് പ്രവേശിക്കുന്ന വിദ്യാർത്ഥികൾ ഭാവിയിൽ രോഗികളോടും സമൂഹത്തോടും സ്നേഹത്തോടെയും അനുകമ്പയോടെയും പെരുമാറണമെന്ന് മന്ത്രി കെ എ തുളസി. MBBS BDS പ്രവേശനം നേടിയ തിരുവനന്തപുരം ശ്രീകാര്യം കട്ടേല ഡോക്ടർ അംബേദ്കർ MRSലെ 5 പൂർവ്വ വിദ്യാർത്ഥിനികളെ ആദരിക്കുന്ന ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. സ്വച്ഛ് സാഗർ സുരക്ഷിത് സാഗർ ക്യാമ്പയിന്റെ ഭാഗമായി നാളെ രാജ്യമെമ്പാടുമുള്ള വിവിധ ബീച്ചുകളിൽ ശുചീകരണ യജ്ഞം നടക്കും. കൊച്ചി പുതുവൈപ്പിൻ ബീച്ചിൽ നടക്കുന്ന ശുചീകരണ പരിപാടിയിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ, മുഖ്യമന്ത്രി VD സതീശൻ തുടങ്ങിയവർ പങ്കെടുക്കും. കോവളം ഹൌവ ബീച്ചിൽ വിഴിഞ്ഞം കോസ്റ്റ് ഗാർഡ് സ്റ്റേഷന്റെ ആഭിമുഖ്യത്തിൽ ശുചീകരണം നടക്കും. സംസ്ഥാന സർക്കാരിന്റെ 100-ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി നിശ്ചയിച്ചതിലും ഇരട്ടിയിലേറെ പട്ടയങ്ങൾ വിതരണത്തിന് തയ്യാറാക്കാൻ കഴിഞ്ഞതായി റവന്യൂ മന്ത്രി AP അനിൽകുമാർ. കണ്ണൂരിൽ ജില്ലാതല പട്ടയമേള ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഇതുവരെ 10,000-ലേറെ പട്ടയങ്ങൾ വിതരണ സജ്ജമാക്കിയതായി മന്ത്രി പറഞ്ഞു. ചലച്ചിത്ര അക്കാദമി ചെയർമാനെ ഈ മാസം 25-നകം നിയമിക്കുമെന്ന് മന്ത്രി PC വിഷ്ണുനാഥ്. സെപ്റ്റംബർ 25-ന് ആരംഭിക്കുന്ന അന്താരാഷ്ട്ര ഡോക്യുമെന്ററി ആന്റ് ഷോർട്ട് ഫിലിം ഫെസ്റ്റിവലിന് മുന്നോടിയായി നിയമനം ഉണ്ടാകുമെന്നും ചലച്ചിത്ര അക്കാദമി പ്രതിസന്ധിയിലാണെന്ന തരത്തിലുള്ള വാർത്തകൾ തെറ്റാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. വിവിധ ബോർഡുകളുടെയും അക്കാദമികളുടെയും ചെയർമാൻ സ്ഥാനങ്ങളിലേക്കുള്ള ചർച്ചകൾ പുരോഗമിക്കുന്നു. കേരളത്തിന്റെ ദീർഘകാല ഊർജ്ജ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി ഫ്ളോട്ടിംഗ് സോളാർ പദ്ധതികളുടെയും പമ്പ് സ്റ്റോറേജ് സംവിധാനങ്ങളുടെയും പ്രായോഗികത സർക്കാർ ഗൌരവമായി പരിഗണിക്കുമെന്ന് വൈദ്യുതി മന്ത്രി സണ്ണി ജോസഫ്. റീഇമാജിനിങ് കേരളത്തിലെ റൌണ്ട് ടേബിൾ കോൺഫറൻസിൽ പുനരുപയോഗ ഊർജ്ജ സ്രോതസ്സുകളെക്കുറിച്ചുള്ള സെഷനിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. കേരള ബാങ്കിന്റെ ഇന്റർനെറ്റ് ബാങ്കിംഗ് സേവനങ്ങൾ ഈ മാസം 22-ന് സഹകരണ മന്ത്രി M. Liju എറണാകുളത്ത് ഉദ്ഘാടനം ചെയ്യും. ബാങ്കിന്റെ ഇടപാടുകാർക്കും പ്രാഥമിക സഹകരണ സംഘങ്ങൾക്കും ഈ സൌകര്യം ലഭ്യമാക്കുമെന്ന് കേരള ബാങ്ക് പ്രസിഡന്റ് P. Mohanan അറിയിച്ചു. കേരളത്തിലെ ബാങ്കുകളുടെ ആകെ ബിസിനസിന്റെ അടിസ്ഥാനത്തിൽ കേരള ബാങ്ക് 4-ാം സ്ഥാനത്തെത്തിയെന്നും അദ്ദേഹം അറിയിച്ചു. അറ്റകുറ്റപ്പണികൾ നടക്കുന്നതിനാൽ ചങ്ങനാശ്ശേരി തിരുവല്ല സ്റ്റേഷനുകൾക്കിടയിലുള്ള റെയിൽവേ ഗേറ്റ് നാളെ രാവിലെ 8 മുതൽ ഞായറാഴ്ച വൈകിട്ട് 6 അടച്ചിടുമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു. ആലപ്പുഴ പള്ളിപ്പുറം മലബാർ സിമെന്റ്സ് തൊഴിലാളികൾക്ക് 2025-26 വർഷത്തെ ബോണസ് അനുവദിക്കാൻ ധാരണയായി. തൊഴിൽ മന്ത്രി ബിന്ദു കൃഷ്ണയുടെ നിർദ്ദേശപ്രകാരം അഡീഷണൽ ലേബർ കമ്മീഷണറുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനം. സർക്കാരിൽ നിന്നും ആവശ്യമായ തുക അനുവദിക്കുന്നതനുസരിച്ചായിരിക്കും തൊഴിലാളികൾക്ക് ബോണസ് തുക നൽകുക. സംസ്ഥാന GST വകുപ്പിന്റെ ഇന്റലിജൻസ് ആന്റ് എൻഫോഴ്സ്മെന്റ് വിഭാഗം സംയുക്തമായി സംസ്ഥാനത്തെ റെയിൽവേ സ്റ്റേഷനുകളിലെ വാഹന പാർക്കിംഗ് സേവന മേഖലകളിൽ നടത്തിയ പരിശോധനയിൽ 7.56 കോടി രൂപയുടെ നികുതി വെട്ടിപ്പ് കണ്ടെത്തി. പാർക്കിംഗ് സേവനം നൽകി വരുന്ന 22 നികുതിദായകരുടെ വ്യാപാര സ്ഥാപനങ്ങളിലും വസതികളിലും നടത്തിയ പരിശോധനയിലാണ് 42 കോടി രൂപയുടെ ടേൺ ഓവർ വെട്ടിപ്പും 7.56 കോടി രൂപയുടെ നികുതി വെട്ടിപ്പും കണ്ടെത്തിയത്. സർവീസ് സംബന്ധമായ പരാതികളും ഫയലുകളും വേഗത്തിൽ തീർപ്പാക്കുന്നതിനായി പ്രത്യേക സർവീസ് ക്ലിനിക്കുമായി ഉന്നത വിദ്യാഭ്യാസ വകുപ്പ്. ജീവനക്കാരുടെ ആനുകൂല്യങ്ങൾ, സ്ഥാനക്കയറ്റം, പെൻഷൻ, സർവീസ് ക്രമവൽക്കരണം എന്നിവയുമായി ബന്ധപ്പെട്ട തടസ്സങ്ങൾ പരിഹരിച്ച് ഫയലുകൾ സമയബന്ധിതമായി തീർപ്പാക്കുകയാണ് പ്രധാന ലക്ഷ്യം. ഈ മാസം 23-ന് മന്ത്രി റോജി M. John ഉദ്ഘാടനം നിർവഹിക്കും. വിദ്യാഭ്യാസത്തിന്റെ ഗുണനിലവാരം ഉയർത്തുന്നതിനായി പൊതുവിദ്യാലയങ്ങളിൽ താരാപദം പദ്ധതി നടപ്പിലാക്കാനൊരുങ്ങി സംസ്ഥാന സർക്കാർ. പൊതുവിദ്യാഭ്യാസ വകുപ്പ് നിലവിൽ ഉപയോഗിക്കുന്ന ഡിജിറ്റൽ സംവിധാനങ്ങളെ നിർമ്മിത ബുദ്ധിയുടെ സഹായത്തോടെ കാലാനുസൃതമായി പരിഷ്കരിച്ച് ഏകീകൃത പ്ലാറ്റ്ഫോമിലേക്ക് മാറ്റുന്ന പദ്ധതി കൈറ്റ് മുഖേനയാണ് നടപ്പാക്കുന്നത്. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
1: ആകാശവാണി കണ്ണൂർ. സേവന വാർത്തകൾ. ഇൻഫർമേഷൻ ആൻഡ് പബ്ലിക് റിലേഷൻസ് വകുപ്പിൽ പ്രിസം പദ്ധതിക്ക് കീഴിൽ ഇൻഫർമേഷൻ അസിസ്റ്റന്റുമാരുടെ പാനലിലേക്ക് അപേക്ഷിച്ചവർക്കുള്ള എഴുത്ത് പരീക്ഷ 20-ന് രാവിലെ 10:30 മുതൽ 12:30 വരെ നടക്കും. 2024 ഒക്ടോബർ മുതൽ 2026 ജൂൺ വരെയുള്ള കാലയളവിൽ സൈനിക ക്ഷേമ ഓഫീസിലെ എംപ്ലോയ്മെന്റ് രജിസ്ട്രേഷൻ പുതുക്കാൻ സാധിക്കാതെ വന്ന വിമുക്ത ഭടന്മാർക്ക് ഒക്ടോബർ 31-നകം സീനിയോറിറ്റി നഷ്ടപ്പെടാതെ രജിസ്ട്രേഷൻ പുതുക്കാവുന്നതാണ്. ഫോൺ നമ്പർ 0497-270-0069. അടൂർ ഗവൺമെന്റ് ഹൈസ്കൂളിൽ ഹൈസ്കൂൾ കന്നഡ വിഭാഗം ഫിസിക്കൽ സയൻസ് അധ്യാപക നിയമനത്തിനുള്ള കൂടിക്കാഴ്ച 22-ന് രാവിലെ 10 സ്കൂൾ ഓഫീസിൽ നടക്കും. കേട്ടിട്ട് നിർബന്ധം. ഫോൺ നമ്പർ ഇതാണ്: 8547-1-8-5.

5 2 9 2. കണ്ണൂർ സെൻട്രൽ പ്രിസൺ ആൻഡ് കറക്ഷണൽ ഹോമിലെ ലുനാറ്റിക് തടവുകാരെ നിരീക്ഷിക്കുന്നതിന് ദിവസവേതനാടിസ്ഥാനത്തിൽ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർമാരെ നിയമിക്കുന്നു. 5 താൽക്കാലിക ഒഴിവുകളുണ്ട്. 55 വയസ്സിൽ താഴെയുള്ള SSLC പാസായതും മെഡിക്കൽ കാറ്റഗറി ഷേപ്പ് 1 ആയതുമായ വിമുക്ത ഭടന്മാർക്ക് അപേക്ഷിക്കാം. താൽപര്യമുള്ളവർ ജില്ലാ സൈനികക്ഷേമ ഓഫീസിൽ രജിസ്ട്രേഷൻ ചെയ്ത എംപ്ലോയ്മെന്റ് രജിസ്ട്രേഷൻ കാർഡിന്റെ പകർപ്പും വിമുക്തഭട ഐഡന്റിറ്റി കാർഡിന്റെ പകർപ്പും സഹിതം 24 മുമ്പായി കണ്ണൂർ ജില്ലാ സൈനികക്ഷേമ ഓഫീസിൽ അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ ഇതാണ്: 0497270069. കണ്ണൂർ സർവകലാശാലയുടെ പയ്യന്നൂരിൽ പ്രവർത്തിക്കുന്ന ആനന്ദതീർത്ഥ ക്യാമ്പസിലെ ജ്യോഗ്രഫി പഠന വകുപ്പിൽ മണിക്കൂർ വേതനാടിസ്ഥാനത്തിൽ അധ്യാപക നിയമനത്തിനായി വിരമിച്ച അധ്യാപകരിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. അഭിമുഖം 22 രാവിലെ 11 മണിക്ക് പഠന വകുപ്പിൽ നടക്കും. കൂടുതൽ വിവരങ്ങൾക്കായി ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ ഇതാണ്: 9447085046. കാഞ്ഞങ്ങാട് ബ്ലോക്കിൽ പഠനമുറി നിർമ്മാണ ധനസഹായം അനുവദിക്കുന്നതിന് പട്ടികജാതി വിഭാഗം വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. 5 മുതൽ 12 വരെ ക്ലാസുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കുള്ള രക്ഷിതാക്കൾക്ക് അപേക്ഷിക്കാം. അവസാന തീയതി 29 ആണ്. ഫോൺ നമ്പർ 8547630373. കാസർഗോഡ് മണ്ണ് പര്യവേക്ഷണ അസിസ്റ്റന്റ് ഡയറക്ടറുടെ കാര്യാലയത്തിലെ സോയിൽ പ്ലാന്റ് ഹെൽത്ത് ക്ലിനിക്കിൽ ലാബ് അസിസ്റ്റന്റിനെ നിയമിക്കുന്നു. യോഗ്യത: കെമിസ്ട്രിയിൽ ബിരുദം. കൂടിക്കാഴ്ച നാളെ രാവിലെ 10:30 നടക്കും. ഫോൺ നമ്പർ ഇതാണ്: 9447271765. കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിയിലെ പാലിയേറ്റീവ് കെയർ ട്രെയിനിംഗ് സെന്ററിൽ ഒക്ടോബർ ആദ്യവാരം ആരംഭിക്കുന്ന 4 മാസം ദൈർഘ്യമുള്ള സർട്ടിഫിക്കറ്റ് കോഴ്സ് ഇൻ കമ്മ്യൂണിറ്റി പാലിയേറ്റീവ് നഴ്സിംഗ് പരിശീലനത്തിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചു. അഭിമുഖം 30 രാവിലെ 10 മണിക്ക് നടക്കും. യോഗ്യത: SSLC, നഴ്സിംഗ് ഹോമുകളിലോ പാലിയേറ്റീവ് ഹോം കെയറിലോ 1.5 വർഷത്തെ പ്രവൃത്തി പരിചയം. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ ഇതാണ്: 9447489663. പാണ്ഡി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹൈസ്കൂൾ സോഷ്യൽ സയൻസ് അധ്യാപക നിയമനത്തിനുള്ള കൂടിക്കാഴ്ച നാളെ രാവിലെ 11 മണിക്ക് സ്കൂൾ ഓഫീസിൽ നടക്കും. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ ഇതാണ്: 9447429790. സേവന വാർത്തകൾ കഴിഞ്ഞു.

0: वो कॉम्पिटिटिव फेडरलिज्म करे, उसमें कोऑपरेशन भी करे, कॉम्पिटिशन भी करे और आउटकम बेस्ड मॉनिटरिंग करे। अब ये एक थिंक टैंक की तरह काम करता है और आउटकम बेस्ड मॉनिटरिंग करता है। सारी स्कीम्स मॉनिटरिंग करने की वजह से स्कीम के इम्प्लीमेंटेशन में बहुत बदलाव आया है।
1: नीति आयोग सर्व्स एज द गवर्नमेंट ऑफ इंडियाज प्रिंसिपल पॉलिसी थिंक टैंक एंड इट्स मेन फोरम फॉर सेंट्रल स्टेट डिस्कशन। स्ट्रॉन्ग स्टेट्स हैव नाउ बिकम द एक्सप्लिसिट फाउंडेशन ऑफ ए स्ट्रॉन्ग नेशन। Unpermished, Akashwani News, Delhi.
2: The Supreme Court today suggested a series of measures for all states and union territories to prevent Hooch tragedies. These include stricter monitoring of methanol procurement, storage and transportation, periodic scrutiny of licenses and permits, and specialized disaster management systems to deal with mass casualties. A two-judge bench made the observations while striking down Maharashtra's rules requiring bitterant and colorant to be added to methanol sold to non-drug manufacturers. The India Meteorological Department has forecast heavy rainfall over Andhra Pradesh, Rajasthan, Karnataka, Kerala, Mahe, Andaman and Nicobar Islands and parts of Northeast India tomorrow. The weather agency said that conditions are becoming favorable for withdrawal of southwest monsoon from some parts of West Rajasthan from tomorrow. For Delhi, IMD has forecast a partly cloudy sky tomorrow. On to sports. At the Asian Games, the Indian women's cricket team entered the semi-finals after comfortably defeating hosts Japan by 8 wickets in Nissin today. In the quarter-final match, electing to field first, India bowled out Japan for a paltry 57 in 19.5 overs. In reply, India overhauled the target, posting 59 for 2 in just 5 overs. Shefali Verma led the chase with an unbeaten 40 off 15 balls. Harmanpreet Kaur-led Indian team will now face Bangladesh in the second semi-final on Sunday. The first semi-final match will be played between Pakistan and Sri Lanka on the same day. The opening ceremony of the Asian Games 2026 at Aichi, Nagoya in Japan will be held tomorrow. For India, double Olympic medalist Manu Bhakar and shot putter Tajinder Pal Singh Tur will lead the contingent. The 20th edition of the Asian Games will run from tomorrow until the 4th of next month. And now, before we end the bulletin, the headlines once again. India and UAE reaffirm their commitment to continue cooperation in promoting regional security and stability. UAE President dials Prime Minister Narendra Modi. New Delhi expresses deep concern over escalating security situation in Red Sea region, condemns attack on Saudi Arabia's sovereign territory. Hindustan Aeronautics Limited hands over twin-seater Tejas and HTT-40 trainer aircraft to Indian Air Force. Election Commission allowed separate names and electoral symbols to rival factions of Trinamool Congress. Government relaxes sugar stock holding limit for bulk consumers from 15 to 30 days. And in Asian Games, Indian women's cricket team storms into semi-finals, beating host Japan by 8 wickets in quarter-final. That is all in the news at 9. Good night.
3: സമയം 9 മണി കഴിഞ്ഞ് 15 മിനിറ്റ്.
4: ആകാശവാണി വിദ്യാഭ്യാസ രംഗം.
5: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, വിദ്യാഭ്യാസ രംഗത്തിൽ ഇന്ന് ബ്രിട്ടീഷുകാർക്കെതിരായ കർഷക പ്രക്ഷോഭങ്ങൾ. ഈ വിഷയത്തെ അവലോകനം ചെയ്യുന്നത് മൈലച്ചൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ മുൻ പ്രഥമാധ്യാപിക പ്രസന്ന ജെ.
6: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്ത്യയിൽ ബ്രിട്ടീഷ് ആധിപത്യത്തിന്റെ സ്വാധീനം കാർഷിക രംഗത്ത് വിപ്ലവകരമായ ചലനങ്ങൾ സൃഷ്ടിച്ചു. ഈ പ്രസ്താവനയുടെ സാംഗത്യം എന്ത് നമുക്ക് ശ്രവിക്കാം. 18-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തോടെ ഇന്ത്യയിൽ ബ്രിട്ടീഷ് ആധിപത്യം ശക്തമായി. ഇന്ത്യയിൽ അധികാരം സ്ഥാപിക്കാൻ നിർണായകമായ പ്ലാസി ബക്സാർ യുദ്ധങ്ങൾക്ക് ശേഷം ബ്രിട്ടീഷുകാർ ഇന്ത്യയിലെ ഭരണവും സാമ്പത്തിക സംവിധാനവും നിയന്ത്രിക്കാൻ തുടങ്ങി. ബ്രിട്ടീഷ് ഇന്ത്യയിൽ നടപ്പാക്കിയ ഭൂവരുമാന നയങ്ങളും വാണിജ്യ കൃഷിയും കാർഷിക രംഗത്ത് വലിയ മാറ്റങ്ങൾ സൃഷ്ടിച്ചു. ഈ മാറ്റങ്ങൾ കർഷകർക്ക് പലതരത്തിലുള്ള സാമ്പത്തിക സാമൂഹിക ബുദ്ധിമുട്ടുകൾ നേരിട്ടിരുന്നു. ഉയർന്ന നികുതി, ജമീന്ദാർമാരുടെയും പണയക്കാരുടെയും ചൂഷണം, നിർബന്ധിത കൃഷി തുടങ്ങിയ അനീതികൾ

കർഷകരുടെ ജീവിതത്തെ ദുസ്സഹമാക്കി. ഈ സാഹചര്യത്തിൽ കർഷകർ വിവിധ പ്രദേശങ്ങളിൽ ഒന്നിച്ചുകൂടി ബ്രിട്ടീഷ് ഭരണത്തെയും അതിന്റെ ചൂഷണ നയങ്ങളെയും എതിർത്ത് പ്രക്ഷോഭങ്ങൾ ആരംഭിച്ചു. ഇന്ത്യയുടെ പല ഭാഗങ്ങളിലുമായി നടന്ന ഈ കർഷക സമരങ്ങൾ കർഷകരുടെ അവകാശങ്ങൾ സംരക്ഷിക്കാനും ബ്രിട്ടീഷ് ഭരണത്തിന്റെ അനീതികൾക്കെതിരെ ശക്തമായ പ്രതിഷേധം ഉയർത്താനും സഹായിച്ചു. ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ കർഷകർ നടത്തിയ ധീരമായ പോരാട്ടങ്ങളിലേക്ക് ഒരു യാത്ര ആയാലോ നോക്കുക. നമ്മുടെ വയലേലകളിൽ പച്ച നിറഞ്ഞ വിളകൾ കിടക്കുന്നത് കാണുന്നില്ലേ? ഒരിക്കൽ ഈ സ്ഥലങ്ങൾ കർഷകരുടെ കണ്ണീരിനും പോരാട്ടത്തിനും സാക്ഷിയായിരുന്നു എന്ന് നിങ്ങൾക്കറിയാമോ? ഭൂമിയിലും കഷ്ടപ്പാടിലും ജീവിച്ചിരുന്ന കർഷകർ എങ്ങനെ ഭരണത്തിനെതിരെ പ്രതിഷേധിച്ചു? എന്തുകൊണ്ടാണ് ബ്രിട്ടീഷ് ഇന്ത്യയിൽ കർഷകർ ഇത്രയധികം അസംതൃപ്തർ ആയത്? ശരിയാണ്, ഭൂനികുതി നയങ്ങളും ചൂഷണവും. അവ വിശദീകരിക്കാം. ബ്രിട്ടീഷുകാർ അവരുടെ സാമ്പത്തിക ലാഭം വർദ്ധിപ്പിക്കാൻ വിവിധ ഭൂനികുതി നയങ്ങൾ നടപ്പാക്കി. പ്രധാനമായും പെർമനന്റ് സെറ്റിൽമെന്റ്, റൈറ്റ് വാരി സിസ്റ്റം, മഹൽവാരി സിസ്റ്റം എന്നീ നയങ്ങൾ വഴി കർഷകരിൽ നിന്ന് നികുതി ശേഖരണം വർദ്ധിപ്പിക്കുകയും പരമ്പരാഗത ഭൂവ്യവസ്ഥയിൽ വലിയ മാറ്റങ്ങൾ വരുത്തുകയും ചെയ്തു. കർഷകർക്ക് അമിത നികുതി അടയ്ക്കേണ്ടി വന്നു. ഭൂനികുതി രണ്ടിലൊന്ന് വരെയാക്കി പുതുക്കി നിശ്ചയിച്ചു. മഴക്കുറവ്, വിളനാശം എന്നിവ ഉണ്ടായാലും നികുതി ഇളവ് നൽകാറില്ലായിരുന്നു. നികുതി കൊടുക്കാൻ വേണ്ടി പണം കടം കൊടുക്കുന്നവരിൽ നിന്നും തങ്ങളുടെ കൃഷിഭൂമി പണയപ്പെടുത്തി പണം കടം വാങ്ങാൻ കൃഷിക്കാർ നിർബന്ധിതരായി. ക്രമേണ ഈ കൃഷിയിടങ്ങൾ പണം പലിശയ്ക്ക് കൊടുക്കുന്നവരുടെ ഉടമസ്ഥതയിലായി. നോക്കുക, കർഷകരുടെ അവസ്ഥ എത്ര പരിതാപകരമാണ്! ഭൂമി നഷ്ടപ്പെടുക മാത്രമല്ല, ഇടനിലക്കാരായ ജമീന്ദർമാരുടെ ചൂഷണത്തിന് കർഷകർ ഇരയാവുകയും ചെയ്തു. തന്മൂലം കൃഷിക്കാർ ദാരിദ്ര്യത്തിന്റെ പിടിയിൽ അമർന്നു. മർദ്ദകരായ ഭൂ ഉടമകൾ കർഷകരെ ചൂഷണം ചെയ്തുകൊണ്ട് ഉയർന്ന വാടക ഈടാക്കി. നിയമവിരുദ്ധമായ കുടിശ്ശികകൾ പിരിച്ചെടുത്തു. നിർബന്ധിത കൃഷി സമ്പ്രദായങ്ങൾ ഏർപ്പെടുത്തി. ചില പ്രദേശങ്ങളിൽ കർഷകർക്ക് ഇഷ്ടമല്ലാത്ത വിളകൾ കൃഷി ചെയ്യാൻ നിർബന്ധിച്ചു. കൂടാതെ കൃഷിയുടെ വാണിജ്യവൽക്കരണം ഗ്രാമീണ ദുരിതത്തിനും നീരസത്തിനും ആക്കം കൂട്ടി. ബ്രിട്ടീഷുകാർ കർഷകരെ വിപണിയിൽ വില കൂടിയ വിളകൾ, ക്രാഷ് ക്രോപ്സ് കൃഷി ചെയ്യാൻ പ്രോത്സാഹിപ്പിച്ചു. ഉദാഹരണത്തിന് പരുത്തി, നീലം, തേയില, കാപ്പി തുടങ്ങിയ വിളകൾ. ഇത് ഭക്ഷ്യവിളകളുടെ ഉൽപാദനം കുറയ്ക്കുകയും കർഷകരെ സാമ്പത്തികമായി തളർത്തുകയും ചെയ്തു. ഈ നിരന്തരമായ ചൂഷണം കലാപങ്ങൾ അനിവാര്യമാക്കി. ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും ചൂഷണത്തിനെതിരെ കർഷകർ പ്രതിഷേധങ്ങൾ ആരംഭിച്ചു. ഈ പ്രക്ഷോഭങ്ങൾ സാമ്പത്തിക ചൂഷണത്തിന് എതിരായ പോരാട്ടം മാത്രമല്ല, ഇന്ത്യയിലെ ദേശീയ പ്രസ്ഥാനത്തിന് ഗ്രാമീണ പിന്തുണ വർദ്ധിപ്പിക്കാനും സഹായിച്ചു. ഒരു ചോദ്യം ചോദിക്കാം. ഒരു കർഷകൻ വളരെ കഷ്ടപ്പെട്ട് വിള ഉണ്ടാക്കി, എന്നാൽ വിളവിന്റെ പകുതിയും നികുതിയായി കൊടുക്കേണ്ടി വന്നാൽ എന്ത് സംഭവിക്കും? അതെ, ശരിയാണ്, അവർ പ്രതിഷേധിക്കും. ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഭരണകാലത്ത് ഇതുപോലുള്ള അവസ്ഥയായിരുന്നു. ഇതിനെതിരെ അവർ പല സ്ഥലങ്ങളിലും സമരങ്ങൾ നടത്തി. ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന കർഷക പ്രക്ഷോഭങ്ങളിൽ ചിലത് വളരെ പ്രസിദ്ധമാണ് അല്ലേ? അവ ഏതൊക്കെയാണ്? ഇപ്പോൾ നമുക്ക് ചില പ്രധാന കർഷക പ്രക്ഷോഭങ്ങളെക്കുറിച്ച് നോക്കാം. ഇൻഡിഗോ കലാപം 1859-1860. ഇന്ത്യയിലെ ആദ്യത്തെ സംഘടിത കർഷക പ്രസ്ഥാനങ്ങളിൽ ഒന്നാണ് ബംഗാളിലെ ഇൻഡിഗോ കലാപം. ലാഭം വർദ്ധിപ്പിക്കുന്നതിനായി യൂറോപ്യൻ പ്ലാന്റർമാർ കർഷകരെ ഭക്ഷ്യവിളകൾക്ക് പകരം ഇൻഡിഗോ കൃഷി ചെയ്യാൻ പ്രേരിപ്പിച്ചു. ഇവിടെ കൃഷി ചെയ്ത നീലം ബ്രിട്ടീഷുകാർ മറ്റു രാജ്യങ്ങളിലേക്ക് കയറ്റി അയച്ചു. ഇൻഡിഗോ കൃഷിയിൽ കർഷകർ അതൃപ്തരായിരുന്നു. കാരണമെന്ത് പറയാം? ഇൻഡിഗോ കൃഷി ചെയ്യുന്നതിന് കുറഞ്ഞ വിലയാണ് വാഗ്ദാനം ചെയ്തത്. നീലം കൃഷി ലാഭകരമായിരുന്നില്ല. ഇൻഡിഗോ നടിൽ മണ്ണിന്റെ ഫലഭൂയിഷ്ഠത കുറച്ചു. വ്യാപാരികളുടെയും ഇടനിലക്കാരുടെയും കൈകളാൽ കർഷകർ കഷ്ടപ്പെട്ടു. തൽഫലമായി ഇൻഡിഗോ കൃഷി നിരോധിക്കണമെന്ന് ആവശ്യപ്പെട്ട് പ്രക്ഷോഭം ആരംഭിച്ചു. 1860 സർക്കാർ ഒരു ഇൻഡിഗോ കമ്മീഷനെ നിയമിക്കുകയും കർഷകരെ നിർബന്ധിച്ച് ഇൻഡിഗോ കൃഷി ചെയ്യുന്നത് നിയമവിരുദ്ധമാണെന്ന് പ്രഖ്യാപിക്കുന്ന ഒരു ഉത്തരവ് പുറപ്പെടുവിക്കുകയും ചെയ്തു. ഇത് കർഷകരുടെ വിജയമായി അടയാളപ്പെടുത്തി. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ആദ്യത്തെ നിയമ നിസ്സഹകരണത്തിന് ഇത് തുടക്കം കുറിച്ചു.

ചോദിച്ചു. നിങ്ങൾക്കറിയാമോ ഫുലഗിരി സമരം നടന്ന സംസ്ഥാനം? ആസാം. ഫുലഗിരി സമരം 1861. ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ ആസാമിലെ ഫുലഗിരി പ്രദേശത്ത് നടന്ന ആദ്യകാല കർഷക കലാപങ്ങളിൽ ഒന്നാണ് ഇത്. ബ്രിട്ടീഷ് ഭരണകൂടം ഏർപ്പെടുത്തിയ പുതിയ നികുതികളും നിയന്ത്രണങ്ങളും കർഷകരിൽ അസന്തുഷ്ടിയുണ്ടാക്കി. വിദേശ സ്വേച്ഛാധിപത്യത്തെ പരസ്യമായി ധിക്കരിച്ചുകൊണ്ട് ഫുലഗിരി മേഖലയിലെ കർഷകർ ബ്രിട്ടീഷ് ഭരണകൂടത്തിന് നികുതി അടയ്ക്കുന്നത് നിർത്തിവച്ച ഇന്ത്യൻ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിന്റെ ആദ്യ അടയാളം കൂടിയായിരുന്നു ഫുലഗിരി സമരം. പ്രതിഷേധം ശക്തമായി അടിച്ചമർത്തപ്പെട്ടു. കർഷകർ അവരുടെ സാമ്പത്തിക അവകാശങ്ങൾക്കായി ഒന്നിച്ചു നിന്ന ആദ്യ വലിയ പ്രതിഷേധങ്ങളിൽ ഒന്നായി ഇത് കണക്കാക്കപ്പെടുന്നു. ഡെക്കാൺ കലാപം 1875. മഹാരാഷ്ട്രയിലെ ഡെക്കാൺ പ്രദേശത്ത് നടന്ന കർഷക കലാപമാണ് ഇത്. കർഷകർ തങ്ങളുടെ ഭൂമിയും കന്നുകാലികളും പിടിച്ചെടുത്ത പണമിടപാടുകാർക്കെതിരെ ആസൂത്രിതമായ ആക്രമണം നടത്തി. ഗ്രാമീണ കടബാധ്യതയ്ക്കെതിരായ ശക്തമായ കലാപമായിരുന്നു ഡെക്കാൺ കലാപം. അനുരഞ്ജന നടപടിയായി 1879 ഡെക്കാൺ അഗ്രികൾച്ചറിസ്റ്റ് റിലീഫ് ആക്ട് പാസാക്കി. പബ്ന കാർഷിക പ്രക്ഷോഭം 1870-80. ബംഗാളിലെ പബ്ന ജില്ലയിൽ നിയമവിരുദ്ധമായ സെസ്സുകളും ലെവികളും ആവശ്യപ്പെട്ട ജമീന്ദാർമാർക്കെതിരെ കർഷകർ കലാപം നടത്തി. ചൂഷണത്തെ ചെറുക്കാൻ കർഷകർക്ക് എങ്ങനെ സ്വയം സംഘടിക്കാമെന്ന് ഇതിലൂടെ തെളിയിക്കപ്പെട്ടു. ഇപ്പോൾ ഒരു ചോദ്യം: ഇൻഡിഗോ കൃഷി നിർബന്ധിതമായി ചെയ്യിപ്പിച്ചതിനെതിരെ നടന്ന സമരമേത്? അത് ഇൻഡിഗോ റിവോൾട്ട് ആണ്. ചമ്പാരൻ സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? അതെ, മഹാത്മാഗാന്ധിയാണ്. ചമ്പാരൻ സത്യാഗ്രഹം 1917. മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിൽ ടിൻകാത്തിയ സമ്പ്രദായത്തിനെതിരെ ചമ്പാരൻ സത്യാഗ്രഹം ആരംഭിച്ചു. ബീഹാറിലെ ചമ്പാരനിൽ ഭൂമിയുടെ ഒരു ഭാഗത്ത് ഇൻഡിഗോ കൃഷി ചെയ്യാൻ കർഷകരെ നിർബന്ധിച്ചു. ഇൻഡിഗോ ചെടിയിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്ന വിലയേറിയ ചായമായ നീലത്തിന് യൂറോപ്പിൽ ഉയർന്ന ഡിമാൻഡുണ്ടായിരുന്നു. ബംഗാളിൽ നീലം കൃഷിയുടെ സാമ്പത്തിക സാധ്യതകൾ തിരിച്ചറിഞ്ഞ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി അതിനെ പ്രോത്സാഹിപ്പിച്ചു. കർഷകർ അവരുടെ ഉൽപ്പന്നങ്ങൾ വിപണി വിലയേക്കാൾ വളരെ കുറഞ്ഞ വിലയ്ക്ക് വിൽക്കാൻ നിർബന്ധിതരായത് വ്യാപകമായ അസംതൃപ്തി സൃഷ്ടിച്ചു. ഗാന്ധിജിയുടെ ഇന്ത്യൻ രാഷ്ട്രീയത്തിലേക്കുള്ള കടന്നുവരവിനെ അടയാളപ്പെടുത്തി ഇന്ത്യയിലെ കർഷക സമരങ്ങളിൽ ഒരു വഴിത്തിരിവായി ചമ്പാരൻ സമരം രേഖപ്പെടുത്തി. പറയാമോ സർദാർ വല്ലഭായി പട്ടേലിന്റെ നേതൃത്വത്തിൽ നടന്ന കർഷക പോരാട്ടമേതാണ്? ഖേദ സത്യാഗ്രഹം 1918. ഗുജറാത്തിൽ ഗാന്ധിജിയുടെയും സർദാർ വല്ലഭായി പട്ടേലിന്റെയും കീഴിൽ കർഷകർ ഖേദ സത്യാഗ്രഹം ആരംഭിച്ചു. വിളനാശത്തിന്റെ സമയത്ത് അവർ നികുതി അടയ്ക്കാൻ വിസമ്മതിച്ചു. കർഷക പോരാട്ടങ്ങളിലെ അഹിംസാത്മക പ്രതിരോധത്തിന്റെ ശക്തി ഈ പ്രസ്ഥാനം തുറന്നുകാട്ടി. ബർദോളി സത്യാഗ്രഹം 1928. ഗുജറാത്തിലെ ബർദോളിയിൽ അന്യായമായ ഭൂവരി വർധനവിനെതിരെ സർദാർ വല്ലഭായ് പട്ടേലിന്റെ നേതൃത്വത്തിൽ സത്യാഗ്രഹം നടന്നു. സമരത്തിന്റെ വിജയത്തിന് ശേഷം പട്ടേലിന് സർദാർ എന്ന ബഹുമതി ലഭിച്ചു. തേഫാഗ പ്രസ്ഥാനം 1946-47. ബംഗാളിലെ തേഫാഗ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത് പങ്കുകാരുടെ കർഷകരാണ്. അവർ വിളവിന്റെ പകുതിക്ക് പകരം 1/2 ഭാഗം ആവശ്യപ്പെട്ടു. കുടിയാൻ കർഷകരുടെ പ്രശ്നങ്ങളും തുല്യമായ ഭൂപരിഷ്കരണത്തിനായുള്ള ആവശ്യവും ഇത് ഉയർത്തിക്കാട്ടി. കേരളത്തിലും ഒരു വലിയ കർഷക കലാപം നടന്നിട്ടുണ്ടല്ലോ. ഏതാണ്? മാപ്പിള കലാപം 1921. കേരളത്തിന്റെ ചരിത്രത്തിൽ ഏറെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് മാപ്പിള കലാപം. ഇത് പ്രധാനമായും മലബാർ പ്രദേശത്ത് ബ്രിട്ടീഷ് ഭരണത്തെയും ജന്മിവ്യവസ്ഥയും എതിർത്ത് നടന്ന വലിയ കലാപമായിരുന്നു. ഈ കലാപത്തിൽ പ്രധാനമായും മാപ്പിള മുസ്ലിം കർഷകർ പങ്കെടുത്തു. കർഷകർക്ക് നേരിടേണ്ടി വന്ന പ്രധാന പ്രശ്നങ്ങൾ എന്തെല്ലാം? ജന്മിമാർ കർഷകരിൽ നിന്ന് ഉയർന്ന വാടക ഈടാക്കിയിരുന്നു. കർഷകർക്ക് ഭൂമിയിൽ അവകാശമില്ലായിരുന്നു. ഇത്തരത്തിലുള്ള ജന്മിമാരുടെ ചൂഷണം കലാപത്തിലേക്ക് നയിച്ചു. കലാപം അടിച്ചമർത്താൻ ബ്രിട്ടീഷ് ഭരണകൂടം ശക്തമായ സൈനിക നടപടി സ്വീകരിച്ചു. 1941 കയ്യൂർ പ്രദേശത്ത് നടന്ന കയ്യൂർ സമരം കർഷകരുടെയും തൊഴിലാളികളുടെയും വലിയ പ്രതിഷേധം

0: ആയിരുന്നു. 1946 കരുവള്ളൂർ പ്രദേശത്ത് നടന്ന സമരം ഭക്ഷ്യക്ഷാമത്തെയും ഭൂമി ഉടമകളുടെ അനീതിയെയും എതിർത്ത കർഷക സമരമായിരുന്നു. ഈ സമരങ്ങൾ ഭൂസംബന്ധിയായ പരിഷ്കാരങ്ങൾക്കും സാമൂഹ്യ മാറ്റങ്ങൾക്കും വഴിയൊരുക്കി. ഇങ്ങനെ കേരളത്തിലെ കർഷകരുടെ ധൈര്യവും ഐക്യവും ഇന്ത്യയുടെ സ്വാതന്ത്ര്യസമരത്തിന് വലിയ ശക്തി നൽകി. നിങ്ങൾക്കറിയാമോ ഗോത്രവർഗ്ഗക്കാരുടെ സമരങ്ങൾ? കേരളത്തിലെ വയനാട് പ്രദേശത്ത് നടന്ന കലാപം ഏതാണ്? കുറിച്ചിയർ കലാപം 1812. ഈ കലാപത്തിന് നേതൃത്വം നൽകിയത് ആരാണെന്നറിയാവോ? രാമൻ നമ്പി. കേരളത്തിലെ ഗോത്രവർഗ്ഗങ്ങളുടെ പ്രധാനപ്പെട്ട ബ്രിട്ടീഷ് വിരുദ്ധ സമരങ്ങളിലൊന്നാണ് കുറിച്ചിയർ കലാപം. വയനാട് പ്രദേശത്തെ കുറിച്ചിയർ ഗോത്രവർഗ്ഗക്കാരാണ് ഈ കലാപത്തിൽ പങ്കെടുത്തത്. കലാപത്തിന്റെ കാരണമെന്ത്? ഗോത്രവർഗ്ഗങ്ങളുടെ പാരമ്പര്യ ഭൂമികൾ ബ്രിട്ടീഷുകാർ കൈവശപ്പെടുത്തി. പുതിയ നികുതി സംവിധാനങ്ങൾ ഗോത്രവർഗ്ഗങ്ങൾക്ക് ബുദ്ധിമുട്ടായി. ഗോത്രവർഗ്ഗങ്ങളുടെ പരമ്പരാഗത ജീവിത രീതിയിൽ ബ്രിട്ടീഷുകാർ ഇടപെട്ടതും കലാപത്തിന് ഇട നൽകി. ഇക്കാരണങ്ങളാൽ രാമൻ നമ്പിയുടെ നേതൃത്വത്തിൽ കുറിച്ചിയർ ബ്രിട്ടീഷ് സൈന്യത്തിനെതിരെ പോരാടി. പല സ്ഥലങ്ങളിലും സംഘർഷങ്ങളുണ്ടായി. എന്നാൽ ബ്രിട്ടീഷ് സൈന്യം കലാപം അടിച്ചമർത്തി. എങ്കിലും ഈ കലാപം കേരളത്തിലെ ഗോത്രവർഗ്ഗങ്ങളുടെ സ്വാതന്ത്ര്യത്തിനായുള്ള പ്രധാന പോരാട്ടമായി ചരിത്രത്തിൽ ചേർക്കപ്പെട്ടു. 1857 1947 ഇടയിൽ ഇന്ത്യയിലെ കർഷക സമരങ്ങൾ വെറും പ്രാദേശികവൽക്കരിച്ച പോരാട്ടങ്ങൾ മാത്രമായിരുന്നില്ല, മറിച്ച് കൊളോണിയൽ ചൂഷണത്തിനെതിരായ ഒരു വലിയ ഉണർവിന്റെ ഭാഗമായിരുന്നു. അവ അടിച്ചമർത്തൽ റവന്യൂ സംവിധാനങ്ങളെ വെല്ലുവിളിച്ചു. ദേശീയ പ്രസ്ഥാനത്തിന്റെ നേതൃത്വത്തിന് പ്രചോദനം നൽകി. സ്വാതന്ത്ര്യാനന്തര കാർഷിക പരിഷ്കാരങ്ങൾക്ക് അടിത്തറ പാകി. ഈ സമരങ്ങളിൽ പലതും ക്രൂരമായ അടിച്ചമർത്തലുകൾ നേരിട്ടെങ്കിലും കർഷകരെ ഒന്നിപ്പിക്കുന്നതിനും രാഷ്ട്രീയ അവബോധം പ്രചരിപ്പിക്കുന്നതിനും ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് ഗണ്യമായ സംഭാവന നൽകുന്നതിനും അവ വിജയിച്ചു. അതിനാൽ ഇന്ത്യയിലെ കർഷക പ്രക്ഷോഭങ്ങളുടെ ചരിത്രം പ്രതിരോധശേഷിയുടെയും ധൈര്യത്തിന്റെയും നീതിക്കായുള്ള അന്വേഷണത്തിന്റെയും കഥയാണ്.
1: ബ്രിട്ടീഷുകാർക്കെതിരായ കർഷക പ്രക്ഷോഭങ്ങൾ, ഈ വിഷയത്തെക്കുറിച്ചുള്ള അവലോകനമാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. അവതരിപ്പിച്ചത് മൈലച്ചൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ മുൻ പ്രഥമാധ്യാപിക പ്രസന്ന ജെ.
2: വിദ്യാഭ്യാസ രംഗം സമാപിച്ചു.

കൃഷ്ണഗുഡിയിൽ ഒരു പ്രണയകാലത്ത്. ഈ പടത്തിലെ ഗാനം യേശുദാസും ചിത്രയും ചേർന്ന് പാടിയത്. ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം വിദ്യാസാഗർ.

സുജാത പാടിയ ഈ ഗാനം വൈറ്റ് പേപ്പർ ഈ പടത്തിലേത്. ഗാനം ഒരുക്കിയിരിക്കുന്നത് മുരുകൻ കാട്ടാക്കട, എം ജി ശ്രീകുമാർ.

പുനരധിവാസം. ഈ പടത്തിനു വേണ്ടി ജി വേണുഗോപാൽ പാടിയ ഗാനത്തെ തുടർന്നിതാ. ഈ ഗാനം ഒരുക്കിയിരിക്കുന്നത് ഗിരീഷ് പുത്തഞ്ചേരി, സച്ചിദാനന്ദൻ, വിദ്യാസാഗർ ചേർന്ന്. ആലാപനം യേശുദാസ്, ചിത്രം ഗ്രാമഫോൺ.

ചലച്ചിത്ര ഗാനങ്ങളിലേത് ഒരു ഗാനം കൂടി. അനിൽ പനച്ചൂരാന്റെ വരികൾക്ക് എം ജയചന്ദ്രൻ ഈണം പകർന്ന് സുദീപ് കുമാർ പാടിയ ഗാനം, ചിത്രം 916.

0: ആകാശവാണി കണ്ണൂർ.
1: ഇൻസ്പെക്ടർ ജനറൽ. മൂല റഷ്യൻ രചന നിക്കോളോയ് ഗോഗോൽ. ഹിന്ദി പരിഭാഷ ശൈലേന്ദ്ര. മലയാള പരിഭാഷ പ്രൊഫസർ പി കൃഷ്ണൻ. അഭിനേതാക്കൾ കെ വി ബാലകൃഷ്ണൻ, സി കൃഷ്ണൻ പാനേരിച്ചാൽ, ശ്രീനി താരാപുരം, അശോകൻ കതിരൂർ, കെ വി രാമചന്ദ്രൻ, രാജ്മോഹൻ നീലേശ്വരം, ബാലകൃഷ്ണൻ പാടിച്ചാൽ, പ്രഭൻ പൊടിക്കുണ്ട്, ടി വി ബാബു കണ്ണോം, സതീഷ് പാലയോട്, ലില്ലിക്കുട്ടി, ലതിക പ്രദീപ്. സഹസംവിധാനം കെ ഒ ശശിധരൻ. സംവിധാനം വി ചന്ദ്രബാബു. ഇൻസ്പെക്ടർ ജനറൽ.
2: ഞാനാകെ പരവശനാണ്. മൂന്നെണ്ണത്തിനെ ഞാൻ വിളിപ്പിച്ചു. 10 മണി കൃത്യത്തിന് ഇവിടെ എത്തണമെന്ന് അറിയിപ്പ് നൽകി. ഒരാൾ ഹെൽത്ത് ഇൻസ്പെക്ടർ, അവരെ ന്യായാധിപൻ. മറ്റൊരാൾ സ്കൂള് വിസിറ്റ് ചെയ്യുന്ന ഇൻസ്പെക്ടർ. എന്നാൽ ഇതുവരെ ഒരെണ്ണം പോലും ഇവിടെ എത്തിയില്ല. ഇവിടെ ഇരുന്ന് മടുത്തപ്പോ ഇതാ ഒരു മരണ വാറണ്ട് എത്തിക്കഴിഞ്ഞു. നഗരത്തിലെ മേയറാവുന്നത് ഒരത്യാപത്ത് തന്നെയാണ്.
3: ഗുഡ് മോർണിംഗ് മേയർ സാർ.
2: ഓ, ന്യായാധിപൻ സാറോ? ഏതായാലും താങ്കൾ എത്തിയല്ലോ.
4: മേയർ സാർ, ഗുഡ് മോർണിംഗ്.
2: അയ്യോ, ഹെൽത്ത് ഓഫീസറോ? ഇപ്പോഴെങ്കിലും താങ്കൾ എത്തിയല്ലോ. ആശ്വാസം, ആശ്വാസം. അല്ല, നിങ്ങൾ രണ്ടുപേരും എത്ര പെട്ടെന്നാ ഇവിടെ എത്തിയത്? അല്ല, നമ്മുടെ ഇൻസ്പെക്ടർ ഓഫ് സ്കൂൾസ് എവിടെ? ഇനിയും അദ്ദേഹത്തിന് നേരം വേണത്തില്ലെന്നുണ്ടോ?
5: സാറേ, ലേറ്റ് ആയി പോയതിനെ ക്ഷമിക്കണം. സംഭവിച്ചത് ഞാൻ പറയാം.
2: വേണ്ട വേണ്ട വേണ്ട വേണ്ട, അതൊക്കെ ശരി തന്നെ.

0: കാര്യത്തിന്റെ ഗൗരവവും കണക്കിലെടുത്ത് നാം ഇപ്പോൾ പ്രശ്നത്തിലേക്ക് കടക്കുകയാണ്. കാര്യം വളരെ ഗൗരവമുള്ളതാണ്.
1: അപകടകരമാണെന്നോ?
0: അതെ. തലസ്ഥാനത്ത് നിന്നും ഉന്നത മേധാവിയായ ഒരു ഓഫീസർ നമ്മുടെ നഗരം നിരീക്ഷിക്കാൻ വരുന്നു.
1: ടോപ്പ് ലെവൽ ഓഫീസർ തലസ്ഥാനത്ത് നിന്നും വരുന്നെന്നോ?
0: അതെ, അതുതന്നെ കാര്യം. ഇവിടെ അദ്ദേഹം വേഷപ്രചന്നനായാണ് താമസിക്കുക.
2: വേഷം മാറിയിട്ടു അങ്ങനെ വരില്ല.
0: ആദ്യമായി ഞാൻ എന്റെ സുഹൃത്തിന്റെ കത്ത് വായിച്ച് കേൾപ്പിക്കാം. എനിക്ക് ഈ അശുഭ വാർത്ത ലഭിച്ചത്
3: പ്രിയ സുഹൃത്തേ, ദൈവം നിങ്ങളുടെ ആരോഗ്യത്തിന് ഹാനിയൊന്നും വരുത്താതിരിക്കട്ടെ. എന്നാൽ കേട്ടോളൂ, ഇവിടുത്തെ ഒരു പ്രധാന ഓഫീസർ സുപ്രധാന കേന്ദ്രങ്ങൾ നിരീക്ഷിക്കാനായി പുറപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹം നിങ്ങളുടെ നഗരത്തെ കർക്കശ നിരീക്ഷണത്തിന് വിധേയമാക്കുന്നതാണ്. വാർത്ത തികച്ചും സത്യമാണ്. നിങ്ങൾ നല്ല കരുതലോടെ ഇരിക്കണം. കാരണം നിങ്ങൾ ജനങ്ങളെ ചൂഷണം ചെയ്ത് അവിടെ വിലസുകയാണല്ലോ. എന്റെ സുഹൃത്തൊരു രസികനാണ് കേട്ടോ, സഹൃദയൻ.
1: അതിന് നമ്മൾ കുറ്റമൊന്നും ചെയ്തിട്ടില്ലല്ലോ.
0: തുടർന്ന് എഴുതിയത് എന്താണെന്നറിയാമോ?
3: ആ പരമോന്നത ഉദ്യോഗസ്ഥൻ ഏത് ദിവസവും നിങ്ങളുടെ നഗരത്തിലെത്തിയേക്കാം. ഇപ്പോൾ തന്നെ അവിടെ എത്തിയെന്നും വരാം. വേഷം മാറി മാറി കഴിയുന്നുണ്ടാകും.
1: വേഷം മാറ്റി നമ്മുടെ നഗരത്തിലെത്തുക, കാര്യം അത്ര നിസ്സാരമല്ല. എനിക്ക് തോന്നുന്നത് ഈ കർക്കശ നിരീക്ഷണത്തിന് പിന്നിൽ ഒരു രാഷ്ട്രീയ ഗൂഢാലോചനയുണ്ടെന്നാണ്. സർക്കാർ ഒരു യുദ്ധത്തിനുള്ള പുറപ്പാടിലായിരിക്കും. നാം ശത്രുവാളയത്തിലാണോ എന്നറിയാനായിരിക്കും ഈ പുറപ്പാട്.
0: ഓ മിസ്റ്റർ ലാപ്കിൻ ലാപ്കിൻ, നിങ്ങൾ എന്താണ് പറയുന്നത്? നിങ്ങളുടെ വാക്ക് കേട്ട് നമുക്ക് നിങ്ങളോട് സഹതാപമാണ് തോന്നുന്നത്. നിങ്ങൾ അതിസമർത്ഥനായ ന്യായാധിപനാണെന്ന് കരുതുന്നുണ്ടോ? നാം നമ്മുടെ രാജ്യത്തിന്റെ അതിരുകൾക്കുള്ളിൽ താമസിക്കുന്നവരല്ലേ? പിന്നെ നമുക്കെതിരെ ചാരപ്രവർത്തനത്തിന് ആര് വരാനാണ്?
1: സാറേ, എനിക്കങ്ങനെ തോന്നി, അത് ഞാൻ പറഞ്ഞെന്നേ ഉള്ളൂ.
0: സുഹൃത്തുക്കളെ, നഗരത്തിലെ ശോച്യാവസ്ഥ പരിഹരിക്കാൻ ഞാൻ ചില നടപടികൾ എടുത്തിട്ടുണ്ട്. നിങ്ങൾ അതൊന്ന് ശ്രദ്ധിച്ച് കേൾക്കണം.
2: തീർച്ചയായും.
0: മിസ്റ്റർ ഫിലിപ്പോവിച്ച്, ആദ്യം നിങ്ങളുടെ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിന്റെ കാര്യത്തിന് എടുക്കാം. ഇൻസ്പെക്ടർ ജനറൽ നിങ്ങളുടെ ആശുപത്രി തീർച്ചയായും പരിശോധനയ്ക്ക് വിധേയമാക്കും. വേഗം തന്നെ പുതിയ വിരിപ്പുകൾ വാങ്ങി വരണം. രോഗികൾക്ക് പുതിയ വൃത്തിയുള്ള യൂണിഫോമുകൾ നൽകണം. അവ ധരിച്ചാൽ അവരാരും തന്നെ രോഗികളല്ലെന്ന് തോന്നിപ്പിക്കണം.
2: മേയർ സാറേ, ഇതിലെന്തിരിക്കുന്നു? അതൊക്കെ ഞാൻ ഇപ്പോൾ തന്നെ പോയി.
0: അത് ഞാൻ പറയുന്നത് മുഴുവൻ കേൾക്ക്. ഓരോ ബെഡിന്റെ മുന്നിലും നെയിം പ്ലേറ്റ് തൂക്കിയിടണം. അതിൽ രോഗിയുടെ പേരും രോഗവും വ്യാജമായിരിക്കണം. പുതിയ രോഗങ്ങൾ തന്നെ എഴുതിക്കോളൂ, പക്ഷേ നെയിം പ്ലേറ്റിൽ റഷ്യൻ ഭാഷയിൽ എഴുതിയേക്കരുത്. ലാറ്റിനോ മറ്റു വിദേശ ഭാഷകളോ എഴുതി വെച്ചാൽ മതി. എങ്കിൽ ഉന്നത ഉദ്യോഗസ്ഥന് ഒരു ചുക്കും പിടികിട്ടില്ല.
2: ഓ, കൽപ്പന പോലെ ചെയ്യാം.
0: ചില രോഗികളെ നിർബന്ധിച്ച് ഡിസ്ചാർജ് ചെയ്യിക്കണം. അധികം ഈ തിക്കും തിരക്കും ബഹളവും കണ്ട ഇവിടുത്തെ ഡോക്ടർമാർ രോഗനിർണയമേ അറിയില്ലെന്ന് വിചാരിച്ചു പോവില്ലേ? നിങ്ങൾ കോടതി കാര്യം ഒന്ന് ആലോചിച്ചു നോക്ക്. കോടതി മുറിക്കുള്ളിൽ നിങ്ങളുടെ ഈ ശിപായിയുടെ പിടക്കോഴികൾ സ്വതന്ത്രമായി വിഹരിക്കുകയാണല്ലേ? കോഴി വളർത്തൽ നല്ലൊരു തൊഴിലാണെന്ന് ഞാൻ അംഗീകരിക്കുന്നു, പക്ഷേ ദയവായി ഈ തൊഴിൽ കോടതി മുറികൾക്ക് പുറത്ത് ചെയ്താൽ വളരെ ഉപകാരം.
1: ഇതൊരു സാധാരണ കാര്യമല്ലേ സാർ? ഇന്ന് വൈകുന്നേരം തന്നെ ഇവറ്റകളെ ഞാൻ രാത്രി ഡിന്നറിന് താങ്കളും പങ്കെടുക്കണം.
0: ഓ, എന്റെ വീട്ടേക്ക് നിങ്ങളുടെ ചേമ്പറിന്റെ ഒരവസ്ഥ. ശരിക്കും അത് ഒരു ഒരു ഒരു കുപ്പത്തൊട്ടിയാണെന്ന് തോന്നും. ദയവായി ഈ കാര്യങ്ങൾ കോടതി മുറിക്ക് പുറത്തായിരിക്കണം. ഇൻസ്പെക്ഷൻ കഴിയുന്നതുവരെയെങ്കിലും നിങ്ങളുടെ ഈ ഗോഡൌൺ പുറത്താക്കിയാൽ

0: വലിയ ഉപകാരമായിരിക്കും.
1: സാർ അങ്ങനെ ചെയ്യാം.
0: എന്നാൽ നിങ്ങളുടെ ശീലമൊന്ന് ശ്രദ്ധിച്ചാൽ കൊള്ളാം. എന്നും കൈമടക്കുവാകുന്ന ആ ശീലമുണ്ടല്ലോ, അതൊന്നും ഒഴിവാക്കിയേക്കണം.
2: മിസ്റ്റർ മേയർ, നിങ്ങളുടെ കൈക്കൂലി രഹസ്യങ്ങളും ഞാൻ ഇവിടെ പരസ്യമാക്കിയേക്കാം. ഭാര്യയ്ക്ക് വേണ്ടി മേത്തരം വില കൂടിയ സാരികളും ഷാളുകളും ഇരന്നു വാങ്ങുന്നതാണ് ശരിക്കും കൈക്കൂലി. അല്ലാതെ വേട്ട നായ്ക്കൾ പരസ്പരം കടിച്ചു കീറുമ്പോൾ വല്ലതും കയ്യിൽ തടഞ്ഞാൽ
0: അതൊക്കെ വിട്ടു. ഇതൊന്നും ഇവിടെ ചർച്ച ചെയ്തുകൂടാ. സ്കൂൾ ഇൻസ്പെക്ടറെ, താങ്കളും ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചാൽ നന്നായിരിക്കും. താങ്കളുടെ സ്കൂളിന്റെ ഒരവസ്ഥ.
3: സാറേ, നമ്മുടെ റേഞ്ചിൽ പഠനം നന്നായി നടക്കുന്നുണ്ട്. അധ്യാപകരാണെങ്കിൽ വിടുമിടുക്കന്മാർ, നല്ല വിദ്വാന്മാരാണ്.
0: വിദ്വാന്മാര് തന്നെ, സമ്മതിച്ചു. പക്ഷേ അവരുടെ നടപടികളിലും പെരുമാറ്റത്തിലും ഒന്ന് ശ്രദ്ധിച്ചേക്കണം. ഏതാ ടീച്ചർ? അയ്യോ, എന്താണപ്പോ അവരുടെ പേര്? ഞാനത് ഓർക്കുന്നില്ല. പഠിപ്പിക്കുമ്പോ അവരുടെ മുഖം കൊണ്ടുള്ള ആ ഗോഷ്ടികൾ അസഹ്യം തന്നെ. അദ്ദേഹം എങ്ങാനും അത് കണ്ടാൽ വിചാരിക്കും ദേഷ്യം കാരണം ടീച്ചർക്ക് ഈ കലി കയറിയിട്ടുണ്ടെന്ന്.
3: പക്ഷേ സാർ, അവർ നന്നായി പഠിപ്പിക്കുന്നവരാണ്.
0: മുഖം കൊണ്ടുള്ള ഗോഷ്ടികൾ ഇല്ലാതെ ഇപ്പോൾ പഠിപ്പിക്കുന്നതിന്റെ പത്തിലൊരംശം അവർ പഠിപ്പിച്ചാൽ മതി. നിങ്ങളൊക്കെ ചിരിക്കുകയാണോ? ആ വലിയ ഓഫീസർ ഇപ്പോൾ ഇവിടെ പറന്നെത്തുമായിരിക്കും. ആരാ ആരാ?
4: സാർ, ഇത് ഞാനാ, പോസ്റ്റ് മാഷൽ.
0: വരൂ.
4: സാർ, ഇപ്പോൾ ബാമയിസ്കി പറഞ്ഞാണ് അറിഞ്ഞത്, വലിയ ഒരു ഉദ്യോഗസ്ഥൻ പെട്ടെന്ന് നമ്മുടെ നഗരത്തിൽ ഇൻസ്പെക്ഷന് വേണ്ടി വരുന്നുണ്ടെന്ന്.
0: അതെ മാഷെ, നിങ്ങൾക്ക് എന്തു തോന്നുന്നു? എന്തായിരിക്കും അവരുടെ ആഗമനോദ്ദേശം? പെട്ടെന്നൊരു നഗര നിരീക്ഷണത്തിന് എന്തിനാ അദ്ദേഹം എഴുന്നള്ളുന്നത്?
4: അങ്ങുന്നേ യുദ്ധമായിരിക്കാം. തുർക്കിയുമായി യുദ്ധം നടക്കുമെന്നാണല്ലോ കേൾക്കുന്നത്.
0: തുർക്കിയോടല്ല, എന്നോടാ അവർ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായും ദല്ലാളന്മാരായ ആ കഴുവേറികൾ എനിക്കെതിരായി കുറെ ഊമക്കത്തുകൾ എഴുതി കാണും. പുറത്തേക്ക് അയക്കുന്ന കത്തുകൾ നിങ്ങളൊന്ന് തുറന്നു നോക്കി വായിച്ച ശേഷമേ അയക്കാവൂ. അതിൽ വല്ല വേണ്ട ആസനങ്ങളും എഴുതി പിടിപ്പിച്ചിട്ടുണ്ട്.
4: സാറേ, നിങ്ങൾ എന്നോട് ഇങ്ങനെ പറഞ്ഞു തരണോ? ഞാൻ മുമ്പ് തന്നെ കത്തുകളൊക്കെ വായിച്ചു നോക്കാറുണ്ട്.
0: തലസ്ഥാനത്തു നിന്നും വലിയൊരു ഓഫീസർ, അതെ ഇൻസ്പെക്ടർ ജനറൽ, ഇവിടെ വരുന്നുണ്ടെന്ന സൂചനയുള്ള വല്ല കത്തും കയ്യിൽ തടഞ്ഞോ?
4: അങ്ങനെയുള്ളതൊന്നും ദൃഷ്ടിയിൽപ്പെട്ടിട്ടില്ല.
0: ഇനിമേൽ സൂക്ഷിച്ചേക്കണം.
4: ഞാൻ ശ്രദ്ധിക്കാം സർ.
0: സുഹൃത്തുക്കളെ, നിങ്ങൾ സ്വല്പസമയത്തേക്ക് എന്നെ തനിച്ചിരിക്കാൻ അനുവദിക്കുക. നിങ്ങളെല്ലാം ഡ്രായിങ് റൂമിലേക്ക് പോയിക്കൊള്ളൂ. ഈ അത്യാപത്തിനെ എങ്ങനെ നേരിടണമെന്ന് ശാന്തമായി ചിന്തിച്ചുറപ്പിച്ച ശേഷം ഞാൻ നിങ്ങളെ ഇവിടേക്ക് വിളിക്കാം.
2: ശരി സാർ. താങ്കൾ ഇവിടെ ഇരുന്ന് ചിന്തിക്കുമ്പോൾ ഞങ്ങൾ അവിടെ ഇരുന്ന് ചിന്തിച്ചു കൊള്ളാം.

0: 할부다 왔어.
1: 에?
0: 뭐라 할부다 왔어. 옛날 할부다.
2: 옛날 할부다.
1: 옛날지.
0: 오, 이니 빠따한 엔돈단다 사람아래. 양을 호텔을 냈디야 보리꿈.
1: 오, 마바비스키. 양 바라인 볼링을 레타키 게리 바라인.
0: 마바비스키. 닝을 렌나 바라인 아니 어디쿠. 꽃주 빌레를 보리하는 닝을 삼사세.
3: 닝을 렌다를 구리. 옛두 삼아시아. 젠더 많아서 수스타르. 마바비스키. 샹다나이 가이림 바라이. 호텔이 렌타 삼포비쳐드.
0: 메르사. രാവിലെ താങ്കൾ ഓഫീസർ വരുന്ന കാര്യം പറഞ്ഞു കേട്ടപ്പോ ഞാൻ കോറാബക്കിന്റെ കടയിലേക്ക് പോയി. അപ്പോൾ അയാൾ അവിടെ ഉണ്ടായിരുന്നില്ല. അവിടെ നിന്ന് ഞാൻ കുങ്ങാമിക്കിന്റെ വീട്ടിലേക്ക് വച്ചടിച്ചു. ആ വഴിക്ക് ഡാബാവിസ്കിയെ കണ്ടുമുട്ടി. ഞങ്ങൾ രണ്ടുപേരും രസ്താവിസ്കിയെ വിവരം അറിയിക്കാൻ പോയി. വിശപ്പുള്ളതിനാൽ ഞങ്ങൾ ഒരു ഹോട്ടലിലേക്ക് കയറിയപ്പോൾ അതാ നിൽക്കുന്നു നീണ്ട് വെളുത്ത് തടിച്ചൊരു സുന്ദര കുട്ടപ്പൻ.
1: പ്രൗഢി തോന്നിക്കുന്ന മുഖം, ആരെയും ആകർഷിക്കുന്ന വേഷവിധാനം.
0: ഡാബാവിസ്കി, നിങ്ങൾ ഇങ്ങനെ ഇടയ്ക്ക് കയറി പറയരുത്. പറയരുത്.

0: പറയരുത്. ആ യുവാവ് തന്റെ റൂമിൽ മന്ദം മന്ദം ഉരാത്തുകയായിരുന്നു. എന്തോ ആലോചിച്ചിട്ടെന്ന പോലെ ആ മുറിയിൽ നിറങ്ങി ടറോവിസ്കിയോട് പറഞ്ഞു, സംശയമില്ല സംശയമില്ല, അത് അദ്ദേഹം തന്നെ, ഇൻസ്പെക്ടർ ജനറൽ. ഓ ആശ്വാസം ആശ്വാസം, പേടിയ വള്ളി കാലിൽ തന്നെ തടഞ്ഞു.
1: ഇൻസ്പെക്ടർ ജനറൽ,
0: അത് അദ്ദേഹം തന്നെ. ഉടനെ ഞങ്ങൾ ഹോട്ടൽ മാനേജറെ സമീപിച്ച് ആ യുവാവിനെ പറ്റി ചോദിച്ചു.
1: അയാൾ എന്തു പറഞ്ഞു?
0: എന്തോ സർക്കാരിലെ ഒരു പ്രമുഖനാണ്, സെന്റ് പീറ്റേഴ്സ്ബർഗിൽ നിന്ന് വന്നതാണ്, രണ്ടാഴ്ചയായി വാടക തരുന്നില്ല, ഡിന്നറുള്ള കാശും, ഇവിടെ നിന്ന് ഇറങ്ങിപ്പോവാനും തയ്യാറല്ലത്രേ. ഇയാളെ കൊണ്ട് പൊറുതിമുട്ടി, എന്ത് ചെയ്യും മേയറങ്ങുന്ന, എന്ത് ചെയ്യും? ഇതുകൂടി കേട്ടപ്പോൾ ഞാൻ ഉറപ്പിച്ചു പറഞ്ഞു, ടാബാവിസ്കിയോട്, എന്താ അദ്ദേഹം തന്നെയാണ് ഇദ്ദേഹം, അദ്ദേഹം തന്നെയാണ് ഇദ്ദേഹം, സംശയമില്ല.
2: അങ്ങനെയാവാൻ വഴിയില്ല, അദ്ദേഹം ഇദ്ദേഹമായിരിക്കാനിടയില്ല. എങ്ങനെ ഇദ്ദേഹം അദ്ദേഹമാവും?
3: സാറേ, അദ്ദേഹം തന്നെയാണത്. ഒറ്റ പൈസ പോലും കൊടുക്കാതെ ഹോട്ടലിലെ സുഖവാസം, ഇത്രയും ധൈര്യവും തന്റെ ഇടവും തലയെടുപ്പും ഒരു ഇൻസ്പെക്ടർ ജനറലല്ലാതെ മറ്റാർക്കുണ്ടാവാനാണത്?
1: അത് അദ്ദേഹം തന്നെയാണെങ്കിൽ ദൈവത്തിന് മാത്രമേ നമ്മെ രക്ഷിക്കാനാവൂ. അദ്ദേഹത്തിന്റെ റൂം നമ്പർ ഒന്ന് പറഞ്ഞു തരൂ.
0: നമ്പർ 10 സർ. കഴിഞ്ഞ മാസം കോർപ്പറേഷനിലെ മാനു മെമ്പർമാർ തമ്മിൽ ചെരുപ്പ് കൊണ്ട് പരസ്പരം തല്ലിപ്പിരിഞ്ഞത് ഇവിടെ വെച്ചായിരുന്നു എന്നങ്ങ് മറന്നുപോയോ?
1: ഹോട്ടലിൽ താമസം തുടങ്ങിയിട്ട് എത്ര നാളായി?
3: രണ്ടാഴ്ച കഴിഞ്ഞു.
1: സർവത്ര കുഴപ്പം തന്നെ. ഇതിനിടയിൽ ഞാൻ ഹവൽദാറിന്റെ ഭാര്യയെ ചമ്മട്ടി കൊണ്ട് തല്ലാൻ കൽപ്പിച്ചിരുന്നു. ജയിലിലെ തടവുകാർക്ക് ഇന്ന് അത്താഴം കൊടുക്കരുതെന്നും പറഞ്ഞിരുന്നു.
4: മേയർ സാർ, എന്റെ ഒരു നിർദ്ദേശമാണ്, ഉചിതമാണെങ്കിൽ താങ്കൾക്ക് സ്വീകരിക്കാവുന്നതാണ്.
1: പറയൂ പറയൂ, കേക്കട്ടെ.
4: നാം എല്ലാവരും ചേർന്ന് ഇൻസ്പെക്ടർ ജനറലിനെ ഇങ്ങോട്ട് സ്വാഗതം ചെയ്യുന്നതാണ് സമുചിതം.
2: ഈ നഗരത്തിലെ മേയർ എന്ന നിലയിൽ ഞാൻ തനിച്ചുപോയി അദ്ദേഹത്തെ ഹാർദമായി സ്വാഗതം ചെയ്യും. ബാബാവിസ്കി, നിങ്ങൾ പറഞ്ഞത് കാഴ്ചയിൽ അദ്ദേഹം യുവാവാണെന്നല്ലേ?
0: അതെ സർ, യുവാവ് ആരോഗ്യ ദൃഢഗാത്രൻ. ഈ കവിഞ്ഞാൽ ഒരു 23-24 വയസ്സുകാരൻ.
1: മഹാഭാഗ്യം,
2: യുവാക്കളെ വശത്താക്കാൻ എളുപ്പ. ഹോട്ടലിൽ ഒരു റൗണ്ട്സ് അടിക്കാനും ടൂറിസ്റ്റ് ബംഗ്ലാവിലെ അന്തേവാസികളുടെ ക്ഷേമാന്വേഷണം നടത്താനും എന്ന വ്യാജേന ഇൻസ്പെക്ടർ ജനറലിനെ കണ്ടുവരാം. ബാബാവിസ്കി, നിങ്ങൾ എന്റെ കൂടെ വരൂ.
3: വരാം സർ.
1: നിങ്ങൾ എന്നെ പുറത്ത് കാത്തു നിൽക്കണം, ഞാൻ ഉടനെ വസ്ത്രം മാറി വരാം.
5: ഹെൽത്ത് ഓഫീസറെ, എല്ലാരും പോയി, നമ്മൾ രണ്ടാളേ ഇനി ഇവിടെ ഉള്ളൂ, നമുക്കും പോകാം, അതല്ലേ നല്ലത്? ആ നിങ്ങൾ എന്താണ് ഇങ്ങനെ ആലോചിക്കുന്നത്?
4: സാറേ, എനിക്കെന്തോ ഭയം തോന്നുന്നു. എന്റെ ആശുപത്രിയുടെ അവസ്ഥ പരമദയനീയമാണ്. ഓ, ദുർഗന്ധം വമിക്കുന്ന മുക്കും മൂലകളും.
5: ഇതത്ര കാര്യമാക്കണ്ട, എന്റെ ഒരു അവസ്ഥ നോക്കൂ. ഓഫീസറുടെ ദൃഷ്ടി എന്റെ ഒരു കടലാസിൽ പതിഞ്ഞാൽ കാര്യം കുഴഞ്ഞത് തന്നെ. 4 വർഷങ്ങളായി എനിക്ക് പല നിർദ്ദേശങ്ങളും അയച്ചു കിട്ടാറുണ്ട്, പക്ഷെ ഒരെണ്ണം പോലും ഞാൻ വായിച്ചത് പോലുമില്ല.
4: ഏയ്, അതൊന്നും സാരമില്ല, പെട്ടെന്നൊരു കേസ് പഠിച്ചു വെക്കൂ. ഇൻസ്പെക്ഷൻ ഒരു കേസ് തന്നെ മതിയാകും.
6: സാർ, താങ്കൾ എന്നെ അന്വേഷിച്ചിരുന്നോ?
2: പോലീസ് ഇൻസ്പെക്ടർ എത്തിയോ? അന്വേഷിച്ചിട്ട് 1 മണിക്കൂർ 2 മിനിറ്റ് ആയി, എന്നാൽ താങ്കൾക്ക് ഇപ്പോഴല്ലേ സമയം കിട്ടിയുള്ളൂ.
6: സാർ, ഞാൻ ഇപ്പോൾ തന്നെ.
2: വിശദീകരിക്കണ്ട, താങ്കൾ ഒരു ദീർഘകായനെ യൂണിഫോം അണിയിച്ച് ഇവിടെ നിർത്തണം.
6: ഇപ്പോൾ തന്നെ ചെയ്യാം സാർ.
2: നഗരത്തിലുള്ള ചപ്പുചവറുകളെല്ലാം ഏതെങ്കിലും ഭിത്തിക്ക് പിന്നിലിടിപ്പിക്കണം.
6: ഇപ്പോ തന്നെ ചെയ്യുക സാർ.
2: പട്ടണത്തിന്റെ ഒരറ്റത്ത് ചെറിയൊരു കുഴി കുത്തണം. കുഴി നികത്തി സമതലമാക്കുന്നതാണെന്ന പ്രതീതി ഉളവാക്കാനാണ്.
6: ഇപ്പോ തന്നെ ചെയ്യുക സാർ.
2: ഓഫീസർ, ഒരു പോലീസുകാരനോട് നീ ഈ ജോലിയിൽ സന്തുഷ്ടനാണോ എന്ന് ചോദിച്ചാൽ ഞാൻ പരമസംതൃപ്തനാണെന്ന് മറുപടി പറയണം. അതും ഉടൻ തന്നെ പറയണം. അവന്റെ സന്തുഷ്ടിക്ക് വേണ്ട കാര്യം ഞാനേറ്റു.
6: ഇനി വല്ല നിർദ്ദേശവും?
2: സർക്കാർ

0: സർക്കാർ 5 വർഷം മുമ്പ് പണം നൽകിയിട്ടും ഒരു ധർമ്മശാല ഇതുവരെ എന്തുകൊണ്ടുണ്ടാക്കിയില്ലെന്ന് ചോദിച്ചാൽ പറയണം
1: ഇവിടെ ഉണ്ടാക്കിയിരുന്നു, പക്ഷേ അത് അത് തീ പിടിച്ച് നശിച്ചു പോയത്.
2: ഇപ്പോ തന്നെ പറഞ്ഞേക്കാം സാർ.
3: മേക്കപ്പ് ലഘുവായി മതിയോ, അല്ല കൂടുതൽ വേണോ? തല ചീകി വെക്കുന്നത് ഏത് സ്റ്റൈലിലായിരിക്കണം? ഇൻസ്പെക്ടർ ജനറൽ വന്നല്ലോ അല്ലേ, എങ്ങനെയുണ്ട് കാഴ്ചക്ക്? സുന്ദരനാണോ?
0: ഓ അന്നാ, ഇമാതിരി നിസാര കാര്യങ്ങൾ പിന്നീടാവാം. ഞാനിപ്പോൾ അല്പ തിരക്കിലാണ്. നടക്ക്.
4: മമ്മി, ഇതാ ഞാൻ എത്തിക്കഴിഞ്ഞു. ഷോ, ഈ മമ്മി എന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത്?
3: ഓ, അദ്ദേഹം എന്നെ കൂട്ടാതെ തനിച്ച് ഓഫീസറെ കാണാൻ പോയി. മരിയ, നീ കാരണമാണ് ഇങ്ങനെ സംഭവിച്ചത്.
4: ആണോ?
3: മമ്മി, ഞാനും ഒന്ന് റെഡിയാവട്ടെ, പപ്പയുടെ ഓഫീസറെ കാണാൻ ഞാനും പോകും. റെഡിയാക്കാൻ ഒരു മകനെയും നിശ്ചയിച്ചു. ആരാ അവിടെ? അയോധ്യ, പോകൂ, ആ ഇൻസ്പെക്ടർ ജനറലിനെ പറ്റി കൂടുതൽ അറിഞ്ഞു വരും.
5: ഇതെന്തൊരു വിധി വൈപരീത്യമാണ്! ഞാനും എലസ്തക്കോപ്പ് സാറും ഈ വലിയ ഹോട്ടലിലാണ് താമസം, എന്നിട്ടും പട്ടിണി കിടക്കേണ്ടി വരുന്നു. ഇങ്ങനെയുള്ള യജമാന്റെ കീഴിൽ ജോലി ചെയ്യാനുള്ള ദുർഭാഗ്യമാണ് എനിക്ക് കൈവന്നത്. യജമാൻ സെന്റ് പീറ്ററിൽ നിന്നും പോയിട്ട് 2 മാസം കഴിഞ്ഞു. ഇപ്പോ പകുതി വയക്ക് തങ്ങിയിരിക്കുന്നു. എന്നാൽ അദ്ദേഹത്തിന് അതിനെപ്പറ്റി ഒരു ചിന്തയുമില്ല. യജമാനെ പത്രാസ് കാണിക്കാനുള്ള മോഹമാണ്. എടാ ഓസിപ്പേ, നമുക്ക് വേണ്ടി നഗരത്തിലെ ഏറ്റവും നല്ല ഹോട്ടൽ കണ്ടുവെക്കൂ. ഓസിപ്പേ, വെയിറ്ററോട് ഡിന്നർ കൊണ്ടുവരാൻ പറയൂ. ഭക്ഷണം ഒന്നാം തരമായിരിക്കണം, അക്കാര്യം ഓർമ്മപ്പെടുത്തണം. നിങ്ങളുടെ പോക്കറ്റിൽ പണമില്ലെങ്കിൽ ഈ പത്രാസിനും ആഡംബരത്തിനും മറ്റും പണം ആകാശത്തു നിന്നും അടന്നു വീണ് കിട്ടുമെന്നാണോ? റോമാനഗരം കത്തിയേരിയുമ്പോൾ നീറോ വീണ വായിക്കുന്നുവെന്ന് കേട്ടിട്ടുണ്ട്. അങ്ങും ഇങ്ങും കറങ്ങിത്തിരിച്ച് ചിലപ്പോൾ കുറച്ച് പണം കയ്യിൽ തടഞ്ഞാൽ തന്നെ അത് ചൂത് കളിച്ച് നഷ്ടപ്പെടുത്തും. ചിലപ്പോൾ യജമാനൻ പോക്കറ്റ് നിറയെ പണവുമായി തിരിച്ചു വരും. അപ്പോൾ ഇവിടെ ആനന്ദ നൃത്തമായിരിക്കും, മേത്തരം ഡിന്നറും കിട്ടും. ഡിന്നറിന്റെ പേര് പറയുമ്പോൾ തന്നെ വിശപ്പ് ഒന്നുകൂടി കത്തിക്കാളുന്നു. ഇനി ഞാൻ എന്ത് ചെയ്യും?
6: നിനക്കെന്ത് പറ്റി? നീ വീണ്ടും എന്റെ ബെഡിൽ കിടന്നോ?
5: യജമാന, താങ്കളുടെ ബെഡിൽ ഞാൻ എന്തിന് കിടക്കണം? എനിക്ക് എന്റേതായൊരു കിടക്കയുണ്ടല്ലോ.
6: ശരി ശരി, നീ താഴെ പോയി എനിക്ക് ഡിന്നറിന് ഓർഡർ കൊടുക്കൂ, വല്ലാത്ത വിശപ്പ്.
5: ഞാൻ അവിടെ പോയി പറഞ്ഞതുകൊണ്ട് ഒരു പ്രയോജനവും. ഇതുവരെയുള്ള ബില്ലുകൾ പേ ചെയ്താലേ ഇനി ശാപ്പാട് കിട്ടുമെന്ന് മാനേജർ തർപ്പിച്ചു പറഞ്ഞു.
6: അവൻ അങ്ങനെ പറഞ്ഞു? അവന്റെ ഒരു ഗമ.
5: അയാൾ ഭീഷണിപ്പെടുത്തി പറഞ്ഞ മറ്റൊരു കാര്യം എന്താണെന്നറിയോ? അയാൾ നേരെ കണ്ട് കംപ്ലൈന്റ് ചെയ്യുമത്രേ. 2 ആഴ്ചയിലധികമായി ഒരു തെമ്മാടി നമ്മുടെ ഹോട്ടലിൽ കയറിപ്പറ്റി ചക്കാത്ത് ശാപ്പാടടിച്ച് അങ്ങനെ വിലസുകയാണെന്ന് നാണം കെട്ട ഒരു പഹയൻ.
6: നീ അവനോട് ഒന്നുകൂടി പറഞ്ഞിട്ട് വരൂ.
5: യജമാന, ഞാൻ അയാളെ ഇവിടെ വിളിച്ചുകൊണ്ടുവരാം, താങ്കൾ തന്നെ അയാളോട് സംസാരിച്ചു നോക്കൂ.
6: ഇമാതിരി കൊള്ളരുതാത്തവരോട് സംസാരിച്ചു നിൽക്കാൻ എനിക്ക് സമയമില്ല. നീ ഒന്ന് പോയി വാ. ഓ, വിശപ്പ് കൊണ്ട് പ്രാണം പോകാറായി. ഇനി ആ വഷളം മാനേജർ വിസമ്മതിച്ചാലോ? എന്ത് ചെയ്യാൻ പറ്റും? ഈ സൂട്ട് വിറ്റ് കാശാക്കിയാലോ? ഏയ്, വേണ്ട വേണ്ട, അങ്ങനെ ചെയ്താൽ വീട്ടുകാർക്ക് നാണക്കേടായി.
7: സാറേ, ഡിന്നർ കൊണ്ടുവന്നിട്ടുണ്ട്.
6: ഓ, ഡിന്നർ ഡിന്നർ. എടോ വെയിറ്റർ ജി,
7: ഇത് നിങ്ങളുടെ അവസാനത്തെ ഡിന്നറായിരിക്കുന്ന മാനേജർ തറപ്പിച്ച് പറഞ്ഞത്.
6: നിന്റെ മാനേജർ നരകത്തിൽ പോകട്ടെ. എടോ വെയിറ്ററേ, നിങ്ങളെ പോലുള്ള നല്ലവരെ കൊണ്ടാണ് ഈ ഹോട്ടൽ നടന്നു പോകുന്നത്, ഇല്ലെങ്കിൽ പണ്ട്

0: പൂട്ടി ഇതെന്താ ഡിന്നറിന് വെറും രണ്ട് കറിയോ?
1: മാനേജർ പറഞ്ഞത് ഇത് തന്നെ ആവശ്യത്തിലും കൂടുതലാന്ന.
0: സോദരാ, കുറേ പേർ ഒട്ടേറെ വിഭവങ്ങൾ വെട്ടി വിഴുങ്ങുന്നത് ഞാൻ എന്റെ സ്വന്തം കണ്ണുകൊണ്ട് ഇപ്പോ കണ്ടതാണ്. എനിക്കും മൂന്നോ നാലോ ഡിഷുകൾ.
1: അതിനേ അവർ രൊക്കം പണം കൊടുത്ത് കഴിക്കുന്നതാ. താങ്കളെ പോലെ ചക്കാത്ത ഭക്ഷണമല്ല കേട്ടോ.
0: ഇനി നിന്നെ പോലുള്ള ബുദ്ധൂസുകളോട് തർക്കിച്ചിട്ട് എന്ത് കാര്യം? സൂപ്പ് കുടിക്ക, സൂപ്പ് കുടിക്ക. എടോ എന്താ ഇത്? ഇത് സൂപ്പാണോ അല്ല പ്ലേറ്റ് കഴുകിയ വെള്ളമോ? വെണ്ണക്ക് പകരം കോഴിത്തൂവലല്ലേ ഇതിൽ നീന്തി കളിക്കുന്നത്? ചിക്കൻ ഈ വേവാത്ത ചിക്കൻ ചവച്ച് ചവച്ച് എന്റെ താടിയെല്ല് പൊട്ടിപ്പോകുമെന്നാ എനിക്ക് പേടി.
1: ഭക്ഷണ പ്ലേറ്റുകൾ ഞാൻ പിന്നെ വന്നെടുത്തോളാം, ഇപ്പൊ ഞാൻ പോട്ടെ സാറേ.
2: യജമാന, മേയർ വന്നിട്ടുണ്ട്. ആ മേനേജറോട് താങ്കളെ പറ്റി ചിലതൊക്കെ അന്വേഷിക്കുന്നുണ്ട്.
0: ആ ഉച്ചാല മാനേജർ എന്നെ പറ്റി പരാതി പറഞ്ഞു കാണും. എന്നെ ജയിലിൽ അടച്ചിട്ട് അയാൾക്ക് എന്ത് കിട്ടാനാ? ബില്ലടക്കാൻ ഞാൻ അല്പം വൈകി. ഈ നിസ്സാര കാര്യത്തിന് എന്നെ മേയർ ജയിലിലേക്ക് അയക്കുമോ? അയാൾക്ക് ഇവിടെ വരാൻ എങ്ങനെ ധൈര്യം വന്നു? ഇരിക്കട്ടെ, ഞാൻ അവനെ ഒരു പാഠം പഠിപ്പിക്കും.
2: ഗുഡ് മോർണിംഗ് സർ.
0: ഗുഡ് മോർണിംഗ്.
2: എക്സ്ക്യൂസ് മീ സർ, ഞാൻ അനുവാദം കൂടാതെയാണ് അകത്തേക്ക് വന്നത്.
0: അത് സാരമില്ല.
2: നഗരത്തിലെ മേയറായതിനാൽ ഹോട്ടൽ സന്ദർശിച്ച് ഇവിടെ താമസിക്കുന്ന അതിഥികളുടെ ക്ഷേമം അന്വേഷിക്കേണ്ടത് എന്റെ കടമയാണല്ലോ. ഈ പ്രദേശത്ത് ഒന്നും തന്നെ ഇല്ല എങ്കിലും ഈ നഗരത്തെ പറ്റി ചിന്തിച്ച് ചിന്തിച്ച് രാത്രി മുഴുവൻ ഉറക്കം വരാറില്ല. വല്ലതും കഴിക്കാനും മറന്നുപോകും. അതിന് എനിക്ക് പുരസ്കാരങ്ങളല്ല, മറിച്ച് കള്ളപ്പരാതികളും ഭീഷണി കത്തുകളുമാണ് ലഭിക്കാറ്. പ്രൊമോഷന്റെ കാര്യം പറയാനുമില്ലാക്കുന്നേ. ഈ റൂമിൽ അല്പം ഈർപ്പം തോന്നുന്നുണ്ടോ?
0: ഈർപ്പം? ഈർപ്പം ഉണ്ട്, അതുണ്ട്. പോരാഞ്ഞിട്ട് മുട്ടകളും
2: കുറച്ച് ഇരുട്ടുമുണ്ട് ഇവിടെ.
0: നരകം പോലും നാണിച്ചു പോകുന്ന അന്ധകാരം. വല്ലതും എഴുതാനും വായിക്കാനും തോന്നാറുണ്ട്, എന്നാൽ മാനേജർ ഒരു മെഴുകുതിരി പോലും തരാൻ തയ്യാറല്ല.
2: ഞാൻ പറയുന്നത് താങ്കൾ ശ്രമിക്കണം, അല്ലെങ്കിൽ വേണ്ട.
0: പറയോ പറയോ.
2: അല്ല, എന്റെ ബംഗ്ലാവിൽ ഒരു നല്ല സ്വച്ഛമായ കാറ്റും വെളിച്ചവുമുള്ള ഒരു മുറിയുണ്ട്. താങ്കൾ അവിടെ താമസിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ. അല്ലെങ്കിൽ വേണ്ട, ഈ ആരെ കാര്യം പറയുന്നിടത്താണോ എന്റെ ഈ ചേനക്കാര്യം? എക്സ്ക്യൂസ് മീ സർ, അത് പിന്നെ
0: അങ്ങനെയുള്ള ഒരു ബംഗ്ലാവിൽ താമസിക്കാൻ എനിക്കിഷ്ടമാണ്. ഞാൻ അവിടെ വരാൻ തയ്യാറ.
2: ഓ, ഞാനൊരു ഭാഗ്യവാനാണ്. എന്റെ ഭാര്യ താങ്കളെ കാണുമ്പോൾ വളരെ സന്തുഷ്ടയാവും. ഇനി താങ്കളോട് ഞാൻ എന്ത് പറയാനാണ്? കുട്ടിക്കാലം തൊട്ട് അതിഥി സൽക്കാരം എനിക്കൊരു ഹരമാണ്.
0: താങ്കളെ പോലെ ഞാനും ഒരു സഹൃദയനാണ്. നിഷ്കളങ്കമായ ഒരു ഹൃദയം എനിക്കുമുണ്ട്. എന്നാൽ ചതിയന്മാരെ എനിക്ക് കണ്ണെടുത്തേണ്ട കൂടാ.
1: സാറേ, താങ്കൾ ബില്ലാവശ്യപ്പെട്ടല്ലോ, ഇതാ ബില്ല്.
0: ബില്ലൊന്നും വേണ്ട, എത്ര റൂബിൾസ് വേണം അത് പറഞ്ഞാൽ മതി.
1: ഇതാ ബിൽ തുക.
2: അയ്യോ, ഈ നിസ്സാര കാര്യത്തിന് അങ്ങക്ക് ഇത്ര തത്രപ്പാടെന്തിനാ? അബിലിങ് തരൂ. വെയിറ്റർ, നീ പോയി.

0: Ya apa ini kok?
1: Anggunnya.
2: താങ്കൾ ചെയ്തത് നന്നായി. ഇങ്ങനെ കൂട്ടി കിടിച്ചു നോക്കാനൊക്കെ ആർക്കാണ് നേരം?
0: ഇത് എന്റെ ഒരു കടമയാണ് സർ. താങ്കൾക്ക് ഞങ്ങളുടെ നഗരത്തിലെ സ്ഥാപനങ്ങൾ സന്ദർശിക്കുന്നത് ഇഷ്ടമാകുമല്ലോ.
2: ഓ, എങ്കിൽ ഒന്ന് നോക്കിയേക്കാം.
0: താങ്കൾ സന്ദർശിക്കുന്നത് ആദ്യമായി ഗവൺമെന്റ് സ്കൂളായിരിക്കും. ഈ സ്ഥാപനത്തെ ജ്ഞാന വിജ്ഞാനങ്ങളുടെ ഒരനശ്വര കേന്ദ്രമാക്കലാണ് ഞങ്ങളുടെ ഈ പരമമായ ലക്ഷ്യം.
2: ശരി, നമുക്കത് ആദ്യമായി സന്ദർശിക്കാം.
0: താങ്കൾക്ക് ഇഷ്ടമാണെങ്കിൽ അവിടെ നിന്നും ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലും പിന്നീട് ജയിലും നമുക്ക് സന്ദർശിക്കാം.
2: ജയിൽ വേണ്ട വേണ്ട വേണ്ട വേണ്ട, ജയിലിന്റെ കാര്യം വിടോ, ആസ്പത്രിയും സ്കൂളും മതി.
0: അങ്ങയുടെ ഇഷ്ടം പോലെ. ഓ, എഴുതിത്തരാൻ ഇവിടെ കടലാസൊന്നും കാണുന്നില്ല. രണ്ട് ബില്ലുകളുണ്ട്, അതിന്റെ പുറത്ത് എഴുതി തരാം. ഒന്ന് ഹെൽത്ത് ഇൻസ്പെക്ടറുടെ കയ്യിൽ ഏൽപ്പിക്കണം, മറ്റേത് എന്റെ ഭാര്യ.
3: എനിക്ക് കാര്യം മനസ്സിലായി, ഓഫീസറെ സ്വീകരിക്കേണ്ട കാര്യമല്ലേ ബില്ലിൽ എഴുതിയത്.
0: ഒന്നും മിണ്ടാതിരിക്കട്ടെ, ഇതാ സ്ലിപ്പ്, വേഗം പോകൂ പോകൂ. സാറേ, നമുക്ക് പോകാം.
2: ശരി, നടക്കൂ.
4: എന്തോ,
2: എന്റെ ലഗേജുകൾ എടുത്ത് മേയറുടെ ബംഗ്ലാവിലേക്ക് കൊണ്ടുപോകൂ.
4: ശരി.
5: ഡാബാവ്സ്കി, പറയൂ, വേഗമാവട്ടെ. തലസ്ഥാനത്ത് നിന്നും എത്തിയ ഇൻസ്പെക്ടർ ജനറലിനെ പറ്റി മുഴുവൻ കാര്യങ്ങളും വിശദമായി പറയൂ. അദ്ദേഹം ഇൻസ്പെക്ടർ ജനറൽ തന്നെയല്ലേ?
6: പിന്നല്ലാതെ, ചൈതന്യം തുളുമ്പുന്ന ആ മുഖം, നല്ല വിദ്യാസമ്പന്നൻ.
5: ആ, അദ്ദേഹവുമായുള്ള എന്റെ ഹസ്ബൻഡിന്റെ കൂടിക്കാഴ്ച എങ്ങനെയിരുന്നു?
6: എല്ലാം ശുഭകരമായിരുന്നു. ആദ്യം അദ്ദേഹം മേയർ സാറോട് സ്വല്പം പരുഷമായാണ് പെരുമാറിയത്. പിന്നീട് മേയർ അങ്ങെന്ന് നിഷ്കളങ്കനാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. അപ്പോൾ അദ്ദേഹത്തിന്റെ പെരുമാറ്റം പെട്ടെന്ന് മാറി. ഇപ്പൊ മേയർ സാർ അദ്ദേഹത്തെ സ്കൂളും ആശുപത്രിയും നിരീക്ഷിക്കാൻ കൊണ്ടുപോയിരിക്കുകയാണ്. അവിടെ നിന്നും അവർ നേരെ ഇവിടെ വരും. മേയർ സാർ, ഇതാ ഈ കത്ത് മേടത്തെ ഏൽപ്പിക്കാൻ തന്നതാണ്.
0: ഇതുവരെ കാര്യങ്ങൾ സുമംഗളമായി, ഇനിയുള്ള കാര്യങ്ങളും മംഗളമായിരിക്കട്ടെ. നീ വിശിഷ്ടാതിഥിയെ താമസിപ്പിക്കാനുള്ള ഏർപ്പാടുകൾ ചെയ്യണം. ഞങ്ങൾ ആശുപത്രിയിൽ നിന്നും വല്ലതും കഴിച്ചാണ് അവിടെ വരിക. എന്നാൽ വീട്ടിൽ വച്ച് നല്ലൊരു ഡിന്നർ അദ്ദേഹത്തിന് നൽകണം. രണ്ട് കോഴി, അച്ചാർ, രണ്ട് പ്ലേറ്റ് കുറുമ, നാല് ഡബിൾ ആംപ്ലേറ്റ്, പിന്നെ.
5: ഓ, ഇതെന്തൊക്കെയാണ് എഴുതി കൂട്ടിയിരിക്കുന്നത്? മദ്യലഹരിയിലായിരിക്കുമല്ലോ എഴുത്ത്.
6: ശരി മാഡം, ഞാൻ ഇറങ്ങട്ടെ. ഇൻസ്പെക്ഷൻ എങ്ങനെയുണ്ടെന്ന് ഞാനൊന്ന് നോക്കട്ടെ.
5: മരിയാ, ഇനി നാം വേഗം തയ്യാറാവേണ്ടതാണ്. ഓഫീസർ പരിഹസിച്ചേക്കരുത്. നീ ആ നീല ഫ്രാക്ക് തന്നെ ഇടണം, നിനക്കത് നന്നായി ചേരും.
7: വേണ്ട മമ്മി, എനിക്ക് ഫ്രാക്ക് തീരെ ഇഷ്ടമല്ല, പൂക്കളിലെ ഡ്രസ് ധരിച്ചോളാം.
5: മരിയ, നീ എന്താണ് കാര്യങ്ങൾ മനസ്സിലാക്കാത്തത്? നോക്കൂ, ഞാൻ ഈ റോസ് കളറുള്ള ഡ്രസ്സാണ് തണിയുന്നത്. നീ
7: മമ്മി, അയ്യേ, ആ ഡ്രസ് മമ്മിക്ക് തീരെ ചേരില്ല. റോസ് നിറം നീല കണ്ണുകളുള്ളവർക്കാണ് ചേരുക, മമ്മിക്ക് അതില്ലല്ലോ.
5: നീ ഒന്ന് മിണ്ടാതിരിക്കൂ. എനിക്കറിയാം ഏത് ഡ്രസ്സാണ് എനിക്ക് കൂടുതൽ മാച്ച് ചെയ്യുന്നതെന്ന്. എനിക്ക് നിന്റെ ഉപദേശമൊന്നും വേണ്ട.
2: മിസ്റ്റർ മേയർ, താങ്കളുടെ നഗരത്തിലെ ഈ സ്ഥാപനം ഔന്നത്യം പുലർത്തുന്നുണ്ട്. എല്ലാ സന്ദർശകരെയും ഈ മഹത്തായ സ്ഥാപനം സന്ദർശിക്കാൻ താങ്കൾ ക്ഷണിക്കുന്നുണ്ട് എന്നതിലാണ് എനിക്ക് കൂടുതൽ സന്തോഷം തോന്നുന്നത്. മറ്റ് നഗരങ്ങളിലെ സർക്കാർ സ്ഥാപനങ്ങളിൽ ആരെയും അങ്ങനെ പ്രവേശിപ്പിക്കാറില്ല എന്ന കാര്യം ഇവിടെ പ്രത്യേകം അനുസ്മരിക്കുകയാണ്.
0: സാർ, മറ്റ് സർക്കാർ സ്ഥാപനങ്ങളിലെ അധികൃതർ തങ്ങളുടെ കീശ വീർപ്പിക്കുന്നതിലാണ് ശ്രദ്ധിക്കാറുള്ളത്. എന്നാൽ

0: എനിക്ക് താല്പര്യം എന്റെ കടമകൾ പൂർണമായും നിർവഹിക്കുന്നതിലാണ്.
1: അതെ സാർ, ഞങ്ങൾ ഞങ്ങളുടെ കടമകൾ പൂർണമായും നിർവഹിക്കുന്നവരാണ്.
2: മിസ്റ്റർ മേയർ, താങ്കൾ ലഞ്ച് ഗംഭീരമാക്കി. നിങ്ങളൊക്കെ ദിവസേന ഇത്തരത്തിലുള്ള ലഞ്ചാണോ കഴിക്കാറ്?
0: അയ്യോ അയ്യോ, അല്ല സാർ, ബഹുമാന്യനായ വിശിഷ്ടാതിഥിക്ക് വേണ്ടി പ്രത്യേകം സംഘടിപ്പിച്ചതാണ് ഈ ലഞ്ച്.
1: അതെ, താങ്കൾക്ക് വേണ്ടി മാത്രം തയ്യാറാക്കിയതാണ്.
2: അത് ശരി, രുചികരമായ നിങ്ങളുടെ ആ ഫിഷ് കറി ഫാന്റാസ്റ്റിക്. പക്ഷേ ഹെൽത്ത് ഓഫീസർ, ഒരു കാര്യം എനിക്ക് അത്ര ബോധിക്കുന്നില്ല. ആസ്പത്രിയിൽ ഇത്രയേറെ ബെഡുകൾ ഒഴിഞ്ഞുകിടക്കുന്നത് എന്തുകൊണ്ടാണ്?
3: അത് അങ്ങുന്നേ, ഞാൻ ചാർജ് എടുത്തത് മുതൽ രോഗികളുടെ രോഗം പെട്ടെന്ന് ഭേദമാക്കി അവരെ ഡിസ്ചാർജ് ചെയ്യാറാണ് പതിവ്. എന്റെ ഈ ശ്രമത്തിൽ ഞാൻ കൃതാർത്ഥനുമാണ്.
0: യഥാർത്ഥ ഉത്തരവാദിത്വം ഇക്കാര്യത്തിൽ മേയറായ എനിക്കാണ്. എന്റെ മസ്തിഷ്കം സദാ നഗര പുരോഗതിയെ കുറിച്ചുള്ള ചിന്തകളാൽ എരിവരി കൊള്ളാറുണ്ട്. എങ്കിലും സ്വന്തം സാമ്പത്തിക നേട്ടത്തെ പറ്റി ഞാൻ ചിന്തിക്കാറേയില്ല. ജനസേവനമാണ് എന്റെ ലക്ഷ്യം.
4: അങ്ങയെ പോലുള്ള ഒരു മഹാത്മാവിനെ ദർശിക്കാൻ കഴിഞ്ഞത് ഞങ്ങളുടെ മഹാഭാഗ്യം കൊണ്ടാണ്.
2: അയ്യോ, അങ്ങനെ പറയരുതേ. നിങ്ങളെയൊക്കെ കാണാൻ കഴിഞ്ഞത് തന്നെ എന്റെ മഹാഭാഗ്യമാണ്.
4: തലസ്ഥാനത്ത് നിന്നും താങ്കൾ ഇവിടെ ആഗതനായിരിക്കുന്നു. ഇവിടെ താങ്കൾക്ക് ബോറടിക്കുന്നുണ്ടാവും തീർച്ച.
2: നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. പീറ്റേഴ്സ്ബർഗിലെ കണ്ണു ചിമ്മിക്കുന്ന വൈദ്യുത പ്രകാശവും അവിടുത്തെ ചടുലമായ ജീവിതശൈലിയും ഇവിടെ പൊട്ടിപ്പൊളിഞ്ഞു കുണ്ടും കുഴിയുമുള്ള ഇവിടുത്തെ റോഡുകളും മുടിഞ്ഞ ഹോട്ടലുകളും ഇവിടെ രണ്ടും തമ്മിൽ എന്താ അന്തരം? പക്ഷേ നിങ്ങളെ കണ്ടതോടെ എന്റെ ഭാരവേഷമെല്ലാം ഞാൻ വിസ്മരിച്ചു പോയി.
4: താങ്കൾ എനിക്ക് ഇത്ര കൂടുതൽ ആദരവ് നൽകുന്നത് കാണുമ്പോൾ എനിക്ക് ആശ്ചര്യവും സന്തോഷവും തോന്നുന്നു. താങ്കൾ തലസ്ഥാനത്ത് നിന്നും ഇവിടെ എത്തിയ ഏറ്റവും വലിയ ഓഫീസർ. ഞങ്ങൾ ചെറിയ പട്ടണവാസികളായ സാധാരണക്കാർ.
2: അയ്യോ, അങ്ങനെ പറയരുതേ. ഇവിടുത്തെ മലകളും താഴ്വരകളും, ഹോ, ഈ സ്വർഗീയ സൗന്ദര്യം മറ്റെവിടെയാണ്? എന്നാൽ തലസ്ഥാനത്തെ ജീവിത രീതിയും ഇവിടുത്തെ ജീവിത രീതിയുമായി ഒരു താരതമ്യവുമില്ല. ചിലപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും ഞാൻ ഏതോ ഒരു ഓഫീസിലിരുന്ന് പേന ചലിപ്പിക്കുകയായിരിക്കും എന്ന്. എന്നാൽ സത്യം ഇതാണ്, നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് തലവൻ എന്റെ ആത്മസുഹൃത്താണ്. ഓഫീസിൽ പോകുന്നത് മനസ്സിന് സന്തോഷം ലഭിക്കാനാണ്. രണ്ട് മൂന്ന് പേപ്പറുകൾ തിരിച്ചും മറിച്ചും നോക്കി ഞാനിങ്ങ് തിരിച്ചു പോരും മാത്രം തന്നെ.
0: ഇതാ അങ്ങനെ ഇത് കഴിച്ചാൽ.
2: ഏയ്, കുറെ കുടിച്ചില്ലേ? സാരമില്ല, സ്വല്പം കൂടി ആവാം. അല്ല, നിങ്ങളൊക്കെ വടി പോലെ നിൽക്കുകയാണോ? ഇരിക്കൂ ഇരിക്കൂ, എല്ലാവരും ഇരിക്കൂ.
5: അങ്ങയുടെ മുമ്പിൽ ഇരിക്കാനുള്ള ധാർഷ്ട്യം ഞങ്ങൾക്കില്ല.
2: ഇത് എന്റെ ഓഫീസ് റൂം ഒന്നുമല്ലല്ലോ, ഇരുന്നാട്ടെ. ഇമ്മാതിരി ഫോർമാലിറ്റിയിലൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. സ്റ്റാറ്റസ്, പദവി, ഇതൊന്നും എനിക്കിഷ്ടമല്ല. ഞാൻ ആരാണെന്ന് മറ്റുള്ളവർ അറിയരുതെന്നാണ് എന്റെ ആഗ്രഹം. പക്ഷേ എന്റെ പദവിയിലുള്ള ഒരു ഓഫീസർക്ക് എല്ലാവരിൽ നിന്നും ഒളിച്ചു കഴിയാൻ എങ്ങനെ സാധിക്കും?
4: സാറേ, അങ്ങയെ പറ്റി അങ്ങ് തന്നെ ഒന്ന് വിശദമായി പറഞ്ഞു തരൂ.
2: ഓ മാഡം, പീറ്റേഴ്സ്ബർഗിലെ എല്ലാ സുന്ദരികളായ നടിമാരെയും എനിക്കറിയാം. സമയം കിട്ടുമ്പോൾ അവർക്ക് വേണ്ടി ചെറുതും വലുതുമായ നാടകങ്ങൾ ഞാൻ എഴുതി കൊടുക്കാറുണ്ട്. ഉന്നത സാഹിത്യ നായകന്മാരുമായി എനിക്ക് അടുത്ത ബന്ധമാണ്. അവനെ നിങ്ങൾ പീറ്റേഴ്സ്ബർഗിൽ വരികയും

0: ണെങ്കിൽ തീർച്ചയായും ഈ ഉള്ളവന്റെ വീട് സന്ദർശിക്കണം. അതിഥികളെ ഓർത്ത് ഞാൻ എന്റെ ബംഗ്ലാവ് വേണ്ടത്ര സജ്ജീകരിച്ചിട്ടുണ്ട്. റെന്റ് വെറും 700 രൂപ മാത്രം. ബ്രിട്ടീഷ് അംബാസഡർ, ഫ്രഞ്ച് അംബാസഡർ, ജർമ്മൻ അംബാസഡർ തുടങ്ങി പലരും എന്റെ ബംഗ്ലാവിൽ വരാറുണ്ട്.
1: അങ്ങനെയാണോ സാർ? താങ്കൾക്ക് സ്വല്പം വിശ്രമം ആവശ്യമില്ല? കൽപ്പിച്ചാൽ ഞാനത്.
0: വിശ്രമമോ? എന്ത് വിശ്രമം? നമുക്ക് നാം ഒരിക്കലും വിശ്രമിക്കാറില്ല. പിന്നെ നിങ്ങൾ പറഞ്ഞ സ്ഥിതിക്ക് ഒരൽപ്പം വിശ്രമമാവാം. നടക്കും നടക്കും മിസ്റ്റർ മേയർ. സുഹൃത്തുക്കളെ, നിങ്ങളുടെ ഡിന്നർ വളരെ വളരെ നന്നായിരിക്കും.
2: അപ്പോഴേ നാം പോയി ഇൻസ്പെക്ടർ ജനറലിനെ ഒന്ന് കണ്ട് അഭിവാദ്യം ചെയ്താൽ നന്നായിരിക്കുമെന്ന് തോന്നുന്നു. ഹെൽത്ത് ഓഫീസർക്ക് എന്താണ് അഭിപ്രായം?
3: വളരെ ശരിയാണ്. ഇൻസ്പെക്ടർ ഓഫ് സ്കൂൾസ് ഏറ്റവും മുമ്പിൽ നടക്കട്ടെ, പിറകിൽ താങ്കളും, അതിന്റെ പിറകിൽ ഞാനും, പിന്നെ ഏറ്റവും ഒടുവിൽ ബോബാവിസ്കി. പക്ഷേ നാം അദ്ദേഹത്തെ കാണുമ്പോൾ ചില നടപടിക്രമങ്ങളൊക്കെ പാലിക്കേണ്ടതുണ്ട്.
2: നടപടിക്രമം എന്നാൽ പാരിതോഷികം എന്നല്ലേ വിവക്ഷ?
3: അങ്ങനെ അത് പിന്നെ ഞാൻ വിശദീകരിക്കണോ?
2: താങ്കളുടെ നിർദ്ദേശം കൊള്ളാം. നാം ഇൻസ്പെക്ടർ സാറിന് ഒരു പണക്കിഴി സമർപ്പിക്കണം. നല്ലൊരു കാര്യത്തിന് വേണ്ടി ഈ ഫണ്ട് വിനിയോഗിക്കാൻ നമുക്ക് അദ്ദേഹത്തോട് അപേക്ഷിക്കാം.

0: നല്ല ഉറക്കം കിട്ടി. എന്തോ സ്വൽപ്പം തലവേദന തോന്നുന്നുണ്ട്. ഛേ, ആ പഹയന്മാരനെ വല്ലാതെ കുടിപ്പിച്ചു കളഞ്ഞു. എപ്പോഴും തലകറങ്ങുന്നത് പോലെ തോന്നുന്നു. പക്ഷേ ഇവർ നല്ലവരാണ്. അതിഥി സൽക്കാര പ്രിയന്മാർ.
1: സർ, ഗുഡ് മോർണിംഗ്. ഞാൻ സ്വയം പരിചയപ്പെടുത്താം. ഞാൻ ഡിസ്ട്രിക്ട് ജഡ്ജി ലാപ്കിൻ, ഒരു സാധാരണക്കാരൻ.
2: ആ, ഗുഡ് മോർണിംഗ്. വരൂ, ഇരിക്കൂ ന്യായാധിപ. എങ്ങനെ ഇരിക്കുന്നു വിധിന്യായങ്ങളും കോടതിക്കാര്യങ്ങളും മറ്റും?
1: സർ, 4 വർഷമായി സത്യസന്ധമായും നിഷ്പക്ഷമായും ഞാൻ കേസുകൾ കൈകാര്യം ചെയ്തു വരുന്നു. എന്റെ കയ്യിൽ പണമുണ്ട്, പക്ഷെ ഇതെങ്ങനെ ഞാൻ ഇദ്ദേഹത്തിന് കൊടുക്കും?
2: മിസ്റ്റർ ലാപ്കിൻ, താങ്കളെപ്പോലെ സത്യസന്ധനായ ഒരാൾക്ക് ഇതുവരെ പ്രൊമോഷൻ ഒന്നും ലഭിച്ചിട്ടില്ലേ?
1: സർ, എനിക്ക് പ്രൊമോഷൻ നൽകാനുള്ള ശുപാർശ പോയിട്ടുണ്ടെന്നാണ് കേട്ടത്. കൈയാകെ ചുട്ടു പൊള്ളുകയാണ്. നോട്ടുകളല്ല, തിക്കട്ടയാണ് കയ്യിലെന്ന് തോന്നുന്നു.
2: മിസ്റ്റർ ലാപ്കിൻ, തീർച്ചയായും ഞാൻ താങ്കൾക്ക് പ്രൊമോഷൻ വാങ്ങിത്തരും. നിങ്ങളുടെ കൈവിറക്കുന്നത് എന്തുകൊണ്ടാണ്? അല്ല, നോട്ടുകളാണല്ലോ താഴെ വീണുകൊണ്ടിരിക്കുന്നത്. ഓ, റൂബിൾസ്.
1: സർ, ഒന്നുമില്ല സർ, ഒന്നുമില്ല. അത്
2: താങ്കൾക്കിവ ആവശ്യമില്ലെങ്കിൽ എനിക്ക് കടമായി തന്നോളൂ.
1: തീർച്ചയായും. ദൈവമേ, നീ എന്റെ മാനം രക്ഷിച്ചു. സർ, ഇത് കടമാണെന്ന് കരുതിയേക്കരുത്. ഈ സുദിനം ഞാൻ ഒരിക്കലും മറക്കില്ല. സർ, എന്നോട് വല്ലതും താങ്കൾക്ക് കൽപ്പിക്കാനുണ്ടോ?
2: എന്ത് കൽപ്പിക്കാൻ?
1: അല്ല, കോടതി സംബന്ധമായി വല്ലതും.
2: അതിന്റെ ആവശ്യം എന്താണ്? കാര്യങ്ങളെല്ലാം സുഗമമായി നടക്കുന്നുണ്ടല്ലോ.
1: എന്നാൽ ഞാൻ ഇറങ്ങട്ടെ സർ?
2: ശരി, അങ്ങനെയാവട്ടെ. നല്ല മനുഷ്യൻ, ന്യായാധിപനാണെങ്കിലും നല്ല മനുഷ്യൻ. ഈ റൂബിൾസ് ഒന്ന് എണ്ണട്ടെ. 100, 200, 300.
3: അങ്ങുന്നേ, ഈ നഗരത്തിലെ പോസ്റ്റ് മാസ്റ്ററായ ഞാൻ ഇവാൻ ഷൗക്കിൻ അങ്ങയെ അഭിവാദ്യം ചെയ്യുന്നു.
2: ഓ, വരൂ മാഷേ, ഇരിക്കൂ. നിങ്ങൾ ഈ നഗരത്തിൽ താമസമായിട്ട് കുറെ വർഷമായോ?
3: സർ, ഞാൻ ജനിച്ചു വളർന്നത് ഈ പട്ടണത്തിലാണ്.
2: എങ്കിലും ഇവിടെ പീറ്റേഴ്സ്

0: പിറ്റ്സ്ബർഗ് പോലുള്ള വലിയ നഗരങ്ങളിലെ ശല്യങ്ങളൊന്നും ഇല്ലല്ലോ.
1: ഇല്ല സർ, ഒരു ശല്യവുമില്ല.
0: ആ പക്ഷെ ഒരു കാര്യം, വലിയ നഗരത്തിലെ സുഖസൗകര്യങ്ങളൊന്നുമില്ലെങ്കിൽ കൂടി ഇവിടുത്തെ ജനങ്ങൾ സന്തുഷ്ടരും സംതൃപ്തരുമാണ്. എന്താണ് ഇക്കാര്യത്തിൽ താങ്കളുടെ അഭിപ്രായം?
2: ഇത്ര വലിയ ഓഫീസർ, എന്നിട്ടും ഈ എളിയവന്റെ അഭിപ്രായം തേടുന്നു. അഹങ്കാരം ഇദ്ദേഹത്തെ സ്പർശിച്ചിട്ട് പോലുമില്ല. അങ്ങ് പറഞ്ഞത് ശരിയാണ്, ഇവിടുത്തെ ജനങ്ങൾക്ക് സന്തുഷ്ടരായി ജീവിക്കാൻ കഴിയുന്നു.
0: ഓഹോ, ചെറിയ പട്ടണത്തിൽ മറ്റെന്തു വേണം? അല്പം ബഹുമാനവും നിങ്ങളെപ്പോലുള്ളവരുടെ സ്നേഹവും. ആ ഒരു കാര്യം ഞാനിപ്പോൾ ഓർക്കുന്നു, തലസ്ഥാനത്ത് നിന്നും ഇങ്ങോട്ടുള്ള യാത്രയിൽ എന്റെ മണി പേഴ്സ് പോക്കറ്റ് അടിച്ചു പോയി. താങ്കൾക്ക് ഒരു 200 rubles സംഘടിപ്പിക്കാൻ പറ്റുമോ?
2: തീർച്ചയായും, അത്രയും റൂബിൾസ് എന്റെ കൈവശമുണ്ട്.
0: നന്നായി, ശരി, ഈ റൂബിൾസ് ഞാൻ കടമായി വാങ്ങാം അല്ലേ?
2: അങ്ങും ഇങ്ങനെ പറഞ്ഞു എന്നെ വിഷമിപ്പിക്കരുതേ. ഞാൻ താങ്കളുടെ വിലപ്പെട്ട സമയം ഇനിയും അപഹരിക്കുന്നില്ല. ഹെൽത്ത് ഇൻസ്പെക്ടറും ഇൻസ്പെക്ടർ ഓഫ് സ്കൂൾസും മറ്റു പ്രമാണിമാരും അങ്ങയെ മുഖം കാണിക്കാൻ പുറത്തു നിൽക്കുന്നുണ്ട്.
0: ഓഹോ, ഇത്രയേറെ പേരെ ഞാൻ കാണണമെന്നോ? ഏ, പക്ഷേ എന്ത് ചെയ്യാനാണ്, ആരെയും ഞാൻ നിരാശപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല. നിങ്ങളവരെ ഓരോരുത്തരായി അകത്തേക്ക് വിടും.
2: കൽപ്പന പോലെ.
0: ഈ നഗരത്തിലെ ആളുകളെല്ലാം വിചിത്ര ജീവികളാണ്. എന്നെ മുഖം കാണിക്കാൻ വന്നവരെല്ലാം പണവുമായാണ് വന്നത്. ഞാൻ കിട്ടിയ തുക മൊത്തമായി ഒന്ന് എണ്ണി നോക്കട്ടെ. ഇത് ജഡ്ജ് തന്നത് 300 rubles. 300 പോസ്റ്റ് മാസ്റ്റർ, ഹെൽത്ത് ഓഫീസർ 400, സ്കൂൾ ഇൻസ്പെക്ടർ 300. ഓ, കുറേ റൂബിൾസ് കിട്ടി. ഏതായാലും ഇരിക്കട്ടെ, ഇവറ്റകൾ ഞാൻ വലിയൊരു ഓഫീസറാണെന്ന് കരുതി കാണും. ഇന്നലെ രാത്രി മദ്യലഹരിയിൽ അതും ഇതും വിളിച്ചു പറഞ്ഞു കാണും. ഇതൊരു രസകരമായ കഥയാണ്. ഈ സംഭവകഥ എന്റെ സാഹിത്യമിത്രമായ ത്രിപിത്കിനെ എഴുതിയറിയിക്കേണ്ടതാണ്. അദ്ദേഹം ഇത് പ്രസിദ്ധീകരിക്കും പൊടിപ്പും തൊങ്ങലും ചേർത്ത്. ഇപ്പൊ തന്നെ അദ്ദേഹത്തിന് എഴുതി.
3: എക്സ്ക്യൂസ് മീ സർ, ഞാൻ അകത്തേക്ക് വന്നോട്ടെ.
0: ഓ മാരിയ, നിങ്ങളോ? വരൂ വരൂ ഡിയർ.
3: അയ്യോ സർ, താങ്കൾ എന്തോ എഴുതുകയല്ലേ. ഞാൻ വന്നിട്ട്,
0: ഞാൻ എഴുതി കഴിഞ്ഞു. നിങ്ങൾ ഇവിടെ വന്നത് കൊണ്ടുള്ള എന്റെ സന്തോഷം പറഞ്ഞറിയിക്കാൻ പ്രയാസമാണ്.
3: അയ്യോ സർ, ഞാനിവിടെ മമ്മിയെ അന്വേഷിച്ച് വന്നതായിരുന്നു.
0: നിങ്ങൾ ആരെ കാണാൻ വന്നാലും ശരി, എന്റെ മനസ്സിന് നിങ്ങളുടെ സാന്നിധ്യത്തോടെ ശാന്തിയും സന്തോഷവും ലഭിച്ചു.
3: ഹോ, എത്ര നല്ല ഹൃദയസ്പൃക്കായ തേൻമൊഴികൾ. തലസ്ഥാനത്ത് തന്നെയല്ലേ താമസം?
0: നിങ്ങളെപ്പോലുള്ള ഒരു സുന്ദരിയോട് സംസാരിക്കുമ്പോൾ എന്റെ വാക്കുകൾ അപര്യാപ്തമാണെന്ന് എനിക്കറിയാം. ദയവായി ഇരിക്കൂ. നിങ്ങളെപ്പോലുള്ള സുന്ദരികളെ കസേലയിലല്ല, സിംഹാസനത്തിലാണ് ഇരുത്തേണ്ടത്.
3: അയ്യോ, എളിയ ഈയുള്ളവളെ ഇങ്ങനെ എന്തിനാ പരിഹസിക്കുന്നത്?
0: മാരിയ, ഞാൻ പറഞ്ഞത് സത്യമാണ്. നിങ്ങളുടെ ഈ മനോഹരമായ മുഖം, ഈ മുഖം എനിക്കുണ്ടായിരുന്നെങ്കിൽ. നിങ്ങൾ എന്തേ ദൂരെ പോകുന്നത്? വരൂ, ഇവിടെ വരൂ, ഇവിടെ അടുത്തിരിക്കോ.
3: അയ്യോ സർ, ദൂരത്തിരുന്നാൽ എന്താ ഇപ്പൊ കുഴപ്പം?
0: മാരിയ, ഞാൻ എന്ത് പറയാനാണ്. മാരിയ, നിങ്ങളെ ആലിംഗനം ചെയ്യാൻ എന്റെ മനസ്സ് കൊതിക്കുകയാണ്.
3: സർ, ഞാൻ നിഷ്കളങ്കയായ ഒരു പെൺകുട്ടിയാ, അതുകൊണ്ട് താങ്കൾ ഇതൊക്കെ എന്തിനാ എന്നോട്?
0: അയ്യോ, അങ്ങനെ പറയരുതേ. നിങ്ങളോടുള്ള പ്രേമാധിക്യം കൊണ്ട് എനിക്ക് ഭ്രാന്ത് പിടിക്കുകയാണ്. പ്ലീസ് മാരിയ, പ്ലീസ് എന്നെ നിങ്ങളിൽ നിന്നും അകറ്റി നിർത്തരുതേ. ഞാൻ നിങ്ങളുടെ മുമ്പിൽ മുട്ടുകുത്തി അപേക്ഷിക്കുകയാണ്. പ്ലീസ്.
4: എനിക്കൊന്നും മനസ്സിലാകുന്നില്ല താങ്കൾ എന്നോട്.
0: മിസ്സിസ് അന്ന, ഞാൻ നിങ്ങളുടെ മകളെ വിവാഹം ചെയ്യാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ സമ്മതിച്ചെന്ന് ഒന്ന് പറയോ, ഞാൻ നിങ്ങളുടെ പാദങ്ങളിൽ നമിക്കാം.
4: അയ്യോ മാരിയേ,

0: മേയർ, അല്ല താങ്കൾക്ക് എന്തു പറ്റി?
1: അല്ല, ഈ വ്യാപാരി വ്യവസായികൾ എന്നെ പറ്റി താങ്കളോട് പറഞ്ഞ പരാതികളെല്ലാം വ്യാജമാണ് സർ. എല്ലാം എല്ലാം കള്ളക്കഥകൾ.
0: അങ്ങനെ തന്നെ ആവട്ടെ, പക്ഷേ അതിൽ എനിക്കെന്തു കാര്യം?
1: എല്ലാം കെട്ടിച്ചമച്ചവയാണ് സർ.
2: അല്ല, നിങ്ങൾ എന്താണ് ഈ കാട്ടിക്കൂട്ടുന്നത്? ബഹുമാനപ്പെട്ട അതിഥി നിങ്ങളോട് കൃതജ്ഞനാണ്. ഇദ്ദേഹം നമ്മുടെ മകളെ കല്യാണം ചെയ്യാൻ ആഗ്രഹിക്കുന്നു.
1: ഓ, എന്ത് പറഞ്ഞു? അയ്യോ അയ്യോ അയ്യോ അയ്യോ അയ്യോ സാർ, ഇവൾ പറയുന്നതിൽ അപ്രയൊന്നും തോന്നരുതേ സാർ. ഇവളൊരു ഒരു മന്ദബുദ്ധിയാണ്.
0: മിസ്റ്റർ മേയർ, ഇവർ പറയുന്നത് തികച്ചും സത്യമാണ്. ഞാൻ താങ്കളുടെ പുത്രിയെ ജീവിത സഖിയാക്കാൻ ആഗ്രഹിക്കുന്നു.
1: വേണ്ട സർ, എന്തിന് എന്തിന് ഈ പാപത്തിന് ഇങ്ങനെ പരിഹസിക്കുന്നു?
3: നോക്കൂ, ഇത് സമ്മതിച്ചില്ലെങ്കിൽ ഞാൻ എന്തൊക്കെ ചെയ്യുമെന്ന് ആർക്കാണ് പറയാൻ കഴിയുക?
1: അയ്യോ അയ്യോ സാർ, അങ്ങനെയൊന്നും ചെയ്യരുതേ. എന്റെ ജീവിതം താങ്കളുടെ കയ്യിലാണ്. ദൈവമേ, എന്നെ എന്തിനിങ്ങനെ പരീക്ഷിക്കുന്നു? അയ്യോ, എനിക്ക് ബുദ്ധി നൽകൂ.
2: എന്താണ് ഇത്ര ആലോചിക്കാൻ? സാറേ, ഇവരെ രണ്ടുപേരെയും ആശീർവദിക്കൂ.
1: ദൈവം നിങ്ങൾ രണ്ടുപേർക്കും ശാന്തിയും സുഖവും സന്തോഷവും ദീർഘായുസ്സും നൽകട്ടെ.
3: ഓസിപ്പേ,
4: സാറേ കാർ റെഡിയായി.
3: ശരി, നീ ലഗേജ് കയറ്റൂ, ഞാൻ വരാം.
1: സാറേ, താങ്കൾ യാത്ര പറഞ്ഞു പോവുകയാണോ?
3: ഗ്രാമത്തിലേക്ക് പോകേണ്ടതുണ്ട്. രണ്ടു ദിവസം കഴിഞ്ഞ് തിരിച്ചു വരും.
1: ശരി, നിങ്ങൾ തിരിച്ചു വരുന്നതും പ്രതീക്ഷിച്ച് ഞങ്ങൾ ഇങ്ങനെ ഇരിക്കും. നിങ്ങൾക്ക് ചിലപ്പോ വഴി ചിലവിന് പണം വേണ്ടി വരില്ലേ?
3: വേണ്ട വേണ്ട.
5: അല്ല, ചിലപ്പോൾ വേണ്ടി വരും.
1: എത്ര റൂബിൽ വേണം?
3: അതെ, ഒരു ഒരു 200, അല്ല ഒരു 300 റൂബിൽ തന്നേക്കൂ. ലോണായിട്ട് മതി.
2: അയ്യോ, അങ്ങനെ പറയരുതേ. ഇപ്പോൾ നമ്മുടെ സ്വന്തമല്ലേ താങ്കൾ?
1: അതെ അതെ അതെ, ഇതാ പുതിയ നോട്ടുകളാണ് സാർ.
3: നന്നായി നന്നായി, പുത്തൻ നോട്ട്, നല്ല ശകുനം. നിങ്ങളുടെ ആതിഥ്യത്തിന് വളരെ വളരെ നന്ദി. ഇത്ര ഹൃദയസ്പൃക്കായ ആതിഥ്യം എനിക്ക് ഇതുവരെ എവിടെ നിന്നും കിട്ടിയിട്ട്. ശരി, നമസ്കാരം. എന്റെ ഹൃദയേശ്വരി മാരിയ,
2: എന്റെ പ്രാണനാഥ,
3: ഗുഡ് ബൈ.

0: അല്ല, ഇതെന്താണ് ഈ കേൾക്കുന്നത്? ഹട്ടി, കൺഗ്രാറ്റുലേഷൻ സർ.
1: ഞാൻ സന്തോഷം കൊണ്ട് വീർപ്പ് മുട്ടുകയാണ് സർ. താങ്കളുടെ അത്യധ്വാനവും സത്യസന്ധതയും ഇന്ന് നമ്മെ ആനന്ദത്തിൽ ആറാടിച്ച ഒരു ദിവസമായി
2: മാറിക്കൊണ്ടിരിക്കുന്നു. ദൈവം നവദമ്പതികൾക്ക് സുഖവും ആനന്ദവും ദീർഘായുസ്സും നൽകട്ടെ.
0: അല്ല, ഇതെന്താണ് എല്ലാവരും നിൽക്കുന്നത്? ഇരുന്നാട്ടെ, ഇരുന്നാട്ടെ, ഇരുന്നാട്ടെ. സുഹൃത്തുക്കളെ, നിങ്ങളെയൊക്കെ പിരിഞ്ഞ് വേഗം തന്നെ എനിക്ക് തലസ്ഥാനത്തേക്ക് പോകേണ്ടി വരും. അവിടെ എനിക്ക് ഒരു നല്ല പോസ്റ്റ് കിട്ടും.
3: തീർച്ചയായും
1: സാർ അവിടെ എത്തിയാൽ ഈ പാവങ്ങളെ മറന്നു പോകും.
0: അയ്യോ,
4: കഷ്ടം.
0: എന്താ പോസ്റ്റ് മാസ്റ്ററെ,
4: കാര്യങ്ങളെല്ലാം കുഴപ്പത്തിലായി, നശിച്ചു, നമ്മളെല്ലാം നശിച്ചു.
0: പോസ്റ്റ് മാസ്റ്ററെ, എന്താ പറ്റിയത്? ഒന്ന് തുറന്ന് പറയേ.
4: ഇനി എന്ത് പറ്റാനാണ്? അങ്ങുന്നേ ഞാൻ തപാലയക്കാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. അപ്പോഴേക്കും ഒരു ചെക്കൻ ഒരു കത്തും കൊണ്ട് ഓടി വന്ന് പറഞ്ഞു, ഈ കത്ത് തലസ്ഥാനത്തുള്ള ആ വലിയ ഓഫീസർ തന്നതാണ്, ഉടനെ അത് ഇപ്പോൾ തന്നെ അയച്ചേക്കണം എന്ന്. കത്തിൽ അഡ്രസ്സും എഴുതിയിരുന്നു. പോസ്റ്റ് ഓഫീസും സ്ട്രീറ്റും നോക്കിയപ്പോൾ എന്റെ നെഞ്ചിൽ ആരോ കഠാരി കുത്തി ഇറക്കിയ പോലും പിടച്ചിനനുഭവപ്പെട്ടു. ആരോ ഹെഡ് ഓഫീസിലേക്ക് എന്നെ പറ്റി പരാതി എഴുതി അയച്ചതായിരിക്കും. പിന്നെ ഞാൻ ഒന്നും മറിച്ചു ചിന്തിച്ചില്ല, ഞാനുടനെ കത്ത് പൊട്ടിച്ചു.
0: നിന്റെ ധിക്കാരം! ഇൻസ്പെക്ടർ ജനറലിന്റെ കത്ത് പൊട്ടിച്ചു വായിച്ചെന്നോ?
4: അങ്ങുന്നേ സത്യം പറയട്ടെ.

0: വായിച്ചപ്പോ എനിക്ക് മനസ്സിലായത് അങ്ങ് ഒരു ഇൻസ്പെക്ടർ ജനറൽ അല്ല, ഒരു ഇൻസ്പെക്ടർ ക്ലാർക്ക് പോലും അല്ലെന്നാ. നീ എന്താ ഇങ്ങനെ വെറുതെ ചെലക്കുന്നത്? അങ്ങുന്നേ അങ്ങുന്നേ എന്നോട് ദേഷ്യപ്പെടരുത്, ഞാൻ പറയുന്നത് സത്യമാണ്. അയാൾ ഓഫീസ് ഒന്നും അല്ല, നമ്പർ വൺ ക്രിമിനലാണ്, ഒരു തെമ്മാടിയാണ്.
1: ഒരിക്കലുമല്ല, ഒരിക്കലുമല്ല.
0: അങ്ങുന്നേ ആ കത്ത് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്, ഞാനിത് വായിച്ചു കേൾപ്പിക്കാം. കേട്ടോളൂ.
2: പ്രിയപ്പെട്ട ത്രിവിച്ക്, നിങ്ങൾക്ക് നല്ലൊരു കഥ എഴുതാനുള്ള മാറ്റർ ഞാൻ ഇത് സഹിതം അയക്കുന്നു. ഞാൻ പീറ്റേഴ്സ്ബർഗിൽ നിന്നും തിരിച്ചപ്പോൾ വഴിക്ക് വെച്ച് ഒരു റാസ്കൾ എന്റെ പോക്കറ്റ് അടിച്ചു. അതിനു മുമ്പേ തന്നെ ചൂത് കളിച്ച് കയ്യിലുള്ള കുറെ പണം ഞാൻ നഷ്ടപ്പെടുത്തിയിരുന്നു. എങ്ങനെയെങ്കിലും ഞാൻ ഈ നഗരത്തിലെത്തി. എന്റെ അന്തസ്സുള്ള വേഷവും പെരുമാറ്റവും കണ്ടപ്പോൾ ഇവിടെയുള്ളവർ ഞാൻ തലസ്ഥാനത്ത് നിന്നും വന്ന വലിയൊരു ഉദ്യോഗസ്ഥനാണെന്ന് കരുതി. അതിന്റെ ഫലമായി മേയറുടെ ബംഗ്ലാവിൽ ഞാൻ കുശാലായി കഴിഞ്ഞുകൂടുന്നു. ഇവിടുത്തെ ആളുകളിൽ നിന്നും ഞാൻ യഥേഷ്ടം പണം പിടുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളെ ഇനി ഈ നഗരത്തിലെ പമ്പരവിഡ്ഢികളായ അധികൃതരെ പരിചയപ്പെടുത്തി തരാം. ആദ്യമായി ഈ നഗരത്തിലെ മേയറെ തന്നെ പരിചയപ്പെടുത്താം. കൂമനെ പോലുള്ള മോന്ത, കഴുതയെ പോലുള്ള ഒരു ബുദ്ധൂസ്. പിന്നെ ഒരു പോസ്റ്റ് മാഷുണ്ട്,
0: എന്നെ പറ്റി എന്തോ എഴുതി വെച്ചിട്ടുണ്ട്, അത് പോട്ടെ ശേഷം വായിക്കാം.
3: കത്ത് എനിക്ക് തരൂ, ഇനി ഞാൻ വായിക്കാം.
2: പോസ്റ്റ് മാഷ് ആൾ തികഞ്ഞ അലസനാണ്, ജോലി ചെയ്യില്ല, പോരെങ്കിൽ നാടൻ ചാരായത്തിന്റെ അടിമയും. ഇവിടുത്തെ ഹെൽത്ത് ഓഫീസർ തീരെ.
0: ഹെൽത്ത് ഓഫീസറെ അത് വായിക്കൂ. എന്താ വായിക്കാൻ ഇത്ര വിമിഷ്ടം?
3: കയ്യെഴുത്ത് തീരെ അത്ര വ്യക്തമാവുന്നില്ല, വായിക്കാനാവുന്നില്ലല്ലോ.
4: എന്റെ കണ്ണിന് നല്ല കാഴ്ചയുണ്ട്, തരൂ ഞാൻ വായിക്കാം.
3: കൊടുക്കുക.
2: ഇവിടുത്തെ ഹെൽത്ത് ഓഫീസർ സർക്കസിലെ ജോക്കറെ പോലെയാണ്. പിന്നെ ഒരു സ്കൂൾ ഇൻസ്പെക്ടർ ഉണ്ട്, അയാളുടെ ശരീരത്തിന് വെളുത്തുള്ളിയുടെ നാറ്റമാണ്.
4: താങ്ക് ഗോഡ്, എന്നെ പറ്റി ഒന്നും എഴുതിയിട്ടില്ല, ഇനി കൂടുതൽ വായിക്കേണ്ടെന്നാണ് എന്റെ അഭിപ്രായം.
3: വായിക്കൂ, വായിക്കൂ, ബാക്കി കൂടി വായിക്കൂ.
2: ഞാൻ വായിക്കാം. പിന്നെ മറ്റൊരു സ്പെസിമിനെ ഞാൻ പരിചയപ്പെടുത്താം. ഇവിടുത്തെ ന്യായാധിപനാണ് അയാൾ. യവന ദാർശനികനായ പ്ലാറ്റോ ആണെന്നാണ് അയാൾ തന്നെ പറ്റി കരുതിയിരിക്കുന്നത്. പക്ഷേ ആളൊരു മന്ദബുദ്ധിയാണ്. എന്നാൽ ഇവിടുത്തെ ആളുകളുടെ അതിഥി സൽക്കാരം ഹൃദ്യമാണ്.
4: നശിച്ചു. ആരുടെയും മുഖത്ത് നോക്കാൻ എനിക്കിനി പറ്റില്ല. ആ തെമ്മാടി ലോകം മുഴുവൻ എന്റെ വിദ്യത്വത്തെ പറ്റി പറഞ്ഞു നടക്കും. രാജ്യം മുഴുവൻ എന്നെ നോക്കി ചിരിക്കും. എനിക്ക് ഇത്രയും ബുദ്ധിഭ്രമം എങ്ങനെ ഉണ്ടായി? വിനാശകാലേ വിപരീത ബുദ്ധി എന്നല്ലാതെ മറ്റെന്തു പറയാൻ? എന്നാ നിങ്ങൾക്ക് എന്തു പറ്റി? ആരുമൊന്നും ആലോചിച്ചതുമില്ല, മനസ്സിലാക്കിയില്ല.
3: ശരിയാണ്.
4: പെട്ടെന്ന് ഒരു വലിയ ഓഫീസർ മാനത്ത് നിന്നും പൊട്ടി വീണു. ഇൻസ്പെക്ടർ ജനറൽ എഴുന്നള്ളി എന്ന മുദ്രാവാക്യവും അന്തരീക്ഷത്തിൽ മുഴുകി.
5: ആദ്യമായി ബാബ വിസ്കിയും ഡാബ വിസ്കിയുമാണ് ഈ പൊങ്ങച്ചം പറച്ചൽ തുടങ്ങി വെച്ചത്.
3: അയ്യോ സാറേ, ഞാനൊന്നും.
6: ഈ രണ്ടെണ്ണം തന്നെയാണ്. ഹോട്ടലിൽ നിന്നും ഒച്ച വെച്ചായിരുന്നില്ലേ ഓട്ടം? പ്രധാന ഓഫീസർ വന്നു, ഇൻസ്പെക്ടർ ജനറൽ വന്നു. ഓ എന്തൊരു ബഹളമായിരുന്നു.
7: നിങ്ങളിൽ ആരാണ് മേയർ?
0: നിങ്ങളാരാ?
7: ഞാൻ തലസ്ഥാനത്ത് നിന്നും ഇൻസ്പെക്ടർ ജനറലിനൊപ്പം വന്നതാണ്.
0: തലസ്ഥാനത്ത് നിന്നും?
7: അതെ.
0: ഇൻസ്പെക്ടർ ജനറലോടൊപ്പം ഇല്ല.
7: അതെ. കൽപ്പിച്ചിരിക്കുകയാണ് അദ്ദേഹം. നിങ്ങൾ എല്ലാ ഓഫീസർമാരെയും കൂട്ടി ഉടൻ ഹോട്ടലിൽ ചെന്ന് അദ്ദേഹത്തിന്റെ മുമ്പിൽ ഹാജരാകണം. വേഗം.
8: ഇൻസ്പെക്ടർ ജനറൽ.
9: ഇൻസ്പെക്ടർ ജനറൽ.
10: ഇൻസ്പെക്ടർ ജനറൽ നാടകം സമാപിക്കുന്നു. മൂല റഷ്യൻ രചന നിക്കോളോയ് ഗോഗോൽ. ഹിന്ദി പരിഭാഷ ശൈലേന്ദ്ര. മലയാള പരിഭാഷ പ്രൊഫസർ പി കൃഷ്ണൻ. ഈ നാടകത്തിൽ പങ്കെടുത്തവർ കെ വി ബാലകൃഷ്ണൻ, സി കൃഷ്ണൻ പാനേരിച്ചാൽ, ശ്രീനി താരാപുരം, അശോകൻ കതിരൂർ, കെ വി രാമചന്ദ്രൻ, രാജ്മോഹൻ നീലേശ്വരം, ബാലകൃഷ്ണൻ പാടിച്ചാൽ, പ്രഭൻ പൊടിക്കുണ്ട്, ടി വി ബാബു കണ്ണോം, സതീഷ് പാലയോട്, ലില്ലിക്കുട്ടി, ലതിക പ്രദീപ്. സഹസംവിധാനം കെ ഒ ശശിധരൻ. സംവിധാനം വി ചന്ദ്രബാബു.

ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം ഗായത്രി പാടിയത്, ചിത്രം മകൾക്ക്. ഗാനരചന കൈതപ്രം, സംഗീതം രമേശ് നാരായണൻ.

ചലച്ചിത്ര ഗാനങ്ങളിൽ ഇത് ഒരു ഗാനം കൂടി കേൾക്കാം. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് എം ജയചന്ദ്രൻ ഈണം പകർന്ന് സുജാത പാടിയ ഗാനം, ചിത്രം നമ്മൾ തമ്മിൽ.

ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ സമയം 11:15. ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ പ്രക്ഷേപണം സമാപിച്ചു. അടുത്ത പ്രക്ഷേപണം നാളെ രാവിലെ 5:50 ആരംഭിക്കും. എല്ലാ ശ്രോതാക്കൾക്കും ശുഭരാത്രി. ജയ് ഹിന്ദ്.